0: You're tuned into Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
4: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859.
8: That's 055-666-5859.
9: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859.
6: That's 055-666-5859.
7: Home 92.2 FM. Home is a feeling.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling. You

0: ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്, നമസ്കാരം, ശുഭദിനം, സുപ്രഭാതം, സബാൽ കെയർ, വെൽക്കം ടു ഹോം 92.2 FM. പുതിയൊരു മാസത്തെ വരവേറ്റു കഴിഞ്ഞു. ഒരു ദിവസം തുടങ്ങുമ്പോൾ ഏറ്റവും നല്ലൊരു ചിന്തയോടുകൂടി തുടങ്ങാൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്നൊരാശംസയോടെ ഹി വി സ്റ്റാർട്ട് ടുഡേസ് വേക്ക് അപ്പ് കോൾ വിത്ത് ജയ, ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം സൂപ്പർ ഫുഡ്സ്. നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും, ഒരുപക്ഷെ നല്ലതായാലും ചീത്തയായാലും, എല്ലാ കാര്യങ്ങളുടെയും വിത്ത് പാകുന്നത് എവിടെയാണ്? അവനവന്റെ മനസ്സിലാണ്, അവനവന്റെ ഉള്ളിലാണ്. ഒരു കൊച്ചു ചിന്തയാണ് പിന്നീട് വലിയൊരു പ്രവൃത്തിയായി മാറാൻ സാധ്യമാകുന്നതല്ലേ. നാം നിരന്തരം എന്താണോ ചിന്തിക്കുന്നത്, അത് നമ്മുടെ ശീലങ്ങളായി മാറും. നമ്മുടെ ശീലങ്ങൾ നമ്മെ നാമാക്കി മാറ്റും. ആ ശീലങ്ങൾ നമ്മുടെ സ്വഭാവത്തെ, അതുവഴി നമ്മുടെ വ്യക്തിത്വത്തെയും രൂപപ്പെടുത്തും. അപ്പോ എവറിത്തിങ് സ്റ്റാർട്സ് ഫ്രം ദ സ്മോൾ ചിന്ത. മനസ്സിന്റെ ഉള്ളിലുള്ള ആ ചിന്തയുടെ കടിഞ്ഞാൻ നമ്മുടെ കൈകളിൽ മാത്രമാണുള്ളത്. അത് മറ്റൊരാൾക്കും എടുത്തുകൊണ്ട് പോകാനും പറ്റില്ല, വിട്ടുകൊടുക്കാനും പറ്റില്ല. അപ്പോ റെസ്പോൺസിബിലിറ്റി ഇസ് അവേഴ്സ്. നല്ല ചിന്തകൾ നല്ല വ്യക്തിത്വത്തെ എങ്ങനെയാണ് രൂപപ്പെടുത്തുന്നതെന്ന് വഴിയല്ലോ, ആ ട്രാക്ക് പിടികിട്ടിയല്ലോ. അതുകൊണ്ട് തന്നെ മനസ്സിലെപ്പോഴും നല്ലതും വിജയത്തെക്കുറിച്ചുള്ള ദൃഢമായ ശുഭപ്രതീക്ഷകളും വളർത്തുമ്പോൾ ഏത് പ്രതിസന്ധിയെയും നേരിടാനുള്ള ആത്മവിശ്വാസം തനിയെ ഉണ്ടാകും. ഇന്ന് അത്തരം ഒരു ദിവസമാകട്ടെ എല്ലാവർക്കും. എല്ലാ ഓബ്സ്റ്റക്കിൾസും ഇങ്ങനെ വഴി മാറിത്തരട്ടെ. ഒരു ദൃഢനിശ്ചയത്തോടെ, നിശ്ചയദാർഢ്യത്തോടെ മുന്നേറാനുള്ള ശക്തി, ഊർജം, ആർജവം നിങ്ങൾക്ക് എല്ലാവർക്കും, ഇത് കേൾക്കുന്ന എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഹിയർ വി സ്റ്റാർട്ട് ടുഡേസ് വേക്ക് അപ്പ് കോൾ വിത്ത് ജയ, ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം സൂപ്പർ ഫുഡ്സ്.
1: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
2: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
2: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.
4: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: Wake up, call with Jaya. ഗ്രീൻ ഫാം രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
2: സ്കൂൾ തുറന്നു 12 ലക്ഷം കുട്ടികളാണ് യു എയിലെ പല വിവിധ സ്കൂളുകളിലായി ഇന്നലെ ജോയിൻ ചെയ്തത്. ഇതൊക്കെ കേൾക്കുമ്പോൾ ആലോചിച്ച് നോക്കുക, എത്ര പെട്ടെന്ന കാലം മാറി മാറി പോകുന്നത്, എത്ര പെട്ടെന്നാണ് വെക്കേഷൻ കഴിഞ്ഞത്, ഏതെല്ലാം പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ നാം മുന്നേറി. തുടക്കത്തിൽ പറഞ്ഞതുപോലെ എല്ലാ ഒബ്സ്റ്റക്കിൾസും നീക്കി ദൃഢനിശ്ചയത്തോടെ നിശ്ചയദാർഢ്യത്തോടെ നമ്മൾ മുന്നേറുന്നുണ്ട്. കഴിഞ്ഞ ഒരു ചെറിയൊരു വീഡിയോ കണ്ടപ്പോൾ ഒരു ചെറിയ പ്രീ KG ക്ലാസ്സിലെ കുട്ടികൾക്ക് ഒരു ടീച്ചർ മ്യൂസിക്കൽ ചെയർ മത്സരം നടത്തുന്നുണ്ടായിരുന്നു. 3 ചെയറുകൾ 4 കുട്ടികൾ ഇങ്ങനെ ചുറ്റുമോടുന്ന ഒരു വീഡിയോ ആണ്. 3 ചെയറും 4 കുട്ടികളും ആവുമ്പോൾ അറിയാലോ, ഒരു കുട്ടി എന്തായാലും ഔട്ടായി മാറേണ്ടതുണ്ട് ബെല്ല് സ്റ്റോപ്പ് ആവുമ്പോൾ. അങ്ങനെ ബെല്ല് സ്റ്റോപ്പാക്കി കുട്ടികൾ കറങ്ങി വന്നപ്പോൾ ഓരോരോ സീറ്റിൽ ഓരോരുത്തർ ഇരുന്ന് തുടങ്ങി. 3ാമത്തെ കസേര വന്നപ്പോൾ 2 കുട്ടികൾ ബാക്കിയായി. അപ്പോൾ അതിലിരിക്കേണ്ട കുട്ടി ഊഴം മാറിക്കൊടുത്ത് കറങ്ങി വന്ന കുട്ടിയെ പിടിച്ച് അതിലിരുത്തുന്ന ഒരു കാഴ്ച വളരെ വളരെ കൗതുകമല്ല, സ്നേഹം തുളുമ്പുന്ന ഒരു മൊമെന്റായി മാറി. സ്കൂളിലെ ടീച്ചേഴ്സും കുട്ടികളും ഒന്നടങ്കം കൈയടിച്ചു. അതായത് തനിക്ക് കിട്ടിയ ആ കസേര അവൻ അതിലിരിക്കാതെ മാറി നിന്നുകൊണ്ട് കസേരയില്ലാതെ കറങ്ങി വന്ന കുട്ടിയെ പിടിച്ച് അതിലിരുത്തിയിട്ട് ഹാപ്പി ആയില്ലേ എന്ന് ചോദിക്കുന്ന ഒരു മൊമെന്റ്. വാട്ട് എ മൊമെന്റ്! നമ്മൾ ആർക്കെങ്കിലും അങ്ങനെ ഒരു തോട്ട് പോകുമോ? ഒരു മ്യൂസിക്കൽ ചെയറിൽ നമ്മൾ വാശിയോടുകൂടി, അയ്യോ അടുത്ത കസേരയിൽ ഞാനിരിക്കും, ഉന്തി തള്ളി കസേര മറിഞ്ഞിട്ട് കൂടെ പോകുന്നവരെ തള്ളിയിട്ട് നമ്മൾ പോയി ഇരിക്കാനുള്ള ഒരു വ്യഗ്രതയാണ് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ. പക്ഷേ ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ മനസ്സിൽ എത്ര പ്ലെയിനാണ്, എത്ര ഒരു തൂവെള്ള പേപ്പർ പോലെ ശുദ്ധമായ ഒരു കടലാസ് പോലെയാണ് അവൻ്റെ മനസ്സ്. അതിൽ കളങ്കമില്ല, അതിൽ കൽമഷമില്ല. ആ കസേരയിലിരിക്കാതെ അവൻ ആ കുട്ടിയെ കറങ്ങി വരാൻ വേണ്ടി കാത്തിരുന്നു. ഇത് നിനക്കുള്ള കസേര, നീ ഇവിടെ ഇരുന്നോ എന്ന് പറഞ്ഞ് സന്തോഷമായില്ലേ എന്ന് ചോദിക്കുന്ന ആ ഒരു മൊമെന്റ് എല്ലാവരും കൈയടിച്ചു. അവിടെ മനസ്സിലാക്കേണ്ടത് ഒന്ന് മാത്രം, ഈ കസേരകളി, ജീവിതത്തിലെ ഈ കസേരകളി, നമ്മൾ മറ്റുള്ളവരെ തട്ടിമാറ്റി കയറിയിരിക്കാൻ ശ്രമിക്കുന്ന ആ ഒരു കസേരകളിയിൽ അർഹതയ്ക്ക് അംഗീകാരം പോലെ നമ്മൾ കാത്ത് അവനൊരു കസേര ഓഫർ ചെയ്യുക, അവനൊരു സ്ഥാനം, അവന് ജീവിതത്തിലൊരു സ്ഥാനം ഓഫർ ചെയ്യുമ്പോൾ കൈയടി നേടുന്നത് നിങ്ങൾ മാത്രമാണ്.
1: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba. Only on Home 92.2 FM. Malayalida, brought to you by Keranova Restaurant. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.

0: You are listening to Home 92.2 FM. Home is a feeling.
1: Wake up, call with Jaya. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
2: ഓഗസ്റ്റ് 31 യു എ സ്കൂളുകൾ തുറന്നപ്പോൾ യു എ പ്രസിഡന്റിന്റെ ഒരു നല്ലൊരു അനൗൺസ്മെന്റ് വന്നു. നമ്മുടെ മക്കളാണ് നമ്മുടെ യഥാർത്ഥ സമ്പത്തെന്ന്. എത്ര ഉദാത്തമായ ചിന്തയാണല്ലേ. അത് ഇതിപ്പോ കോറിലേറ്റ് ചെയ്ത് പറയാൻ കാരണം മലയാളത്തിലെ പ്രമുഖ നടൻ മമ്മൂക്കയുടെ മകൻ ദുൽഖർ സൽമാന്റെ മൂവി റിലീസിംഗ് ആണ്. ആ മൂവി പ്രീമിയറിൽ വെച്ച് അദ്ദേഹത്തോടൊരു ക്വസ്റ്റ്യൻ ഓഡിയൻസിൽ നിന്ന് വന്നു. അച്ഛൻ പഠിപ്പിച്ചു തന്ന ഏറ്റവും ഉദാത്തമായ പാഠം ഏതെന്നാണ്. അതിൽ ദുൽഖറിന്റെ മറുപടി ഒന്ന് കേൾക്കണ്ടേ. ലെറ്റ്സ് ലിസൺ ടു ദ ഓഡിയോ.
3: വാട്സ് ദ ബെസ്റ്റ് പീസ് ഓഫ് അഡ്വൈസ് യു റിസീവ് ഫ്രം യുവർ ഫാദർ മമ്മൂട്ടി?
4: ഓ യെസ്, ഐ തിങ്ക് ഐ എം ദ മോസ്റ്റ് ബ്ലെസ്ഡ് സൺ ബിക്കോസ് മൈ ഫാദർ ഡസന്റ് ഇന്റർഫിയർ ടു മച്ച് ഇൻ മൈ ലൈഫ്. He says, you do, you figure out, you fail, you win, it should all be you. Anything, I'm here as a backup. I'm like your safety net, like in the circus, if you fall, there's a safety net. He's my safety net, but he does not tell me what to do. He says, you figure, you learn, you make mistakes. So I think, biggest blessing.
2: സ്വന്തമായി ചിറകുകൾ ഉണ്ടെങ്കിലും അത് പറക്കാൻ അനുവദിക്കുക, സ്വാതന്ത്ര്യം എന്നത് അനുവദിച്ചു കൊടുക്കുക. എപ്പോഴെങ്കിലും ഒരു കാറ്റിലോ അല്ലെങ്കിൽ പേമാരിയിലോ ചിറകുകൾക്ക് ശക്തിയില്ലെന്നറിയുമ്പോൾ താഴേക്ക് പതിക്കുകയാണെങ്കിൽ താങ്ങി നിർത്താൻ രണ്ട് കരങ്ങളുണ്ട്. അതാണ് തന്റെ അച്ഛൻ. എത്ര നല്ല വാചകമാണ് ദുൽഖർ അവിടെ പറഞ്ഞത്. ഒരു ഇൻസ്റ്റന്റ് ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞ ഉത്തരമാണ്. പക്ഷെ എന്തുമാത്രം അർത്ഥം അതിൽ ഉൾക്കൊണ്ടിരിക്കുന്നു. പുതിയ അധ്യയന വർഷത്തിന്റെ തുടക്കത്തിൽ വിദ്യാർത്ഥികൾക്ക് ആശംസ അറിയിച്ച കാര്യം പറഞ്ഞല്ലോ. അറിവും ജീവിതവും നൈപുണ്യങ്ങളും നേടിയെടുക്കാനുള്ള എല്ലാ അവസരങ്ങളും പരമാവധി പ്രയോജനപ്പെടുത്താൻ കുട്ടികൾ ശ്രമിക്കണം. അപ്പോൾ മാത്രമാണ് നമ്മുടെ മക്കൾ നമ്മുടെ യഥാർത്ഥ സമ്പത്താണെന്ന് ഓരോ പിതാവും ഓരോ മാതാവും തിരിച്ചറിയുന്നുള്ളൂ. നമ്മുടെ മക്കളാണ് നമ്മുടെ യഥാർത്ഥ സമ്പത്തെന്ന് ഹിസൈനസ് യു എ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാൻ പറയുമ്പോൾ ഇത്രയും ഉദാത്തമായ വാക്കുകൾക്ക് ലെറ്റ്സ് ഹാറ്റ്സ് ഓഫ്. With that note, it's me, Jaya, signing off from today's Wake Up Call with Jaya, brought to you by Green Farm Superfoods.
1: Wake up call with Jaya.
0: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.

0: Monday to Friday, morning 6 to 7 a.m. Wake Up Call with Jaya. Only on Home 92.2 FM.
1: Wake Up Call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam ini ningalkkum swantham.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.
6: അരിതരി കളയരു തരിതരി കളയരു തരുതരി കളയുകിൽ അരിതരിയും നിന്നിരുപത് പട്ടിണി വരും അത് പഴമൊഴി കരുതണമിടിച്ചിരുതേ. അരിതരി കളയരു തരിതരി കളയരു തരുതരി കളയുകിൽ അരിതരിയും നിന്നിരുപത് പട്ടിണി വരും അത് പഴമൊഴി കരുതണമിടിച്ചിരുതേ. ബലനര കയറിയവഴിയവരുടിയ മൊഴികളിലൊട്ടും പതിരുകളില്ല വെറുമൊരു വിരുതിനു തരുതല പറയരു കടലിനു മുതിരരുതേ. ബലനര കയറിയവഴിയവരുടിയ മൊഴികളിലൊട്ടും പതിരുകളില്ല വെറുമൊരു വിരുതിനു തരുതല പറയരു കടലിനു മുതിരരുതേ. അരിതരി കളയരു തരിതരി കളയരു തരുതരി കളയുകിൽ അരിതരിയും നിന്നിരുപത് പട്ടിണി വരും അത് പഴമൊഴി കരുതണമിടിച്ചിരുതേ. അരിതരി കളയരു തരിതരി കളയരു തരുതരി കളയുകിൽ അരിതരിയും നിന്നിരുപത് പട്ടിണി വരും അത് പഴമൊഴി കരുതണമിടിച്ചിരുതേ.

0: Home 92.2 FM. Home is a feeling.
1: This hour of Sand Dunes is brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
2: Home FM News in Detail. Vartagal Vishadamai.
1: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: പശ്ചിമേഷ്യ അശാന്തമായി തന്നെ. കുവൈറ്റിനും ബഹ്റിനും നേരെ ഇറാന്റെ ആക്രമണം. ഇറാന്റെ സൈനിക താവളങ്ങൾ ആക്രമിച്ച US. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ഇറാനെതിരെ ആക്രമണം കടുപ്പിച്ച US. ഹോർമുസ് കടലിടുക്കിന് ചുറ്റുമുള്ള ഇറാന്റെ പ്രതിരോധ സംവിധാനങ്ങൾ ലക്ഷ്യമിട്ട US ആക്രമണം. കപ്പൽപാതയിൽ രണ്ട് എണ്ണ ടാങ്കറുകൾ ആക്രമിക്കപ്പെട്ടതിനെ തുടർന്നാണ് അമേരിക്കയുടെ ആക്രമണം. ബന്ദറബാസ്, കഷൻ ദ്വീപ്, കണാർക്ക്, ചബഹർ, ജാസ്ക്, സിറിക് എന്നിവിടങ്ങളിൽ കനത്ത സ്ഫോടനങ്ങളുണ്ടായി. വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത ഒരു കുട്ടിയുൾപ്പെടെ 4 പേർ കൊല്ലപ്പെട്ടു. 50-ലേറെ പേർക്ക് പരിക്കേറ്റു. ഇറാൻ തിരിച്ചടിച്ചാൽ ഇതിലും വലിയ ആക്രമണം നേരിടേണ്ടിവരുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പ്. US ആക്രമണത്തിന് മറുപടിയായി ഗൾഫിലെ അമേരിക്കൻ സൈനിക താവളങ്ങളെ ആക്രമിച്ച ഇറാൻ. കുവൈറ്റ്, ബഹ്റൈൻ, ജോർഡൻ രാജ്യങ്ങൾക്ക് നേരെ ഇറാന്റെ മിസൈൽ ഡ്രോൺ ആക്രമണം. ആക്രമണത്തെ പ്രതിരോധിച്ചുവെന്ന് കുവൈറ്റും ബഹ്റൈൻ, ജോർഡൻ രാജ്യങ്ങൾ അറിയിച്ചു. കുവൈറ്റിൽ നിരവധി തവണയാണ് ജാഗ്രതാ സന്ദേശം മുഴങ്ങിയത്. യുഎസിനുമേൽ സാമ്പത്തിക സമ്മർദ്ദം ചെലുത്താൻ എല്ലാ എണ്ണ കയറ്റുമതി രാജ്യങ്ങളെയും ലക്ഷ്യം വയ്ക്കണമെന്ന് ഇറാൻ ഡെപ്യൂട്ടി പാർലമെന്ററി സ്പീക്കർ ഹമീന്ദ് ഹാജി ബബി ആവശ്യപ്പെട്ടു. ചർച്ചകൾക്കായി ഇറാനെ എത്തിക്കുന്നതിനായാണ് ഇറാനുമേൽ US സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിയതെന്ന് US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് പറയുന്നു. സാമ്പത്തിക സമ്മർദ്ദം ശക്തമാക്കാൻ ചൈനീസ് ബാങ്കുകൾക്കെതിരെ US ട്രഷറി വകുപ്പ് ഉപരോധം പ്രഖ്യാപിക്കാനൊരുങ്ങുകയാണ്. അതിനിടെ ജൂണിൽ ഒപ്പുവച്ച ധാരണാപത്രത്തിലെ വ്യവസ്ഥകൾ US പാലിക്കുന്ന പക്ഷം ചർച്ചകൾക്ക് തയ്യാറായിരിക്കുമെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ ഷാങ്ഹായ് ഉച്ചകോടിയിൽ സൂചന നൽകിയിട്ടുണ്ട്. ഹോർമുസ് നിശ്ചലമാണെന്ന് അവകാശപ്പെട്ട ഇറാൻ 120 കപ്പലുകൾ കടന്നുപോയിരുന്ന സ്ഥാനത്ത് 1-2 കപ്പലുകളാണ് ദിവസവും കടന്നുപോകുന്നതെന്ന് ഇറാൻ പാർലമെന്റ് സ്പീക്കർ. ഹോർമുസ് തങ്ങൾ തുറന്നുകഴിഞ്ഞുവെന്ന യുഎസിന്റെ അവകാശവാദത്തെ തള്ളുന്നതാണിത്. ഹോർമുസിലെ മേൽക്കൈയെ ചൊല്ലി ഇറാനും യുഎസും ബലാബലം തുടരുന്നതിനിടെ കപ്പലുകൾ ആക്രമിക്കപ്പെടുന്നതും സംഘർഷ ഭീതിയും തുടരുകയാണ്. രാജ്യാതിർത്തി കാക്കാൻ പരസ്പരം യോജിച്ച് പ്രവർത്തിക്കുമെന്ന ഇസ്താംബുളിൽ ചേർന്ന സൌദി, പാകിസ്ഥാൻ, തുർക്കി സൈനിക സഖ്യത്തിന്റെ ആദ്യ രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിന്റെ പ്രഖ്യാപനം. സൌദിയിലെ റിയാദ് ആസ്ഥാനമാക്കി സഖ്യത്തിന്റെ സെക്രട്ടേറിയറ്റ്. ആദ്യ സെക്രട്ടറി ജനറൽ പദവി പാകിസ്ഥാന്. 3 വർഷം കാലാവധി. ഹോർമുസിൽ ഇറാൻ ആക്രമണവും ചെങ്കടലിൽ ഹൂതി വിമതരുടെ ആക്രമണവും ശക്തമായതോടെയാണ് സൈനിക സഖ്യത്തിന് സൌദി മുന്നിട്ടിറങ്ങിയത്. ചെങ്കടൽ വഴി വ്യാപാരം നടത്തുന്ന 13 രാജ്യങ്ങളെ യൂറോപ്യൻ രാജ്യങ്ങളുടെ പിന്തുണയോടെ സൈനിക സഖ്യമായി അണിനിരത്തുകയാണ് ലക്ഷ്യം. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് നിന്ന് നേരിട്ടുള്ള ആദ്യ ചരക്ക് കയറ്റുമതിയുമായി കപ്പൽ സ്പെയിനിലേക്ക് പുറപ്പെട്ടു. എമസി ബെറിൽ എന്ന കപ്പലാണ് 8 കണ്ടെയ്നറുകളുമായി സ്പെയിനിലെ വലൻസിയ തുറമുഖത്തേക്ക് യാത്ര തിരിച്ചത്. വിഴിഞ്ഞത്തിന്റെ നേരിട്ടുള്ള അന്താരാഷ്ട്ര കയറ്റുമതി കണക്ടിവിറ്റി ശക്തിപ്പെടുത്തുന്നതിൽ മറ്റൊരു സുപ്രധാന ചുവടുവയ്പ്പാണെന്ന് അധികൃതർ. പ്രതിപക്ഷ ഉപനേതൃ പദവിയെ ചൊല്ലിയുള്ള തർക്കങ്ങൾക്കിടെ സിപിഐയുടെ നിർണായക യോഗം ഡൽഹിയിൽ ചേർന്നു. പ്രതിപക്ഷ ഉപനേതൃ പദവിയിൽ സിപിഐ കടുത്ത തീരുമാനങ്ങളിലേക്ക് ഉടൻ പോകില്ലെന്ന് റിപ്പോർട്ട്. സംസ്ഥാന നേതൃത്വം കേന്ദ്ര നേതൃത്വത്തെ കാര്യങ്ങൾ ധരിപ്പിച്ചു. സിപിഎമ്മിന്റെ ഔദ്യോഗിക തീരുമാനം വരും വരെ കാത്തിരിക്കാൻ നീക്കം. സംസ്ഥാന സെക്രട്ടേറിയറ്റിന് ശേഷം സിപിഎം ഔദ്യോഗികമായി തീരുമാനം അറിയിക്കുമെന്നാണ് പ്രതീക്ഷ. പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം സംബന്ധിച്ച തർക്കം സിപിഐയുമായി അനുനയത്തിന് സിപിഎം സിപിഐ തർക്കം തുടരുന്ന സാഹചര്യത്തിലാണ് അനുനയ ശ്രമം. ഇന്ന് തുടങ്ങുന്ന പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം വിഷയം ചർച്ച ചെയ്യും. കീഴ്വഴക്കം ചൂണ്ടിക്കാട്ടി സിപിഐയെ അനുനയിപ്പിക്കാൻ ഒരു വട്ടം കൂടി ശ്രമിക്കും. സിപിഐ വഴങ്ങാത്ത പക്ഷം എന്ത് വേണമെന്ന ചർച്ചയും യോഗത്തിൽ ഉണ്ടാകും. ഈ മാസം 20 മുതൽ തൂഫാന്റെ അടുത്ത ഘട്ടമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. തദ്ദേശ സ്ഥാപനങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കും. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉത്തരവാദിത്തത്തോടെ സംസാരിക്കണമെന്നും രാഷ്ട്രീയം കലർത്തി പദ്ധതിയെ ഇല്ലാതാക്കാൻ ശ്രമിക്കരുതെന്നും ആഭ്യന്തരമന്ത്രി. ആരോഗ്യരംഗത്തെ പരസ്യങ്ങളിൽ കർശന നിയന്ത്രണങ്ങളുമായി ദുബായ് ഹെൽത്ത് അതോറിറ്റി. അതിശയോക്തി കലർന്ന വാക്കുകളോ വാഗ്ദാനങ്ങളോ പരസ്യങ്ങളിൽ പാടില്ല. പാർശ്വഫലങ്ങളില്ലാത്തത്, 100% ഫലപ്രദം, ഏറ്റവും മികച്ചത്, ഉടനടി ഫലം ലഭിക്കുന്നത് തുടങ്ങിയ വാക്കുകൾ പരസ്യങ്ങളിൽ പാടില്ല. ചികിത്സയെക്കുറിച്ചുള്ള അത്ഭുത രോഗശാന്തി അവകാശവാദങ്ങളോ ഉറപ്പുകളോ നൽകാൻ പാടില്ല. DHA അംഗീകൃത ലൈസൻസുള്ള സ്ഥാപനങ്ങൾക്കും ഡോക്ടർമാർക്കും ഈ നിയമം ബാധകമാണെന്നും അതോറിറ്റി വ്യക്തമാക്കി. മറ്റ് ക്ലിനിക്കുകളെയോ ഡോക്ടർമാരെയേക്കാൾ തങ്ങളാണ് മികച്ചതെന്നോ തങ്ങളുടെ സേവനങ്ങളാണ് ഏറ്റവും മികച്ചതെന്നോ തരത്തിലുള്ള താരതമ്യ പ്രചരണങ്ങൾക്കും അനുമതിയില്ല. വിശദവാർത്ത 8 മണിക്ക്.
4: Home FM News was brought to you by Danya Group of Companies since 1982.
2: Time check.
4: Brought to you by Ozone Cargo.
3: Good morning station clock il ippol samayam 7 mani kazhinju krithyam 5 minute.
2: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
2: Weather update.
4: Brought to you by Aldra's Auto AC Parts, number one auto AC spare parts in the Middle East.
3: ഹ്യൂമിഡിറ്റി കൂടിക്കിടക്കുന്ന ദിവസമാണ്. ദുബായിൽ ഇപ്പോഴത്തെ താപനില 34 ഡിഗ്രി സെൽഷ്യസ്, അന്തരീക്ഷ ഈർപ്പം 70%.
2: Weather update.
4: Was brought to you by Aldra's Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

0: Sand Dunes with Akshay on Home 92.2 FM. Brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
1: Good morning, welcome back home 92.2 FM. സ്വാഗതം. ബ്രാൻഡ് ന്യൂ ഡേ, സെപ്റ്റംബർ 2 ബുധനാഴ്ചയിൽ എത്തി നിൽക്കുന്ന സമയം 7 മണി കഴിഞ്ഞ് 11 മിനിറ്റ്. റോഡുകളിൽ നല്ല ട്രാഫിക് തുടങ്ങി വരുന്ന സമയമാണ്. കഴിഞ്ഞ ദിവസവും ഒരുപാട് ട്രാഫിക് ഉണ്ടായിരുന്നു, പക്ഷെ എന്തിരുന്നാലും ഞങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. ദാറ്റ്സ് യുവർ ഹോം ആൻഡ് വെരി ഗുഡ് മോർണിംഗ് മിനി പത്മ, നമസ്കാരം.
2: യെസ് വെരി ഗുഡ് മോർണിംഗ്. ഞാൻ ആ പാട്ടിൽ ഇങ്ങനെ ലയിച്ചിരുന്നു പോയിരുന്നു. പ്രേമം എന്ന സിനിമയിലെ, അൽഫോൻസ് പുത്രന്റെ സിനിമയിലെ രാജേഷ് മുരുകേഷിന്റെ സംഗീതം എന്ന് പറയുമ്പോൾ, ഒരു സിനിമ ഒരു സംഗീതം എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് പറയുമ്പോൾ, 10 വർഷം 11-ാമത്തെ വർഷം എടുക്കുമ്പോഴും ഈ പാട്ട് ഇപ്പോഴും ഫ്രഷ് ഫ്രഷ് ആയിട്ട് നമ്മൾ വിജയ് യേശുദാസിന്റെ ആ ശബ്ദത്തിൽ രാവിലെ കേൾക്കുമ്പോൾ ലഭിക്കുന്ന ഒരു ഫീല് വേറെയാണ്. ബാക്കി എന്ത് വാർത്തകളുടെ ലോകത്തേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ തൊട്ട് മുമ്പ് കേൾക്കുന്ന ഒരു പാട്ട് നമ്മളെ വല്ലാതെ സ്വാധീനിക്കും. രാവിലെ നിങ്ങളെല്ലാവരും വാഹനങ്ങളിൽ ഇരിക്കുന്നവരായിരിക്കും, ഇപ്പം എണീറ്റിട്ട് ഡ്രൈവ് ചെയ്ത് തുടങ്ങുന്നവരായിരിക്കും. എല്ലാവർക്കും എപ്പോഴും വാർത്തകളെക്കാളും ഏറ്റവും ചൂടേറിയ സംഭവങ്ങളെക്കാളും മനസ്സിനെ ആശ്വസിപ്പിക്കുന്ന, തണുപ്പിക്കുന്ന, സന്തോഷിപ്പിക്കുന്ന സംഗീതത്തോടാണ് താല്പര്യം. അതുകൊണ്ട് തന്നെ മലരേന്നും ആലുവാപ്പുഴയൊക്കെ നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കിയ രാജേഷ് മുരുകേഷിന് ഇന്ന് ഓർക്കണം. കാരണം അത്ര മനോഹരമായിട്ടുള്ള പാട്ടുകൾ സമ്മാനിച്ച ഒരു വ്യക്തി കൂടിയാണ്. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഇന്ന് സെപ്റ്റംബർ 2, ചൊവ്വാഴ്ചയാണ്, റിവ്യൂ ലെവൽ 20. പക്ഷേ ഇന്നത്തെ ദിവസത്തിന്റെ മറ്റൊരു പ്രത്യേകത, നമ്മുടെ തേങ്ങയ്ക്ക് വേണ്ടിയിട്ടൊരു ദിവസമുണ്ട്. ഇന്ന് തേങ്ങ ഡേ ആണ്.
1: യെസ്,
2: നാളികേര ദിനമാണ്, ലോക നാളികേര ദിനമാണ്. ഈ ലോക നാളികേര ദിനത്തിൽ വലിയൊരു പദവി കാത്തിട്ട് നമ്മുടെ കുറ്റിയാടി തേങ്ങ, നമ്മൾ തേങ്ങകളെ കുറിച്ച് പറയുമ്പോൾ കേരളത്തിൽ ഏറ്റവും പ്രശസ്തമാണ് ഈ കുറ്റിയാടി തേങ്ങ എന്ന് പറയുന്ന ഒരു വലിയ സംഭവം. അതിന് ഭൗമ പദവി ലഭിക്കുമോ എന്ന് ഉറ്റു നോക്കുകയാണ്. അതായത് ഭൗമ സൂചിക പദവി ഒരുപാട് കാലമായിട്ട് ഈ കുറ്റിയാടി തേങ്ങ കാത്തിരിക്കുന്നുണ്ട്. ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ ഇനിയും കിട്ടുമോ എന്ന ഒരു ആശങ്കയിലും ആഗ്രഹത്തിലും ഒക്കെ ഇരിക്കുകയാണ്. കുറ്റിയാടി തേങ്ങയ്ക്ക് ഭൗമ സൂചിക പദവി ലഭിക്കാൻ പിന്തുണ നൽകുന്ന പദ്ധതികളോ ഇടപെടലുകളോ ഉണ്ടാകുമോ എന്നും കർഷകർ നോക്കുന്നുണ്ട്. കോഴിക്കോട് ജില്ലയുടെ മലയോര ഗ്രാമമാണ് കുറ്റിയാടി. പരിസര പ്രദേശങ്ങളിലൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന തെങ്ങിൻ തൈകൾ നന്നായിട്ട് ഫലം തരുന്നതും രോഗപ്രതിരോധ ശേഷിയും ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ തേങ്ങയ്ക്ക് ഈ പറഞ്ഞ പോലെ കുറ്റിയാടി തേങ്ങയ്ക്ക് ഭൗമ സൂചിക പദവി ലഭിച്ച അതൊരു വലിയ അംഗീകാരം തന്നെയായിരിക്കും. എന്തായാലും ഈ തേങ്ങയെക്കുറിച്ച് ഏറ്റവും കൂടുതൽ എന്താ പറയുക, തെറ്റിദ്ധാരണകൾ പലർക്കും ഉണ്ട്. തേങ്ങ കഴിച്ചാൽ ഒരുപാട് കൊളസ്ട്രോൾ വരും, അങ്ങനെ ഇങ്ങനെ വരും എന്നൊക്കെ. പക്ഷേ ഏറ്റവും പൂർണ്ണതയുള്ള ഭക്ഷണമായിട്ടാണ് അക്ഷയ ഈ തേങ്ങയെ അറിയപ്പെടുന്നത്. ചിലർ തേങ്ങ ചിരവുമ്പോൾ ചിരട്ടയോട് അടുത്ത ഭാഗമില്ല, അറ്റത്തെ ആ ബ്രൗൺ ഭാഗം അത് വലിച്ചെറിയും, അത് വലിച്ചെറിയാൻ പാടില്ല എന്നാണ് പറയുന്നത്. അതാണ് അതിൻ്റെ ഏറ്റവും പോഷക സമ്പന്നമായിട്ടുള്ള, നമ്മുടെ അമ്മമാർ അത് ചിരവണ സമയത്ത്, അച്ഛന്മാരും സഹോദരനൊക്കെ ചിരവണ സമയത്ത് അവർ ആ മേലത്തെ ഭാഗം ആക്കിയിട്ട് പോയി കളയും. അത് ചെയ്യരുത്. അവസാനത്തെ ആ ബ്രൗണിഷ് വരുന്നതും കൂടി ചേർത്തിട്ട് വേണം പുട്ടിന്റെ മുകളിലൊക്കെ ഇടാൻ. എന്നാലാണ് അത് പോഷക സമ്പന്നമായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് എത്തുക എന്നാണ് പറയുന്നത്.
1: തീർച്ചയായിട്ടും തേങ്ങ എന്ന് പറയുമ്പോൾ, തെങ്ങെന്ന് പറയുമ്പോൾ നമുക്ക് കേരളത്തിന്റെ എപ്പോഴും നമ്മുടെ മനസ്സിൽ ഓർമ്മ വരുന്ന ഒരു സംഭവം തന്നെയാണ്.
2: കേരളം തെങ്ങും കേരള നാട്
1: എന്നല്ലേ. അപ്പം അത് മാത്രമല്ല, അതിന്റെ ഈച്ച് ആൻഡ് എവറിത്തിങ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് അതിന്റെ ഒരു വാസ്തവം എന്ന് പറയുന്നത്. അപ്പൊ എന്താണെങ്കിലും നമ്മുടെ തെങ്ങ് കൊണ്ട് സമ്പുഷ്ടമായിട്ടുള്ള ഒരു നാടാണ്. അത് മാത്രമല്ല, നമ്മുടെ ഇവിടെ ഇവിടെ തെങ്ങുണ്ട്. ഇവിടെ അജ്മാൻ ഷെയ്ഖിന്റെ ഒരു വീട്ടിൽ തെങ്ങുണ്ട്. എവിടെയെന്ന് വെച്ചാൽ നമ്മുടെ അൽസോറയല്ല, അജ്മാൻ അവിടെ ഒരു ചെറിയ ഒരു മാംഗ്രൂവ്സിലൂടെ പോകുന്ന ഒരു വാട്ടർ ബോട്ട് റൈഡിങ്, അതിൽ പോകുന്ന സമയത്ത് അവിടെ ഒരു വീടുണ്ട്. അപ്പൊ അദ്ദേഹമാണ് കൊണ്ടുപോകുന്ന ആളാണ്, അത് അജ്മാൻ ഷെയ്ഖിന്റെയാണ്. അവിടെ നിറയെ തെങ്ങ് നിൽക്കുന്നുണ്ട്. അങ്ങനെ തെങ്ങ് ഇവിടെയും നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപക്ഷെ വന്നതായിരിക്കും.
2: നമ്മുടെ നാട്ടിലെ ഈന്തപ്പനകൾ കാണുമ്പോൾ അത്ഭുതം പോലെ തന്നെ ഇവിടെ നമുക്ക് തെങ്ങ് കാണുമ്പോൾ ഒരു അത്ഭുതം ഉണ്ട്. പക്ഷെ ഇവിടെ എന്തും വിളയും അല്ലേ.
1: അത് തന്നെ. അത് മാത്രമല്ല, തെങ്ങിന്റെ നമുക്ക് തേങ്ങ വെള്ളം എന്ന് പറയുന്നത് പ്യുവർ ഇലക്ട്രോലൈറ്റ് ആണ്. ഏറ്റവും രാവിലെ നമ്മൾ എത്ര ക്ഷീണിച്ച് തലേന്ന് കിടന്നാലും രാവിലെ തേങ്ങ വെള്ളം ഒരു ഒരു ഗ്ലാസ് ഒന്ന് കുടിച്ചു നോക്കി, അതിനകത്ത് ഇച്ചിരി ഉപ്പോ ഇച്ചിരി നാരങ്ങയോ ഇട്ടിട്ട് ദ ബെസ്റ്റ്.
2: അതുപോലെ തേങ്ങപ്പുളി പിന്നെ ഇത് വെച്ചിട്ട് പുളി എടുത്തിട്ട് കുറച്ച് ശർക്കരയും ചേർത്തിട്ട് കഴിച്ചു നോക്കി, അല്ലേ? വെറുതെ അവല് തേങ്ങ ഇട്ടിട്ടൊന്ന് കഴിച്ചു നോക്കി. എന്തിനും
1: തേങ്ങ ഇട്ട പുട്ട് ചുമ്മാ
2: കറിയും, ഗോതമ്പ് പുട്ടാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. എന്നാൽ എല്ലാ വർഷവും സെപ്റ്റംബർ 2 ലോക നാളികേര ദിനമായിട്ട് ആചരിച്ചു വരുന്നു. നാളികേരത്തിന്റെ പ്രാധാന്യത്തെപ്പറ്റിയും അത് സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെപ്പറ്റിയും ജനങ്ങളെ ബോധവാന്മാരാക്കുക എന്നതാണ് ഈ ദിവസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 2009 ഏഷ്യൻ പസഫിക് കോക്കനട്ട് കമ്മ്യൂണിറ്റിയാണ് ലോക നാളികേര ദിനം എന്ന ആശയം മുന്നോട്ട് വെച്ചത്. ഏഷ്യ പസഫിക് പ്രദേശത്തെ നാളികേരം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളെ തമ്മിൽ ഏകോപിപ്പിക്കുന്ന ഒരു ഇന്റർ ഗവൺമെന്റൽ സ്ഥാപനമാണിത്. 1969 സെപ്റ്റംബർ 2 ഈ സ്ഥാപനം നിലവിൽ വന്നത്. അതിന്റെ ഒരു ഓർമ്മയ്ക്കായിട്ടാണ് നാളികേര ദിനം. കേരളത്തിനും അപ്പുറം, അതായത് ലോകമെമ്പാടുമുള്ള നാളികേരത്തിന്റെ പ്രാഥമിക ഉൽപ്പാദകരായതിനാൽ പസഫിക് ഏഷ്യൻ മേഖലകളിലെ രാജ്യങ്ങളിൽ ലോക നാളികേര ദിനം പ്രത്യേകം ആഘോഷിക്കുന്നു. ഇന്തോനേഷ്യയിലെ ജക്കാർത്ത ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഏഷ്യൻ ആൻഡ് പസഫിക് കോക്കനട്ട് കമ്മ്യൂണിറ്റി ഏഷ്യൻ രാജ്യങ്ങളിലെ തേങ്ങയുടെ വളർച്ച എന്നിവയൊക്കെ അവർ നോക്കുന്ന ഒരു ദിവസവും കൂടിയാണ്. എന്ത് തേങ്ങയാണ് ഇത് നമ്മള് തമാശക്ക് പറയാറില്ല, നീ ഇതെന്ത് തേങ്ങയാണ് കാണിക്കുന്നത്, പ്രത്യേകിച്ച് തൃശ്ശൂർക്കാർ പറയും എന്തുട്ട് തേങ്ങയാണെന്നുള്ളത്. ഇത്രയും വലിയ ഫലഭൂയിഷ്ടമായിട്ടുള്ള നമുക്ക് നല്ല ആരോഗ്യം തരുന്ന ഒരു തേങ്ങയാണ് നിങ്ങൾ ഇത്രയും വില കുറച്ച് കാണുന്നത്. വാഴ എന്ന് പറയുന്ന പോലെ തന്നെയാണ് അല്ലേ അക്ഷയ്, ഒരു വാഴ വെച്ചാൽ മതിയായിരുന്നു എന്ന് കളിയാക്കുന്ന പോലെ തന്നെയാണ്. എന്തുട്ട്
1: തേങ്ങയാണെന്ന്
2: അവിടെ
1: എന്താണെങ്കിലും അങ്ങനെ ഒരു ദിവസം കൂടെ ഉണ്ടെന്ന് നമ്മള് സത്യം പറഞ്ഞാൽ എനിക്കങ്ങനെ അറിയില്ലായിരുന്നു. ഇങ്ങനെ ഇതിനു വേണ്ടി എല്ലാത്തിനും ഒരു ദിവസം ഉണ്ടെന്ന് അറിയാം, പക്ഷെ ഇതിന് ഇങ്ങനെ ഒരു സ്പെസിഫൈഡ് ആയിട്ട് പറഞ്ഞു കേട്ടിട്ടില്ല.
2: അതെ, ഒരു പ്രത്യേകതയുള്ള ദിവസമാണ്. എന്തായാലും ഇന്ന് പത്രങ്ങളുടെ ആദ്യ പേജിലേക്ക് നോക്കുകയാണെങ്കിൽ പരമോന്നത കോടതിയിലും കോക്രോച്ചിന്റെ പാട്ട ജയം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സുപ്രീം കോടതി വിദ്യാർത്ഥികൾക്ക് ജൻസികൾക്കൊപ്പം നിന്ന് അല്ലെങ്കിൽ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കൊപ്പം നിന്ന ഒരു ദിവസമായിരുന്നു കഴിഞ്ഞ ദിവസം. സുപ്രീം കോടതി പറഞ്ഞു കുട്ടികൾക്കെതിരെ എടുത്ത കേസുകൾ റദ്ദാക്കണം, റദ്ദാക്കിയെന്ന് സുപ്രീം കോടതി പ്രത്യേക വിവേചന അധികാരം ചില സമയത്ത് സുപ്രീം കോടതികൾക്കുണ്ട്, അത് പ്രയോഗിച്ചിട്ട് പറഞ്ഞു അവർക്കെതിരെ കേസെടുക്കരുത്, അത് റദ്ദാക്കിയിരിക്കുകയാണ് കോടതി. ഇനി ഒരു സംസ്ഥാനങ്ങൾക്കും ഇത് മറികടന്നുകൊണ്ട് ഒരു കേസെടുക്കാൻ വേണ്ടി പറ്റില്ല. അതേസമയം ഈ സമരത്തിനിടയിൽ നുഴഞ്ഞു കയറിയ വിധ്വംസക ശക്തികളോ വേറെന്തെങ്കിലും ഉദ്ദേശത്തോടു കൂടി വന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്കെതിരെ കേസെടുത്തിട്ട് പോകും. അതുപോലെ നേപ്പാളിലെ മരണം 1000 കടന്നു എന്ന് പറയുന്ന ഒരു വാർത്ത, വണ്ടിച്ച കേസിൽ മാണി സി കാപ്പന് തടവ് എന്ന് പറയുന്ന വാർത്ത ആദ്യ പേജിൽ, ജീവനക്കാരെ വകുപ്പ് മാറ്റി നിയമിച്ച തദ്ദേശ ഭരണ വകുപ്പിൽ ചട്ടവിരുദ്ധ നിയമനങ്ങൾ നടക്കുന്നു എന്ന വാർത്തയൊക്കെ ആദ്യ പേജിൽ നമ്മുടെ മലയാള പത്രങ്ങളിൽ ഇടപിടിക്കുമ്പോൾ, കോഴിക്കോട് ക്രൂസ് ടെർമിനൽ സ്ഥാപിക്കുമെന്ന മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞ വാർത്ത, കരട് തെറ്റുതിരുത്തൽ രേഖ തയ്യാറാക്കാൻ സി പി എം വിശാല സംസ്ഥാന കമ്മിറ്റി വിളിക്കുന്നു, ഇന്നും നാളെയും സെക്രട്ടേറിയറ്റ് യോഗം, പോലീസ് സ്റ്റേഷൻ ദത്തെടുക്കാൻ അജിത് കുമാറും ഉത്തരവ് പിൻവലിച്ചുവെന്ന് മറ്റൊരു വാർത്ത, എക്സൈസ് വകുപ്പിൽ അഴിമതിക്കെതിരെ ഒരു വിട്ടുവീഴ്ചയുമില്ല എന്ന് ആ വകുപ്പിന്റെ മന്ത്രി ലിജു പറഞ്ഞ വാർത്ത, അതുപോലെ മൂവാറ്റുപുഴയിൽ അന്വേഷണത്തിന് സി പി ഐ, ചാത്തന്നൂരിൽ മൗനം, തെരഞ്ഞെടുപ്പ് തോൽവിയുമായി ബന്ധപ്പെട്ട് സി പി ഐയും സി പി എമ്മും വലിയ രീതിയിൽ ഒരു ചർച്ചയ്ക്ക് ഒരുങ്ങുന്നു എന്ന് പറയുന്ന വാർത്ത, സർവകലാശാലയിലെ ഒത്തുതീർപ്പ് ആർ എസ് എസ് അജണ്ടയ്ക്ക് കീഴടങ്ങൽ, ഇന്നലെ എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ വലിയ സമരങ്ങളൊക്കെ നമ്മുടെ കേരളത്തിൽ നടന്നിരുന്നു, വിദ്യാർത്ഥികൾക്ക് പരിക്കേൽക്കുന്ന ഒരു സന്ദർഭവും ഉണ്ടായിരുന്നു, ഇന്ന് പലയിടത്തും അത് പ്രതിഷേധിച്ചിട്ട് സമരവും പ്രതിഷേധ മാർച്ചും ഒക്കെ നടക്കുന്ന ദിവസമാണ്. അതൊക്കെയാണ് ഉൾപേജിലെ പ്രധാനപ്പെട്ട വാർത്തയായിട്ട് വന്നിരിക്കുന്നത്.
1: നമ്മുടെ നേപ്പാളിലെ പ്രളയം കഴിഞ്ഞപ്പോൾ നമ്മുടെ ബീഹാർ പ്രദേശങ്ങളിലുള്ള മത്സ്യങ്ങൾക്ക് അസാധാരണമായി വലുപ്പം തോന്നുന്നുണ്ട്, അത് കഴിക്കരുത് എന്നുള്ള ഒരു മുന്നറിയിപ്പ് നമ്മുടെ രാജ്യത്ത് ഒക്കെ തന്നെ ഇപ്പൊ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ തന്നെ രാവിലെ നമ്മുടെ പത്രങ്ങളിലെ പ്രധാന മലയാള പത്രങ്ങളിലെ പ്രധാന വാർത്തകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം.
2: കേന്ദ്രത്തിനിതാക്കിയതായി ഡൽഹിയിൽ സി പി ഐയുടെ സമരം എന്ന് പറഞ്ഞിട്ടൊരു വാർത്ത, December 1 to 3 ജയിൽ നിറയ്ക്കൽ സമരം, മാറ്റം അനിവാര്യമാണ് എന്ന മുദ്രാവാക്യം ഉയർത്തി ഡൽഹി രാംലീല മൈതാനിയിൽ സി പി ഐ ദേശീയ കമ്മിറ്റി സംഘടിപ്പിച്ച സമരത്തിൽ അണിനിരന്നത് ആയിരങ്ങളാണെന്നാണ് വാർത്തയിൽ പറയുന്നത്. അതുപോലെ തമിഴ്നാട്ടിൽ നിന്ന് വരുന്നൊരു പ്രധാനപ്പെട്ട വാർത്ത, തമിഴ്നാട്ടിൽ പ്രധാന ക്ഷേത്രങ്ങളിൽ മൊബൈൽ ഫോൺ വിലക്ക് എന്നാണ്. തമിഴ്നാട്ടിലെ ഹിന്ദുമത ധാർമ്മിക എൻറോൺമെന്റ് വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള 52 പ്രധാന ക്ഷേത്രങ്ങളിൽ മൊബൈൽ ഫോൺ കൊണ്ടുവരുന്നതിൽ നിയന്ത്രണം ഇന്നലെ മുതൽ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. ദർശനത്തിനെത്തുന്നവരുടെ ഫോണുകൾ സൂക്ഷിക്കാൻ ക്ഷേത്രങ്ങളിൽ ലോക്കർ സൌകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. സെൽഫി, റീൽസ്, ചിത്രീകരണം, വിഗ്രഹങ്ങളുടെ ഫോട്ടോ വീഡിയോ പകർത്തൽ തുടങ്ങിയവ തടയുന്നതിനും ക്ഷേത്രങ്ങളുടെ പവിത്രതയും ഭക്തരുടെ ശാന്തമായിട്ടുള്ള ദർശനവും ഉറപ്പാക്കുന്നതിനാണ് നടപടി. അങ്ങനെ തമിഴ്നാട് സർക്കാർ ഇക്കാര്യത്തിൽ ഒരു സുപ്രധാന നടപടി കൈക്കൊണ്ടു.
1: നമുക്ക് ബ്രേക്കിലേക്ക് പോകാം. താമരശ്ശേരിയിലെ ഒരു വീട്ടില് അടച്ച ഒരു വീട്ടില് താമസിക്കുന്ന വീട്ടിലാണ് അതിനകത്ത് കണ്ടെത്തിയത് ഒരുപാട് മദ്യശേഖരങ്ങള്, ഒപ്പം വെടിയുണ്ടയും. ഇത് രണ്ടും ഒരു മാച്ചും ഇല്ലാത്ത രണ്ട് സംഭവങ്ങളാണ് ഈ വീട്ടുടമയെ അറസ്റ്റ് ചെയ്തെന്നുള്ള ഒരു വാർത്തയും കൂടെ കൊടുത്തിട്ടുണ്ട്.
2: മദ്യപിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും പിടിവെച്ചു വല്ലതല്ല, അതിന് സമാനമായിട്ടുള്ളതായിരിക്കും. എന്തായാലും ഒരു വാർത്തയും കൂടി, നെഹ്റു ട്രോഫി വള്ളംകളി കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞു, വിജയികൾക്ക് സമ്മാനത്തുകയോ ബോണസോ നൽകിയിട്ടില്ല. കടം വാങ്ങിയിട്ടും മറ്റു മത്സരത്തിനെത്തിയ ക്ലബ്ബുകളെല്ലാം ആശങ്കയിലാണ്. സാധാരണ മത്സരം കഴിഞ്ഞ് ഒരു ചെക്കെങ്കിലും ഒപ്പിട്ട് കൊടുക്കാറുണ്ട്, വൈകിയാലും 2-3 ദിവസത്തിൽ പോകാറുമില്ല. ഇതിപ്പോ ഒരാഴ്ച കഴിഞ്ഞിട്ടും നെഹ്റു ട്രോഫി വള്ളംകളി മത്സരത്തിന്റെ സമ്മാനത്തുക കൊടുത്തിട്ടില്ല എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിൽ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ആ ആളുകൾ പങ്കെടുക്കുന്നത്, അതിനു വേണ്ടിയിട്ട് ഒരുങ്ങുന്നത്. അപ്പൊ കഷ്ടമാണത്. 25 lakh രൂപയായിട്ട് ഉയർത്തിയിരുന്നു കേട്ടോ
1: ഫസ്റ്റ് പ്രൈസ്. ഇത്തവണത്തെ നെഹ്റു ട്രോഫി എനിക്കൊന്നും അവർക്ക് ഒരുപാട് കാലത്തിന് ശേഷമാണ് ഫസ്റ്റ് പ്രൈസ് അവർ നേടാൻ വരുന്നത്. അപ്പൊ എന്താണെങ്കിലും സർക്കാരിനാണോ, കേരള സർക്കാർ?
2: അതെ, ചുണ്ടൻ വള്ളംകളി വിജയിക്ക് 5 lakh നൽകിയിരുന്നത് 25 lakh സർക്കാർ ഉയർത്തിയിരുന്നു. രണ്ടാം സ്ഥാനക്കാർക്ക് 20 lakh, മൂന്നാം സ്ഥാനക്കാർക്ക് 15 lakh നൽകുമെന്നായിരുന്നു വാഗ്ദാനം കൊടുത്തത്. August 22 നടന്ന നെഹ്റു ട്രോഫി വള്ളംകളി കഴിഞ്ഞിട്ട് ഇപ്പൊ September 2 ഇതുവരെ പൈസ കൊടുത്തിട്ടില്ല.
1: ആരോമ ചുണ്ടനായിരുന്നു ഇവട്ടം വിജയിച്ചത്, ആരോമ ബോട്ട് ക്ലബ് ആയിരുന്നു. അവർ ഒരുപാട് നല്ല രീതിയിൽ പെർഫോം ചെയ്ത ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. എന്തായാലും പെട്ടെന്ന് തന്നെ അവർക്കുള്ള കിട്ടാനുള്ള പൈസ അവർക്ക് കിട്ടട്ടെ അല്ലേ. അപ്പൊ ഒരു ഷോർട്ട് ബ്രേക്ക്, തിരിച്ചു വരാം. Home 92.2 FM പ്രസ് ക്ലബ് ആണ് നിങ്ങൾ അക്ഷയ് മിനി പത്മയും കേട്ടുകൊണ്ടിരിക്കുന്നത്.
0: Home is a feeling. This hour of Sand Dunes is brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
3: എന്റമ്മേ, ഞാൻ ഈ തൃശൂക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
4: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം. പ്രവാസ ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
5: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
4: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും.
5: വലിയൊരു ഓണാഘോഷം സെപ്റ്റംബർ 6 അജ്മാൻ ഹബിറ്റാറ്റ് സ്കൂളിൽ. ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം എഫ് എമ്മിനൊപ്പം ഉമ്മട തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, ഉമ്മട ഓണം.
4: For details, call 050-426-0948. Presented by DuPay, the all-in-one money app. Download DuPay and send money to India at amazing rates. Brought to you by Enchanter, the fragrance of French romance. Yardley, own your signature scent. Powered by Volcano LED Display, professional indoor and outdoor LED display solution providers in the UAE. Call 052-5242-017.
6: പണ്ടാരോ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ദേവവും സാത്താനും തമ്മിലുള്ള ചൂതുകളിയാണ് നമ്മുടെയൊക്കെ.
5: തിയേറ്ററുകൾ പൂരപ്പറമ്പാക്കി മാറ്റാൻ ആരാധകർ കാത്തിരുന്ന ചിത്രം.
7: രാജ്യവും കൊട്ടാരവും നഷ്ടപ്പെട്ട രാജാവ് തോൽക്കുന്നവരാരും തിരിച്ചറിയാത്ത
4: ദുൽഖർ സൽമാൻ നായകനായെത്തുന്ന പാൻ ഇന്ത്യൻ ബിഗ് ബഡ്ജറ്റ് ചിത്രം ഐ ആം ഗേ.
7: ദിസ് ഈസ് പ്യുവർ ആൽഗോരിതം.
5: RDX എന്ന ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റിനു ശേഷം നഹാസ് ഹിദായത്ത് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രം. ദുൽഖർ സൽമാനൊപ്പം ആന്റണി വഗീസ്, പെപ്പെ, കദർ, മിഷ്കിൻ, കയാടു ലോഹർ തുടങ്ങി പാൻ ഇന്ത്യൻ താരനിര
7: അണിനിരക്കുന്നു.
4: ത്രസിപ്പിക്കുന്ന സംഗീതവുമായി ജേക്സ് ബിജോയും. സെപ്റ്റംബർ 3 ലോകമെമ്പാടുമായി റിലീസിലെത്തുന്നു ഐ ആം ഗെയിം.
5: Movie distributed in UAE and GCC by Wayfarer Films. Stay tuned to Home 92.2 FM to win invites.
8: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4-5, ഓൺലി ഓൺ ഹോം 92.2 FM.
9: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: വാർത്തകളിലെ ലോകത്തിലേക്ക് തിരിച്ചു പോകാം. നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും ലൈവിൽ നിങ്ങൾക്ക് ഞങ്ങളെ കാണാവുന്നതാണ്. സോ വണ്ടി ഓടിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലേക്ക് വരുന്നവർക്കൊക്കെ തന്നെ വെരി ഗുഡ് മോർണിംഗ്. മിനി പത്മാവ്, എന്താണ് വാർത്തകൾ?
2: നമുക്ക് കോൺഗ്രസിന്റെ മുൻ അധ്യക്ഷയായിരുന്ന സോണിയാഗാന്ധിയുടെ ഒരു പുസ്തകം വരാൻ പോകുന്നുണ്ട്, ബിലോങ്ങിങ്. ആ പുസ്തകത്തിനെ കുറിച്ചിട്ട് ഒരുപാട് ആശയക്കുഴപ്പങ്ങളും അത് പ്രസിദ്ധീകരിക്കുമോ ഇല്ലയോ എന്നത് സംബന്ധിച്ചിട്ടൊക്കെ വലിയ തർക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇവ തിരുത്തണം. സോണിയയുടെ പുസ്തകത്തിൽ പെൻഗ്വിൻ നിർദ്ദേശിച്ചത് നിരവധി വെട്ടിത്തിരുത്തലുകളാണെന്നാണ് പറയുന്നത്. കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധിയുടെ ഓർമ്മക്കുറിപ്പുകളുമായി തയ്യാറാകുന്ന പുസ്തകത്തിന് പെൻഗ്വിൻ റാൻഡം ഹൗസ് ഇന്ത്യ പല അധ്യായങ്ങളിലും തിരുത്തലുകളും ഒഴിവാക്കലുകളും ആവശ്യപ്പെട്ടു. അവയുടെ പട്ടിക തയ്യാറാക്കി ഗ്രന്ഥകാരിക്ക് അയച്ചെന്ന് കമ്പനിയെ പ്രതിനിധാനം ചെയ്യുന്ന അഭിഭാഷകർ അറിയിച്ചിട്ടുണ്ട്. തിരുത്തലുകൾ സംബന്ധിച്ച ചർച്ചകൾ തുടങ്ങിയത് സൌഹാർദ്ദപരമായാണെങ്കിലും പിന്നീട് കടുപ്പമേറി. പെൻഗ്വിൻ ഹൗസിന് പുസ്തകത്തിലെ ഇന്ത്യയിലെ പ്രസാധനത്തിന്റെയും വിതരണത്തിന്റെയും ചുമതലയാണ് ഉണ്ടായിരുന്നത്. അവരുടെ ഭാഗമായിട്ടുള്ള ആൽഫ്രഡിനോഫ് ആണ് ആഗോള പ്രസാധകരായിട്ട് വരുന്നത്. നവംബർ 10 പുസ്തകം പുറത്തിറങ്ങുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെക്കുറിച്ചും അദ്ദേഹത്തിന്റെ 12 ഭരണത്തെക്കുറിച്ചും RSS പങ്കിനെക്കുറിച്ച് ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള അധ്യായങ്ങളിലാണ് ഇങ്ങനൊരു വിയോജിപ്പ് വന്നത്. തിരുത്തലുകൾ അംഗീകരിക്കാൻ പുസ്തകവുമായി ബന്ധപ്പെട്ട് നടത്തിയ ചർച്ചയിൽ സോണിയാഗാന്ധി തയ്യാറായില്ല. അതേസമയം ബാഹ്യ ഇടപെടലും സമ്മർദ്ദവും ഉണ്ടായിരുന്നുവെന്ന വിമർശനം പെൻഗ്വിൻ ഹൌസ് നിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും പ്രസിദ്ധീകരിക്കുന്നതുവരെ പുസ്തകത്തിന്റെ ഉള്ളടക്കം രഹസ്യ സ്വഭാവമുള്ളതാണെന്നും ഒരു ബാഹ്യ സമ്മർദ്ദവും ഇല്ലെന്നും കമ്പനിയുടെ വക്താവ് പറഞ്ഞിട്ടുണ്ട്. പുറത്തിറങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു പുസ്തകം വലിയ രീതിയിൽ ശ്രദ്ധ ആകർഷിക്കുക എന്ന് പറഞ്ഞാൽ ആ പുസ്തകത്തിന്റെ ഏറ്റവും വലിയ വിജയം തന്നെയാണത്. ബിലോങ്ങിങ് എന്ന് പറഞ്ഞിട്ട് സോണിയാഗാന്ധി എഴുതിയ അവരുടെ ഓർമ്മക്കുറിപ്പുകൾ. ഇറ്റലിയിൽ ജനിച്ച് ഇന്ത്യക്കാരിയായിട്ട് മാറി അധികാരത്തിൽ പ്രധാനമന്ത്രി പദം വരെ അവരുടെ മുന്നിൽ നീട്ടിയപ്പോൾ പോലും അത് സ്വീകരിക്കാതെ മദാമയെന്നും ബാർ ഡാൻസർ എന്നും അവരെ അധിക്ഷേപിക്കാൻ പറ്റുന്ന എല്ലാ വാക്കുകളും കൊണ്ട് അധിക്ഷേപിച്ചിട്ടും ഒരക്ഷരം അവരോടൊന്നും പറയാതെ അവരുടെ ഭർത്താവിനെ കൊലപ്പെടുത്തിയവരോട് പോലും അവരെ ക്ഷമിച്ച, അവരുടെ കൈകൾ കൂട്ടിപ്പിടിച്ചിട്ട് അവരോട് പൊറത്തു കൊടുത്ത ഒരു വ്യക്തി കൂടിയാണ് സോണിയാഗാന്ധി എന്ന് മറന്നുകൊണ്ടാണ് പലരും സംസാരിക്കുന്നത്. എന്തായാലും ഇന്ത്യ കണ്ട ഏറ്റവും നല്ല ഒരു സ്ത്രീകളിൽ, ഏറ്റവും നല്ല വനിതാ നേതാക്കളിൽ ഒരാൾ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നിസ്സംശയം അതിൽ സോണിയാഗാന്ധിയുടെ പേരും എടുത്തു പറയാം.
1: തീർച്ചയായിട്ടും. മറ്റൊരു വാർത്ത, അപൂർവ ആചാരം, വെങ്കടേശ്വര സ്വാമിക്ക് തേളുകളെ നിവേദ്യം നൽകി ഭക്തൻ എന്ന് പറയുന്ന ഒരു കാര്യം. അതെ, നമ്മൾ ഇങ്ങനെയുള്ള ഒരു സ്പീഷീസിനെ സത്യം പറഞ്ഞാൽ എല്ലാവർക്കും പേടിയാണ്. കൈകൊണ്ടെടുത്തിട്ട് അതിന് നിവേദ്യമായിട്ട് കൊടുക്കുന്ന ഒരു രീതിയിലാണ് ആ ഒരു വാർത്ത. ഒരു നമ്മുടെ കേരള കൗമുദിയുടെ ഫ്രണ്ട് പേജിൽ, അല്ല ന്യൂസ് 18 മലയാളത്തിന്റെ ഫ്രണ്ട് പേജിലാണ് ഇത് വന്നിരിക്കുന്നത്.
2: നമ്മളിപ്പോ പലരുടെയും ചിത്രങ്ങൾ കാണുമ്പോൾ പലർക്കും ഒരു നാഷണൽ ക്രഷ് എന്നുള്ള രീതിയിലേക്കൊക്കെ വരാറുണ്ട്. കഴിഞ്ഞ ദിവസം വന്ന വാർത്ത, നാഷണൽ ക്രഷ്, രാഷ്ട്രപതിയുടെ ADC ആയിരുന്ന മേജർ ഋഷഭ് സിംഗ് സംഭാൽ, അദ്ദേഹം വിരമിച്ച ഒരു വാർത്തയാണ്. 30 വയസ്സിൽ ഒരാൾ വിരമിക്കുകയാണ്. നമുക്ക് രാഷ്ട്രപതിയുടെ കൂടെ അദ്ദേഹത്തിനെ കാണുമ്പോൾ എപ്പോഴും നമുക്കൊരു സന്തോഷമാണ്. കാരണം രാഷ്ട്രപതി ചില സമയത്ത് വികാരാധീനയായിട്ട് കരയാറുണ്ട്, അവരുടെ കണ്ണ് നിറയാറുണ്ട്. അപ്പോൾ ഉടനെ തന്നെ പോക്കറ്റിൽ നിന്ന് ആ ഒരു ടവല് തൂവാലെടുത്തിട്ട് നൽകി, മഴ പെയ്യുമ്പോൾ അവരുടെ ഒപ്പം തന്നെ കുട പിടിച്ച് സ്വന്തം മഴ നനഞ്ഞിട്ട് നടക്കുന്ന നമുക്ക് ആ കാഴ്ച ഒരു വലിയൊരു അമ്മ മകൻ ബന്ധം പോലെയായിരുന്നു പലർക്കും അത് തോന്നിയിരുന്നത്. അപ്പോൾ രാഷ്ട്രപതിയുടെ ADC ആയിരുന്നു അവർ. സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധേയനായിട്ടുള്ള ഒരു വ്യക്തി സൈനിക സേവനത്തിൽ നിന്ന് വിരമിച്ചു. കുടുംബപരമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളുണ്ട്. ആകർഷകമായിട്ടുള്ള വ്യക്തിത്വവും രാഷ്ട്രപതിയുടെ ചടങ്ങുകളിലെ സാന്നിധ്യവും വഴിയിട്ട് ഒരുപാട് ശ്രദ്ധേയനായിട്ടുള്ള ഒരു വ്യക്തിയാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു റിട്ടയർമെന്റിലേക്ക് പോകുന്നത്. 12 വർഷത്തെ സൈനിക സേവനത്തിന് ശേഷമാണ് 30 വയസ്സുകാരനായിട്ടുള്ള ഋഷഭ് വിരമിക്കാൻ തീരുമാനിച്ചത്. അദ്ദേഹം പറയുന്നത് ജീവിതത്തിൽ പ്രയാസമേറിയ ഒരു ഘട്ടമാണ് ഇത്. താൻ വിവാഹിതനല്ല, തനിക്ക് ഗേൾ ഫ്രണ്ടും ഇല്ല, അടുത്തിടെ വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല, ഒരു വിദേശീയ വിവാഹം കഴിക്കാനാണ് വിരമിച്ചതെന്ന ഊഹാപോഹം ശരിയല്ല എന്നുകൂടി അദ്ദേഹത്തിന് പറഞ്ഞു വെക്കേണ്ടി വരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോരുത്തർ നാഷണൽ ക്രഷൊക്കെ ആക്കി വെക്കും. പിന്നീട് അദ്ദേഹത്തിന് ഒരു പേഴ്സണൽ ലൈഫിലേക്ക് പോകുന്ന സമയത്ത് എന്തിനാണ് പിന്നാലെ കൂടുന്നത് പാപ്പരാസികളെ പോലെ, അല്ലേ? അദ്ദേഹത്തിനെ വെറുതെ വിടുക എന്ന് മാത്രമേ പറയാനുള്ളൂ.
1: ഈ ഋഷഭ് സിംഗ് സംഭയാലിനെ പറ്റി നോക്കുകയാണെങ്കിൽ അദ്ദേഹം ഹിമാലയ ഗോത്രത്തിലെ ഒരു രാജകുടുംബത്തിലെ ഒരു അംഗമാണ്. അതിനുശേഷമാണ് ഇദ്ദേഹം വരുന്നത്. 2011 തോന്നുന്നു ഇദ്ദേഹത്തിന്റെ ഈ സോറി 21 തോന്നുന്നു അന്ന് ഓഗസ്റ്റ് 15 നടന്നേക്കുന്ന റിപ്പബ്ലിക് ഡേ മാർച്ചിൽ അദ്ദേഹത്തിന്റെ എന്താ പറയുക ബറ്റാലിയൻ ഉണ്ടായിരുന്ന അവർക്കായിരുന്നു ബെസ്റ്റ് പ്രൈസ് കിട്ടിയത്. അങ്ങനെയാണ് നോട്ട് ചെയ്ത് ഇദ്ദേഹത്തിന് ADCയിലേക്ക് പദവിയിലേക്ക് വരുന്നത്. പക്ഷെ ADC പദവി ഒരു കുറച്ച് നാളുകൾക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ, സെക്യൂരിറ്റി റീസൺസ് കൊണ്ടൊക്കെ തന്നെ. പക്ഷെ ഇന്ത്യൻ പ്രസിഡന്റ്, പ്രത്യേകിച്ച് നമ്മുടെ ദ്രൗപദി മുർമുവിന്റെ പ്രധാനപ്പെട്ട ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരാള്, അതിന് ഏറ്റവും വൈറലായേക്കുന്നത് ഒരു മഴയത്ത് കുട പിടിച്ച് നിൽക്കുന്നത് അദ്ദേഹം നനഞ്ഞ് ദ്രൗപദി മുർമുവിന് കുട പിടിച്ചു കൊടുത്തിരിക്കുന്ന ആ ഒരു
2: ആരും മറക്കൂല. ആ ഒരു രംഗം എന്ന് പറഞ്ഞാൽ കരയുമ്പോൾ അവർക്ക് ടവൽ എടുത്ത് കൊടുക്കുന്ന, മഴ നനയുമ്പോൾ അവർക്കൊപ്പം കൂടെ, അവർ ചില സമയത്ത് ഇവർ തമ്മിലുള്ള ഒരു ഐ കോണ്ടാക്ടും ഒരു രീതികളും ഒരു സംസാര രീതികളൊക്കെ കാണുമ്പോൾ നമുക്ക് നല്ലൊരു സന്തോഷം തോന്നും. കാരണം ഒരു ഉദ്യോഗസ്ഥനും ഒരു രാജ്യത്തിന്റെ രാഷ്ട്രപതിയും തമ്മിലുള്ള ഒരു ബന്ധം പോലെയല്ല, ഏറ്റവും അടുത്ത കുടുംബം പോലെ. അങ്ങനെയാണ് ADC എപ്പോഴും കണ്ടറിഞ്ഞ് കേട്ടറിഞ്ഞ് മനസ്സറിഞ്ഞ് ഉള്ള ആളാണല്ലോ ADC ആയിട്ട് വരുന്നത്.
1: ADCയുടെ ഒരു പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി എത്ര കമാൻഡോസ് ഉണ്ടെങ്കിലും എല്ലാവരും മാറ്റി നിർത്താനുള്ള പവർ ADCക്ക് അവിടെ നമുക്ക് കാണാം. ഇദ്ദേഹത്തിന് ആക്ച്വലി നമുക്ക് ഇന്ത്യൻ പ്രസിഡന്റിന്റെ ഇപ്പം ദ്രൗപദി മുർമുവിന്റെ ഇൻസ്റ്റാഗ്രാം പേജിന് 6 മില്യൺ ആണ് ഫോളോവേഴ്സ്. ഇദ്ദേഹത്തിന് 600K ആണ് ഫോളോവേഴ്സ്. കഴിഞ്ഞ 2 ദിവസം കൊണ്ട് 100,000 ആണ് ഇദ്ദേഹത്തിന്. ഋഷഭ് സിംഗ് സംഭയാലിന് മാത്രമായിട്ട് ഇൻസ്റ്റാഗ്രാം അത്ര വലിയ ഫാൻ ഫോളോവേഴ്സ് ആണ്. വെറും 23 പോസ്റ്റ് മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ ആദ്യത്തെ വീഡിയോ എന്താണെന്ന് അറിയോ? നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റും പുടിനും ഇദ്ദേഹവും ഒരുമിച്ച് നടന്നു വരുന്ന ഒരു വീഡിയോയാണ് ഇൻസ്റ്റാഗ്രാമിലുള്ളത്. എന്നാലും അങ്ങനെ നിങ്ങൾക്ക് കേറി കാണാം.
2: നല്ല പൊക്കമാണ്, ടോളായിട്ടുള്ള ഒരു വ്യക്തി, രാഷ്ട്രപതിയുടെ കൂടെ ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തി. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒരു റെസ്പെക്ട്, ഒരു സ്നേഹം ഒക്കെ എപ്പോഴും തോന്നും.
1: ഈ മാർച്ചിങ് സമയത്ത് നല്ല കൊമ്പം മീശ വെച്ചിട്ടുള്ള ഒരു സമയമായിരുന്നു അത്. അത് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ പോയി കാണാൻ പറ്റും
2: കേട്ടോ. ഇപ്പൊ വളരെ ഒരു എന്തായാലും നമുക്ക് ഗൾഫ് മേഖലയിലെ വാർത്തയിലേക്കും കൂടി പെട്ടെന്ന് പോകാം. ഗൾഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് മെഡിക്കൽ പരസ്യങ്ങൾക്ക് കർശന നിയന്ത്രണങ്ങളുമായിട്ട് ദുബായ് ഹെൽത്ത് അതോറിറ്റി. നമ്മളെപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള മത്സരത്തിന്റെ ഫലമായിട്ട് ഞങ്ങളാണ് ഏറ്റവും മികച്ചത്, ഒരു സൈഡ് ഇഫക്റ്റും ഇല്ല, ഏറ്റവും മികച്ച 100% വിജയമാണ് കേട്ടോ ഈ മരുന്ന് കഴിച്ച ഈ ചികിത്സയിൽ എന്നൊക്കെ പറയാറില്ലേ. ഉടനടി ഇതാ നിങ്ങളൊന്ന് വരൂ, അടുത്ത സെക്കൻഡിൽ നിങ്ങൾക്ക് രോഗം മാറും. ഇങ്ങനെയുള്ള ഒരു കാര്യമോ അവകാശവാദമോ ഇനി പരസ്യങ്ങളായിട്ട് ഉപയോഗിക്കാൻ പാടില്ല എന്ന് നമ്മുടെ DHA ദുബായ് ഹെൽത്ത് അതോറിറ്റി പറഞ്ഞിരിക്കുകയാണ്. ആരോഗ്യമേഖലയിൽ വ്യാജ അവകാശവാദങ്ങൾ തടയാൻ ക്ലിനിക്കുകൾക്കും ഡോക്ടർമാർക്കുമായിട്ടാണ് ഇങ്ങനെ ഒരു അറിയിപ്പ് നൽകിയിരിക്കുന്നത്. വളരെ വ്യക്തമായിട്ട് ഇന്ന് ഇംഗ്ലീഷ് പത്രങ്ങളിൽ ഏതൊക്കെയാണ് അങ്ങനെ കൊടുക്കാൻ പാടില്ലാതെന്ന് കൊടുത്തിട്ടുണ്ട്. ഒന്ന്, ഞങ്ങൾ യുണീക്കാണെന്ന് പറയുന്നത്, വൺ ഓഫ് എ കൈൻഡ് അങ്ങനെ പറയാൻ വേണ്ടിയിട്ട് പാടില്ല, ദ ബെസ്റ്റ്, എക്സ്ക്ലൂസീവ്, സേഫസ്റ്റ്, ദ ഓൺലി, ഇൻകംപയറബിൾ, അൺപ്രസിഡന്റഡ്, മാജിക്, മിറാക്കുലസ്, ഈ വാക്കുകളൊന്നും ഉപയോഗിക്കാൻ പാടില്ല. അഷ്വേർഡ് സക്സസ്, അതായത് എന്തായാലും ഇതിൽ ഫലം ഉറപ്പ് എന്ന് പറയുന്നത് പാടില്ല. ഹാസ് നോ സൈഡ് ഇഫക്ട്സ്, നേരത്തെ പറഞ്ഞ പോലെ 100% എന്ന വാക്ക് ഉപയോഗിക്കാൻ പാടില്ല. അബ്സല്യൂട്ട്ലി സെർട്ടൺ, അത് പാടില്ല. ഡിസ്റ്റിങ്ക്വിഷ്ഡ്, ഫേമസ്, പയനിയർ, ഇമ്മീഡിയറ്റ് റിസൾട്ട്സ്, ഇതൊന്നും ഇനി പരസ്യങ്ങളിൽ ആരോഗ്യ പ്രവർത്തകർ, പിന്നെ ക്ലിനിക്കുകൾ, ഡോക്ടർമാർ അവരെ ഉപയോഗിക്കാൻ പാടില്ല. DHA അണ്ടറിലുള്ളവരെന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്.
1: തീർച്ചയായിട്ടും ഇത് അത് മാത്രമല്ല, ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞു, ഇപ്പം നമുക്ക് ഒരുപാട് സ്ഥാപനങ്ങൾ നമുക്ക് ഈ എമിറാത്തീസിനെയൊക്കെ നമ്മൾ ജോലി ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ഇവർക്ക് അതായത് എമിറാത്തീസിന് മാത്രമായിട്ടുള്ള ഇൻസ്പെക്ഷൻ കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്, അതായത് ഇവർ ജോലി ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം, അതായത് ഓരോ കാര്യത്തിലും നമുക്ക് എത്രത്തോളം മികച്ച സർവീസ് തരാൻ പറ്റുമോ അത് അത്രയുമാണ് ഈ രാജ്യം ഉറ്റുനോക്കുന്നത്. പലപ്പോഴും നമുക്കറിയാം ഒരു എമിറാത്തി വരണം, ഒരു എമിറാത്തി എടുക്കണം എന്നൊക്കെ ഉള്ള നിയമം ഉണ്ടെങ്കിലും അതും മേക്ക് ഷുവർ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ഇതിനകത്ത് അടിസ്ഥാന.
2: എമിറേറ്റൈസേഷൻ വേണമെന്ന് ശഠിക്കുമ്പോഴും അവർ കൃത്യമായിട്ട് ജോലി ചെയ്യുന്നുണ്ട്, അവരുടെ ഒരു പിന്നെ പ്രവർത്തന മികവ് ഈ രാജ്യം വിലയിരുത്തുന്നുണ്ട്.
1: ഈ പറഞ്ഞ കാര്യമുണ്ടല്ലോ, നമ്മൾ പല ഫാർമസിയുടെയും ഫ്രണ്ടിലും ഇനിയിപ്പോ നമ്മൾ ശ്രദ്ധിച്ചോന്ന് അറിയത്തില്ല, ഈ ചില സാമ്പിൾ മെഡിസിൻസ് വെക്കും ഭയങ്കര വിലക്കുറവാണ്, അത് നമ്മളെ അട്രാക്ട് ചെയ്യുന്ന ഒരു സംഭവം കൂടെയാണ്. സത്യം പറഞ്ഞാൽ നമുക്ക് വേണ്ടതാണോ വേണ്ടാത്തതാണോ എന്ന് പോലും അറിയത്തില്ല, പ്രത്യേകിച്ച് ഈ സപ്ലിമെന്റ്സിന്റെ കാര്യത്തിൽ. അതും ഈ പറയുന്ന കാര്യങ്ങളും ഒക്കെ തന്നെ നല്ലതാണ്, ഇത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് വളരെ നല്ല കാര്യമാണ് ഇവിടുത്തെ ഗവൺമെന്റ് ഒരു എടുക്കുന്നത് കേട്ടോ.
2: യെസ്, അതൊക്കെയാണ് അപ്പൊ ഗൾഫ് മേഖലയിലെയും അല്ലെങ്കിൽ നമ്മുടെ പിന്നെ ആരോഗ്യ രംഗവുമായി ബന്ധപ്പെട്ട വാർത്തകൾ. ഇനി നമ്മൾ എത്ര പറഞ്ഞാലും തീരാത്ത നമ്മുടെ കായിക രംഗത്തെ വാർത്തയുണ്ട്. മെസ്സിയുടെ വിരമിക്കലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പോഴും ചർച്ചകൾ ചൂടുപിടിക്കുകയാണ്. മെസ്സിയെ നമ്മൾ കണ്ടിട്ടുള്ളത് ആ 10 നമ്പർ ജേഴ്സിയാണ്. അപ്പൊ നമ്മൾ മുമ്പൊക്കെ കണ്ടിട്ടുണ്ട്, നമ്മൾ ആദര സൂചകമായിട്ട് ആ നമ്പർ പിൻവലിക്കാറുണ്ട്. 10 നമ്പർ ജേഴ്സി പിൻവലിക്കുമോ മെസ്സിയോടുള്ള ആദര സൂചകമായിട്ട് എന്നാണ് ഇപ്പോൾ ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്നത്. ചരിത്രത്തിലെ ഏറ്റവും മികച്ച താരമാണല്ലോ മെസ്സി, അതുകൊണ്ട് തന്നെ ആ ഒരു ജേഴ്സിയിൽ ഇനിയൊരു താരം കളിക്കേണ്ട, അത് എപ്പോഴും മെസ്സിക്ക് മാത്രമുള്ളതാണ് എന്ന്. 2001 മറഡോണയുടെ ആദര സൂചകമായിട്ട് പണ്ടും ഈ 10 നമ്പർ ജേഴ്സി പിൻവലിച്ചിരുന്നു. പക്ഷേ ഈ 10 നമ്പർ ജേഴ്സി അങ്ങനെ പിൻവലിക്കാൻ പാടില്ല എന്നുള്ളതാണ് നിയമം. ഫിഫയ്ക്കൊരു ജേഴ്സി നിയമമുണ്ട്, അതനുസരിച്ചിട്ട് 1 മുതൽ 26 വരെ നമ്പറുകൾ ആ ഒരു കണ്ടിന്യൂസ് ഓർഡറിൽ തന്നെ പോകണമെന്നാണ് പറയുന്നത്. 1 നമ്പർ എന്ന് പറയുന്നത് ഗോൾ കീപ്പർക്ക് മാത്രമാണ്. ഫിഫയുടെ ജേഴ്സി നിയമം ബാധകമല്ലാത്ത മത്സരങ്ങളിൽ മറ്റു കളിക്കാർക്ക് വേണമെങ്കിൽ അല്ലെങ്കിൽ ആ രാജ്യത്തിന് വേണമെങ്കിൽ 10 നമ്പർ ജേഴ്സിയെ മെസ്സിയോടുള്ള ആദര സൂചകമായിട്ട് പിൻവലിക്കാൻ വേണ്ടി കഴിയും. അപ്പൊ ഇനി ഈ 10 നമ്പർ ജേഴ്സി ഇനി പിൻവലിക്കാൻ പറ്റില്ലല്ലോ. ആ ഒരു സാഹചര്യത്തിൽ ആർക്കൊക്കെയാണ് പോകാൻ വേണ്ടി സാധ്യതയുള്ളത്? അർജന്റീന നിരയിൽ ആരായിരിക്കും? എനിക്ക് തോന്നുന്നത് ജൂലിയൻ അൽവാരസ് അതിന് എന്തുകൊണ്ടും മികച്ചതാണ്. 10 നമ്പർ ജേഴ്സിയിൽ നമുക്ക് മെസ്സിയെ മാത്രമേ സങ്കല്പിക്കാൻ പറ്റൂ, പക്ഷെ മെസ്സി ഇല്ല ഇനി, അതൊരു യാഥാർത്ഥ്യമാണ്, അത് അംഗീകരിക്കുക. ലൗട്ടാരോ മാർട്ടിനസ് നല്ലൊരു സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ 10 നമ്പർ ജേഴ്സിയിൽ അടുത്ത അർജന്റീനിയൻ മത്സരം നടക്കുമ്പോൾ ഫിഫ അംഗീകരിച്ച മത്സരമാണെങ്കിൽ അതിൽ 10 നമ്പർ ജേഴ്സി ഉറപ്പായിട്ടും ഉണ്ടാകും. ഒരു ജേഴ്സിയും പിൻവലിക്കാൻ ഒരു രാജ്യത്തിനും അധികാരമില്ല. 1 മുതൽ 26 വരെ കണ്ടിന്യൂസ് ആയിട്ട് അതങ്ങനെ ഉണ്ടായിരിക്കണം. ഏത് മത്സരമായിക്കോട്ടെ, ഏത് രാജ്യമായിക്കോട്ടെ, ഫിഫയ്ക്ക് അണ്ടറിലാണ് നിങ്ങളെങ്കിൽ വരുന്നെങ്കിൽ 1 നമ്പർ ജേഴ്സി എന്ന് പറയുന്നത് ഗോൾ വല കാക്കുന്ന ഗോൾ കീപ്പർക്ക്
1: മാത്രമാണ്. സച്ചിൻ തെണ്ടുക്കർ അതിൽ
2: ഒരു മാറ്റം വരുന്നത് CR7 മാത്രമാണ്, അത് എത്തുമ്പോൾ മാത്രം. ബാക്കി എല്ലാ പ്രമുഖ കളിക്കാരും മൊത്തം ഒരു 10 നമ്പറിന്റെ ആൾക്കാരാണ്.
1: എനിക്ക് ആദ്യം സച്ചിൻ വിരമിച്ചതിന് ശേഷം ഒരു 5 വർഷക്കാലം 10 യൂസ് ചെയ്തിട്ടില്ല, പിന്നെ ഷാദുൽ താക്കൂർ ആണെന്ന് തോന്നുന്നു അതിനുശേഷം ഒരു ODI
2: അദ്ദേഹം.
1: അങ്ങനെ ഒരു വാർത്ത കൂടെ നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റ് ലോകത്ത് ഇന്നും സത്യം പറഞ്ഞിട്ടുണ്ട്. ഈ ക്രിക്കറ്റിന്റെ വാർത്ത പറയുമ്പോൾ നമ്മുടെ ഇടുക്കിയുടെ മുത്ത് എന്ന് പറയുന്ന രീതിയിൽ ഒരു സെഞ്ചുറി അടിച്ചു കേരള നമ്മുടെ
2: ക്രിക്കറ്റിനുവേണ്ടി
1: ജോബിന്റെ സെഞ്ചുറി, അത് ഭയങ്കര രീതിയിൽ ആഘോഷിക്കപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ സഞ്ജു സാംസൺ ടീമിൽ അഫ്ഗാനിസ്ഥാനെതിരെ T20 പരമ്പരയിൽ 15 ഇന്ത്യൻ ടീമിൽ സഞ്ജു സാംസൺ ഉണ്ടെന്നുള്ള ഒരു വാർത്തയും കൂടെ
2: ഏറ്റവും വലിയ രീതിയിലാണ് പത്രങ്ങൾ ആഘോഷിച്ചിരിക്കുന്നത്. അഫ്ഗാനിസ്ഥാനെതിരെ സഞ്ജു റിട്ടേൺസ് എന്നാണ് പറയുന്നത്. അഫ്ഗാനിസ്ഥാനെതിരായിട്ടുള്ള 3 T20 മത്സരങ്ങൾ അടങ്ങിയ പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു. ഇടവേളയ്ക്ക് ശേഷം മലയാളി താരം സഞ്ജു വി സാംസൺ ടീമിൽ തിരിച്ചെത്തി. വിക്കറ്റ് കീപ്പറായിട്ട് ഇഷൻ കിഷൻ ടീമിലുണ്ട്. കൗമാര താരം വൈഭവ് സൂര്യവംശി, അഭിഷേക് ശർമ്മ എന്നിവരും സ്ക്വാഡിലുണ്ട്. പേസർ ജസ്പ്രീത് ബുംറ, ഓൾറൗണ്ടറായിട്ട് ഹർഷിത് റാണ, വാഷിംഗ്ടൺ സുന്ദർ, നിജേഷ് കുമാർ റെഡ്ഡി എല്ലാവരെയും ഉൾപ്പെടുത്തിയെങ്കിലും കായികക്ഷമത കൂടി നോക്കിയാകും അന്തിമ തീരുമാനം വരുന്നത്. ശ്രേയസ് അയ്യറാണ് ക്യാപ്റ്റൻ, ഹാർദിക് പാണ്ഡ്യയെ ഉൾപ്പെടുത്തിയിട്ടില്ല. September 13, 15, 17 തീയതികളിൽ ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുന്നത്. ഇന്ത്യൻ ടീം ശ്രേയസ് അയ്യറാണ് ക്യാപ്റ്റൻ, അഭിഷേക് ശർമ്മ, വൈഭവ് സൂര്യവംശി, സഞ്ജു വി സാംസൺ വിക്കറ്റ് കീപ്പർ, ഇഷൻ കിഷൻ വിക്കറ്റ് കീപ്പറായിട്ട് വരുന്നുണ്ട്. തിലക് വർമ്മ വൈസ് ക്യാപ്റ്റൻ, ശിവൻ ദുബൈ, നിതീഷ് കുമാർ റെഡ്ഡി, അക്ഷർ പട്ടേൽ, വാഷിംഗ്ടൺ സുന്ദർ, വരുൺ ചക്രവർത്തി, റവി ബിഷ്ണോയ്, ജസ്പ്രീത് ബുംറ, അഷ്ദീപ് സിംഗ്, അതുപോലെ ഹർഷിത് റാണ. നമ്മുടെ സ്ക്വാഡ് നോക്കിയൊക്കെ എന്തൊരു സ്ട്രോങ് ആണ് അല്ലേ. എയും ബിയും സിയും ഡിയും ഒക്കെ ഇന്ത്യയുടെ ഏറ്റവും വലിയ സ്ട്രോങ് ആയിട്ടാണ്. എന്തായാലും ഇന്ത്യ സമീപകാലത്ത് ഏറ്റവും മികച്ച ഫോമിലും ഏറ്റവും മികച്ച കളിക്കാരുമായിട്ട് ഉണ്ടാകുമ്പോൾ അതിൽ നമ്മുടെ സഞ്ജു വി സാംസൺ അഫ്ഗാനിസ്ഥാന എതിരായിട്ടുള്ള T20 പരമ്പരയിൽ കളിക്കുമ്പോൾ വലിയൊരു വിജയം, ആ പരമ്പര തൂത്തുവാറട്ടെ അല്ലേ.
1: തീർച്ചയായിട്ടും നമ്മൾ അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് KSRTC വലിയൊരു അഭിമാന നേട്ടമുണ്ട്. തിങ്കളാഴ്ചയിലെ ടിക്കറ്റ് വരുമാനം കോടി റെക്കോർഡിട്ട് കെ എസ് ആർ ടി സി എന്നുള്ള ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഇത് ശബരിമല സീസൺ ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
2: ഓണക്കാലം ഉണ്ടായിരുന്നല്ലോ,
1: അത് തന്നെ അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഒരു റെക്കോർഡ് നേട്ടമാണ് ഈ കെ എസ് ആർ ടി സിക്ക് എന്നുള്ള ഒരു കാര്യം തന്നെയാണ്. 22% വളർച്ചയാണ് എന്നുള്ള ഒരു കാര്യമാണ് പറയുന്നത്.
2: മറ്റൊരു വാർത്ത വരുന്നത്, തീരം തൊടാതെ നീണ്ട 250 ദിവസം കടലിൽ എബ്രഹാം ലിങ്കണെ ഇനി പട്ടായയിൽ ഉല്ലാസവേള എന്ന് പറഞ്ഞിട്ട് പട്ടായയിൽ നിന്നുള്ള ഒരു വാർത്ത. നമ്മൾ പലർക്കും ഒരു ആഗ്രഹം ഉണ്ടാവും, എവിടെയെങ്കിലും യാത്ര പോകണമെങ്കിൽ പട്ടായ പോയില്ലേ, രാവിലെ തന്നെ പട്ടായ വാർത്തയാണ്. തീരം തൊടാതെ 250 ദിവസത്തിലേറെ കടലിൽ കഴിയേണ്ടി വന്ന യു എസിന്റെ വിമാനവാഹിനി കപ്പൽ എബ്രഹാം ലിങ്കൺ തായ്ലൻഡിലെ പ്രശസ്ത വിനോദസഞ്ചാര കേന്ദ്രമായിട്ടുള്ള പട്ടായയിൽ വിശ്രമത്തിനെത്തുന്നു. ഈ ആഴ്ച ചോൻപുരി പ്രവിശ്യയിലെ തുറമുഖത്ത് കപ്പൽ നങ്കൂരമിടുമെന്നാണ് വാർത്ത. കപ്പലിൽ 5000 വരുന്ന അമേരിക്കൻ നാവികരും മറീനുകളും വിശ്രമത്തിനായിട്ട് അവിടെ എത്തും. യു എസിലേക്കുള്ള മടക്ക യാത്രയിൽ കപ്പലിലെ സൈനികർക്ക് മാനസിക ഉല്ലാസം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് പട്ടായ ട്രിപ്പ് ഒരുക്കിയിരിക്കുന്നത് എന്നാണ് പറയുന്നത്.
1: തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിലെ ഇതുപോലെ തന്നെ ഓണ വിപണി മേളയിൽ വൻ നേട്ടം വരുന്ന സത്യമാണ്. ഈ വട്ടം കുടുംബശ്രീക്ക് നേടിയിട്ടുള്ളത് ഏകദേശം 44.25 crore വിറ്റുവരവായിരുന്നു. കുടുംബശ്രീക്ക് കിട്ടി ഏകദേശം 4.5 to 4.25 crore വർധനവും ഈ വട്ടമാണ്. ഈ വട്ടം എനിക്ക് തോന്നുന്നു വളരെ വെൽ പ്ലാൻഡ് ആയിട്ടാണ് കുടുംബശ്രീകൾ എല്ലാം തന്നെ വർക്ക് ചെയ്ത്, അതിന്റെ റിസൾട്ടും കാണാറുണ്ട് കേട്ടോ.
2: യെസ്, കഴിഞ്ഞ ദിവസം ഷാങ്ഹായ് ഉച്ചകോടി നടന്നുകൊണ്ടിരുന്നു കിർഗിസ്ഥാനിലെ ബിഷ്കെക്കില്. അവിടെ നടന്ന ഉച്ചകോടിയിൽ എല്ലാ ലോക നേതാക്കളും, അതിന്റെ അണ്ടറിൽ വരുന്ന എല്ലാ ലോക നേതാക്കളും ഒരു ഫോട്ടോ സെഷനിലൊക്കെ പങ്കെടുത്തു. എല്ലാവരും നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ പാകിസ്ഥാൻ പിന്നെ പുറത്തിറക്കിയ അവരുടെ ഇതിൽ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയും കുറച്ചുപേരും അടക്കമുള്ളവരെ മാറ്റി നിർത്തിക്കൊണ്ട് വേറൊരു ഫോട്ടോ പ്രസിദ്ധീകരിച്ചു. അത് വലിയൊരു പിന്നെ വിവാദത്തിനിടയാക്കിയിട്ട് പാകിസ്ഥാൻ അത് പിൻവലിക്കുകയും ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. നമ്മൾ എന്തൊക്കെ രാഷ്ട്രീയപരമായിട്ടുള്ള അല്ലെങ്കിൽ രാജ്യങ്ങൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായെങ്കിലും ഒരു ലോക രാജ്യങ്ങളുടെ വേദിയിൽ നമ്മളെല്ലാവരും നിൽക്കുമ്പോൾ പ്രത്യേകിച്ച് ആ ഫോട്ടോ കട്ട് ചെയ്തിട്ട് ഇടുന്നതൊന്നും അത്ര ഒരു നല്ല പ്രവണതയല്ല അല്ലേ. എന്തായാലും ആ രാജ്യം അത് മനസ്സിലാക്കിയിട്ടുണ്ട്. വിവാദങ്ങളെ തുടർന്ന് ചിത്രം പിൻവലിച്ചിട്ട് ആ മുഴുവൻ ചിത്രം തന്നെ അവരുടെ പേജിൽ ഇട്ടു എന്നാണ് പറയുന്നത്.
1: അതുപോലെ തന്നെ വേൾഡ് നൊമാഡ് ഗെയിം ഇപ്പൊ നമ്മുടെ കിർഗിസ്ഥാനിൽ കഴിഞ്ഞ ദിവസം ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. അതെ, ഭയങ്കര സെൻട്രൽ ഏഷ്യയുടെ തന്നെ ഏറ്റവും വലിയൊരു സ്പോർട്സ് ഗെയിം തന്നെയാണ്. ആദ്യമായി കാലത്തോട് ഇത്രയും രീതിയിൽ വന്നേക്കുന്ന ഒരു ഗെയിമാണ്. കഴിഞ്ഞ ദിവസത്തെ ഓപ്പണിംഗ് സെറമണി ഒക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം, അത്ര മൈൻഡ് ബ്ലോയിങ് ആയിട്ടുള്ള ഒരു സ്റ്റേജിൽ എത്രത്തോളം കുതിരകളെ കൊണ്ടുവരാം. കിർഗിസ്ഥാൻ ഈസ് ഫേമസ് ഫോർ ഹോഴ്സ്. അപ്പൊ അത്രയും കുതിരകളെ ഒക്കെ കൊണ്ടുവന്നിട്ടുള്ള ഒരു വലിയ ഒരു ഓപ്പണിംഗ് സെറമണി ആയിരുന്നു. ഇൻസ്റ്റാഗ്രാം ഫുള്ള് സത്യം പറഞ്ഞാൽ വേൾഡ് നൊമാഡ് ഗെയിം എന്ന് പറഞ്ഞ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഫീൽഡിൽ മുഴുവൻ അത് കാണാവുന്നതാണ് കേട്ടോ. ഇത് യുനെസ്കോയിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന 2021 ലിസ്റ്റ് ചെയ്തേക്കുന്ന ഒരു വേൾഡ് ഗെയിംസ് ലിസ്റ്റ് കൂടെയാണ് ഈ വേൾഡ് നൊമാഡ് ഗെയിം എന്ന് പറയുന്നത്.
2: ഇനി കുറച്ച് സയൻസ് വാർത്ത പറയാം. മറ്റൊരു ഭൂമി കൂടി കണ്ടെത്തി എന്നാണ് പറയുന്നത്. 337 പ്രകാശ വർഷം അകലെ 2 പുതിയ സൗരേതര ഗ്രഹങ്ങളെ തിരിച്ചറിഞ്ഞു. ഒന്നിൽ ദ്രവജലത്തിന് അനുകൂല സാഹചര്യം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. സൗരയുദ്ധത്തിന് പുറത്തുള്ള ഗ്രഹങ്ങൾ തേടിയുള്ള ജ്യോതിശാസ്ത്ര ഗവേഷണത്തിൽ ശ്രദ്ധേയമായ കണ്ടെത്തലുമായിട്ട് അന്താരാഷ്ട്ര ഗവേഷക സംഘം ഭൂമിയിൽ നിന്ന് ഏതാണ്ട് 337 പ്രകാശ വർഷം അകലെയുള്ള ചുവപ്പ് കുള്ളൻ നക്ഷത്രത്തെ ചുറ്റുന്ന 2 ഗ്രഹങ്ങളുടെ സാന്നിധ്യമാണ് സ്ഥിരീകരിച്ചത്. രാവിലെ എന്താ സയൻസ് വാർത്ത പറയുന്നതെന്നറിയോ? മിക്കവാറും സ്കൂളിലേക്ക് പോകുന്ന കുറേ കുട്ടികൾ, വാഹനങ്ങളുണ്ടാവും, രക്ഷിതാക്കൾ എപ്പോഴും പറയാറുണ്ട് നമ്മളെ കേട്ടോണ്ടിരിക്കാറുണ്ടെന്ന്. കുട്ടികൾക്ക് കുറെ പൊളിറ്റിക്കൽ വാർത്തയൊക്കെ കേൾക്കുമ്പോൾ ചിലപ്പോൾ താല്പര്യം തോന്നിക്കൊള്ളതല്ല ചെറിയ കുട്ടികൾക്ക്. പക്ഷെ സയൻസിൽ പുതിയ ഒരു ഗ്രഹത്തെ കണ്ടെത്തി വേറൊരു ഭൂമി ഉണ്ടാകുന്നൊക്കെ പറയുമ്പോൾ കൗതുകം വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ കുട്ടികളെ കൂടി നമ്മൾ പരിഗണിക്കുന്നുണ്ട്. ഹോമാണല്ലോ കുഞ്ഞുങ്ങൾ കൂടി ചെയ്യുന്നതാണ്.
1: ചില സ്കൂൾ ബസ്സുകളിൽ നമ്മളെ റേഡിയോ വെക്കാറുണ്ടെന്ന് ഞാൻ ഇങ്ങനെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സ്കൂൾ ഡ്രൈവർ ചേട്ടന് ഒരു വലിയൊരു സല്യൂട്ട് കേട്ടോ. നല്ല വാർത്തകൾ എപ്പോഴും കുട്ടികൾക്ക്, നമ്മൾ എപ്പോഴും വളരെ സെലക്റ്റീവ് ചെയ്ത നല്ല വാർത്തകളാണ് പറയുന്നത്. അതിപ്പം അച്ഛനും അമ്മയുടെ കൂടെ കുട്ടികൾ ഇരുന്ന് കഴിഞ്ഞാലും ധൈര്യമായിട്ട് റേഡിയോ കേൾക്കാന്നുള്ള ഗ്യാരണ്ടിയാണ് ഹോം 93.2 FM ഇപ്പോഴും നിങ്ങൾക്ക് തരുന്നത്.
2: അതെ, 2010 മുതൽ റോഡ് അപകട മരണങ്ങൾ ഇല്ലാതെ ദുബായ് സ്കൂൾ മേഖലകൾ. കുട്ടികളെ കുറിച്ച് പറഞ്ഞുകൊണ്ട് കുട്ടികളല്ലേ കരുതൽ വേണമെന്ന് ദുബായ് പോലീസും നമ്മുടെ യുഎയുടെ മൊത്തം പോലീസും ഓർമ്മിപ്പിക്കുന്നുണ്ട്. കുട്ടികളുടെ യാത്ര സുരക്ഷിതമാക്കാൻ ട്രാഫിക് ബോധവൽക്കരണ ക്യാമ്പയിനുമായിട്ട് ആഭ്യന്തര മന്ത്രാലയം ഉണ്ട്. അപ്പൊ ആ മഞ്ഞ വണ്ടികൾ റോഡിൽ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾ അവരെ ശപിക്കുക, പ്രാഗൊന്നും ചെയ്യരുത്. കുഞ്ഞുങ്ങളാണ്, അവരെ സ്കൂളിലെത്തണം. നമ്മളുടെ സമയം അതിനനുസരിച്ച് നമ്മൾ ക്രമീകരിച്ചിട്ട് മുന്നോട്ട് പോകുക. അതുപോലെ അൽത്താവും തുരങ്കപാതയുടെ ആദ്യഘട്ടം നവംബറിൽ തുറക്കും. കാത്തിരിപ്പ് സമയം 85% കുറയുന്നതാണ് പറയുന്നത്. ഷാർജ ദുബായ് യാത്ര എളുപ്പമാക്കുന്ന അൽത്താവുൻ തുരങ്കപാതയുടെ ആദ്യഘട്ടമാണ് നവംബറിൽ തുറക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അൽത്താവുൻ റൗണ്ട് എബൌട്ടിന് അടിയിലൂടെയുള്ള അൽനദ ബ്രിഡ്ജിലേക്കാണ് 500 meters നീളമുള്ള തുരങ്കപാത നിർമ്മിക്കുന്നത്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് സ്ട്രീറ്റ്, എമിറേറ്റ് സ്ട്രീറ്റ് എന്നിവരെ ബന്ധിപ്പിക്കുന്ന റോഡുകളുടെ നിർമ്മാണമാണ് ആദ്യഘട്ടത്തിൽ പൂർത്തിയാകുന്നത്. 85% കാത്തിരിപ്പ് സമയം കുറയുന്ന
1: ചില്ലറയാണ്. ഫ്രണ്ടിൽ ഒരു വലിയ ഒരു അണ്ടർഗ്രൗണ്ട് തുറന്നുകൊണ്ടിരിക്കുക, അത് ആ പണിയുണ്ടല്ലോ. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ഇതല്ലേ കോഴിക്കോടേക്ക് പോകുന്ന സമയത്ത്, നമ്മുടെ കോട്ടക്കിൽ കോഴിക്കോട് പോകുന്ന സമയത്ത് റോഡ് പണിക്ക് സൈഡിൽ പൊളിച്ചിട്ടേക്കുന്നുണ്ടല്ലേ, അതുപോലെയാണ് ഇവിടെ നമ്മൾ കാണില്ല. ഞാൻ ആ സൈഡിൽ കൂടെ ഒരു എന്ത് വലിയ ഗ്രന്ഥം പോലെയാണ് അവിടെ കിടക്കുന്നത് അറിയോ. അത് വന്നു കഴിഞ്ഞ ഇതും അതുകൂടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നില്ല ഇനി അവിടെ ട്രാഫിക്കിന്റെ ഒരു വിഷയം വരുമെന്ന്. അതുപോലെ തന്നെ പാരലലി ഇപ്പൊ നമ്മുടെ ഷാർജ റിംഗ് റോഡിന്റെ ഒക്കെ അവിടെ നോക്കുകയാണെങ്കിൽ ഫ്ലൈ ഓവേഴ്സും എത്ര ഫാസ്റ്റ് ആണ് ഈ രാജ്യം. സത്യം നമ്മുടെ നമ്മുടെ വേറെ ഏതെങ്കിലും രാജ്യമാണെങ്കിലുണ്ടല്ലോ അവർക്കൊരു 10-15 വർഷം എടുക്കുന്നതാണ്. ഇവിടെ ഒരു 3-4-5 മാസം കൊണ്ട് ഈ രാജ്യം വളരുന്നത്. അത്ര എനിക്ക് തോന്നുന്നു ബൈ ഡിസംബറോടെ ഈ
2: റോഡുകളും
1: ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ട്. ഈ മാസം ഈ വർഷം കൊണ്ട് മുഴുവൻ പണി തീർത്തിരിക്കണം എന്നുള്ളത് തന്നെയാണ്.
2: അതാണ് എന്തുകൊണ്ട് യു എന്ന് ചോദിക്കുന്നില്ലേ നിങ്ങൾ?
1: എക്സാക്ട്ലി അത് തന്നെയാണ്. അപ്പൊ എന്തായാലും ഇതൊക്കെ തന്നെയാണ് പ്രധാന വാർത്തകൾ. ബാക്കി വാർത്തകളൊക്കെ തന്നെ നിങ്ങൾക്ക് വരുന്ന മണിക്കൂറിൽ അറിയിക്കുന്നതാണ്. ഹോം നെറ്റ് പോയിന്റ് ടു എഫ്എമ്മിൽ അക്ഷയ് മിനി പത്മയാണ്. നിങ്ങൾ പ്രസ് ക്ലബിൽ കേട്ടുകൊണ്ടിരുന്നത് ബ്യൂട്ടിഫുൾ സോങ്ങിലേക്ക് തന്നെ പോകുന്നു. സിറ്റ് ബാക്ക് ആൻഡ് എൻജോയ്.
9: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഈസ് എ ഫീലിംഗ്. ട്രെൻഡിംഗ് സോങ് ഓഫ് ദി ഇയർ.
10: Brought to you by Almaraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: was brought to you by Al Maraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
0: Home 92.2 FM. Home is a feeling.
2: This hour of Sand Dunes is brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
5: Pandaro parnu kettunnu. ദേവവും സാത്താനും തമ്മിലുള്ള ചൂതുകളിയാണ് നമ്മുടെ ഒക്കെ.
6: തിയേറ്ററുകൾ പൂരപ്പറമ്പാക്കി മാറ്റാൻ ആരാധകർ കാത്തിരുന്ന ചിത്രം.
7: രാജ്യവും കൊട്ടാരവും നഷ്ടപ്പെട്ട രാജാവ് തോൽക്കുന്നവരാരും തിരിച്ചറിയാത്ത
2: ദുൽഖർ സൽമാൻ നായകനായി എത്തുന്ന പാൻ ഇന്ത്യൻ ബിഗ് ബഡ്ജറ്റ് ചിത്രം ഐ ആം ഗേ.
8: This is pure album.
6: RBX എന്ന ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റിന് ശേഷം നഹാസ് ഹിദായത്ത് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രം. ദുൽഖർ സൽമാനൊപ്പം ആന്റണി വർഗീസ്, പെപ്പെ, ഖദർ, മിഷ്കിൻ, കയാരു ലോഹർ തുടങ്ങി പാൻ ഇന്ത്യൻ താരനിര അണിനിരക്കുന്നു.
9: ഗാംബ്ലിംഗിലായാലും ജീവിതത്തിലായാലും നമ്മൾ ഒരിക്കലും മറക്കരുതാത്തൊരു തത്വമുണ്ട്.
2: ത്രസിപ്പിക്കുന്ന സംഗീതവുമായി ജിക്സ് ബിജോയും സെപ്റ്റംബർ 3-ന് ലോകമെമ്പാടുമായി റിലീസിലെത്തുന്നു ഐ ആം ഗെയിം.
10: Movie distributed in UAE and GCC by Wayfarer Films. Stay tuned to Home 92.2 FM to win invites.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's
0: 055-666-5859. Home 92.2 FM. Home is a feeling. നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. Home is a feeling.
11: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പോ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
12: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2.
11: പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
12: പുള്ളിക്കും തൂറ്റി,
11: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ. ഇങ്ങനെ ഒരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കും അല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ഒപ്പിക്കുന്ന എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാകുമ്പോ ഈ മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലമുണ്ടല്ലോ.
13: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട്
14: ഓടിക്കും.
13: അതാ പറഞ്ഞ് കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
11: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്കങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
4: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM ടു 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
3: Traffic update.
2: Brought to you by ABC Cargo. Games okay aayittu namukku relax aavam. Njanundu koode.
4: Mid morning with Nithya. Monday to Friday 11 AM to 2 PM. Only on Home 92.2 FM.

0: തന്നിട്ട് രണ്ടുപേർക്കും താങ്ക് യു സോ മച്ച് കേട്ടോ. കാരണം ഞാനിപ്പം നോക്കുന്ന സമയത്ത് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡ് ഏകദേശം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉമൽക്കോയിൻ കഴിഞ്ഞ് അജ്മാനിലേക്ക് കയറുന്ന അവിടം തൊട്ട് ഏകദേശം നമ്മുടെ സിൽക്ക് ഡയാസിസ് എത്തുന്നവിടം വരെ നല്ല ട്രാഫിക് സിറ്റുവേഷൻ ആണ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡ് കാണുന്നത്. അലി തേറ്റ് ഓൾഡ് റോഡിലേക്ക് വരികയാണെങ്കിലും ബമ്പർ ടു ബമ്പർ ട്രാഫിക് അവിടെയുണ്ട്. അൽഖൈൽ റോഡിലും സ്ലോ മൂവിങ് ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ട്. ഊദ് മേത്ത റോഡ്, അതുപോലെ തന്നെ മല്ലിഹ സ്ട്രീറ്റ്, ദെയ്ദ് റോഡ്, ദെയ്ദ് റോഡ് കണക്ടിങ് ഒക്കെ തന്നെ നല്ല രീതിയിൽ ട്രാഫിക് സിറ്റുവേഷനിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു. എമിറേറ്റ്സ് റോഡിൽ എനിക്ക് തോന്നുന്നു ഒരു 1, 2, 3 ആക്സിഡൻസ് ആണ് നാല് ആക്സിഡൻസ് ഉണ്ട്. നാല് ആക്സിഡൻസ് ഓൾ ടുഗദർ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആൻഡ് അതിനെ തുടർന്ന് നല്ല രീതിയിൽ സ്ലോ മൂവിങ് ട്രാഫിക് സിറ്റുവേഷൻ. ഇതുവഴി പോകുന്നവരൊക്കെ ഒന്ന് അപ്ഡേറ്റ് തരണം, എന്താണ് അവിടെ സംഭവിക്കുന്നത്. കഴിഞ്ഞ ദിവസം നിങ്ങൾ തന്ന ഒരുപാട് അപ്ഡേറ്റ് എനിക്ക് ഒരുപാട് പേർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയതുകൊണ്ട് എനിക്കൊന്നും പലർക്കും ഒന്ന് ഏതെങ്കിലും ഒരു എക്സിറ്റ് എടുത്ത് രക്ഷപ്പെടാൻ പറ്റിയിട്ടുണ്ട്. അപ്പം ഇതുവഴി പോകുന്നവർ ഒന്ന് തരിക. അപ്പം അജി താങ്ക് യു സോ മച്ച്. മറ്റേ ആളുടെ പേര് എനിക്ക് കൊടുത്തിട്ടില്ല നിങ്ങളുടെ വാട്സ്ആപ്പ്, അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റാത്ത കേട്ടോ. എന്തായാലും എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ 0585829200 നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ, അതിലേക്ക് ഒരു മെസ്സേജ് തരാനാണ്.
1: Brought to you by ABC Cargo and Courier. ഈ ഓണത്തിന് നിങ്ങളുടെ സമ്മാനങ്ങൾ നാട്ടിലേക്ക് എത്തിക്കും ABC കാർഗോയുടെ ഓണം എക്സ്പ്രസ് ഡെലിവറിയിലൂടെ. ABC Cargo and Courier, number 1 NGCC TNC apply.

0: FM. Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: സിപിഐയുമായി വീണ്ടും ചർച്ച നടത്താൻ സിപിഎം. പശ്ചിമേഷ്യ അശാന്തമായി തന്നെ. കുവൈറ്റിനും ബഹ്റൈനും നേരെ ഇറാന്റെ ആക്രമണം. ഇറാന്റെ സൈനിക താവളങ്ങൾ ആക്രമിച്ച US. സുരക്ഷാ വീഴ്ച. അന്വേഷണം ആരംഭിച്ച കരസേന. പരസ്യങ്ങളിലെ വാഗ്ദാനങ്ങളിൽ നിയന്ത്രണങ്ങളുമായി ദുബായ്. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. മുഖ്യമന്ത്രി വി ഡി സതീശൻ, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല കൂടിക്കാഴ്ച. സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗവും കൂടിക്കാഴ്ച സംഘത്തിൽ ഉൾപ്പെടും. കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ കാര്യവും പരിഗണനയിൽ വരുന്നു. മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രി കൂടിക്കാഴ്ച അല്പസമയത്തിനകം നടക്കുമെന്നാണ് വാർത്തകൾ. കേരളത്തിൽ നിന്ന് പ്രതിപക്ഷ ഉപനേതൃപദവിയുമായി ബന്ധപ്പെട്ട് സിപിഐയെ അനുനയിപ്പിക്കാൻ സിപിഎം ഒരുങ്ങുന്നതായി വാർത്തകൾ. ഇന്ന് ചേരുന്ന സിപിഎം യോഗം ഇക്കാര്യം പ്രധാന അജണ്ടയായി ഉന്നയിക്കും. നിലവിലെ വിഷയം സിപിഐയെ ബോധ്യപ്പെടുത്താനാണ് സിപിഎം ശ്രമം. സിപിഐ ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ എന്ത് നിലപാടെടുക്കണമെന്ന കാര്യവും ഇന്ന് ചേരുന്ന യോഗം ചർച്ച ചെയ്യും. സെക്രട്ടേറിയറ്റിലേക്ക് ഇന്ന് SFIയുടെ പ്രതിഷേധം. കഴിഞ്ഞ ദിവസങ്ങളിൽ SFIയുടെ സമരങ്ങൾക്കെതിരെ മന്ത്രി രമേശ് ചെന്നിത്തല ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. അക്രമ സമരം നടത്താനുള്ള സംഭവങ്ങളൊന്നും കഴിഞ്ഞ ദിവസത്തെ മാർച്ചിലോ പോലീസ് നടപടിയിലോ ഉണ്ടായിട്ടില്ല. അവകാശങ്ങളൊന്നും ഹനിച്ചിട്ടില്ല വിദ്യാർത്ഥികളുടെയെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വ്യക്തമാക്കുന്നു. SFIയുടെ കഴിഞ്ഞ ദിവസത്തെ സമരത്തിനെതിരെയാണ് ആഭ്യന്തരമന്ത്രി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. പശ്ചിമേഷ്യൻ വാർത്തകളിലേക്ക്. ഇറാനെതിരെ ആക്രമണം കടുപ്പിച്ച US. ഹോർമോസ് കടലിടുക്കിന് ചുറ്റുമുള്ള ഇറാന്റെ പ്രതിരോധ സംവിധാനങ്ങൾ ലക്ഷ്യമിട്ട US ആക്രമണം. കപ്പൽപാതയിൽ രണ്ട് എണ്ണ ടാങ്കറുകൾ ആക്രമിക്കപ്പെട്ടതിനെ തുടർന്നാണ് US ആക്രമണം. ബന്ദർബാസ്, കഷൻ ദ്വീപ്, കൊണാർക്ക്, ചബാർ, ജാസ്ക് സിറിക് എന്നിവിടങ്ങളിൽ കനത്ത സ്ഫോടനങ്ങൾ ഉണ്ടായി. വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത ഒരു കുട്ടി ഉൾപ്പെടെ 4 പേരാണ് കൊല്ലപ്പെട്ടത്. 50-ലേറെ പേർക്ക് പരിക്കേറ്റു. ഇറാൻ തിരിച്ചടിച്ചാൽ ഇതിലും വലിയ ആക്രമണം നേരിടേണ്ടി വരുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പ്. US ആക്രമണത്തിന് മറുപടിയായി ഗൾഫിലെ അമേരിക്കൻ താവളങ്ങളെ ആക്രമിച്ച ഇറാൻ. കുവൈത്ത്, ബഹ്റൈൻ, ജോർദൻ രാജ്യങ്ങൾക്ക് നേരെയാണ് ഇറാന്റെ മിസൈൽ ഡ്രോൺ ആക്രമണമുണ്ടായത്. ആക്രമണത്തെ ഫലപ്രദമായി പ്രതിരോധിച്ചുവെന്ന് കുവൈറ്റ്, ബഹ്റൈൻ, ജോർദൻ രാജ്യങ്ങൾ അറിയിച്ചു. കുവൈറ്റിൽ നിരവധി തവണയാണ് ജാഗ്രതാ സന്ദേശം മുഴങ്ങിയത്. US സാമ്പത്തിക സമ്മർദ്ദം ചെലുത്താൻ എല്ലാ എണ്ണ കയറ്റുമതി രാജ്യങ്ങളെയും ലക്ഷ്യം വെക്കണമെന്ന് ഇറാൻ ഡെപ്യൂട്ടി പാർലമെന്ററി സ്പീക്കർ. ചർച്ചകൾക്കായി ഇറാനെ എത്തിക്കുന്നതിനായാണ് ഇറാനുമേൽ അമേരിക്ക സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിയതെന്ന് US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസൻ വ്യക്തമാക്കി. സാമ്പത്തിക സമ്മർദ്ദം ശക്തമാക്കാൻ ചൈനീസ് ബാങ്കുകൾക്കെതിരെ US ട്രഷറി വകുപ്പ് ഉപരോധം പ്രഖ്യാപിക്കാൻ ഒരുങ്ങുകയാണ്. അതിനിടെ ജൂണിൽ ഒപ്പുവച്ച ധാരണാപത്രത്തിലെ വ്യവസ്ഥകൾ അമേരിക്ക പാലിക്കുന്ന പക്ഷം ചർച്ചകൾക്ക് തയ്യാറായിരിക്കുമെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ ഷാങ്ഹായ് ഉച്ചകോടിക്കിടെ സൂചന നൽകിയിട്ടുണ്ട്. ഹോർമുസ് നിശ്ചലമാണെന്ന് അവകാശപ്പെട്ട ഇറാൻ. 120 കപ്പലുകൾ കടന്നുപോയിരുന്ന സ്ഥാനത്ത് 1-2 കപ്പലുകളാണ് ദിവസവും കടന്നുപോകുന്നതെന്ന് ഇറാൻ പാർലമെന്ററി സ്പീക്കർ പറഞ്ഞു. ഹോർമുസ് തങ്ങൾ തുറന്നു കഴിഞ്ഞെന്ന US അവകാശവാദത്തെ തള്ളുന്നതാണ് ഇത്. ഹോർമുസിലെ മേൽക്കയച്ചൊല്ലി ഇറാനും US ബലാബലം തുടരുന്നതോടെ കപ്പലുകൾ ആക്രമിക്കപ്പെടുന്നതും സംഘർഷഭീതിയും തുടരുകയാണ്. രാജ്യാതിർത്തി കാക്കാൻ പരസ്പരം യോജിച്ച് പ്രവർത്തിക്കുമെന്ന് ഇസ്താംബുളിൽ ചേർന്ന സൗദി, പാകിസ്ഥാൻ, തുർക്കി സൈനിക സഖ്യത്തിന്റെ ആദ്യ രാഷ്ട്രീയകാര്യ സമിതി യോഗം പ്രഖ്യാപിച്ചു. സൗദിയിലെ റിയാദ് ആസ്ഥാനമാക്കി സഖ്യത്തിന്റെ സെക്രട്ടേറിയറ്റ് സ്ഥാപിക്കും. ആദ്യ സെക്രട്ടറി ജനറൽ പദവി പാകിസ്ഥാനാണ്. 3 വർഷം കാലാവധി. ഹോർമുസിൽ ഇറാൻ ആക്രമണവും ചെങ്കടലിൽ ഹൂതി വിമതരുടെ ആക്രമണവും ശക്തമായതോടെയാണ് സൈനിക സഖ്യത്തിന് സൗദി അറേബ്യ മുന്നിട്ടിറങ്ങിയത്. ചെങ്കടൽ വഴി വ്യാപാരം നടത്തുന്ന 13 രാജ്യങ്ങളെ യൂറോപ്യൻ രാജ്യങ്ങളുടെ പിന്തുണയോടെ സൈനിക സഖ്യമായി അണിനിരത്തുകയാണ് ലക്ഷ്യം. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് നേരിട്ടുള്ള ആദ്യചരക്ക് കപ്പലുമായി കപ്പൽ സ്പെയിനിലേക്ക് പുറപ്പെട്ടു. MSC ബെറിൽ എന്ന കപ്പലാണ് 8 കണ്ടെയ്നറുകളുമായി സ്പെയിനിലെ വലൻസിയ തുറമുഖത്തേക്ക് യാത്ര തിരിച്ചത്. വിഴിഞ്ഞത്തിന്റെ നേരിട്ടുള്ള അന്താരാഷ്ട്ര കയറ്റുമതി കണക്ടിവിറ്റി ശക്തിപ്പെടുത്തുന്നതിൽ സുപ്രധാന ചുവടുവയ്പ്പാണിതെന്ന് അധികൃതർ. ഈ മാസം 20 മുതൽ തൂഫാന്റെ അടുത്ത ഘട്ടമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. തദ്ദേശ സ്ഥാപനങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കും. മുൻ മുഖ്യമന്ത്രി ഉത്തരവാദിത്തത്തോടെ സംസാരിക്കണമെന്നും രാഷ്ട്രീയം കലർത്തി പദ്ധതിയെ ഇല്ലാതാക്കാൻ ശ്രമിക്കരുതെന്നും ചെന്നിത്തല. ഓപ്പറേഷൻ തൂഫാൻ വമ്പിച്ച വിജയത്തിലേക്ക് കുതിക്കുന്നു. വൻ ജനപിന്തുണ ലഭിക്കുന്നു. ഇതുവരെ 10,000-ലധികം ആളുകൾ അറസ്റ്റിലായി. 170 കോടിയുടെ മയക്കുമരുന്ന് പിടികൂടി. 9,000-ലധികം കേസുകൾ രജിസ്റ്റർ ചെയ്തു എന്നും ആഭ്യന്തരമന്ത്രി. ആയുധങ്ങളും വെടിയുണ്ടെങ്കിലും അടക്കം മോഷണം പോയ സംഭവത്തിൽ കരസേന അന്വേഷണം ആരംഭിച്ചു. സെക്കന്ദരാബാദിലാണ് ആയുധങ്ങളും വെടിക്കോപ്പുകളും കാണാതായത്. വിദ്യാർത്ഥികളുടെ മാനസികാരോഗ്യത്തിന് മുൻഗണന നൽകാൻ NCERT കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം. പാഠ്യ പദ്ധതിയിൽ മാറ്റം വരുത്തണമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി നിർദ്ദേശം നൽകി. ഉയർന്ന മാർക്കിനായി സമ്മർദ്ദം ചെലുത്തരുതെന്നും കൊച്ചുകുട്ടികൾ പോലും ജീവനൊടുക്കുന്ന സംഭവങ്ങൾ അതീവ ഗുരുതരമെന്നും മന്ത്രി. ആരോഗ്യരംഗത്തെ പരസ്യങ്ങളിൽ കർശന നിയന്ത്രണങ്ങളുമായി ദുബായ് ഹെൽത്ത് അതോറിറ്റി. അതിശയോക്തി കലർന്ന വാക്കുകളോ വാഗ്ദാനങ്ങളോ പരസ്യങ്ങളിൽ പാടില്ല. പാർശ്വഫലങ്ങൾ ഇല്ലാത്തത്, 100% ഫലപ്രദം, ഏറ്റവും മികച്ചത്, ഉടനടി ഫലം ലഭിക്കുന്നത് തുടങ്ങിയ വാക്കുകൾ പരസ്യങ്ങളിൽ പാടില്ല. ചികിത്സയെക്കുറിച്ചുള്ള അത്ഭുത രോഗശാന്തി അവകാശവാദങ്ങളോ ഉറപ്പുകളോ നൽകാൻ പാടില്ല. DHA അംഗീകൃത ലൈസൻസുള്ള സ്ഥാപനങ്ങൾക്കും ഡോക്ടർമാർക്കും ഈ നിയമം ബാധകമാണെന്നും അതോറിറ്റി വ്യക്തമാക്കി. മറ്റ് ക്ലിനിക്കുകളെയോ ഡോക്ടർമാരെയൊക്കെ തങ്ങളാണ് മികച്ചതെന്നോ താരതമ്യ പ്രചരണങ്ങൾക്കും അനുമതി ഉണ്ടാകില്ല. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ ഇപ്പോൾ ബ്രെന്റ് ക്രൂഡ് വില ബാരലിന് $96 ഉയർന്നിരിക്കുകയാണ്. US ക്രൂഡ് വില $91 ഭേദിച്ചു. ഇതോടെ ലോകമെമ്പാടും പണപ്പെരുപ്പം ഉയരുമെന്ന ഭീതി കൂടുതൽ ശക്തമായി. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരണസംഖ്യ ഉയരുകയാണ്. 1066 പേർ മരിച്ചതായാണ് ഇപ്പോൾ ഔദ്യോഗിക സ്ഥിരീകരണം വന്നിരിക്കുന്നത്. 4,000-ത്തിനടുത്ത് പേരെ കാണാതായിട്ടുണ്ട്. നേപ്പാൾ സർക്കാരിന്റെ ഔദ്യോഗിക കണക്കാണ് ഇപ്പോൾ പുറത്തുവന്നത്. വിവിധ ജലവൈദ്യുത പദ്ധതികളിൽ പ്രവർത്തിച്ചിരുന്ന 650-ലധികം പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. ഇന്ത്യയിൽ നിന്നുള്ള തുരങ്ക രക്ഷാപ്രവർത്തന സംഘത്തിന്റെ നേതൃത്വത്തിൽ തെരച്ചിൽ മേഖലയിൽ തുടരുകയാണ്. നദികളിലും അരുവികളിലും വീണ്ടും ജലനിരപ്പ് ഉയർന്നതിന് പിന്നാലെ നേപ്പാൾ വീണ്ടും പ്രളയ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അടുത്ത വാർത്ത 9 മണിക്ക്.
4: Home FM News was brought to you by Danya Group of Companies since 1982.
5: Time check.
4: Brought to you by Ozone Cargo.
3: Good morning. Studio clock ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ 10 മിനിറ്റ്.
5: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
4: Brought to you by Alras Auto AC Parts, #1 auto AC spare parts in the Middle East.
3: Good morning, Dubai. ഇപ്പോഴത്തെ താപനില 36°C. അന്തരീക്ഷ ഈർപ്പം 51%.
5: Weather update.
4: Was brought to you by Alras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.
5: You are listening to Home 92.2 FM. Home is a feeling.
4: This hour of Sand Dunes is brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.

0: Sand Dunes with Akshay on Home 92.2 FM. Brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
1: Alright, good morning. Welcome back home. 92.2 FM ലേക്ക് സ്വാഗതം. ഹേ നമസ്കാരം, അക്ഷയാണ്. അങ്ങനെ മറ്റൊരു ബുധനാഴ്ച, സെപ്റ്റംബർ 2. അങ്ങനെ സമയം 8 മണി കഴിഞ്ഞ് 16 മിനിറ്റ് ആയിട്ടുണ്ട്. എല്ലാവരും ഓഫീസിലേക്കുള്ള തിരക്കിട്ട ഓട്ടത്തിൽ, കുട്ടികൾ സ്കൂളിലേക്കുള്ള ഓട്ടത്തിലൊക്കെ ആണെങ്കിൽ ബിഗ് ഗുഡ് മോർണിംഗ് എല്ലാവരും. ഒരു അടിപൊളി ദിവസമായിട്ട് കേട്ടോ, നല്ല ഫ്രണ്ട്സിനുമായിട്ടൊക്കെ നല്ല ചിരിച്ച് സന്തോഷിച്ച് നല്ലൊരു പോസിറ്റീവ് ഡേ ആക്കി അവർ വീട്ടിൽ ചെല്ലുമ്പോഴും നിങ്ങളെക്കുറിച്ച് പറയത്തക്ക രീതിയിൽ, നല്ലത് പറയത്തക്ക രീതിയിൽ ഉള്ള സംതിങ് നിങ്ങൾ അവർക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്ത്. നമ്മൾ ഈ മുന്നേ പറഞ്ഞിരുന്ന ലാൽതവുൻ അണ്ടർ പാസിനെ പറ്റി, അല്ലെ ടണലിനെ പറ്റിയിട്ട്, ഈ അൽതവുൻ റോഡ് എന്ന് പറയുന്നത് തന്നെ ഷാർജയും ദുബായിനെയും സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വലിയൊരു കണക്റ്റിംഗ് വേ ആണ് ഈ അൽതവുൻ എന്ന് പറയുന്നത്. ഈ അൽതവുൻ റൗണ്ട് എബൌട്ടിൽ ഒരു മൊമെന്റം ക്ലോക്ക് ഉണ്ടായിരുന്നല്ലേ അവിടെ, ആ ഒരു ഭയങ്കര ഒരു എന്താ പറയുക ലാൻഡ്മാർക്ക് ആയിരുന്നത്. അപ്പം അത് നമുക്ക് എനിക്കൊന്ന് 2 മാസം മുന്നെയാണ് അത് പൊളിച്ച് മാറ്റുകയാണെന്ന് പറഞ്ഞപ്പോൾ അവിടുത്തെ റെസിഡൻസ് ഒക്കെ തന്നെ പറഞ്ഞു ഇത്രയും വർഷം ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്ന ഒരു സംഭവമാണ്. അന്നേരമാണ് ഗവൺമെൻറ് തന്നെ പറഞ്ഞത് അത് പൊളിച്ച് മാറ്റുന്നില്ല, അത് ഇപ്പം തൽക്കാലത്തേക്ക് മാറ്റും, അതിനുശേഷം അണ്ടർഗ്രൗണ്ട് ടണലൊക്കെ വന്നതിന് ശേഷം അത് അവിടെ റീസ്റ്റോർ ചെയ്യുന്നതും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ പറയുന്നത് എന്താ വെച്ചാൽ ഈ അത് അല്ല, അതങ്ങനെ തന്നെ ഉണ്ടാവും കേട്ടോ. ഈ ടണലിലൂടെ മണിക്കുള്ള 4200 വെഹിക്കിൾസിനെയാണ് പാസ് ചെയ്ത് വിടാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി ഉള്ളത്. അപ്പോൾ ഇത് എത്ര മാത്രം ഇനി അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ, ഫസ്റ്റ് ഫേസ് മാത്രമാണ് ഈ ഷാർജ ഇൻ്റർനാഷണൽ ബുക്ക് ഫെയറിന് മുന്നേ തന്നെ ഈ പണികൾ മൊത്തം കഴിഞ്ഞ് ഈ അൽതവുൻ ഇത് ടണൽ ഓപ്പൺ ആക്കുക എന്നുള്ളൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു വലിയൊരു ട്രാഫിക് ഒരുക്ക് തന്നെയാണ് ഈ റൗണ്ട് എബൌട്ടിൻ്റെ അവിടുത്തെ ഒരു കൺജഷൻ കാര്യങ്ങളൊക്കെ തന്നെ നമുക്കറിയാമല്ലോ. അതൊക്കെ ഒന്ന് മാറ്റി ഒരു വലിയ എന്താ വെഹിക്കിൾ ഫ്ലോ തന്നെ ആക്കാനാണ് ഇപ്പോൾ ഷാർജ് ചെയ്ത് അത്രയും ഫാസ്റ്റായിട്ട് തന്നെ പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് ദുബായിയുടെ ലിങ്കിങ് കൂടെ വരുമ്പോഴത്തേക്കുണ്ടല്ലോ, എനിക്കൊന്ന് ഷാർജ ചെയ്യുന്ന ദുബായിലേക്ക് എനിക്ക് ഒരുപാട് രീതിയിൽ ആൾക്കാർക്ക് ഈസി ആയിട്ട് പോയി വരാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാർ റോഡല്ല, ഇപ്പുറത്തെ റോഡ് കണക്ട് ചെയ്യുന്ന കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ. അലിത്തിയ ടോൾ റോഡിൻ്റെ അതുവഴി കണക്ട് ചെയ്യുന്ന കാര്യം നോക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ പോകാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഫസ്റ്റ് ഫേസ് ഇപ്പം നവംബറിൽ കഴിയും, അതുപോലെ തന്നെ സെക്കൻഡ് ഫേസ് 2027 അടുത്ത വർഷം ഫെബ്രുവരിയിലായിരിക്കും കഴിയുന്നുള്ള ഒരു കാര്യം കൂടെയാണ് പറയുന്നത്. അപ്പം എന്താണ് ഒരുപാട് പേർക്ക് ഈസി ആയിട്ട് ഇനി ദുബായിലേക്ക് വന്നു പോകാൻ പറ്റുന്ന ഒരു പ്രതീതിയാണ് കാണുന്നത്. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര ദിവസം എത്ര നമ്മൾ റോഡ് പണിഞ്ഞാലും ഇവിടെ ഒരു ദിവസം പുതിയതായിട്ട് വെഹിക്കിൾസ്, അതായത് ബ്രാൻഡ് ന്യൂ വെഹിക്കിൾസ് ഷോറൂമിൽ നിന്ന് ഇറങ്ങുന്നതിന് കണക്ക് കിട്ടാതെ നമ്മൾ ഞെട്ടിപ്പോകും, അതാണ് അവസ്ഥ. എന്തായാലും അതിനനുസരിച്ച് ഇവിടെ റോഡുകൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷേ നമ്മളെ സംബന്ധിച്ച് നല്ല കാര്യം, എന്തായാലും ഷാർജയിൽ പോകുന്ന കേൾക്കുമ്പോൾ അയ്യോ എന്നുള്ള മനസ്സിൽ വെക്കുമ്പോൾ ഇനി കുഴപ്പമില്ല, നമുക്കിനി ഇത് ടണലെടുത്ത് പോകാം എന്നുള്ള ഒരു കാര്യമാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു ഹാപ്പി ന്യൂസ് ആണ്. ഈ സത്യം പറഞ്ഞാൽ റോഡ് പണിയെ സംബന്ധിച്ച് രാവിലെ നമുക്ക് കേൾക്കുമ്പോൾ, പ്രത്യേകിച്ച് വണ്ടി ഓടിച്ചോട്ട് നിങ്ങളിങ്ങനെ കാറിലിരിക്കുന്ന സമയത്ത് കേൾക്കുന്ന സമയത്ത് ഒരു ആശ്വാസകരമായ വാർത്തയാണ് അല്ലെ. ഒരു 2 മാസം കൂടെ കഴിയുമ്പോൾ തന്നെ ഇതെല്ലാം ഓപ്പൺ ആയിട്ട് നമുക്ക് ഈസി ആയിട്ട് പോകാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്.
0: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഈസ് എ ഫീലിംഗ്.
2: ട്രെൻഡിംഗ് സോങ് ഓഫ് ദി ഇയർ.
3: Brought to you by Al Maraya Car and Bus Rental, the most affordable car rental in the UAE since 1993.
1: ഈ ഖലീഫയിലെ സോങ്സിൻ്റെ ഒരു പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ റേഞ്ചുള്ള സോങ്സ് ഖലീഫയിലുണ്ട്. എന്നാലും ബ്യൂട്ടിഫുൾ സോങ് ഖലീഫ ഫ്രം ദ മൂവി ഖലീഫ. സിറ്റ് ബാക്ക് ആൻഡ് എൻജോയ്. ഞാൻ ഉണ്ടാവും നിങ്ങളുടെ കൂടെ until 11 o'clock.

0: Trending song of the hour was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: തിയേറ്ററുകൾ പൂരപ്പറമ്പാക്കി മാറ്റാൻ ആരാധകർ കാത്തിരുന്ന ചിത്രം.
2: രാജ്യവും കൊട്ടാരവും നഷ്ടപ്പെട്ട രാജാവ് തോൽക്കുന്നവരാരും തിരിച്ചറിയാത്ത
0: ദുൽഖർ സൽമാൻ നായകനായെത്തുന്ന പാൻ ഇന്ത്യൻ ബിഗ് ബഡ്ജറ്റ് ചിത്രം ഐ ആം ഗേ.
2: This is pure algorithm.
1: RBX എന്ന ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റിന് ശേഷം നഹാസ് ഹിദായത്ത് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രം. ദുൽഖർ സൽമാനൊപ്പം ആന്റണി വഗീസ്, പെപ്പെ, കദിർ, മിഷ്കിൻ, കയാഡു ലോഹർ തുടങ്ങി പാൻ ഇന്ത്യൻ താരനിര അണിനിരക്കുന്നു.
2: ഗാംബ്ലിംഗിലായാലും ജീവിതത്തിലായാലും നമ്മൾ ഒരിക്കലും മറക്കരുതാത്തൊരു തത്വമുണ്ട്.
0: ത്രസിപ്പിക്കുന്ന സംഗീതവുമായി ജേക്സ് ബിജോയും സെപ്റ്റംബർ 3 ലോകമെമ്പാടുമായി റിലീസിനെത്തുന്നു ഐ ആം ഗെയിം.
1: Movie distributed in UAE and GCC by Wayfarer Films. Stay tuned to Home 92.2 FM to win invites.
3: മതി
4: മതി, കുതിരയൊക്കെ പിന്നെ ചാടിക്കാം, പോയി ഷോ സ്റ്റാർട്ട് ചെയ്യാൻ നോക്ക്.
3: എടാ 7 മണിയായി, പോയി ഷോ തുടങ്ങ്.
1: ഇനി അങ്ങോട്ട് തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7 മണി തൊട്ട് 11 മണി വരെ.
0: With Sand Dunes, only on Home 92.2 FM.
1: അപ്പൊ എങ്ങനാ, ട്യൂൺ ചെയ്യല്ലയോ?
5: ട്യൂൺ ചെയ്യല്ലയോ?
1: Sand Dunes with Akshay.
0: Brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
0: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
0: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
1: Affordable and immediate. That's the power of radio advertising.
0: For our special packages, call now or WhatsApp to 055-666-5859. That's
6: 055-666-5859.
7: Home 92.2 FM. Home is a feeling.
8: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
0: ദിസ് ആർ ഓഫ് സാൻഡ് ഡ്യൂൺസ് ഇസ് ബ്രോട്ട് യു ബൈ ലുലു ഇൻ മിനിറ്റ്സ്. ഷോപ്പ് ഓൺ ദി ലുലു ആപ്പ് ആൻഡ് ഗെറ്റ് ലുലു ഹൈപ്പർമാർക്കറ്റ് ഡെലിവേർഡ് ഇൻ മിനിറ്റ്സ്.
9: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
10: ഓൾറൈറ്റ്, ഐ ആം ഗെയിം എന്ന് പറയുന്ന ദുൽഖർ സൽമാന്റെ ഏറ്റവും പുതിയ ചിത്രത്തിന്റെ ടിക്കറ്റ്സ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് സ്പെഷ്യലി ഡെഡിക്കേറ്റ് നമ്മൾ തരാൻ പോകുന്നത് നമ്മുടെ റാസൽ ഖൈമ ഉമൽ കോയിൻ സൈഡിലേക്കുള്ളവർക്കാണ്. നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം, ആർക്ക് വേണേലും മെസ്സേജ് അയക്കാം. നിങ്ങൾക്കൊരു പക്ഷേ ഇന്ന് ഞങ്ങൾ ടിക്കറ്റ് ഗിവ് അവേ തരുന്നത് നമ്മുടെ റാസൽ ഖൈമയിൽ വെച്ചായിരിക്കും. ഇതിന്റെ സ്ക്രീനിങ്ങും കാര്യങ്ങളൊക്കെ നടത്തുന്നത്. എന്നാൽ ഈ ഒരു സിനിമ ഒരുപാട് പേര് എന്താ പറയണേ, ഒരുപാട് കാലമായിട്ട് നമ്മുടെ ദുൽഖർ സൽമാന്റെ സിനിമ നോക്കുകയാണെങ്കിൽ എത്ര നാളായി ഒരു സിനിമ അദ്ദേഹത്തിന്റെ വന്നിട്ടെന്നറിയോ? അപ്പം അത് വെച്ച് നോക്കുമ്പോൾ ഇതൊരു എല്ലാവരും മനസ്സിൽ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന, പ്രതീക്ഷയോടെ ഉള്ള ഒരു സിനിമ കൂടിയാണ് ഐ ആം ഗെയിം എന്ന് പറയുന്നത്. അപ്പം എന്താണെങ്കിലും ആ സിനിമ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതിൻ്റെ ഒരു ടിക്കറ്റാണ് ഞാനിപ്പോൾ തരാൻ പോകുന്നത്. സോ സിനിമാക്സ് സിനിമ റാസൽ ഖൈമ അൽ നൈം മോൾ 3rd ഫ്ലോറിലുള്ള അൽനക്കിലുള്ള ആ സ്ക്രീനിങ്ങിലായിരിക്കും നിങ്ങൾക്ക് കാണാൻ പോകുന്നത്. അതിൻ്റെ ടിക്കറ്റ്സ് ആയിരിക്കും ഞാൻ തരാം. കപ്പിൾ ടിക്കറ്റ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാനും പോകുന്നു. സോ ഇത് ക്വസ്റ്റ്യൻ ഉണ്ട്, ഞങ്ങൾക്ക് ഇന്നലെ ഒരുപാട് പേര് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു, ട്രൈ ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനിപ്പം ഒരു ഡയലോഗ് കേൾപ്പിക്കാം. ഞാൻ സിനിമ ഏതാണെന്നൊന്നും അല്ല ചോദിക്കുന്നത്, നിങ്ങൾ ഡയലോഗ് വളരെ വ്യക്തമായിട്ട് കേൾക്കുക, ദെൻ ഞാൻ ക്വസ്റ്റ്യൻ പറയാം.
11: ചേട്ടാ, നിങ്ങൾ വിചാരിക്കണല്ലോ പെയിന്റ് പണി അത്ര മോശം പണിയൊന്നും അല്ല. പെയിന്റ് പണി, കൽപ്പണി, മരപ്പണി തുടങ്ങിയ എല്ലാ തച്ച് പണികളാണ് ലോകത്തിലെ ഏറ്റവും നല്ല രസമുള്ള പണികൾ. അതായത് ഞങ്ങൾക്ക് അങ്ങനെ വെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റ് പോകുന്നു വേണ്ട. ആവശ്യത്തിന് കിടന്നുറങ്ങി കുളിച്ച് കുട്ടപ്പനായി 8:30 സൈറ്റിലെത്തിയാൽ മതി. പിന്നെ പതക്കെ പതക്കെ ഡ്രസ്സൊക്കെ മാറി വർക്കിംഗ് ഡ്രസ്സൊക്കെ ഇട്ട് പെയിന്റ് പാട്ടെടുത്ത് രണ്ട് ഒച്ചയൊക്കെ ഉണ്ടാക്കി രണ്ട് ഇളക്കൊക്കെ ഇളകി.
10: യെസ്, ഇത് ദുൽഖർ സൽമാൻ അഭിനയിച്ച ഒരു സിനിമയാണ്. അപ്പോൾ ഈ സിനിമയ്ക്കത് ദുൽഖർ സൽമാന്റെ ക്യാരക്ടറിന്റെ പേരെന്താണെന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. ഓൾറൈറ്റ്, പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. സോ നിങ്ങൾ അയക്കേണ്ട ഫോമാറ്റ് ഐ എം ഗെയിം സ്പേസ് റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേരൂടെ ചേർത്ത് 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ. അതിലേക്ക് വേഗം തന്നെ മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് വേഗം തന്നെ ഒരു ടിക്കറ്റ് കിട്ടും. ഇനി നിങ്ങൾ സമയം എടുത്ത് അയക്കാനാണെങ്കിൽ ഒരു പക്ഷേ കിട്ടില്ല. പക്ഷേ ഞാൻ എക്സ്ക്ലൂസീവ്ലി പറയുന്നു, നിങ്ങൾക്ക് റാസക്കൈമ വരെ ഡ്രൈവ് ചെയ്ത് പോയി ഞങ്ങൾക്ക് കാണാമെന്നുള്ളവർ ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ വീക്കെൻഡിൽ കാണാം. നിങ്ങൾക്ക് ഇഷ്ടമനുസരിച്ച് പോകാം കേട്ടോ. ഇനി അതല്ല, റാസൽ ഖിമ ഉമ്മൽക്കുവിനുള്ളവർക്കാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപടി മേലെ ചാൻസ് ഉണ്ട്, പെട്ടെന്ന് തന്നെ അയച്ചോളൂ.

0: Sand Dunes with Akshay on Home 92.2 FM. Brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
1: நீங்கள் கேட்கிறது Home 92.2 FM. Home is a feeling.
2: Traffic update.
0: Brought to you by ABC Cargo and Courier. Number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
3: എനിക്ക് മെസ്സേജ് വന്നിട്ടുള്ളത്, അതായത് വേറെ നിന്ന് ബർഷയിലേക്ക് പോകാൻ ഏതാണ് എടുക്കാൻ ഏറ്റവും എളുപ്പം എന്നുള്ളൊരു ചോദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഏറ്റവും ബെസ്റ്റ് ഞാൻ പറയുന്നത്, എല്ലാ റോഡും കമ്പയർ ചെയ്തിട്ടാണ് പറയുന്നത്, ഷിഗ്സായ റോഡ് തന്നെ എടുത്തു പോകുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. കാരണം ബാക്കി എല്ലാ റോഡുകളും സ്ലോ മൂവിങ് ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ട്. നിങ്ങളിപ്പം അൽക്കിൽ റോഡ് എടുത്തു കഴിഞ്ഞാലും അല്ലെങ്കിൽ ഷെയ്ഖ് മുഹമ്മദ് ബിൻസായ റോഡ് എടുത്ത് പോയി കഴിഞ്ഞാലും അവിടെയൊക്കെ തന്നെ സ്ലോ മൂവിങ് ഉണ്ട്. നിങ്ങൾക്ക് സാലിക്ക് കൊടുത്ത് പോകാന്നുണ്ടെങ്കിൽ ഐ തിങ്ക് ഇറ്റ്സ് ബെസ്റ്റ് ഷെയ്ഖ് സായിദ് റോഡ് തന്നെയാണ് കാണിക്കുന്നത്. പക്ഷേ നമ്മുടെ കരാമ ആ ഒരു ഭാഗത്തുണ്ടല്ലോ, കണക്ട് ചെയ്യുന്ന ആ ഒരു ഭാഗത്ത് ഒരു ചെറിയ ഒരു കഞ്ചഷൻ ഉണ്ട്. ദേരേന്ന് കയറി വരുന്ന, അതായത് സാലിക്കെടുത്ത് ദേരേന്ന് നമ്മുടെ അൽമക്തോ എടുത്ത് കയറി വരുന്ന ആ ഒരു വഴിയിൽ ചെറിയൊരു കഞ്ചഷൻ, പക്ഷെ അത് കഴിഞ്ഞാൽ ഷെയ്ഖ് സായിദ് റോഡ് കംപ്ലീറ്റ്ലി ഫ്രീ ഫ്ലോയിങ് ആയിട്ടാണ് കിടക്കുന്നത് കേട്ടോ. അലി തേറ്റോൾ റോഡ്, ഷെയ്ഖ് മുഹമ്മദ് ബിൻസായ റോഡ്, അൽക്കീൽ റോഡ്, നമ്മുടെ ദെയ്ദ് സ്ട്രീറ്റ്, നമ്മുടെ എംഎൽ സ്ട്രീറ്റ്, ഓ എല്ലാം കട്ടക്ക് ട്രാഫിക്കാണ്. എല്ലാം നല്ല രീതിയിൽ സ്ലോ മൂവിങ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് മലിഹ സ്ട്രീറ്റിൽ സ്ലോ മൂവിങ് ആണ്, ടു വേയും സ്ലോ മൂവിങ് ആണ്. പക്ഷേ ഒരിടത്ത് വരുന്ന സമയത്ത് ഒരു ചെറിയ ആക്സിഡന്റ് സംഭവിച്ചിട്ടുണ്ട്, അതിനെ തുടർന്ന് അവിടെ ഒരു കഞ്ചഷനും ഉണ്ട്. പ്രത്യേകിച്ച് എക്സിറ്റുകളൊക്കെ തന്നെ നല്ല രീതിയിൽ പാക്ഡ് ആയിട്ടാണ് കാണുന്നത് കേട്ടോ. വേറെ എവിടെയെങ്കിലും അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ പറയാവുന്നതാണ്, 0585829220. നിങ്ങളുടെ ഓരോ ട്രാഫിക് അപ്ഡേറ്റും ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ വളരെ വളരെ വളരെ വിലപ്പെട്ടതാണ്.
0: നാട്ടിലേക്ക് എത്തിക്കും ABC കാർഗോയുടെ ഓണം എക്സ്പ്രസ് ഡെലിവറിയിലൂടെ. ABC കാർഗോ ആൻഡ് കൊറിയർ, നമ്പർ വൺ ഇൻ GCC. TNC apply. Home FM presents Tamil Song of the Hour. Tamil പാട്ട് കേക്കലാമാ? Brought to you by Aru Ayurveda RS, Agathir Building, Alwankul, Parthubai.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன் கோல் பருத்துபாய்.
1: You're tuned into Home 92.2 FM. Home is the feeling.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859. That's
6: 055-666-5859. Home 92.2 FM. Home is a feeling.
7: ഒരു ആവശ്യത്തിന് മുന്നേ എന്റെ കൂടെ ഒരു ജനം ഇല്ല.
8: ഇങ്ങനെ കരയിലെന്നാ അണന്റെ പ്രശ്നം എന്താ? ലൈസൻസ് ഉണ്ടായിട്ട് കാറില്ലാത്തതല്ലേ?
9: അൽമറായ കാർ ആൻഡ് സെന്റൽസ് ഉള്ളപ്പോ ആ കാര്യത്തിൽ ടെൻഷൻ വേണ്ട.
10: യുഎയിലെ യാത്രകൾ ആയാസരഹിതമാക്കാൻ വാഹനം റെന്റ് എടുക്കാൻ ഏറ്റവും മികച്ച നിരക്കിൽ അതിവേഗത്തിലുള്ള ബുക്കിംഗുമായിട്ടാണ് അൽമറായ കാർ ആൻഡ് ബസ് റെന്റൽസ് ഉള്ളത്. എക്കോണമി കാർസ് മുതൽ പ്രീമിയം എസ് യു വിസ് വരെ ഡെയിലി, വീക്ക്ലി, മന്ത്ലി കാർ റെന്റലുകൾ, ലോങ് ടൈം ലീസിംഗ് തുടങ്ങി നിരവധി സേവനങ്ങൾ.
11: ഏറ്റവും
12: കുറഞ്ഞ റേറ്റ്, ഫാസ്റ്റസ്റ്റ് ബുക്കിംഗ്, ഡോർ സ്റ്റെപ്പ് ഡെലിവറി, ഒപ്പം 24/7 കസ്റ്റമർ സപ്പോർട്ടും. കോൾ 050-000-2918.
13: ഞാൻ ഈ തൃശൂക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
14: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം. പ്രവാസി ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
15: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
14: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും.
15: വലിയൊരു ഓണാഘോഷം സെപ്റ്റംബർ 6 അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിൽ. ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം എഫിനൊപ്പം ഉമ്മട തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നും ഒരുമയുടെ ആഘോഷം മറോണം.
14: For details, call 050-426-0948. Presented by DoPay, the all-in-one money app. Download DoPay and send money to India at amazing rates. Brought to you by Enchanter, the fragrance of French romance. Yardley, own your signature scent. Powered by Volcano LED Display, professional indoor and outdoor LED display solution providers in the UAE. Call 052-5242-017.
1: Listening to Home 92.2 FM. Home is a feeling.
14: This hour of Sand Dunes is brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
16: ஒரு தேனை வயல் அளங்கிட்டு கை தொட்டு கதிர் மழை பொழிஞ்சிட்டு பை
17: ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ എന്ന് പറയുന്ന സിനിമയിലെ ഈ ഒരു സോങ്ങിനുള്ള ഒരു എനർജി, പ്രത്യേകിച്ച് ലാലിന്റെ ആ ഡാൻസ് പെർഫോമൻസ് ഒക്കെ, അന്നത്തെ ആ ഒരു വിഷ്വൽ ഇന്നും നമ്മുടെ മനസ്സിലുണ്ട്. എൻജോയ് ദിസ് ബ്യൂട്ടിഫുൾ സോങ് ഇൻ ദിസ് ബ്യൂട്ടിഫുൾ മോർണിംഗ് ഹോം 92.2 FM ആണ് നിങ്ങൾ കേട്ടോണ്ടിരിക്കാൻ. ദിസ് ഇസ് അക്ഷയ്. 5-11 o'clock ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും.

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling. You're listening to Home 92.2 FM. Home is a feeling.
1: പണ്ടാരോ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ദേവവും സാത്താനും തമ്മിലുള്ള ചൂതുകളിയാണ് നമ്മുടെയൊക്കെ ജീവിതം.
2: തിയേറ്ററുകൾ പൂരപ്പറമ്പാക്കി മാറ്റാൻ ആരാധകർ കാത്തിരുന്ന ചിത്രം.
3: രാജ്യവും കൊട്ടാരവും നഷ്ടപ്പെട്ട രാജാവ് തോൽക്കുന്നവരാരും തിരിച്ചറിയാത്ത
4: ദുൽഖർ സൽമാൻ നായകനായെത്തുന്ന പാൻ ഇന്ത്യൻ ബിഗ് ബഡ്ജറ്റ് ചിത്രം ഐ ആം ഗേ.
3: ദിസ് ഈസ് പ്യുവർ ആൽഗോരിതം.
2: RDX എന്ന ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റിന് ശേഷം നഹാസ് ഹിദായത്ത് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രം. ദുൽഖർ സൽമാനൊപ്പം ആന്റണി വർഗീസ്, പെപ്പെ, കദർ, മിഷ്കിൻ, കയാടു ലോഹർ തുടങ്ങി പാൻ ഇന്ത്യൻ താരനിര അണിനിരക്കുന്നു.
3: ഗാംബ്ലിംഗിലായാലും ജീവിതത്തിലായാലും നമ്മൾ ഒരിക്കലും മറക്കരുതാത്തൊരു തത്വമുണ്ട്.
4: ത്രസിപ്പിക്കുന്ന സംഗീതവുമായി ജേക്സ് ബിജോയും സെപ്റ്റംബർ 3 ലോകമെമ്പാടുമായി റിലീസിലെത്തുന്നു ഐ ആം ഗെയിം.
2: മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ UAE ആൻഡ് GCC ബൈ വേഫറർ ഫിലിംസ്. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
5: മഴയിലും വെയിലും കൂടാ

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba. Only on Home 92.2 FM. Malayalida, brought to you by Keranova Restaurant. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
2: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859.
1: That's 055-666-5859.
3: Home 92.2 FM. Home is a feeling. You are listening to Home 92.2 FM. Home is a feeling.
4: This hour of Sand Dunes is brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
5: Sand Dunes. Sand Dunes.
4: Sand Dunes with Akshay on Home 92.2 FM. Brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
6: All right, അടുത്തായിട്ട് കേൾക്കാൻ പോകുന്ന എൻ്റെ ഒരു ഫേവറേറ്റ്, ഞാൻ ഇപ്പോൾ വർക്കൗട്ടിനൊക്കെ പോയി കഴിഞ്ഞാലും ഞാൻ ആ സമയത്ത് നമുക്ക് പവർ കിട്ടുന്ന ചില പാട്ടുകളുണ്ട്, അത് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം. ഇപ്പോഴത്തെ പാട്ടുകളും ഒരുപാട് ഇഷ്ടമാണ്, പിന്നെ ഈ നമ്മുടെ ദംഗൽ തുടങ്ങിയിട്ടുള്ള പാട്ടുകളൊക്കെ ഇഷ്ടമാണ്. പക്ഷെ എന്നാലും മലയാളത്തിൽ എൻ്റെ ഒരു ഫേവറേറ്റ് സോങ് ആണ്, അടുത്ത് കേൾക്കാൻ പോകുന്നത് തന്നെയാണ് കേട്ടോ. അരെ വാ, ഇതിന്റെ ഒരു പവർ ഉണ്ടല്ലോ. എന്താ ഈ ഒരു പാട്ട് ഈ ഒരു മ്യൂസിക് ചെയ്തു വെച്ചേക്കുന്നത്? എത്ര കൊല്ലം മുന്നേ എടുത്താണെങ്കിൽ അതിന്റെ ആ ഒരു കംപ്ലീറ്റ് സ്ട്രെങ്ത് ഇന്നും നമുക്ക് വിട്ടുമാറാൻ നിൽക്കുന്നുണ്ട്. നമ്മുടെ പാണ്ഡിവേള പാട്ടും കുത്തു എന്ന് പറയുന്ന ദ ബ്യൂട്ടിഫുൾ സോങ്. എന്തായാലും അതിന് മുന്നേ ഇപ്പൊ ഇൻസ്റ്റാഗ്രാം ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഒരു മറ്റൊരു പാട്ടുകൂടെ ഉണ്ട്. സത്യത്തില് ബെത്ലഹേം കുടുംബ യൂണിറ്റിന്റെ എല്ലാ സീക്വൻസും എനിക്ക് തോന്നുന്നു വാനോളം അത് ഭയങ്കര പവറിൽ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഡയലോഗ്സ് ആണെങ്കിലും ഷോർട്ട് ഫിലിം ആണെങ്കിലും സോങ്സ് ആണെങ്കിലും എല്ലാം. അപ്പൊ അതിനകത്ത് ഏറ്റവും ട്രെൻഡിങ്ങിൽ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സോങ് ആണ് മറ്റൊരു പാട്ടുകൂടെ ഉണ്ട്. സത്യത്തില് ബെത്ലഹേം കുടുംബ യൂണിറ്റിന്റെ എല്ലാ സീക്വൻസും എനിക്ക് തോന്നുന്നു വാനോളം അത് ഭയങ്കര പവറിൽ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഡയലോഗ്സ് ആണെങ്കിലും ഷോർട്ട് ഫിലിം ആണെങ്കിലും സോങ്സ് ആണെങ്കിലും എല്ലാം. അപ്പൊ അതിനകത്ത്

എന്ന് ചോദിക്കുന്ന ഒരു സീനുണ്ട്. ഇവര് ഈ ഡാൻസിൽ പോയി ഡാൻസ് കളിക്കുന്ന വലിയ പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞിട്ട് പോയി കളിക്കുന്ന ഡാൻസ്. എന്തായാലും ഇൻസ്റ്റാഗ്രാമിനെ തെരഞ്ഞെടുത്തേക്കുന്ന, ഇൻസ്റ്റാഗ്രാം ഏറ്റെടുത്തേക്കുന്ന, എല്ലാവരും ഏറ്റെടുത്തേക്കുന്ന ഒരു സോങ് കൂടെയാണ് ഇപ്പൊ ഇത്. ബെത്ലഹേം കുടുംബയിലെ ഓരോ സീക്വൻസും ഞാൻ പറഞ്ഞ പോലെ വൺ ട്രെൻഡിങ് ആയിക്കൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. എനിവേ, സിറ്റ് ബാക്ക് ആൻഡ് എൻജോയ് ദ ബ്യൂട്ടിഫുൾ സോങ്. എൻജോയ് ചെയ്യുക. അക്ഷയ് ആണ് നിങ്ങളുടെ കൂടെ ഉള്ളത് അൻടിൽ 11 o'clock.

0: Home 92.2 FM. Home is a feeling.
1: This hour of Sand Dunes is brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
2: Home FM News in Detail. Vartagal Vishadamai.
1: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi, and Isuzu.
3: സിപിഐയെ യു ഡി എഫിലേക്ക് ക്ഷണിച്ച മുസ്ലിം ലീഗ്. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. സിപിഐയെ യു ഡി എഫിലേക്ക് സ്വാഗതം ചെയ്ത മുസ്ലിം ലീഗ് നേതാവ് കെ എൻ എ ഖാദർ ലീഗ് മുഖപത്രമായ ചന്ദ്രികയിൽ എഴുതിയ ലേഖനത്തിലാണ് സിപിഐയെ മുന്നണിയിലേക്ക് സ്വാഗതം ചെയ്തത്. രാഷ്ട്രീയം മാറാതെ മുന്നണി മാറാമെന്ന് ലേഖനത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. യു ഡി എഫിന്റെ ഭാഗമായാൽ ദേശീയതലത്തിലെ ഇന്ത്യ സഖ്യം കേരളത്തിലും വളച്ചുകെട്ടില്ലാതെ സിപിഐക്ക് തുടരാനാകുമെന്നും കെ എൻ എ ഖാദർ ലേഖനത്തിൽ വിശദീകരിക്കുന്നു. സിപിഎമ്മിന്റെ നേതൃയോഗങ്ങൾക്ക് തുടക്കം. വിപുലീകൃത സംസ്ഥാന സമിതിയിൽ അവതരിപ്പിക്കേണ്ട രേഖയുടെ കരട് തയ്യാറാക്കൽ ഇന്നും നാളെയും ചേർന്ന സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ മുഖ്യ അജണ്ട. നിയമസഭാ തെരഞ്ഞെടുപ്പിലേറ്റ തോൽവിയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുള്ള തിരുത്തൽ നടപടികളും ജനവിശ്വാസം തിരിച്ചുപിടിക്കാനുള്ള തുടർ നടപടികളുമായിരിക്കും രേഖയുടെ ഉള്ളടക്കം. സിപിഐ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങളും സിപിഐയുടെ ഭാഗത്തുനിന്ന് സിപിഎമ്മിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. നിയമസഭയിലെ ഉപനേതൃ പദവിയുമായി ബന്ധപ്പെട്ട് ഇടഞ്ഞു നിൽക്കുന്ന സിപിഐ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങളായിരിക്കും ഇന്ന് ചേരുന്ന യോഗത്തിൽ പ്രധാനമായും സിപിഎം സ്വീകരിക്കുക. ഇറാനെതിരെ ആക്രമണം കടുപ്പിച്ച യുഎസ്. ഹോർമസ് കടലടുക്കിനു ചുറ്റുമുള്ള ഇറാന്റെ പ്രതിരോധ സംവിധാനങ്ങൾ ലക്ഷ്യമിട്ട് യുഎസ് ആക്രമണം. വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത ഒരു കുട്ടി ഉൾപ്പെടെ 4 പേർ കൊല്ലപ്പെട്ടു, 50-ലേറെ പേർക്ക് പരിക്കേറ്റു. ഇറാൻ തിരിച്ചടിച്ചാൽ ഇതിലും വലിയ ആക്രമണം നേരിടേണ്ടി വരുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പ്. യുഎസ് ആക്രമണത്തിന് മറുപടിയായി ഗൾഫിലെ അമേരിക്കൻ സൈനിക താവളങ്ങളെ ആക്രമിച്ച ഇറാൻ. കുവൈറ്റ്, ബഹ്റൈൻ, ജോർദൻ രാജ്യങ്ങൾക്ക് നേരെ ഇറാന്റെ മിസൈൽ ഡ്രോൺ ആക്രമണമുണ്ടായി. ആക്രമണത്തെ പ്രതിരോധിച്ചുവെന്ന് കുവൈറ്റ്, ബഹ്റൈൻ, ജോർദൻ രാജ്യങ്ങൾ അറിയിച്ചു. കുവൈറ്റിൽ നിരവധി തവണയാണ് ജാഗ്രതാ സന്ദേശം മുഴങ്ങിയത്. യുഎസിനുമേൽ സാമ്പത്തിക സമ്മർദ്ദം ചെലുത്താൻ എല്ലാ എണ്ണ കയറ്റുമതി രാജ്യങ്ങളെയും ലക്ഷ്യം വെക്കണമെന്ന് ഇറാൻ ഡെപ്യൂട്ടി പാർലമെന്ററി സ്പീക്കർ. ചർച്ചകൾക്കായി ഇറാനെ എത്തിക്കുന്നതിനായാണ് ഇറാനുമേൽ അമേരിക്ക സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിയതെന്ന് യുഎസ് ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് വ്യക്തമാക്കുന്നു. ഹോർമുസ് നിശ്ചലമെന്ന് അവകാശപ്പെട്ട ഇറാൻ. 120 കപ്പൽ കടന്നുപോയിരുന്ന സ്ഥാനത്ത് 1-2 കപ്പലുകൾ ദിവസവും കടന്നുപോകുന്നത്. ഹോർമുസ് തങ്ങൾ തുറന്നു കഴിഞ്ഞെന്ന അമേരിക്കൻ അവകാശവാദത്തെ തള്ളുന്നതാണ് ഇത്. ഹോർമുസിനെ ചൊല്ലി ഇറാനും അമേരിക്കയും ബലാബലം തുടരുന്നതോടെ കപ്പലുകൾ ആക്രമിക്കപ്പെടുന്നതും സംഘർഷഭീതിയും തുടരുകയാണ്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് നിന്ന് നേരിട്ടുള്ള ആദ്യ ചരക്ക് കയറ്റുമതിയുമായി കപ്പൽ സ്പെയിനിലേക്ക് പുറപ്പെട്ടു. എം എസ് സി ബെറിൽ എന്ന കപ്പലാണ് 8 കണ്ടെയ്നറുകളുമായി സ്പെയിനിലെ വലൻസിയ തുറമുഖത്തേക്ക് യാത്ര തിരിച്ചത്. ആയുധങ്ങളും വെടിയുണ്ടകളും അടക്കം മോഷണം പോയ സംഭവത്തിൽ കരസേന അന്വേഷണം ആരംഭിച്ചു. സെക്കന്ദരാബാദിലാണ് ആയുധങ്ങളും വെടിക്കോപ്പുകളും കാണാതായത്. വിദ്യാർത്ഥികളുടെ മാനസികാരോഗ്യത്തിന് മുൻഗണന നൽകാൻ എൻസിആർടിക്ക് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം. പാഠ്യപദ്ധതിയിൽ മാറ്റം വരുത്തണമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി നിർദ്ദേശം നൽകി. ഉയർന്ന മാർക്കിനായി സമ്മർദ്ദം ചെലുത്തരുതെന്നും കൊച്ചുകുട്ടികൾ പോലും ജീവനെടുക്കുന്ന സംഭവങ്ങൾ ഗൌരവതരമെന്നും മന്ത്രി. ആരോഗ്യരംഗത്തെ പരസ്യങ്ങളിൽ കർശന നിയന്ത്രണങ്ങളുമായി ദുബായ് ഹെൽത്ത് അതോറിറ്റി. അതിശയോക്തി കലർന്ന വാക്കുകളോ വാഗ്ദാനങ്ങളോ പരസ്യത്തിൽ പാടില്ല. പാർശ്വഫലങ്ങൾ ഇല്ലാത്തത്, 100% ഫലപ്രദം, ഏറ്റവും മികച്ചത്, ഉടനടി ഫലം ലഭിക്കുന്നത് തുടങ്ങിയ വാക്കുകൾ പരസ്യങ്ങളിൽ പാടില്ല. ചികിത്സയെക്കുറിച്ചുള്ള അത്ഭുത രോഗശാന്തി അവകാശവാദങ്ങളോ ഉറപ്പുകളോ നൽകാൻ പാടില്ല. DHA അംഗീകൃത ലൈസൻസുള്ള സ്ഥാപനങ്ങൾക്കും ഡോക്ടർമാർക്കും ഈ നിയമം ബാധകമാണെന്ന് അതോറിറ്റി വ്യക്തമാക്കി. മറ്റ് ക്ലിനിക്കുകളെയോ ഡോക്ടർമാരെയേക്കാൾ തങ്ങളാണ് മികച്ചതെന്നോ തങ്ങളുടെ സേവനങ്ങളാണ് മികച്ചതെന്നോ തരത്തിലുള്ള താരതമ്യ പ്രചരണങ്ങൾക്കും അനുമതിയില്ല എന്ന് DHA വ്യക്തമാക്കിയിട്ടുണ്ട്. പത്തുകൊല്ലം തികച്ച ഭരിച്ച് നമുക്ക് അഹങ്കാരം കൂടിയിരുന്നുവെന്നും ജനത്തിന്റെ വികാരത്തിനൊപ്പം നിൽക്കാനായില്ലെന്നും സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം TM തോമസ് ഐസക്. ശൂരനാട് സമര സ്മാരകമായി മണക്കാട് ജംഗ്ഷനടുത്ത് സിപിഎം വള്ളികുന്നം പടിഞ്ഞാറ് ലോക്കൽ കമ്മിറ്റി നിർമ്മിക്കുന്ന ഓഫീസ് കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിക്കുകയായിരുന്നു തോമസ് ഐസക്. അടുത്ത വാർത്ത 10 മണിക്ക്.
4: FM News
5: was brought to you by Danya Group of Companies since 1982.
2: Time check.
5: Brought to you by Ozone Cargo.
3: Good morning. Station clock ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് കൃത്യം 5 മിനിറ്റ്.
2: Time check.
5: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
2: Weather update.
5: Brought to you by Aldra's Auto AC Parts, number one auto AC spare parts in the Middle East.
3: ദുബായിൽ ഇപ്പോഴത്തെ താപനില 37 ഡിഗ്രി സെൽഷ്യസ്, അന്തരീക്ഷ ഈർപ്പം 49%.
2: Weather update.
5: Was brought to you by Aldra's Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.
2: You are

0: മോഹിനിയാട്ടം എന്ന് പറയുന്ന സിനിമയിലെ ബ്യൂട്ടിഫുൾ സോങ് ആണ് മോഹിനിയാട്ടം എന്ന് പറഞ്ഞ സിനിമയുടെ പശ്ചാത്തലത്തിൽ. സത്യം പറഞ്ഞാൽ സിനിമ കാണുമ്പോൾ ഈ സോങ് ഒക്കെ ഓക്കെ ആയിട്ട് തോന്നുന്നു, പക്ഷെ അല്ലാതെ കേൾക്കുമ്പോൾ ഇത് ഏത് സിനിമയിലാണ് നമ്മൾ ചിന്തിച്ചു. അത്രയും മനോഹരമായിട്ടാണ് ആ സിനിമയിലെ സോങ്സ് പോലും ചെയ്തിട്ടുള്ളത്. വെൽക്കം ബാക്ക് ഹോം 92.2 FM-ലേക്ക് സ്വാഗതം. ഗുഡ് മോർണിംഗ് വൺസ് അഗൈൻ. September 2 ബുധനാഴ്ചയിലാണ് നിൽക്കുന്നത്. ആൻഡ് സാൻഡ്വിച്ചിലേക്ക് സ്വാഗതം. അക്ഷയ് ആണ് നിങ്ങളുടെ കൂടെയുള്ളത്.
1: ട്രെൻഡിംഗ് സോങ് ഓഫ് ദി ആർ was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
0: കേരള മുഖ്യമന്ത്രി തത്സമയം ഇപ്പം പൊക്കോണ്ടിരിക്കുകയാണ്. നമ്മുടെ വി ഡി സതീശന്റെ ലൈവ് ഇപ്പോൾ ടി വികളിലും ഒക്കെ തന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം കൂടെയാണ്. പ്രത്യേകിച്ച് ഒന്നുമല്ലേ, കുറേ കാര്യങ്ങൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു പറയുന്നു. കുറേ കാര്യങ്ങളിലും മാധ്യമപ്രവർത്തകരൊക്കെ ചോദിക്കുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു തത്സമയം ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളെന്ന് തോന്നുന്നു കേട്ടോ. എനിവേസ്, നമ്മുടെ ഈ സമ്മർ, നമ്മുടെ ഏകദേശം യു എയിലെ സമ്മർ ഇങ്ങനെ കഴിയാൻ പോകുന്നത് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. കഴിഞ്ഞ ദിവസം ഞാൻ തിരിച്ചറിയുന്ന നമ്മുടെ എന്താ പറയുക, നമ്മൾ കുളിക്കുന്ന വെള്ളത്തിന് ഈ അധികം ചൂട് ഇല്ല, പഴയതിൻ്റെ അത്രയും ഇച്ചിരുന്ന് ടെമ്പറേച്ചർ ഒന്ന്, പ്രത്യേകിച്ച് രാത്രിയിൽ തണുപ്പ് തുടങ്ങി എന്നുള്ളൊരു കാര്യം, ഐ മീൻ വെള്ളത്തിന് കേട്ടോ. കഴിഞ്ഞ വട്ടം ഞാൻ സൂഹിയിൽ വന്ന സമയത്ത് ചൂട് മാറിയെന്ന് പറഞ്ഞപ്പം എല്ലാവരും കൂടെ എന്നെ ഇട്ടിട്ട് പിന്നെ നമ്മുടെ യോധയ്ക്കകത്ത് പറയുന്ന പോലെ പിന്നെ ഷാപ്പിൻ്റെ അരികെ കൊണ്ടാണ് നിർത്തിയത് എന്ന് പറയുന്ന പോലെ എന്നെ എല്ലാവരും കൂടെ ഇങ്ങനെ പൊക്കി എടുത്തോണ്ട് പോകരുത്. പക്ഷേ അങ്ങനല്ല ഞാൻ പറഞ്ഞത്, വെള്ളത്തിൻ്റെ ആ ടെമ്പറേച്ചർ ഇച്ചിരുന്ന് കുറഞ്ഞിട്ടുണ്ട് രാത്രിയിലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ. അപ്പം ഈ ചൂട് കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ഈ അഡോപ്റ്റഡ് ഡോഗ്സ് ഉണ്ടല്ലോ, നമ്മൾ പലപ്പോഴും ഈ നമ്മൾ ഒരു ജീവനാണെന്ന് നമ്മൾ പലപ്പോഴും ആലോചിക്കും. നമുക്ക് ഒരുപാട് ഇഷ്ടമാണ് മൃഗങ്ങളെ, പക്ഷേ ഇതല്ല, ഇഷ്ടത്തിൻ്റെ പുറയിൽ നമുക്ക് നോക്കാൻ പറ്റത്തില്ലെങ്കിൽ നമ്മൾ മേടിക്കരുത്. അപ്പം ഞാനത് എപ്പോഴും പറയുന്ന കാര്യമാണ്. ഈ എന്താ പറയണേ, ഈ നമ്മൾ വെക്കേഷൻ സമയത്ത് നാട്ടിലേക്ക് പോകും, ഈ പല ഡോഗ്സിനെയും നമ്മൾ അബൻഡൻ ചെയ്തിട്ടായിരിക്കും അല്ലെങ്കിൽ എവിടെയെങ്കിലും ഉപേക്ഷിച്ചിട്ടായിരിക്കും പോകുന്നത്. അങ്ങനെ ഈ ഈ സമ്മർ ഏറ്റവും കൂടുതൽ റെസ്ക്യൂവേഴ്സ് പറയുന്ന ഒരു കാര്യമാണ്, ഏറ്റവും കൂടുതൽ അവർ പണിയെടുത്തേക്കുന്ന ഒരു മാസമായിരുന്നു ഈ വട്ടത്തെ സമ്മർ എന്ന് പറയുന്നത്. അപ്പം ഈ പ്രത്യേകിച്ച് ചിപ്ഡായിട്ടുള്ള, അതായത് മൈക്രോചിപ്പ് ഒക്കെ വെച്ചിട്ടുള്ള ഡോഗ്സ് ആയിക്കോട്ടെ, സ്ട്രേ ക്യാറ്റ്സ് ആയിക്കോട്ടെ, അവരെയൊക്കെ നമുക്ക് ഈസിലി ട്രേസ് ചെയ്യാൻ പറ്റും. പക്ഷെ എന്നാൽ എല്ലാം അതില്ലാത്തവരെയാണെങ്കിൽ നമുക്ക് ഒട്ടും പറ്റില്ല. അപ്പോൾ ഒരു ടെസ്റ്റിമോണി ഞാൻ എങ്ങനെ കേൾക്കായിരുന്നു, ഈ മൈക്രോചിപ്പ് ഉണ്ട് ആ ഒരു ക്യാറ്റിന്, അതിനെ അബൻഡൻ ചെയ്തു, അതിനെ എവിടെയെങ്കിലും കളഞ്ഞു, എന്നിട്ട് അദ്ദേഹം എവിടെയോ പോയി. ഈ ചിപ്പുള്ളത് കൊണ്ട് ഓണറിൻ്റെ നമ്പർ അറിയാം, ഓണറിൻ്റെ നമ്പർ വിളിക്കുമ്പോഴത്തേക്ക് ആ നമ്പറേ നിലവിലില്ല, അതാണ് സംഭവിക്കുന്നത്. അറ്റ്ലീസ്റ്റ് നമുക്കൊരു അഡോപ്ഷൻ സെൻ്ററിലേക്ക് നമ്മൾ കൊടുത്തിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വേറെ ഒരാൾക്ക് ഒരു അഡോപ്റ്റ് ചെയ്യാനാന്ന് പറഞ്ഞ് നിങ്ങളൊരു ആഡ് ഇട്ട് എത്രയോ പേര് വരുമെന്നറിയോ, അവർക്ക് കൊടുത്തിട്ട് പോകുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. കാരണം ഇവർക്ക് ഒരു വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു കോളനിയിൽ ജീവിച്ചേക്കുന്ന ഒരു ക്യാറ്റിനോ ഡോഗിനോ അവരെ പെട്ടെന്ന് തെരുവിലേക്ക് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഡെസേർട്ടിൽ കൊണ്ട് വിടുന്ന സമയത്ത് അതിനറിയില്ല എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നുള്ളത്. അതാ ഞാൻ പറഞ്ഞത്, അതൊരു ജീവനാണ്, നമുക്ക് ആഗ്രഹം ഉണ്ടാവും, ആഗ്രഹം ഉണ്ടായിട്ട് മേടിച്ചിട്ട് ആഗ്രഹം ഇല്ലാത്ത സമയത്ത് നമുക്ക് കളയാൻ അവനെ പറ്റില്ല. അപ്പം ഇത് ഒരുപാട് കേസുകൾ ഇങ്ങനെ ഈ ഒരു സമ്മറിൽ അവർ ടേക്ക് കെയർ ചെയ്ത് അവർ റെസ്ക്യൂ ചെയ്ത ഒരുപാട് കേസുകൾ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താണേലും അതൊരു വലിയൊരു ആർട്ടിക്കിളായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ഒരുപാട് എണ്ണത്തെ ഒരുപാട് നല്ല ഡോഗ്സിനെ എൻ്റെ ഫ്രണ്ട്സിന് തന്നെ എന്തിനു വിദ്യയുടെ കയ്യിൽ എത്രയോ റെസ്ക്യൂ ചെയ്തേക്കുന്ന അഡോപ്റ്റഡ് ഡോഗ്സ് ഉണ്ടെന്നറിയോ. അതുപോലെ തന്നെ എൻ്റെ വേറെ മറ്റൊരു ഫ്രണ്ട് ഒരു ശിവൻ ചേട്ടനുണ്ട്, ഹിൽട്ടണിൽ അദ്ദേഹം വർക്ക് ചെയ്യുന്നത്, അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു ഗോൾഡൻ റിട്രീവർ അദ്ദേഹം അഡോപ്റ്റ് ചെയ്തതാണ്. പിന്നെ ആരായിരുന്നു, എനിക്കറിയുന്ന കുറേ പേരുണ്ട് നല്ല അഡോപ്റ്റഡ് ഡോഗ്സ് അവർ വളർത്തുന്നത്, നല്ല അത് എത്രയോ സ്പെൻഡ് ചെയ്തിട്ടാണെന്ന് അറിയാം അവർ വളർത്തുന്നത്. അവർ നമുക്ക് വളർത്താൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ മേടിച്ചാൽ മതി, ഇത് ഫോർസ്ഡ് ഡു അല്ല, നമ്മുടെ നാട്ടിൽ വളർത്തുന്ന പോലെ അല്ല, ഇവിടുത്തെ ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ ടോട്ടലി ഡിഫറൻറ്റാണ്. പിന്നെ നാട്ടിൽ നിൽക്കുന്ന പോലെ നമുക്ക് അങ്ങനെ കൊണ്ടു നടക്കാൻ, നമ്മൾ ഒരു ഡോഗിനെ ഇറക്കി വിട്ട്, ഇപ്പം എൻ്റെയൊക്കെ വീട്ടിലാണെങ്കിൽ നമ്മൾ പണ്ട് നമ്മൾ വെളിയിലൊക്കെ നടക്കാനൊക്കെ കൊണ്ടുപോയി പിന്നെ ഒന്ന് ലീഷ് അഴിച്ചു വിട്ട് ഇത് ഓടിക്കളിച്ചിട്ട് വരും. ഇവിടെ അങ്ങനെ സാഹചര്യം ഇല്ല, നമ്മൾ കൂടെ വേണം ഇപ്പോഴും. അപ്പോൾ അതൊക്കെ നമുക്ക് സമയമുണ്ടെങ്കിൽ മാത്രം ചെയ്യാന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ യു എ റെസ്ക്യൂസിൻ്റെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിലൊരു ടെസ്റ്റിമോണിൽ വന്നിരുന്നത്. എന്തായാലും അവർക്ക് ഒരുപാട് എണ്ണത്തിനെ റെസ്ക്യൂ ചെയ്യാൻ പറ്റി എന്നുള്ളൊരു കാര്യം കൂടെയാണ് അവർ പറയുന്നത്.
2: പണ്ട് ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ദേവോ സാത്താൻ തമ്മിലുള്ള ചൂതുകളിയാണ് നമ്മുടെയൊക്കെ.
3: തിയേറ്ററുകൾ പൂരപ്പറമ്പാക്കി മാറ്റാൻ ആരാധകർ കാത്തിരുന്ന ചിത്രം.
4: രാജ്യവും കൊട്ടാരവും നഷ്ടപ്പെട്ട രാജാവ് തോൽക്കുന്നവരാരും തിരിച്ചറിയാത്ത
5: ദുൽഖർ സൽമാൻ നായകനായി എത്തുന്ന പാൻ ഇന്ത്യൻ ബിഗ് ബഡ്ജറ്റ് ചിത്രം ഐ ആം ഗേ.
6: ദിസ് ഈസ് പ്യുവർ ആൽബം.
3: RBX എന്ന ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റിന് ശേഷം നഹാസ് ഹിദായത് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രം. ദുൽഖർ സൽമാനൊപ്പം ആന്റണി വർഗീസ്, പെപ്പെ, ഖദർ, മിഷ്കിൻ, കയാരു ലോഹർ തുടങ്ങി പാൻ ഇന്ത്യൻ താരനിര അണിനിരക്കുന്നു.
7: ഗാംബ്ലിംഗിലായാലും ജീവിതത്തിലായാലും നമ്മൾ ഒരിക്കലും മറക്കരുതാത്തൊരു തത്വമുണ്ട്.
5: ത്രസിപ്പിക്കുന്ന സംഗീതവുമായി ജിക്സ് ബിജോയും September 3 ലോകമെമ്പാടുമായി റിലീസിലെത്തുന്നു ഐ ആം ഗെയിം.
8: Movie distributed in UAE and GCC by Wayfarer Films. Stay tuned to Home 92.2 FM to win invites.

0: morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchi ude ee rahasyam. Ini ningalkum swandam.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
6: Home 92.2 FM. Home is a feeling.
7: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
3: ദിസ് ആർ ഓഫ് സാൻഡ് ഡ്യൂൺസ് ഇസ് ബ്രോട്ട് യു ബൈ ലുലു ഇൻ മിനിറ്റ്സ്. ഷോപ്പ് ഓൺ ദ ലുലു ആപ്പ് ആൻഡ് ഗെറ്റ് ലുലു ഹൈപ്പർമാർക്കറ്റ് ഡെലിവേർഡ് ഇൻ മിനിറ്റ്സ്.

0: Sand Dunes with Akshay on Home 92.2 FM. Brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
1: Ningal kekkunnathu Home 92.2 FM. Home is a feeling.
2: Traffic update.
0: Brought to you by ABC Cargo and Courier. Number 1 in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
3: റോഡിന്റെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡിൽ തന്നെ ഏറ്റവും കൂടുതൽ ട്രാഫിക് സിറ്റുവേഷൻ, രണ്ട് ആക്സിഡൻസ് ഞാൻ രാവിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അവിടെ തന്നെ വേറെ രണ്ട് ആക്സിഡൻസ് സ്പോട്ട് ചെയ്തതായിട്ട് പറയുന്നുണ്ട്. അൽക്കീൽ റോഡ് അത്യാവശ്യം ഫ്രീ ഫ്ലോയിങ് ആയിട്ടുണ്ട്. നമ്മുടെ സത്വ എന്ന് കണക്ട് ചെയ്ത് ഷെയ്ഖ് സായിദ് റോഡിലേക്ക് പോകുന്ന അവിടെ സ്ലോ മൂവിങ് ട്രാഫിക് സിറ്റുവേഷൻ തുടങ്ങിയിട്ടുണ്ട്. ദ മ്യൂസിയം ഓഫ് ദ ഫ്യൂച്ചർ, നമ്മുടെ ഫിനാൻഷ്യൽ സെന്റർ, ആ ഒരു ഏരിയ റോഡുകളൊക്കെ തന്നെ സ്ലോ മൂവിങ് ആണ് കേട്ടോ. റാസൽകോർ കണക്ട് ചെയ്ത് വരുന്ന റോഡ് ഒരു ടു വേ ട്രാഫിക് സിറ്റുവേഷൻ അവിടെ കാണുന്നുണ്ട്. എന്താണ് അവിടെ വിഷയം? അത്ര രാവിലെ അങ്ങനെ കുറെ നേരമായിട്ട് അവിടെ ഒരു ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടായില്ലെങ്കിൽ പോകുന്നവരും ഒന്ന് പറയണേ. നമ്മുടെ സബീൽ സ്റ്റേഡിയം അല്ലേ, അവിടെ ആ റൂട്ട് നമ്മുടെ കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലത്തീഫ് ഹോസ്പിറ്റലിൻ്റെ ആ ഫ്രണ്ടിൽ പോകുന്ന വേ, അവിടെയും അത്യാവശ്യം നല്ല രീതിയിൽ ട്രാഫിക് സിറ്റുവേഷൻ കാണുന്നുണ്ട് കേട്ടോ. അതിന് അവിടെ ഒരു പണി നടക്കുന്നുണ്ടല്ലേ, അതായിരിക്കും അവിടെ ഒരു സ്ലോ മൂവിങ് ട്രാഫിക് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ എമിറേറ്റ്സ് റോഡ്, നമ്മുടെ എനിക്കൊന്നത് ഉമൽക്വിൻ ഭാഗത്താണെന്ന് തോന്നുന്നു, അൽജുബേർ 2, അതായത് അജ്ബാൻ്റെ ആ ഉമൽക്വിൻ്റെ ആ അവിടെ മനസ്സിലായി, അവിടെ ഒരു ട്രാഫിക് സിറ്റുവേഷൻ കാണുന്നത്. എനിക്കൊന്നും അവിടെയും പണി നടക്കുന്നുണ്ട്. എമിറേറ്റ്സ് റോഡിൽ ഒരു ചെറിയ എന്തോ ഒരു ഫ്ലൈ ഓവർ സംതിങ് അവിടെ വരുന്നുണ്ട് തോന്നുന്നു. എനിക്കറിയില്ല കേട്ടോ, കറക്റ്റായിട്ട് ആരെങ്കിലും ആ അൽജുബേർ ആ ഏരിയ എക്സിറ്റ് ഒക്കെ എടുത്ത് പോകുന്നവരുണ്ടെങ്കിൽ എന്ന് പറയാം. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ട്രാഫിക് സിറ്റുവേഷൻ. എവിടെയെങ്കിലും അന്വേഷൽ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ഓൾവേസ് യുവർ വോയിസ് ഇസ് വെൽക്കം 0585829220. നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഒരു മെസ്സേജോ ഒരു വോയിസ് മെസ്സേജ് വണ്ടി ഓടിക്കാത്ത സമയത്ത് നിക്ക് തരാനാണ്.
2: Traffic update.
0: Brought to you by ABC Cargo and Courier. ഈ ഓണത്തിന് നിങ്ങളുടെ സമ്മാനങ്ങൾ നാട്ടിലേക്ക് എത്തിക്കും ABC കാർഗോയുടെ ഓണം എക്സ്പ്രസ് ഡെലിവറിയിലൂടെ. ABC Cargo and Courier. Number 1 in GCC. TNC apply.
4: Home FM presents Tamil Song of the Hour. Tamil Paattu Kekkalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankol, Parthubai.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன்கோல் பர்துபாய்.
1: You're tuned into Home 92.2 FM. Home is a feeling.
2: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
0: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിലെത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
0: Home 92.2 FM. Home is a feeling.
6: എന്റമ്മേ, ഞാൻ ഈ തൃശൂക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
7: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം. പ്രവാസി ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
3: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
7: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവസമൃദ്ധമായ ഓണസദ്യയും.
3: വലിയൊരു ഓണാഘോഷം സെപ്റ്റംബർ 6 അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിൽ. ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം എഫിനൊപ്പം ഉമ്മടി തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, നമ്മുടെ ഓണം.
7: For details, call 050-426-0948. Presented by DuPay, the all-in-one money app. Download DuPay and send money to India at amazing rates. Brought to you by Enchanter, the fragrance of French romance. Yardley, own your signature scent. Powered by Volcano LED Display, professional indoor and outdoor LED display solution providers in the UAE. Call 052-5242-017.
1: Listening to Home 92.2 FM. Home is a feeling.
0: This hour of Sand Dunes is brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
8: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. Home is a feeling.
9: നമ്മൾ ഈ രാവിലെ ഇറങ്ങി ട്രാഫിക്കും ഒക്കെ കഴിഞ്ഞ് വൈകിട്ട് വീട്ടിലെത്തുന്ന സമയത്ത് നമ്മുടെ ഗ്രോസറീസ് ഒക്കെ തീർന്നു പോയിട്ടുണ്ടെന്ന് പെട്ടെന്ന് പറയുന്ന സമയത്ത് അയ്യോ എന്റെ ദൈവമേ എന്നിങ്ങനെ നമ്മൾ വിചാരിക്കും. ഇനിയും വീണ്ടും നമ്മൾ സൂപ്പർ മാർക്കറ്റിലേക്ക് പോകണോ എന്നൊക്കെ നിങ്ങൾ ടെൻഷൻ അടിക്കുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ളവർക്കാണ് കേട്ടോ. നിങ്ങൾ ഇനി ആ ഒരു സിറ്റുവേഷൻ വേണ്ട. കാരണം ലൂലുവിൽ നമ്മൾ നിങ്ങളിനി ചെന്ന് മേടിച്ചില്ലെങ്കിലും ലൂലു ആപ്പ് വഴി സാധനങ്ങൾ ലൂലു സൂപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ ഹൈപ്പർ മാർക്കറ്റ് മുഴുവനായിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് വരും. നിങ്ങളുടെ വീട്ടിൽ വേണ്ട ഏതൊരു ഗ്രോസറി ഏത് സമയത്ത് തീർന്നു പോയാലും ഇനി ടെൻഷൻ വേണ്ട. ജസ്റ്റ് ഡൗൺലോഡ് ലൂലു ആപ്പ് ആൻഡ് ഷോപ്പ് ഫ്രം ദ കംഫർട്ട് ഓഫ് യുവർ ഹോം എന്നാണ് ലൂലു പറയുന്നത്. ഡെയിലി ആവശ്യങ്ങളായിട്ടുള്ള ഗ്രോസറീസ് മുതൽ എല്ലാ എസൻഷ്യൽസ് വരെയും ഇനി നിങ്ങളുടെ ഫിംഗർ ട്രിപ്പിലൂടെ നിങ്ങൾക്ക് ഡെലിവറി ചെയ്യാൻ തരുന്നതാണ് ലൂലുവിൻ്റെ ഗ്യാരണ്ടി. ലൂലു ആപ്പ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടതൊക്കെ തന്നെ നിങ്ങൾക്ക് ചെയ്യാം. അതുകൊണ്ട് തന്നെ എവിടെയിരുന്നും എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ ലൂലു ആപ്പിലൂടെ നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ്. സോ ലൂലു ഇൻ മിനിറ്റ്സ്, ഷോപ്പ് ഓൺ ദ ലൂലു ആപ്പ് ആൻഡ് ഗെറ്റ് ലൂലു ഹൈപ്പർ മാർക്കറ്റ് ഡെലിവേർഡ് ഇൻ മിനിറ്റ്സ്. വെറും മിനിറ്റുകൾക്കുള്ളിൽ നമ്മളായി പോയി വരുന്ന ട്രാഫിക്കിൻ്റെ സമയത്തിൻ്റെ 1/4 മതി. പിന്നെ ഷോപ്പിങ്ങിൻ്റെ സമയമുണ്ട്, അത് പോട്ടെ, 1/4 മതി. ലൂലു ഒന്ന് ഡയറക്റ്റ്ലി സാധനങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് എത്താറ്. അപ്പോൾ ഇനി എത്ര ഗസ്റ്റ് വന്നാലും എത്ര വൈകി ഓഫീസിൽ നിന്ന് വന്നാലും ടെൻഷൻ വേണ്ട. ലൂലു ആപ്പിലൂടെ മിനിറ്റുകൾക്കുള്ളിൽ ഒരു ഹൈപ്പർ മാർക്കറ്റ് മുഴുവൻ നിങ്ങളുടെ ഡോർ സ്റ്റെപ്പിലേക്ക് വരുന്നതാണ്.

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: Sand Dunes with Akshay on Home 92.2 FM. Brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
2: ഈ നമ്മുടെ നാട്ടിലേക്കൊക്കെ ലീവിന് പോകുന്നവരുണ്ടല്ലോ, നമുക്ക് ഈ ചിലരുടെ മെന്റാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളീ പരോൾ കിട്ടി പോകുന്ന പോലെ. സി, നമ്മൾ ഇവിടെ നിൽക്കുന്നതും അത്രയും നല്ല കംഫർട്ട് സ്പേസിലാണ്. നമ്മുടെ നാട്ടിൽ ചെല്ലുമ്പോൾ നമ്മൾ മദ്യമർന്ന് അങ്ങ് ആഘോഷിക്കാറുണ്ട്, എല്ലാം നല്ലതാണ്. പക്ഷേ എന്തല്ല പറയുക, നമ്മുടെ നാട്ടിലേക്ക് പോകുന്നവരോ അല്ലെ നാട്ടിലുള്ള സുഹൃത്തുക്കളോടൊക്കെ പറയണേ, നമ്മൾ വണ്ടിയൊക്കെ ഓടിക്കുന്ന സമയത്ത് നമ്മൾ എന്താ പറയണേ, വളരെ സേഫായിട്ടും അതുപോലെ തന്നെ മദ്യലഹരിയിലൊന്നും തന്നെ വണ്ടി ഓടിക്കാൻ പാടില്ല. കഴിഞ്ഞ ദിവസം എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ നടന്നൊരു സംഭവമാണ്. നാട്ടിൽ ഒരു വലിയൊരു ശബ്ദം കേട്ടു, വലിയൊരു ശബ്ദം കേട്ട് എൻ്റെ അപ്പയും അമ്മയൊക്കെ വെളിയിലോട്ട് ഇറങ്ങി നോക്കുന്ന സമയത്ത് വീടിൻ്റെ നേരെ ഫ്രണ്ടിൽ ഒരു കാർ മറിഞ്ഞു കിടക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഈ ഓണത്തിൻ്റെ ആഘോഷം കാര്യങ്ങളൊക്കെ ആണല്ലോ നാട്ടിൽ നടക്കണേ. അപ്പോൾ ഈ ഒരു കാർ അവിടെ നിന്ന് വന്നിട്ട് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ കെ എസ് ഇ ബിയുടെ ഒരു ലൈറ്റിൻ്റെ പോസ്റ്റിന് പോട്ട്, കോൺക്രീറ്റ് പോസ്റ്റ്, ഈ വണ്ടി കൺട്രോൾ വിട്ട് വന്നിട്ട് ഈ പോസ്റ്റേലോട്ട് ഇടിച്ചു. ഈ പോസ്റ്റേലോട്ട് ഇടിച്ച് വണ്ടി പൊങ്ങിയിട്ട് അങ്ങോട്ട് ഒറ്റ മറിയില്ലായിരുന്നു. ഈ പോസ്റ്റ് രണ്ടായിട്ട് ഒടിഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എനിക്കൊന്നു ഞാൻ വേണ്ട ബ്രാൻഡ് പറയുന്നില്ല വണ്ടിയുടെ. അപ്പോൾ അങ്ങനെ ഇത് വണ്ടിക്കൊന്നും പറ്റിയൊന്നുമില്ല. പക്ഷേ ഈ പോസ് ചെറിയ വണ്ടിയാണ് കേട്ടോ, കുഞ്ഞൊരു കാറാണ്. അപ്പോൾ ഈ പോസ്റ്റ് രണ്ടായിട്ട് ഒടിഞ്ഞു പോയി. പക്ഷേ പോസ്റ്റ് വീണില്ല. അപ്പോഴത്തേക്കും ഭയങ്കര സ്പാർക്കും കാര്യങ്ങളൊക്കെ വന്ന് പിന്നെ ഒരു 10-25 പേരൊക്കെ വന്നാണ് ആ കാറ് പൊക്കി ഇങ്ങോട്ട് എടുത്തു. പൊക്കിയെടുത്തിട്ട് ഇവരെ ഇറക്കി അതിന് മുന്നൊരു സംഭവം, ഈ വണ്ടി മറിഞ്ഞല്ലോ. വണ്ടി മറിഞ്ഞ സമയത്ത് പുറയെന്ന് വന്ന രണ്ട് ബൈക്കുകാർ ഈ വണ്ടിയിലോട്ട് കയറി, അവരും തെറിച്ചു പോകാഞ്ഞത് ഭാഗ്യം അവരും മറിഞ്ഞടിച്ച് വിടും. പിന്നെ ഈ നാട്ടുകാരെല്ലാം കൂടെ വന്ന് അപ്പോഴത്തേക്ക് പോലീസിനെ വിളിച്ചു പോകും. എല്ലാവരും വന്ന് പൊക്കിയെടുത്ത് നിന്നപ്പോഴാണ് ഈ വണ്ടി ഓടിച്ച രണ്ടുപേരും ലഹരിയിലായിരുന്നു, മദ്യലഹരിയിലായിരുന്നു. പുറയിൽ വന്ന രണ്ട് ബൈക്കുകാരും മദ്യലഹരിയിലായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടെ പുള്ളി അങ്ങോട്ട് കരയും. എന്താ ചേട്ടാ പ്രശ്നം, ഒന്നും പറ്റിയില്ലല്ലോ, സത്യത്തിൽ ഒന്നും പറ്റിയില്ല കേട്ടോ. അത് ഭാഗ്യമാണ്, വണ്ടി എനിക്കൊന്ന് മേ ബി അതിൻ്റെ വീലിൻ്റെ എന്തോ ഷോക്കപ്പ് തൊട്ട് എല്ലാം തന്നെ ഒടിഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഫോട്ടോ കണ്ടതാണ്. അപ്പം ഈ നമുക്ക് പിന്നീട് ചിന്തിക്കുമ്പോൾ തമാശയാണ്, ആ സമയത്ത് സീരിയസ് ആണ്. അപ്പോൾ ചേട്ടാ എന്താ ഒന്നും പറ്റിയില്ല, അതല്ല എൻ്റെ ഭാര്യയുടെ കാറാണ്, കിട്ടും ഞാൻ പറഞ്ഞ് കിട്ടും, ഇന്ന് വീട്ടിൽ ചെല്ലുമ്പോൾ ഉറപ്പാണ്, അവിടെ വെച്ചിട്ടുണ്ട്, ഇപ്പോൾ വരാമെന്ന് പറഞ്ഞാൽ കണ്ട് പോയതാണ്. പാവം ഞാൻ പറഞ്ഞത്, നമുക്ക് എല്ലാം നല്ലതാണ്, ആഘോഷങ്ങളൊക്കെ തന്നെ നല്ലതാണ്. പക്ഷേ അത് വണ്ടി ഓടിക്കുന്ന സമയത്ത് ഞാൻ ആലോചിക്കുന്നത് ആ ബൈക്കുകാരുടെ ഒരു അവസ്ഥ മര്യാദയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അന്നേരമാണ് ഇതിൻ്റെ മേലെ കയറി അങ്ങനെ പോലീസ് വന്ന് എല്ലാവരെയും എടുത്തോണ്ട് സ്റ്റേഷനിലോട്ട് പോയി എന്നുള്ള കാര്യം ഞാൻ ഇങ്ങനെ കേട്ടിരുന്നു. അപ്പം സി, ഇത് എല്ലാം കഴിഞ്ഞ് നമ്മൾ ചിന്തിക്കും ഇതൊക്കെ തമാശയാണ്. പക്ഷേ ആ മൊമെൻറ്റിൽ നമുക്ക് ഒന്നും പറ്റാഞ്ഞത് ഭാഗ്യം. അപ്പം പലപ്പോഴും നമ്മുടെ നാട്ടിലുള്ള സുഹൃത്തുക്കളോടോ അല്ലെങ്കിൽ നാട്ടിൽ പോകുന്ന സമയത്തോ എല്ലാം നല്ലത്, പക്ഷേ മദ്യത്തിൻ്റെ ലഹരിയിലോ അല്ലെങ്കിൽ ഒരു കാര്യത്തിൻ്റെ ഇൻഫ്ലുവൻസിൽ വണ്ടി ഓടിക്കരുത്. വണ്ടി ഓടിക്കുന്ന സമയത്ത് അത്രമാത്രം കെയർഫുൾ. അതിപ്പോൾ നാട്ടിലല്ലേ എവിടെയാണ്, ലോകത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും കെയർഫുൾ ആയിരിക്കണം ഡ്രൈവ് ചെയ്യുന്ന സമയത്തൊന്ന് ഞാൻ വീണ്ടും ഒന്നുകൂടെ ഓർപ്പിക്കുക കേട്ടോ.
0: You're listening to Home 92.2 FM. Home is a feeling.

0: പണ്ട് ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ദേവം സാത്താനും തമ്മിലുള്ള ചൂതുകളിയാണ് നമ്മുടെയൊക്കെ ജീവിതം.
1: തിയേറ്ററുകൾ പൂരപ്പറമ്പാക്കി മാറ്റാൻ ആരാധകർ കാത്തിരുന്ന ചിത്രം.
2: രാജ്യവും കൊട്ടാരവും നഷ്ടപ്പെട്ട രാജാവ് തോൽക്കുന്നവരാരും തിരിച്ചറിയാത്ത
3: ദുൽഖർ സൽമാൻ നായകനായെത്തുന്ന പാൻ ഇന്ത്യൻ ബിഗ് ബഡ്ജറ്റ് ചിത്രം ഐ ആം ഗേ.
2: ദിസ് ഈസ് പ്യുവർ ആൽഗോറിതം.
1: RDX എന്ന ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റിന് ശേഷം നഹാസ് ഹിദായത്ത് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രം. ദുൽഖർ സൽമാനൊപ്പം ആന്റണി വർഗീസ്, പെപ്പെ, കദർ, മിഷ്കിൻ, കലാഡു ലോഹർ തുടങ്ങി പാൻ ഇന്ത്യൻ താരനിര അണിനിരക്കുന്നു.
2: ഗാംബ്ലിംഗിലായാലും ജീവിതത്തിലായാലും നമ്മൾ ഒരിക്കലും മറക്കരുതാത്തൊരു തത്വമുണ്ട്.
3: ത്രസിപ്പിക്കുന്ന സംഗീതവുമായി ജിക്സ് ബിജോയും സെപ്റ്റംബർ 3 ലോകമെമ്പാടുമായി റിലീസിലെത്തുന്നു ഐ ആം ഗെയിം.
4: Movie distributed in UAE and GCC by Wayfarer Films. Stay tuned to Home 92.2 FM to win invites.

0: every Monday to Friday, evening 5 to 9pm. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling. You are listening to Home 92.2 FM. Home is a feeling.
1: This hour of Sand Dunes is brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.

0: Tunes with Akshay on Home 92.2 FM. Brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
1: ഐ ആം ഗെയിമിന്റെ ഒരു കോൺടെസ്റ്റിൽ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു ചോദ്യം, അതിന് റൈറ്റ് ആയിട്ട് ഉത്തരം പറഞ്ഞേക്കുന്ന ആളുടെ നമ്പർ 7003 ലല്ലു എന്നാണ് ദുൽഖർ സൽമാന്റെ ആ കഥാപാത്രത്തിന്റെ പേര്. കൺഗ്രാജുലേഷൻസ്. അപ്പൊ താങ്കൾക്കാണ് ഐ ആം ഗെയിമിന്റെ ആ ഒരു കപ്പിൾ പാസ് സ്വന്തമായിട്ട് കിട്ടിയിരിക്കുന്നത്. കൺഗ്രാജുലേഷൻസ്. അപ്പൊ എന്താണേലും ഒരുമിച്ച്, അല്ലല്ല ഒരുമിച്ചല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് എന്തിനു പോകും, ഒരുമിച്ച് വേറെ ഉണ്ട്. അപ്പൊ എന്തായാലും കൺഗ്രാജുലേഷൻസ്. അപ്പൊ എന്താണേലും ആ ഒരു കപ്പിൾ പാസ് നമ്മുടെ പ്രൈസ് ഡിപ്പാർട്ട്മെന്റിൽ നിങ്ങൾ വിളിച്ചിട്ടുണ്ട്. ആ പേര് പ്രബീഷ് കേൾക്കുന്നുണ്ട്. കൺഗ്രാജുലേഷൻസ് കേട്ടോ. ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമ്മുടെ പ്രൈസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നേരിട്ട് വിളിച്ചറിയിക്കുന്നതാണ്.
2: You're tuned into Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: കാന്തപുരത്തിന്റെ പ്രസ്താവനയ്ക്കെതിരെ കൂടുതൽ നേതാക്കൾ രംഗത്ത്. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. തൂഫാൻ വേട്ടയുടെ പശ്ചാത്തലത്തിൽ കേരളത്തിലെ NTPS കേസുകളുടെ വിചാരണയ്ക്കായി 3 പുതിയ കോടതികൾ ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. പാലക്കാട്, മഞ്ചേരി, തൃശൂർ എന്നീ ജുഡീഷ്യൽ ജില്ലകളിലാണ് കോടതികൾ ആരംഭിക്കുക. അധ്യാപക നിയമനത്തിലുള്ള PSC റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി നീട്ടിയതായി മുഖ്യമന്ത്രി. പ്രൈമറി മുതൽ HS ST വരെയുള്ള റാങ്ക് ലിസ്റ്റുകളാണ് 6 മാസത്തേക്ക് നീട്ടിയത്. പല കാരണങ്ങളാൽ ഒഴിവ് റിപ്പോർട്ട് ചെയ്യാത്തതിനാലാണ് കാലാവധി നീട്ടിയതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. പ്രളയത്തിലെ നഷ്ടപരിഹാരം ഈ ആഴ്ച കൊടുത്തു തുടങ്ങുമെന്ന് മുഖ്യമന്ത്രി. ഇക്കഴിഞ്ഞ 14-ലാണ് ക്യാമ്പുകളെല്ലാം തീർന്നത്. സ്ഥിതി വിവരക്കണക്കുകൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ആഴ്ച കൊണ്ട് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പ്രളയ ധനസഹായം കൊടുത്തു തുടങ്ങുമെന്നും മുഖ്യമന്ത്രി മന്ത്രിസഭായോഗങ്ങൾക്ക് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ വിവാദ പ്രസ്താവനയെ തള്ളിക്കളഞ്ഞ് മുഖ്യമന്ത്രി VD സതീശൻ. കാന്തപുരത്തിന്റെ പ്രസ്താവനയോട് യോജിപ്പില്ല, പുരോഗമന കേരളത്തിന് ചേരുന്നതല്ല പ്രസ്താവന, ഇസ്ലാമിനെ പോലും തെറ്റായി വ്യാഖ്യാനിക്കുന്നുവെന്നും VD സതീശൻ. മന്ത്രിസഭായോഗത്തിന് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു VD സതീശൻ. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ പരാമർശത്തിനെതിരെ മുജാഹിദ് വിഭാഗം രംഗത്ത്. സ്ത്രീകളെ വീടുകളിൽ തളച്ചിടാനാണ് കാന്തപുരം ശ്രമിക്കുന്നതെന്നും ഇത് അങ്ങേയറ്റം പിന്തിരിപ്പൻ നിലപാടാണെന്നും കേന്ദ്ര മർക്കസ് ദവാ സെക്രട്ടറി അബ്ദുൽ ലത്തീഫ് കരുമ്പിലാക്കൽ പറഞ്ഞു. സ്ത്രീകളെ വീടുകളിലോ അടുക്കളയിലോ തളച്ചിടാൻ ഇസ്ലാം ഒരിടത്തും പറയുന്നില്ല. സ്ത്രീകൾ പൊതുരംഗത്തേക്കിറങ്ങി അവരുടെ കാര്യങ്ങൾ സ്വയം നിർവഹിക്കുന്നതിനോ സാമൂഹിക കാര്യങ്ങളിൽ ഇടപെടുന്നതിനോ മതമൊരിക്കലും എതിരല്ലെന്നും പൌരോഹിത്യമാണ് പലപ്പോഴും ഇതിന് തടസ്സം നിൽക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കാന്തപുരത്തെ തള്ളാതെ ഇടത് നേതാവ് KT ജലീൽ. അദ്ദേഹത്തിന്റെ പ്രസ്താവന ശരിയോ തെറ്റോ എന്ന് സമൂഹം പറയട്ടെയെന്ന് KT ജലീൽ. CPI UDFലേക്ക് സ്വാഗതം ചെയ്ത മുസ്ലിം ലീഗ് നേതാവ് KNA ഖാദർ. ലീഗിന്റെ മുഖപത്രം ചന്ദ്രികയിൽ എഴുതിയ ലേഖനത്തിലാണ് CPI മുന്നണിയിലേക്ക് സ്വാഗതം ചെയ്തത്. രാഷ്ട്രീയം മാറാതെ മുന്നണി മാറാമെന്ന് KNA ഖാദർ ലേഖനത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. UDFന്റെ ഭാഗമായാൽ ദേശീയതലത്തിലെ ഇന്ത്യ സഖ്യം കേരളത്തിലും വളച്ചുകെട്ടില്ലാതെ CPIക്ക് തുടരാനാകുമെന്നും KNA ഖാദർ ലേഖനത്തിൽ വിശദീകരിക്കുന്നു. ലീഗിന്റെ ക്ഷണം തള്ളിയിരിക്കുകയാണ് CPI. CPMനോട് കടുത്ത നിലപാടില്ലെന്ന സൂചനയുമായി CPI. ഇടതുപക്ഷത്തെ ശിഥിലമാക്കുന്ന യാതൊന്നും ചെയ്യില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വ. CPMന്റെ നേതൃയോഗങ്ങൾക്ക് തുടക്കമായി. വിപുലീകൃത സംസ്ഥാന സമിതിയിൽ അവതരിപ്പിക്കേണ്ട രേഖയുടെ കരട് തയ്യാറാക്കൽ ഇന്നും നാളെയും ചേരുന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ മുഖ്യ അജണ്ട. നിയമസഭാ തെരഞ്ഞെടുപ്പിലെത്തിയ തോൽവിയിൽ നിന്ന് പാഠമുൾക്കൊണ്ടുള്ള തിരുത്തൽ നടപടികളും ജനവിശ്വാസം തിരിച്ചുപിടിക്കാനുള്ള തുടർ പ്രവർത്തനങ്ങളുമായിരിക്കും രേഖയുടെ ഉള്ളടക്കം. കണ്ണൂരിലെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ രാഷ്ട്രീയ വിശദീകരണത്തിൽ CPI നേതാക്കൾക്ക് അതൃപ്തിയെന്ന് റിപ്പോർട്ട്. സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനമില്ലാതെയാണ് തളിപ്പറമ്പിലെയും പയ്യന്നൂരിലെയും തെരഞ്ഞെടുപ്പ് തോൽവിയിൽ വിശദീകരണ യോഗം ചേർന്നത്. തെറ്റുതിരുത്തൽ ചർച്ചയ്ക്കായി കോഴിക്കോട് വിശാല യോഗം ചേരാനിരിക്കെയുള്ള ഏകപക്ഷീയമായ വിശദീകരണത്തിൽ നേതാക്കൾക്കിടയിൽ അതൃപ്തി പുകയുന്നുണ്ട്. വിശാല സമിതി ചർച്ചയെ സ്വാധീനിക്കലാണ് യോഗത്തിന്റെ വിശദീകരണത്തിന്റെ ലക്ഷ്യമെന്നാണ് വിലയിരുത്തൽ. സസ്പെൻഷനിലായിട്ടും പോലീസുകാരെ മടക്കി അയക്കാതെ MR അജിത് കുമാർ. പോലീസ് ഡ്രൈവറും ഗൺമാനും ഉൾപ്പെടെ 14 പേർ ഇപ്പോഴും അജിത് കുമാറിന്റെ ഒപ്പമുണ്ട്. സസ്പെൻഷനിലുള്ള ഉദ്യോഗസ്ഥർ പോലീസുകാർക്ക് അറ്റൻഡൻസ് നൽകിയതും പോലീസ് വിവാദത്തിലാവുകയാണ്. വിവിധ യൂണിറ്റുകളിൽ നിന്നുള്ള പോലീസുകാരാണ് ഒപ്പമുള്ളത്. അട്ടപ്പാടി മധു കേസിൽ കേരള സർക്കാർ സുപ്രീംകോടതിയിൽ. കേസിലെ ഒന്നാം പ്രതി ഹുസൈനെ വെറുതെ വിട്ടതിനെതിരെ അപ്പീൽ നൽകി. തെളിവുകൾ കൃത്യമായി ഹൈക്കോടതി പരിഗണിച്ചില്ലെന്ന വാദം. സാക്ഷിമൊഴികളും പരിഗണിക്കെടുത്തില്ല. ഹീന കുറ്റകൃത്യമാണ് ഹുസൈൻ നടത്തിയതെന്നും സംസ്ഥാന സർക്കാർ ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നു. സംസ്ഥാന സർക്കാരിനായ സ്റ്റാൻഡിംഗ് കൌൺസിൽ അൽജോക്കി ജോസഫാണ് അപ്പീൽ സമർപ്പിച്ചത്. പശ്ചിമേഷ്യ വീണ്ടും അശാന്തം. ഇറാനെതിരെ ആക്രമണം കടുപ്പിച്ച് അമേരിക്ക. ഹോർമുസ് കടലിടുക്കിന് ചുറ്റുമുള്ള ഇറാന്റെ പ്രതിരോധ സംവിധാനങ്ങൾ ലക്ഷ്യമിട്ട് US ആക്രമണം. കപ്പൽപാതയിൽ 2 എണ്ണ ടാങ്കറുകൾ ആക്രമിക്കപ്പെട്ടതിനെ തുടർന്നാണ് US ആക്രമണമുണ്ടായത്. ബന്ദർബാസ്, കഷം ദ്വീപ്, കൊണാർക്ക്, ചബ്ഹർ, ജാസ്റിക് എന്നിവിടങ്ങളിൽ കനത്ത സ്ഫോടനങ്ങളുണ്ടായി. വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത ഒരു കുട്ടി ഉൾപ്പെടെ 11 പേർ കൊല്ലപ്പെട്ടു. 50 പേർക്ക് പരുക്ക്. ഇറാന്റെ തിരിച്ചടിച്ചാൽ ഇതിലും വലിയ ആക്രമണം നേരിടേണ്ടി വരുമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പ്. US ആക്രമണത്തിന് മറുപടിയായി ഗൾഫിലെ അമേരിക്കൻ സൈനിക താവളങ്ങളെ ആക്രമിച്ച ഇറാൻ, കുവൈറ്റ്, ബഹ്റൈൻ, ജോർദൻ രാജ്യങ്ങൾക്ക് നേരെ ഇറാന്റെ മിസൈൽ ഡ്രോൺ ആക്രമണം ആക്രമണത്തെ പ്രതിരോധിച്ചുവെന്ന് കുവൈറ്റ്, ബഹ്റൈൻ, ജോർദൻ രാജ്യങ്ങൾ അറിയിച്ചു. കുവൈറ്റിൽ നിരവധി തവണയാണ് ജാഗ്രതാ സന്ദേശം മുഴങ്ങിയത്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് നിന്ന് നേരിട്ടുള്ള ആദ്യ ചരക്ക് കയറ്റുമതിയുമായി കപ്പൽ സ്പെയിനിലേക്ക് പുറപ്പെട്ടു. MS ബെറിൽ എന്ന കപ്പലാണ് 8 കണ്ടെയ്നറുകളുമായി സ്പെയിനിലെ വലൻസിയ തുറമുഖത്തേക്ക് യാത്ര തിരിച്ചത്. ആരോഗ്യരംഗത്തെ പരസ്യങ്ങളിൽ കർശന നിയന്ത്രണങ്ങളുമായി ദുബായ് ഹെൽത്ത് അതോറിറ്റി. അതിശയോക്തി കലർന്ന വാക്കുകളോ വാഗ്ദാനങ്ങളോ പരസ്യങ്ങളിൽ പാടില്ല. DHA അംഗീകൃത ലൈസൻസ് ഉള്ള സ്ഥാപനങ്ങൾക്കും ക്ലിനിക്കുകൾക്കും ഡോക്ടർമാർക്കുമെല്ലാം ഈ നിയമം ബാധകമാണ്. അടുത്ത വാർത്ത 11 മണിക്ക്.
4: ഹോം FM ന്യൂസ് വാസ് ബ്രോട്ട് യു ബൈ ദന്യ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് സിൻസ് 1982. ബ്രോട്ട് യു ബൈ ഓസോൺ കാർഗോ.
3: വെരി ഗുഡ് മോർണിംഗ്. സ്റ്റേഷൻ ക്ലോക്കിൽ ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 6 മിനിറ്റ്.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update. Weather update.
4: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
3: ദുബായിൽ ഇപ്പോഴത്തെ താപനില 38 ഡിഗ്രി സെൽഷ്യസ്. അന്തരീക്ഷ ഈർപ്പം 45%.
1: Weather update. Weather update.
4: Was brought to you by Alras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.
1: You are listening to Home 92.2 FM. Home is a feeling.
4: This hour of Sand Dunes is brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.

0: Song of the Hour
1: was brought to you by Al Maraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to
2: 050-000-2918.
3: തിയേറ്ററുകൾ പൂരപ്പറമ്പാക്കി മാറ്റാൻ ആരാധകർ കാത്തിരുന്ന ചിത്രം.
4: രാജ്യവും കൊട്ടാരവും നഷ്ടപ്പെട്ട രാജാവ് തോൽക്കുന്നവരാരും തിരിച്ചറിയാത്ത
1: ദുൽഖർ സൽമാൻ നായകനായെത്തുന്ന പാൻ ഇന്ത്യൻ ബിഗ് ബഡ്ജറ്റ് ചിത്രം ഐ ആം ഗേ.
4: This is pure algorithm.
3: RBX എന്ന ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റിന് ശേഷം നഹാസ് ഹിദായത്ത് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രം. ദുൽഖർ സൽമാനൊപ്പം ആന്റണി വർഗീസ്, പെപ്പെ, കദർ, മിഷ്കിൻ, കയാടു ലോഹർ തുടങ്ങി പാൻ ഇന്ത്യൻ താരനിര അണിനിരക്കുന്നു.
4: ഗാംബ്ലിംഗിലായാലും ജീവിതത്തിലായാലും നമ്മൾ ഒരിക്കലും മറക്കരുതാത്തൊരു തത്വമുണ്ട്.
1: ത്രസിപ്പിക്കുന്ന സംഗീതവുമായി ജേക്സ് ബിജോയും സെപ്റ്റംബർ 3 ലോകമെമ്പാടുമായി റിലീസിലെത്തുന്നു ഐ ആം ഗെയിം.
3: Movie distributed in UAE and GCC by Wayfarer Films. Stay tuned to Home 92.2 FM to win invites.
1: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പോ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു. പൃഥ്വിരാജിങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടക്കുന്നു.
5: പുള്ളിക്കും തോറ്റി.
1: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ. ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കും അല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ഒപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാമ്പ ഈ മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലമുണ്ടല്ലോ.
6: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
7: എല്ലാരും കൂടെ തോൽപ്പിക്കാനുള്ള ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല.
6: അതാ പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
1: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
3: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
8: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
8: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
8: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
9: Home 92.2 FM. Home is a feeling.
10: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: ദിസ് ആർ ഓഫ് സാൻഡ് ഡ്യൂൺസ് ഇസ് ബ്രോട്ട് യു ബൈ ലുലു ഇൻ മിനിറ്റ്സ്. ഷോപ്പ് ഓൺ ദി ലുലു ആപ്പ് ആൻഡ് ഗെറ്റ് ലുലു ഹൈപ്പർമാർക്കറ്റ് ഡെലിവേർഡ് ഇൻ മിനിറ്റ്സ്.
11: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
12: സ്വാഗതം. ഹേയ്, നമസ്കാരം. അക്ഷയാണ് നിത്യ എന്റെ കൂടെ ജോയിൻ ചെയ്തതിന്റെ. വെരി ഗുഡ് മോർണിംഗ് നിത്യ.
13: വെരി വെരി ഗുഡ് മോർണിംഗ്. അപ്പൊ ഇന്നൊരു നല്ല ദിവസം എല്ലാവർക്കും. ഞങ്ങള് എന്തായിരിക്കും ആ സമയം കൊണ്ടുവരാൻ പോകുന്നതെന്നൊക്കെ എല്ലാരും കാത്തിരിക്കല്ലേ.
12: എക്സാക്ട്ലി. നമ്മുടെ ആക്ച്വലി ഈ ഒരു എന്തോ സമയത്തിന്റെ പേര് തന്നെ ഞങ്ങൾ കൊടുത്തേക്കുന്നത് ഓ വാവ് എന്നാണ്. കാരണം ഏതൊരു ഇൻഫർമേഷനും നമുക്ക് അതെല്ലാം ഒരു ജസ്റ്റ് വാവ് പോലെയാണ് നമുക്ക് എപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് കേൾക്കാറുള്ളത്. സോ അതുകൊണ്ട് തന്നെ ഇറ്റ്സ് ജസ്റ്റ് ഓ വാവ് ആണ്. അപ്പൊ ഒരുപാട് പേർക്ക് നമ്മുടെ കഴിഞ്ഞ ദിവസവും എനിക്ക് ഒന്ന് കഴിഞ്ഞ ആഴ്ച തന്നെ ഒരു 3 വീഡിയോസ് ആണ് നമ്മുടെ മില്യൺ റീച്ചിലേക്ക് നിങ്ങൾ എല്ലാവരും കൊണ്ടുപോയതിന് ഒരുപാട് നന്ദി. കാരണം അത് നിങ്ങളാണ് സത്യം പറഞ്ഞ ആ വീഡിയോസ് ഒക്കെ തന്നെ റീച്ച് ആക്കി തരുന്നത്.
13: തീർച്ചയായിട്ടും. കാരണം എവിടെ പുറത്തിറങ്ങി പോയാലും പല ആൾക്കാരും നമ്മളെ കാണുമ്പോൾ പറയാറുണ്ട്, നിത്യ നിങ്ങൾ അങ്ങനെ ചെയ്തില്ല, നിങ്ങൾ സദ്യയുടെ കാര്യം മൊത്തം മാറ്റി മറിച്ച് കളഞ്ഞു കേട്ടോ. കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് നിങ്ങളത് റിസീവ് ചെയ്ത്.
12: തീർച്ചയായിട്ടും. അപ്പം ഇന്ന് നമ്മുടെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു ചെറിയൊരു സംഭവം എനിക്ക്, ഞാൻ എന്റെ മനസ്സിൽ അതൊരു മിസ് ഇതായിരുന്നു, കൺസെപ്ഷൻ ആയിരുന്നു. അത് ജെറി അമൽ ദേവ് എന്ന് പറയുന്ന മലയാളത്തിന്റെ സംഗീത സംവിധായകൻ, അദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമ എന്ന് പറയുന്നത് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളാണ്
13: അല്ലേ?
12: അല്ല,
13: ഒരിക്കലും അല്ല.
12: പിന്നെ
13: നമ്മളെയൊക്കെ വിചാരം അങ്ങനെയാണ് അല്ലെ. പക്ഷെ ഒരിക്കലും മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലൂടെ അല്ല സിനിമാ ലോകത്തേക്ക് ജെറി അമൽദേവ് എൻട്രി ചെയ്തത്.
12: എന്താണ് പറയൂ,
13: ബ്രെയിൻ ലാറ് മുതൽ ക്രിസ് ഗെയിൽ വരെയുള്ളവരുടെ ജന്മദേശം.
12: ബ്രെയിൻ ലാർ വെസ്റ്റ് ഇൻഡീസോ?
13: യെസ്, വെസ്റ്റ് ഇൻഡീസിലുള്ള ഒരു മൂവിയിലൂടെയാണ് അദ്ദേഹം ആദ്യമായിട്ട് സിനിമയിലേക്ക് അരങ്ങേറ്റം കുറിക്കുന്നത്.
12: സീരിയസ്ലി?
13: സീരിയസ്ലി. കാരണം അദ്ദേഹം അമേരിക്കയിലാണ് മ്യൂസിക് ഒക്കെ പഠിച്ചത്. അപ്പോ അതിനുശേഷം അദ്ദേഹം ഏറെക്കാലം അവിടെ തന്നെ ഒരു അധ്യാപകനായിട്ട് ജോലി ചെയ്തു.
12: ഓക്കെ,
13: ദെൻ അവിടെ ഒരു ഗേൾ ഫ്രം ഇന്ത്യ എന്ന് പറഞ്ഞൊരു ഇംഗ്ലീഷ് മൂവിക്ക് വേണ്ടിയിട്ട് ആ സാഹചര്യം ആ കാലഘട്ടത്തിൽ അദ്ദേഹം ആദ്യമായിട്ട് ആ മൂവിക്ക് വേണ്ടി സംഗീത സംവിധാനം നിർവഹിച്ചു.
12: ഓ ശരി, ഈ ജെറി അമൽദേവ് സാറിനെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഭയങ്കര നമ്മളെ നമുക്ക് ഒരുപാട് ടിപ്സ് അദ്ദേഹം പറഞ്ഞു തരുന്നതാണ്. അപ്പം ഇതേ എന്ന് പറഞ്ഞാൽ ഒരു വെസ്റ്റേൺ മ്യൂസിക്കും ഒക്കെ തന്നെ അദ്ദേഹത്തിന്റെ പല സോങ്ങുകൾ കേട്ട് കഴിഞ്ഞാലും നമുക്കറിയാം അത് അതിന് ഓരോന്നിനും ഓരോ രീതിയാണ്. ഒന്നും ഒന്നിന്റെ ബാക്കി ഒന്നിന്റെ കണ്ടിന്യൂഷൻ അല്ല.
13: അദ്ദേഹത്തിന്റെ
12: അടുത്ത് ഒരിക്കലും ഒരു സംവിധാനം പറഞ്ഞു നമുക്കൊരു ഒരു വെസ്റ്റേൺ ടൈപ്പിലുള്ള ഒരു സോങ് ഒരു മലയാള സിനിമയിലേക്ക് വേണമെന്ന് പറഞ്ഞു.
13: അപ്പൊ
12: അദ്ദേഹം ഒരു സോങ് ഒരു മ്യൂസിക് എഴുതിയായിരുന്നു. ചം ചം ചം ചം ചം ബം ബം ബം ബം ബം. ഏതാണെന്നറിയോ?
13: ജാക്ക്പോട്ട്?
12: അല്ല
13: അല്ല.
12: പവിഴമല്ലിപ്പൂത്തിളഞ്ഞ നീലമാനം. അതിനുശേഷം അദ്ദേഹത്തിനോട് വർഷങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹത്തിനോട് പറഞ്ഞു എനിക്കൊരു പ്രണയകഥ വേണമെന്ന് പറഞ്ഞു. അത് ഒരു ആ ടൈപ്പിൽ. അപ്പൊ ഞാൻ ഇപ്പൊ ഒന്നും ചെയ്യാറില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം വേറൊരു ട്യൂണുമായിട്ട് മലയാളികളെ ഞെട്ടിച്ചു. പൂക്കൾ എന്റെ ദൈവമേ,
13: ഓരോ പാട്ടും അതും ചില ആൾക്കാർ പാടി. വിദ്യാസാഗർ ബ്യൂട്ടിഫുൾ സംഗീത സംവിധായകനാണ്. അദ്ദേഹത്തിന്റെ പാട്ടുകൾ കേൾക്കുമ്പോൾ നമുക്ക് അറിയാം, പക്ഷേ ജെറി അമൽദേവ് സാറിന്റെ പാട്ടുകൾ ഓരോന്നും വ്യത്യസ്തതയുള്ളതാണ്. നമ്മൾ നോക്കിയാലേ മനസ്സിലാവും അദ്ദേഹമാണ് ചെയ്തത്.
12: ഈ രണ്ട് പാട്ട് തമ്മിൽ എന്ത് വ്യത്യാസമാണ്? എൻറ്റയർലി ഡിഫറെന്റ്. അത് മാത്രമല്ല കേട്ടോ, അദ്ദേഹത്തിന്റെ ഒരുപാട് സോങ്ങുകൾ അദ്ദേഹം വളരെ എന്താ പറയുന്നത് അതിൽ ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് ചെയ്തത്. ആദ്യത്തെ ഒരു വെസ്റ്റ്നീസ് ഗാനാണ് അദ്ദേഹം ചെയ്തത്.
13: അതിനെക്കുറിച്ച് പറയാൻ ഇനിയുമുണ്ട്. കാരണം ഇതിന്റെ വരികൾ എഴുതിയത് നമ്മുടെ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ എന്താ പറയുക, സ്ത്രീകളായി സോറി ഇന്ത്യയിലെ ആദ്യ വനിതാ ഗവർണറായിരുന്ന ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെട്ട സരോജിനി നായിഡുവിന്റെ ബ്രദർ ഹരീന്ദ്രനാഥ് ചതോപാധ്യായാണ് അദ്ദേഹം നമ്മുടെ ജെറി അമൽദേവ് സംഗീത സംവിധാനം നിർവഹിച്ച ഈ പാട്ടിന്റെ വരികൾ എഴുതിയിരുന്നത്. അതുപോലെ കുറച്ചുകൂടെ വിശദമായിട്ട് പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ സിനിമയുടെ ഹിന്ദി വേർഷൻ അതിന്റെ ഈണം ചെയ്തത് വേദ്പാൽ വർമ്മയാണ്.
12: പിന്നെ
13: ഇനി ഇംഗ്ലീഷ് പതിപ്പുണ്ടായിരുന്നു കേട്ടോ, അത് ഒരുപാട് വൈകിട്ട് മാൻ ഫ്രം ആഫ്രിക്ക എന്നുള്ള പേരിൽ കുറച്ചു കാലം കഴിഞ്ഞിട്ടാണ് പുറത്തിറങ്ങിയത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മളെല്ലാവരും ഇതുവരെ കരുതിയിരുന്ന മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന സിനിമയിലൂടെ അല്ല അദ്ദേഹം കടന്നു വന്നത്. വെസ്റ്റ് ഇൻഡീസിലുള്ളവർക്ക് മാത്രം അറിയാവുന്ന ജെറി അമൽദേവിനെ ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചിരിക്കുകയാണ്.
12: ഓ മൈ ഗോഡ്, ഇതിലൊന്നും മാത്രമേ പറയാനുള്ളൂ, ജസ്റ്റ് ഓ വൗ.
13: യെസ്.

0: Sand Dunes with Akshay on Home 92.2 FM. Brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
1: വെൽക്കം ബാക്ക് ഹോം 92.2 എഫ്എമ്മിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു യു എ കാണാൻ പോകുന്ന ഏറ്റവും വലിയ മാവേലി തമ്പുരാൻ്റെ കോമ്പറ്റീഷനാണ് നമ്മൾ ഇനിയും കാണാനായിട്ട് പോകുന്നത്. അജ്മാനിലാണ് ഇത് നടക്കാനായിട്ട് പോകുന്നത്. സോ ഇതിന് ഒരുപാട് കണ്ടസ്റ്റൻസ് ഇതിന് റെഡി ആയിട്ടുണ്ട്. ആക്ച്വലി നമ്മുടെ തൃശ്ശൂരും ഹോം 92.2 എഫ്എം കൂടെ ചേർത്ത് നടക്കുന്ന ഒരു ഗംഭീര ഓണാഘോഷം, ഈണം ഒരുമയുടെ ആഘോഷം, നമ്മുടെ ഓണം. സത്യത്തിൽ യു എയിലെ തന്നെ ഇതുവരെ കാണാത്ത കുറേ കാര്യങ്ങളായിരിക്കും അവിടെ കാണാൻ പോകുന്നത്. മാവേലി മത്സരം, അതിന് പ്രൈസൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് ഇനിയും വരാമെന്നാണ്. അപ്പോൾ ഈ ആറാം തീയതി വരുന്ന ഞായറാഴ്ച നമ്മുടെ അജ്മാനിലുള്ള ഹാബിറ്റാറ്റ് സ്കൂളിൽ വെച്ചാണ്, അൽഥലായിലുള്ള ഹാബിറ്റാറ്റ് സ്കൂളിൽ വെച്ചാണ് നടക്കാൻ പോകുന്നത്. അന്നേ ദിവസം തന്നെ നമ്മളൊരു ഗംഭീര ഓണസദ്യയിലേക്ക് തന്നെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഓണസദ്യയുടെ ഭാഗം ആവാനായിട്ട് ഞങ്ങൾ നിങ്ങൾക്കും ഒരു അവസരം തരുന്നുണ്ട്. ഞങ്ങൾ ഒരു കപ്പിൾ പാസ്സാണ് നിങ്ങൾക്ക് തരാനായിട്ട് പോകുന്നത്. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഞായറാഴ്ച നിങ്ങൾക്ക് ഞങ്ങളോട് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെന്നോ അങ്ങനെയുള്ളവർ മാത്രം, കാരണം ഒരുപാട് പേരുടെ മെസ്സേജ് വരുന്നുണ്ട്, നമുക്ക് ലിമിറ്റഡ് സ്ലോട്ട്സ് മാത്രമാണ് നിങ്ങൾക്ക് റിസർവ് ചെയ്ത് നമ്മുടെ ഒരുമിച്ചായിരിക്കും നമ്മൾ ഈ ഒരു ഓണസദ്യയിലേക്ക് പോകുന്നത്. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും ഈണം സ്പേസ് ഈണം ഓണസദ്യ നിങ്ങൾ കൊടുത്തുള്ളൂ കേട്ടോ. അത് കറക്റ്റായിട്ട് നമുക്ക് ഗസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക്, ഞാൻ പറഞ്ഞു ഇതൊരു കോൺടസ്റ്റ് ആയിട്ട് നടത്താൻ നിങ്ങൾക്ക് താല്പര്യമുള്ളവരെ ഞങ്ങൾ കൂട്ടാനാണ്. ഈണം ഓണസദ്യ സ്പേസ് നിങ്ങളുടെ പേരും നിങ്ങളുടെ നമ്പറും എഴുതുക. 0585829220 നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് അയക്കാം. നിങ്ങൾക്ക് ഒരാളെ കൂടെ കൊണ്ടുവരും, ഞങ്ങൾ രണ്ട് എൻട്രി ആയിരിക്കും തരാൻ പോകുന്നത്. അപ്പോൾ എന്താണേലും വേഗം നയിച്ചോളൂ. ഈ ഞായറാഴ്ച ഒരുമിച്ച് നമുക്കൊരു സദ്യ അജ്മാലുണ്ട്.
2: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്. ഹോം FM പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ. തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ ആർ എസ് ആഗതിർ ബിൽഡിംഗ് അൽവൻകുൽ പർത്തുബായ്.

0: I love you too. I love you too, man. I love you too, man. I love you too. I love you too.
1: Tamil Song of the Hour was brought to you by Aru Ayurveda RS, Agathir Building, Alvankul, Parthubai.
2: You're tuned into Home 92.2 FM. Home is a feeling. Traffic update.
3: Brought to you by ABC Cargo and Courier. Number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
4: ട്രാഫിക്കിന്റെ സിറ്റുവേഷൻ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡിൽ സ്റ്റില്ല ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ട്. രാവിലെ തൊട്ടേ നല്ല ട്രാഫിക്കാണ് കേട്ടോ. ഈ സമയത്ത് പോകുന്നവർ എന്താണ് ഇന്ന് പ്രത്യേകിച്ച് എന്ന് നോക്കുകയാണെങ്കിൽ ഇപ്പം അല്ല, രാവിലെ ഒരു 6:30 തൊട്ട് തുടങ്ങിയേക്കുന്ന ഒരു ട്രാഫിക് സിറ്റുവേഷൻ അല്ല, ഒരു 6 മണിക്ക് മുന്നേ ഒരു ആക്സിഡന്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ എമിറേറ്റ്സ് റോഡ് കംപ്ലീറ്റ്ലി ഫ്രീ ഫ്ലോയിങ് ആയിട്ടുണ്ട് കേട്ടോ. ആർക്കെങ്കിലും പെട്ടെന്ന് നിങ്ങൾ അജ്മാനിൽ നിന്ന് അബ്ദുബയിലേക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഐ പ്രിഫർ എമിറേറ്റ്സ് റോഡ് എടുക്കുക. ഫ്രീ ഫ്ലോയിങ് ആയിട്ടാണ് കിടക്കുന്നത്, കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് പോകാനാണ്.
2: Traffic update.
3: Brought to you by ABC Cargo and Courier. ഈ ഓണത്തിന് നിങ്ങളുടെ സമ്മാനങ്ങൾ നാട്ടിലേക്ക് എത്തിക്കും ABC കാർഗോയുടെ ഓണം എക്സ്പ്രസ് ഡെലിവറിയിലൂടെ. ABC Cargo and Courier, number 1 in GCC. TNC apply.
5: മതി,
6: കുതിരയൊക്കെ പിന്നെ ചാടിക്കാം, ഷോ സ്റ്റാർട്ട് ചെയ്യാൻ നോക്ക്.
5: എടാ 7 മണിയായി, പോയി ഷോ തുടങ്ങ്.
7: ഇനി അങ്ങോട്ട് തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7 മണി തൊട്ട് 11 മണി വരെ
8: വിത്ത് സാൻഡ് ഡ്യൂൺസ് ഓൺലി ഓൺ ഹോം 92.2 FM.
7: അപ്പോ എങ്ങനെ, ട്യൂൺ ചെയ്യല്ലയോ?
9: ട്യൂൺ ചെയ്യല്ലയോ?
10: സാൻഡ് ഡ്യൂൺസ് വിത്ത് അക്ഷയ്,
3: ബ്രോട്ട് യു ബൈ ലുലു ഇൻ മിനിറ്റ്സ്. ഷോപ്പ് ഓൺ ദി ലുലു ആപ്പ് ആൻഡ് ഗെറ്റ് ലുലു ഹൈപ്പർമാർക്കറ്റ് ഡെലിവേർഡ് ഇൻ മിനിറ്റ്സ്.
11: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
12: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
13: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
14: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
15: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
16: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
17: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859. That's
18: 055-666-5859.
19: Home 92.2 FM. Home is a feeling.
0: എന്റെ വണ്ടിയുടെ
9: ഹലോ, എന്താടാ ബെൻസേ, നീ എന്തിനാ ഇങ്ങനെ വിയർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്, ഇതിനകത്ത് ACA JM-ന്റെ ACA. JM എന്ന് പറയുന്നത് ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൗസ് ബ്രാൻഡാണ്. ഇത് കൂടാതെ ബെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ UAE-യിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ AC പാർട്സ്, റെഫ്രിജറേഷൻ ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി UAE-യിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്
1: ധന്യ റെഫ്രിജറേഷൻ ഷാർജ ആൻഡ് ദുബായ്, ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ് സിൻസ് 1982.
3: എന്തമ്മേ, ഞാനീ തൃശൂക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
11: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം, പ്രവാസി ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
7: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
11: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും,
7: വലിയൊരു ഓണാഘോഷം. September 6 അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിൽ ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം FM-നൊപ്പം ഉമ്മട തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, നമ്മുടെ ഓണം.
11: For details, call 050-426-0948.
4: Presented by DuPay, the all-in-one money app. Download DuPay and send money to India at amazing rates. Brought to you by Enchanter, the fragrance of French romance. Yardley, own your signature scent. Powered by Volcano LED Display, professional indoor and outdoor LED display solution providers in the UAE. Call 052-5242-017.
2: Listening to Home 92.2 FM. Home is a feeling.
3: This hour of Sand Dunes is brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
18: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. Home is a feeling.

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: Sand Dunes with Akshay on Home 92.2 FM. Brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
2: കഴിഞ്ഞ ദിവസം നമ്മളും ഷീബയായിട്ട് ഇരുന്ന സമയത്ത് നമ്മൾ ഇന്ത്യയിലെ തന്നെ രണ്ട് പിൻകോഡുകൾ രണ്ട് വ്യക്തികൾക്ക് മാത്രം സ്വന്തമാണെന്ന് പറഞ്ഞ സമയമുണ്ടായിരുന്നു. അതൊന്ന് ദൈവത്തിനും ഒന്ന് നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റുമാന്ന് പറഞ്ഞിരുന്നു. ശബരിമല അയ്യപ്പനാണ് അത് ഒരു പിൻകോഡ്, അതുപോലെ തന്നെ ഇന്ത്യൻ പ്രസിഡന്റാണ് മറ്റൊരു പിൻകോഡ്. അപ്പം ഇത് പറഞ്ഞ സമയത്ത് ഞങ്ങൾ സത്യം പറഞ്ഞാൽ അത് ഭയങ്കര കൗതുകരമായിട്ടുള്ള രീതിയിലാണ് പറഞ്ഞത്. ആ വീഡിയോ ഉണ്ടല്ലോ, അത് കയറിപ്പോയി എത്ര പേരാന്ന് പറയും. എനിക്കത് സെൻഡ് ചെയ്തേക്കുന്ന ഇപ്പം അതിനകത്ത് പലരും പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് ഞങ്ങൾക്ക് അറിയാവുന്നൊരു കാര്യം, പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് അറിയില്ലായിരുന്നു. എനിക്ക് ഞാനത് ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ഇൻഫർമേഷൻ കേൾക്കുന്നത് തന്നെ. അതിൻ്റെ താഴെ കുറേ പേര് വന്നിട്ട് ഞങ്ങൾക്കും അറിയില്ല. സി ചില ഇൻഫർമേഷൻസ് ചിലർക്കറിയാം, ചിലർക്കറിയാം. ഈ അറിവെന്ന് പറഞ്ഞാൽ നമ്മൾ അറിയുന്തോറും നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയാം, നമുക്ക് അറിവില്ല എന്നാണ്. അത് ഇനി ഒരുപാട് അറിയാനുണ്ടെന്നുള്ളതാണ് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കുന്നത്. എനിവേസ് ഒരുപാട് പേരത് ഷെയർ ചെയ്ത് ഇത് ഓൾമോസ്റ്റ് 1.4 മില്യൺ വ്യൂസ് ആയിട്ടുണ്ടായിരുന്നു. എനിക്കൊന്നൊരു 10 മണിക്കൂർ കൊണ്ടാണ് അത് ഇത്രയും വലിയൊരു റീച്ചിലേക്ക് എത്തിയത്. താങ്ക് യു സോ മച്ച് ചേട്ടാ എല്ലാവർക്കും ആ ഒരു സപ്പോർട്ട് ചെയ്യുന്നതിന്. നല്ല നല്ല ഇൻഫർമേഷൻ നിങ്ങൾ ഒരുപാട് പേര് നമുക്കും പാസ് ചെയ്യുന്നുണ്ട്, അതൊക്കെ തന്നെ ഞങ്ങളും പറയുന്നതാണ്. എനിവേസ് അങ്ങനെ നമുക്ക് സെൻഡ് ചെയ്ത് തരുന്നതിനും ഒരുപാട് നന്ദി. എന്നോട് ഒരു കാര്യം പറയാം, മറക്കരുത്, ഈ സെപ്റ്റംബർ 6 മുന്നേ നിങ്ങൾ നാട്ടിലേക്ക് ഡ്യൂ പേ വഴി പൈസ സെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ദിർഹംസ് സെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 1500 ദിർഹംസ് വരെ നേടാനുള്ളൊരു ഭാഗ്യമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്, നമ്മുടെ പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിൽ നിന്ന് ഡ്യൂ പേയുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, ജസ്റ്റ് രജിസ്റ്റർ ചെയ്യുക. ഈ സെപ്റ്റംബർ 5 മുന്നേ സത്യം പറഞ്ഞാൽ പണം അയക്കണം. അതിൻ്റെ ട്രാൻസാക്ഷൻ ID ഞാൻ പറയുന്ന ഈ നമ്പറിലോട്ട് സെൻഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഈ സെപ്റ്റംബർ 6 നമ്മുടെ അജ്മാലിൽ നടക്കാൻ പോകുന്ന ഈണം ഓണം പരിപാടിയിൽ ഡ്യൂവിൻ്റെ ഒരു സ്റ്റോൾ ഉണ്ടാവും. നിങ്ങൾക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ തന്നെ അറിയാവുന്നതാണ്. അന്നേ ദിവസം തന്നെ നമ്മൾ ലക്കി ആവുന്ന ആളെ തിരഞ്ഞെടുക്കുന്നതാണ് കേട്ടോ. 0586105980 ഇതാണ് നമ്പർ, ഒന്നുകൂടെ പറയാം, 0586105980 ഈ നമ്പറിലേക്കാണ് നിങ്ങൾ ആ ട്രാൻസാക്ഷൻ ID ജസ്റ്റ് ഒന്ന് അയച്ചു കൊടുത്താൽ മതി. അപ്പോൾ സെപ്റ്റംബർ 6 നമ്മുടെ തൃശ്ശൂർ നടത്തുന്ന ഈണം പ്രോഗ്രാമിൽ വെച്ച് അനൗൺസ് ചെയ്യുന്നതാണ്. വെറുതെ കയ്യിലേക്ക് വരുന്ന ഒരു ഒറ്റ ട്രാൻസാക്ഷൻ, അതിലൂടെ നിങ്ങൾക്കൊരു സമ്മാനം കിട്ടുന്നതാണ്. അപ്പോൾ എന്തായാലും ഡ്യൂ പേ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, ട്രാൻസ്ഫർ ചെയ്യുക, ആ സ്ക്രീൻഷോട്ട് എത്രയും പെട്ടെന്ന് എത്ര എമൗണ്ട് ആയാലും കുഴപ്പമില്ല, നിങ്ങൾ എല്ലാവരോടും പറഞ്ഞു, അടുത്തുള്ള കൊളീഗ്സിനോടെല്ലാം പറഞ്ഞു. ചെറിയൊരു എമൗണ്ട് ആണ്, ജസ്റ്റ് ട്രാൻസ്ഫർ ചെയ്തിട്ട് ആ ഒരു ട്രാൻസാക്ഷൻ ID മാത്രം കൊടുത്താൽ മതി. ഒരുപക്ഷെ നിങ്ങളായിരിക്കും വിന്നറാവാൻ പോകുന്നത്.
0: You're listening to Home 92.2 FM. Home is a feeling.

0: പണ്ട് ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ദേവവും സാത്താനും തമ്മിലുള്ള ചൂതുകളിയാണ് നമ്മുടെയൊക്കെ ജീവിതം.
1: തിയേറ്ററുകൾ പൂരപ്പറമ്പാക്കി മാറ്റാൻ ആരാധകർ കാത്തിരുന്ന ചിത്രം.
2: രാജ്യവും കൊട്ടാരവും നഷ്ടപ്പെട്ട രാജാവ് തോൽക്കുന്നവരാരും തിരിച്ചറിയാത്ത
3: ദുൽഖർ സൽമാൻ നായകനായെത്തുന്ന പാൻ ഇന്ത്യൻ ബിഗ് ബഡ്ജറ്റ് ചിത്രം ഐ ആം ഗേ.
2: This is pure algorithm.
1: RDX എന്ന ബ്ലോക്ക്ബസ്റ്റർ ഹിറ്റിന് ശേഷം നഹാസ് ഹിദായത്ത് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രം. ദുൽഖർ സൽമാനൊപ്പം ആന്റണി വഗീസ്, പെപ്പെ, കദർ, മിഷ്കിൻ, കയാടു ലോഹർ തുടങ്ങി പാൻ ഇന്ത്യൻ താരനിര അണിനിരക്കുന്നു.
2: ഗാംബ്ലിംഗിലായാലും ജീവിതത്തിലായാലും നമ്മൾ ഒരിക്കലും മറക്കരുതാത്തൊരു തത്വമുണ്ട്.
3: ത്രസിപ്പിക്കുന്ന സംഗീതവുമായി ജേക്സ് ബിജോയും സെപ്റ്റംബർ 3 ലോകമെമ്പാടുമായി റിലീസിലെത്തുന്നു ഐ ആം ഗെയിം.
1: Movie distributed in UAE and GCC by Wayfarer Films. Stay tuned to Home 92.2 FM to win invites. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
6: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
7: Home 92.2 FM. Home is a feeling.
8: You are listening to Home 92.2 FM. Home is a feeling.
9: This hour of Sand Dunes is brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.

0: Brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
1: വെൽക്കം ബാക്ക് ഹോം 92.2 എഫ് എമ്മിലേക്ക് സ്വാഗതം. ഞാനിപ്പോ ഷീബിയുടെ കാര്യം പറഞ്ഞേ ഉള്ളൂ,
2: അതായത്
1: നമ്മുടെ വീഡിയോ മില്ലൻ അടിച്ചതിന്റെ കാര്യം. അതൊരു ഗ്രേറ്റ് ഇൻഫർമേഷൻ ആയിരുന്നു ഷീബ പറഞ്ഞത്. അതിനകത്ത് കുറെ പേര് പറയുന്നുണ്ട് ഇതൊക്കെ ഞങ്ങൾ പണ്ടേ പഠിച്ചാണ്, 4ാം ക്ലാസ്സിൽ പഠിച്ചാണെന്നൊക്കെ. നമുക്കറിയത്തില്ലായിരുന്നു
2: ചില കാര്യങ്ങളൊക്കെ, നമ്മൾ വൈകിട്ടായിരിക്കും മനസ്സിലാക്കുക. എല്ലാം നമ്മൾ ഓരോ ദിവസം ഇങ്ങനെ ഓരോന്ന് അറിഞ്ഞുകൊണ്ട് പഠിച്ചോണ്ട് വരികയല്ലേ.
1: അപ്പൊ എന്താണേലും അത് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം, നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്ത ആ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇപ്പോ നമ്മൾ ആക്ച്വലി ഞാനും ഷീബയോട് പറയുന്നു, ധൈര എന്ന് പറയുന്ന നമ്മുടെ പൃഥ്വിരാജിന്റെ മൂവിയുടെ ട്രെയിലറാണ് ഹോട്ട് കേക്ക് പോലെ ഇപ്പോ വന്നിരിക്കുന്നത് അല്ലേ.
2: ഒരു രക്ഷയില്ല കേട്ടോ, നമ്മുടെ പൃഥ്വിരാജിന്റെ സ്റ്റൈലൊക്കെ ഒന്ന് കാണണം. ധൈര എന്ന് പറഞ്ഞ മൂവി, ഹിന്ദി മൂവി, കരീന കപൂറും പൃഥ്വിരാജുമാണ് അതില് മെയിൻ
1: ആയിട്ട്.
3: ये तीसरी बार है ना आप और डीसीपी रमन कुमार ने इससे पहले भी
1: पुलिस ऑफिसर है ना
3: एग्जैक्टली सेम सिचुएशन
1: वो करीना कपूर
4: एक्यूज ने मौका ढूंढा और एस्केप करने की कोशिश की
3: क्राइम सीन रिक्रिएशन के दौरान
4: उन्होंने हमारे टीम पर अटैक किया
3: और पुलिस ने सेल्फ डिफेंस में मार दिया
5: सर क्या ये एक प्लांट पुलिस एनकाउंटर था
3: 7 अक्टूबर को क्या हुआ कैन यू टेल अस फ्रॉम द बिगिनिंग
6: प्लीज मेरी बेटी को ढूंढिए FIR दर्ज कीजिए सर्च शुरू कीजिए
7: एक्यूज 2 साल से इसी रूट पर था
3: 2 साल 600 किलोमीटर और रोकने वाला कोई नहीं
1: वो करीना कपूर सीरियस एंड सुपर एक्टर
8: 99 बार लड़की घर वापस आ जाती है सर
9: और वो एक बार फिर से एक फैमिली ने अपनी बेटी खोई है फिर से
10: ह्यूमन राइट्स वालों के PIL पे SIT सेटअप हुई
9: कोई प्रॉब्लम नहीं है सर पहली बार थोड़ी SIT सेटअप हुई है
2: पृथ्वीराज ने आपको ओडी को बता सकते
10: हैं एक्यूज ने करण सर के होल्स्टर से वेपन छीन लिया फिर उनकी आंखों में धूल झोंकी
3: छीनो
11: उनकी आंखों में धूल झोंकी
12: इधर धूल कहां है साहब जी ये तो कड़क मिट्टी है
3: 17 साल का होने वाला था 4 महीने बाद
13: इट मे गेट स्लिपरी रमन
9: बताना अपनी मां को क्या किया तुमने उनकी स्टोरी ओवर है
6: कहाँ ओवर कोर्ट कचहरी के चक्कर हमारा वकील उनका वकील अभी तो शुरुआत है
2: ഇതില് നമ്മുടെ പൃഥ്വിരാജ് പോലീസ് വേഷത്തിൽ ഒരു പ്രത്യേക
3: വോ പത്ലി ഗലി നീ ജുവനൈൽ പ്രൊട്ടക്ഷൻ ലോ ഹൈ
9: ഏക് ജുവനൈൽ ജോ റേപ് ഓർ മർഡർ കർ സക്താ ഹൈ ഉസ്കി പ്രൊട്ടക്ഷൻ
2: September 18 റിലീസ്. നമ്മുടെ മേഘ്ന ഗുൽസാറാണ് പറയേണ്ട കാര്യമില്ല, തൽവാറും രാസി ഒക്കെ നമുക്ക് തന്ന
1: മേഘ്ന ഗുൽസാർ. September 18 ആക്ച്വലി എനിക്ക് തോന്നുന്നു ഇത് ഒട്ടും തന്നെ എക്സാഗ്രേറ്റ് ചെയ്യാത്ത രീതിയിൽ തന്നെയാണ് പൃഥ്വിരാജ് അതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത്. കരീന കപൂർ ആൻഡ് പൃഥ്വിരാജിന്റെ കോംബോ സൂപ്പർ ആയിട്ടുണ്ട്. കരീന കപൂർ അത്ര സീരിയസ് വേഷത്തിലൂടെ വരുന്ന സമയത്ത് ഒരു സംതിങ് ഡിഫറൻസ് എനിക്ക് അതിനകത്ത് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ.
2: എനിക്ക് ഇതിനകത്ത് പോലീസ് വേഷത്തിൽ പൃഥ്വിരാജിനെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. പിന്നെ മാത്രമല്ല ഇത് മലയാളത്തിലും ഡബ് ചെയ്ത് വരുന്നുണ്ട്. കരീന കപൂറിന് നമ്മുടെ പാർവതി തിരുവോത്താണ് ഡബ്
1: ചെയ്തിരിക്കുന്നത്. പൃഥ്വിരാജ് എല്ലാം കൊണ്ടും വളരെ പെർഫെക്റ്റ് ആണ്.
2: ഹിന്ദി ഒക്കെ നല്ല
1: ഭയങ്കര പ്രൊഫഷണൽ ആയിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. നല്ല രീതിയിൽ
2: രമൺ കുമാർ,
1: അത് തന്നെ അദ്ദേഹത്തിന്റെ സ്വന്തം വോയിസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ആ ഒരു പെർഫെക്ഷൻ ആണ്. എന്തായാലും നമുക്ക് September 18 ധൈര എന്ന് പറയുന്ന ഈ സിനിമ നമുക്ക് തിയേറ്ററിൽ തന്നെ കാണാം.
14: You're tuned into Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: കാന്തപുരത്തെ തള്ളി നേതാക്കൾ. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. സ്ത്രീകൾ പൊതുരംഗത്ത് ഇറങ്ങുന്നതിനെതിരായ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ പ്രസ്താവനയെ തള്ളിപ്പറഞ്ഞ് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കാന്തപുരം പറഞ്ഞതിനെ സർക്കാരോ കോൺഗ്രസ് പാർട്ടിയോ അനുകൂലിക്കുന്നില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. 19-ാം നൂറ്റാണ്ടിൽ പറയേണ്ട കാര്യമാണ് 21-ാം നൂറ്റാണ്ടിൽ പറഞ്ഞതെന്നും ഇസ്ലാമിക ചരിത്രത്തെപ്പോലും തെറ്റായി വ്യാഖ്യാനിക്കുന്ന പ്രസ്താവനയാണ് കാന്തപുരത്തിന്റേതെന്നും മുഖ്യമന്ത്രി. പുരോഗമന കേരളത്തിന് ചേരുന്നതല്ല ഈ പ്രസ്താവന, ഇസ്ലാമിനെ പോലും തെറ്റായി വ്യാഖ്യാനിക്കുന്നുവെന്നും വി ഡി സതീശൻ. മന്ത്രിസഭാ യോഗത്തിന് ശേഷം നടത്തിയ വാർത്താസമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു വി ഡി സതീശൻ. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ പരാമർശത്തിനെതിരെ മുജാഹിദ് വിഭാഗം രംഗത്ത്. സ്ത്രീകളെ വീടുകളിൽ തളച്ചിടാനാണ് കാന്തപുരം ശ്രമിക്കുന്നതെന്നും ഇത് അങ്ങേയറ്റം പിന്തിരിപ്പൻ നിലപാടാണെന്നും കെ എൻ എം മർക്കസ് ദവാ സെക്രട്ടറി അബ്ദുൾ ലത്തീഫ് കരുമ്പിലാക്കിൽ പറഞ്ഞു. സ്ത്രീകളെ വീടുകളിലോ അടുക്കളയിലോ തളച്ചിടാൻ ഇസ്ലാം മതം ഒരിടത്തും പറയുന്നില്ല. സ്ത്രീകൾ പൊതുരംഗത്തേക്ക് ഇറങ്ങി അവരുടെ കാര്യങ്ങൾ സ്വയം നിർവഹിക്കുന്നതിനോ സാമൂഹിക കാര്യങ്ങൾ ഇടപെടുന്നതിനോ മതമൊരിക്കലും എതിരല്ലെന്നും പൌരോഹിത്യമാണ് പലപ്പോഴും ഇതിന് തടസ്സം നിൽക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കാന്തപുരത്തെ തള്ളാതെ ഇടതു നേതാവ് കെ ടി ജലീൽ. അദ്ദേഹത്തിന്റെ പ്രസ്താവന ശരിയോ തെറ്റോ എന്ന് സമൂഹം പറയട്ടെ എന്ന് ജലീൽ. അതേസമയം കാന്തപുരത്തെ പിന്തുണച്ച സി പി എം നേതാവ് ടി കെ ഹംസ, ആവശ്യമില്ലാത്ത വിവാദമാണിത്, കാന്തപുരത്തിന് പറയാൻ സ്വാതന്ത്ര്യമുണ്ട്, പിതൃതുല്യമായ സന്ദേശമാണ് കാന്തപുരം നൽകിയതെന്നും ഹംസ. തൂഫാൻ വേട്ടയുടെ പശ്ചാത്തലത്തിൽ കേരളത്തിലെ എൻ ഡി പി എസ് കേസുകളുടെ വിചാരണയ്ക്കായി 3 പുതിയ കോടതികൾ ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. പാലക്കാട്, മഞ്ചേരി, തൃശൂർ എന്നീ ജുഡീഷ്യൽ ജില്ലകളിലാണ് കോടതികൾ ആരംഭിക്കുക. അധ്യാപക നിയമനത്തിനുള്ള പി എസ് സി റാങ്ക് ലിസ്റ്റ് കാലാവധി നീട്ടിയതായും മുഖ്യമന്ത്രി പറഞ്ഞു. പ്രൈമറി മുതൽ എച്ച് എസ് എസ് ടി വരെയുള്ള റാങ്ക് ലിസ്റ്റുകളാണ് 6 മാസത്തേക്ക് നീട്ടിയത്. പല കാരണങ്ങളാൽ ഒഴിവ് റിപ്പോർട്ട് ചെയ്യാത്തതിനാലാണ് കാലാവധി നീട്ടിയതെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രളയത്തിലെ നഷ്ടപരിഹാരം ഈ ആഴ്ച കൊടുത്തു തുടങ്ങുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇക്കഴിഞ്ഞ 14-ന് ക്യാമ്പുകളെല്ലാം തീർന്നു. സ്ഥിതിവിവര കണക്കുകൾ പരിശോധിക്കുന്നു. ഈ ആഴ്ച കൊണ്ട് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പ്രളയ ധനസഹായം കൊടുത്തു തുടങ്ങുമെന്നും മുഖ്യമന്ത്രി. സിപിഐയെ യു ഡി എഫിലേക്ക് സ്വാഗതം ചെയ്ത മുസ്ലിം ലീഗ് നേതാവ് കെ എൻ എ ഖാദർ. ലീഗ് മുഖപത്രം ചന്ദ്രികയിൽ എഴുതിയ ലേഖനത്തിൽ സിപിഐ മുന്നണിയിലേക്ക് സ്വാഗതം ചെയ്തു. രാഷ്ട്രീയം മാറാതെ മുന്നണി മാറാമെന്ന് കെ എൻ എ ഖാദർ ലേഖനത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. യു ഡി എഫിന്റെ ഭാഗമായാൽ ദേശീയതലത്തിലെ ഇന്ത്യ സഖ്യം കേരളത്തിലും വളച്ചുകെട്ടില്ലാതെ സിപിഐക്ക് തുടരാനാകുമെന്നും ലേഖനത്തിൽ വ്യക്തമായി പറയുന്നു. അതേസമയം ലീഗിന്റെ ക്ഷണം തള്ളിക്കളഞ്ഞ് സിപിഐ. സിപിഎമ്മിനോട് കടുത്ത നിലപാടില്ലെന്ന സൂചന നൽകുകയാണ് സിപിഐ. ഇടതുപക്ഷത്തെ ശിഥിലമാക്കുന്ന യാതൊന്നും ചെയ്യില്ലെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. സിപിഎമ്മിന്റെ നേതൃയോഗങ്ങൾക്ക് തുടക്കമായി വിപുലീകൃത സംസ്ഥാന സമിതിയിൽ അവതരിപ്പിക്കേണ്ട കരട് രേഖയുടെ തയ്യാറാക്കൽ ഇന്നും നാളെയും ചേരുന്ന സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ മുഖ്യ അജണ്ട. കണ്ണൂരിലെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ രാഷ്ട്രീയ വിശദീകരണത്തിൽ സിപിഎം നേതാക്കൾക്ക് അതൃപ്തി. സംസ്ഥാന കമ്മിറ്റി തീരുമാനമില്ലാതെയാണ് തളിപ്പറമ്പിലെയും പയ്യന്നൂരിലെയും തെരഞ്ഞെടുപ്പ് തോൽവിയിൽ വിശദീകരണ യോഗം ചേർന്നത്. തെറ്റുതിരുത്തൽ ചർച്ചയ്ക്കായി കോഴിക്കോട് വിശാലയോഗം ചേരാനിരിക്കെയുള്ള ഏകപക്ഷീയമായ വിശദീകരണത്തിൽ നേതാക്കൾക്കിടയിൽ അതൃപ്തി പുകയുന്നുണ്ട്. അട്ടപ്പാടി മധുവധക്കേസിൽ സംസ്ഥാന സർക്കാർ സുപ്രീംകോടതിയിൽ. കേസിലെ ഒന്നാം പ്രതി ഹുസൈനെ വെറുതെ വിട്ടതിനെതിരെ അപ്പീൽ നൽകി. തെളിവുകൾ കൃത്യമായി ഹൈക്കോടതി പരിഗണിച്ചില്ലെന്ന വാദം. സാക്ഷിമൊഴികളും പരിഗണിക്കെടുത്തില്ല. ഹീന കുറ്റകൃത്യമാണ് ഹുസൈൻ നടത്തിയതെന്നും സംസ്ഥാന സർക്കാർ ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു. സംസ്ഥാന സർക്കാരിനായി സ്റ്റാൻഡിംഗ് കൌൺസിൽ അൽജുക് ജെ ജോസഫാണ് അപ്പീൽ സമർപ്പിച്ചത്. പശ്ചിമേഷ്യ അശാന്തമായി തുടരുകയാണ്. ഇറാനെതിരെ ആക്രമണം കടുപ്പിക്കുന്നു അമേരിക്ക. ഹോർമോസ് കടലെടുക്കുന്ന ചുറ്റുമുള്ള ഇറാന്റെ പ്രതിരോധ സംവിധാനങ്ങൾ ലക്ഷ്യമിട്ട് യു എസ് ആക്രമണം. കപ്പൽപാതയിൽ 2 എണ്ണ ടാങ്കറുകൾ ആക്രമിക്കപ്പെട്ടതിനെ തുടർന്നാണ് യു എസിന്റെ ആക്രമണം ഉണ്ടായത്. വിവാഹച്ചടങ്ങിൽ പങ്കെടുത്ത ഒരു കുട്ടി ഉൾപ്പെടെ 11 പേരാണ് കൊല്ലപ്പെട്ടത്. 50-ലേറെ പേർക്ക് പരിക്കേറ്റു. ഇറാൻ തിരിച്ചടിച്ചാൽ ഇതിലും വലിയ ആക്രമണം നേരിടേണ്ടി വരുമെന്ന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പ്. അതിനിടെ യു എസ് ആക്രമണത്തിന് മറുപടിയായി ഗൾഫിലെ അമേരിക്കൻ സൈനിക താവളങ്ങളെ ആക്രമിച്ചു ഇറാൻ. കുവൈറ്റ്, ബഹ്റൈൻ, ജോർദൻ രാജ്യങ്ങൾക്ക് നേരെ ഇറാന്റെ മിസൈൽ ഡ്രോൺ ആക്രമണമുണ്ടായി. ആക്രമണത്തെ പ്രതിരോധിച്ചുവെന്ന് 3 രാജ്യങ്ങളും അറിയിച്ചു. ഹോർമുസ് നിശ്ചലമാണെന്ന് അവകാശപ്പെട്ട ഇറാൻ. 120 കപ്പലുകൾ കടന്നുപോയിരുന്ന സ്ഥാനത്ത് 1-2 കപ്പലുകളാണ് ഇപ്പോൾ കടന്നുപോകുന്നതെന്ന് ഇറാൻ പാർലമെന്റ് സ്പീക്കർ. ഹോർമുസ് തങ്ങൾ തുറന്നു കഴിഞ്ഞുവെന്ന അമേരിക്കൻ അവകാശവാദത്തെ തള്ളുന്നതാണ് ഇത്. രാജ്യ അതിർത്തി കാക്കാൻ പരസ്പരം യോജിച്ച് പ്രവർത്തിക്കുമെന്ന് ഇസ്താംബുളിൽ ചേർന്ന സൌദി പാകിസ്ഥാൻ തുർക്കി സൈനിക സഖ്യത്തിന്റെ ആദ്യ രാഷ്ട്രീയകാര്യ സമിതി യോഗം പ്രഖ്യാപിച്ചു. സൌദിയിലെ റിയാദ് ആസ്ഥാനമാക്കിയാണ് സഖ്യത്തിന്റെ സെക്രട്ടേറിയറ്റ്. ആദ്യ സെക്രട്ടറി ജനറൽ പദവി പാകിസ്ഥാന്. 3 വർഷമാണ് കാലാവധി. ഹോർമസിൽ ഇറാൻ ആക്രമണവും ചെങ്കടലിൽ ഹൂതി വിമതരുടെ ആക്രമണവും ശക്തമായതോടെയാണ് സൈനിക സഖ്യത്തിന് സൌദി മുന്നിട്ടിറങ്ങിയത്. ആരോഗ്യരംഗത്തെ പരസ്യങ്ങളിൽ കർശന നിയന്ത്രണങ്ങളുമായി ദുബായ് ഹെൽത്ത് അതോറിറ്റി. അതിശയോക്തി കലർന്ന വാക്കുകളോ വാഗ്ദാനങ്ങളോ പരസ്യങ്ങളിൽ പാടില്ല. പാർശ്വഫലങ്ങളില്ലാത്തത്, 100% ഫലപ്രദം, ഏറ്റവും മികച്ചത്, ഉടനടി ഫലം ലഭിക്കുന്നത് തുടങ്ങിയ വാക്കുകൾ പരസ്യങ്ങളിൽ പാടില്ല. ചികിത്സയെക്കുറിച്ചുള്ള അത്ഭുത രോഗശാന്തി അവകാശവാദങ്ങളോ ഉറപ്പുകളോ നൽകാൻ പാടില്ല. DHA അംഗീകൃത ലൈസൻസുള്ള സ്ഥാപനങ്ങൾക്കും ഡോക്ടർമാർക്കും ഈ നിയമം ബാധകമാണെന്ന് അതോറിറ്റി അറിയിച്ചു. അടുത്ത വാർത്ത 12 മണിക്ക്.
4: Home FM News was brought to you by Danya Group of Companies since 1982.
1: Time check.
4: Brought to you by Ozone Cargo.
3: Good morning. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 6 മിനിറ്റ്.
1: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
4: Brought to you by Aldras Auto AC Parts, #1 auto AC spare parts in the Middle East.
3: Current temperature in Dubai, 39 degrees Celsius, humidity 57%.
1: Weather update.
4: Was brought to you by Aldras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.
1: You are

0: Mid Morning with Nitya.
1: നമസ്കാരം, ഗുഡ് മോർണിംഗ് എല്ലാ പ്രിയപ്പെട്ടവർക്കും. ഇന്നത്തെ മിഡ് മോർണിംഗ് വിത്ത് നിത്യയിലേക്ക് ഹാർദമായ സ്വാഗതം അർപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇന്ന് നിങ്ങളോട് ആരോടും പറയാതെ നമ്മുടെ ഇൻസ്റ്റ കണ്ടവർക്കറിയാം, ഇന്ന് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള രണ്ട് ഗസ്റ്റുകളായിട്ടാണ് നമ്മൾ ജോയിൻ ചെയ്യുന്നത്. മിഡ് മോർണിംഗ് വിത്ത് നിത്യയിൽ തീർച്ചയായിട്ടും ഹോമിൽ എന്നും ഗസ്റ്റാണ്. പക്ഷെ ചില ദിവസങ്ങളിൽ നമ്മൾ തമാശ പറഞ്ഞ് പൊട്ടിച്ചിരിക്കുന്നതിനേക്കാൾ ഉപരി കുറച്ച് സീരിയസ് ആയിട്ട് കൂടി ജീവിതത്തെ കൊണ്ടുപോകേണ്ടതുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ചില അച്ചടക്കങ്ങളും ചിട്ടകളും ഒക്കെ ആവശ്യമാണ്. അത് ജീവിതത്തിൽ മാത്രം പോരാ, ബിസിനസ്സിലും ആവശ്യമാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്ന തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. യെസ്, അപ്പൊ യു എയിൽ ഒരു ബിസിനസ് നടത്തുകയാണെങ്കിൽ ഫിനാൻഷ്യൽ മാനേജ്മെന്റും അതുപോലെ ഗവൺമെന്റ് ലോസും ഒക്കെ കൃത്യമായിട്ട് പാലിക്കേണ്ടത് വളരെ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ കോർപ്പറേറ്റ് ടാക്സ് കംപ്ലയൻസസ് ആയിക്കോട്ടെ, വാറ്റ് കംപ്ലയൻസസ്, ഇനി വരാനിരിക്കുന്ന ഈ ഇൻവോയ്സിംഗ് റൂൾസ്, ഇതൊക്കെ ശ്രദ്ധിച്ചില്ലെങ്കിൽ വലിയ ഫൈൻസ് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. പലപ്പോഴും 11 മണി മുതൽ 12 മണി വരെ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മൾ ഇത്തരത്തിലുള്ള യു ഇ അപ്ഡേറ്റ്സ് ഒക്കെ സംസാരിക്കാറുണ്ട്, ലോസിനെ കുറിച്ച് സംസാരിക്കാറുണ്ട്. എന്നാലും ഇന്ന് ഇതിനെക്കുറിച്ച് വളരെ കൃത്യമായ വിവരങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ഡോമിനന്റ് അക്കൗണ്ടിംഗ് ആൻഡ് ബുക്ക് കീപ്പിംഗിൽ നിന്ന് രണ്ട് വിശിഷ്ട വ്യക്തികൾ നമ്മളോടൊപ്പം സ്റ്റുഡിയോയിലുണ്ട്. ഡോമിനന്റ് ഗ്രൂപ്പിന്റെ ഫൗണ്ടർ ആൻഡ് സിഇഒ മിസ്റ്റർ കൃഷ്ണകുമാർ, കമ്പനിയുടെ മാനേജറും യു ഐ കോർപ്പറേറ്റ് ടാക്സ് സർട്ടിഫൈഡ് സിഐയുമായിട്ടുള്ള മിസ്റ്റർ അരുൺ എ. രണ്ടുപേരെയും വളരെ സ്നേഹത്തോടുകൂടി, ഏറെ റെസ്പെക്ടോടു കൂടി തന്നെ മിഡ് മോർണിംഗ് വിത്ത് നിത്യയിലേക്ക് വെൽക്കം ചെയ്യുന്നു.
2: ഗുഡ് മോർണിംഗ്.
1: അപ്പോ ഞങ്ങളെ കേൾക്കുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും നമ്മളെല്ലാവരും ഇവിടെ യു എയിൽ ജീവിക്കാൻ വന്നത് എന്ന് പറഞ്ഞാൽ ജോലി എടുത്ത് ജീവിക്കാൻ വന്നിരിക്കുകയാണ് അല്ലേ. പലരും പല ഇത്തരത്തിലുള്ള അക്കൗണ്ടിങ് അതുപോലെ ബുക്ക് കീപ്പിംഗ് ഇങ്ങനെയുള്ള മേഖലകളിലൊക്കെ ജോലി ചെയ്യുന്ന എത്രയോ പേരുണ്ട്, അല്ലെങ്കിൽ കണക്കുമായിട്ട് ബന്ധപ്പെട്ട വലിയ വലിയ കാര്യങ്ങളിൽ ജോലി ചെയ്യുന്നവരുണ്ട്. അപ്പം ഈ ഒരു സമയത്ത് അവരൊക്കെ പുറത്തുണ്ട്, ഒരുപാട് ആൾക്കാരെ നമ്മളെ കേൾക്കുന്നുണ്ട്. സോ നിങ്ങളെപ്പോലും വ്യക്തിപരമായിട്ട് അറിയാവുന്ന എത്രയോ പേര് കാണും. തീർച്ചയായിട്ടും നിങ്ങളുടെ സംശയങ്ങൾ എന്ത് തന്നെ ആയിക്കോട്ടെ, നിങ്ങൾക്കൊരു വാട്സപ്പ് മെസ്സേജിലൂടെയോ അല്ലെങ്കിൽ ഞങ്ങളെ വിളിച്ചുകൊണ്ടോ ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യാവുന്നതാണ്. യു ക്യാൻ കോൾ മീ ഓർ മെസ്സേജ് മീ റൈറ്റ് നൗ 0585829220 എന്ന നമ്പറിലേക്കോ, അല്ലെങ്കിൽ ഓഫറിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം 800-9220 എന്ന നമ്പറിലേക്ക്. രണ്ടുപേരെയും സ്നേഹത്തോടുകൂടി വെൽക്കം ചെയ്യുമ്പോൾ ആദ്യം തന്നെ നിങ്ങളോട് ചോദിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ യുഎയില് ബിസിനസ് ചെയ്യുന്നവരറിയാതെ വരുത്തുന്ന ഒരുപാട് വീഴ്ചകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ സാർ. അപ്പൊ അതുകൊണ്ട് തന്നെ ആദ്യം എനിക്ക് ചോദിക്കാനുള്ള, യുഎയിൽ ബിസിനസ് ചെയ്യുന്നവർ അറിയാതെ വരുത്തുന്ന എന്ത് വീഴ്ചകളാണ് ഈ കോർപ്പറേറ്റ് ടാക്സ് കംപ്ലയൻസിൽ വൻ തുക പെനാലിറ്റീസ് ആയിട്ട് മാറുന്നത് എന്നുള്ള കാര്യം ചോദിച്ചുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ സാർ. കൃഷ്ണകുമാർ സാറിൽ നിന്ന് തുടങ്ങാം.
3: തീർച്ചയായിട്ടും കോർപ്പറേറ്റ് ടാക്സ് ഇപ്പോൾ റീസെന്റ് 2023 യു എയിലെ വിഷണറീസ് ആയിട്ടുള്ള ലീഡേഴ്സ് ഇംപ്ലിമെന്റ് ചെയ്ത, അല്ലെങ്കിൽ യു എയുടെ ഒരു സാമ്പത്തിക രംഗത്തെ കുറച്ചുകൂടെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി തുടങ്ങിയ ഒരു ടാക്സ് സിസ്റ്റമാണ്. അപ്പൊ അതിൽ വളരെ മാൻഡേറ്ററി ആയിട്ടുള്ളതും വളരെ എല്ലാ കമ്പനീസും ഫോളോ ചെയ്യേണ്ടതുമായ ഒരുപാട് കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. 2023 അത് തുടങ്ങി. അപ്പൊ അത് വളരെ നിർബന്ധമായിട്ടും എല്ലാ കമ്പനികളും നിർബന്ധമായി രജിസ്ട്രേഷൻ ചെയ്തിരിക്കേണ്ടതും, എന്നാൽ അതോടൊപ്പം തന്നെ ഗവൺമെന്റ് പറയുന്ന നോംസ് പ്രകാരം എല്ലാ ബുക്സ് ഓഫ് അക്കൗണ്ട്സും മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുമാണ്. ഓക്കെ, അതിൽ പെനാൽറ്റി പല തരത്തിലാണ്. പെനാൽറ്റി രജിസ്ട്രേഷൻ മുതൽ പെനാൽറ്റീസ് ഉണ്ട്, റിട്ടേൺ സബ്മിറ്റ് ചെയ്തില്ലെങ്കിൽ പെനാൽറ്റീസ് ഉണ്ട്. അപ്പൊ അത് നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ട്
1: അതുപോലെ ഇപ്പൊ യു എയിൽ ബിസിനസ് ചെയ്യുന്നവർ കൃത്യമായിട്ട് അതുപോലെ ബുക്ക് കീപ്പിംഗ് സൂക്ഷിക്കേണ്ടത് നമ്മൾ കേട്ടിട്ടുള്ള ആ വേർഡ്, ആ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മാത്രമാണ് അതിന്റെ റൈറ്റ് മീനിങ് എന്താണെന്ന് അറിയാം. ഒരു പക്ഷെ അത് സൂക്ഷിക്കേണ്ടതിന്റെ പ്രധാനപ്പെട്ട ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടാവുമല്ലോ, അതെന്താണെന്നൊന്ന് പറയാമോ മിസ്റ്റർ അരുൺ?
2: തീർച്ചയായും സി നിത്യ, ഇതൊരു ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ് ചോദിച്ചത്. കാരണം ഇന്നത്തെ നമ്മുടെ കാണുന്ന SMEs ഒട്ടുമിക്ക ആൾക്കാരും ഒരു എക്സലിൽ ചുമ്മാ ഒരു വരവ് ചെലവ് എഴുതി വയ്ക്കുക ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ, പ്രോപ്പറായിട്ട് അക്കൗണ്ടിങ് ആരും ചെയ്യുന്നില്ല. അപ്പോൾ ഒരു പ്രോപ്പർ അക്കൗണ്ടിങ്ങിനെ സംബന്ധിച്ചോളം അസറ്റ്, ലയബിലിറ്റി, റവന്യൂ, എക്സ്പെൻസസ്, നമ്മുടെ സ്ഥാപനത്തിന്റെ ക്യാഷ് ഫ്ലോ സ്റ്റാറ്റസ് എന്താണ്, മന്ത്ലി നമുക്കൊരു പ്രോഫിറ്റ് ആൻഡ് ലോസ് എടുക്കാൻ സാധിക്കണം, നമ്മുടെ ഫിനാൻഷ്യൽ പൊസിഷൻ മന്ത്ലി എന്താണെന്ന് അറിയാൻ പറ്റണം, ഇതെല്ലാം അറിയാൻ കഴിയുന്ന ഒരു സിസ്റ്റത്തെയാണ് നമ്മൾ പ്രോപ്പർ അക്കൗണ്ടിങ് ആൻഡ് ബുക്ക് കീപ്പിംഗ് എന്ന് പറയാൻ പറ്റുള്ളൂ.
1: അപ്പൊ
2: അത് ഉറപ്പുവരുത്തുക എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു ബിസിനസ് ഓണറെ സംബന്ധിച്ചോളം ഒരു ഒരു റിക്വയർമെന്റ്, ഒരു മാൻഡറ്ററി ഒബ്ലിഗേഷൻ ആയിട്ട് വേണം കാണാൻ അതിന്. അപ്പോൾ മാത്രമേ ഗ്രോ ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക്.
1: തീർച്ചയായിട്ടും
2: ഇതാണ് എനിക്ക് ബുക്ക് കീപ്പിനെ കുറിച്ച് പറയാനുള്ളത്.
1: ഓക്കെ, സത്യം പറഞ്ഞാൽ ബുക്ക് കീപ്പിംഗ് എന്ന് കേട്ടപ്പോൾ വളരെ കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ് പറയുന്നത്. പലപ്പോഴും ഇപ്പൊ ചെറിയ ബിസിനസ്സിൽ നിന്നും വലിയ ബിസിനസ്സിലുള്ളവരായിക്കോട്ടെ, അവരെ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ ഹെൽപ്പ് ചെയ്യാണ് ചെയ്യും. നിങ്ങൾ ഇങ്ങനെയല്ല ചെയ്യുന്നത്, ഇൻ ഫ്യൂച്ചർ നിങ്ങൾക്ക് വലിയ പെനാൽറ്റീസും ഫൈൻസും ഒഴിവാക്കാനായിട്ട് ഞങ്ങൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം എന്നുള്ളത് തന്നെയാണ് ഡോമിനന്റ് പോലെയുള്ള ഇത്രയും വലിയ വലിയ കമ്പനീസും ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. കൃത്യമായിട്ട് ആൾക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞാൽ പോലും അല്ലേ. അപ്പൊ അവിടെ ഇവിടെ കണക്കുകൾ എഴുതി സൂക്ഷിക്കാതെ അതിന്റെ കൃത്യത വരുത്തുക അല്ലേ.
3: ബുക്ക് കീപ്പിംഗ് യഥാർത്ഥത്തിൽ നമുക്കിപ്പോ ഒരു ഗവൺമെന്റ് റെഗുലേറ്ററി മാത്രമല്ല, ഇപ്പൊ ഈ മാസം ഒരു കമ്പനി തുടങ്ങിയാൽ എന്തെങ്കിലും നെക്സ്റ്റ് മന്തോ അതിനടുത്ത മന്തോ ആൾക്കാർ ചോദിക്കും, അല്ലെങ്കിൽ നമ്മുടെ പാർട്ണേഴ്സ് ചോദിക്കും എന്താണ് പ്രോഫിറ്റ്, അല്ലെ ലോസ് ആണോ, അത് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഫസ്റ്റ് ഒരു ഇൻഫർമേഷൻ പർപ്പസിന് വേണ്ടി അല്ലെങ്കിൽ മാനേജ്മെന്റ് റിപ്പോർട്ടിങ്ങിന് വേണ്ടിയിട്ടാണ് നമുക്ക് ആദ്യം ബുക്ക് കീപ്പിംഗിന്റെ ഇമ്പോർട്ടൻസ്. വെറുതെ നമുക്കൊരു ബുക്സ് ഓഫ് അക്കൗണ്ട് റെക്കോർഡ് ചെയ്യുക അത് കീപ്പ് ചെയ്യുക അതല്ല, ആദ്യം നമ്മൾ ഇൻഫർമേഷൻ പർപ്പസ്, ഇനി കമ്പനിക്ക് എത്രത്തോളം സെയിൽസ് കൂട്ടാം അല്ലെങ്കിൽ എത്രയാണ് ലോസ് അല്ലെങ്കിൽ പ്രോഫിറ്റ് കുറവാണെങ്കിൽ എത്രത്തോളം പ്രോഫിറ്റ് നമുക്ക് കൂട്ടാം, അതെല്ലാം അറിയുന്നത് നമുക്ക് കിട്ടുന്ന ഡേറ്റ കിട്ടുന്ന ബുക്ക് കീപ്പിംഗിലൂടെ. അത് പിന്നെ അടുത്ത് വരുന്നതാണ് നമുക്ക് റെഗുലേറ്ററി, ഈ ചെയ്ത ബുക്ക് കീപ്പിംഗ് ആസ് പെർ ഗവൺമെന്റ് നോംസ് ആണോ അല്ലെങ്കിൽ ആ നോംസിനനുസരിച്ച് ചെയ്തത് ഗവൺമെന്റിന് നമ്മൾ ഇന്റിമേറ്റ് ചെയ്യുന്നത് ജസ്റ്റ് ലൈക്ക് റിട്ടേൺ ഫയലിംഗ് ചെയ്യുന്നത്. അപ്പൊ സി ടി ഉണ്ട്, വാറ്റ് ഉണ്ട്, ഇങ്ങനെയുള്ളതെല്ലാം ഗവൺമെന്റ് നോംസ് അനുസരിച്ചിട്ടാണോ അല്ലെങ്കിൽ നമ്മൾ ഫൈൻ എല്ലാം ഒഴിവാക്കുന്നത്. ഇപ്പൊ ഇനിഷ്യൽ സ്റ്റേജിൽ എല്ലാ കമ്പനിക്കും ഒരു വലിയൊരു ഹ്യൂജ് ഫൈൻ വന്നാൽ അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ വളരെ ഈ രണ്ടും, അതായത് ഇൻഫർമേഷൻ പർപ്പസും റെഗുലേറ്ററി പർപ്പസും കൂടെയാണ് നമ്മൾ ബുക്ക് കീപ്പിംഗിനൂടെ കുറച്ചുകൂടെ പറയുകയാണെങ്കിൽ അതാണ്
1: ഏറ്റവും നല്ലത്. പിന്നെ അത് മാത്രമല്ല, ചിലപ്പോൾ ഒരു എന്താ പറയുക, ബിസിനസ്സിന് പ്രോപ്പർ ബുക്ക് കീപ്പിംഗ് നടത്തിയില്ലെങ്കിൽ എങ്ങനെയുള്ള ഫൈൻസ് അല്ലെങ്കിൽ പെനാലിറ്റീസ് ആയിരിക്കും ഉണ്ടാവാൻ സാധ്യത, എനിക്കും അറിയില്ല, ഇത് കേട്ടപ്പോൾ ചോദിക്കാന്ന് വിചാരിച്ചു.
3: തീർച്ചയായും ബുക്ക് ബുക്ക് കീപ്പിംഗ് പ്രോപ്പർ ആയിട്ട് ചെയ്തില്ലെങ്കിൽ, ഇപ്പോൾ 2018 മുതൽ ഗവൺമെന്റ് പറഞ്ഞിട്ടുള്ളത് എല്ലാ പേരും പ്രോപ്പർ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കീപ്പ് ചെയ്യണമെന്നുള്ളതാണ്.
1: ഓക്കെ,
3: 2023 കോർപ്പറേറ്റ് ടാക്സ് വരുന്നതിന് ശേഷം വളരെ സ്ട്രിക്റ്റ് ആയിട്ട് അത് ഫോളോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്തില്ലെങ്കിൽ ഇനിഷ്യൽ ടൈമിൽ ഇൻസ്പെക്ഷൻ നടത്തിയാൽ നമ്മൾ പ്രോപ്പർ ചെയ്യുന്നില്ല എന്ന് കണ്ടാൽ 10,000 dirhams വരെ ഫൈൻ കിട്ടും.
1: ഓക്കെ,
3: അത് റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ അത് 20,000 അല്ലെങ്കിൽ മൾട്ടിപ്പിൾസ് ഓഫ് വരും.
1: അതായത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് 10,000. ഓക്കെ, അത് കൃത്യത പാലിച്ച അത്രയും തുക നമ്മുടെ കയ്യിലിരിക്കും അല്ലേ.
3: ഓക്കെ,
1: അപ്പോ നേരത്തെ അരുൺ പറഞ്ഞെടുത്ത് തന്നെ തുടങ്ങാം, അത്രയും അവിടെ ഇവിടെ എഴുതി കണക്ക് സൂക്ഷിക്കാതെ കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ വലിയ വലിയ പെനാൽറ്റീസ് ഒഴിവാക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ കമ്പനിക്ക് വളരാനുള്ള ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ആണത്
3: അല്ലേ.
1: ഓക്കെ, എന്തായാലും ഡോമിനന്റ് ടീമിൽ നിന്നും രണ്ടുപേരും നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുകയാണ്. ഒരുപാട് കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഇനിയും അറിയാനുണ്ട്. സർ, നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട് തിരികെ എത്തിയാലോ?
3: ഓക്കെ,
1: അതുപോലെ വീണ്ടും ഓർമ്മിക്കുകയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഹോം 92.2 FM മിഡ് മോർണിംഗ് വിത്ത് നിത്യയാണ്. അപ്പൊ ഈ ഒരു പരിപാടിയിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് സംശയങ്ങൾ നിങ്ങൾക്കും ഉണ്ടാവും എന്നറിയാം. ഒരു മടിയും വിചാരിക്കേണ്ട, യു ക്യാൻ കോൾ മീ അല്ലെങ്കിൽ യു ക്യാൻ മെസ്സേജ് മീ റൈറ്റ് നൌ. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0585829220.
4: You are listening to Home 92.2 FM. Home is a feeling.
5: Trending song of the hour.
6: Brought to you by Almaraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: of the hour
1: was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
2: എന്തമ്മേ, ഞാൻ ഈ തൃശൂക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
3: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം. പ്രവാസ ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
4: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
3: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും.
4: വലിയൊരു ഓണാഘോഷം സെപ്റ്റംബർ 6 അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിൽ. ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം എഫ് എമ്മിനൊപ്പം ഉമ്മട തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, നമ്മുടെ ഓണം.
3: ഫോർ ഡീറ്റെയിൽസ് Call 050-426-0948. Presented by DoPay, the all-in-one money app. Download DoPay and send money to India at amazing rates. Brought to you by Enchanter, the fragrance of French romance. Yardley, own your signature scent. Powered by Volcano LED Display, professional indoor and outdoor LED display solution providers in the UAE. Call 052-5242-017.
5: ചുമ്മാ വൈബ് ഒന്ന് മാറ്റി പിടിക്കാം.
6: മഴയിലും വെയിലും കൂടാ

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba. Only on Home 92.2 FM. Malayalida, brought to you by Keranova Restaurant. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
2: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
3: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859.
2: That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.
0: Mid morning with Nitya.
5: Yes, welcome back to Mid Morning with Nithya on Home 92.2 FM. നിങ്ങള് മിഡ് മോർണിംഗ് നിത്യ വിത്ത് നിത്യ എന്ന ഈ ഷോ കണ്ടിന്യൂ ചെയ്ത് കേട്ടു തുടങ്ങുമ്പോൾ ഇപ്പോൾ ഒരുപാട് പേര് കേൾക്കുന്നുണ്ടല്ലോ. സോ അക്കൗണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിൽ സംശയങ്ങൾ ഉണ്ടാവും. പല ആൾക്കാരും ഒരു ദിവസം ജോലി കഴിഞ്ഞ് വൈകുന്നേരത്ത് വീട്ടിലേക്ക് പോകുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ തല പുകച്ചിട്ടാണ് വീട്ടിലേക്ക് എത്തുന്നത്. പിന്നെ അവരുടെ ഒരു ദിവസം പോയി. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും മാറ്റി വെക്കേണ്ട. നിങ്ങൾക്കതൊരു ചോദ്യത്തിലൂടെയോ അല്ലെങ്കിൽ നിങ്ങൾക്കൊന്ന് കോളിലൂടെയോ ഞങ്ങളിവിടെ ജോയിൻ ചെയ്യാം. യെസ്, ഇന്ന് ഡോമിനൻ്റ് അക്കൗണ്ടിംഗ് ആൻഡ് ബുക്ക് കീപ്പിംഗ് എന്ന കമ്പനിയുടെ ഫൗണ്ടർ ആൻഡ് സിഇഒ മിസ്റ്റർ കൃഷ്ണകുമാർ, അതോടൊപ്പം അവിടുത്തെ മാനേജർ മിസ്റ്റർ അരുൺ, രണ്ടുപേരും നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ വീണ്ടും ഞാൻ വെൽക്കം ചെയ്യുന്നില്ല. നമ്മൾ അടുത്തൊരു പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. കാരണം സ്ഥാപനങ്ങൾക്കായിട്ട് വളരെ അനുയോജ്യമായിട്ടുള്ള അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ തിരഞ്ഞെടുക്കാറുണ്ടല്ലോ പല കമ്പനികളും. അത്തരത്തിൽ ഇങ്ങനെ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ തിരഞ്ഞെടുക്കുമ്പോൾ പ്രധാനമായും എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്? അതിനെക്കുറിച്ചാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഇപ്പോൾ എനിക്ക് അറിയാനുള്ളത് സർ.
6: ഒരു കമ്പനിയുടെ സോഫ്റ്റ്വെയർ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ പ്രധാനം കമ്പനിയുടെ സ്വഭാവം, എന്ത് തരത്തിലുള്ള ബിസിനസ് ആണ് ചെയ്യുന്നത് എന്നുള്ളത്. രണ്ടാമത് കമ്പനിയുടെ ഒരു സൈസ്, ഒരു SME ആണോ അല്ലെങ്കിൽ വലിയ സ്കെയിലുള്ള ഒരു കമ്പനിയാണോ, ഏത് സോഫ്റ്റ്വെയർ ആണ് അവർക്ക് അഡാപ്റ്റബിൾ എന്നുള്ളത് അത് നമ്മൾ അഷറിയേണ്ട ഒരു കാര്യമാണ്. പിന്നെ VAT കംപ്ലയൻസ്, CT റിപ്പോർട്ട്സ്, പിന്നെ പുതുതായിട്ട് 2027 മുതൽ പുതുതായിട്ട് വരുന്ന ഇ-ഇൻവോയ്സിങ്ങിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന സോഫ്റ്റ്വെയർ ആണോ എന്നുള്ളത് വളരെ ഒരു മേജർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഒരു പുതിയൊരു സോഫ്റ്റ്വെയറിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നത്.
5: ഇപ്പൊ
6: ഇതിനകത്ത് തന്നെ ഒരു ഞങ്ങൾ ഒരു സോഫ്റ്റ്വെയർ പ്രൊവൈഡേഴ്സ് ആണ്. ഞങ്ങൾ ചീപ്പസ്റ്റ് ആൻഡ് ബെസ്റ്റ് എന്ന് പറയാൻ നമുക്ക് ഇ ഇൻവോയ്സിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്നത് ടാലി ഒരു പ്രൊവൈഡർ സോഫ്റ്റ്വെയർ ആണ്. അത് ഞങ്ങൾ ഓതറൈസ്ഡ് പാർട്ണറാണ്. അതുപോലെ ഒരുപാട് സോഫ്റ്റ്വെയർസ് ഉണ്ട്. ഈ ഒരു കമ്പനിയുടെ ഒരു എന്താണ് ഒരു കമ്പനിയുടെ സ്വഭാവം അനുസരിച്ചിട്ടും വോളിയം അനുസരിച്ചിട്ടും ഒരു സോഫ്റ്റ്വെയർ സെലക്ട് ചെയ്യണം. അതോടൊപ്പം തന്നെ റെഗുലേറ്ററി ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഫുൾഫിൽ ചെയ്യുന്നതും ആയിരിക്കണം ഈ സോഫ്റ്റ്വെയർ.
5: എല്ലാവർക്കും ഒരുപോലെ ചൂസ് ചെയ്യാൻ സാധിക്കില്ല. കമ്പനിയുടെ സ്വഭാവം അനുസരിച്ച് മാത്രമേ ചൂസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ UAE കോർപ്പറേറ്റ് ടാക്സും അതുപോലെ VAT കംപ്ലയൻസും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങളാണ് അതെല്ലാം. അപ്പൊ അതിലിപ്പോ UAE കോർപ്പറേറ്റ് ടാക്സിന്റെ ആ നിയമപ്രകാരം കമ്പനികൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ഡെഡ് ലൈൻസ് എന്തൊക്കെയാണെന്ന് അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്.
7: തീർച്ചയായും നിത്യ, നിലവിൽ നമ്മുടെ UAE കോർപ്പറേറ്റ് ടാക്സ് 2023 ശേഷം ഇംപ്ലിമെന്റേഷൻ ശേഷം നമുക്ക് രണ്ട് പ്രധാനപ്പെട്ട ഡ്യൂ ഡേറ്റ്സ് ആണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്നാമത്തെ, നമ്മൾ സ്ഥാപനം തുടങ്ങുമ്പോൾ നമ്മൾ LLC ആണെന്നുണ്ടെങ്കിൽ വിത്തിൻ 3 months ഓഫ് സ്റ്റാർട്ടിംഗ് ദി ബിസിനസ് വി ഷുഡ് രജിസ്റ്റർ ദി കോർപ്പറേറ്റ് ടാക്സ് രജിസ്ട്രേഷൻ. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത്, നമ്മൾ രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫിനാൻഷ്യൽ എൻഡ് ചെയ്തതിന് ശേഷം 9 മാസത്തിനുള്ളിൽ തന്നെ നമ്മൾ റിട്ടേൺസ് ഫയൽ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതായത് ഒട്ടുമിക്ക സ്ഥാപനങ്ങളിൽ ഫിനാൻഷ്യൽ എൻഡ് ചെയ്യുന്നത് ഡിസംബറിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 30 September നമ്മൾ റിട്ടേൺസ് ഫയൽ ചെയ്തിട്ടുണ്ടാവുക, അത് ഉറപ്പ് വരുത്തുക, അത് പ്രോപ്പറായിട്ട് ഫയൽ ചെയ്തിട്ടുണ്ടായിരിക്കണം എന്ന് ഈ രണ്ട് ഡ്യൂ ഡേറ്റ്സ് ആണ് പ്രധാനമായിട്ടുള്ള നമ്മൾ ശ്രദ്ധിക്കാൻ ഡ്യൂ ഡേറ്റ്സ്. പിന്നെ നമുക്ക് അഡീഷണൽ ഇൻഫർമേഷൻ FT ഭാഗം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ റിക്വയർമെന്റ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും നമ്മൾ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മുടെ സൈറ്റും കാര്യങ്ങളും ചെക്ക് ചെയ്തിട്ട് അങ്ങനെ ആ റിക്വയർമെന്റ്സ് കൂടി നമ്മൾ ഫുൾഫിൽ ചെയ്ത്
5: കൊടുക്കുക.
7: ബേസിക് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൽ.
5: ഓക്കെ, അതുപോലെ ഇപ്പോൾ ഒരു ബിസിനസ് ഇപ്പോൾ ലോസ് ആകാം അല്ലെങ്കിൽ നല്ലതാകാം. അപ്പം നമ്മൾ തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഒന്നും അറിയാൻ പറ്റില്ല എന്തോട്ട് എങ്ങനെയാണ് പോകാന്നുള്ളത്. ഇപ്പോൾ ലോസ് ആണെങ്കിലോ അല്ലെങ്കിൽ ഇപ്പോൾ ടാക്സ് ലിമിറ്റിന് താഴെയാണെങ്കിലോ ഈ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതുണ്ടോ?
7: വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് നിത്യ ഇത്. കാരണം ഒരുപാട് പേര് തെറ്റിദ്ധരിക്കുന്ന ഒരു ഏരിയ ആണ്, നമ്മൾ ലോസിലല്ലേ അല്ലെങ്കിൽ നമുക്ക് റവന്യൂ ഇല്ലല്ലോ, അപ്പൊ നമ്മൾ എന്തിനാണ് റിട്ടേൺ ഫയൽ ചെയ്യുന്നത്, ഇങ്ങനെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് നമ്മളോട്. പക്ഷെ അങ്ങനെയല്ല, അതിന്റെ ഒരു നമ്മൾ എഫ് ടി എ നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്ത പ്രകാരം നിങ്ങൾക്ക് റവന്യൂ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, ലാഭത്തിലാണെങ്കിലും നഷ്ടത്തിലാണെങ്കിലും, നിങ്ങളുടെ സ്ഥാപനം റണ്ണിങ് ആണെന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾ ഇന്റിമേറ്റ് ചെയ്യും, അത് റിട്ടേൺ ഫയൽ ചെയ്യും. ഇനി സീറോ ആണെങ്കിൽ നിങ്ങൾ സീറോ വെച്ച് ഫയൽ ചെയ്യും. അതായത് നമുക്ക് എസ് ബി ആർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, വിഷണറി ലീഡേഴ്സ് സ്മാൾ ബിസിനസ് റിലീഫ്. റവന്യൂ കുറവാണെങ്കിൽ നിങ്ങൾ അതിൽ ഫയൽ ചെയ്യും, ഡിസ്ക്ലോസ് ചെയ്യുക എന്നുള്ളതാണ് ബേസിക് ആയിട്ടുള്ള കാര്യം. അപ്പോ ലോസ് ആണെങ്കിലും പ്രോഫിറ്റ് ആണെങ്കിലും ആ ഒബ്ലിഗേഷൻ കംപ്ലൈ ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഫൈൻ വരും.
5: അത് ഒഴിവാക്കാൻ
7: തീർച്ചയായിട്ടും ഇത്
5: ഓർത്തുവെക്കണമെന്നേയുള്ളൂ. ഓക്കെ, അതുപോലെ ഇപ്പൊ സർ, ബിസിനസ്സുകൾ ഈ വാറ്റ് ഫയലിംഗ് നടത്തുമ്പോൾ സാധാരണയായിട്ട് വരുത്തുന്ന പ്രധാന കോമൺ മിസ്റ്റേക്സ് എന്തൊക്കെയാണെന്ന് അറിഞ്ഞക്കൊള്ളാന്നുണ്ട്.
8: സാധാരണ പുതിയ അല്ലെങ്കിൽ ചെയ്തു തുടങ്ങുന്ന കമ്പനികൾ വാറ്റ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ അവർ സെയിൽസിന്റെ കാറ്റഗറി, സെയിൽസിൽ തന്നെ മൂന്ന് കാറ്റഗറീസ് ഉണ്ട്. നോർമൽ ടാക്സബിൾ സെയിൽസ് ഉണ്ട്, സീറോ റേറ്റഡ് ഉണ്ട്, എക്സംപ്റ്റഡ് ഉണ്ട്. അപ്പൊ ഇതെല്ലാം കറക്റ്റായിട്ട് അതായത് ഫീൽഡുകളിൽ കറക്റ്റായിട്ട് ഫില്ല് ചെയ്തില്ലെങ്കിൽ നമുക്ക് അതിനൊരു ഫൈൻ വരാം. അത് വീണ്ടും നമ്മൾ എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ വീണ്ടും ചെയ്യുകയാണെങ്കിൽ വീണ്ടും നമ്മൾ അത് കറക്റ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്യുന്നതിനൊരു ഫൈൻ ഉണ്ട്. അപ്പൊ ഇതെല്ലാം ബേസിക്കലി ഇതിന് വരുന്ന ഒരു ഇതാണ്. പിന്നെ അതിനകത്ത് തന്നെ ആർ സി എം, റിവേഴ്സ് ചാർജ് മെക്കാനിസം എന്നൊരു ടേം ഉണ്ട്. പിന്നെ ക്രെഡിറ്റ് നോട്ട്, ഡെബിറ്റ് നോട്ട്, ഇതിന്റെ എല്ലാം ട്രീറ്റ്മെന്റ് എല്ലാം പ്രോപ്പറായിട്ട് അസൈൻ ചെയ്ത് കറക്റ്റായിട്ട് റിട്ടേൺ സബ്മിറ്റ് ചെയ്യുക എന്നുള്ളത് ആണ് സാധാരണ. അത് ചെയ്യാതെ വരുന്നതാണ് സാധാരണ എസ് എം എസിലും അല്ലെങ്കിൽ ഒരുവിധം കമ്പനികളിലും ഞങ്ങൾ കണ്ടുവരുന്നത്.
5: ഓക്കെ,
8: അപ്പൊ അത് ഞങ്ങളൊരു ആസ് എ റെസ്പോൺസിബിൾ ഒരു കമ്പനി എന്ന നിലയ്ക്ക് ഡോമിനന്റ് സൈഡിൽ നിന്ന് ഞങ്ങൾ ഇതിന് ഒരു പ്രോപ്പർ സപ്പോർട്ട്, വാലിഡേഷൻ, ഇതെല്ലാം ഞങ്ങൾ ഉറപ്പുവരുത്തുന്നു.
5: ഓക്കെ സർ, ഇപ്പോ നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേര് കാണും, അവർക്കും ഒരുപക്ഷെ നേരിട്ട് ഇപ്പൊ വിളിക്കാനോ അല്ലെങ്കിൽ ഒരു മെസ്സേജ് അയക്കാനോ പറ്റിയെന്ന് വരില്ല അറ്റ് റൈറ്റ് ടൈം, ചിലപ്പോ ഡ്രൈവിംഗിലായിരിക്കാം. എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പോ സോഷ്യൽ മീഡിയ ഒക്കെ ഇത്രയും വ്യാപകമായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഡോമിനന്റിനെ നമ്മൾ എങ്ങനെയാണെന്ന് കോൺടാക്ട് ചെയ്യേണ്ടത്, ഏതൊക്കെ വഴികളാണ് അതിനുള്ളത്?
8: തീർച്ചയായും ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവായിട്ട് തന്നെ ഉണ്ട്. അപ്പൊ ഡോമിനന്റ് അക്കൗണ്ടിംഗ് ആൻഡ് ബുക്ക് കീപ്പിംഗ് എന്ന് ഇൻസ്റ്റയിൽ സെർച്ച് ചെയ്താൽ ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ ഇമെയിൽ ചെയ്യാം, ഹലോ അറ്റ് ഡോമിനന്റ് ഗ്രൂപ്പ് ഡോട്ട് എം ഇ, ഇതിൽ വേണമെങ്കിൽ അവർക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം.
5: ഓക്കെ, അതോടൊപ്പം തന്നെ ഒരു കോൺടാക്ട് നമ്പർ ഉണ്ടെങ്കിൽ ഈസി ആയിരുന്നു.
8: തീർച്ചയായിട്ടും 0529269710 എന്ന നമ്പറിൽ തീർച്ചയായിട്ടും എപ്പോഴും അവർക്ക് കോൺടാക്ട്
5: ചെയ്യാം. അപ്പൊ സോഷ്യൽ മീഡിയ ഉണ്ട്, അതുപോലെ തന്നെ ഒരു ഇമെയിൽ അയച്ചും നിങ്ങൾക്ക് വിവരങ്ങൾ അന്വേഷിക്കാം. അത് മാത്രമല്ല, ഡോമിനന്റ് അക്കൗണ്ടിംഗ് ആൻഡ് ബുക്ക് കീപ്പിംഗിനെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ 0529269710 എന്ന നമ്പറിലേക്ക്. നമുക്കൊരു ചെറിയ ബ്രേക്കിന് ശേഷം വീണ്ടും തിരികെ എത്താം. ചോദ്യങ്ങൾ അയക്കാൻ നിങ്ങൾ മറക്കണ്ട, കാരണം ഇതൊരു റൈറ്റ് ടൈമാണ്. പിന്നീട് അയ്യോ എനിക്ക് ചെയ്യാൻ പറ്റിയില്ലല്ലോ നിത്യ, അവരോടൊന്ന് ചോദിക്കാമോ എന്നൊക്കെ പറഞ്ഞ നമ്പർ തരാം. പക്ഷേ ഇപ്പോൾ ഈ ഒരു പോയിന്റിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഒന്നുകിൽ വിളിക്കാം അല്ലെങ്കിൽ വാട്സ്ആപ്പിൽ മെസ്സേജ് അയക്കാം 0558529220 എന്ന നമ്പറിലേക്ക്.
4: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഈസ് എ ഫീലിംഗ്. ഹോം FM പ്രസന്റ്സ് തമിഴ് സോങ് ഓഫ് ദി ആർ. തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ ആർ എസ് അഗതിർ ബിൽഡിംഗ് അൽവൻകുൽ പർത്തുബായ്.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam ini ningalkkum swandam.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.
6: You are listening.

0: Mid Morning with Nitya.
1: Yes, welcome back to Mid Morning with Nitya. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഹോം 92.2 FM ആണ്. ഹോം ഈസ് ഓൾവേസ് എ ഫീലിംഗ്. യെസ്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളിങ്ങനെ സാധാരണ ജീവിതം നയിച്ചു പോയാൽ പോരെ, നമ്മുടെ ബിസിനസ്സും അതുപോലെ തന്നെ ഏറ്റവും ഹൈലെത്തണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ച് ഇന്ന് സംസാരിക്കാൻ ഡോമിനന്റ് അക്കൗണ്ടിംഗ് ആൻഡ് ബുക്ക് കീപ്പിംഗ് എന്ന കമ്പനിയുടെ ഫൗണ്ടർ ആൻഡ് സിഇഒ മിസ്റ്റർ കൃഷ്ണകുമാർ, അതോടൊപ്പം അവിടുത്തെ മാനേജർ മിസ്റ്റർ അരുൺ എന്നിവരാണ് നമ്മുടെ കൂടെയുള്ള ഗസ്റ്റ്. അപ്പോൾ തീർച്ചയായിട്ടും ഇരുവരോടും ഇനി വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഈ നമ്മൾ നേരത്തെ കോർപ്പറേറ്റ് ടാക്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം കൂടെ എനിക്ക് ചോദിക്കാനുണ്ടായിരുന്നു. അതുപോലെ സാർ, ഒരു വളരെ മെയിൻ പോയിന്റ് നിത്യ എനിക്ക് ഇന്ന് ഇപ്പോൾ കയറുമ്പോൾ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയണമെന്നും കൂടെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് ചോദ്യത്തിന് മുമ്പേ അതിലേക്ക് എത്താന്ന് വിചാരിച്ചത്. പറയൂ സാർ.
2: യെസ്, അതായത് ഈ മാസം ഇപ്പോൾ സെപ്റ്റംബർ 30 എന്ന് പറയുന്നത് സി ടി റിട്ടേൺ ഫയലിംഗിന്റെ ലാസ്റ്റ് ഡേറ്റ് ആണ്.
1: ഓക്കെ.
2: അപ്പോൾ ഇതുപോലെ സബ്മിറ്റ് ചെയ്യാൻ ഒരുപാട് പേര് പെൻഡിംഗ് ഉണ്ടാകും, അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് അവർക്കും ഉണ്ടാകും. അവർക്ക് തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. അതോടൊപ്പം തന്നെ യുഎയിലുള്ള ഒരു ഈ ഒരു സ്പെഷ്യൽ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് പലർക്കും ചിലപ്പോൾ ഇപ്പോഴത്തെ ഒരു ഫീ അവർക്ക് അഫോർഡബിൾ ആകുന്ന ഒരു സിറ്റുവേഷൻ അല്ലായിരിക്കും. അങ്ങനെ ഒരു ഇതിൽ ഞങ്ങളൊരു ആസ് എ ഒരു കമ്മിറ്റ്മെൻറ്റ് കമ്പനി എന്നുള്ള നിലയ്ക്ക് ഞങ്ങളൊരു വളരെ ഫീസിബിൾ ആയിട്ടുള്ള ഒരു കൺസിഡറബിൾ ആയിട്ടുള്ള ഒരു റേറ്റിൽ ഞങ്ങൾ ഈ സീറ്റ് റിട്ടേൺ സബ്മിറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വളരെ ഡിപ്പെൻസ് അപ്പോൺ അവരുടെ കണ്ടീഷൻ അനുസരിച്ച് ഞങ്ങളത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതൊരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് എന്നുള്ള നിലയ്ക്കാണ് ഞങ്ങൾ ആ ഒരു വാല്യൂ ഞങ്ങൾ വാല്യൂ ആയിട്ടായിട്ട് അത് ചെയ്യുന്നത്.
1: ഓക്കെ. അപ്പോൾ ആ ഒരു മീൻസ് ആ റേറ്റിൽ നോക്കിയിട്ട് ഏതെങ്കിലും ഡേറ്റ് വരെ മാത്രമേ ഉള്ളൂ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ?
2: ഇല്ല, സെപ്റ്റംബർ 30 ആണല്ലോ ലാസ്റ്റ് ഡേറ്റ്. അതുവരെ ഞങ്ങൾ അത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്.
1: എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് അത് വലിയ ആശ്വാസമായിരിക്കും.
2: അവർക്ക് കോൺടാക്ട് ചെയ്യാൻ ഞങ്ങൾ ഈ പറഞ്ഞ
1: ഓക്കെ എന്തായാലും വിളിക്കാം. ഇപ്പോൾ തന്നെ 0529269710 എന്ന നമ്പറിലേക്ക്. ഇപ്പോൾ സാർ പറഞ്ഞ പോലെ സെപ്റ്റംബർ 30 ഇവർ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഡോമിനന്റ് അക്കൗണ്ടിംഗ് ആൻഡ് ബുക്ക് കീപ്പിംഗിനെ കോൺടാക്ട് ചെയ്യുന്ന നമ്പർ ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക്. 0529269710. സാർ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡോമിനന്റ് അക്കൗണ്ടിംഗ് ആൻഡ് ബുക്ക് കീപ്പിംഗിന്റെ ആ പേര് അങ്ങനെ തന്നെ നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻസ്റ്റാഗ്രാമിലും ഈസ് അവൈലബിൾ. ഓക്കെ സാർ, അതുപോലെ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ കോർപ്പറേറ്റ് ടാക്സിന്റെ ഫയലിംഗ് വൈകിയാൽ FT ഈടാക്കുന്ന ഫൈൻ, എപ്പോഴും നമ്മൾ പെനാലിറ്റീസ് ആണെങ്കിലും ഫൈനെ കുറിച്ചാണെങ്കിലും ഈച്ച് ആൻഡ് എവറി മൊമെന്റ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. ഇന്ന് റോഡിലേക്ക് ഇറങ്ങിയാൽ തന്നെ അപ്പോൾ ഇതുപോലുള്ള വലിയ വലിയ കാര്യങ്ങളിൽ എത്രത്തോളം ഫൈൻ വരും എന്ന് അറിയാത്ത എത്രയോ ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടി ഇതൊന്ന് പറഞ്ഞുതരാമോ?
3: തീർച്ചയായും. ഇപ്പോൾ കൃഷ്ണ സാർ പറഞ്ഞ പോലെ തന്നെ സെപ്റ്റംബർ 30 ഡ്യൂ ഡേറ്റ് എന്ന് നമ്മൾ ലിസണേഴ്സിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. അപ്പോൾ ഈ സെപ്റ്റംബർ 30 കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നതാണ് ഫൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അപ്പോൾ സെപ്റ്റംബർ 30 വരുന്ന ഓരോ മന്ത് പെർ മന്ത് ഒരു പാർട്ട് തേറോ 500 per month ആണ് പെനാൽറ്റി പോയിരുന്നത്. അതൊരു 12 കഴിഞ്ഞ നെക്സ്റ്റ് 13 ഓൺവേർഡ്സ് ഡബിൾ 1000 per month ആണ് നിലവിൽ ഫൈൻ വരുന്നത്.
1: ഓക്കെ.
3: പിന്നെ ഈ ഫൈൻ 500,000 എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കൊറോണ സമയത്ത് പറഞ്ഞ പോലെ ഭയം വേണ്ട, ജാഗ്രത മതി. അപ്പോ ഇതൊരു 1 ഒക്കെ കഴിഞ്ഞിട്ട് നമ്മളിത് റീകൾട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കൊരു വലിയ ഫൈൻ ആണ് അത്. 6,000 അടുത്ത് നമ്മുടെ ഫൈൻ വന്നെടുക്കാം. നമുക്കത് വേവ് ഫൈൻ ഓപ്ഷൻ ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ ബെറ്റർ സെപ്റ്റംബർ 30 മുന്നേ തന്നെ, ബെറ്റർ അല്ല മാൻഡേറ്ററി ആയിട്ട് മുമ്പ് തന്നെ നിങ്ങൾ ഫയൽ ചെയ്യുന്ന ഉറപ്പുവരുത്തുക. എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ഞങ്ങൾ കോൺടാക്ട് ചെയ്യാം. ഞങ്ങൾ ഫുള്ളി ഓക്യുപൈഡ് ആണ്, ഫുള്ളി ഹെൽപ്പ് ചെയ്യാൻ ഞങ്ങൾ റെഡിയാണ്.
1: തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ എല്ലാവരും മിണ്ടാതിരുന്ന് വലിയ ഫൈൻ വരുമ്പോൾ പിന്നെ ആ സമയത്ത് കിടന്ന് ഓടിയിട്ട് ഒരു കാര്യമില്ല. ഇത്തരത്തിൽ നിങ്ങളെപ്പോലുള്ള സ്ഥാപനങ്ങളിൽ അവരെ ഹെൽപ്പ് ചെയ്യാൻ എപ്പോഴും റെഡിയാണ്. ആ സാഹചര്യങ്ങളെ ഇവർ ഉപയോഗിക്കുന്നില്ല എന്നുള്ളിടത്താണ് ഏറ്റവും വലിയൊരു പ്രശ്നം വരുന്നത്. ഇപ്പൊ തന്നെ ഞാൻ തന്നെ ഞെട്ടിപ്പോയി. സ്റ്റാർട്ടിംഗ് തന്നെ 500 dirhams ആണ്, പിന്നെ 500 വെച്ച് കൂടി 1000 പോയി കഴിഞ്ഞ് പിന്നെ ഒരു വർഷം കഴിഞ്ഞാൽ ഇത്രയും വലിയൊരു എമൗണ്ടിലേക്ക് എത്തുമ്പോൾ എന്തുകൊണ്ട് ഈ ഒരു സിമ്പിൾ കാര്യം ഡോമിനന്റ് പോലുള്ള കമ്പനികളെ വിളിച്ച് അത് ക്ലിയർ ആക്കി പൊക്കിവിടാം അല്ലേ? അതായത് നമ്മളിപ്പോൾ ട്രൈ ചെയ്യാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം വരുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ യുഎയിൽ നടപ്പിലാക്കാൻ പോകുന്ന, ഞാൻ ഈ നേരത്തെ പറഞ്ഞു ക്വസ്റ്റ്യൻ നിങ്ങളോട് എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കണം എന്ന് കരുതിയപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ വന്ന ആദ്യത്തെ ഒരു വേർഡാണ് ഈ ഇൻവോയ്സിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ശരിക്കും ആക്ച്വലി എന്താണ് ഈ ഇൻവോയ്സിംഗ് സിസ്റ്റം? ഇത് എന്ന് മുതലാണ് മാൻഡേറ്ററി ആകാൻ പോകുന്നത്?
2: ഈ ഇൻവോയ്സിംഗ് 2027 January മുതലാണ് യുഎയിൽ വരുന്നത്. അതിന്റെ പ്രൈമറി സ്റ്റെപ്സ് എല്ലാ കമ്പനികളും ഇപ്പോഴും തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അടുത്ത ഒക്ടോബർ മുതൽ സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്.
1: ഓക്കെ.
2: ഈ ഇൻവോയ്സിംഗ് ഇലക്ട്രോണിക് ഇൻവോയ്സ് എന്നുള്ള ഒരു വ്യത്യാസം മാത്രമാണ് ഉള്ളത്. പക്ഷേ അത് നമ്മൾ ഓരോ കമ്പനിയും ഇൻവോയ്സ് ചെയ്യുമ്പോൾ തന്നെ ഗവൺമെന്റ് പോർട്ടലിൽ അതിന്റെ ഒരു ഡീറ്റെയിൽസ് അപ്ലോഡ് ആകുന്നുണ്ട്. അതിന്റെ ഗവൺമെന്റ് അതിന്റെ അപ്ഡേറ്റ് കിട്ടുന്നുണ്ട്.
1: അപ്പോൾ
2: ഫർദർ മേ ബി വാറ്റ് റിട്ടേൺ അതുപോലുള്ള റിട്ടേൺ ഫയലിംഗിന് ഈ ഒരു ഡേറ്റ നമുക്ക് അത് വെച്ച് യൂസ് ചെയ്യാനും
1: പറ്റും. ഈ പഴയ
3: അതുപോലെ തന്നെ ഇതിൽ എനിക്ക് ആഡ് ഓൺ ചെയ്യുന്ന ഒരു പോയിന്റ്, പ്രത്യേകിച്ച് നമ്മുടെ ലിസണേഴ്സിന് അത് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ സിംപ്ലിഫൈ ചെയ്ത് പറയാം. നിങ്ങൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ റവന്യൂ എത്രയാണെന്നുള്ളതാണ്. രണ്ട് ഫേസ് ആയിട്ടാണ് നിലവിൽ ഈ ഇൻവോയ്സ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. 50 million മുകളിലുള്ള സ്ഥാപനങ്ങളും 50 മില്യണിന് താഴെയുള്ള സ്ഥാപനങ്ങളും. അപ്പൊ നിങ്ങളുടെ റവന്യൂ 50 മില്യൺ മുകളിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒക്ടോബർ 30 മുന്നേ തന്നെ ഒരു ASP-നെ അപ്പോയിന്റ് ചെയ്യണം.
1: ഒക്ടോബർ
3: 30 മുന്നേ ഈ ഇയർ.
1: ഓക്കെ,
3: പിന്നെ ജാനുവരി 1 ഓൺവേർഡ്സ് നിങ്ങൾ ഈ ഇൻവോയ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം.
1: ഓക്കെ ഓക്കെ.
3: ഇനി മാർച്ച് നിങ്ങളുടെ ടേൺ ഓവർ ലെസ് ദാൻ 50 മില്യൺ ആണെന്നുണ്ടെങ്കിൽ 31st March മുന്നേ നിങ്ങൾ ASP-നെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ജൂലൈ ഓൺവേർഡ്സ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും ഇൻവോയ്സ്. മാൻഡേറ്ററി ആണ് B2B and B2C. B2B ആണ് നിലവിലുള്ളത്, B2C ക്ക് അപ്ലൈ ആയിട്ടില്ല. പക്ഷേ B2B മാൻഡേറ്ററി നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കണം.
1: അപ്പോൾ രണ്ട് ഫേസിലാണ്. ഓക്കേ, ആദ്യത്തെ ഫേസിലാണ് ഒക്ടോബർ 30th വരുന്നത്. സെക്കൻഡ് ഫേസ് എന്ന് പറയുമ്പോൾ മാർച്ച് 31st. ഓക്കേ, അതാണ് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഓക്കേ,
2: അപ്പൊ ഇതിൽ ഇലക്ട്രോണിക് ഇൻവോയ്സ് എന്ന് പറഞ്ഞതിനോടൊപ്പം തന്നെ പ്രധാന കാര്യം സോഫ്റ്റ്വെയർ ആണ്. ഈ നമ്മുടെ ഇരിക്കുന്ന സോഫ്റ്റ്വെയർ എത്രത്തോളം ഈ ഒരു ഇൻവോയ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലാണോ എന്നുള്ളത് നമ്മൾ പ്രധാനമായിട്ട് ആദ്യം ചെക്ക് ചെയ്യേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മുടെ അതിലോട്ട് തന്നെ സ്വിച്ച് ഓവർ ചെയ്യണം ആ ഒരു സോഫ്റ്റ്വെയറിലോട്ട്.
1: ഓക്കെ ഓക്കെ,
2: അതും പ്രധാനപ്പെട്ട ഒരു കാര്യം.
1: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും സാർ. ഇപ്പൊ നമ്മൾ പഴയ കാലത്താണെങ്കിൽ എന്താ പറയുക, പേപ്പർ ഇൻവോയ്സ് ഒക്കെ ആയിരുന്നല്ലോ. അപ്പൊ അതിൽ നിന്ന് ഇപ്പൊ ഈ ഇൻവോയ്സിംഗിലേക്ക് മാറുമ്പോൾ ഈ സാധാരണ ബിസിനസ്സുകളിൽ വരുന്ന പ്രധാന ആ ഒരു മാറ്റങ്ങൾ, ചേഞ്ചസ് അതെന്തൊക്കെയായിരിക്കും?
3: നിലവിൽ നമ്മൾ ഇലക്ട്രോണിക് ഇൻവോയ്സ് ഇലക്ട്രോണിക് ഇൻവോയ്സിലേക്ക് വരുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഗവൺമെന്റ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന കുറച്ച് മാൻഡേറ്ററി ഫീൽഡ്സ് ഉണ്ട്, അതെല്ലാം ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. 52 ഫീൽഡ്സ് പറയുന്നുണ്ട്, അതെല്ലാം ഇൻക്ലൂഡ് ചെയ്യണം. പിന്നെ പേപ്പറിൽ നമ്മൾ പലരും ചെയ്യുന്നത് ഒരു പേപ്പറിൽ നമ്മളൊരു വൗച്ചർ അടിച്ചുണ്ടാക്കി അതിൽ ചുമ്മാ ഒരു കസ്റ്റമറുടെ പേര് പോലും ഇല്ല, ജസ്റ്റ് എഴുതി കൊടുക്കുന്നതാണ് പലരും കണ്ടിട്ടുള്ളത്. അതൊരിക്കലും ഒരു പ്രോപ്പർ രീതിയല്ല.
1: അപ്പൊ
3: അത് നമ്മൾ ഗവൺമെന്റ് അനുശാസിക്കുന്ന പ്രകാരമുള്ള റൂൾസ് ഫോളോ ചെയ്തിട്ട് തന്നെ ഈ ഇൻവോയ്സിലേക്ക്
1: മാറുക.
3: ഇതാണ് ഇൻവോയ്സിന് വരുന്ന ഏറ്റവും വലിയ ചേഞ്ച്. മാത്രമല്ല നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻവോയ്സ് കോപ്പി അത് ഗവൺമെന്റ് ഒരു ഇന്റഗ്രേഷൻ ടൂൾ ഉണ്ട്, അത് പ്രകാരം അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം.
1: അപ്പൊ
3: അത് അവർ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള ആ ഒരു ഫീൽഡ് കംപ്ലൈ ചെയ്യുന്ന ഉറപ്പുവരുത്തുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞങ്ങൾ കോൺടാക്ട്
1: ചെയ്താൽ മാത്രം മതി. ഇപ്പോഴും ഇപ്പൊ ഈ ഇൻവോയ്സിംഗ് എന്ന് പറയുന്ന സാധനം മീൻസ് അങ്ങോട്ട് എല്ലാവരിലേക്കും എത്തപ്പെട്ടിട്ടില്ല എന്ന് തോന്നുന്നു അല്ലെ?
3: ഇപ്പോഴും
1: ഈ പേപ്പർ ഇൻവോയ്സിംഗ് തന്നെയാണോ കൂടുതൽ കമ്പനികളും പ്രിഫർ ചെയ്യുന്നത്? മീൻസ് ഇതിന്റെ സാധ്യതകളെ കുറിച്ച് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു എങ്കിലും അതിലേക്ക് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്, കംപ്ലീറ്റ്ലി മാറിയിട്ടില്ല. അപ്പോ ഈ പേപ്പർ ഇൻവോയ്സിംഗ് തന്നെയാണോ ഇപ്പോഴും നടക്കുന്നത്? മറ്റെന്തെങ്കിലും സംവിധാനങ്ങൾ ഉണ്ടോ?
2: ഒരുപാട് കമ്പനികൾ ഇപ്പോഴും ഈ പേപ്പർ ഇൻവോയ്സ് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ ഈ ഒരു 2027 ഈ യുഎയുടെ ഒരു മാർക്കറ്റിൽ വളരെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു ചേഞ്ചസ് ആണ് ഇതിൽ വരുന്നത്. അപ്പൊ ആ ഒരു മാനുവൽ ഇൻവോയ്സിംഗിന്റെ ഒരു കാലം കഴിയുന്നു.
1: അപ്പൊ
2: നമ്മൾ എത്രത്തോളം അതുമായിട്ട് എത്രയും പെട്ടെന്ന് അഡാപ്റ്റ് ആകുന്നതാണ് ഓരോ കമ്പനികൾക്കും ലാസ്റ്റ് മൊമെന്റിലുള്ള റഷും ഒരു അൺസർട്ടനിറ്റിയും മേ ബി ഒരു ടെക്നിക്കൽ ഗ്ലിച്ചസ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എത്രയും പെട്ടെന്ന് അഡാപ്റ്റ് ആകുന്നതാണ് ഏറ്റവും ബെസ്റ്റ്.
1: ഓക്കെ, ഈ ഒരു AI കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും നമ്മൾ മാറേണ്ടതുണ്ട് അല്ലേ? ശരിക്കും പേപ്പർ ഇൻവോയ്സ് എന്ന് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നത് എത്രയോ കാലങ്ങളായിട്ട് ബിസിനസ് നടത്തുന്ന ആൾക്കാർ ഇതെല്ലാം എങ്ങനെ കീപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഏതെങ്കിലും വർഷങ്ങളിൽ ഏതെങ്കിലും ഒരു കാര്യം നമുക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ എത്രമാത്രം ബുദ്ധിമുട്ടുന്നു, എത്ര പേര് ബുദ്ധിമുട്ടുന്നു അല്ലേ? അങ്ങനെ ആയിരിക്കുമല്ലോ അല്ലേ? ഈ ഇലക്ട്രോണിക് വരുമ്പോൾ തന്നെ അതിലൊരു ചേഞ്ച്, ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് ആണ് സാർ പറഞ്ഞ പോലെ വരാൻ പോകുന്നത്. അതുപോലെ ഇപ്പം നമ്മൾ ഇപ്പം ഇൻവോയ്സിംഗിന്റെ കാര്യം പറഞ്ഞ പോലെ ഈ ഇൻവോയ്സിംഗ് സിസ്റ്റത്തിലേക്ക് മാറാൻ കമ്പനികൾ ഇപ്പൊ തന്നെ ചെയ്യേണ്ട പ്രിപ്പറേഷൻസിനെ കുറിച്ച് കൂടി ഒന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത ബ്രേക്കിലേക്ക് കടക്കാം.
3: ഇപ്പൊ നമ്മൾ പ്രധാനമായിട്ട് 3 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഫസ്റ്റ്, നമ്മൾ ശ്രദ്ധിക്കേണ്ട ബിസിനസ് സ്വയം അസസ് ചെയ്യുക നമ്മൾ തന്നെ. കാരണം നമ്മൾ, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞ പോലെ, നിങ്ങൾ ടേൺ ഓവർ എത്രയാണ്, 50 മില്യൺ മുകളിലാണോ താഴെയാണോ, നിങ്ങളെ B2B ട്രാൻസാക്ഷൻ ആണോ കൂടുതൽ, B2C ട്രാൻസാക്ഷൻ ആണോ, അതിനനുസരിച്ച് വേണം നിങ്ങൾ പ്ലാനിംഗ് സ്റ്റേജിലേക്ക് കടക്കാൻ.
1: ഇപ്പൊ
3: ഫസ്റ്റ് പ്രൈമറിലി പ്ലാൻ ചെയ്യുക നിങ്ങൾ ബിസിനസ് ഇൻവോയ്സിന് വേണ്ടി എങ്ങനെ പ്രിപ്പയർഡ് ആവാന്നുള്ളത്.
1: സെക്കൻഡ്,
3: സോഫ്റ്റ്വെയർ. സാർ പറഞ്ഞ പോലെ തന്നെ സോഫ്റ്റ്വെയർ ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണ് ഈ ഇൻവോയ്സിംഗിൽ. ഇൻവോയ്സിംഗ് ASP അപ്ലോഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസ് മാത്രം, ഇന്റഗ്രേഷൻ അപ്ലോഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസ് മാത്രം നമ്മൾ ചൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇപ്പൊ നിലവിൽ ടാലി, സോഹോ ആയിട്ടില്ല, ടാലി ആണ് നിലവിൽ എനിക്ക് ഞങ്ങൾ കണ്ടതിൽ കുറച്ച് ബെറ്റർ ആയിട്ട് കണ്ടത്. അത് ഒരുപാട് സോഫ്റ്റ്വെയർസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ബിസിനസ് അനുയോജ്യമായിട്ടുള്ള സോഫ്റ്റ്വെയർ ചൂസ് ചെയ്യുക. അതുപോലെ തന്നെ മൂന്നാമത്തത്, ഒരു ASP-നെ അപ്പോയിന്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പറഞ്ഞ 52 ഫീൽഡ്സ് അല്ലെങ്കിൽ ആ ഫീൽഡ് ഉള്ള ഡാറ്റ നിങ്ങളുടെ കയ്യിലുണ്ടോ.
1: നിങ്ങളുടെ
3: ചിലപ്പോൾ നിങ്ങളുടെ സപ്ലയറിന്റെ കുറച്ച് ഡീറ്റെയിൽസ് ഉണ്ടാവുള്ളൂ, കസ്റ്റമേഴ്സിന് കുറച്ച് ഡീറ്റെയിൽസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള ഡീറ്റെയിൽസ് കളക്ട്
1: ചെയ്യുക,
3: എന്നിട്ട് അത് കീപ്പ് ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾ ഇൻവോയ്സിംഗ് ലൈവ് ആകുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. ഡിലേ വരാതെ നിങ്ങൾക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റണം.
1: ഓക്കെ,
3: ഈ 3 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്,
1: പ്രധാനപ്പെട്ട നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, നമുക്ക് ചെറിയ ബ്രേക്ക് എടുക്കാം. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിൽ ഡൗട്ടായി മാറിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും ഡോമിനന്റ് അക്കൗണ്ടിംഗ് ആൻഡ് ബുക്ക്കീപ്പിനെ വിളിക്കാവുന്നതാണ്. വിളിക്കേണ്ട നമ്പർ 0529269710 എന്ന നമ്പറിലേക്ക് ഞങ്ങൾ ഉടനെ തിരികെ എത്താം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഹോം 92.2 FM-ൽ മിഡ് മോർണിംഗ് വിത്ത് നിത്യ.
0: You're listening to Home 92.2 FM. Home is a feeling.

0: പണ്ട് ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ദേവവും സാത്താനും തമ്മിലുള്ള ചൂതുകളിയാണ് നമ്മുടെയൊക്കെ ചിത്രം.
1: തിയേറ്ററുകൾ പൂരപ്പറമ്പാക്കി മാറ്റാൻ ആരാധകർ കാത്തിരുന്ന ചിത്രം.
2: രാജ്യവും കൊട്ടാരവും നഷ്ടപ്പെട്ട രാജാവ് തോൽക്കുന്നവരാരും തിരിച്ചറിയാത്ത
3: ദുൽഖർ സൽമാൻ നായകനായെത്തുന്ന പാൻ ഇന്ത്യൻ ബിഗ് ബഡ്ജറ്റ് ചിത്രം ഐ ആം ഗേ.
2: This is pure algorithm.
1: RDX എന്ന ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റിന് ശേഷം നഹാസ് ഹിദായത് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രം. ദുൽഖർ സൽമാനൊപ്പം ആന്റണി വഗീസ്, പെപ്പെ, കദർ, മിഷ്കിൻ, കയാടു ലോഹർ തുടങ്ങി പാൻ ഇന്ത്യൻ താരനിര അണിനിരക്കുന്നു.
2: ഗാംബ്ലിംഗിലായാലും ജീവിതത്തിലായാലും നമ്മൾ ഒരിക്കലും മറക്കരുതാത്തൊരു തത്വമുണ്ട്, നെവർ ഗിവ് അപ്പ്.
3: ത്രസിപ്പിക്കുന്ന സംഗീതവുമായി ജേക്സ് ബിജോയും.
1: ദുൽഖർ സൽമാനൊപ്പം ആന്റണി വഗീസ്, പെപ്പെ, കദർ, മിഷ്കിൻ, കയാടു ലോഹർ തുടങ്ങി പാൻ ഇന്ത്യൻ താരനിര അണിനിരക്കുന്നു.
2: ഗാംബ്ലിംഗിലായാലും ജീവിതത്തിലായാലും നമ്മൾ ഒരിക്കലും മറക്കരുതാത്ത

0: ഉള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
1: വരൂ നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മൺഡേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ.
2: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ. നമ്മൾ അവസാന നിമിഷങ്ങളിലേക്ക് പോകുമ്പോൾ ഇന്ന് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഡോമിനന്റ് അക്കൗണ്ടിംഗ് ആൻഡ് ബുക്ക് കീപ്പിംഗിൽ നിന്നും വളരെ വിശിഷ്ട വ്യക്തികളോടാണ്, മിസ്റ്റർ കൃഷ്ണകുമാർ ആൻഡ് മിസ്റ്റർ അരുൺ. സാർ, നമ്മൾ ലാസ്റ്റ് മിനിറ്റിലേക്ക് എത്തുമ്പോൾ എനിക്ക് ഇപ്പോൾ ചോദിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ പുതിയ ബിസിനസ് സെറ്റപ്പൊക്കെ പ്ലാൻ ചെയ്യുന്ന ആൾക്കാരുണ്ടാവല്ലോ, അവർ തുടക്കത്തിൽ തന്നെ ശ്രദ്ധിക്കേണ്ട ഫിനാൻഷ്യൽ റൂൾസിനെ കുറിച്ചാണ്, അതെന്തൊക്കെയാണെന്നൊന്ന് പറയാമോ?
3: തീർച്ചയായും തീർച്ചയായും. ഇപ്പോൾ നമ്മൾ ഈ ഷോ തുടങ്ങുമ്പോൾ തന്നെ നിത്യ വെച്ചിട്ടുണ്ടായിരുന്നു, ഈ ഷോ കഴിയുമ്പോൾ എനിക്ക് നിന്ന് എന്ത് കിട്ടും എന്നുള്ളത്. അപ്പോ നാളെ നിത്യ ഒരു കമ്പനി യു എൽ ഹോപ്പ്ഫുള്ളി തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിത്യ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് ഞാൻ പറയാം. അതാണ് ബേസിക് ആയിട്ടൊരു കാര്യം. ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങളൊരു ട്രേഡ് ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ 3 മന്ത്സിനുള്ളിൽ തന്നെ കോർപ്പറേറ്റ് ടാക്സ് രജിസ്ട്രേഷൻ, റെഗുലേറ്ററി കംപ്ലയൻസസ് ഉറപ്പ് വരുത്തുക. നിങ്ങളുടെ സെയിൽസ് 375,000 മോഡൽ നെക്സ്റ്റ് 12 മന്ത്സ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ വാറ്റ് രജിസ്ട്രേഷൻ മാൻഡറി എടുക്കുക. മൂന്നാമത്തെ കാര്യം, ഒരു കമ്പനിക്ക് എപ്പോഴും സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. നമ്മുടെ പേഴ്സണൽ എക്സ്പെൻസും കമ്പനി എക്സ്പെൻസും കൂടി ഒരിക്കലും മിക്സ് ചെയ്യരുത്. അത് രണ്ടും സെപ്പറേറ്റ് ആണ്, അത് പ്രത്യേകിച്ച് ഉറപ്പുവരുത്തണം. പിന്നെ പ്രോപ്പറായിട്ട് അക്കൗണ്ട്സ് കീപ്പ് ചെയ്യുക. നമ്മുടെ കമ്പനി, നമ്മളെല്ലാവരും സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യുന്ന പ്രോഫിറ്റിന്
2: വേണ്ടിയിട്ടാണ്.
3: ആ പ്രോഫിറ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയാനാണ് നമ്മൾ അക്കൗണ്ടിങ് ചെയ്യുന്നത്. ആ ഡിസിഷൻ, ഒരു ഇൻഫർമേഷൻ കിട്ടിയാൽ ഡിസിഷൻ എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിനുവേണ്ടി നമ്മൾ അതിനുവേണ്ടി തന്നെ പ്രോപ്പർ ആയിട്ട് ബുക്ക് കീപ്പിംഗ് സിസ്റ്റം കീപ്പ് ചെയ്യുക. ഇത്രയും കാരണമാണ് ബേസിക്
2: ആയിട്ട്
3: ബിസിനസ് കോമൺ മാൻ അറിഞ്ഞിരിക്കേണ്ട
2: കാര്യങ്ങൾ.
3: ഡ്യൂ ഡേറ്റ്സ് നമ്മൾക്ക് പലർക്കും ഒറ്റയ്ക്ക് മാനേജ് ചെയ്ത് ഓർത്ത് വയ്ക്കാൻ പറ്റില്ല. ഒരു പ്രൊഫഷണൽ കൺസൾട്ടന്റ് അപ്രോച്ച് ചെയ്യുക, നിങ്ങൾ റിമൈൻഡ് ചെയ്യും. അപ്പൊ നിങ്ങൾക്കും ഈ ഫൈൻസ് കാര്യങ്ങളും എല്ലാം ഒഴിവായി കിട്ടും.
2: ഓക്കെ,
3: നമ്മൾ രോഗം വന്നിട്ട് ചികിത്സയേക്കാൾ ബെറ്റർ ആണ് രോഗം വരാതെ നോക്കുന്നത്.
2: തീർച്ചയായും തീർച്ചയായും.
3: അപ്പൊ അതിന് പ്രൊഫഷണൽ ആയിട്ട് ആൾക്കാർ തന്നെ
2: കോൺടാക്ട് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ, താങ്ക് യു. അതുപോലെ ചിലപ്പോൾ നമുക്ക് ഫൈനൽ ക്വസ്റ്റിലേക്ക് എത്തുമ്പോൾ, ഈ ഡോമിനന്റ് ഗ്രൂപ്പ് വഴി സംരംഭകർക്ക് നൽകുന്ന പ്രധാന ഫിനാൻഷ്യൽ സർവീസസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇനി നമ്മുടെ ചോദ്യം.
4: അതെ, തീർച്ചയായും. ഞങ്ങള് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 10 വർഷമായി ഞങ്ങൾ ഈ ഇൻഡസ്ട്രിയിൽ. അപ്പോൾ ഞങ്ങളുടെ ഒരു എക്സ്പെർട്ടൈസും, ഞാനിപ്പോൾ 20 ഇയേഴ്സ് ആണ് ഈ ഒരു ഫീൽഡിലുള്ള എക്സ്പീരിയൻസ്. അപ്പോൾ അതുവഴി ആ ഒരു എക്സ്പീരിയൻസ് ഞങ്ങൾ ഞങ്ങളുടെ കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു ക്ലയൻസിന് ആ ഒരു എല്ലാ അത് ആയിട്ട് റിലേറ്റ് ചെയ്ത എല്ലാ കാര്യങ്ങളും കൊടുക്കുന്നു. പ്രധാനമായിട്ട് വരുന്നത് ബുക്ക് കീപ്പിംഗ്, അക്കൗണ്ടിങ്, ടാക്സേഷൻ, CT, VAT, ഇതിൻ്റെ റിട്ടേൺ ഫയലിംഗ്, അതുമായിട്ട് റിലേറ്റഡുള്ള എല്ലാ കാര്യങ്ങളും, റീഫണ്ട്, രജിസ്ട്രേഷൻ, റിട്ടേൺ ഫയലിംഗ്, അതെല്ലാം. പിന്നെ ഉള്ളത് ഓഡിറ്റ് സപ്പോർട്ട്, ഓഡിറ്റ് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഓഡിറ്റ് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ICD സർട്ടിഫിക്കേഷൻ, AML സപ്പോർട്ട്, ഇതിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൽ പ്രധാനമായിട്ട് വേറൊരു കാര്യം, നമ്മളിപ്പോൾ ഒരു കമ്പനിയുടെ ഒരു അക്കൗണ്ടന്റ് ഹയർ ചെയ്യുന്ന ഒരു 3,000, 4,000, 5,000 കൊടുക്കണം. പക്ഷേ ഞങ്ങളെപ്പോലുള്ള ഒരു കമ്പനിയായിട്ട് ഒരു ടൈപ്പ് എഗ്രിമെന്റ് ആയി കഴിഞ്ഞാൽ വളരെ ഫീസിബിൾ ആയിട്ട് അവരുടെ ഒരു അക്കൗണ്ടന്റ് ചെയ്യുന്ന എല്ലാ ജോബും ഞങ്ങൾ ചെയ്യും. അതോടൊപ്പം തന്നെ ഞങ്ങളൊരു എക്സ്പെർട്ടൈസും എക്സ്പീരിയൻസും അവർക്ക് എല്ലാ തരത്തിലും ഒരു CFO സർവീസ് ഉൾപ്പെടെയുള്ളത് അവർക്ക് നല്ലൊരു രീതിയിൽ അവരുടെ കമ്പനിയുടെ എങ്ങനെയാണ് ഒരു ഗ്രോത്ത് അല്ലെങ്കിൽ ഇപ്പോഴെന്താണ് സ്റ്റാൻഡ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾക്കൊരു എക്സ്പെർട്ട് ഒപ്പീനിയൻ കൊടുക്കാനും സാധിക്കും. ഇതൊക്കെയാണ് ഞങ്ങൾ
2: പ്രധാനമായും ചെയ്തുകൊണ്ടിരിക്കുന്ന സർവീസസ്. ഓക്കെ, അപ്പൊ തീർച്ചയായും ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന, നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നു, കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത്, നിങ്ങൾക്കത് മനസ്സിലാവും. നിങ്ങളുടെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഇനി എന്തൊക്കെയാണ് സംശയങ്ങളുണ്ടെങ്കിലും തീർച്ചയായിട്ടും ഡോമിനന്റ് അക്കൗണ്ടിംഗ് ആൻഡ് ബുക്ക് കീപ്പിനെ കോൺടാക്ട് ചെയ്യാം. 0529269710 എന്ന നമ്പറിലേക്ക്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലും ദേ ആർ അവൈലബിൾ. ഡോമിനന്റ് അക്കൗണ്ടിംഗ് ആൻഡ് ബുക്ക് കീപ്പിംഗ് എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലേക്ക്, അതായത് നമ്മുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലേക്ക് എത്താവുന്നതേയുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഇതുവരെ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നത് ഡോമിനന്റ് ഗ്രൂപ്പ് ഫൗണ്ടർ ആൻഡ് CEO മിസ്റ്റർ കൃഷ്ണകുമാർ ആൻഡ് മാനേജർ മിസ്റ്റർ അരുൺ, രണ്ടുപേർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു, ബട്ട് ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറയാൻ കിടക്കുന്നേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്.
4: യെസ്, നിത്യ പറഞ്ഞതുപോലെ വളരെ ഇങ്ങനെയുള്ള വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയം ഞങ്ങൾക്ക് ഈ കേട്ടുകൊണ്ടിരുന്ന എല്ലാ ലിസണേഴ്സിനും ഒരുപാട് നന്ദി. അതോടൊപ്പം തന്നെ ഹോം FM ഞങ്ങൾ നന്ദി അറിയിക്കുകയാണ്. എപ്പോഴും വേണമെങ്കിലും എല്ലാ ലിസണേഴ്സിനും കോൺടാക്ട് ചെയ്യാം. ഞങ്ങളുടെ നമ്പർ 0529269710.
2: ഓക്കെ, താങ്ക് യു സോ മച്ച് വൺസ് അഗൈൻ. അപ്പോൾ ഓണമൊക്കെ നന്നായിരുന്നല്ലോ, അതൊന്ന് ചോദിക്കാൻ എനിക്ക് വിട്ടുപോയി.
4: തീർച്ചയായിട്ടും.
2: ഓക്കെ, എന്തായാലും ഓണം UAE കഴിയാത്തത് കൊണ്ട് തന്നെ വൺസ് അഗൈൻ ഹാപ്പി ഓണം. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ നിങ്ങൾ കേട്ടുകൊണ്ടേ ഇരിക്കുക ഹോം 92.2 FM മിഡ് മോർണിംഗ് വിത്ത് നിത്യ.

0: 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi, and Isuzu.
3: കാന്തപുരത്തിന്റെ പ്രസ്താവനയെ തള്ളി മുഖ്യമന്ത്രി വി ഡി സതീശൻ. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. അധ്യാപക നിയമനത്തിനുള്ള പി എസ് സി റാങ്ക് ലിസ്റ്റ് കാലാവധി നീട്ടിയെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. പ്രൈമറി മുതൽ എച്ച് എസ് എസ് ടി വരെയുള്ള റാങ്ക് ലിസ്റ്റുകളാണ് 6 മാസത്തേക്ക് നീട്ടിയത്. പല കാരണങ്ങളാൽ ഒഴിവ് റിപ്പോർട്ട് ചെയ്യാത്തതിനാലാണ് കാലാവധി നീട്ടിയതെന്ന് മുഖ്യമന്ത്രി മന്ത്രിസഭാ യോഗത്തിനുശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. ഓപ്പറേഷൻ തൂഫാന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിലെ എൻ ടി പി എസ് കേസുകളുടെ വിചാരണയ്ക്കായി 3 പുതിയ കോടതികൾ ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. പാലക്കാട്, മഞ്ചേരി, തൃശൂർ എന്നീ ജുഡീഷ്യൽ ജില്ലകളിലാണ് കോടതി ആരംഭിക്കുക. പ്രളയത്തിലെ നഷ്ടപരിഹാരം ഈ ആഴ്ച കൊടുത്തു തുടങ്ങുമെന്ന മുഖ്യമന്ത്രി. ഇക്കഴിഞ്ഞ 14-ന് ക്യാമ്പുകളെല്ലാം തീർന്നത്. സ്ഥിതി വിവരക്കണക്കുകൾ പരിശോധിച്ചു വരികയാണ്. ഈ ആഴ്ച കൊണ്ട് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പ്രളയ ധനസഹായം കൊടുത്തു തുടങ്ങുമെന്നും മുഖ്യമന്ത്രി. സ്ത്രീകൾ പൊതുരംഗത്ത് ഇറങ്ങുന്നതിനെതിരായ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ പ്രസ്താവനയെ തള്ളി മുഖ്യമന്ത്രി വി ഡി സതീശൻ. കാന്തപുരം പറഞ്ഞതിനെ സർക്കാരോ കോൺഗ്രസ് പാർട്ടിയോ അനുകൂലിക്കുന്നില്ല. 19-ാം നൂറ്റാണ്ടിൽ പറയേണ്ട കാര്യമാണ് 21-ാം നൂറ്റാണ്ടിൽ പറഞ്ഞതെന്നും ഇസ്ലാമിക ചരിത്രത്തെ പോലും തെറ്റായി വ്യാഖ്യാനിക്കുന്ന പ്രസ്താവനയാണ് കാന്തപുരത്തിന്റേതെന്നും മുഖ്യമന്ത്രി. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ പരാമർശത്തിനെതിരെ മുജാഹിദ് വിഭാഗം രംഗത്ത്. സ്ത്രീകളെ വീടുകളിൽ തളച്ചിടാനാണ് കാന്തപുരം ശ്രമിക്കുന്നതെന്നും ഇത് അങ്ങേയറ്റം പിന്തിരിപ്പൻ നിലപാടാണെന്നും കെ എൻ എം എസ് മർക്കസ് ദവാ സെക്രട്ടറി അബ്ദുൾ ലത്തീഫ് കരുമ്പിലാക്കൽ പറഞ്ഞു. സ്ത്രീകളെ വീടുകളിലോ അടുക്കളയിലോ തളച്ചിടാൻ ഇസ്ലാം മതം ഒരിടത്തും പറയുന്നില്ല. സ്ത്രീകൾ പൊതുരംഗത്തേക്കിറങ്ങി അവരുടെ കാര്യങ്ങൾ സ്വയം നിർവഹിക്കുന്നതിനോ സാമൂഹിക കാര്യങ്ങളിൽ ഇടപെടുന്നതിനോ മതമൊരിക്കലും എതിരല്ലെന്നും പൌരോഹിത്യമാണ് പലപ്പോഴും ഇതിന് തടസ്സം നിൽക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കാന്തപുരത്തിന്റെ പരാമർശത്തെ പിന്തുണച്ചതിൽ വിശദീകരണവുമായി സി പി എം നേതാവും മുൻമന്ത്രിയുമായ കെ ടി ജലീൽ. കാന്തപുരം പറഞ്ഞത് പൊതുസമൂഹത്തോടല്ലെന്നും ഓരോരുത്തർക്കും അവരവരുടെ ആശയം പറയാമെന്നും കെ ടി ജലീൽ. കാന്തപുരം മുസ്ലിയാർ മതപരമായ കാര്യങ്ങൾ പറയുമ്പോൾ അതിനോട് യോജിക്കാൻ പലർക്കും സാധിച്ചു എന്ന് വരില്ല. അദ്ദേഹം അത് പറഞ്ഞത് മതത്തിന്റെ പേരിൽ വോട്ട് പിടിക്കുകയും മതത്തിന്റെ ശാസനകൾ ലംഘിക്കുകയും ചെയ്യുന്ന ആളുകളെക്കുറിച്ചാണെന്നും കെ ടി ജലീൽ. കാന്തപുരത്തെ പിന്തുണച്ച സി പി എം നേതാവ് ടി കെ ഹംസ. ആവശ്യമില്ലാത്ത വിവാദമാണിപ്പോഴുള്ളത്. കാന്തപുരത്തിന് പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. പിതൃതുല്യമായ സന്ദേശമാണ് കാന്തപുരം നൽകുന്നതെന്നും ടി കെ ഹംസ. സിപിഐയെ യു ഡി എഫിലേക്ക് സ്വാഗതം ചെയ്ത മുസ്ലിം ലീഗ് നേതാവ് കെ എൻ എ ഖാദർ. മുസ്ലിം ലീഗ് മുഖപത്രമായ ചന്ദ്രികയിൽ എഴുതിയ ലേഖനത്തിലാണ് സിപിഐയെ മുന്നണിയിലേക്ക് സ്വാഗതം ചെയ്തത്. രാഷ്ട്രീയം മാറാതെ മുന്നണി മാറാമെന്ന് കെ എൻ എ ഖാദർ. യു ഡി എഫിന്റെ ഭാഗമായാൽ ദേശീയതലത്തിലെ ഇന്ത്യ സഖ്യം കേരളത്തിലും വളച്ചുകെട്ടില്ലാതെ സിപിഐക്ക് തുടരാനാകുമെന്നും കെ എൻ എ ഖാദർ ലേഖനത്തിൽ വിശദീകരിക്കുന്നു. യു ഡി എഫിലേക്കുള്ള മുസ്ലിം ലീഗിന്റെ ക്ഷണം തള്ളി സിപിഐ. സിപിഎമ്മിനോട് കടുത്ത നിലപാടില്ലെന്ന സൂചനകൾ നൽകി സിപിഐ. ഇടതുപക്ഷത്തെ ശിഥിലമാക്കുന്ന യാതൊന്നും ചെയ്യില്ലെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വ. പ്രതിപക്ഷ ഉപനേതാവ് പദവി സംബന്ധിച്ച തർക്കം. പ്രശ്നപരിഹാരത്തിന് നിർദ്ദേശം മുന്നോട്ടുവച്ച് സിപിഎം. പദവി ആർക്കും വേണ്ടെന്ന് വെച്ച് പ്രശ്നം താൽക്കാലികമായി പരിഹരിക്കാനുള്ള നിർദ്ദേശം സിപിഎം സിപിഐ നേതൃത്വത്തിന് മുൻപാകെ വയ്ക്കും. പദവി രണ്ട് പാർട്ടികൾക്കും അഭിമാന പ്രശ്നമായി മാറിയതോടെ വിട്ടുവീഴ്ച ചെയ്യുന്നത് രാഷ്ട്രീയമായി വലിയ ക്ഷീണവും കീഴടങ്ങളുമായി വ്യാഖ്യാനിക്കപ്പെടാവുന്ന സാഹചര്യം കൂടി കണക്കിലെടുത്താണ് പദവി തന്നെ ഉപേക്ഷിച്ച് പ്രശ്നപരിഹാരത്തിലേക്ക് സിപിഎം എത്തിയത്. സിപിഎം നേതൃയോഗങ്ങൾക്ക് തുടക്കമായി. വിപുലീകൃത സംസ്ഥാന സമിതിയിൽ അവതരിപ്പിക്കേണ്ട രേഖയുടെ കരട് തയ്യാറാക്കലാണ് ഇന്നും നാളെയും ചേരുന്ന സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ മുഖ്യ അജണ്ട. സർക്കാരിനെതിരെ പ്രതിപക്ഷ വിദ്യാർത്ഥി യുവജന സംഘടനകൾ ഉൾപ്പെടെ നടത്തുന്ന പ്രതിഷേധത്തിനെതിരെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. എന്തിനാണ് സമരമെന്ന് തനിക്ക് മനസ്സിലാകുന്നില്ലെന്ന് ചെന്നിത്തല. പ്രതിപക്ഷത്തിന്റെ നിയമസഭാ മാർച്ചിനു നേരെയുണ്ടായ ജലപീരങ്കി പ്രയോഗത്തിന് ഉപയോഗിച്ച വെള്ളത്തിൽ അണുബാധയില്ലെന്ന് സ്ഥിരീകരണം. വെള്ളത്തിൽ ഇരുമ്പിന്റെ അംശം മാത്രമേ ഉള്ളൂ എന്ന് കെമിക്കൽ ലാബിൽ നിന്നുള്ള റിപ്പോർട്ട്. പത്തനംതിട്ട നാരങ്ങാനം പഞ്ചായത്തിൽ ഭരണം യു ഡി എഫ് നേടി. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ സിപിഎം പിന്തുണച്ചു. അട്ടപ്പാടി മധു കേസിൽ കേരള സർക്കാർ സുപ്രീംകോടതിയിൽ. കേസിലെ ഒന്നാം പ്രതി ഹുസൈനെ വെറുതെ വിട്ടതിനെതിരെ അപ്പീൽ നൽകി. ഇറാനെതിരെ ആക്രമണം ഘടിപ്പിച്ച യു എസ് ഹോർമുസ് കടലിടുക്കിന് ചുറ്റുമുള്ള ഇറാന്റെ പ്രതിരോധ സംവിധാനങ്ങൾ ലക്ഷ്യമിട്ട യു എസ് ആക്രമണം. കപ്പൽപാതയിൽ രണ്ട് എണ്ണ ടാങ്കറുകൾ ആക്രമിക്കപ്പെട്ടതിനെ തുടർന്നാണ് യു എസ് ആക്രമണം. യു എസ് ആക്രമണത്തിന് മറുപടിയായി ഗൾഫിലെ അമേരിക്കൻ സൈനിക താവളങ്ങളെ ആക്രമിച്ച ഇറാൻ. കുവൈറ്റ്, ബഹ്റൈൻ, ജോർഡൻ രാജ്യങ്ങൾക്ക് നേരെ ഇറാന്റെ മിസൈൽ ഡ്രോൺ ആക്രമണം. ആക്രമണങ്ങളെ പ്രതിരോധിച്ചുവെന്ന് കുവൈറ്റ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അറിയിച്ചു. കുവൈറ്റിൽ നിരവധി തവണ ജാഗ്രതാ സന്ദേശം മുഴങ്ങി. ഇറാനിൽ നിന്നുള്ള ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് കുവൈറ്റിലെ പാർപ്പിട സമുച്ചയത്തിൽ തീപിടുത്തമുണ്ടായതായി ഫയർഫോഴ്സ് പ്രസ്താവനയിൽ അറിയിച്ചു. തീ നിയന്ത്രണ വിധേയമാണ്. സംഭവത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ല. ആയുധങ്ങളും വെടിയുണ്ടകളും അടക്കം മോഷണം പോയ സംഭവത്തിൽ കരസേനയുടെ അന്വേഷണം. സെക്കന്ദരാബാദിലാണ് ആയുധങ്ങളും വെടിക്കോപ്പുകളും കാണാതായത്. ആരോഗ്യരംഗത്തെ പരസ്യങ്ങളിൽ കർശന നിയന്ത്രണങ്ങളുമായി ദുബായ് ഹെൽത്ത് അതോറിറ്റി. അതിശയോക്തി കലർന്ന വാക്കുകളോ വാഗ്ദാനങ്ങളോ പരസ്യങ്ങളിൽ പാടില്ല. പാർശ്വഫലങ്ങളില്ലാത്തത്, 100% ഫലപ്രദം, ഏറ്റവും മികച്ചത്, ഉടനടി ഫലം ലഭിക്കുന്നത് തുടങ്ങിയ വാക്കുകൾ പരസ്യങ്ങളിൽ പാടില്ലെന്ന് DH. വിശദവാർത്ത ഒരു മണിക്ക്.
4: Home FM News was brought to you by Danya Group of Companies since 1982.
5: Time check.
4: Brought to you by Ozone Cargo.
3: ഇപ്പോൾ സമയം 12:06.
5: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
4: Brought to you by Aldras Auto AC Parts, #1 auto AC spare parts in the Middle East.
3: ദുബായിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന താപനില 39°C, ഹ്യൂമിഡിറ്റി 58%.
5: Weather update.
4: Was brought to you by Aldras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me. You are listening.

0: song of the hour
1: was brought to you by Al Maraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to
2: 050-000-2918.
1: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം. പ്രവാസി ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
3: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
1: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും.
3: വലിയൊരു ഓണാഘോഷം സെപ്റ്റംബർ 6 അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിൽ. ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം ഓഫ് എമ്മിനൊപ്പം ഉമ്മട തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, ഉമ്മടെ ഓണം.
1: ഫോർ ഡീറ്റെയിൽസ് കോൾ 050-426-0948. Presented by DuPay, the all-in-one money app. Download DuPay and send money to India at amazing rates. Brought to you by Enchanter, the fragrance of French romance. Yardley, own your signature scent. Powered by Volcano LED Display, professional indoor and outdoor LED display solution providers in the UAE. Call 052-5242-017.

0: every Monday to Friday, evening 5 to 9pm. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling. നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. Home is a feeling.

0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്. ഹോം FM പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ഹവർ. തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് ടു യു ബൈ ആരു ആയുർവേദ ആർ എസ് ആഗതിർ ബിൽഡിംഗ് അൽവൻകുൽ പർദുബായ്.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தீர் பில்டிங் அல்வன்கோல் பர்துபாய்.
1: You're tuned into Home 92.2 FM. Home is a feeling. Traffic update. Traffic
2: update. Brought to you by ABC Cargo and Courier. ஈ ஓணத்தின நீங்களுடைய சம்மானங்கள் நாட்டிலேக்கு எத்திக்கும் ABC Cargo யுடைய ஓணம் எக்ஸ்பிரஸ் டெலிவரியிலுடைய ABC Cargo and Courier. Number 1 NGCC TNC apply.
3: சுட்டு புள்ளுந்த மரிபூமி. ஓடி தளர்ந்து வரும் பிருத்விராஜ். அப்போ தா டெசர்ட் சஃபாரிக்கு வந்த ஒரு காரின் டோர் திறக்கணும். காரினகத்து நின்றும் மிட் மோர்னிங் வித் நித்யா கேட்கும்.
4: வெல்கம் பேக் டு மிட் மோர்னிங் வித் நித்யா ஆன் ஹோம் 92.5.
3: பிருத்விராஜ் இங்கே சமாதானத்தோட சீட்டிலேக்கு சாரி கண்ணடக்கணும்.
5: അതൊന്നും ഇല്ല, പുള്ളി റിലാക്സ് ചെയ്തതാ.
3: ഇങ്ങനെ ഒരു പ്രമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ഒപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ?
5: പുള്ളിയാമ്പി മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലമുണ്ടല്ലോ.
6: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
7: എല്ലാരും കൂടെ എന്നെ തോൽപ്പിക്കാനുള്ള ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല.
6: അതാ പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
5: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
8: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
9: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
10: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
11: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
10: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
12: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
13: Affordable and immediate. That's the power of radio advertising.
14: For our special packages, call now or WhatsApp to 055-666-5859.
15: That's 055-666-5859.
16: Home 92.2 FM. Home is a feeling.
17: You are listening.

0: Mid Morning with Nitya.
1: അങ്ങനെ നമ്മൾ മിന്നാരത്തിലെ നല്ലൊരു പാട്ടൊക്കെ കേട്ട് തിരികെ എത്തുകയാണ് മിഡ് മോർണിംഗ് വിത്ത് നിത്യയിലേക്ക്. വെൽക്കം ബാക്ക്. അപ്പോൾ 12 മണിയൊക്കെ കഴിഞ്ഞതോടെ നമ്മൾ നമ്മുടെ റെഗുലർ UAE അപ്ഡേറ്റ്സിലേക്ക് കടക്കേണ്ട സമയം കൂടിയാണല്ലേ. യെസ്, എന്തായാലും ഇന്ന് ദുബായിലെ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് പറയാനുള്ളത്. കാരണം നമ്മൾ കഴിഞ്ഞ മണിക്കൂറിൽ ഈ കണക്കുകളുമായി ബന്ധപ്പെട്ട ഏറ്റവും അപ്ഡേറ്റഡായിട്ടുള്ള കുറേ കാര്യങ്ങളാണ് സംസാരിച്ചത്. നമ്മുടെ കഴിഞ്ഞ മണിക്കൂർ ഡോമിനൻ്റ് അക്കൗണ്ടിങ് ആൻഡ് ബുക്ക് കീപ്പിങ്ങിൻ്റെ വളരെ വിശിഷ്ട വ്യക്തികളാണ് നമ്മളോട് കൂടെ ചേർന്ന് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു അല്ലേ. ഇനിയും ഈ ഷോ കഴിയുന്നത് വരെയും അവരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ എന്നോട് പറയാം, ഞാൻ നമ്പർ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. എനിവേ, നമ്മൾ എന്താ പറയുക, ഹെൽത്ത് കെയർ സെക്ടറിൽ നിന്നൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കേൾക്കാൻ നിങ്ങൾ റെഡിയാണെന്ന് അറിയാം. ഒരു റെഗുലേറ്ററി അപ്ഡേറ്റ് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ട്. നമ്മുടെ ദുബായ് ഹെൽത്ത് അതോറിറ്റി അഥവാ DHA മെഡിക്കൽ പ്രൊമോട്ടേഴ്സിനും സോഷ്യൽ മീഡിയ അഡ്വർടൈസ്മെന്റിനും ഒക്കെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള പുതിയ ഗൈഡ് ലൈൻസ് പുറപ്പെടുവിച്ചു എന്നുള്ളത് കഴിഞ്ഞ മണിക്കൂറിൽ മിനി പത്മയുടെ ന്യൂസിൽ നിന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. കുറച്ചുകൂടി വിശദമായിട്ട് പറയാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് ഇപ്പോൾ പേഷ്യൻസിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഫേക്ക് ക്ലെയിംസിനും അനാവശ്യമായിട്ടുള്ള പ്രോമിസസിനും തടയിടാനാണ് ഇപ്പോൾ DHA ഈ ഒരു പുതിയ സ്റ്റെപ്പ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഡോക്ടേഴ്സ്, ക്ലിനിക്കുകൾ, അതുപോലെ ഹോസ്പിറ്റലുകൾ, കൂടാതെ ഹെൽത്ത് കെയർ ബ്രാൻഡ് പ്രൊമോട്ട് ചെയ്യുന്ന ഇൻഫ്ലുവൻസേഴ്സ് എല്ലാവർക്കും ഈ റൂൾസ് ഒരുപോലെ ആപ്ലിക്കബിൾ ആയിരിക്കുമെന്നാണ് പറയാനുള്ളത്. പ്രധാനമായിട്ട് ചില സ്പെസിഫിക് എക്സാജുറേറ്റഡ് വേർഡുകൾ ഇനി അഡ്വർടൈസ്മെന്റിൽ യൂസ് ചെയ്യാൻ പാടില്ലെന്ന് കൃത്യമായിട്ട് ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട്. അതായത് മിറാക്കിൾ, മാജിക്കൽ, ദ ബെസ്റ്റ്, 100% ഗ്യാരണ്ടി, സീറോ സൈഡ് എഫക്ട്സ്, അതുപോലെ ഇമ്മീഡിയറ്റ് റിസൾട്ട് തുടങ്ങി പേഷ്യൻസിൽ അനാവശ്യ എക്സ്പെക്ടേഷൻസ് ഉണ്ടാക്കാവുന്ന ഒരു തരത്തിലുള്ള വാക്കുകളും പ്രൊമോഷണൽ കോണ്ടന്റിൽ അലോ ചെയ്യില്ല എന്നാണ് പുതിയ റൂൾ. അപ്പോൾ മെഡിക്കൽ ഫീൽഡിൽ യാതൊരുവിധ അൺറിയലിസ്റ്റിക് വാഗ്ദാനങ്ങളും നൽകരുത് എന്നതാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കേണ്ടത്, അല്ലെങ്കിൽ അതാണ് അതോറിറ്റി ഇൻസിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ലൈസൻസിലുള്ള കൃത്യമായ ഡെസിഗ്നേഷൻ മാത്രമേ സോഷ്യൽ മീഡിയ പ്രൊഫൈലിലും അഡ്വർടൈസ്മെന്റിലും യൂസ് ചെയ്യാൻ പാടുള്ളൂ. അതല്ലാതെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ടൈറ്റിൽസിന് കർശന ബാൻ ഉണ്ടാവും. ഇനി പേഷ്യൻസിന്റെ ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ പ്രൊമോഷനായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ അവരിൽ നിന്ന് കൃത്യമായിട്ടുള്ള റിട്ടൺ കോൺസെന്റ് ഒബ്റ്റെയിൻ ചെയ്തിരിക്കണം. അത് ശരിയാണ്, ഇപ്പോൾ പേഷ്യൻസിൽ നിന്നൊരു വീഡിയോ അല്ലെങ്കിൽ അവരുടെ ഫോട്ടോ ഒക്കെയാണ് കൃത്യമായിട്ട് നമ്മളത് ഇപ്പോഴും നമ്മൾ അങ്ങനെ തന്നെ പാലിക്കുന്നത്. റൂൾ വന്നില്ലെങ്കിലും അതിന് മുമ്പ് തന്നെ നമ്മളത് ചെയ്യുന്നുണ്ട്. എങ്കിലും ഇനി മുതൽ റിട്ടേൺ കോൺസെന്റ് ഒബ്റ്റെയിൻ ചെയ്തിരിക്കണം എന്ന് ഉറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ്. അത് മാത്രമല്ല പെർമിഷൻ ഇല്ലാതെ ബിഫോർ ആൻഡ് ആഫ്റ്റർ ഇമേജസ് അല്ലെങ്കിൽ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് വലിയ കംപ്ലയിൻസ് വയലേഷനായിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു കേസിലേക്ക് എത്തുകയാണ്. ഇത് മാത്രമല്ല സർജറി റൂമിൽ നിന്നുള്ള ലൈവ് സ്ട്രീമിംഗ് അല്ലെങ്കിൽ പ്രൊമോഷണൽ ഷൂട്ട്സ് കംപ്ലീറ്റ്ലി റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ട്. ഏതൊരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയുടെ പേരിലുള്ള പോസ്റ്റും ആ ഇൻസ്റ്റിറ്റ്യൂഷന്റെ മെഡിക്കൽ ഡയറക്ടർ മുൻകൂട്ടി അപ്രൂവ് ചെയ്തിരിക്കണം അത്രേ. ഇത് മാത്രമല്ല UAE കൾച്ചർ വാല്യൂസിനും ഇസ്ലാമിക് വാല്യൂസിനും ചേരാത്ത ഒരു കോണ്ടന്റും വരാൻ പാടില്ലെന്നും DHA റൂൾസ് കൃത്യമായിട്ട് റിമൈൻഡ് ചെയ്യുന്നുണ്ട്. ഇനി ഹെൽത്ത് സെക്ടറിലെ ട്രാൻസ്പെറൻസി പ്രൊട്ടക്ട് ചെയ്യാനും ഇതുപോലെ നമ്മുടെ പബ്ലിക് സേഫ്റ്റി എൻഷുവർ ചെയ്യാനും ഈ ഒരു പുതിയ റെഗുലേഷൻസ് ഹെൽപ്പ് ചെയ്യുമെന്നാണ് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിക്കോട്ടെ, സോഷ്യൽ മീഡിയ പ്രൊമോഷൻസ് ചെയ്യുന്നവരൊക്കെ ഈ കാര്യം പ്രത്യേകം കെയർഫുൾ ആയിരിക്കുക. തൽക്കാലം ഇതൊക്കെ കേട്ട് പേടിക്കേണ്ട ആവശ്യമില്ല, നമ്മൾ ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോവുക. ഇവിടുത്തെ UAE ഗവൺമെന്റ് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ലൈഫും ഇപ്പോൾ ഹെൽത്ത് കെയർ ആണെങ്കിലും മറ്റെന്ത് തരത്തിലുള്ള ഫീൽഡാണെങ്കിലും ശരി, അവിടെ മറ്റ് പ്രശ്നങ്ങളില്ലാതെ കൂളായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ചില റൂളുകൾ കൊണ്ടുവരുന്നത്. അതിന് നമ്മൾ കൃത്യമായിട്ടത് ഏറ്റെടുത്ത് കൃത്യമായിട്ട് ആ റൂളുകൾ അനുസരിച്ച് മുന്നോട്ട് പോയാൽ യാതൊരു പ്രശ്നവും നമുക്കില്ല. അവിടെ മാൽ പ്രാക്ടീസ് കാണിക്കുന്നവർക്കാണ് പണി വരുന്നത്. അപ്പം നമുക്ക് മാൽ പ്രാക്ടീസിൻ്റെ അർത്ഥമേ അറിയില്ല, ആ വേർഡും അറിയില്ല അല്ലേ. നമ്മളങ്ങോട്ട് മുന്നോട്ട് നല്ല കൃത്യമായിട്ട് അങ്ങോട്ട് പോയ ഒരു പ്രശ്നവുമില്ല. അപ്പോൾ ഇതിൽ പേടിയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കൃത്യമായി കാര്യങ്ങൾ നോക്കി കണ്ട് മാത്രം ചെയ്യുക എന്ന് ഓർമ്മിച്ചുകൊണ്ട് അടുത്തൊരു കുട്ടി ബ്രേക്കിലേക്ക് ഒരു നല്ല പാട്ടിലേക്കും പോകണം. എൻജോയ് ദി സോങ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഹോം 92.2 FM മിഡ് മോർണിംഗ് വിത്ത് നിത്യ.
0: You're listening to Home 92.2 FM. Home is a feeling.

0: പണ്ട് ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ദേവവും സാത്താനും തമ്മിലുള്ള ചൂതുകളിയാണ് നമ്മുടെയൊക്കെ ജീവിതം.
1: തിയേറ്ററുകൾ പൂരപ്പറമ്പാക്കി മാറ്റാൻ ആരാധകർ കാത്തിരുന്ന ചിത്രം.
2: രാജ്യവും കൊട്ടാരവും നഷ്ടപ്പെട്ട രാജാവ് തോൽക്കുന്നവരാരും തിരിച്ചറിയാത്ത
3: ദുൽഖർ സൽമാൻ നായകനായെത്തുന്ന പാൻ ഇന്ത്യൻ ബിഗ് ബഡ്ജറ്റ് ചിത്രം ഐ ആം ഗേ.
2: ദിസ് ഈസ് പ്യുവർ ആൽഗോറിതം.
1: RBX എന്ന ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റിന് ശേഷം നഹാസ് ഹിദായത്ത് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രം. ദുൽഖർ സൽമാനൊപ്പം ആന്റണി വർഗീസ്, പെപ്പെ, കദർ, മിഷ്കിൻ, കയാടു ലോഹർ തുടങ്ങി പാൻ ഇന്ത്യൻ താരനിര അണിനിരക്കുന്നു.
2: ഗാംബ്ലിംഗിലായാലും ജീവിതത്തിലായാലും നമ്മൾ ഒരിക്കലും മറക്കരുതാത്തൊരു തത്വമുണ്ട്.
3: ത്രസിപ്പിക്കുന്ന സംഗീതവുമായി ജേക്സ് ബിജോയും സെപ്റ്റംബർ 3 ലോകമെമ്പാടുമായി റിലീസിലെത്തുന്നു ഐ ആം ഗെയിം.
4: മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ UAE ആൻഡ് GCC ബൈ വേഫറർ ഫിലിംസ്. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
5: മതി മതി, കുതിരയൊക്കെ പിന്നെ ചാടിക്കാം, പോയി ഷോ സ്റ്റാർട്ട് ചെയ്യാൻ നോക്ക്.
6: എടാ 7 മണിയായി, പോയി ഷോ തുടങ്ങ്.
7: ഇനി അങ്ങോട്ട് തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7 മണി തൊട്ട് 11 മണി വരെ
8: വിത്ത് സാൻഡ് ഡ്യൂൺസ് ഓൺലി ഓൺ ഹോം 92.2 FM.
7: അപ്പൊ എങ്ങനാ, ട്യൂൺ ചെയ്യല്ലയോ?
9: ട്യൂൺ ചെയ്യല്ലയോ?
10: സാൻഡ് ഡ്യൂൺസ് വിത്ത് അക്ഷയ്,
11: ബ്രോട്ട് യു ബൈ ലുലു ഇൻ മിനിറ്റ്സ്. ഷോപ്പ് ഓൺ ദി ലുലു ആപ്പ് ആൻഡ് ഗെറ്റ് ലുലു ഹൈപ്പർമാർക്കറ്റ് ഡെലിവേർഡ് ഇൻ മിനിറ്റ്സ്.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
12: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
13: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
14: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
15: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
16: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
17: Affordable and immediate. That's the power of radio advertising.
18: For our special packages, call now or WhatsApp to 055-666-5859.
19: That's 055-666-5859.
20: Home 92.2 FM. Home is a feeling. You are listening to Home.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: കാന്തപുരത്തിന്റെ പ്രസ്താവനയെ തള്ളി മുഖ്യമന്ത്രി വി ഡി സതീശൻ. സിപിഐ സിപിഎം പ്രശ്നപരിഹാരമാകുന്നു, പദവി ആർക്കും വേണ്ടെന്ന്. സിപിഐയെ മുന്നണിയിലേക്ക് സ്വാഗതം ചെയ്ത മുസ്ലിം ലീഗ് ക്ഷണം തള്ളി സിപിഐ. പശ്ചിമേഷ്യ അശാന്തമായി തന്നെ, കുവൈറ്റിനും ബഹ്റൈനും നേരെ ഇറാന്റെ ആക്രമണം. ഇറാന്റെ സൈനിക താവളങ്ങൾ ആക്രമിച്ച യുഎസ്. പരസ്യങ്ങളിലെ വാഗ്ദാനങ്ങളിൽ നിയന്ത്രണങ്ങളുമായി ദുബായ്. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. സ്ത്രീകൾ പൊതുരംഗത്ത് ഇറങ്ങുന്നതിനെതിരായ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ പ്രസ്താവനയെ തള്ളി മുഖ്യമന്ത്രി വി ഡി സതീശൻ. കാന്തപുരം പറഞ്ഞതിനെ സർക്കാരോ കോൺഗ്രസ് പാർട്ടിയോ അനുകൂലിക്കുന്നില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. 19-ാം നൂറ്റാണ്ടിൽ പറയേണ്ട കാര്യമാണ് 21-ാം നൂറ്റാണ്ടിൽ പറഞ്ഞതെന്നും ഇസ്ലാമിക ചരിത്രത്തെപ്പോലും തെറ്റായി വ്യാഖ്യാനിക്കുന്ന പ്രസ്താവനയാണ് കാന്തപുരത്തിന്റേതെന്നും മുഖ്യമന്ത്രി. പുരോഗമന കേരളത്തിന് ചേരുന്നതല്ല പ്രസ്താവന, ഇസ്ലാമിനെപ്പോലും തെറ്റായി വ്യാഖ്യാനിക്കുന്നു. മന്ത്രിസഭായോഗത്തിനുശേഷം നടത്തിയ വാർത്താസമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു മുഖ്യമന്ത്രി. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ പരാമർശത്തിനെതിരെ മുജാഹിദ് വിഭാഗം രംഗത്ത്. സ്ത്രീകളെ വീടുകളിൽ തളച്ചിടാനാണ് കാന്തപുരം ശ്രമിക്കുന്നതെന്നും ഇത് അങ്ങേയറ്റം പിന്തിരിപ്പൻ നിലപാടാണെന്നും കെ എൻ എം മർക്കസ് ദവാ സെക്രട്ടറി അബ്ദുൽ ലത്തീഫ് കരുമ്പിലാക്കൽ. സ്ത്രീകളെ വീടുകളിലോ അടുക്കളയിലോ തളച്ചിടാൻ ഇസ്ലാം മതം ഒരിടത്തും പറയുന്നില്ല. സ്ത്രീകൾ പൊതുരംഗത്തേക്കിറങ്ങി അവരുടെ കാര്യങ്ങൾ സ്വയം നിർവഹിക്കുന്നതിനോ സാമൂഹിക കാര്യങ്ങളിൽ ഇടപെടുന്നതിനോ മതമൊരിക്കലും എതിരല്ലെന്നും പൌരോഹിത്യമാണ് പലപ്പോഴും ഇതിന് തടസ്സം നിൽക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ പരാമർശത്തെ പിന്തുണച്ചതിൽ വിശദീകരണവുമായി സിപിഎം നേതാവും മുൻമന്ത്രിയുമായ കെ ടി ജലീൽ. കാന്തപുരം പറഞ്ഞത് പൊതുസമൂഹത്തോടല്ലെന്നും ഓരോരുത്തർക്കും അവരവരുടെ ആശയം പറയാമെന്നും കെ ടി ജലീൽ. കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ മതപരമായ കാര്യങ്ങൾ പറയുമ്പോൾ അതിനോട് യോജിക്കാൻ പലർക്കും സാധിച്ചു എന്ന് വരില്ല. അദ്ദേഹം അത് പറഞ്ഞത് മതത്തിന്റെ പേരിൽ വോട്ട് പിടിക്കുകയും മതത്തിന്റെ ശാസനകൾ ലംഘിക്കുകയും ചെയ്യുന്ന ആളുകളെക്കുറിച്ചാണെന്നും കെ ടി ജലീൽ. കാന്തപുരത്തെ പിന്തുണച്ച് മുതിർന്ന സിപിഎം നേതാവ് ടി കെ ഹംസ, ആവശ്യമില്ലാത്ത വിവാദമാണിപ്പോൾ നടക്കുന്നത്. കാന്തപുരത്തിന് പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. പിതൃതുല്യമായ സന്ദേശമാണ് കാന്തപുരം നൽകിയതെന്നും ടി കെ ഹംസ. അധ്യാപക നിയമനത്തിനുള്ള പി എസ് സി റാങ്ക് ലിസ്റ്റ് കാലാവധി നീട്ടിയെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. പ്രൈമറി മുതൽ എച്ച് എസ് എസ് ടി വരെയുള്ള റാങ്ക് ലിസ്റ്റുകളാണ് 6 മാസത്തേക്ക് നീട്ടിയത്. പല കാരണങ്ങളാൽ ഒഴിവ് റിപ്പോർട്ട് ചെയ്യാത്തതിനാലാണ് കാലാവധി നീട്ടിയതെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. ഓപ്പറേഷൻ തൂഫാന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിലെ എൻ ഡി പി എസ് കേസുകളുടെ വിചാരണയ്ക്കായി 3 പുതിയ കോടതികൾ ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി. പാലക്കാട്, മഞ്ചേരി, തൃശൂർ എന്നീ ജുഡീഷ്യൽ ജില്ലകളിലാണ് കോടതി ആരംഭിക്കുക. പ്രളയത്തിലെ നഷ്ടപരിഹാരം ഈ ആഴ്ച കൊടുത്തു തുടങ്ങുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കഴിഞ്ഞ 14-ാണ് ക്യാമ്പുകളെല്ലാം തീർന്നത്. സ്ഥിതിവിവര കണക്കുകൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ആഴ്ച കൊണ്ട് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പ്രളയ ധനസഹായം കൊടുത്തു തുടങ്ങുമെന്നും മുഖ്യമന്ത്രി. സിപിഐയെ യു ഡി എഫിലേക്ക് സ്വാഗതം ചെയ്ത മുസ്ലിം ലീഗ് നേതാവ് കെ എൻ എ ഖാദർ. ലീഗ് മുഖപത്രമായ ചന്ദ്രികയിൽ എഴുതിയ ലേഖനത്തിലാണ് സിപിഐയെ മുന്നണിയിലേക്ക് സ്വാഗതം ചെയ്തത്. രാഷ്ട്രീയം മാറാതെ മുന്നണി മാറാമെന്ന് കെ എൻ എ ഖാദർ. യു ഡി എഫിന്റെ ഭാഗമായാൽ ദേശീയതലത്തിലെ ഇന്ത്യ സഖ്യം കേരളത്തിലും വളച്ചുകെട്ടില്ലാതെ സിപിഐക്ക് തുടരാനാകുമെന്നും കെ എൻ എ ഖാദർ ലേഖനത്തിൽ വിശദീകരിക്കുന്നു. യു ഡി എഫിലേക്കുള്ള മുസ്ലിം ലീഗിന്റെ ക്ഷണം സിപിഐ തള്ളി. സിപിഎമ്മിനോട് കടുത്ത നിലപാടില്ലെന്ന സൂചന നൽകി സിപിഐ. ഇടതുപക്ഷത്തെ ശിഥിലമാക്കുന്നതൊന്നും ചെയ്യില്ലെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശു. പ്രതിപക്ഷ ഉപനേതാവ് പദവി സംബന്ധിച്ച തർക്കം, പ്രശ്നപരിഹാരത്തിന് നിർദ്ദേശം മുന്നോട്ടുവച്ച് സിപിഎം. പദവി ആർക്കും വേണ്ടെന്ന് വെച്ച് പ്രശ്നം താൽക്കാലികമായി പരിഹരിക്കാനുള്ള നിർദ്ദേശം സിപിഎം സിപിഐ നേതൃത്വത്തിന് മുൻപാകെ വയ്ക്കും. പദവി രണ്ട് പാർട്ടികൾക്കും അഭിമാന പ്രശ്നമായി മാറിയതോടെ വിട്ടുവീഴ്ച ചെയ്യുന്നത് രാഷ്ട്രീയമായി വലിയ ക്ഷീണവും കീഴടങ്ങലുമായി വ്യാഖ്യാനിക്കപ്പെടാവുന്ന സാഹചര്യം കണക്കിലെടുത്താണ് പദവി തന്നെ ഉപേക്ഷിച്ച് പ്രശ്നപരിഹാരത്തിലേക്ക് സിപിഎം എത്തിയത്. സിപിഎം പദവി ത്യജിക്കുന്നതോടെ സിപിഐയും കടുംപിടുത്തം ഉപേക്ഷിക്കാനാണ് സാധ്യത. സിപിഎം നേതൃയോഗങ്ങൾക്ക് തുടക്കമായി. വിപുലീകൃത സംസ്ഥാന സമിതിയിൽ അവതരിപ്പിക്കേണ്ട രേഖയുടെ കരട് തയ്യാറാക്കലാണ് ഇന്നും നാളെയും ചേരുന്ന സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ മുഖ്യ അജണ്ട. നിയമസഭാ തെരഞ്ഞെടുപ്പിലേറ്റ തോൽവിയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് തിരുത്തൽ നടപടികളും ജനവിശ്വാസം തിരിച്ചുപിടിക്കാനുള്ള തുടർ പ്രവർത്തനങ്ങളുമായിരിക്കും രേഖയുടെ ഉള്ളടക്കം. ചേന്തിയിൽ മുഖ്യമന്ത്രിയുടെ വഴിതടഞ്ഞ കേസിൽ വിശദീകരണവുമായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. ചേന്തിയിലെ ശ്രീനാരായണ ഗുരു ജയന്തിയുമായി ബന്ധപ്പെട്ട പരിപാടിക്ക് തന്നെ ക്ഷണിച്ചിരുന്നു. ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണ് പരിപാടി നടത്തുന്നതെന്ന റിപ്പോർട്ടിനെ തുടർന്ന് 2 ആഴ്ച മുൻപ് തന്നെ ആ പരിപാടി റദ്ദാക്കിയിരുന്നുവെന്ന് മുഖ്യമന്ത്രി. സർക്കാരിനെതിരെ പ്രതിപക്ഷ വിദ്യാർത്ഥി യുവജന സംഘടനകൾ ഉൾപ്പെടെ നടത്തുന്ന പ്രതിഷേധത്തിനെതിരെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. എന്തിനാണ് സമരമെന്ന് തനിക്ക് മനസ്സിലാകുന്നില്ലെന്ന് ചെന്നിത്തല. തങ്ങൾ ഭരിക്കാൻ തുടങ്ങിയിട്ട് 100 ദിവസം മാത്രമേ ആയുള്ളൂ, ഇത്ര വലിയ സമരം എന്തിനെന്ന് പിടികിട്ടുന്നില്ല, പ്രതിഷേധിക്കാൻ ഇനിയും സമയമുണ്ടല്ലോ എന്നും ആഭ്യന്തരമന്ത്രി. പ്രതിപക്ഷത്തിന്റെ നിയമസഭാ മാർച്ചിന് നേരെയുണ്ടായ ജലപീരങ്കി പ്രയോഗത്തിന് ഉപയോഗിച്ച വെള്ളത്തിൽ അണുബാധയില്ലെന്ന് സ്ഥിരീകരണം. വെള്ളത്തിൽ ഇരുമ്പിന്റെ അംശം മാത്രമേയുള്ളൂ എന്ന് കെമിക്കൽ ലാബിൽ നിന്നുള്ള റിപ്പോർട്ട്. ജലപീരങ്കിക്കായി ഉപയോഗിക്കുന്ന വെള്ളത്തിന്റെ നിറം ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം പോലീസിനെതിരെ രൂക്ഷ വിമർശനം ഉയർത്തിയിരുന്നു. പരിശോധനാ ഫലം ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് കൈമാറിയിട്ടുണ്ട്. പത്തനംതിട്ട നാരങ്ങാനം പഞ്ചായത്തിൽ ഭരണം UDF നേടി. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ CPM പിന്തുണച്ചു. കോൺഗ്രസും BJPയും തുല്യ അംഗബലമുള്ള പഞ്ചായത്തിൽ CPMന് 2 അംഗങ്ങളാണുള്ളത്. CPM പിന്തുണയിൽ അവിശ്വാസം നേരത്തെ പാസായിരുന്നു. ഇന്ന് നടന്ന വോട്ടെടുപ്പിൽ ഒരു CPM അംഗം പിന്തുണച്ചതോടെ UDF അധികാരം പിടിച്ചെടുത്തു. നറുക്കെടുപ്പിലൂടെയാണ് നേരത്തെ BJPക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനവും കോൺഗ്രസിന് വൈസ് പ്രസിഡന്റ് സ്ഥാനവും ലഭിച്ചിരുന്നത്. അട്ടപ്പാടി മധു കേസിൽ കേരള സർക്കാർ സുപ്രീംകോടതിയിൽ. കേസിലെ ഒന്നാം പ്രതി ഹുസൈനെ വെറുതെ വിട്ടതിനെതിരെ അപ്പീൽ നൽകി. തെളിവുകൾ കൃത്യമായി ഹൈക്കോടതി പരിഗണിച്ചില്ലെന്നാണ് വാദം. സാക്ഷിമൊഴികളും പരിഗണനയ്ക്കെടുത്തില്ല. ഹീന കുറ്റകൃത്യമാണ് ഹുസൈൻ നടത്തിയതെന്ന് സർക്കാർ നൽകിയ ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു. പശ്ചിമേഷ്യ വീണ്ടും അശാന്തം. ഇറാനെതിരെ ആക്രമണം കടുപ്പിച്ച് US. ഹോർമോസ് കടലിടുക്കിന് ചുറ്റുമുള്ള ഇറാന്റെ പ്രതിരോധ സംവിധാനങ്ങൾ ലക്ഷ്യമിട്ട് US ആക്രമണമുണ്ടായി. കപ്പൽപാതയിൽ 2 എണ്ണ ടാങ്കറുകൾ ആക്രമിക്കപ്പെട്ടതിനെ തുടർന്നാണ് US ആക്രമണം. ബന്ദറബാസ് കഷൻ ദ്വീപ്, കൊണാർക്ക്, ചബ്ഹർ, ജാസ്ക്, സിറിക് എന്നിവിടങ്ങളിൽ കനത്ത സ്ഫോടനങ്ങൾ ഉണ്ടായി. വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത ഒരു കുട്ടിയുൾപ്പെടെ 11 പേർ കൊല്ലപ്പെട്ടു. 50-ലേറെ പേർക്ക് പരിക്കേറ്റു. ഇറാൻ തിരിച്ചടിച്ചാൽ ഇതിലും വലിയ ആക്രമണം നേരിടേണ്ടി വരുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പ്. US ആക്രമണത്തിന് മറുപടിയായി ഗൾഫിലെ അമേരിക്കൻ സൈനിക താവളങ്ങളെ ആക്രമിച്ച ഇറാൻ. കുവൈറ്റ്, ബഹ്റൈൻ, ജോർദൻ രാജ്യങ്ങൾക്ക് നേരെ ഇറാന്റെ മിസൈൽ ഡ്രോൺ ആക്രമണമുണ്ടായി. ആക്രമണത്തെ പ്രതിരോധിച്ചുവെന്ന് കുവൈറ്റ്, ബഹ്റൈൻ, ജോർദൻ രാജ്യങ്ങൾ അറിയിച്ചു. കുവൈറ്റിൽ നിരവധി തവണയാണ് ജാഗ്രതാ സന്ദേശം മുഴങ്ങിയത്. ഇറാനിൽ നിന്നുള്ള ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് കുവൈറ്റിലെ പാർപ്പിട സമുച്ചയത്തിൽ തീപിടുത്തമുണ്ടായി. ഫയർഫോഴ്സിന്റെ പ്രസ്താവനയിൽ അറിയിച്ചു. തീപിടുത്തം പിന്നീട് നിയന്ത്രണ വിധേയമാക്കി. സംഭവത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ല. അമേരിക്കയ്ക്കുമേൽ സാമ്പത്തിക സമ്മർദ്ദം ചെലുത്താൻ എല്ലാ എണ്ണ കയറ്റുമതി രാജ്യങ്ങളെയും ലക്ഷ്യം വയ്ക്കണമെന്ന് ഇറാൻ ഡെപ്യൂട്ടി പാർലമെന്ററി സ്പീക്കർ. ചർച്ചകൾക്കായി ഇറാനെ എത്തിക്കുന്നതിനായാണ് ഇറാനുമേൽ അമേരിക്ക സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിയതെന്ന് US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ്. ഹോർമുസ് നിശ്ചലമാണെന്ന് അവകാശപ്പെട്ട ഇറാൻ. 120 കപ്പലുകൾ കടന്നുപോയിരുന്ന സ്ഥാനത്ത് 1-ോ 2-ോ കപ്പലുകളാണ് ദിവസം കടന്നുപോകുന്നതെന്ന് ഇറാൻ പാർലമെന്റ് സ്പീക്കർ. ഹോർമുസ് തങ്ങൾ തുറന്നുകഴിഞ്ഞെന്ന അമേരിക്കയുടെ അവകാശവാദത്തെ തള്ളുന്നതാണ് ഇത്. രാജ്യാതിർത്തി കാക്കാൻ പരസ്പരം യോജിച്ച് പ്രവർത്തിക്കുമെന്ന് ഇസ്താംബുളിൽ ചേർന്ന സൌദി, പാകിസ്ഥാൻ, തുർക്കി സൈനിക സഖ്യത്തിന്റെ ആദ്യ രാഷ്ട്രീയകാര്യ സമിതി യോഗം പ്രഖ്യാപിച്ചു. സൌദിയിലെ റിയാദ് ആസ്ഥാനമാക്കിയ സഖ്യത്തിന്റെ സെക്രട്ടേറിയറ്റ് സ്ഥാപിക്കും. ആദ്യ സെക്രട്ടറി ജനറൽ പദവി പാകിസ്ഥാനാണ്. 3 വർഷമാണ് കാലാവധി. ആയുധങ്ങളും വെടിയുണ്ടകളും അടക്കം മോഷണം പോയ സംഭവത്തിൽ കരസേന അന്വേഷണം ആരംഭിച്ചു. സെക്കന്ദരാബാദിലാണ് ആയുധങ്ങളും വെടിക്കോപ്പുകളും കാണാതായത്. പ്രദേശത്ത് കനത്ത ജാഗ്രത പ്രഖ്യാപിച്ചു. വിദ്യാർത്ഥികളുടെ മാനസികാരോഗ്യത്തിന് മുൻഗണന നൽകാൻ NCERTക്ക് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം. പാഠ്യപദ്ധതിയിൽ മാറ്റം വരുത്തണമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി നിർദ്ദേശം നൽകി. ഉയർന്ന മാർക്കിനായി സമ്മർദ്ദം ചെലുത്തരുതെന്നും ചെറിയ കുട്ടികൾ പോലും ജീവനൊടുക്കുന്ന സംഭവങ്ങൾ അതീവ ഗുരുതരമെന്നും മന്ത്രി. ആരോഗ്യരംഗത്തെ പരസ്യങ്ങളിൽ കർശന നിയന്ത്രണങ്ങളുമായി ദുബായ് ഹെൽത്ത് അതോറിറ്റി. അതിശയോക്തി കലർന്ന വാക്കുകളോ വാഗ്ദാനങ്ങളോ പരസ്യങ്ങളിൽ പാടില്ല. പാർശ്വഫലങ്ങളില്ലാത്തത്, 100% ഫലപ്രദം, ഏറ്റവും മികച്ചത്, ഉടനടി ഫലം ലഭിക്കുന്നത് തുടങ്ങിയ വാക്കുകൾ പരസ്യങ്ങളിൽ പാടില്ല. ചികിത്സയെക്കുറിച്ചുള്ള അത്ഭുത രോഗശാന്തി വാദങ്ങളോ ഉറപ്പുകളോ നൽകാൻ പാടില്ല. DHA അംഗീകൃത ലൈസൻസുള്ള സ്ഥാപനങ്ങൾക്കും ഡോക്ടർമാർക്കും ഈ നിയമം ബാധകമാണെന്നും അതോറിറ്റി അറിയിച്ചു. മറ്റ് ക്ലിനിക്കുകളെയോ ഡോക്ടർമാരെയേക്കാൾ തങ്ങളാണ് മികച്ചതെന്നോ തങ്ങളുടെ സേവനങ്ങളാണ് ഏറ്റവും മികച്ചതെന്നോ എന്ന തരത്തിലുള്ള താരതമ്യ പ്രചാരണങ്ങൾക്കും അനുമതിയില്ല.
4: Home FM News was brought to you by Danya Group of Companies since 1982.
5: Time check.
4: Brought to you by Ozone Cargo.
3: Good afternoon. ഇപ്പോൾ സമയം 1:09.
5: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
4: Brought to you by Alras Auto AC Parts, #1 auto AC spare parts in the Middle East.
3: ദുബായിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന താപനില 39°C, ഹ്യൂമിഡിറ്റി 60%.
5: Weather update.
4: was brought to you by Alras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.
1: You are listening

0: of the hour
1: was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
2: എന്നമ്മേ, ഞാൻ ഈ തൃശൂക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
1: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം. പ്രവാസ ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
3: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
1: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും.
3: വലിയൊരു ഓണാഘോഷം. സെപ്റ്റംബർ 6 അജ്മാൻ ഹബിറ്റാറ്റ് സ്കൂളിൽ. ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം എഫ് എമ്മിനൊപ്പം ഉമ്മട തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, ഉമ്മട ഓണം.
1: ഫോർ ഡീറ്റെയിൽസ് call 050-426-0948. Presented by DuPay, the all-in-one money app. Download DuPay and send money to India at amazing rates. Brought to you by Enchanter, the fragrance of French romance. Yardley, own your signature scent. Powered by Volcano LED Display, professional indoor and outdoor LED display solution providers in the UAE. Call 052-5242-017.
4: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്. ഹോം FM പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ. തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ ആർ എസ് അഗതിർ ബിൽഡിംഗ് അൽവൻകുൽ പർദുബായ്.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba. Only on Home 92.2 FM. Malayalida, brought to you by Keranova Restaurant. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling. നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. Home is a feeling.

0: പണ്ട് ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ദൈവം സാത്താനും തമ്മിലുള്ള ചൂതുകളിയാണ് നമ്മുടെയൊക്കെ ജീവിതം.
1: തിയേറ്ററുകൾ പൂരപ്പറമ്പാക്കി മാറ്റാൻ ആരാധകർ കാത്തിരുന്ന ചിത്രം.
2: രാജ്യവും കൊട്ടാരവും നഷ്ടപ്പെട്ട രാജാവ് തോൽക്കുന്നവരാരും തിരിച്ചറിയാത്ത
3: ദുൽഖർ സൽമാൻ നായകനായെത്തുന്ന പാൻ ഇന്ത്യൻ ബിഗ് ബഡ്ജറ്റ് ചിത്രം ഐ ആം ഗേ.
2: This is pure algorithm.
1: RBX എന്ന ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റിന് ശേഷം നഹാസ് ഹിദായത് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രം. ദുൽഖർ സൽമാനൊപ്പം ആന്റണി വർഗീസ്, പെപ്പെ, കദർ, മിഷ്കിൻ, കയാടു ലോഹർ തുടങ്ങി പാൻ ഇന്ത്യൻ താരനിര അണിനിരക്കുന്നു.
2: ഗാംബ്ലിംഗിലായാലും ജീവിതത്തിലായാലും നമ്മൾ ഒരിക്കലും മറക്കരുതാത്തൊരു തത്വമുണ്ട്.
3: ത്രസിപ്പിക്കുന്ന സംഗീതവുമായി ജേക്സ് ബിജോയും സെപ്റ്റംബർ 3 ലോകമെമ്പാടുമായി റിലീസിലെത്തുന്നു ഐ ആം ഗെയിം.
1: Movie distributed in UAE and GCC by Wayfarer Films. Stay tuned to Home 92.2 FM to win invites.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: കാന്തപുരത്തിന്റെ പ്രസ്താവനയെ തള്ളി മുഖ്യമന്ത്രി വി ഡി സതീശൻ. സിപിഐ സിപിഎം പ്രശ്നപരിഹാരമാകുന്നു, പദവി ആർക്കും വേണ്ടെന്ന്. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. സ്ത്രീകൾ പൊതുരംഗത്ത് ഇറങ്ങുന്നതിനെതിരായ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ പ്രസ്താവനയെ തള്ളി മുഖ്യമന്ത്രി വി ഡി സതീശൻ. കാന്തപുരം പറഞ്ഞതിനെ സർക്കാരോ കോൺഗ്രസ് പാർട്ടിയോ അനുകൂലിക്കുന്നില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. 19-ാം നൂറ്റാണ്ടിൽ പറയേണ്ട കാര്യമാണ് 21-ാം നൂറ്റാണ്ടിൽ പറഞ്ഞതെന്നും ഇസ്ലാമിക ചരിത്രത്തെപ്പോലും തെറ്റായി വ്യാഖ്യാനിക്കുന്ന പ്രസ്താവനയാണ് കാന്തപുരത്തിന്റേതെന്നും മുഖ്യമന്ത്രി. പുരോഗമന കേരളത്തിന് ചേരുന്നതല്ല പ്രസ്താവന, ഇസ്ലാമിനെപ്പോലും തെറ്റായി വ്യാഖ്യാനിക്കുന്നു. മന്ത്രിസഭായോഗത്തിനുശേഷം നടത്തിയ വാർത്താസമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു മുഖ്യമന്ത്രി. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ പരാമർശത്തിനെതിരെ മുജാഹിദ് വിഭാഗം രംഗത്ത്. സ്ത്രീകളെ വീടുകളിൽ തളച്ചിടാനാണ് കാന്തപുരം ശ്രമിക്കുന്നതെന്നും ഇത് അങ്ങേയറ്റം പിന്തിരിപ്പൻ നിലപാടാണെന്നും കെ എൻ എം മർക്കസ് ദവാ സെക്രട്ടറി അബ്ദുൽ ലത്തീഫ് കരുമ്പിലാക്കൽ. സ്ത്രീകളെ വീടുകളിലോ അടുക്കളയിലോ തളച്ചിടാൻ ഇസ്ലാം മതം ഒരിടത്തും പറയുന്നില്ല. സ്ത്രീകൾ പൊതുരംഗത്തേക്കിറങ്ങി അവരുടെ കാര്യങ്ങൾ സ്വയം നിർവഹിക്കുന്നതിനോ സാമൂഹിക കാര്യങ്ങളിൽ ഇടപെടുന്നതിനോ മതമൊരിക്കലും എതിരല്ലെന്നും പൌരോഹിത്യമാണ് പലപ്പോഴും ഇതിന് തടസ്സം നിൽക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ പരാമർശത്തെ പിന്തുണച്ചതിൽ വിശദീകരണവുമായി സിപിഎം നേതാവും മുൻമന്ത്രിയുമായ കെ ടി ജലീൽ. കാന്തപുരം പറഞ്ഞത് പൊതുസമൂഹത്തോടല്ലെന്നും ഓരോരുത്തർക്കും അവരവരുടെ ആശയം പറയാമെന്നും കെ ടി ജലീൽ. കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ മതപരമായ കാര്യങ്ങൾ പറയുമ്പോൾ അതിനോട് യോജിക്കാൻ പലർക്കും സാധിച്ചു എന്ന് വരില്ല. അദ്ദേഹം അത് പറഞ്ഞത് മതത്തിന്റെ പേരിൽ വോട്ട് പിടിക്കുകയും മതത്തിന്റെ ശാസനകൾ ലംഘിക്കുകയും ചെയ്യുന്ന ആളുകളെക്കുറിച്ചാണെന്നും കെ ടി ജലീൽ. കാന്തപുരത്തെ പിന്തുണച്ച് മുതിർന്ന സിപിഎം നേതാവ് ടി കെ ഹംസ, ആവശ്യമില്ലാത്ത വിവാദമാണിപ്പോൾ നടക്കുന്നത്. കാന്തപുരത്തിന് പറയാൻ സ്വാതന്ത്ര്യമുണ്ട്, പിതൃതുല്യമായ സന്ദേശമാണ് കാന്തപുരം നൽകിയതെന്നും ടി കെ ഹംസ. അധ്യാപക നിയമനത്തിനുള്ള പി എസ് സി റാങ്ക് ലിസ്റ്റ് കാലാവധി നീട്ടിയെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. പ്രൈമറി മുതൽ എച്ച് എസ് എസ് ടി വരെയുള്ള റാങ്ക് ലിസ്റ്റുകളാണ് 6 മാസത്തേക്ക് നീട്ടിയത്. പല കാരണങ്ങളാൽ ഒഴിവ് റിപ്പോർട്ട് ചെയ്യാത്തതിനാലാണ് കാലാവധി നീട്ടിയതെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. ഓപ്പറേഷൻ തൂഫാന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിലെ എൻ ഡി പി എസ് കേസുകളുടെ വിചാരണയ്ക്കായി 3 പുതിയ കോടതികൾ ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി. പാലക്കാട്, മഞ്ചേരി, തൃശൂർ എന്നീ ജുഡീഷ്യൽ ജില്ലകളിലാണ് കോടതി ആരംഭിക്കുക. പ്രളയത്തിലെ നഷ്ടപരിഹാരം ഈ ആഴ്ച കൊടുത്തു തുടങ്ങുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കഴിഞ്ഞ 14-ലാണ് ക്യാമ്പുകളെല്ലാം തീർന്നത്. സ്ഥിതി വിവര കണക്കുകൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ആഴ്ച കൊണ്ട് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പ്രളയ ധനസഹായം കൊടുത്തു തുടങ്ങുമെന്നും മുഖ്യമന്ത്രി. സിപിഐയെ യു ഡി എഫിലേക്ക് സ്വാഗതം ചെയ്ത മുസ്ലിം ലീഗ് നേതാവ് കെ എൻ എ ഖാദർ. ലീഗ് മുഖപത്രമായ ചന്ദ്രികയിൽ എഴുതിയ ലേഖനത്തിലാണ് സിപിഐയെ മുന്നണിയിലേക്ക് സ്വാഗതം ചെയ്തത്. രാഷ്ട്രീയം മാറാതെ മുന്നണി മാറാമെന്ന് കെ എൻ എ ഖാദർ. യു ഡി എഫിന്റെ ഭാഗമായാൽ ദേശീയതലത്തിലെ ഇന്ത്യ സഖ്യം കേരളത്തിലും വളച്ചുകെട്ടില്ലാതെ സിപിഐക്ക് തുടരാനാകുമെന്നും കെ എൻ എ ഖാദർ ലേഖനത്തിൽ വിശദീകരിക്കുന്നു. യു ഡി എഫിലേക്കുള്ള മുസ്ലിം ലീഗിന്റെ ക്ഷണം സിപിഐ തള്ളി. സിപിഎമ്മിനോട് കടുത്ത നിലപാടില്ലെന്ന സൂചന നൽകി സിപിഐ. ഇടതുപക്ഷത്തെ ശിഥിലമാക്കുന്നതൊന്നും ചെയ്യില്ലെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശു. പ്രതിപക്ഷ ഉപനേതാവ് പദവി സംബന്ധിച്ച തർക്കം, പ്രശ്നപരിഹാരത്തിന് നിർദ്ദേശം മുന്നോട്ടുവച്ച് സിപിഎം. പദവി ആർക്കും വേണ്ടെന്ന് വെച്ച് പ്രശ്നം താൽക്കാലികമായി പരിഹരിക്കാനുള്ള നിർദ്ദേശം സിപിഎം സിപിഐ നേതൃത്വത്തിന് മുൻപാകെ വയ്ക്കും. പദവി രണ്ട് പാർട്ടികൾക്കും അഭിമാന പ്രശ്നമായി മാറിയതോടെ വിട്ടുവീഴ്ച ചെയ്യുന്നത് രാഷ്ട്രീയമായി വലിയ ക്ഷീണവും കീഴടങ്ങലുമായി വ്യാഖ്യാനിക്കപ്പെടാവുന്ന സാഹചര്യം കണക്കിലെടുത്താണ് പദവി തന്നെ ഉപേക്ഷിച്ച് പ്രശ്നപരിഹാരത്തിലേക്ക് സിപിഎം എത്തിയത്. സിപിഎം പദവി ത്യജിക്കുന്നതോടെ സിപിഐയും കടുംപിടുത്തം ഉപേക്ഷിക്കാനാണ് സാധ്യത. സർക്കാരിനെതിരെ പ്രതിപക്ഷ വിദ്യാർത്ഥി യുവജന സംഘടനകൾ ഉൾപ്പെടെ നടത്തുന്ന പ്രതിഷേധത്തിനെതിരെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. എന്തിനാണ് സമരമെന്ന് തനിക്ക് മനസ്സിലാകുന്നില്ലെന്ന് ചെന്നിത്തല. തങ്ങൾ ഭരിക്കാൻ തുടങ്ങിയിട്ട് 100 ദിവസം മാത്രമേ ആയുള്ളൂ, ഇത്ര വലിയ സമരം എന്തിനെന്ന് പിടികിട്ടുന്നില്ല, പ്രതിഷേധിക്കാൻ ഇനിയും സമയമുണ്ടല്ലോ എന്നും ആഭ്യന്തരമന്ത്രി. പ്രതിപക്ഷത്തിന്റെ നിയമസഭാ മാർച്ചിന് നേരെയുണ്ടായ ജലപീരങ്കി പ്രയോഗത്തിന് ഉപയോഗിച്ച വെള്ളത്തിൽ അണുബാധയില്ലെന്ന് സ്ഥിരീകരണം. വെള്ളത്തിൽ ഇരുമ്പിന്റെ അംശം മാത്രമേയുള്ളൂ എന്ന് കെമിക്കൽ ലാബിൽ നിന്നുള്ള റിപ്പോർട്ട്. ജലപീരങ്കിക്കായി ഉപയോഗിക്കുന്ന വെള്ളത്തിന്റെ നിറം ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം പോലീസിനെതിരെ രൂക്ഷ വിമർശനം ഉയർത്തിയിരുന്നു. പരിശോധനാ ഫലം ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് കൈമാറിയിട്ടുണ്ട്. പത്തനംതിട്ട നാരങ്ങാനം പഞ്ചായത്തിൽ ഭരണം യു ഡി എഫ് നേടി. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ സി പി എം പിന്തുണച്ചു. കോൺഗ്രസും ബി ജെ പിയും തുല്യ അംഗബലമുള്ള പഞ്ചായത്തിൽ സി പി എമ്മിന് രണ്ടംഗങ്ങളാണുള്ളത്. സി പി എം പിന്തുണയിൽ അവിശ്വാസം നേരത്തെ പാസായിരുന്നു. ഇന്ന് നടന്ന വോട്ടെടുപ്പിൽ ഒരു സി പി എം അംഗം പിന്തുണച്ചതോടെ യു ഡി എഫ് അധികാരം പിടിച്ചെടുത്തു. നറുക്കെടുപ്പിലൂടെയാണ് നേരത്തെ ബി ജെ പിക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനവും കോൺഗ്രസിന് വൈസ് പ്രസിഡന്റ് സ്ഥാനവും ലഭിച്ചിരുന്നത്. അട്ടപ്പാടി മധു കേസിൽ കേരള സർക്കാർ സുപ്രീംകോടതിയിൽ. കേസിലെ ഒന്നാം പ്രതി ഹുസൈനെ വെറുതെ വിട്ടതിനെതിരെ അപ്പീൽ നൽകി. തെളിവുകൾ കൃത്യമായി ഹൈക്കോടതി പരിഗണിച്ചില്ലെന്നാണ് വാദം. സാക്ഷിമൊഴികളും പരിഗണനയ്ക്കെടുത്തില്ല. ഹീന കുറ്റകൃത്യമാണ് ഹുസൈൻ നടത്തിയതെന്ന് സർക്കാർ നൽകിയ ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു. പശ്ചിമേഷ്യ വീണ്ടും അശാന്തം. ഇറാനെതിരെ ആക്രമണം കടുപ്പിച്ച് യു എസ്. ഹോർമോസ് കടലിടുക്കിന് ചുറ്റുമുള്ള ഇറാന്റെ പ്രതിരോധ സംവിധാനങ്ങൾ ലക്ഷ്യമിട്ട് യു എസ് ആക്രമണമുണ്ടായി. കപ്പൽപാതയിൽ രണ്ട് എണ്ണ ടാങ്കറുകൾ ആക്രമിക്കപ്പെട്ടതിനെ തുടർന്നാണ് യു എസ് ആക്രമണം. ബന്ദറബാസ്, കഷൻ ദ്വീപ്, കൊണാർക്ക്, ചബ്ഹർ, ജാസ്ക്, സിറിക് എന്നിവിടങ്ങളിൽ കനത്ത സ്ഫോടനങ്ങൾ ഉണ്ടായി. വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത ഒരു കുട്ടിയുൾപ്പെടെ 11 പേർ കൊല്ലപ്പെട്ടു. 50-ലേറെ പേർക്ക് പരിക്കേറ്റു. ഇറാൻ തിരിച്ചടിച്ചാൽ ഇതിലും വലിയ ആക്രമണം നേരിടേണ്ടി വരുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പ്. യു എസ് ആക്രമണത്തിന് മറുപടിയായി ഗൾഫിലെ അമേരിക്കൻ സൈനിക താവളങ്ങളെ ആക്രമിച്ച ഇറാൻ. കുവൈറ്റ്, ബഹ്റൈൻ, ജോർദൻ രാജ്യങ്ങൾക്ക് നേരെ ഇറാന്റെ മിസൈൽ ഡ്രോൺ ആക്രമണമുണ്ടായി. ആക്രമണത്തെ പ്രതിരോധിച്ചുവെന്ന് കുവൈറ്റ്, ബഹ്റൈൻ, ജോർദൻ രാജ്യങ്ങൾ അറിയിച്ചു. കുവൈറ്റിൽ നിരവധി തവണയാണ് ജാഗ്രതാ സന്ദേശം മുഴങ്ങിയത്. ഇറാനിൽ നിന്നുള്ള ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് കുവൈറ്റിലെ പാർപ്പിട സമുച്ചയത്തിൽ തീപിടുത്തമുണ്ടായി. ഫയർഫോഴ്സിന്റെ പ്രസ്താവനയിൽ അറിയിച്ചു. തീപിടുത്തം പിന്നീട് നിയന്ത്രണ വിധേയമാക്കി. സംഭവത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ല. അമേരിക്കയ്ക്കുമേൽ സാമ്പത്തിക സമ്മർദ്ദം ചെലുത്താൻ എല്ലാ എണ്ണ കയറ്റുമതി രാജ്യങ്ങളെയും ലക്ഷ്യം വയ്ക്കണമെന്ന് ഇറാൻ ഡെപ്യൂട്ടി പാർലമെന്ററി സ്പീക്കർ. ചർച്ചകൾക്കായി ഇറാനെ എത്തിക്കുന്നതിനായാണ് ഇറാനുമേൽ അമേരിക്ക സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിയതെന്ന് യു എസ് ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ്. ഹോർമുസ് നിശ്ചലമാണെന്ന് അവകാശപ്പെട്ട ഇറാൻ. 120 കപ്പലുകൾ കടന്നുപോയിരുന്ന സ്ഥാനത്ത് ഒന്നോ രണ്ടോ കപ്പലുകളാണ് ദിവസം കടന്നുപോകുന്നതെന്ന് ഇറാൻ പാർലമെന്റ് സ്പീക്കർ. ഹോർമുസ് തങ്ങൾ തുറന്നുകഴിഞ്ഞെന്ന അമേരിക്കയുടെ അവകാശവാദത്തെ തള്ളുന്നതാണ് ഇത്. ആരോഗ്യരംഗത്തെ പരസ്യങ്ങളിൽ കർശന നിയന്ത്രണങ്ങളുമായി ദുബായ് ഹെൽത്ത് അതോറിറ്റി. അതിശയോക്തി കലർന്ന വാക്കുകളോ വാഗ്ദാനങ്ങളോ പരസ്യങ്ങളിൽ പാടില്ല. പാർശ്വഫലങ്ങളില്ലാത്തത്, 100% ഫലപ്രദം, ഏറ്റവും മികച്ചത്, ഉടനടി ഫലം ലഭിക്കുന്നത് തുടങ്ങിയ വാക്കുകൾ പരസ്യങ്ങളിൽ പാടില്ല. ചികിത്സയെക്കുറിച്ചുള്ള അത്ഭുത രോഗശാന്തി വാദങ്ങളോ ഉറപ്പുകളോ നൽകാൻ പാടില്ല. അടുത്ത വാർത്ത 3 മണി.
4: Home FM News was brought to you by Danya Group of Companies since 1982.
5: Time check.
4: Brought to you by Ozone Cargo.
6: Good afternoon, Dubai. ഇപ്പോൾ സമയം 2 മണി കഴിഞ്ഞ് 7 മിനിറ്റ്.
5: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
4: Brought to you by Aldra's Auto AC Parts, #1 Auto AC spare parts in the Middle East.
6: ദുബായിൽ ഇപ്പോൾ രേഖപ്പെടുത്തുന്ന കൂടിയ താപനില 39°C, ഹ്യൂമിഡിറ്റി 61%.
4: Was brought to you by Aldra's Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me. You are listening.

മലയാളിടാ ബ്രോട്ട് യു ബൈ കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.

0: ഇത് ഹോം എടാ, നമ്മുടെ വീടെടാ, ഹോം 92.2 FM-ൽ മലയാളിടാ. നിങ്ങളുടെ കൂടെ വർത്തമാനം പറയാൻ ഷീബ. ഇന്ന് ഷീബ മാത്രമല്ല, ഇന്ന് നമുക്ക് കുറച്ച് അതിഥികളും കൂടെ ഉള്ള ദിവസമാണ്. ഒരുപാട് സന്തോഷത്തിലാണ്. ശരിക്കും എല്ലാവരും അറിയുന്നത് പോലെ തന്നെ നമ്മുടെ ഓണം, പ്രവാസികളുടെ ഓണം കഴിഞ്ഞിട്ടില്ല. ഞങ്ങളത് കുറേ നാൾ നീട്ടിക്കൊണ്ടു പോകും. അത് ഞങ്ങൾ എപ്പോഴും അഭിമാനത്തോടെ പറയുന്ന ഒരു കാര്യമാണ്. ഇപ്പം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ മണ തൃശ്ശൂരിൻ്റെ ഓണാഘോഷം, അത് ഈണം എന്ന പേരിലാണ് നമ്മൾ പ്രാവശ്യം നടത്തുന്നത്. ഈണം, അത് ഈദും ഈസ്റ്ററും ഓണവും എല്ലാം കൂടെ ചേർന്ന ഒരു ആഘോഷമാണ്. സെപ്റ്റംബർ 6 അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിൽ വെച്ചിട്ടാണ് നമ്മളത് നടത്തുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അവിടേക്കുള്ള സദ്യക്കുള്ള എൻട്രി, നിങ്ങൾക്ക് അവിടെ നടക്കുന്ന മത്സരങ്ങൾ എല്ലാം ഞങ്ങൾ വളരെ വിശദമായിട്ട് തന്നെ നിങ്ങളോട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അപ്പം ഇന്ന് അതിൻ്റെ സന്തോഷത്തിൻ്റെ ഭാഗമായിട്ട് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ പറയാനായിട്ട് നമ്മുടെ തൃശ്ശൂരിൻ്റെ സ്വന്തം JK, ജനറൽ സെക്രട്ടറി JK ഗുരുവായൂർ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈണത്തിൻ്റെ ഒരു നല്ലൊരു സ്പോൺസറായ മാനുക്കാസിൽ നിന്നും അവിടുത്തെ മീഡിയ മാനേജറായ സൂര്യ സന്തോഷ് നമ്മുടെ കൂടെ ഒരു സുന്ദരൻ എത്തിയിട്ടുണ്ട്. പിന്നെ ഇന്ന് നമുക്കൊരു കുഞ്ഞി സുന്ദരനെ കൂടെ കിട്ടിയിട്ടുണ്ട്, മെന്റലിസ്റ്റ് ആയിട്ടുള്ള നബീൽ. അപ്പോൾ സത്യം പറഞ്ഞ ഞാൻ ഇന്ന് നബീലിൽ കൂടെ തുടങ്ങിക്കോട്ടെ JK. കാരണം ആദ്യം ഇവിടെ വന്നിട്ട് നബീൽ വന്നിട്ട് ഷീബ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ മോനെ, ഞാൻ പൊതുവെ എല്ലാവരും മോനെ മോളെ എന്ന് വിളിക്കുന്ന. അപ്പോൾ മോനെ കണ്ടപ്പോഴത്തേക്ക് വളരെ ഞാൻ വിചാരിച്ചു ഇനി നമ്മൾ കേൾക്കുന്ന ആരെങ്കിലും ആണോ, എന്തെങ്കിലും കാര്യം പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ഞാൻ മെന്റലിസ്റ്റ് ആണ്. അയ്യോ, ഇത്രയും ചെറിയ മെന്റലിസ്റ്റ്. ഓക്കെ, അപ്പൊ എന്തായാലും നബീലിലേക്ക് നമ്മൾ ഒരു ഹായ് പറഞ്ഞു. നബീൽ
1: ഹായ്.
0: സൂര്യയുടെ ഒരു ഹായ് കിട്ടിക്കോട്ടെ.
1: യെസ് ഹായ്, എല്ലാവർക്കും നമസ്കാരം.
0: സൂര്യയെ ശരിക്കും നമ്മൾ വീട്ടിലിരിക്കുന്ന, പ്രത്യേകിച്ച് എന്റെ അമ്മയ്ക്കൊക്കെ നല്ല പരിചയമായിരിക്കും കേട്ടോ സൂര്യയുടെ മുഖം. ഞാൻ വന്നപ്പോഴും പറഞ്ഞു എവിടെയോ കണ്ടിട്ടുള്ളത് പോലെ സൂര്യ. അപ്പോൾ സൂര്യ ഒരുപാട് സിനിമയിലും സീരിയലിലും ഒക്കെ അഭിനയിക്കുന്ന ആളാണ്. പിന്നെ നമ്മുടെ തൃശ്ശൂരിന്റെ എല്ലാം എല്ലാമായ JK അറിയാത്ത ആരും തന്നെ ഇല്ല. അപ്പൊ JK, എത്രത്തോളം ആയി നമ്മുടെ ഒരുക്കങ്ങൾ?
2: ഒരുക്കങ്ങള് ഞങ്ങൾ ഇനി എന്താ പറയുക, ഫൈനൽ ഘട്ടത്തിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും ഒരുപാട് റെസ്പോൺസാണ് ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് വരുന്നത്, ഒപ്പം നമ്മുടെ മെമ്പേഴ്സിൻ്റെ ഭാഗത്ത് നിന്നും. ഒരു എണ്ണം ഞാൻ പറയുകയാണെങ്കിൽ ഒരു 750-800 പേരോളം നമുക്കിപ്പോൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു നമ്മുടെ പരിപാടിക്ക് വേണ്ടിയിട്ട്.
0: ഓക്കെ,
2: അത്രയും ഒരു വലിയ, അത് നമ്മുടെ തൃശ്ശൂരിൻ്റെ ഒരു ഭാഗ്യമാണ്. നമ്മൾ എന്ത് ചെയ്താലും അതിൻ്റെ ഒരു ഒരു പീക്കിലേക്ക് എത്തിയിട നിൽക്കാറുള്ളൂ നമ്മൾ. നമ്മൾ ഈ പ്രാവശ്യം നമ്മളൊരു മാവേലി മത്സരം എന്നുള്ളൊരു സംഭവം ഈ പ്രവാസ മണ്ണിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനെയൊക്കെ ഒരു റെസ്പോൺസ് ഉണ്ടാവും എന്നുള്ളത്. ആ റെസ്പോൺസ് കിട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഊർജ്ജം ഉണ്ടല്ലോ, ആ ഊർജ്ജം തന്നെയാണ് നമ്മുടെ തൃശ്ശൂരിൻ്റെ ഏറ്റവും വലിയ ശക്തി. ഇത് കഴിഞ്ഞ് ഞങ്ങൾ അടുത്ത പൂരത്തിലേക്ക് കടക്കാൻ പോവാണ്. ഈ കഴിഞ്ഞ വർഷമൊക്കെ നടന്നിട്ടുള്ള പൂരം എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുള്ള പൂരമാണ്, അതിലേക്ക് കടക്കാൻ പോവാണ്. അപ്പോൾ എന്തായാലും ഓണത്തിൽ നമുക്ക് നിൽക്കാം ഇവിടെ. എന്തായാലും ഈ വരുന്ന 6 നമ്മുടെ തൃശ്ശൂർ കൂട്ടായ്മ ജനറൽ സെക്രട്ടറി നിലയ്ക്കും തൃശ്ശൂർ കൂട്ടായ്മയുടെ ഒരു മെമ്പർ നിലയ്ക്കും എല്ലാവരും ഞങ്ങൾ സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്. അപ്പം HOME FM എന്നുള്ള ഈ മീഡിയ ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇത്രത്തോളം മുന്നോട്ട് പോകാൻ പറ്റില്ലായിരുന്നു. അതിനോടുള്ള പ്രത്യേക നന്ദിയും ഈ വീടിനോടുള്ള നന്ദി ഞങ്ങൾ രേഖപ്പെടുത്തുകയാണ് അതിൻ്റെ ഒപ്പം തന്നെ.
0: ശരിക്കും ഞങ്ങൾ എപ്പോഴും പറയാറുണ്ട് നമ്മുടെ JK ഇങ്ങോട്ടേക്ക് വരുമ്പോൾ വീട്ടിലേക്ക് വരുന്ന ഒരു ഫീല് തന്നെയാണ്.
2: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഒരു കാലത്ത് ഞാൻ പേടിച്ച് വന്നിരുന്നൊരു സംഭവം ഉണ്ടായിരുന്നു, ഇപ്പോൾ നിങ്ങൾ എല്ലാവരും എൻ്റെ ഒരു ഫ്രണ്ട്സ് എന്ന ലെവലിൽ ഒരു വീട്ടുകാരെ നിലയ്ക്ക് കാണുമ്പോൾ ഉണ്ടാവുന്ന സന്തോഷം ഉണ്ടല്ലോ. തീർച്ചയായിട്ടും.
0: JK, അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഈണം ഓണം ആഘോഷത്തിലുള്ള ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആയിട്ട് നമ്മൾ കാണുന്നത്, ഇതുവരെ തന്നെ UAE ഒരു മാവേലി മത്സരം നടന്നിട്ടില്ല, നമ്മളൊരു മാവേലി മത്സരം കൂടെ സെറ്റ് ചെയ്തിരിക്കുകയാണ്.
2: തീർച്ചയായിട്ടും. ഈ മാവേലി മത്സരം എന്നുള്ള കോൺസെപ്റ്റ് ഞങ്ങൾക്ക് പെട്ടെന്ന് തോന്നിയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. കാരണം എല്ലാ വർഷവും എല്ലാവരും പായസ മത്സരം, അത് മത്സരം, വടം വലി മത്സരം, അതൊക്കെ മാറ്റി പിടിച്ചിട്ട് മാവേലി മത്സരം എന്നുള്ളൊരു കോൺസെപ്റ്റ് ഞങ്ങൾ ഈ പ്രവാസ മണ്ണിൽ മുന്നിട്ട് വെച്ചിരിക്കുകയാണ്. ഇനി വരും കാലങ്ങളിൽ ഇതെല്ലാവരും ഏറ്റെടുക്കും. ഏറ്റെടുക്കണം തന്നെയാണ് എൻ്റെ ആവശ്യം. കാരണം പുതിയ മാവേലിമാർ വരട്ടെ, പുതിയ ആൾക്കാർക്ക് അവസരം കിട്ടട്ടെ. അവർ വരുന്ന ഓരോ മാവേലിമാർക്കും നമ്മൾ കൊടുത്തിട്ടുള്ള ഓപ്പർച്യൂണിറ്റി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടുന്ന് ഫോട്ടോസ് എടുക്കാം, വീഡിയോസ് എടുക്കാം, എല്ലാവരും ഒന്ന് മിംഗിൾ ചെയ്യാം. ഇത്രയധികം മാവേലിമാർ ഒരു സ്ഥലത്ത് ജോയിൻ ചെയ്യുന്നത് ഫസ്റ്റ് ടൈമാണ്. ഞങ്ങൾ അതിൻ്റെതായിട്ടുള്ള കുറച്ച് ഗിന്നസ് എന്താ ലിംക ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ പേപ്പേഴ്സ് അയച്ചിട്ടുണ്ട്. കുറച്ച് ലേറ്റ് ആയി പോയി എന്നാലും ഞങ്ങൾ വർക്ക് ചെയ്യുന്നതിന് പേരിൽ ചിലപ്പം അതും ചിലപ്പം ഇൻഷാല്ലാ അതും നടക്കും ഈ കാര്യത്തിൽ. ഒരു വലിയൊരു സംഭവമായിട്ട് തന്നെ ഞങ്ങൾ അത് മാറ്റാൻ തീരുമാനിച്ചിരിക്കുകയാണ്.
0: അപ്പൊ എന്തായാലും മാവേലി മത്സരമൊക്കെ കാണാനായിട്ട് എല്ലാവർക്കും നേരത്തെ തന്നെ എത്താവുന്നതാണ്.
2: 10 നമ്മൾ മാവേലി മത്സരം, 11:30 ആകുമ്പോഴേക്കും മാവേലി മത്സരം തീരും. അപ്പോൾ എല്ലാവരും 9:30 തന്നെ അവിടെ വേദിയിലെത്തി സ്ഥലം പിടിക്കേണ്ടതാണ്.
0: ഓക്കെ, സെപ്റ്റംബർ 6 അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിൽ നടക്കുന്നത്. ഓക്കെ, ഞാൻ ഇനി സൂര്യ സന്തോഷിലേക്ക് ഒന്ന് പോട്ടെ. മാനുക്ക ജുവലറിയുടെ മീഡിയ മാനേജർ, അതിലുപരി വലിയൊരു നടനും ഒരു കലാകാരനും ഒക്കെയാണ്. ഇന്നിപ്പോ കണ്ടപ്പോ നമുക്കൊരു വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ, ഞാൻ ഇങ്ങനെ വന്നപ്പോഴേ നോക്കുക, നല്ല ഹെയർ സ്റ്റൈൽ. ഞങ്ങൾക്ക് പോലും മുടിയൊന്നും സൂക്ഷിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആ ഒരു സമയത്താണ് നല്ല തിക് ഹെയറുമായിട്ട് ഇങ്ങനെ ഒരാള് കയറി വരുന്നത്. ആദ്യം ചോദിക്കട്ടെ, ഈ മീഡിയ മാനേജറൊക്കെ മാറ്റി വെച്ചിട്ട് സൂര്യ എങ്ങനെ ഈ ഹെയർ ഇങ്ങനെ കൊണ്ട് നടക്കുന്നത്?
1: സത്യമാണ്, വലിയൊരു എന്താ പറയണ്ട, എല്ലാരും ദുബൈയിൽ പ്രത്യേകിച്ച് പറയുന്നത് ഹോട്ടൊക്കെ ആണല്ലോ, അപ്പൊ എല്ലാരും ചോദിക്കുക എങ്ങനെയാണ് ഇത് കൊണ്ട് നടക്കുന്നതെന്ന്. അപ്പൊ അത് പ്രത്യേകിച്ച് എനിക്ക് ഇതിന് ഹെയറിനോടുള്ള ഒരു ഭയങ്കര ഇഷ്ടം തന്നെയാണ്. അത് നമ്മുടെ മൈൻഡിൽ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് നമുക്കൊരു പോസിറ്റീവ് വൈബ് ഉണ്ടാവുകയും ചെയ്യും. പിന്നെ അതിന് കുറച്ച് ട്രീറ്റ്മെന്റും കൊടുത്തു കഴിഞ്ഞാൽ സെറ്റാണ്.
0: അതുപോലെ തന്നെ ഞാൻ കൂടുതൽ കാര്യങ്ങൾ മാനുക്കാസിനെ കുറിച്ച് ചോദിക്കുന്നതിന് മുമ്പ് സൂര്യ സന്തോഷിനെ കുറിച്ച് ചോദിക്കട്ടെ. അപ്പോ 8 വർഷത്തോളമായി ഇവിടെ മീഡിയ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു എന്ന് പറയുന്നു. അപ്പൊ അതിനിടയിൽ ഈ സീരിയൽ എന്തായാലും നമ്മൾ അഭിനയിക്കാൻ നാട്ടിൽ പോയേ പറ്റുള്ളൂ അല്ലെ? എങ്ങനെയാ അതും പ്രധാനപ്പെട്ട കഥാപാത്രം, സൂര്യ ടിവിയിലൊക്കെ വന്നിട്ടുള്ള ഭാവന എന്ന് പറയുന്ന സീരിയലിലൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു പോലീസ് ഓഫീസറുടെ വേഷമാണ് സൂര്യ കൈകാര്യം ചെയ്തത്. അപ്പൊ ഇതെങ്ങനെയാണ് ഇതിന് ടൈം കണ്ടെത്തുന്നത്?
1: തീർച്ചയായിട്ടും വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. കാരണം അത് പ്രത്യേകിച്ച് ഒരു പ്രവാസി എന്ന നിലയിൽ നമുക്ക് നമ്മുടെ കമ്പനി തരുന്നൊരു ഏറ്റവും വലിയ സപ്പോർട്ട് തന്നെയാണ്. അത് മാനുക്കാസിനെ കുറിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാരണം എനിക്ക് ഷൂട്ട് വരുമ്പോഴായിക്കോട്ടെ എന്തിനായിക്കോട്ടെ, അത് ഓണറിന്റെ ഭാഗത്ത് ഉണ്ടാകുന്ന ഒരു സപ്പോർട്ട്, അത് തന്നെയാണ് അതിൻ്റെ എൻ്റെ ഒരു വിജയത്തിന്റെ പിന്നിൽ എപ്പോഴും മാനുക്കാസ് തന്നെയാണ്. കാരണം ഏത് ഷെഡ്യൂൾഡുണ്ടെങ്കിലും അവർ അതിനുള്ളൊരു പെർമിഷനും കാര്യങ്ങളൊക്കെ എനിക്ക് തരാറുണ്ട്. എന്നെ ഒരു ചെറിയൊരു എളിയ കലാകാരൻ എന്ന രീതിയിൽ വലിയൊരു സപ്പോർട്ടാണ് എൻ്റെ കമ്പനി എനിക്ക് തരുന്നത്. അത് നമുക്ക് പ്രത്യേകിച്ച് പ്രവാസ ലോകത്ത് കിട്ടുന്ന വലിയൊരു ഭാഗ്യം തന്നെയാണ് മാനുക്കാസിന്റെ ഭാഗത്ത് നിന്ന് എനിക്കുണ്ടാകുന്നത്.
0: ഓക്കെ, എനിക്ക് തോന്നുന്നു മാനുക്കാസിന് ഏകദേശം 6-ലധികം ബ്രാഞ്ചുകൾ ഉണ്ട്
1: ഇപ്പൊ ദുബായില്.
0: ഇപ്പൊ ദുബായില് അജ്മാനില് ഇപ്പൊ നമ്മള് മാനുക്കാസ് ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്, എല്ലാ എമിറേറ്റിലും ഉണ്ട്. ഏതൊക്കെ എമിറേറ്റിലാണ്?
1: ഇപ്പം അൽഐനിൽ നമ്മൾ പുതിയ ഷോറൂം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ പുതുതായിട്ട് വരാൻ പോകുന്നത് ഉമ്മൽക്കോയിലെ നെസ്റ്റോനുള്ളിലാണ്. മെയിന് വരുന്നത് നമുക്ക് അജ്മാനിൽ തന്നെ 3 ഷോറൂമുകളാണ് ഉള്ളത്. മെയിന് ലക്കി റൗണ്ടോ ബോട്ടിലാണ്. ലക്കി റൗണ്ടോ ബോട്ടിൽ തന്നെ നമുക്ക് അവിടെ തന്നെ നമുക്ക് 3 ഷോറൂമുകൾ ഉണ്ട്. ഒന്ന് ജെറഫ് 1-ലാണുള്ളത്. അത് മാത്രമല്ല, നമ്മുടെ കമ്പനിയുടെ ഏറ്റവും വലിയൊരു ഓഫർ എന്ന് പറയുന്നത് മുഴുവൻ ആഭരണങ്ങളും 0 മേക്കിംഗ് ചാർജ് ആണ്. ഒരു ദിർഹം പോലും പണിക്കൂലിയില്ല. അപ്പൊ അതൊന്ന് ആലോചിച്ച് നോക്കി നമുക്ക്, അതായത് സെലക്ടഡ് ഐറ്റംസ് മാത്രമല്ല കേട്ടോ, എന്ത് ചെറിയ ആഭരണം ആയിക്കോട്ടെ വലിയ ആഭരണങ്ങളായിക്കോട്ടെ, ഇനി നിങ്ങൾ പുതുതായിട്ട് നിങ്ങളുടെ ഡിസൈനിൽ ഉണ്ടാക്കണമെങ്കിൽ അതുവരെ ഞങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, വളരെ ഭംഗിയായിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കി തരുന്നതായിരിക്കും, ഒരു രൂപ പോലും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, പണിക്കൂലിയായിട്ട് നമ്മൾ ഏളാക്കുന്നില്ല. അതാണ് അതിന്റെ ഏറ്റവും വലിയൊരു ഓഫർ എന്ന് പറയുന്നത്.
0: അത് വളരെ നല്ലൊരു കാര്യമാണ്. സാധാരണ നമ്മൾ ഇവിടെ ഏത് ജ്വല്ലറി നോക്കിയാലും നമുക്കറിയാം സെലക്ടഡ് ആഭരണങ്ങൾക്ക് 0 ഡിഡക്ഷൻ അല്ലെങ്കിൽ 0 മേക്കിംഗ് ചാർജ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. നമ്മളും പരസ്യം ഇഷ്ടംപോലെ പറയുന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിലേക്ക് വരും. പക്ഷെ എനിക്ക് മാനുക്കാസിൽ ഇങ്ങനെ എല്ലാ ഓർണമെന്റ്സിനും 0 മേക്കിംഗ് ചാർജ് ആണെന്ന് പറയുമ്പോൾ ഒരു സന്തോഷം. പിന്നെ വേറൊരു കാര്യം ചോദിച്ചോട്ടെ, മാനുക്കാസ് ജ്വല്ലറി എന്നുള്ള പേര് വളരെ വ്യത്യസ്തമാണ്. ഞാനും ഞങ്ങളിങ്ങനെ മാനുക്കാസ് ജ്വല്ലറി എന്ന് പറഞ്ഞപ്പോൾ ഞാനും ആസിഫും ജയ മാം എല്ലാവരും കൂടി ഇന്ന് നല്ലൊരു വ്യത്യസ്തതയുള്ള പേര് എന്തായിരിക്കും? അപ്പൊ ആസിഫ് ഒക്കെ ഇരുന്ന് പറയാം, നമ്മൾ ചിലപ്പോ കൊച്ചേട്ട എന്നൊക്കെ വിളിക്കില്ലേ, ഇക്കാക്ക ഇച്ചാക്ക എന്നൊക്കെ വിളിക്കുന്നത് പോലെ അങ്ങനെ ഒരു പ്രദേശത്ത് മാനുക്ക എന്ന് വിളിക്കാറുണ്ട്. അപ്പൊ അതിൽ നിന്ന് വന്നതാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും സൂരജിനോട് തന്നെ ചോദിക്കാവുന്ന എങ്ങനെ ഈ പേര് വന്നത്?
1: തീർച്ചയായിട്ടും ഇത് നമ്മുടെ ബോസ് മൊയ്തൂക്കയുടെ ഫാദറുടെ പേരുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പേരാണ് മാനുക്കാസ് എന്നുള്ളത്. ബോസ് വരുന്നത് പട്ടാമ്പിയിലാണ്. പട്ടാമ്പിയിലെ ബോസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് 1000 നാക്കാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് അത്രയ്ക്ക് നല്ലൊരു മനുഷ്യനാണ്. അത് മാത്രമല്ല ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തകനാണ്. ഒരുപാട് പേർക്ക് വീടുകൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഒരുപാട് കുടുംബങ്ങൾക്ക് കല്യാണങ്ങൾ നടത്തി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പട്ടാമ്പിയില് കുറ്റനാട് അറിയപ്പെടുന്ന ഒരു വലിയൊരു ജീവകാരുണ്യ പ്രവർത്തകനാണ് മൊയ്തൂക്ക എന്ന് പറയുന്ന ബോസ്. അവരുടെ മക്കളായിട്ടുള്ള റഷീദ് ക, സമീർ ക, എന്താ പറയണ്ട, അവരുടെ ഒരു മോളുണ്ട് റഹീനത്ത. അപ്പൊ അവര് 3 പേരാണ് ഇതിന്റെ ഈ ഒരു കമ്പനി എന്ത് ചെയ്ത് നടത്തിക്കൊണ്ട് പോകുന്നത്. അപ്പൊ അവരുടെ ഒരു ഒത്തൊരുമ നമുക്കറിയാം, ഏതൊരു അല്ലെ, ഏതൊരു ഫാമിലിയിലും അല്ലെങ്കിൽ ഏതൊരു ബിസിനസിന്റെയും വിജയം എന്ന് പറയുന്നത് അവരുടെ ഒരു ഒത്തൊരുമ തന്നെയാണ്. അപ്പൊ അത് ഫസ്റ്റില് നമ്മൾ തുടങ്ങിയത് ഒമാനിലായിരുന്നു. അപ്പൊ ഒമാനിൽ ഇപ്പൊ ഒരുപാട് ബ്രാഞ്ചുകളായി. അതിനുശേഷമാണ് UAE വന്നത്. UAE ഇപ്പം 6 ബ്രാഞ്ചുകളായി. അപ്പൊ അങ്ങനെ വലിയൊരു എന്താ പറയണ്ട, ഒരു വളർന്നു കൊണ്ടിരിക്കുന്ന ഒരു വലിയൊരു കമ്പനി ആയിട്ട് മാറിയിരിക്കുകയാണ് മനുക്കാസ് ജ്വല്ലറി.
0: ഓക്കെ, എനിക്ക് വലിയ സന്തോഷം. പ്രത്യേകിച്ചും എനിക്ക് സൂര്യ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് അദ്ദേഹം പ്രത്യേകിച്ചും എല്ലാ ആൾക്കാർക്കും നന്മ വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെയായിരിക്കണം അദ്ദേഹത്തിന്റെ ഫാമിലിയിലെ മൂന്ന് മക്കളും ഞങ്ങളൊരു ജ്വല്ലറി ഉണ്ടാക്കുമ്പോൾ അതിന് എല്ലാ ആഭരണങ്ങൾക്കും സീറോ മേക്കിംഗ് ചാർജ് എന്നുള്ള ഒരു കാര്യം കൂടെ കൊണ്ടുവന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്.
1: ഇതിൽ ഒരു കാര്യം പറയാം, ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം, പല കസ്റ്റമേഴ്സും ചോദിക്കും ഞങ്ങളുടെ കവർ ഉണ്ടല്ലോ, നിങ്ങൾക്ക് നല്ലൊരു കവർ അല്ലെങ്കിൽ നല്ലൊരു ബോക്സ് തന്നോടെന്ന് ചോദിച്ചു. പക്ഷെ ഞങ്ങളുടെ ബോസിന്റെ ഒരു കണ്ടീഷൻ പറയുന്നത് നല്ല ബോക്സിനേക്കാട്ട് നല്ല അത്രയും പൈസ എന്ത് ചെയ്യുക കസ്റ്റമേഴ്സിന് കുറച്ച് കൊടുക്കുക.
0: ഓക്കെ,
1: അത് ഇപ്പം നമുക്ക് ലൈറ്റൊക്കെ ഉള്ള ബോക്സ് ഒക്കെ കൊടുക്കാൻ പറ്റും കസ്റ്റമേഴ്സ്, പക്ഷെ അതല്ല. അപ്പം ആ ഒരു എന്താ പറയുക ഒരു പൈസ കൂടെ നമ്മൾ കസ്റ്റമേഴ്സിന് അതിൻ്റെ ചെയ്യുക സീറോ മേക്കിംഗ് ചാർജിലൂടെ കൊടുക്കുക എന്നുള്ളൊരു വലിയൊരു ഒരു സന്ദേശം തന്നെയാണ് അവർ കൊടുക്കുന്നത്.
0: ഓക്കെ, എന്തായാലും സന്തോഷം മാനുക്കാസിനെ കുറിച്ച് അറിഞ്ഞപ്പോൾ. ഇപ്പം നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് കൂട്ടുകാരും ഉണ്ടാവും, അപ്പോൾ അവരും മാനുക്കാസ് ജ്വല്ലറിയിൽ ഇതുവരെ പോയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും പോകും. ഈ സീറോ മേക്കിംഗ് ചാർജിനെ കുറിച്ച് അവർ അറിയുമ്പോൾ അവർ കുറച്ചുകൂടെ സന്തോഷവും, പിന്നെ പ്രത്യേകിച്ചും താങ്കൾ പറഞ്ഞതുപോലെ തന്നെ പട്ടാമ്പിക്കാർക്ക് ഒരു അഭിമാനിക്കാൻ ഒരു നിമിഷം കൂടെയാണ്.
2: ഞങ്ങൾക്കും അഭിമാനമുണ്ട്
1: തീർച്ചയായിട്ടും,
2: കാരണം നമ്മുടെ തൃശ്ശൂർ കൂട്ടായ്മയിലേക്ക് ഇവരുടെ ഒരു കോൺട്രിബ്യൂഷൻസ് എന്നുള്ളത് ഞങ്ങൾക്ക് വിലമതിക്കാൻ പറ്റുന്ന സംഭവമാണ്. അപ്പൊ ഇങ്ങനെ ഈണം ഈ സിറ്റുവേഷനിൽ പോലും ഞങ്ങളെ സഹായിക്കാൻ വന്നിട്ടില്ല, ഇവരോടുള്ള പ്രത്യേക നന്ദി ഞങ്ങളോട് രേഖപ്പെടുത്തുന്നു.
1: അത് മാത്രമല്ല, നമ്മുടെ കമ്പനിയിൽ നമുക്കറിയാം ഒരു കമ്പനി നടത്തിക്കൊണ്ടുപോകണമെങ്കിൽ ഇപ്പൊ ബോസൊക്കെ എല്ലാവരും ബിസി ആയിരിക്കും, ഒമാനിലായിരിക്കും അല്ലെങ്കിൽ അവിടെ എവിടെയൊക്കെ ആയിരിക്കും. പക്ഷെ ഞങ്ങൾക്ക് ഒരു മൂന്ന് ലീഡേഴ്സ് ഉണ്ട്, അപ്പൊ അവരെ പേര് നമ്മൾ എടുത്ത് പറയണം കേട്ടോ. കാരണം ഏതൊരു എല്ലാ ബ്രാഞ്ചിനെയും മൂന്ന് മാനേജേഴ്സ് ആണ്. അപ്പോൾ ആ ഒരു അത് എന്ന് പറയുന്നത് ഷിഫാസ് ബ്രൂ, റിജോ ബ്രൂ അറിയാമല്ലോ അല്ലെ, റിജോ ബ്രൂ, നിബിൻ ബ്രൂ, ഈ മൂന്ന് പേരാണ് ഈ കമ്പനിയുടെ എന്താ പറയേണ്ടത് ഒരു നെടുന്തൂൺ എന്നൊക്കെ പറയില്ല, അവരുടെ അവരാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു ഇത് നടത്തി. അതൊരു വലിയൊരു നമ്മുടെ ബോസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടുന്ന ഒരു വലിയ അവരുടെ ഒരു ഒരു ഒത്തൊരുമ അതാണ് ഞങ്ങളുടെ സ്റ്റാഫുകൾക്കായിക്കോട്ടെ എല്ലാവർക്കും കിട്ടുന്ന ആ ഒരു സപ്പോർട്ട്, അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്.
0: അതിപ്പോ സൂര്യ പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി, കാരണം സ്റ്റാഫുകളെ ഇത്രയും ചേർത്ത് പിടിക്കുന്ന കൂട്ടായ്മയാണെന്ന്. കാരണം സീരിയലിലും സിനിമയിലും ഒക്കെ അഭിനയിക്കുമ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് നാട്ടിലൊക്കെ പോകണം, അപ്പൊ അതിന് ആ കലാകാരന്മാരെ കൂടെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അവരെല്ലാരും ചേർത്ത് പിടിക്കുക എന്ന് പറയുമ്പോൾ നമുക്കത് മനസ്സിലാവും അതിന്റെ മാനേജ്മെന്റ് എത്രത്തോളം നല്ലതാണ്. എന്തായാലും
2: സൂര്യ നല്ലൊരു മാർക്കറ്റിംഗ് മാനേജർ ആണ് തെളിയിച്ചു കഴിഞ്ഞു.
1: ഓക്കെ,
0: താങ്ക് യു. ഇതെല്ലാം കേട്ടുകൊണ്ട് നമ്മുടെ നബീല് മെന്റലിസ്റ്റ് നബീല് വളർന്നു വരുന്ന ഒരു മെന്റലിസ്റ്റ് ആണ് അല്ലെ. അപ്പോ 24 വയസ്സേ ഉള്ള ഒരു കൊച്ചുകൂട്ടുകാരനാണ്, ഒരു ചെറിയ മോനാണ് വന്നിരിക്കുന്നത്. ഹായ് നബീൽ, എന്തൊക്കെയുണ്ട് വിശേഷം? നബീൽ നാട്ടിൽ എപ്പോ എന്തരി എവിടെ? ഞങ്ങൾ തിരുവനന്തപുരത്തുകാർ ചോദിക്കും എവിടെ എപ്പോ എന്തരി എങ്ങനെയാണ്. പറ മോനെ, നാട്ടിൽ എവിടെയാണ്?
3: നാട്ടില് തൃശ്ശൂര് കൊടുങ്ങല്ലൂര് കരുവപ്പടന്നാന്ന് പറയും ആ ഒരു സ്ഥലത്തിന് ഞാൻ ഇപ്പൊ താമസിക്കുന്നത്.
0: ഓക്കെ,
3: ഇപ്പൊ ദുബായിൽ വന്നിട്ട് 6-7 മന്ത് ആയി ഇലക്ട്രിക്കൽ ആയിട്ടാണ് വർക്ക് ചെയ്യണ്.
0: പക്ഷെ എന്റെ കയ്യിൽ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഒളിച്ച് വെച്ചിട്ടുണ്ട്, അത് ഞാൻ ഇനി മുതൽ ഇനി പ്രവാസ ലോകത്ത് അവതരിപ്പിക്കാൻ
2: പോവാ.
0: നബീലെ, ശരി, നമുക്ക് നബീലിനെ കുറിച്ച് കൂടുതൽ കേൾക്കാം, നമ്മുടെ ഈണത്തിനെ കുറിച്ചും കൂടുതൽ വിശേഷങ്ങളൊക്കെ അറിയാം. ഒരു ചെറിയ ഇടവേള നമ്മൾ എടുത്താലോ, ഒരു എനിക്കൊരു ട്രെൻഡിങ് സോങ്ങും കൂടെ എല്ലാവരും കേൾപ്പിക്കാനുണ്ട്, അത് കേട്ട് കഴിഞ്ഞിട്ട് വന്നിട്ട് നബീലിൻ്റെ അടുത്ത് ഞാൻ വരും കേട്ടോ കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാൻ. അപ്പോൾ കേട്ടുകൊണ്ടേയിരിക്കുക എല്ലാവരും ഹോം 92.2 FM.
4: Brought to you by Al Maraya Car and Bus Rental, the most affordable car rental in the UAE since 1993.
5: Ladies and gentlemen, listen up to the loser song.

0: Trending song of the hour was brought to you by Al Maraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: എന്നമ്മേ, ഞാൻ ഈ തൃശ്ശൂക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
2: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം. പ്രവാസി ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
3: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
2: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവസമൃദ്ധമായ ഓണസദ്യയും.
3: വലിയൊരു ഓണാഘോഷം സെപ്റ്റംബർ 6 അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിൽ. ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം എഫിനൊപ്പം ഉമ്മടി തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, നമ്മുടെ ഓണം.
2: For details, call 050-426-0948. Presented by DuPay, the all-in-one money app. Download DuPay and send money to India at amazing rates. Brought to you by Enchanter, the fragrance of French romance. Yardley, own your signature scent. Powered by Volcano LED Display, professional indoor and outdoor LED display solution providers in the UAE. Call 052-5242-017.
4: എന്തിനാണ് സമരം ചെയ്യുന്നതെന്ന ചോദ്യവുമായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ലാത്തിചാർജിന് കാരണം SFI പ്രകോപനമെന്ന സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട്. ജലപീരങ്കി വെള്ളത്തിൽ അണുബാധയില്ലെന്ന് പരിശോധനാ ഫലം. SFI പ്രതിഷേധവും സർക്കാർ നിലപാടും.
5: ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. മൺഡേ ടു ഫ്രൈഡേ 4-5 PM. ഓൺലി ഓൺ ഹോം 92.2 FM.
6: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
4: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മൺഡേ ടു ഫ്രൈഡേ ഈവനിംഗ് 4-5, ഓൺലി ഓൺ ഹോം 92.2 FM.
7: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
8: മലയാളിടാ
3: ബ്രോട്ട് യു ബൈ കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ്, ബിഹൈൻഡ് പാർക്ക് റിജീസ്, കരാമ.
9: ഹോം FM പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ. തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ ആർ എസ് അഗതിർ ബിൽഡിംഗ്, അൽവൻകുൽ, പർത്തുബായ്.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன்கோல் பர்துபாய்.
1: അങ്ങനെ തമിഴ് പാട്ട് കേട്ട് തിരികെ വരുമ്പോൾ മലയാളി ഡയൽ എല്ലാവരും അറിയുന്നത് പോലെ തന്നെ ഇന്ന് നമുക്ക് അതിഥികളുണ്ട്. ഇന്ന് മൂന്ന് പേരാണ് എൻ്റെ മുന്നിൽ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ നേരത്തെ തുടക്കം മുതൽ കേട്ടുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കൾക്ക് അറിയാം ആരൊക്കെയാണെന്ന്. പക്ഷെ ഇപ്പോൾ നമ്മൾ കേട്ടു തുടങ്ങിയ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ്, നമ്മുടെ തൃശ്ശൂരിൻ്റെ അമ്മടെ തൃശ്ശൂരിൻ്റെ അങ്ങനെ പറയാം, നമ്മുടെ തൃശ്ശൂരിൻ്റെ എല്ലാമായിട്ടുള്ള ജെ കെ ഗുരുവായൂർ, അതുപോലെ തന്നെ ഇന്ന് നമുക്കൊരു മെൻറ്റലിസ്റ്റ് ഒരു ചെറിയ മോനുണ്ട് നബീൽ, അതുപോലെ തന്നെ മാനുക്കാസ് ജ്വല്ലറിയുടെ മീഡിയ മാനേജറായ സൂര്യ സന്തോഷ്, അദ്ദേഹം ഒപ്പം ആക്ടറാണ്, ഒരു വലിയ കലാകാരനാണ്. അങ്ങനെ ഈ മൂന്ന് പേരും എൻ്റെ കൂടെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ജെ കെയുടെ വിശേഷങ്ങളും ഈണത്തിൻ്റെ വിശേഷങ്ങളും കേട്ടു, മാനുക്കാസിൻ്റെ വിശേഷങ്ങളും സൂര്യയുടെ വിശേഷങ്ങളും കേട്ടു, നബീലിൻ്റെ വിശേഷം നമ്മൾ കുറച്ച്, നമ്മുടെ തൃശ്ശൂരിൻ്റെ ആളാണ്, നമുക്ക് തൃശ്ശൂർ. ശരി മോനെ, നബീലിനെ എങ്ങനെ കണ്ടെത്തി, ഈ മുത്തിനെ നമ്മൾ എങ്ങനെയാണ് കണ്ടെത്തിയത്?
2: അല്ല, നമ്മളെപ്പോഴും പുതിയ പുതിയ ആൾക്കാർക്ക് ചാൻസ് കൊടുക്കാറുണ്ട് എല്ലാ കാര്യങ്ങളിലും. നമ്മൾ പുതിയ പുതിയ, കാരണം അവർക്ക് ഓരോ ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോഴല്ലേ അവർക്ക് വളരാൻ പറ്റുള്ളൂ. അതിന് നമ്മളെ മറ്റൊരു സംഘടനകൾ വർക്ക് ചെയ്യണം, എല്ലാ പ്രവാസങ്ങളും അതിനുള്ള വയ്ക്കണം. കാശ് കൊടുത്ത ഒരാൾക്കാരെ കൊണ്ടുവരാൻ പറ്റും, ഇല്ല ഇല്ല. പക്ഷെ അതിന് പകരം നമ്മൾ ഇന്നത്തെ ചില വ്യക്തികളെ നമുക്ക് മുന്നിട്ട് കൊണ്ടുവന്ന് അവർക്കതൊരു ലൈഫിന്റെ ഭാഗമായി തീർക്കാനും അവർക്കൊരു ഓപ്പർച്യൂണിറ്റി ആക്കി തീർക്കാനും നമ്മുടെ തൃശ്ശൂർ കൂട്ടായ്മ എല്ലാ സമയത്തും ശ്രമിക്കാറുണ്ട്. പിന്നെ തൃശ്ശൂർക്കാരൻ എന്നുള്ള ഒരു പരിഗണനയോടെയും കൂടി കൊടുത്തിട്ട് ഞങ്ങൾ പുതിയൊരു മുത്തിനെ ഞങ്ങൾ ഇപ്രാവശ്യം ഞങ്ങളുടെ ഈണത്തിന്റെ വേദിയിലേക്ക് തുറന്നു വിടുകയാണ്.
1: ഓക്കെ, ശരി നബീൽ, നമ്മൾ എന്താണ് ചെയ്യുന്നത്, നമ്മുടെ ഈണം ആ പ്രോഗ്രാമിന്റെ ഇടയിൽ, നമ്മുടെ ഓണ പ്രോഗ്രാമിന്റെ ഇടയിൽ സെപ്റ്റംബർ 6 നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കൾ വന്നു കഴിഞ്ഞാൽ നബീൽ എന്തായിരിക്കും, ഒരു മെന്റലിസ്റ്റ് എന്നുള്ള നിലയിൽ എന്തായിരിക്കും അവിടെ പെർഫോം ചെയ്യുന്നത്?
3: മെയിനായിട്ട് എല്ലാവരെയും ഒന്ന് ഹാപ്പി ആക്കാൻ നോക്കും, കാരണം അവരെ എന്റർടൈൻ, പലരും ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. ഞാൻ ഇതുവരെ ചെയ്തതിലൊക്കെ എല്ലാവരും പുതുമയുള്ള, പുതുതായിട്ട് എക്സ്പീരിയൻസ് ചെയ്യണവരാണ്. അപ്പൊ എനിക്കിതിൽ ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടണ എന്താന്ന് വെച്ചാല്, അവരിത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് ഇത് ആസ്വദിക്കുമ്പോ അത് അവര് ഹാപ്പി ആവുമ്പോ നമുക്ക് കിട്ടുന്ന ഒരു കിക്കുണ്ട്. അതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം.
1: അത് എല്ലാ ജോലിയിലും അങ്ങനെയാണ്, നമ്മളെ കേൾക്കുന്ന അല്ലെങ്കിൽ നമ്മളെ കാണുന്ന ശ്രോതാക്കൾ അല്ലെങ്കിൽ ലിസണേഴ്സ് അല്ലെങ്കിൽ മറ്റുള്ള കാഴ്ചക്കാർ, അവരെങ്ങനെ ഹാപ്പി ആവുന്ന അതനുസരിച്ചായിരിക്കും നമ്മുടെ ഹാപ്പിനെസ്സും എനർജിയും ഒക്കെ വർദ്ധിക്കും. പിന്നെ നബീലെ വേറെന്തോ ചോദിക്കാൻ വന്നു, അപ്പോഴാണ് അവിടുന്ന് എനിക്ക് ഒരു ഹുക്ക് കിട്ടിയത്. ഓക്കെ, ഞാൻ നബീലിനെ കുറിച്ച് ഒരുപാട് കേട്ടറിഞ്ഞതിൽ, അതായത് ഒരു മിടുക്കനായിട്ടുള്ള ഒരു സംഭവം, കോളേജിന്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ അല്ലെങ്കിൽ ലോക ചരിത്രത്തിൽ തന്നെ സ്ഥാപിച്ചെടുത്ത ഒരു കുട്ടിയാണിത്. എന്തിലാണ്, എങ്ങനെയാണെന്നുള്ള കാര്യം നമ്മുടെ ജനങ്ങളോടൊന്ന് പറയാം. അത് സൂര്യക്ക് അറിയോ?
2: സൂര്യ,
1: അതായത് ലോകത്തെ വരെ ഞെട്ടിച്ച ഒരു വ്യക്തിയാണ് പരീക്ഷ എഴുതിയിട്ട്. അത് എങ്ങനെയാണെന്നുള്ളത് നബീല് പറഞ്ഞുതരും.
3: അത് ഞെട്ടിയത് തന്നെ ഞാൻ എല്ലാം കഴിഞ്ഞപ്പോ ഞാൻ തന്നെയാണ്. കാരണം അളിയനായിട്ടാണ് ജോയിൻ ചെയ്ത് ഡിപ്ലോമയില്. അങ്ങനെ ഫസ്റ്റ് സെമ്മ് നന്നായിട്ട് പഠിക്കാന്ന് വിചാരിച്ച് ഫസ്റ്റ് സെമ്മ് മൊത്തം പോയി തോറ്റ്. പിന്നെ ഫ്രണ്ട്സായിട്ട് നടന്നു, പിന്നെ ചെറിയ ചെറിയ ബിസിനസ് ഐസ്ക്രീമിന്റെ പരിപാടിയൊക്കെ ആയിട്ട് നടന്ന് സെക്കൻഡ് സെമ്മ് തേർഡ് സെമ്മ് ഫോർത്ത് സെമ്മ് ഒക്കെ പൊട്ടി. അപ്പൊ ഫിഫ്ത്ത് സെമ്മ് എത്തിയപ്പോ ഏകദേശം ഒരു തീരുമാനമായി,
1: മോനെ പണി പാളിയെന്ന് മനസ്സിലായി.
3: കാരണം 2 കൊല്ലം വെള്ളത്തിലായി, പൈസയും വെള്ളത്തിലായി, സമയവും വെള്ളത്തിലായി, അതിന്റെ ഇടക്ക് സെമ്പാക്കായി, അറ്റൻഡൻസ് ഇല്ലാണ്ട്. അപ്പൊ മൊത്തത്തില്
1: പഠിച്ചത്
3: ഞാൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്
1: ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്
3: ട്രിപ്പിൾ ഡിപ്ലോമ. ലാസ്റ്റ് വീട്ടിൽ നിന്ന് വിളിപ്പിച്ച് ഉമ്മാനെ കൊറേ, മൊത്തത്തില് ഇവനും നിർത്തിപ്പോണാണ് നല്ലത്, കാര്യം
1: ഒന്നും ജയിച്ചിട്ടില്ല,
3: ഇല്ല വരണേനും കാര്യമില്ല, അറ്റൻഡൻസും ഇല്ല. കണ്ടോണേഷൻ 3 കഴിഞ്ഞ് ലാസ്റ്റ് എല്ലാ ഹോപ്പും പോയി. പിന്നെ ലാസ്റ്റ് ഉമ്മാനെ വിളിപ്പിച്ച് കാര്യങ്ങളൊക്കെ ഇത്രയും സംസാരിച്ച് ഞാൻ വിചാരിച്ച് എന്തായാലും ഒന്ന് കാണിച്ചു കൊടുക്കണമെന്ന്, കാരണം എന്നെ കൊണ്ട് കഴിയൂലാന്ന് എല്ലാവരും പറഞ്ഞു. അല്ല, ഞാനങ്ങനെ തന്നെയാണ് വിചാരിച്ച്. ലാസ്റ്റ് ഞാൻ ഒന്ന് ട്രൈ ചെയ്യാന്ന് വിചാരിച്ച്, കാരണം മറ്റുള്ളവര് എന്തൊക്കെയോ നേടിയിട്ടുണ്ട് മനുഷ്യന്മാരെന്നെ ഈ ലോകത്ത്. അപ്പൊ എന്നെ കൊണ്ട് ഒന്ന് ഞാൻ ഒന്ന് ശ്രമിച്ചോക്കാന്ന് വിചാരിച്ച് ഞാൻ എന്ത് ചെയ്ത് ഫിഫ്ത് സെമ്മി തൊട്ട് അങ്ങോട്ട് പഠിക്കാൻ തുടങ്ങി. റെഗുലറായിട്ട് ക്ലാസ് ചെയ്യാൻ തുടങ്ങി. ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് സൈഡാക്കി വീട്ടിലിരുന്ന് കറക്റ്റ് പേപ്പർ, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ പ്രിന്റ് എടുത്ത് അത് പേപ്പർ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്ത് അങ്ങനെ ടീച്ചേഴ്സ്മാരുടെ അപ്പൊ ഒരു ഇതായി. കാരണം ഓ ഇവൻ ഇപ്പോഴേലും പഠിക്കാൻ തുടങ്ങിയല്ലോ എന്ന് ടീച്ചേഴ്സ്. അപ്പൊ അവരും സപ്പോർട്ട് ചെയ്ത് നിനക്ക് എന്ത് നോട്ട്സ് വേണമെങ്കിലും ഞാൻ തരാം, നീ പഠിക്ക്. അപ്പൊ ഞാൻ എന്ത് ചെയ്ത്, ഞാൻ സത്യം പറഞ്ഞ ആ കുറച്ച് നാള് ഞാൻ ഉറങ്ങിയത് ഒരു 3 മണിക്കൂറൊക്കെയാണ് ഡെയിലി. കാരണം എന്റെ കണ്ണൊക്കെ ഫുള്ളും ചുറ്റും ബ്ലാക്ക് ആയി. കാരണം എനിക്ക് എന്റെ മനസ്സിലാകെ ഒരു തീം എന്താന്ന് വെച്ചാല് അത് പഠിക്കണം, എക്സാം ജയിക്കണം. അത് എനിക്ക് വേണ്ടിയല്ല, മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കണം എനിക്കിത് പറ്റൂ എന്നുള്ള ഒരു വാശിയായിരുന്നു. അങ്ങനെ 5th semi-ലായപ്പോ എല്ലാരും കറക്റ്റായിട്ട് ചെയ്ത് എക്സാം എഴുതി. ഒരു ദിവസം തന്നെ 3 exam തന്നെ എഴുതി. കാരണം ഡിപ്ലോമ പഠിക്കണ പലരും വിചാരിക്കും 3 exam എങ്ങനെ ചെയ്യാന്ന്. കാലത്ത് തിയറി, ഉച്ചയ്ക്ക് ശേഷം ലാബ്, ലാബ് കഴിഞ്ഞ് പ്രൊജക്ട്, പ്രൊജക്ടും പ്രൊജക്ട് ലാബ് അടക്കം സപ്ലൈ. എല്ലാ ഒരു പഠിക്കാത്ത കുട്ടികളായാലും ലാബ് അടക്കം ജയിച്ചു പോണ സാഹചര്യങ്ങൾ ഉണ്ടാവുക. അതും പോയി, എല്ലാരും പോയിരിക്കായിരുന്നു. അപ്പൊ ഞാൻ ഒരു ദിവസം 3 exam വരെ എഴുതിയിട്ടുണ്ട്, മിക്ക ദിവസം 2 exam. അത് എക്സാം എഴുതി, 2 exam എഴുതി, പിറ്റു ദിവസം വീണ്ടും എക്സാം ഉണ്ട്. പഠിക്കാൻ കുറച്ച് സമയമുള്ളൂ. ഞാൻ എന്ത് ചെയ്യും, ഉറങ്ങൂല, നേരെ ക്ലാസ് കഴിഞ്ഞ് എക്സാം കഴിഞ്ഞിട്ട് നേരെ പോയിരുന്ന് പഠിക്കും. അങ്ങനെ പിറ്റു ദിവസത്തേക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങനെ പഠിച്ച് പഠിച്ച് അതിന്റെ ഇടയിലൊക്കെ തുടങ്ങിയാണ് ഈ മാജിക്കിന്റെ പരിപാടി കാര്യങ്ങളൊക്കെ. ഈ മാജിക്ക് പഠിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് കുറച്ചും കൂടി ഫോക്കസ് കാര്യങ്ങളൊക്കെ കിട്ടിയത്, ഒരു ഒരു ഇത് കിട്ടി. ലാസ്റ്റ് 5th semi-ല് ഏകദേശം 20 പേപ്പർ എഴുതിയെടുത്ത്. 5th semi, 3rd semi, 2nd semi അങ്ങനെ ആയിട്ട് ഒരു സ്റ്റെപ്പ് അങ്ങനെ 20 എഴുതിയെടുത്ത്. അപ്പോഴും 21 ഞാൻ അടുത്തതിൽ എനിക്ക് ഓവർകം ചെയ്യണം. അപ്പൊ 6th semi, 6th semi-ല് അതേപോലെ ഈ സംഭവം വീണ്ടും റിപ്പീറ്റ് ചെയ്ത് 21 ഫുള്ളും എഴുതിയെടുത്ത് ഇപ്പൊ എന്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഇപ്പൊ എന്റെ കയ്യിലുണ്ട്. ഡിപ്ലോമ
1: സപ്ലി അടക്കം 41 പേപ്പർ ചാട വടയെന്ന് എഴുതിയെടുത്തു എന്നുള്ളത് മനുഷ്യന്മാരുടെ ചരിത്രത്തിൽ തന്നെ ഇല്ലാത്ത കാര്യമാണ്.
4: അത് അത്രയും ഹാർഡ് വർക്ക് ചെയ്തല്ലോ അല്ലെ? അത് തന്നെയാണല്ലോ
2: മനുഷ്യന്മാരെ കൊണ്ട് ചെയ്ത്. അല്ല, പുള്ളിക്കാരന് അവാർഡ് കിട്ടിയിട്ടുണ്ട് സ്കൂളിൽ. എന്താ അവാർഡ് അറിയോ? റോക്കറ്റ് അവാർഡ്.
1: ഇത്ര പെട്ടെന്ന്
2: എഴുതിയെടുത്ത
3: ഞങ്ങളെ HOD പേരാണ് റോക്കറ്റ് അവാർഡ്.
1: അതെന്തായാലും തരണം. ഇപ്പൊ മനസ്സിലായല്ലോ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു കാര്യമില്ല. നമ്മൾ അതിനു വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നൊക്കെ ഉള്ളതാണ്. നബീലിന് ഒരു നല്ല കൈ സപ്ലൈ ഒന്നുമല്ല, 41 സപ്ലൈക്ക് ഇനി സൂര്യയിലേക്ക് വരുന്ന സമയത്ത് സൂര്യ സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ മാനുക്കാസിന്റെ മാർക്കറ്റിംഗ് മാനേജർ എന്ന നിലയിലേക്കാളും സൂര്യ എന്ന വ്യക്തിയെ നമ്മൾ കുറച്ചും കൂടെ മനസ്സിലാക്കുമ്പോൾ ആ ഒരു കലാകാരന്റെ ഉള്ളിൽ ഒരുപാട് കഴിവുകളുണ്ടെന്ന് പിന്നെയും പിന്നെയും തെളിയിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ചുമ്മാ ചോദിക്കായിരുന്നു ഇവിടെ തമിഴ് പാട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോ തമിഴ് അറിയാവുന്ന എനിക്ക് 9 ഭാഷ അറിയാവുന്ന പറ ഏതൊക്കെയാണ്?
4: എനിക്ക് തമിഴ് നന്നായിട്ട് സംസാരിക്കും, മലേഷ്യൻ ലാംഗ്വേജ്, ഇന്തോനേഷ്യ, ചൈനീസ് എന്നിവക്കണ്ട തുടങ്ങിയ എല്ലാ ഒരുവിധം ഞാൻ കൈവെക്കാത്ത മേഖലകളില്ല. കാരണം 11 years ആയിട്ട് മലേഷ്യയിലായിരുന്നു. അപ്പം അവിടെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ, ഫാമിലി അനുജനൊക്കെ അവിടെ അവിടുത്തെ സിറ്റിസൺ ആണ്
1: അനുജനൊക്കെ.
4: അപ്പം അച്ഛനമ്മക്ക് അവിടെ ആയിരുന്നു, ഇപ്പം നാട്ടിലുണ്ട്. അപ്പൊ അങ്ങനെ എല്ലാ കൺട്രീസിലും പോയിട്ടുള്ളൊരു, പിന്നെ ഭാഷ പഠിക്കുക എന്ന് പറയുന്നത് ഭയങ്കര, തമിഴൊക്കെ നന്നായിട്ട് സംസാരിക്കും. തമിഴ് ആളുകൾ എന്നോട് ചോദിക്കും, നിങ്ങൾ എപ്പി നീങ്ക ഇവളും അളകാ തമിഴ്
1: പേശുറീങ്കിള്ള
4: എന്ത് മാതിരി രൊമ്പ നാളാ തമിഴ്. അത് മറ്റും ഇല്ലെങ്കിൽ എനിക്ക് രൊമ്പ എന്നെ ഭാഷ പേശോ അതെല്ലാമേ എനിക്ക് രൊമ്പ പിടിക്കും. സോ അതിനാണ് രൊമ്പ കത്തുകിട്ട
1: അവള് ഫ്ലൂവന്റ് വരും അല്ലേ? രൊമ്പ നല്ല
4: അതപ്പുറം ചൈനീസിൽ വന്ന് സുഭാവമാ ഫുഡ് കഴിച്ചോ
1: എന്നാണ്
4: സുഭാവമാ.
2: ഓണാഘോഷം പറയൂ, ഒരു ഓണാശംസ പറയാൻ പറ്റില്ല.
4: അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും, നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും.
1: അപ്പൊ
4: അത് ഇൻട്രസ്റ്റിംഗ് ആണ് നമുക്ക് ഓരോന്നിനോടുള്ള.
2: മാനുക്കാസിന്റെ ഒരു ഐക്കോണിക് ഫേസ് ആണ്, ഐക്കോണിക് മാവേലിയുമായിരുന്നു.
1: നമ്മള് വിചാരിക്കൂല്ലേ ഇപ്പൊ ഒരാള് എന്തുകൊണ്ട് നമ്മുടെ ഈ ഒരു ജോലി സ്ഥാപനത്തിൽ വേണം എന്ന് നമ്മൾ വിചാരിക്കുമ്പോഴത്തേക്ക് അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പ്രത്യേകത ഉണ്ടായിരിക്കും. എന്തുകൊണ്ട് സൂര്യ സന്തോഷ് വേണം, എവിടെ വേണമെങ്കിൽ ഇവനെ പറയാം.
2: നബീലിന്റെ നല്ലൊരു ഷോസ് അവിടെ ഉണ്ടാവും, എന്തായാലും എല്ലാരും വന്ന് കാണേണ്ടതാണ്. കാരണം പുള്ളിക്കാരൻ ഒരു ഞങ്ങൾ ഇറക്കി വിട്ടിക്കാണ് ഗ്രൗണ്ടിലേക്കാണ് മൊത്തം. കാരണം അവിടെ എല്ലാവരും അടുത്ത് പോയിട്ട് എന്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരന് ഫുൾ ഫ്രീഡം നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഒരു മെന്റലിസം ഷോ കൂടി ഈ പരിപാടിക്ക് ഉണ്ടാവും.
1: ഞാൻ സത്യം പറഞ്ഞ നബീലിനെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യിപ്പിക്കണം, എന്റെ ഉള്ളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ചുരണ്ടി എടുക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കണം എന്നൊക്കെ വിചാരിച്ചത്. പക്ഷെ ഞാൻ വെറുതെ വിട്ടിരിക്കുകയാണ്. നമുക്ക് സമയം കുറവാണ് മോനെ, അതുകൊണ്ട് പടപടേ എന്ന് പറയണോടാ. എന്തോ ചെയ്യണം ഞാൻ
2: ഫാസ്റ്റ് ആക്കി
3: പോകും.
1: റെഡി, ഞാനിപ്പോ നല്ല സുന്ദരിയായിട്ടല്ലേ നിൽക്കുന്നത്.
3: ഒരു ഇഷ്ടപ്പെട്ടൊരു വ്യക്തിയാണെന്ന് മനസ്സിൽ
1: വിചാരിച്ചു.
3: ഓക്കെ, ജസ്റ്റ് എന്നാ
1: ഒരു പ്രശ്നം എന്താണെന്നറിയോ, എനിക്ക് എല്ലാരെയും ഇഷ്ടമാണ്, എനിക്ക് ഇഷ്ടമില്ലാത്ത
3: മനസ്സിലൊരാളുണ്ടാവും.
1: എനിക്ക് മനസ്സിലായി പോലെ വിചാരിച്ചു.
3: ഓക്കെ, ജസ്റ്റ് ഒന്ന് സ്പെൽ ചെയ്യാൻ പറ്റുമോ? മനസ്സിൽ മാത്രം ഒന്ന് സ്പെൽ ചെയ്യാ. എനിക്ക് ഐ തിങ്ക് 1 ABCD എനിക്ക് ഒന്നിനെ റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ട് ലെറ്റേഴ്സ്.
1: ആ വരുന്നുണ്ട്.
3: ഓക്കെ, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മനസ്സിൽ മാത്രം നല്ല രീതിയിൽ ഇമാജിൻ ചെയ്യാ, പറഞ്ഞുകൊണ്ടിരിക്ക. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി സിമ്പിൾ ആണെന്ന് തോന്നുന്നുണ്ട്.
1: സിമ്പിൾ ആണ് നമുക്ക് എല്ലാവർക്കും. സിമ്പിൾ ആക്സസ് ഉള്ള വ്യക്തിയാണ്.
3: തീർച്ചയായും ആ ഇഷ്ടപ്പെട്ട വ്യക്തി എനിക്ക് തോന്നണ അമ്മ ആയിരിക്കാൻ ചാൻസ്.
1: അമ്മ അമ്മ തന്നെ ഞാൻ മനസ്സിൽ വിചാരിച്ചു. അമ്മയുടെ പേര് പോലും ഞാൻ വിചാരിച്ചില്ല. കാരണം നമുക്ക് ഇല്ല, നമ്മൾ പറയില്ലേ നേരിൽ വന്ന് പേസും ദൈവം, അത് പെറ്റത്തായാണ് എന്ന് നമ്മൾ പറയില്ലേ. എന്തുണ്ടെങ്കിലും ഞാൻ ചെറിയ കാലം മുതൽ എന്ത്, അത് ശരിയോ തെറ്റോ എന്നുള്ളതല്ല, ഞാൻ എന്തുണ്ടെങ്കിലും എന്റെ അമ്മയോട് പറയാറുണ്ട്. അതിപ്പോ സങ്കടമാണെങ്കിലും
4: സന്തോഷമാണെങ്കിലും വാങ്ങലാം അമ്മാവ വാങ്ങ മുടിയുമാ.
1: മുടിയാത് തമ്പി,
2: മറ്റേ ഓണാഘോഷത്തിന്റെ വന്നിട്ട് ചില ആൾക്കാരൊക്കെ പറയുമ്പോൾ ശ്രദ്ധിക്കണം, പഴയ ക്രിസ്റ്റിനെ കണ്ടുപിടിക്കാന്ന് മറ്റേ അവിടെ വിഷയങ്ങളൊന്നും ഉണ്ടാക്കിയല്ലോ.
1: കണ്ടുപിടിക്കാൻ പറ്റില്ല, കാരണം 5-6 നോട്ട്ബുക്കിൽ
2: എഴുതും.
1: ശരി മോനെ, ഇല്ല നബീലിനെ എനിക്ക് എടാ മോനെ എന്നൊക്കെ വിളിക്കാൻ തോന്നുള്ളു. കാരണം ചെറിയ ചെറിയ കുട്ടിയാണ്, 23 വയസ്സേ ആയുള്ളൂ, അതുകൊണ്ടാണ് ഇത്രയും ഫ്രീ ആയിട്ട്
4: അത്രയും
1: തോന്നിക്കുള്ളൂ. 23 വയസ്സൊന്നും തോന്നിക്കില്ല, 10-16 വയസ്സേ ഉള്ളൂ. അപ്പൊ നമുക്ക് നമ്മുടെ സമയം
2: കഴിയാതെ
1: കൂടുതലായിട്ട് നമ്മുടെ ഈണത്തെ കുറിച്ച് പറയാൻ
2: എല്ലാവരും വരിക. ഹോം ഓഫ് നിങ്ങളെ ഹാർദ്യമായ സ്വാഗതം നിങ്ങളുടെ നാട്ടിൽ തന്നെ എത്തുക. പിന്നെ എല്ലാ ലിസണേഴ്സും അതേമാതിരി തന്നെ നമ്മുടെ കൂട്ടായ്മ അംഗങ്ങളും എല്ലാം ഈ പ്രവാസ മേഖലയിലെ എല്ലാ മലയാളികളെയും എല്ലാവരെയും ഞങ്ങൾ ഹൃദയപൂർവ്വം ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. സദ്യക്ക് മുന്നേ പേര് കൊടുക്കണം നമ്മളെ, അത് ലിമിറ്റഡ് ആക്കൾക്ക് മാത്രമേ ഉള്ളൂ. നമ്മുടെ അംഗങ്ങൾക്ക് എല്ലാം ഫ്രീ ആണ്. പുറമെയുള്ള ആക്കൾക്ക് കണ്ടിന്യൂസ് പ്രോഗ്രാംസുകളാണ്. ഈവൻ ഈവനിങ് ബോബോന്റെ DJ ഉണ്ട്, അതൊക്കെ ആസ്വദിക്കാൻ നിങ്ങൾ എല്ലാവരും വരണം. ഈ 6-ാം തീയതി ഓണാഘോഷം മനസ്സിൽ അവിസ്മരണീയമാക്കാൻ നമ്മുടെ തൃശ്ശൂർ കൂട്ടായ്മ ശ്രമിക്കും. നിങ്ങൾ എല്ലാവരും അതിൽ ഭാഗപാത്രമാവണം.
1: താങ്ക് യു സോ മച്ച്. എനിക്ക് JK ശബ്ദം കേൾക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയെ കൂടെ മനസ്സിലേക്ക് വരികയാണ്, അറ്റ്ലസ് രാമചന്ദ്രൻ സർ. അദ്ദേഹത്തിന്റെ ആ ഒരു സംസാര രീതി, എത്ര നല്ല മനുഷ്യനാണെന്നറിയോ.
2: അദ്ദേഹത്തിന്റെ
1: ശബ്ദം എനിക്ക് ഇങ്ങനെ ഒരു സാമ്യം തോന്നുന്നുണ്ട്. ഓക്കെ സൂര്യ, സൂര്യക്ക് എന്താ പറയാനുള്ളത്?
4: ഒരുപാട് നന്ദി. കാരണം ഈ ഒരു 92.2 ഹോം FM വന്നതിനും അതോടൊപ്പം തന്നെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ നമ്മുടെ മാനുക്കാസിലേക്ക് വരിക, അവർക്ക് മുഴുവൻ ആപണങ്ങളും സീറോ മേക്കിംഗ് ചാർജാണ്. അതോടൊപ്പം തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എന്റെ ബോസ്, ഇതിനൊക്കെ അതായത് ദുബൈയിലെ എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ട് ചെയ്യുന്ന റഷീദ് ഖാന്റെ, അപ്പൊ അവരുടെ ഒക്കെ ഒരു എന്താ പറയാ സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത്. അതായത് എൽദോ അല്ലെ, RK ഫ്രണ്ട് ആണ്. അപ്പൊ അവരുടെ ഒക്കെ ഒരു ഇതിലാണ് നമ്മൾ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങളെ പരിചയപ്പെട്ട് തന്നെ ഒരുപാട് സന്തോഷം. ഇപ്പൊ വന്നപ്പോ തന്നെ ഒരു എന്താ ഒരുപാട് പോസിറ്റീവ് വൈബ്.
2: അതെ അതെ അതെ
4: നിങ്ങളുടെ ഒരു സൗണ്ട് മാത്രമല്ല കേട്ടോ, സത്യം നിങ്ങളുടെ ഇപ്പൊ നേരിട്ട് കണ്ടപ്പോ ഒരു പോസിറ്റീവ് വൈബിൾ ആ ചിരി തന്നെ, അത് മാത്രം മതി. അത് നമുക്ക് അങ്ങനെ പൊന്തിച്ചു പറയുന്നില്ല കേട്ടോ സത്യം, അത് ഭയങ്കര ഫീൽ ആയിട്ടുണ്ട്. 92.2 ഹോം FM മാനുക്കാസിന്റെ എല്ലാവിധ എന്താ പറയാ നന്ദി അറിയിക്കുന്നു.
1: നിങ്ങൾ കേട്ടോ ശ്രോതാക്കളെ, എന്നെയാണ് പറഞ്ഞത്, എന്റെ ചിരി ഒന്നും.
4: എന്റെ ഒരു ക്യാരക്ടർ എന്തും നമ്മുടെ ഡയറക്റ്റ് ആയിട്ട് മുഖത്ത് നോക്കി പറയാനല്ല, പിന്നിൽ നിന്ന് പറയുന്ന ഒരു ഇതുമില്ല, എന്ത് കാര്യം ആരോടായിക്കോട്ടെ ഡയറക്റ്റ് ആയിട്ട് മുഖത്ത് പറയാം, അതാണ് എന്റെ ഒരു
1: കൊള്ളാം സൂര്യ. അങ്ങനെ തന്നെ സന്തോഷമായിട്ട് പോകട്ടെ. അപ്പൊ എല്ലാ കരിയറിലും ഇപ്പോ ആശംസകൾ അറിയിക്കാൻ, ഇപ്പൊ മാർക്കറ്റിംഗ് ഫീൽഡ് ആണെങ്കിലും അതുപോലെ തന്നെ ആക്ടിംഗ് ആണെങ്കിലും കലാപരമായിട്ടുള്ള പരിപാടികളാണെങ്കിലും എല്ലാത്തിനും ആശംസകൾ. അതുപോലെ തന്നെ നബീൽ മോനെ കണ്ടതിൽ ഒരുപാട് സന്തോഷം കേട്ടോ. ഒരു കുഞ്ഞു മോനെ പോലെ ഇങ്ങനെ വന്നിരിക്കും, ഭയങ്കര ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു ഫേസ്. അപ്പോ ഈ ഒരു മോനെയും നബീലിനെയും നിങ്ങൾക്ക് കാണാവുന്നതാണ്. നബീലിന്റെ ആ ഒരു
2: മെന്റലിസം
1: പെർഫോമൻസ് ഒക്കെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോ നമ്മുടെ ഈണം, നമ്മുടെ തൃശ്ശൂരിന്റെ
2: ഓണം
1: നമ്മൾ ഈണമാക്കി അടിച്ചു പൊളിക്കാൻ, അതിൽ തന്നെ ഒരു ഈണം ഉണ്ടാവട്ടെ, ഒരു നല്ല താളം ഉണ്ടാവട്ടെ. അപ്പൊ എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്.
2: താങ്ക് യു സോ
1: മച്ച്.
5: നടക്കണോ തോന്നുന്നു.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: പണ്ട് ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട് ദൈവവും സാത്താനും തമ്മിലുള്ള ചൂതുകളിയാണ് നമ്മുടെയൊക്കെ ജീവിതം.
2: തിയേറ്ററുകൾ പൂരപ്പറമ്പാക്കി മാറ്റാൻ ആരാധകർ കാത്തിരുന്ന ചിത്രം.
3: രാജ്യവും കൊട്ടാരവും നഷ്ടപ്പെട്ട രാജാവ് തോൽക്കുന്നവരാരും തിരിച്ചറിയാത്ത
4: ദുൽഖർ സൽമാൻ നായകനായെത്തുന്ന പാൻ ഇന്ത്യൻ ബിഗ് ബഡ്ജറ്റ് ചിത്രം ഐ ആം ഗേ.
3: This is pure algorithm.
2: RBX എന്ന ബ്ലോക്ക്ബസ്റ്റർ ഹിറ്റിന് ശേഷം നഹാസ് ഹിദായത്ത് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രം. ദുൽഖർ സൽമാനൊപ്പം ആന്റണി വർഗീസ്, പെപ്പെ, കദർ, മിഷ്കിൻ, കലാരു ലോഹർ തുടങ്ങി പാൻ ഇന്ത്യൻ താരനിര അണിനിരക്കുന്നു.
3: ഗാംബ്ലിംഗിലായാലും ജീവിതത്തിലായാലും നമ്മൾ ഒരിക്കലും മറക്കരുതാത്തൊരു തത്വമുണ്ട്.
4: ത്രസിപ്പിക്കുന്ന സംഗീതവുമായി ജേക്സ് ബിജോയും സെപ്റ്റംബർ 3 ലോകമെമ്പാടുമായി റിലീസിലെത്തുന്നു ഐ ആം ഗെയിം.
2: Movie distributed in UAE and GCC by Wayfarer Films. Stay tuned to Home 92.2 FM to win invites.
5: എന്തിനാണ് സമരം ചെയ്യുന്നതെന്ന ചോദ്യവുമായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ലാത്തിചാർജിന് കാരണം SFI പ്രകോപനമെന്ന സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട്. ജലപീരങ്കി വെള്ളത്തിൽ അണുബാധയില്ലെന്ന് പരിശോധനാ ഫലം. SFI പ്രതിഷേധവും സർക്കാർ നിലപാടും.
2: ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. മൺഡേ ടു ഫ്രൈഡേ 4-5 PM ഓൺലി ഓൺ ഹോം 92.2 FM. മലയാളിടാ ബ്രോട്ട് യു ബൈ കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: കാന്തപുരത്തിന്റെ പ്രസ്താവനയിൽ വിവാദം ശക്തം. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ വാദപ്രതിവാദം ശക്തമാകുന്നു. കാന്തപുരത്തെ അനുകൂലിച്ചും എതിർത്തും രാഷ്ട്രീയ നേതാക്കളടക്കമുള്ളവർ രംഗത്ത്. സ്ത്രീകൾ പൊതുരംഗത്ത് ഇറങ്ങുന്നതിനെതിരായ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ പ്രസ്താവനയെ തള്ളി മുഖ്യമന്ത്രി വി ഡി സതീശൻ. കാന്തപുരം പറഞ്ഞതിനെ സർക്കാരോ കോൺഗ്രസ് പാർട്ടിയോ അനുകൂലിക്കുന്നില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. 19-ാം നൂറ്റാണ്ടിൽ പറയേണ്ട കാര്യമാണ് 21-ാം നൂറ്റാണ്ടിൽ പറഞ്ഞതെന്നും ഇസ്ലാമിക ചരിത്രത്തെപ്പോലും തെറ്റായി വ്യാഖ്യാനിക്കുന്ന പ്രസ്താവനയാണ് കാന്തപുരത്തിന്റേതെന്നും മുഖ്യമന്ത്രി. പുരോഗമന കേരളത്തിന് ചേരുന്നതല്ല പ്രസ്താവന, ഇസ്ലാമിനെപ്പോലും തെറ്റായി വ്യാഖ്യാനിക്കുന്നു. മന്ത്രിസഭായോഗത്തിനുശേഷം നടത്തിയ വാർത്താസമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു മുഖ്യമന്ത്രി. കാന്തപുരത്തിന്റെ പ്രസ്താവനയെ തള്ളിപ്പറഞ്ഞ മുഖ്യമന്ത്രി വി ഡി സതീശനെതിരെ കാന്തപുരം സമസ്ത വിഭാഗം. ഇസ്ലാമിനെ തെറ്റായി വ്യാഖ്യാനിച്ച മുഖ്യമന്ത്രി വി ഡി സതീശൻ മാപ്പ് പറയണം, പ്രസ്താവന പിൻവലിക്കണമെന്ന് സമസ്ത ആവശ്യപ്പെട്ടു. കാന്തപുരം ഇസ്ലാമിനെ തെറ്റായി വ്യാഖ്യാനിച്ചുവെന്ന് പച്ചക്കള്ളം പറഞ്ഞ മുഖ്യമന്ത്രി പ്രസ്താവന പിൻവലിച്ച് മുസ്ലിം സമുദായത്തോട് മാപ്പ് പറയണമെന്ന് കേരള മുസ്ലിം ജമാഅത്ത് മലപ്പുറം ജില്ലാ കമ്മിറ്റി. ഇസ്ലാമിക ചരിത്രത്തെയും സംഭവങ്ങളെയും തെറ്റായി മനസ്സിലാക്കി അത് സന്ദർഭം പോലും മനസ്സിലാക്കാതെ പരസ്യമായി വിളിച്ചു പറയുന്നത് മുഖ്യമന്ത്രിയുടെ പദവിക്ക് യോജിച്ചതല്ല. ഖുറാനെയും പ്രവാചകനെയും ഇസ്ലാമിക ചരിത്രത്തെയും ശരിയായ രീതിയിൽ പഠിച്ച് മനസ്സിലാക്കാൻ വായനാപ്രിയനെന്ന് അവകാശപ്പെടുന്ന മുഖ്യമന്ത്രി ഇനിയെങ്കിലും തയ്യാറാകണമെന്നും അവർ പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടു. കാന്തപുരത്തിന്റെ പ്രസ്താവനയെ തള്ളിപ്പറഞ്ഞ് മുതിർന്ന സിപിഎം നേതാവും മുൻമന്ത്രിയുമായ പാലോളി മുഹമ്മദ്കുട്ടി. മതപണ്ഡിതർ ഉപദേശിക്കേണ്ടത് പുരുഷന്മാരെ, ഏത് മൗലവിയാണെങ്കിലും അതാണ് ചെയ്യേണ്ടത്. മുസ്ലിം ലീഗിനെ കളിയാക്കി പാലോളി. അധികാരത്തിന് കോട്ടം വരുന്നതൊന്നും മുസ്ലിം ലീഗ് പറയില്ലെന്നും പാലോളി മുഹമ്മദ്കുട്ടി. കാന്തപുരത്തിന്റെ പ്രസ്താവനയെ പിന്തുണച്ച് മുൻമന്ത്രി അഹമ്മദ് ദേവർകോവിൽ. മതനേതാക്കളാണ് മതപരമായ കാര്യങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയേണ്ടതെന്നും അതിൽ തെറ്റ് കാണേണ്ടതില്ലെന്നും ഐഎൻഎൽ സംസ്ഥാന പ്രസിഡന്റ് മുൻമന്ത്രിയുമായ അഹമ്മദ് ദേവർകോവിൽ പറഞ്ഞു. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ പരാമർശത്തിനെതിരെ മുജാഹിദ് വിഭാഗം രംഗത്ത്. സ്ത്രീകളെ വീടുകളിൽ തളച്ചിടാനാണ് കാന്തപുരം ശ്രമിക്കുന്നതെന്നും ഇത് അങ്ങേയറ്റം പിന്തിരിപ്പൻ നിലപാടാണെന്നും കെ എൻ എം മർക്കസ് ദവാ സെക്രട്ടറി അബ്ദുൽ ലത്തീഫ് കരുമ്പിലാക്കൽ. സ്ത്രീകളെ വീടുകളിലോ അടുക്കളയിലോ തളച്ചിടാൻ ഇസ്ലാം മതം ഒരിടത്തും പറയുന്നില്ല. സ്ത്രീകൾ പൊതുരംഗത്തേക്കിറങ്ങി അവരുടെ കാര്യങ്ങൾ സ്വയം നിർവഹിക്കുന്നതിനോ സാമൂഹിക കാര്യങ്ങളിൽ ഇടപെടുന്നതിനോ മതമൊരിക്കലും എതിരല്ലെന്നും പൌരോഹിത്യമാണ് പലപ്പോഴും ഇതിന് തടസ്സം നിൽക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ പരാമർശത്തെ പിന്തുണച്ചതിൽ വിശദീകരണവുമായി സിപിഎം നേതാവും മുൻമന്ത്രിയുമായ കെ ടി ജലീൽ. കാന്തപുരം പറഞ്ഞത് പൊതുസമൂഹത്തോടല്ലെന്നും ഓരോരുത്തർക്കും അവരവരുടെ ആശയം പറയാമെന്നും കെ ടി ജലീൽ. കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ മതപരമായ കാര്യങ്ങൾ പറയുമ്പോൾ അതിനോട് യോജിക്കാൻ പലർക്കും സാധിച്ചു എന്ന് വരില്ല. അദ്ദേഹം അത് പറഞ്ഞത് മതത്തിന്റെ പേരിൽ വോട്ട് പിടിക്കുകയും മതത്തിന്റെ ശാസനകൾ ലംഘിക്കുകയും ചെയ്യുന്ന ആളുകളെക്കുറിച്ചാണെന്നും കെ ടി ജലീൽ. കാന്തപുരത്തെ പിന്തുണച്ച് മുതിർന്ന സിപിഎം നേതാവ് ടി കെ ഹംസ. ആവശ്യമില്ലാത്ത വിവാദമാണിപ്പോൾ നടക്കുന്നത്. കാന്തപുരത്തിന് പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. പിതൃതുല്യമായ സന്ദേശമാണ് കാന്തപുരം നൽകിയതെന്നും ടി കെ ഹംസ. അധ്യാപക നിയമനത്തിലുള്ള പി എസ് സി റാങ്ക് ലിസ്റ്റ് കാലാവധി നീട്ടിയെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. പ്രൈമറി മുതൽ എച്ച് എസ് എസ് ടി വരെയുള്ള റാങ്ക് ലിസ്റ്റുകളാണ് 6 മാസത്തേക്ക് നീട്ടിയത്. പല കാരണങ്ങളാൽ ഒഴിവ് റിപ്പോർട്ട് ചെയ്യാത്തതിനാലാണ് കാലാവധി നീട്ടിയതെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. ഓപ്പറേഷൻ തൂഫാന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിലെ എൻ ഡി പി എസ് കേസുകളുടെ വിചാരണയ്ക്കായി 3 പുതിയ കോടതികൾ ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി. പാലക്കാട്, മഞ്ചേരി, തൃശൂർ എന്നീ ജുഡീഷ്യൽ ജില്ലകളിലാണ് കോടതി ആരംഭിക്കുക. പ്രളയത്തിലെ നഷ്ടപരിഹാരം ഈ ആഴ്ച കൊടുത്തു തുടങ്ങുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കഴിഞ്ഞ 14-ലാണ് ക്യാമ്പുകളെല്ലാം തീർന്നത്. സ്ഥിതിവിവര കണക്കുകൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ആഴ്ച കൊണ്ട് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പ്രളയ ധനസഹായം കൊടുത്തു തുടങ്ങുമെന്നും മുഖ്യമന്ത്രി. സിപിഐയെ യു ഡി എഫിലേക്ക് സ്വാഗതം ചെയ്ത മുസ്ലിം ലീഗ് നേതാവ് കെ എൻ എ ഖാദർ. ലീഗ് മുഖപത്രമായ ചന്ദ്രികയിൽ എഴുതിയ ലേഖനത്തിലാണ് സിപിഐയെ മുന്നണിയിലേക്ക് സ്വാഗതം ചെയ്തത്. രാഷ്ട്രീയം മാറാതെ മുന്നണി മാറാമെന്ന് കെ എൻ എ ഖാദർ. യു ഡി എഫിന്റെ ഭാഗമായാൽ ദേശീയതലത്തിലെ ഇന്ത്യ സഖ്യം കേരളത്തിലും വളച്ചുകെട്ടില്ലാതെ സിപിഐക്ക് തുടരാനാകുമെന്നും കെ എൻ എ ഖാദർ ലേഖനത്തിൽ വിശദീകരിക്കുന്നു. യു ഡി എഫിലേക്കുള്ള മുസ്ലിം ലീഗിന്റെ ക്ഷണം സിപിഐ തള്ളി. സിപിഎമ്മിനോട് കടുത്ത നിലപാടില്ലെന്ന സൂചന നൽകി സിപിഐ. ഇടതുപക്ഷത്തെ ശിഥിലമാക്കുന്നതൊന്നും ചെയ്യില്ലെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വ. പ്രതിപക്ഷ ഉപനേതാവ് പദവി സംബന്ധിച്ച തർക്കം പ്രശ്നപരിഹാരത്തിന് നിർദ്ദേശം മുന്നോട്ട് വെച്ച് CPM. പദവി ആർക്കും വേണ്ടെന്ന് വെച്ച് പ്രശ്നം താൽക്കാലികമായി പരിഹരിക്കാനുള്ള നിർദ്ദേശം CPM CPI നേതൃത്വത്തിന് മുൻപാകെ വയ്ക്കും. ഇടതുമുന്നണിയിൽ നടക്കുന്നത് കലാപമാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. CPMന്റെയും CPIയുടെയും നേതാക്കന്മാർ പരസ്പരം ചെളിവാരി എറിഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് മുഖ്യമന്ത്രി. CPIയെ UDFലേക്ക് മുസ്ലിം ലീഗ് ക്ഷണിച്ചല്ലോ, അതിൽ കോൺഗ്രസിന്റെ നിലപാട് എന്താണെന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിനായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. ലീഗ് അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ലെന്നും തങ്ങളൊരു തീരുമാനം അക്കാര്യത്തിൽ എടുത്തിട്ടില്ലെന്നും VD സതീശൻ. സർക്കാരിനെതിരെ പ്രതിപക്ഷ വിദ്യാർത്ഥി യുവജന സംഘടനകൾ ഉൾപ്പെടെ നടത്തുന്ന പ്രതിഷേധത്തിനെതിരെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. എന്തിനാണ് സമരമെന്ന് തനിക്ക് മനസ്സിലാകുന്നില്ലെന്ന് ചെന്നിത്തല. തങ്ങൾ ഭരിക്കാൻ തുടങ്ങിയിട്ട് 100 ദിവസം മാത്രമേ ആയുള്ളൂ, ഇത്ര വലിയ സമരം എന്തിനെന്ന് പിടികിട്ടുന്നില്ല, പ്രതിഷേധിക്കാൻ ഇനിയും സമയമുണ്ടല്ലോ എന്നും ആഭ്യന്തരമന്ത്രി. കരിപ്പൂരിൽ 8 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ ഡയപ്പറിലും പിതാവിന്റെ ശരീരത്തിലുമായി ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ച 1 കോടി രൂപ വില വരുന്ന സ്വർണം പിടികൂടി. മലപ്പുറം പൊന്നാനി സ്വദേശിയുടെ 8 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ ഡയപ്പറിൽ നിന്ന് സ്വർണ മിശ്രിതം പിടിച്ചു. ഇയാളും 3 മക്കളുമാണ് റാസൽ ഖൈമയിൽ നിന്ന് ചൊവ്വാഴ്ച രാത്രി കരിപ്പൂരിൽ വിമാനമിറങ്ങിയത്. രഹസ്യ വിവരത്തെ തുടർന്ന് കോഴിക്കോട്ട് നിന്നെത്തിയ DRI സംഘമാണ് സ്വർണക്കടത്ത് കണ്ടെത്തിയത്. പശ്ചിമേഷ്യ വീണ്ടും അശാന്തം, ഇറാനെതിരെ ആക്രമണം കടുപ്പിച്ച് US. ഹോർമോസ് കടലിടുക്കിന് ചുറ്റുമുള്ള ഇറാന്റെ പ്രതിരോധ സംവിധാനങ്ങൾ ലക്ഷ്യമിട്ട് US ആക്രമണമുണ്ടായി. കപ്പൽപാതയിൽ 2 എണ്ണ ടാങ്കറുകൾ ആക്രമിക്കപ്പെട്ടതിനെ തുടർന്നാണ് US ആക്രമണം. ബന്ദറബാസ്, കഷൻ ദ്വീപ്, കൊണാർക്ക്, ചബ്ഹർ, ജാസ്ക്, സിറിക് എന്നിവിടങ്ങളിൽ കനത്ത സ്ഫോടനങ്ങൾ ഉണ്ടായി. വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത ഒരു കുട്ടിയുൾപ്പെടെ 11 പേർ കൊല്ലപ്പെട്ടു, 50ലേറെ പേർക്ക് പരിക്കേറ്റു. ഇറാൻ തിരിച്ചടിച്ചാൽ ഇതിലും വലിയ ആക്രമണം നേരിടേണ്ടി വരുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പ്. US ആക്രമണത്തിന് മറുപടിയായി ഗൾഫിലെ അമേരിക്കൻ സൈനിക താവളങ്ങളെ ആക്രമിച്ച ഇറാൻ. കുവൈറ്റ്, ബഹ്റൈൻ, ജോർദൻ രാജ്യങ്ങൾക്ക് നേരെ ഇറാന്റെ മിസൈൽ ഡ്രോൺ ആക്രമണമുണ്ടായി. ആക്രമണത്തെ പ്രതിരോധിച്ചുവെന്ന് കുവൈറ്റ്, ബഹ്റൈൻ, ജോർദൻ രാജ്യങ്ങൾ അറിയിച്ചു. ഇറാനിൽ നിന്നുള്ള ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് കുവൈറ്റിലെ പാർപ്പിട സമുച്ചയത്തിൽ തീപിടുത്തമുണ്ടായി. ഫയർഫോഴ്സിന്റെ പ്രസ്താവനയിൽ അറിയിച്ചു, തീപിടുത്തം പിന്നീട് നിയന്ത്രണ വിധേയമാക്കി. സംഭവത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ല. ഗൾഫ് സംഘർഷം, വിമാന സർവീസ് റദ്ദാക്കൽ തുടരുന്നു. UAE നിന്നുള്ള സർവീസുകളിലും മാറ്റമുണ്ട്. നിരവധി വിമാന കമ്പനികൾ യാത്ര റദ്ദാക്കുകയോ പുനഃക്രമീകരിക്കുകയോ ചെയ്തിട്ടുണ്ട്. യാത്രയ്ക്ക് മുൻപ് അതത് വിമാന കമ്പനികളുമായി ബന്ധപ്പെട്ട് പുതുക്കിയ സമയം അറിഞ്ഞിരിക്കണമെന്ന് വിമാന കമ്പനികൾ നിർദ്ദേശിച്ചു. സംഘർഷം വീണ്ടും രൂക്ഷമായതോടെ വ്യോമ സുരക്ഷാ വിലയിരുത്തലുകൾ തുടരുകയാണ്. അടുത്ത വാർത്ത 4 മണിക്ക്.
4: Was brought to you by Dhanya Group of Companies since 1982.
5: Time check.
4: Brought to you by Ozone Cargo.
6: Good afternoon, Dubai. ഇപ്പോൾ സമയം 3:08.
5: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
4: Brought to you by Aldra's Auto AC Parts, #1 Auto AC spare parts in the Middle East.
6: ദുബായിൽ ഇപ്പോൾ രേഖപ്പെടുത്തുന്ന കൂടിയ താപനില 39°C, ഹ്യൂമിഡിറ്റി 61%.
5: Weather update.
4: Was brought to you by Aldra's Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.
7: You are

മലയാളിഡ ബ്രോട്ട് യു ബൈ കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.

അപ്പൊ മാറി നിൽക്കണ്ട, എല്ലാവരും കേറി വാ മക്കളെ, കേറി വാ. ഇത് ഹോമെടാ, നമ്മുടെ വീടെടാ. ഹോം 92.2 FM-ൽ മലയാളിടാ. നിങ്ങളുടെ കൂടെ വർത്തമാനം പറയാൻ ഷീബ. കഴിഞ്ഞ മണിക്കൂറിൽ എനിക്ക് നിങ്ങളെ കൂടുതലായിട്ട് മൈൻഡ് വെക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ, മൈൻഡ് വെക്കാൻ പറ്റിയില്ല. ഹലോ, എവിടെ എല്ലാവരും ഒന്ന് കാണട്ടെ. ഹലോ, ഞാനിവിടെ തന്നെ ഉണ്ട്. കഴിഞ്ഞ മണിക്കൂറിൽ നിങ്ങളെ കൂടുതൽ എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റാതെ പോയി. നിങ്ങൾക്ക് ഏത് പാട്ട് കേൾക്കണം, നിങ്ങൾക്ക് എന്ത് വിശേഷം പറയാനുണ്ട് എന്നൊക്കെ എനിക്ക് ചോദിക്കാൻ പറ്റാതെ പോയതിന് കാരണം നമുക്ക് കുറച്ച് വ്യക്തികളുണ്ടായിരുന്നു, നമുക്ക് ഗസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കാൻ പോവുകയാണ്. എന്ത് ഓണാഘോഷം! ഈ വരുന്ന സെപ്റ്റംബർ 6 ഹാബിറ്റാറ്റ് സ്കൂളിൽ വെച്ചിട്ടാണ് നമ്മൾ ഉമ്മടി തൃശ്ശൂരിൻ്റെ ഓണാഘോഷമായിട്ടുള്ള ഈണം ആഘോഷിക്കാൻ പോകുന്നത്. അപ്പോൾ രാവിലെ 10 മുതൽ തന്നെ ഒരുപാട് ഒരുപാട് പ്രോഗ്രാംസ്, നമ്മുടെ മാവേലി മത്സരത്തോടെ നമ്മൾ അങ്ങോട്ട് തുടങ്ങുകയാണ്. നിറയെ നിറയെ പ്രോഗ്രാംസ് ഉണ്ട്. അപ്പം നേരത്തെ തന്നെ ഒരു 9:30 തന്നെ എല്ലാവരും വന്ന് നിങ്ങളുടെ സീറ്റിൽ കയറി ഇരിക്കുക, ഞാനിവിടെ ഇരിക്കും, എങ്ങോട്ടും പോകില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഒരുപാട് നല്ല നല്ല പ്രോഗ്രാംസ് ഉണ്ട്. അപ്പോൾ ഉമ്മടി തൃശ്ശൂരിൻ്റെ എല്ലാമായിട്ടുള്ള ജെ കെ ഗുരുവായൂർ, അതുപോലെ തന്നെ മാനുകാസ് ജ്വല്ലറിയുടെ മീഡിയ മാനേജർ ായിട്ടുള്ള സൂര്യ സന്തോഷ്, പിന്നെ ഒരു കുഞ്ഞ് മെന്റലിസ്റ്റ് ആയിട്ടുള്ള നബീലൊക്കെ നമ്മുടെ കൂടെ കഴിഞ്ഞ മണിക്കൂറിലുണ്ടായി. അപ്പൊ അവരുടെ വിശേഷങ്ങളൊക്കെയാണ് ഞാൻ ചോദിച്ചത് കേട്ടോ. ഇപ്പൊ ഞാൻ അവരെ മാറ്റി ഇരുത്തി, കഴിഞ്ഞ ഒരു മണിക്കൂർ അവർ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നല്ലേ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോ നിങ്ങളുടെ വിശേഷങ്ങൾ ചോദിച്ചില്ലെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് പണിയാലോ, അങ്ങനെ പണങ്ങാൻ പാടില്ല, കയറി പോരെ. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, ഭക്ഷണമൊക്കെ കഴിച്ചു, ഒരുപാട് പേര് വിശന്നിരിക്കുന്നുണ്ടെന്ന് തോന്നുന്നല്ലോ. എന്താണ് വിശന്നിരിക്കുന്നത്? വിശന്നിരിക്കാൻ പാടില്ല കേട്ടോ, എല്ലാവരും പോയിട്ട് എന്തെങ്കിലുമൊക്കെ, നമ്മൾ വിശന്നിരിക്കേണ്ട കാര്യമില്ല. എന്തിനാണ്? എന്തെങ്കിലും ചെറുതായിട്ടെങ്കിലും എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് ചിലപ്പോൾ ചിലരെ വിചാരിക്കും വീട്ടിൽ പോയിട്ട് നിറയെ കഴിക്കാമെന്ന്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ. അപ്പം എന്തായാലും വിശന്നിരിക്കാൻ പാടില്ല എന്നുള്ള ഒറ്റ കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എനിക്കിഷ്ടമല്ല അങ്ങനെ ആരും വിശന്നിരിക്കുന്നത്. എനിക്ക് സ്വന്തമായിട്ടും ഇഷ്ടമല്ല, മറ്റുള്ളവർ വിശന്നിരിക്കുന്നതും എനിക്കിഷ്ടമല്ല. ഓക്കെ, പിന്നെ ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന എല്ലാവർക്കും ജന്മദിന ആശംസകൾ അറിയിക്കുകയാണ്. വിവാഹവാർഷികം ആഘോഷിക്കുന്ന എല്ലാവർക്കും വിവാഹവാർഷിക ആശംസകളൊക്കെ അറിയിക്കുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായിട്ട് ആശംസകളൊക്കെ അറിയിക്കണമെന്നുണ്ടെങ്കിൽ ചാടെ പാടേന്ന് ഒരു മെസ്സേജ് അയക്കണം. 0585829220 എന്ന വാട്സാപ്പ് നമ്പറിലേക്കാണ് മെസ്സേജ് അയക്കേണ്ടത്. പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഈ വീക്കെൻഡിൽ നമുക്ക് നമ്മുടെ ദുൽഖർ സൽമാൻ്റെ, നമ്മുടെ പ്രിയപ്പെട്ട ഡി ക്യുവിൻ്റെ ഐ എം ഗെയിം എന്നുള്ള മൂവി കാണാനായിട്ടുള്ള അവസരമുണ്ട്. നാളെയാണ് എല്ലാവരും കാത്തിരിക്കുന്ന ഐ എം ഗെയിം എന്നുള്ള മൂവി റിലീസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പാട്ടൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ കേൾപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്രാവശ്യം റാസൽ ഖൈമയിലെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് കൂടുതലൊരു അവസരം ഒരുക്കിയിരിക്കുന്നത്. റാസൽ ഖൈമയിലുള്ളവർക്ക് മാത്രമല്ല, ഉമ്മൽക്കൊയ്ൻ നമ്മുടെ നോർത്തൺ എമിറേറ്റ്സിലുള്ളവർക്ക്. കാരണം നമ്മൾ സാധാരണ മൂവി സ്ക്രീനിങ് ഒക്കെ വെക്കുന്നത് ദുബായിലൊക്കെയാണ്. അപ്പോൾ ഒരുപാട് പേര് നമ്മളോട് ചോദിക്കാറുണ്ട്, എന്താണ് നമുക്ക് അങ്ങോട്ടും ഉമ്മൽക്കൊയ്നിലോട്ടും റാസൽ ഖൈമയിലോട്ടും ഫിജേറയിലോട്ടും ഒന്നും ഇല്ലാത്തത്. ഇപ്രാവശ്യം നമ്മൾ റാസൽ ഖൈമയിലാണ്. റാസൽ ഖൈമയിലെ അൽനെയിം മോളിലുള്ള തിയേറ്ററിലാണ് നമ്മൾ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഞങ്ങളതിൻ്റെ ഒരു സ്പെഷ്യൽ സ്ക്രീനിങ് ആയിട്ടുള്ള ഞങ്ങളതിൻ്റെ ടിക്കറ്റ് തരും നിങ്ങൾക്ക്. 3, 4, 5 ഈ 3 ഏതെങ്കിലും ഒരു ദിവസം പോയി ഐ എം ഗെയിം എന്നുള്ള മൂവി കാണാവുന്നതാണ്. അപ്പോൾ ടിക്കറ്റ് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ, റാസൽ ഖൈമയിൽ പോയി മൂവി കാണാൻ പറ്റുമെന്ന് ആഗ്രഹിക്കുന്നവർ വേഗം എനിക്കൊരു മെസ്സേജ് അയക്കുക. ഐ എം ഗെയിം എന്ന് ടൈപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ നല്ല പേരും കൂടി ചേർത്തുകൊണ്ട് 0585829220 എന്ന നമ്പറിലേക്കാണ് മെസ്സേജ് അയക്കേണ്ടത്. ഇനിയിപ്പോൾ ട്രെൻഡിങ് സോങ് ഞാനിപ്പോൾ ഇന്ന് പ്ലേ ചെയ്യാൻ പോകുന്നത്, ഈ മണിക്കൂറിൽ പ്ലേ ചെയ്യാൻ പോകുന്നത് ബദ്ലഹിം കുടുംബ യൂണിറ്റ് എന്ന ചിത്രത്തിലെ പാട്ടാണ്. നമുക്ക് കേട്ടിട്ട് വരാം. Trending song of the hour brought to you by Al Maraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: was brought to you by Al Maraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: എന്നമ്മേ, ഞാൻ ഈ തൃശൂക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
0: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം. പ്രവാസി ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
2: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
0: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും.
2: വലിയൊരു ഓണാഘോഷം സെപ്റ്റംബർ 6 അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിൽ. ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം ഓഫ് എമ്മിനൊപ്പം ഉമ്മട തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം മറോണം.
0: For details, call 050-426-0948. Presented by DuPay, the all-in-one money app. Download DuPay and send money to India at amazing rates. Brought to you by Enchanter, the fragrance of French romance. Yardley, own your signature scent. Powered by Volcano LED Display, professional indoor and outdoor LED display solution providers in the UAE. Call 052-5242-017.
3: എന്തിനാണ് സമരം ചെയ്യുന്നതെന്ന ചോദ്യവുമായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ലാത്തിചാർജിന് കാരണം SFI പ്രകോപനമെന്ന സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട്. ജലപീരങ്കി വെള്ളത്തിൽ അണുബാധയില്ലെന്ന് പരിശോധനാ ഫലം. SFI പ്രതിഷേധവും സർക്കാർ നിലപാടും.
4: ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. മൺഡേ ടു ഫ്രൈഡേ 4-5 PM. ഓൺലി ഓൺ ഹോം 92.2 FM.
5: മതി മതി, കുതിരയൊക്കെ പിന്നെ ചാടിക്കാം, പോയി ഷോ സ്റ്റാർട്ട് ചെയ്യാൻ നോക്ക്.
6: എടാ 7 മണിയായി, പോയി ഷോ തുടങ്ങ്.
7: ഇനി അങ്ങോട്ട് തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7 മണി തൊട്ട് 11 മണി വരെ.
8: വിത്ത് സാൻഡ് ഡ്യൂൻസ് ഓൺലി ഓൺ ഹോം 92.2 FM.
7: അപ്പൊ എങ്ങനെ, ട്യൂൺ ചെയ്യല്ലയോ?
9: ട്യൂൺ ചെയ്യല്ലയോ?
4: സാൻഡ് ഡ്യൂൻസ് വിത്ത് അക്ഷയ്,
0: ബ്രോട്ട് ടു യു ബൈ ലുലു ഇൻ മിനിറ്റ്സ്. ഷോപ്പ് ഓൺ ദി ലുലു ആപ്പ് ആൻഡ് ഗെറ്റ് ലുലു ഹൈപ്പർമാർക്കറ്റ് ഡെലിവേർഡ് ഇൻ മിനിറ്റ്സ്.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
0: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
0: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
0: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
10: Home 92.2 FM. Home is a feeling.
11: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. Home is a feeling.
12: മലയാളി ടാ
4: മലയാളിഡ, ബ്രോട്ട് യു ബൈ കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ്, ബിഹൈൻഡ് പാർക്ക് റിജീസ്, കരാമ.

0: ആകാശംലോ ഒക്കെ താര എന്ന ചിത്രത്തിലെ എ ഒ ടിയിലെ പാട്ടാണ് നമ്മൾ കേട്ടത്. എല്ലാവരും കേട്ടുകൊണ്ടേയിരിക്കുന്നു ഹോം 92.2 FM-ലൂടെ മലയാളിട. അപ്പോൾ മലയാളിടയിലെ ഒരുപാട് ഒരുപാട് മെസ്സേജ് ഞാൻ കുറച്ച് നേരമായിട്ട് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് പറയട്ടെ. നമ്മുടെ രാജേഷിൻ്റെ ഹായ് കിട്ടിയിട്ടുണ്ട്, തിരിച്ചങ്ങോട്ട് ഹലോ ഹായ് നമസ്കാരം. ഷീമ ഓണം കഴിഞ്ഞില്ലേന്ന്, എവിടെ കഴിയാനാണ്, നമ്മൾ ഓണം ഇങ്ങനെ കിടക്കുകയല്ലേ കണ്ടം കണ്ടോ ആയിട്ട്. ഇനിയിപ്പം നമുക്ക് അടുത്ത ഓണാഘോഷം എന്ന് പറയുന്നത് എല്ലാവരും അറിയുന്നത് പോലെ നമ്മുടെ തൃശ്ശൂരിൻ്റെ ഓണാഘോഷമാണ് ഈണം എന്നുള്ള ഓണാഘോഷം. ഈ വരുന്ന സെപ്റ്റംബർ 6 അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിൽ വെച്ചിട്ടാണ് നമ്മുടെ ഓണം പ്രോഗ്രാം നടക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ എല്ലാവരും അവിടെ ഉണ്ടാവും, നിങ്ങളും എല്ലാവരും അവിടെ ഉണ്ടാവണം എന്നുള്ള കാര്യം പറയട്ടെ. രാവിലെ മുതലേ തന്നെ വ്യത്യസ്തമായിട്ടുള്ള മത്സരങ്ങളും ഒരുപാട് കലാപരിപാടികളും ഒക്കെയുണ്ട്, പാട്ടും ഡാൻസും ബഹളവും ഒക്കെയുണ്ട്. പക്ഷേ ഒരൊറ്റ കാര്യമേ ഉള്ളൂ, നമുക്ക് ഈ സദ്യയുടെ കാര്യത്തിലാണ് നമ്മൾ എൻട്രി പാസ് നിങ്ങൾക്ക് സമ്മാനമായിട്ട് വെച്ചിട്ടുള്ളത് കേട്ടോ. കാരണം ഒത്തിരി പേര് വരുമ്പോഴത്തേക്കും നമുക്ക് സദ്യയല്ലേ, പെട്ടെന്ന് എല്ലാവർക്കും കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇപ്പോൾ തന്നെ ഏകദേശം 750 പേര് ബുക്ക് ചെയ്തിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ പറ്റിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഞങ്ങൾ ഹോം എഫ് എമ്മിലൂടെ നിങ്ങളെയും സദ്യ കഴിക്കാനായിട്ട് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഓരോ പ്രോഗ്രാമിലും നമ്മൾ ഓരോ എൻട്രി പാസ് നൽകുന്നുണ്ട്, രണ്ട് പേർക്ക് വരാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഈ ഓണാഘോഷത്തിൽ ഈ ഓണസദ്യയിൽ ചേരുന്നുണ്ടെങ്കിൽ ഒരു മെസ്സേജ് അയയ്ക്കുക. 0585829220 എന്ന നമ്പറിലേക്കാണ് മെസ്സേജ് അയക്കേണ്ടത്. വിന്നേഴ്സായിട്ടുള്ളവരെ ഞങ്ങൾ തിരിച്ചു വിളിക്കുന്നതായിരിക്കും. പിന്നെ സുധീറിൻ്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്, എന്തൊക്കെ വിശേഷം എന്ന് ചോദിച്ചിട്ടുണ്ട്. എന്തെല്ലാം വിശേഷം, നല്ല വിശേഷമാണ്, ഇവിടെ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് പോകുന്നു. ബാസിത് ബിൻ നവാസിൻ്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഷിബി ഗണേഷ്, ഗണേഷ എവിടെയായിരുന്നു, കുറേ നാളായിട്ട് ഞാൻ തിരയുകയായിരുന്നു കേട്ടോ. ഞാൻ നാട്ടിൽ പോയിട്ട് വന്നപ്പോൾ കുറേ പേരെ മിസ്സായി പോയി. എവിടെ അപ്പോൾ എന്തായാലും താങ്കൾ നാട്ടിലായിരുന്നു, എവിടെയായിരുന്നു എന്നുള്ള കാര്യം എന്നോട് വ്യക്തമായിട്ട് പറയണം. കാരണം മിക്കവാറും എല്ലാ ദിവസവും കൃത്യമായിട്ട് മെസ്സേജ് അയക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഗണേഷ്. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കാണുവാനില്ലായിരുന്നു. അപ്പോൾ എന്തായാലും ഇന്ന് വന്ന് മെസ്സേജ് അയച്ചതിൽ സന്തോഷം. പിന്നെ നമ്മുടെ സീമ ഷാജിയുടെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. ഫാജിത്ത് മൊയ്തുണ്ണി, പിന്നെ വിൻസെൻ സുഖമല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. വസീം സന്തോഷ് കുമാർ, പച്ചാട്ട് വി ജി എസ് നായർ മെസ്സേജ് അയച്ചിട്ടുണ്ട്. മെഹബൂബാട മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. ഹായ് മെഹബൂബ, സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ നിമിഷ, സുഖമല്ലേ ശിവക്കുട്ടി എന്ന് ചോദിച്ചിട്ടുണ്ട്. സുഖമാണ് നിമിഷ, ഇവിടെ എല്ലാവരും സുഖം, അവിടെയും സുഖം എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് പവിഴമല്ലി കേൾക്കലാമോ? പവിഴമല്ലി.
1: ഹോം എഫ് എം പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ, തമിഴ് പാട്ട് കേൾക്കലാമോ? ബ്രോട്ട് ടു യു ബൈ ആരു ആയുർവേദ ആർ എസ് ആകത്തീർ ബിൽഡിംഗ് അൽവൻകുൽ പർത്തുബായ്.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன் கோல் பர்துபாய்.
1: Traffic update. Brought to you by ABC Cargo and Courier. Number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
2: എല്ലാവരും എപ്പോഴും സുരക്ഷിതരായി തന്നെ ഡ്രൈവ് ചെയ്യണം. എന്തെങ്കിലും പ്രധാനപ്പെട്ട ട്രാഫിക് അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയക്കാൻ മറക്കല്ലേ. 0585829220.
1: Brought to you by ABC Cargo and Courier. ഈ ഓണത്തിന് നിങ്ങളുടെ സമ്മാനങ്ങൾ നാട്ടിലേക്ക് എത്തിക്കും ABC കാർഗോയുടെ ഓണം എക്സ്പ്രസ് ഡെലിവറിയിലൂടെ. ABC Cargo and Courier, number 1 in GCC. TNC apply.

0: Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.
4: എന്തിനാണ് സമരം ചെയ്യുന്നതെന്ന ചോദ്യവുമായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ലാത്തിചാർജിന് കാരണം SFI പ്രകോപനമെന്ന സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട്. ജലപീരങ്കി വെള്ളത്തിൽ അണുബാധയില്ലെന്ന് പരിശോധനാ ഫലം. SFI പ്രതിഷേധവും സർക്കാർ നിലപാടും.
1: ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. മൺഡേ ടു ഫ്രൈഡേ 4 to 5 PM. ഓൺലി ഓൺ ഹോം 92.2 FM.
0: സ്റ്റേ കണക്ടഡ് വിത്ത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

മലയാളിടാ ബ്രോട്ട് യു ബൈ കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.

അധർവത്തിലെ പാട്ട് കേൾക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് മെസ്സേജ് അയച്ചത് ജിഷ്ണു ആണ്. ഹൂയ് ജിഷ്ണു, ജിഷ്ണു കേൾക്കുന്നുണ്ടോ? പാട്ടൊക്കെ ചോദിച്ചിട്ട് ആളെ കാണാനില്ല. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ എന്തെങ്കിലും തിരക്കിലായിരിക്കും, ചിലപ്പോൾ ഡ്രൈവിങ്ങിലായിരിക്കും. ജിഷ്ണു കേട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണം, ഞാൻ കേട്ടു എന്ന് കേട്ടോ. ചുമ്മാ നല്ല, വെറുതെ എനിക്കൊന്ന് സന്തോഷിക്കാൻ, അത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു ഒന്നും പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. ചിലപ്പോൾ നമ്മൾ പാട്ടൊക്കെ ചോദിച്ചിട്ട് നമ്മൾ കുറച്ച് തിരക്കിലായി പോകും അല്ലേ, ചോദിച്ച ആൾക്കാർ തിരക്കിലായി പോകും. പക്ഷേ എന്താണെന്നറിയാവോ, എനിക്ക് പറ്റുന്ന പാട്ടാണെങ്കിൽ ഞാൻ അപ്പോൾ പാടേ എന്നങ്ങ് പ്ലേ ചെയ്ത് തരും, അതാണ്. അപ്പോൾ എല്ലാവരും കേട്ടുകൊണ്ടേയിരിക്കുന്നത് ഹോം 92.2 FM-ലൂടെ മലയാളിയുടായാണ്. നിങ്ങളുടെ വിശേഷങ്ങളും നിങ്ങളുടെ പാട്ടുകളും വർത്തമാനങ്ങളും പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയാനുള്ള കാര്യങ്ങളും നിങ്ങളോട് പറയും. അപ്പോൾ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും ട്രാഫിക് അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറയണേന്ന്. അങ്ങനെ നമ്മുടെ വാട്സാപ്പിലേക്ക് നോക്കുമ്പോൾ സുമയ്യ ഉസ്മാൻ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹായ് സുമയ്യ ഉസ്മാൻ, ഒത്തിരി സന്തോഷം. ഷാർജ മലിഹ യൂണിവേഴ്സിറ്റി റോഡിൽ റോഡ് പണി നടക്കുന്നുണ്ട്, നല്ല ട്രാഫിക്കാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. താങ്ക് യു സുമയ്യ, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഷാർജ മലിഹ യൂണിവേഴ്സിറ്റി റോഡിൽ റോഡ് പണി നടക്കുന്നുണ്ട്, അപ്പോൾ നല്ല ട്രാഫിക് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വഴി പോകുന്നവർ അല്ലെങ്കിൽ വേറെ വഴിയിൽ നിങ്ങൾക്ക് പോയി ചേരാനുള്ള മാർഗമുണ്ടെങ്കിൽ അതെടുക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് നമ്മുടെ സുമയ്യ ഉദ്ദേശിച്ചിരിക്കുന്നത്. പിന്നെ കുട്ടികളെ സ്കൂളിൽ നിന്ന് പിക്ക് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുപോവാണ്, ഷാർജ അൽഹുസലാണ് വീട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അൽഹോഷി ആണ് വീട്, അൽഹോസ് എന്നാണോ, അൽഹോഷി എന്തോ, ചിലപ്പോൾ എന്തെങ്കിലും തെറ്റായിരിക്കുമോ എനിക്കറിഞ്ഞൂടാ. എനിക്ക് കൃത്യമായി ചില സ്ഥലങ്ങളുടെ പേരൊന്നും അറിഞ്ഞൂടാ കേട്ടോ. പിന്നെ ഒത്തിരി സന്തോഷം, ഞാൻ വർത്തമാനം പറയുന്നതൊക്കെ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു സുമയ്യ, ഒത്തിരി സന്തോഷം. നല്ല വാക്കുകൾക്ക് ഒരുപാട് ഒരുപാട് നന്ദി. മക്കളോട് ഒക്കെ അന്വേഷണം പറയുക. എനിക്കറിയാം ഉച്ചയ്ക്ക് മക്കളെ നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്ക് തന്നെ ചിലപ്പോൾ സ്കൂളിൽ കൊണ്ടുപോകുന്ന ഭക്ഷണമൊന്നും കഴിക്കാറേ ഉണ്ടാവില്ല. എൻ്റെ മോനാണെങ്കിൽ വെള്ളം പോലും കുടിക്കൂല, എനിക്ക് സങ്കടം തോന്നും. ചിലപ്പോൾ ഇവർ എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് തോന്നും. പക്ഷെ എന്നാൽ അവർ നല്ല ആക്റ്റീവായിട്ട് എനർജറ്റിക് ആയിട്ട് ഇരിക്കും, പക്ഷെ ഭക്ഷണമൊന്നും കഴിക്കുന്നുണ്ടായിരിക്കില്ല. അത് ആ ലഞ്ച് ബോക്സിൽ അങ്ങനെ തന്നെ ഉണ്ടായിരിക്കും. പിന്നെ സുമിയുടെ മെസ്സേജ് വന്നിട്ടുണ്ട്, സിറാജുദ്ദീൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്, റാഫി മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഹായ് പറഞ്ഞിട്ട് ടീജോയുടെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. പിന്നെ എൻ്റെ മെസ്സേജ് വായിക്കണേന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ സുഹൈൽ. സുഹൈൽ എവിടെയായിരുന്നു സുഹൈൽ? ഇപ്പം എല്ലാവരും സുഹൈലിനെ കുറ്റം പറയുന്നതേ കേൾക്കാനുള്ളൂ. സുഹൈൽ വരുമ്പോൾ നമുക്കൊരു ആശ്വാസമാണല്ലോ, ചൂട് കുറയും, ചൂട് കുറയും എന്ന് പറഞ്ഞിട്ട് ചൂട് കുറയുന്നില്ല എന്ന് പറയുന്ന സുഹൈൽ, എന്തെങ്കിലും ഒരു പരിഹാരമുണ്ടോ? പക്ഷേ ഇല്ല കേട്ടോ, പുറത്ത് ടെമ്പറേച്ചർ കുറേ കുറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഹ്യൂമിഡിറ്റി ധാരാളം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ചൂട് നന്നായിട്ട് അനുഭവപ്പെടുന്നുണ്ട്. അത് ഈ സുഹൈലിൻ്റെ കുറ്റമല്ല, നക്ഷത്രം സുഹൈലിൻ്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ഇനിയിപ്പോൾ എന്തായാലും കുറച്ച് കുറച്ച് നമ്മൾ എല്ലാത്തിനും ക്ഷമിക്കണമല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സമ്മറിനെയും കുറച്ചൊന്ന് ക്ഷമിച്ചേ പറ്റുള്ളൂ, ഒന്നും പറയാൻ പറ്റില്ല കേട്ടോ. അടുത്ത് നമ്മൾ കേൾക്കാൻ പോകുന്ന പാട്ട് അശോകൻ പറഞ്ഞിരിക്കുകയാണ്, ഒന്നുകിൽ ഈ പാട്ട് ഷീബ പാടണം അല്ലെങ്കിൽ എനിക്ക് വേണ്ടിയിട്ട് പ്ലേ ചെയ്ത് തരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ അശോക എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു പാട്ടാണ്, ഞാൻ ചുമ്മാ ഇരുന്നിടയ്ക്ക് എനിക്ക് പാടാറുണ്ട്. പക്ഷെ ഇന്ന് ഞാൻ പാടി നിങ്ങളെ വിഷമിപ്പിക്കുന്നില്ല. സ്ഫടികത്തിലെ പരുമല ചെരുവിലെ പാട്ട് കേട്ടിട്ട് വരാം.

0: listening to Home 92.2 FM. Home is a feeling.
1: എന്തിനാണ് സമരം ചെയ്യുന്നതെന്ന ചോദ്യവുമായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ലാത്തിചാർജിന് കാരണം SFI പ്രകോപനമെന്ന സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട്. ജലപീരങ്കി വെള്ളത്തിൽ അണുബാധയില്ലെന്ന് പരിശോധനാ ഫലം. SFI പ്രതിഷേധവും സർക്കാർ നിലപാടും.
2: ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. മൺഡേ ടു ഫ്രൈഡേ 4-5 PM ഓൺലി ഓൺ ഹോം 92.2 FM.
3: പണ്ട് ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട് ദേവവും സാത്താനും തമ്മിലുള്ള ചൂതുകളിയാണ് നമ്മുടെയൊക്കെ.
4: തിയേറ്ററുകൾ പൂരപ്പറമ്പാക്കി മാറ്റാൻ ആരാധകർ കാത്തിരുന്ന ചിത്രം.
5: രാജ്യവും കൊട്ടാരവും നഷ്ടപ്പെട്ട രാജാവ് തോൽക്കുന്നവരാരും തിരിച്ചറിയാത്ത
6: ദുൽഖർ സൽമാൻ നായകനായെത്തുന്ന പാൻ ഇന്ത്യൻ ബിഗ് ബഡ്ജറ്റ് ചിത്രം ഐ ആം ഗേ.
5: ദിസ് ഈസ് പ്യുവർ ആൽഗോറിതം.
4: RDX എന്ന ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റിന് ശേഷം നഹാസ് ഹിദായത് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രം. ദുൽഖർ സൽമാനൊപ്പം ആന്റണി വർഗീസ്, പെപ്പെ, ഖദർ, മിഷ്കിൻ, കലാടു ലോഹർ തുടങ്ങി പാൻ ഇന്ത്യൻ താരനിര അണിനിരക്കുന്നു.
3: ഗാംബ്ലിംഗിലായാലും ജീവിതത്തിലായാലും നമ്മൾ ഒരിക്കലും മറക്കരുതാത്തൊരു തത്വമുണ്ട്.
6: ത്രസിപ്പിക്കുന്ന സംഗീതവുമായി ജേക്സ് ബിജോയും സെപ്റ്റംബർ 3 ലോകമെമ്പാടുമായി റിലീസിലെത്തുന്നു ഐ ആം ഗെയിം.
4: Movie distributed in UAE and GCC by Wayfarer Films. Stay tuned to Home 92.2 FM to win invites. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
6: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
6: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
2: Affordable and immediate. That's the power of radio advertising.
6: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
7: Home 92.2 FM. Home is a feeling. You are listening to Home 92.2 FM. Home is a feeling.
8: Malayali da.
9: മലയാളിട
2: ബ്രോട്ട് യു ബൈ കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ്, ബിഹൈൻഡ് പാർക്ക് റിജീസ്, കരാമ.

ഐ എം ഗെയിമിലെ നല്ലൊരു പാട്ട് കേൾപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അഭിയാണ് മെസ്സേജ് അയച്ചിരുന്നത്. അപ്പോൾ അഭിയുടെ അഭിക്ക് വേണ്ടിയിട്ട് ഞാൻ ഐ എം ഗെയിമിലെ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള പാട്ടാണ് അപ്പോൾ നിങ്ങൾക്കൂടെ വേണ്ടിയിട്ട് ഞാൻ സ്പെഷ്യലായിട്ട് സമർപ്പിച്ചിരിക്കുകയാണ്. ഒരുപാട് നല്ല നല്ല പാട്ടുകൾ, നല്ല എനർജറ്റിക് ആയിട്ടുള്ള പാട്ടുകൾ, ജേക്സ് ബിജോയുടെ സംഗീതമാണ് എല്ലാവർക്കും അറിയാം, നല്ല പാട്ടുകളുണ്ട് ഐ എം ഗെയിമിൽ. പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട പാട്ടുകളിൽ ഒരു പാട്ട് ഇതാണ്. പിന്നെ നമ്മുടെ ലൂസർ സോങ് ഡി ക്യു പാടിയിട്ടുള്ള പാട്ടും നല്ല രസമുണ്ട്. പിന്നെ വേടൻ പാടിയിട്ടുള്ള പാട്ടുണ്ട്, അതുപോലെ തന്നെ ബേബി ജീൻ്റെ ഒരു പാട്ടുണ്ട്. അതെല്ലാം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട നല്ല രസമുണ്ട്. ഓരോരോ പാട്ടുകളും കേൾക്കാനായിട്ട് ഓരോരോ സുഖമാണ്. അപ്പോൾ ഇന്ന് മിക്കവാറും എല്ലാവരുടെ പാട്ടുകളിലേക്കും എനിക്ക് എത്താൻ പറ്റിയിട്ടുണ്ട്. ഇനിയും കുറച്ച് പേരുടെ ഒന്ന് രണ്ട് പേരുടെ പാട്ടുകൾ മാത്രമേ അതൊന്ന് ഒരു കുറച്ചൊരു പഴയ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് അടുത്ത ദിവസം ഞാൻ നോക്കട്ടെ, ആ പാട്ട് കിട്ടുമെങ്കിൽ ഞാനത് പ്ലേ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എപ്പോഴും നിങ്ങൾക്ക് സമയം കിട്ടുമ്പോഴൊക്കെ കേട്ടുകൊണ്ടേയിരിക്കുക ഹോം 92.2 FM.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: CPI CPM പ്രശ്ന പരിഹാരമാകുന്നു. പദവി ആർക്കും വേണ്ടെന്ന്. സിപിഐയെ മുന്നണിയിലേക്ക് സ്വാഗതം ചെയ്ത മുസ്ലിം ലീഗ് ക്ഷണം തള്ളി സിപിഐ. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ വാദപ്രതിവാദം ശക്തമാകുന്നു. കാന്തപുരത്തെ അനുകൂലിച്ചും എതിർത്തും രാഷ്ട്രീയ നേതാക്കളടക്കമുള്ളവർ രംഗത്ത്. സ്ത്രീകൾ പൊതുരംഗത്ത് ഇറങ്ങുന്നതിനെതിരായ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ പ്രസ്താവനയെ തള്ളി മുഖ്യമന്ത്രി വി ഡി സതീശൻ. കാന്തപുരം പറഞ്ഞതിനെ സർക്കാരോ കോൺഗ്രസ് പാർട്ടിയോ അനുകൂലിക്കുന്നില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. 19-ാം നൂറ്റാണ്ടിൽ പറയേണ്ട കാര്യമാണ് 21-ാം നൂറ്റാണ്ടിൽ പറഞ്ഞതെന്നും ഇസ്ലാമിക ചരിത്രത്തെപ്പോലും തെറ്റായി വ്യാഖ്യാനിക്കുന്ന പ്രസ്താവനയാണ് കാന്തപുരത്തിന്റേതെന്നും മുഖ്യമന്ത്രി. പുരോഗമന കേരളത്തിന് ചേരുന്നതല്ല പ്രസ്താവന, ഇസ്ലാമിനെപ്പോലും തെറ്റായി വ്യാഖ്യാനിക്കുന്നു. മന്ത്രിസഭായോഗത്തിനുശേഷം നടത്തിയ വാർത്താസമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു മുഖ്യമന്ത്രി. കാന്തപുരത്തിന്റെ പ്രസ്താവനയെ തള്ളിപ്പറഞ്ഞ മുഖ്യമന്ത്രി വി ഡി സതീശനെതിരെ കാന്തപുരം സമസ്ത വിഭാഗം. ഇസ്ലാമിനെ തെറ്റായി വ്യാഖ്യാനിച്ച മുഖ്യമന്ത്രി വി ഡി സതീശൻ മാപ്പ് പറയണം, പ്രസ്താവന പിൻവലിക്കണമെന്ന് സമസ്ത ആവശ്യപ്പെട്ടു. കാന്തപുരം ഇസ്ലാമിനെ തെറ്റായി വ്യാഖ്യാനിച്ചുവെന്ന് പച്ചക്കള്ളം പറഞ്ഞ മുഖ്യമന്ത്രി പ്രസ്താവന പിൻവലിച്ച് മുസ്ലിം സമുദായത്തോട് മാപ്പ് പറയണമെന്ന് കേരള മുസ്ലിം ജമാഅത്ത് മലപ്പുറം ജില്ലാ കമ്മിറ്റി. ഇസ്ലാമിക ചരിത്രത്തെയും സംഭവങ്ങളെയും തെറ്റായി മനസ്സിലാക്കി അത് സന്ദർഭം പോലും മനസ്സിലാക്കാതെ പരസ്യമായി വിളിച്ചു പറയുന്നത് മുഖ്യമന്ത്രിയുടെ പദവിക്ക് യോജിച്ചതല്ല. ഖുറാനെയും പ്രവാചകനെയും ഇസ്ലാമിക ചരിത്രത്തെയും ശരിയായ രീതിയിൽ പഠിച്ച് മനസ്സിലാക്കാൻ വായനാപ്രിയനെന്ന് അവകാശപ്പെടുന്ന മുഖ്യമന്ത്രി ഇനിയെങ്കിലും തയ്യാറാകണമെന്നും അവർ പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടു. കാന്തപുരത്തിന്റെ പ്രസ്താവനയെ തള്ളിപ്പറഞ്ഞ് മുതിർന്ന സിപിഎം നേതാവും മുൻമന്ത്രിയുമായ പാലൊളി മുഹമ്മദ്കുട്ടി. മതപണ്ഡിതർ ഉപദേശിക്കേണ്ടത് പുരുഷന്മാരെ, ഏത് മൗലവിയാണെങ്കിലും അതാണ് ചെയ്യേണ്ടത്. മുസ്ലിം ലീഗിനെ കളിയാക്കി പാലൊളി. അധികാരത്തിന് കോട്ടം വരുന്നതൊന്നും മുസ്ലിം ലീഗ് പറയില്ലെന്നും പാലൊളി മുഹമ്മദ്കുട്ടി. കാന്തപുരത്തിന്റെ പ്രസ്താവനയെ പിന്തുണച്ച് മുൻമന്ത്രി അഹമ്മദ് ദേവർകോവിൽ. മതനേതാക്കളാണ് മതപരമായ കാര്യങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയേണ്ടതെന്നും അതിൽ തെറ്റ് കാണേണ്ടതില്ലെന്നും ഐഎൻഎൽ സംസ്ഥാന പ്രസിഡന്റ് മുൻമന്ത്രിയുമായ അഹമ്മദ് ദേവർകോവിൽ പറഞ്ഞു. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ പരാമർശത്തിനെതിരെ മുജാഹിദ് വിഭാഗം രംഗത്ത്. സ്ത്രീകളെ വീടുകളിൽ തളച്ചിടാനാണ് കാന്തപുരം ശ്രമിക്കുന്നതെന്നും ഇത് അങ്ങേയറ്റം പിന്തിരിപ്പൻ നിലപാടാണെന്നും കെ എൻ എം മർക്കസ് ദവാ സെക്രട്ടറി അബ്ദുൽ ലത്തീഫ് കരുമ്പിലാക്കൽ. സ്ത്രീകളെ വീടുകളിലോ അടുക്കളയിലോ തളച്ചിടാൻ ഇസ്ലാം മതം ഒരിടത്തും പറയുന്നില്ല. സ്ത്രീകൾ പൊതുരംഗത്തേക്കിറങ്ങി അവരുടെ കാര്യങ്ങൾ സ്വയം നിർവഹിക്കുന്നതിനോ സാമൂഹിക കാര്യങ്ങളിൽ ഇടപെടുന്നതിനോ മതമൊരിക്കലും എതിരല്ലെന്നും പൌരോഹിത്യമാണ് പലപ്പോഴും ഇതിന് തടസ്സം നിൽക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ പരാമർശത്തെ പിന്തുണച്ചതിൽ വിശദീകരണവുമായി സിപിഎം നേതാവും മുൻമന്ത്രിയുമായ കെ ടി ജലീൽ. കാന്തപുരം പറഞ്ഞത് പൊതുസമൂഹത്തോടല്ലെന്നും ഓരോരുത്തർക്കും അവരവരുടെ ആശയം പറയാമെന്നും കെ ടി ജലീൽ. കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ മതപരമായ കാര്യങ്ങൾ പറയുമ്പോൾ അതിനോട് യോജിക്കാൻ പലർക്കും സാധിച്ചു എന്ന് വരില്ല. അദ്ദേഹം അത് പറഞ്ഞത് മതത്തിന്റെ പേരിൽ വോട്ട് പിടിക്കുകയും മതത്തിന്റെ ശാസനകൾ ലംഘിക്കുകയും ചെയ്യുന്ന ആളുകളെക്കുറിച്ചാണെന്നും കെ ടി ജലീൽ. കാന്തപുരത്തെ പിന്തുണച്ച് മുതിർന്ന സിപിഎം നേതാവ് ടി കെ ഹംസ. ആവശ്യമില്ലാത്ത വിവാദമാണിപ്പോൾ നടക്കുന്നത്. കാന്തപുരത്തിന് പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. പിതൃതുല്യമായ സന്ദേശമാണ് കാന്തപുരം നൽകിയതെന്നും ടി കെ ഹംസ. അധ്യാപക നിയമനത്തിനുള്ള പി എസ് സി റാങ്ക് ലിസ്റ്റ് കാലാവധി നീട്ടിയെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. പ്രൈമറി മുതൽ എച്ച് എസ് എസ് ടി വരെയുള്ള റാങ്ക് ലിസ്റ്റുകളാണ് 6 മാസത്തേക്ക് നീട്ടിയത്. പല കാരണങ്ങളാൽ ഒഴിവ് റിപ്പോർട്ട് ചെയ്യാത്തതിനാലാണ് കാലാവധി നീട്ടിയതെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. സിപിഐയെ യു ഡി എഫിലേക്ക് സ്വാഗതം ചെയ്ത മുസ്ലിം ലീഗ് നേതാവ് കെ എൻ എ ഖാദർ. ലീഗ് മുഖപത്രമായ ചന്ദ്രികയിൽ എഴുതിയ ലേഖനത്തിലാണ് സിപിഐയെ മുന്നണിയിലേക്ക് സ്വാഗതം ചെയ്തത്. രാഷ്ട്രീയം മാറാതെ മുന്നണി മാറാമെന്ന് കെ എൻ എ ഖാദർ. യു ഡി എഫിന്റെ ഭാഗമായാൽ ദേശീയതലത്തിലെ ഇന്ത്യ സഖ്യം കേരളത്തിലും വളച്ചുകെട്ടില്ലാതെ സിപിഐക്ക് തുടരാനാകുമെന്നും കെ എൻ എ ഖാദർ ലേഖനത്തിൽ വിശദീകരിക്കുന്നു. യു ഡി എഫിലേക്കുള്ള മുസ്ലിം ലീഗിന്റെ ക്ഷണം സിപിഐ തള്ളി. സിപിഎമ്മിനോട് കടുത്ത നിലപാടില്ലെന്ന സൂചന നൽകി സിപിഐ. ഇടതുപക്ഷത്തെ ശിഥിലമാക്കുന്നതൊന്നും ചെയ്യില്ലെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വ. പ്രതിപക്ഷ ഉപനേതാവ് പദവി സംബന്ധിച്ച തർക്കം പ്രശ്നപരിഹാരത്തിന് നിർദ്ദേശം മുന്നോട്ട് വെച്ച് CPM. പദവി ആർക്കും വേണ്ടെന്ന് വെച്ച് പ്രശ്നം താൽക്കാലികമായി പരിഹരിക്കാനുള്ള നിർദ്ദേശം CPM CPI നേതൃത്വത്തിന് മുൻപാകെ വയ്ക്കും. പദവി രണ്ട് പാർട്ടികൾക്കും അഭിമാന പ്രശ്നമായി മാറിയതോടെ വിട്ടുവീഴ്ച ചെയ്യുന്നത് രാഷ്ട്രീയമായി വലിയ ക്ഷീണവും കീഴടങ്ങലുമായി വ്യാഖ്യാനിക്കപ്പെടാവുന്ന സാഹചര്യം കണക്കിലെടുത്താണ് പദവി തന്നെ ഉപേക്ഷിച്ച് പ്രശ്നപരിഹാരത്തിലേക്ക് CPM എത്തിയത്. CPM പദവി ത്യജിക്കുന്നതോടെ CPIയും കടുംപിടുത്തം ഉപേക്ഷിക്കാനാണ് സാധ്യത. ഇടതുമുന്നണിയിൽ നടക്കുന്നത് കലാപമാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. CPMന്റെയും CPIയുടെയും നേതാക്കന്മാർ പരസ്പരം ചെളിവാരി എറിഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് മുഖ്യമന്ത്രി. CPIയെ UDFലേക്ക് മുസ്ലിം ലീഗ് ക്ഷണിച്ചല്ലോ, അതിൽ കോൺഗ്രസിന്റെ നിലപാട് എന്താണെന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിനായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. ലീഗ് അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ലെന്നും തങ്ങളൊരു തീരുമാനം അക്കാര്യത്തിൽ എടുത്തിട്ടില്ലെന്നും VD സതീശൻ. കരിപ്പൂരിൽ 8 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ ഡയപ്പറിലും പിതാവിന്റെ ശരീരത്തിലുമായി ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ച 1 കോടി രൂപ വില വരുന്ന സ്വർണം പിടികൂടി. മലപ്പുറം പൊന്നാനി സ്വദേശിയുടെ 8 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ ഡയപ്പറിൽ നിന്ന് സ്വർണ മിശ്രിതം പിടിച്ചു. ഇയാളെ 3 മക്കളുമാണ് റാസൽ ഖൈമയിൽ നിന്ന് ചൊവ്വാഴ്ച രാത്രി കരിപ്പൂരിൽ വിമാനമിറങ്ങിയത്. രഹസ്യവിവരത്തെ തുടർന്ന് കോഴിക്കോട്ടു നിന്നെത്തിയ DRI സംഘമാണ് സ്വർണക്കടത്ത് കണ്ടെത്തിയത്. നെടുമ്പാശ്ശേരി വിമാനത്താവളം വഴിയുള്ള കൊച്ചി മെട്രോ 3-ാം ഘട്ടപാതയിൽ അങ്കമാലി റെയിൽവേ സ്റ്റേഷനെ ഒഴിവാക്കി. അത്താണിയിൽ നിന്ന് ദേശീയപാത വഴി മെട്രോ പാത നിർമ്മിക്കുമ്പോൾ ഉണ്ടാകുന്ന അധിക ചിലവും സ്ഥലമേറ്റെടുക്കലിന്റെ ബുദ്ധിമുട്ടുകളും അടക്കമുള്ള തടസ്സങ്ങൾ ഉന്നയിച്ചാണ് റെയിൽവേ സ്റ്റേഷനെ ഒഴിവാക്കിയത്. പശ്ചിമേഷ്യ വീണ്ടും അശാന്തം. ഇറാനെതിരെ ആക്രമണം കടുപ്പിച്ച് US. ഹോർമോസ് കടലിടുക്കിന് ചുറ്റുമുള്ള ഇറാന്റെ പ്രതിരോധ സംവിധാനങ്ങൾ ലക്ഷ്യമിട്ട് US ആക്രമണമുണ്ടായി. കപ്പൽപാതയിൽ 2 എണ്ണ ടാങ്കറുകൾ ആക്രമിക്കപ്പെട്ടതിനെ തുടർന്നാണ് US ആക്രമണം. ബന്ദറബാസ് കഷൻ ദ്വീപ്, കൊണാർക്ക്, ചബ്ഹർ, ജാസ്ക്, സിറിക് എന്നിവിടങ്ങളിൽ കനത്ത സ്ഫോടനങ്ങൾ ഉണ്ടായി. വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത ഒരു കുട്ടിയുൾപ്പെടെ 11 പേർ കൊല്ലപ്പെട്ടു. 50-ലേറെ പേർക്ക് പരിക്കേറ്റു. ഇറാൻ തിരിച്ചടിച്ചാൽ ഇതിലും വലിയ ആക്രമണം നേരിടേണ്ടി വരുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പ്. US ആക്രമണത്തിന് മറുപടിയായി ഗൾഫിലെ അമേരിക്കൻ സൈനിക താവളങ്ങളെ ആക്രമിച്ച ഇറാൻ. കുവൈറ്റ്, ബഹ്റൈൻ, ജോർദ്ദാൻ രാജ്യങ്ങൾക്ക് നേരെ ഇറാന്റെ മിസൈൽ ഡ്രോൺ ആക്രമണമുണ്ടായി. ആക്രമണത്തെ പ്രതിരോധിച്ചുവെന്ന് കുവൈറ്റ്, ബഹ്റൈൻ, ജോർദ്ദാൻ രാജ്യങ്ങൾ അറിയിച്ചു. കുവൈറ്റിൽ നിരവധി തവണയാണ് ജാഗ്രതാ സന്ദേശം മുഴങ്ങിയത്. ഇറാനിൽ നിന്നുള്ള ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് കുവൈറ്റിലെ പാർപ്പിട സമുച്ചയത്തിൽ തീപിടുത്തമുണ്ടായി. ഫയർഫോഴ്സിന്റെ പ്രസ്താവനയിൽ അറിയിച്ചു. തീപിടുത്തം പിന്നീട് നിയന്ത്രണ വിധേയമാക്കി. സംഭവത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ല. ഹോർമുസ് നിശ്ചലമാണെന്ന് അവകാശപ്പെട്ട ഇറാൻ. 120 കപ്പലുകൾ കടന്നുപോയിരുന്ന സ്ഥാനത്ത് 1-ഓ 2-ഓ കപ്പലുകളാണ് ദിവസം കടന്നുപോകുന്നതെന്ന് ഇറാൻ പാർലമെന്റ് സ്പീക്കർ. ഹോർമുസ് തങ്ങൾ തുറന്നുകഴിഞ്ഞെന്ന അമേരിക്കയുടെ അവകാശവാദത്തെ തള്ളുന്നതാണ് ഇത്. ഗൾഫ് സംഘർഷം. വിമാന സർവീസ് റദ്ദാക്കൽ തുടരുന്നു. UAE നിന്നുള്ള സർവീസുകളിലും മാറ്റമുണ്ട്. നിരവധി വിമാന കമ്പനികൾ യാത്ര റദ്ദാക്കുകയോ പുനഃക്രമീകരിക്കുകയോ ചെയ്തിട്ടുണ്ട്. യാത്രയ്ക്ക് മുൻപ് അതത് വിമാന കമ്പനികളുമായി ബന്ധപ്പെട്ട് പുതുക്കിയ സമയം അറിഞ്ഞിരിക്കണമെന്ന് വിമാന കമ്പനികൾ നിർദ്ദേശിച്ചു. സംഘർഷം വീണ്ടും രൂക്ഷമായതോടെ വ്യോമ സുരക്ഷാ വിലയിരുത്തലുകൾ തുടരുകയാണ്. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: FM News was brought to you by Danya Group of Companies since 1982. You are listening to Home.

0: Let's talk with Mini Padma. നമസ്കാരം, ഗുഡ് ഈവനിംഗ്. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മയിലേക്ക് പ്രിയപ്പെട്ട ശ്രോതാക്കളെ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ചർച്ചയുടെ സംവാദത്തിൻ്റെയൊക്കെ സമയമാണ് അല്ലേ? 4 മണി മുതൽ 5 മണി വരെ. എന്തേ തുടങ്ങാൻ വൈകി എന്ന് ചോദിക്കുന്നുണ്ടല്ലേ. കുറച്ച് ഫോണൊക്കെ ഒന്ന് ശരിയാക്കിയിട്ട് നമ്മൾ ചർച്ചയിലേക്ക് കടക്കുകയാണ്. ഇന്നത്തെ വിഷയം, എന്തിനാണ് സമരം ചെയ്യുന്നതെന്ന ചോദ്യവുമായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ലാത്തിചാർജിന് കാരണം SFIയുടെ പ്രകോപനമെന്ന സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ടും പുറത്തുവരുന്നു. ജലപീരങ്കി വെള്ളത്തിൽ അണുബാധയില്ലെന്ന പരിശോധനാ ഫലവും വരുമ്പോൾ SFIയുടെ പ്രതിഷേധവും സർക്കാരിന്റെ നിലപാടും. 100 ദിവസം മാത്രമല്ലേ തികഞ്ഞുള്ളൂ, ഇത്ര പെട്ടെന്ന് എന്തിനാണ് പ്രതിഷേധത്തിന് ഇറങ്ങുന്നത്? കുറച്ചുകൂടെ സമയമെടുത്തുകൂടെ, നിങ്ങൾ ഭരിച്ചിരിക്കുന്ന കാലത്തൊന്നും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ലല്ലോ, ഇപ്പം എല്ലാത്തിനും പ്രശ്നമാണല്ലോ എന്ന ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ചോദിക്കുമ്പോൾ കേരള സർവകലാശാലയിൽ SFI നടത്തിയ സമരത്തിൽ ലാത്തിചാർജിന് കാരണം SFIയുടെ പ്രകോപനമെന്ന സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ടും വരുന്നു. കേരള സർവകലാശാലയിൽ ഗവർണർ പങ്കെടുത്ത പരിപാടിയിൽ വന്ദേമാതരം ആലപിച്ചതിൽ പ്രതിഷേധിച്ചാണ് SFI സർവകലാശാലയിലേക്ക് മാർച്ച് നടത്തിയത്. ഇത് സംഘർഷത്തിൽ കലാശിക്കുകയായിരുന്നു. ഗവർണറോടൊപ്പം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോണും കായിക മന്ത്രി ഒ ജെ ജിനീഷും ഒക്കെ വേദിയിലുണ്ടായിരുന്നു. പ്രോട്ടോകോൾ അനുസരിച്ചുള്ള പരിപാടി ആയതുകൊണ്ടാണ് വന്ദേമാതരം ആലപിച്ചതെന്ന ഔദ്യോഗിക വിശദീകരണം സർക്കാർ നടത്തിയെങ്കിലും പ്രതിഷേധക്കാർ വഴങ്ങിയിരുന്നില്ല. സംഘപരിവാറിന് കേരളം തീരെഴുതി കൊടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എന്ന രീതിയിലാണ് പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകളൊക്കെ ഇതിനെ കാണുന്നത്. ഈ ഒരു വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ചർച്ച. മറ്റു കുറേ വിഷയങ്ങളുണ്ടല്ലോ, ആ വിഷയങ്ങളൊക്കെ എടുത്ത് ചർച്ച ചെയ്തുകൂടെ എന്ന് മനസ്സിലാലോചിക്കുന്നവരുണ്ടല്ലോ. അതിൻ്റെ ഉത്തരവും നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ടാവുന്ന എനിക്കറിയാം. വിളിക്കാം 800-922-0 എന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക്. നമസ്കാരം, ഗുഡ് ഈവനിങ്. ആരാണ്? നമസ്കാരം, ആരാണ്?
1: എന്റെ പേര് അലി തൃശൂർ.
0: അലി തൃശൂർ, സുഖായിരിക്കുന്നോ?
1: ഓ, സുഖായിരിക്കുന്നു.
0: പറയൂ, നല്ല വിശേഷം, സുഖായിരിക്കുന്നു. അലി തൃശൂരിൽ എവിടെയാണ്?
1: ചാവക്കാട്.
0: കഴിഞ്ഞ ദിവസം വിളിച്ചിരുന്നു അല്ലേ? അതാണ് അലിക്ക് പെട്ടെന്ന് കിട്ടുന്നു, പക്ഷെ തീരെ കിട്ടുന്നില്ല എന്ന് പറയുന്നവരുണ്ട്. ഇപ്പൊ മനസ്സിലായില്ലേ, നമ്മളെ റാൻഡം ആയിട്ട് എടുക്കാണെന്ന്. അല്ല, നമ്മള് റാൻഡം ആയിട്ട് കോൾ എടുക്കാണ്, നമുക്ക് ഇവിടെ കോൾസ് കാണാനൊന്നുമില്ല, ബ്ലിങ്ക് ചെയ്യുന്ന കാണും, അത് എടുക്കും, അങ്ങനെയാണ്. അതെ, സന്തോഷമുണ്ട് എന്തായാലും. അലിയെ കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ ഞങ്ങൾക്ക്, അതും സന്തോഷം. SFIയുടെ പ്രതിഷേധവും സർക്കാരിന്റെ നിലപാടും എന്ന് പറഞ്ഞ വിഷയത്തിൽ എന്താണ് അലിക്ക് പറയാനുള്ളത്?
1: കാണിക്കേണ്ട ആവശ്യമില്ല, എന്താ പറയാ. പക്ഷേ ഈ ഒരു പ്രഹസനായി മാറുന്നുണ്ടോ എന്നുള്ളൊരു ചെറിയൊരു സംശയമുണ്ട്.
0: എന്തിനും പ്രതിഷേധം അല്ലേ?
1: അതെ അതെ, അതുമല്ല, 10 കൊല്ലം എന്തോരം വിഷയങ്ങൾ ഉണ്ടായിരുന്നു, അതിനെതിരെ പ്രതിഷേധമോ കാര്യങ്ങളൊന്നും ഇല്ലാതെ ഭരണം മാറിയപ്പോ പ്രതിപക്ഷ സംഘടന എന്നുള്ള രീതിയിൽ കാണിക്കുന്ന എന്നുള്ള എല്ലാവർക്കും ചെറിയൊരു തോന്നൽ ഉണ്ടാവുന്നുണ്ട് ഈ വിഷയം. അതായത് പ്രതിഷേധിക്കേണ്ട കാര്യങ്ങളെല്ലാം പ്രതിഷേധിക്കണം. അപ്പോ PM ശ്രീ വിഷയത്തിലൊക്കെ എന്താ പറയാ, പ്രതിപക്ഷം ഇപ്പൊ നിലവിൽ പ്രതിപക്ഷം ഇരിക്കുന്നവർ കൊണ്ടുവന്ന ബില്ലാണെങ്കിൽ കൂടെ അവരൊപ്പിട്ടതിന്റെ പേരിലാണ് അത് വന്നത്.
0: പക്ഷെ അന്ന് SFI നിലപാട് വ്യക്തമാക്കിയിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. KSU SFI ഒക്കെ ഇപ്പോഴാണെങ്കിലും KSU അതിന് എതിരഭിപ്രായം പറഞ്ഞിട്ടുണ്ട്, അന്ന് SFIയും എതിരഭിപ്രായം പറഞ്ഞിട്ടുണ്ട്.
1: അത് അത്തരം കാര്യങ്ങൾക്കൊക്കെ പ്രതിഷേധം വേണം, അതിന്റെ പേരിലാണ് നടപ്പിലാക്കുന്നു എന്ന് പറഞ്ഞിട്ട് അതിൽ നിന്ന് പിന്മാറാനുള്ള ഒരു സാധ്യത ഇപ്പൊ നിലവിൽ കാണുന്നത്.
0: കറക്റ്റ്.
1: അപ്പൊ അത്തരം പ്രതിഷേധങ്ങളൊക്കെ വേണം, നല്ലതാണ്. പക്ഷെ എന്തിനും ഏതിനും വിദ്യാർത്ഥികളെ ഇറക്കിയിട്ട് അവർക്ക് അക്രമാസക്തമാകുന്ന രീതിയിൽ ഒരു സമരീതി ഉണ്ടാക്കുന്നതിനോട് വലിയ യോജിപ്പില്ല എനിക്ക്.
0: ഇപ്പൊ തന്നെ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട് വരുന്നത് ഈ SFIയുടെ സമരം അവരുടെ അക്രമാസക്തമായതാണ്, പ്രകോപനം ഉണ്ടാക്കിയതാണ് ഇങ്ങനെ ഒരു ജലപീരങ്കി ലാത്തിചാർജിലൊക്കെ നയിച്ചതെന്നാണ്.
1: അതെ, ഇന്ന് ആഭ്യന്തരമന്ത്രി പറഞ്ഞു പീരങ്കി ഒന്ന് ഈ 10 കൊല്ലമായിട്ട് സ്ഥിരമായിട്ട്
0: ഉപയോഗിക്കാതിരുന്ന ജലപീരങ്കിക്കൊക്കെ അണുബാധ വന്നു എന്നാണ് പറയുന്നത്.
1: അതെ അതെ അതെ, പിന്നെ വെള്ളം എന്തോ പഴയ വെള്ളമാണ് നാളെ വെള്ളം എന്നൊക്കെയാണ് ഇപ്പൊ നിലവിൽ പറയുന്നത്.
0: അതെ അതെ, അല്ല, ഇന്ന് അതിന്റെ പരിശോധനാ ഫലവും വന്നിട്ടുണ്ട്. മോശം വെള്ളമൊന്നുമല്ല, വെള്ളത്തിന് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ള റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട്. അപ്പോ അതൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ആലോചിക്കാറില്ലേ അല്ലെ, നമ്മുടെ ഒരു സമര രീതികളൊക്കെ മാറേണ്ടതല്ലേ? ഇങ്ങനെ ഒരു അക്രമാസക്തമായിട്ടും ജലപീരങ്കിയൊക്കെ പ്രയോഗിച്ചിട്ടും നമ്മൾ ജന്തർ മന്ദിറിലെ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരം കണ്ടിട്ടില്ലേ? ദേശീയ ഗാനം അവിടെ ആലപിക്കുന്ന സമയത്ത് അവർ അങ്ങനെയൊക്കെയല്ലേ ആ ഒരു സമരത്തെ നേരിട്ടത്? തങ്ങളെ അടിക്കാൻ വരുന്ന സമയത്ത് ജനഗണമന ചൊല്ലുക, ആ സമയത്ത് പിന്നെ ആരും ആരെ ഒന്നും ചെയ്യില്ല, നമ്മൾ അറ്റൻഷൻ ആയിട്ട് നിൽക്കും. ശരിക്കും അതൊക്കെ ഒരു സമരത്തിന്റെ ഏറ്റവും നല്ല പൂക്കൾ അടിക്കാൻ വരുന്ന പോലീസുകാരന് നേരെ ഒരു ചുവന്ന റോസാ പൂ കൊടുക്കുക, ആ ഒരു സമര രീതിയിലേക്കൊക്കെ പോകണ്ടേ?
1: പൊതുവെ ഇടതുപക്ഷം എന്ന് പറയുമ്പോ ഒരു അക്രമാസക്തമായ രീതിയിലാണ് നമുക്ക് ആകെ ഒരു ചിന്ത വരുന്നത്. അവരുടെ സമര രീതി അടികൊള്ളാനും അവർക്ക് പ്രശ്നമില്ല, അങ്ങനത്തെ ഒക്കെ ഒരു രീതിയിലാണ് നിലവിൽ നമ്മളൊരു ചിന്താഗതി.
0: അങ്ങനെ അടികൊണ്ടും കൊടുത്തും മുന്നിൽ നിന്ന് നയിച്ചതുകൊണ്ടും കൂടി നേടിയെടുത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ?
1: അതെ അതെ, തീർച്ചയായും. അപ്പോ പ്രതിഷേധം സമരീതിയൊക്കെ നല്ലതാണ്, പക്ഷെ ഈ അക്രമസമാകുന്നതും അതുപോലെ ഇഞ്ചുറി പറ്റിയിട്ട് അതില് രാഷ്ട്രീയ സംഘടന എന്നുള്ളതിലുപരി വ്യക്തികളും അവർക്കൊരു കുടുംബമുണ്ട്,
2: അതുവഴി കണ്ണുവരെ
0: പെൺകുട്ടിയുടെ കണ്ണ് കണ്ടില്ലേ രാവിലെ? അത് കാണുമ്പോ വലിയ സങ്കടമായിരുന്നു പെൺകുട്ടിയുടെ. ഒരിത്തിരി മാറിയെങ്കിൽ കണ്ണിന്റെ ഉള്ളിലായിരുന്നു.
2: അതെ, മുമ്പ് ഇതുപോലെ ഒരു കണ്ണിന് അടി കിട്ടിയിട്ട് കാഴ്ച പോയ ഒരു ഇതൊക്കെ നിലവിലുണ്ടായിരുന്നു. ഇപ്പോ ഡൽഹിയിലും ഇപ്പൊ സംഭവിച്ചല്ലോ കാഴ്ച ശക്തി.
0: പിന്നെ പെല്ലറ്റ് ഗൺ പ്രയോഗിച്ചല്ലോ അവിടെ.
2: അതെ അതെ, അപ്പൊ അതൊക്കെ ചെയ്യുമ്പോ ഈ രാഷ്ട്രീയ പാർട്ടി എത്രത്തോളം അവരെ കൂടെ ഉണ്ടാവും, അതെങ്ങനെ അവരെ ജീവിതത്തിനെ ബാധിക്കും, പഠിപ്പിനെ ബാധിക്കും എന്നുള്ളതൊക്കെ ചിന്തിക്കേണ്ട.
0: ഒരു കാര്യം ശ്രദ്ധിച്ചില്ലേ, കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ ഈ കേസ് എത്തിയപ്പോ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസും കോക്രോച്ച് ജനതാ പാർട്ടിയുടെ നേതാക്കളും തമ്മിൽ എന്തൊരു സമവായത്തിൽ, അതായത് ഒരു പാർട്ടി ഉണ്ടായത് തന്നെ ചീഫ് ജസ്റ്റിസിന്റെ ഒരു പരാമർശത്തിൽ തന്നെയാണ് അല്ലേ? കോക്രോച്ചുകളെ പോലെ യുവജനത പോകുന്നു, അതേ ചീഫ് ജസ്റ്റിസിനെ കൊണ്ട് നല്ല വാക്ക് പറയിപ്പിക്കുകയും ഈ കോക്രോച്ച് ജനതാ പാർട്ടിയെ ആ അതേ ചീഫ് ജസ്റ്റിസ് അംഗീകരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു എന്താ പറയുക ജനാധിപത്യ രാജ്യത്ത് ഒരു മനോഹര കാഴ്ച. ശരിക്കും ഒരു നല്ല കാര്യമാണ് അല്ലേ? സമരത്തെ എപ്പോഴും നമ്മൾ ശത്രുക്കളായിട്ട് കാണേണ്ടതില്ല.
2: തീർച്ചയായും തീർച്ചയായും, അക്രമം നടത്താതെയും നല്ല കാര്യങ്ങൾ നടക്കും, അല്ലെങ്കിൽ അവരുദ്ദേശിക്കുന്ന കാര്യം നടപ്പിലാവുന്നുണ്ട് എന്ന് അറിയുമ്പോ തന്നെ വലിയ സന്തോഷമാണ്.
0: കറക്റ്റ്, വളരെ നന്നായിട്ട് പറഞ്ഞു അലി. സന്തോഷമുണ്ട് വിളിച്ചല്ലേ.
2: ഓക്കെ, താങ്ക് യു,
0: താങ്ക് യു സോ മച്ച്. നമസ്കാരം, ഗുഡ് ഈവനിങ്. അടുത്ത കോളിലേക്ക് പോയാലോ, വിളിക്കാം. 800-9220 അതാണ് നമ്മുടെ ടോൾ ഫ്രീ നമ്പർ. ആരാണ്? ജംഷീഡ്, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സുഖായിരിക്കുന്നു? പറയൂ, എസ് എഫ് ഐയുടെ പ്രതിഷേധം, സർക്കാരിന്റെ നിലപാട്.
3: ഞാൻ ഒരൊറ്റ കാര്യം ചോദിച്ചോട്ടെ.
0: ഓ,
3: നമ്മുടെ എന്തായാലും മിനി പത്മ മറക്കില്ല, മഹിജൻ അറിയാവൂലെ?
0: മറക്കില്ല എനിക്ക്, അതാ ഉവല്ലോ അറിയുന്ന തന്നെ പറഞ്ഞു.
3: അവരെ റോട്ടിലൂടെ
0: വലിച്ചു കൊണ്ടുപോയത്, അതെ.
3: ആരായിരുന്നു ഭരിച്ചിരുന്നത്?
0: രക്ഷാപ്രവർത്തനത്തിന്റെ പേരിൽ ഇപ്പൊ ഏറ്റവും ഒടുവിൽ അല്ലേ, അതും കൂടി പറയാം.
3: രക്ഷാപ്രവർത്തനം അന്ന് ആരായിരുന്നു ഭരിച്ചിരുന്നത്? മഹിജ വലിച്ചേക്കുമ്പോ പിണറായി വിജയൻ തന്നെ അല്ലേ? അന്നത്തെ കേസ് എന്തായിരുന്നു? സ്വന്തം മകന് വേണ്ടിട്ട് അന്ന് ആരാണ് പറഞ്ഞത് അവരെ ഉപദ്രവിക്കുകയെന്ന് പറഞ്ഞത്? പ്രതിപക്ഷത്തെ എല്ലാവരും പറഞ്ഞു. ഞാൻ ഈ ഒരൊറ്റ കഥ ഇങ്ങനെ ഞാൻ കണ്ടിട്ട്, ഒരു ഗോവിന്ദൻ മാസ്റ്റർ എന്ന് പറയുന്നില്ല, അദ്ദേഹത്തെ ഞാൻ ഡ്രില്ല് മാസ്റ്റർ എന്ന് വിളിക്കുള്ളൂ. കാരണം
0: എന്താണെന്നറിയാം,
3: നമ്മുടെ വീണ ജോർജിന്റെ അക്രമത്തിൽ അദ്ദേഹം പറയുന്നൊരു വാചകമാണ്, ഞാൻ മാതാപിതാ ഗുരു ദൈവം എന്ന് പറയുന്നത് വിശ്വസിക്കുന്ന ഒരാളാണ്. ആ മാഷാണ് കേരളത്തിന്റെ ജനതയോട് പറയുന്നത് കൈ പിടിച്ച് തിരിച്ചു, കഴുത്ത് പിടിച്ച് തിരിച്ചു, നമ്മളെല്ലാവരും കണ്ട രംഗങ്ങളാണ്.
0: ശരിക്കും.
3: അപ്പൊ ഇവിടെ ഇന്നലത്തെ സമരത്തെ കുറിച്ച് പറയുന്ന വെച്ചാല്, നിങ്ങൾക്കൊരു ഞങ്ങളുടെ കേസിലെ പ്രവർത്തി ചവിട്ടിയിട്ട് മുഖത്തും തലയും അടിച്ചു പൊളിച്ചിട്ട് ഏതെങ്കിലും ഒരു പോസ്റ്റ് ഇവരെ കണ്ടിരുന്നു. ഇന്നലെ ഞാൻ വളരെ സന്തോഷമായിട്ട് ഈ അടികിട്ടുകൊണ്ട് അന്നില്ല, സുജാത എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു, അവരെ പോസ്റ്റ് ഞാൻ കണ്ടു. എന്താണ് മാപ്പില്ലാത്ത ക്രൂരത. അവരീ പോസ്റ്റ് ഇടേണ്ടത് മൈജക്ക് അന്ന് വലിച്ചേക്കുമ്പോഴായിരുന്നു. അന്നാണ് ഒരു സ്ത്രീ എന്ന് പറയുന്നത് ഞാൻ വിശ്വസിച്ചിരുന്നത്, അവരുടെ പോസ്റ്റിന് ഒരു അന്തസ് ഉണ്ടെന്നുള്ളത്. ശിവൻകുട്ടി, ഞാൻ ഈ ഒറ്റ കാര്യം പറയുന്നുള്ളു, ഈ സമരം കുട്ടി ആ പെൺകുട്ടിയുടെ അടി കിട്ടി വളരെ വേദന കണ്ടിരുന്നു. ആ പെൺകുട്ടിയുടെ ഒന്നേ പറയാനുള്ളൂ, നിങ്ങള് ഈ കേസിന്റെ അടി കിട്ടിയ പെൺകുട്ടിയുടെ ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പുറത്തെ മൈജാലേക്ക് എന്തായിരുന്നു ഗോവിന്ദൻ മാസ്റ്ററും സുജാതയും ശിവൻകുട്ടിയും ബഹുമാനപ്പെട്ട മുഹമ്മദ് റിയാസും പിണറായി വിജയനക്കെടുത്ത നിലപാടെന്തായിരുന്നു അവർക്കെതിരെ? രക്ഷാപ്രവർത്തനം അതൊക്കെ അത് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. ഇത്രയും സമരങ്ങൾക്ക് വെക്കുമ്പോ അന്ന് ആ പെൺകുട്ടിയുടെ അമ്മ അച്ഛൻ അവർക്കൊക്കെ ഒരു വേദന ഉണ്ടാവില്ലേ? സമരം എന്ന് പറയുന്നത് ആർക്കും ചെയ്യും, പക്ഷെ നമ്മുടെ ശരീരത്തിൽ കിട്ടുമ്പോൾ നമുക്കാണ് ആ വേദന. പാർട്ടിക്കാർ വന്നിട്ട് സന്ദർശിക്കും പോകും, ശരിയല്ലേ?
0: തീർച്ചയായിട്ടും.
3: അപ്പൊ ഇത്തരം സമരത്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾ, ഞാനൊരു കാര്യം പറയാം, ഈ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾ ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം ഈ ഒരു സംഘടന എന്ന് പറയുന്നത് അങ്ങേയറ്റം, ഞാൻ എന്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് ചോദിച്ചു, ഞാൻ ആ ഭാഷ ഉപയോഗിക്കുന്നില്ല. ആർഷ എന്ന് പറയുന്ന ചെറുപ്പക്കാർ ഒരു പെൺകുട്ടിയെ ചാടിച്ചവിട്ടുന്ന രംഗം ഇന്നും യൂട്യൂബിൽ തപ്പിയ കിട്ടില്ലേ?
0: അതെ, തീർച്ചയായിട്ടും.
3: ആ പെൺകുട്ടി കരഞ്ഞിട്ട് എന്തൊക്കെയാ പറഞ്ഞത് കേസെടുത്തോ? ഇപ്പൊ ആർഷല്ലേ ഇവരെ സന്ദർശിച്ചുകൊണ്ടിരിക്കുന്നത്, ആർഷയുടെ വിവാഹത്തിന് പോയ ആൾക്കാരല്ലേ? അപ്പൊ നിലപാടെടുക്കുമ്പോ ഇതൊക്കെ അടികൊണ്ട് കുട്ടികൾ ചിന്തിക്കുക. ശരിക്കും അന്ന് പിണറായി പറഞ്ഞ വീട്ടിൽ പോയി പറഞ്ഞാൽ മതി, ശരിക്കും നമ്മുടെ പിതാക്കന്മാർ മാതാപിതാവ് പറഞ്ഞുതരും നിങ്ങൾക്ക് കിട്ടിയത് എന്താണെന്നുള്ളത്. ഇവരെ ഈ കുട്ടികളെ ഇനിയും ഇനിയും ചൂഷണം ചെയ്യാൻ വേണ്ടി ഇവരെ ഓരോ വീട് സന്ദർശിക്കുക, പോസ്റ്റ് ചെയ്ത്. അപ്പൊ നേതാക്കന്മാരുണ്ടാവും ഇനിയും സമരത്തിന്. എനിക്ക് തോന്നി ഇതിലടക്കം രക്തസാക്ഷികൾ വരെ ഇവരുണ്ടാക്കും വേണ്ടി വന്നു ഈ ഭരണത്തെ മറിച്ചിടാൻ വേണ്ടിയിട്ട്. അമ്മാതിരി കളിവർ കളിക്കും, ഒരു സംശയം വേണ്ട.
0: ജംഷീർ, കേരള രാഷ്ട്രീയത്തെ കുറെ കാലമായിട്ട് നോക്കിക്കാണുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ നമ്മുടെ സമരത്തിന്റെയൊക്കെ രൂപം മാറണമെന്നും ഈ ജലപീരങ്കി പ്രയോഗിക്കുക, അക്രമാസക്തമാകുന്ന സമരത്തിലേക്ക് പോവുക, സമരത്തിന്റെ ഒരു രൂപവും ഒരു ജൻസി കാലഘട്ടത്തിൽ മാറേണ്ടതില്ലേ?
3: ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, എനിക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്കിപ്പോ പറഞ്ഞ ഒരു നടക്കില്ല, എനിക്ക് തല പൊട്ടിയിട്ടുണ്ട്, നെറ്റ് പൊട്ടിയിട്ടൊക്കെ ഉണ്ട്, ടിപ്പറിന്റെ ചുണ്ട സമരത്തിന് വേണ്ടി ചെയ്തതാ. പക്ഷെ ഈ പറയുമ്പോ ജലപീരങ്കി എന്ന് പറയുമ്പോൾ നമ്മളുടെ എനിക്ക് തോന്നുന്നത് ഇത് ഫസ്റ്റ് നമ്മുടെ ഒരു മന്ത്രി ടി ദിവാകരനോ സി പി ഐയുടെ, ആ അദ്ദേഹത്തിന് നമ്മുടെ കരുനാഗപ്പള്ളിയിലാണ് ഈ ജനപ്രീതി ആദ്യത്തെ വന്ന കാംഷയുണ്ട്. പക്ഷെ അന്ന് എന്തെങ്കിലും ഈ സമരത്തിന് പറഞ്ഞത് ഇപ്പൊ പറഞ്ഞ അഴുക്ക് വെള്ളമാണ് ഒഴിച്ചു തന്നല്ലേ, ഇപ്പൊ എന്താ റിപ്പോർട്ട്? അഴുക്ക്
0: വെള്ളം
3: നമുക്ക് അടികിട്ടുമ്പോ മഷിക്കുപ്പയും ഇവർക്ക് അടികിട്ടുമ്പോ കണ്ണില്ലാത്ത ക്രൂരതയും എന്തിനാണത്? സമരം എന്ന് പറയുന്നത് ചെയ്യണം, ജനാധിപത്യ രാജ്യത്ത് സോഷ്യലിസം ഒക്കെ വേണം. എന്റെ ഈ പറഞ്ഞവർക്കും മൈജക്കും ഈ ആർഷ ചവിട്ടി ചാടി ചവിട്ടിയ പെൺകുട്ടിക്കും നമ്മുടെ സിദ്ധാർത്ഥന്റെ അമ്മക്കൊന്നും സ്വതന്ത്രം സോഷ്യലിസം ജനാധിപത്യം ഇല്ലല്ലോ. ഉത്തരം പറയേണ്ടത് ഇവരാ സഖാക്കന്മാരാ.
0: നോക്കാം, നമുക്ക് എന്തെങ്കിലും സഖാക്കളതിനുള്ള ഉത്തരം പറയാൻ വരുമെന്ന്. ജംഷീറെ താങ്ക് യു സോ മച്ച്, നമസ്കാരം, ഗുഡ് ഈവനിംഗ്. വിളിക്കാം 800-9220-SFI.
4: സുഖായിരിക്കും, സുഖായിരിക്കും.
0: പറയൂ.
4: അല്ല, നമ്മൾ ഈ 5 വർഷത്തിനകത്ത് ഒരുപാട് വ്യത്യസ്തമായ സമരങ്ങൾ കാണാൻ കിടക്കുന്നേ ഉള്ളൂ. ഒരുപാട്, കാരണം ഒരു ഇനിയിപ്പോ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ഓട്ടോ മറിഞ്ഞാലും അന്ന് ഹർത്താൽ ഉണ്ടാവും. നിങ്ങൾ നോക്കിക്കോ, കാണാൻ പോണ പൂരം നിങ്ങൾ കാത്തിരുന്ന് കണ്ടോ. ഈ കഴിഞ്ഞ 10 വർഷം മിനി പത്മ എന്തെങ്കിലും വലിയ വലിയ സമരങ്ങൾ ഉണ്ടായോ? അന്ന് കോൺഗ്രസ്സുകാർ പോലെ പറഞ്ഞു, കോൺഗ്രസ്സുകാർ വളരെയധികം ഇതായിപ്പോയെന്ന് പറഞ്ഞ്, ഒരു സമരത്തിനും ഇല്ലെന്ന് പറഞ്ഞു, ഒരു സമരം ചെയ്യാനില്ലെന്ന് പറഞ്ഞു. ഇപ്പൊ തൊട്ടതിനും പിടിച്ചതിനും തീപ്പെട്ടി ഉറച്ച കത്തിയില്ലെങ്കിൽ പോലും സമരം നടത്താനായിട്ട് ഇപ്പൊ SFI-യും DYFI-യും ഒക്കെ രംഗത്തിറങ്ങിയിട്ടുണ്ട്. കാരണം വേറൊന്നുമില്ല, അത് ഈ ജൂനിയർ ഈ DYFI-യോ അല്ലെങ്കിൽ SFI-യോ അല്ല കാരണക്കാര്, അതിന്റെ തലപ്പത്ത് വേറെ ആൾക്കാരുണ്ട്, സീനിയർ ആയിട്ടുള്ള ആൾക്കാർ. അവരുടെ നിരാശയാണ് ഈ ഇവരെ സമരത്തിലേക്ക് നയിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ സമരത്തിന്റെയൊക്കെ രൂപം മാറണ്ടെ? പിന്നെ ഇവർ പറയുന്ന അഴുക്ക് വെള്ളം അല്ലേ, ഒരു കാര്യം ചെയ്യാം, നാളെ മസാബി ബോട്ടലിൽ നിറച്ച് വെള്ളം കൊണ്ട് അടിച്ചു കൊടുക്കാം. ഇവിടെ ഖജനാവില് പണവുമില്ല, ഒരേ ദിവസം ഒരേ മനുഷ്യൻ ജീവിക്കാൻ കിടന്നുപെടുന്ന പാട്, ഈ ടാക്സും കൊടുത്ത് നിത്യോപയോഗ സാധനങ്ങളുടെ വില കൂടി, അതിനിടയ്ക്ക് പറയും ശുദ്ധജലം തളിച്ചു കൊടുക്കാം ചെല്ലുമ്പോഴത്തേക്കും. ഇതൊക്കെ എന്തെന്നാണ്? നമ്മൾ ആവശ്യത്തിന് സമരം വേണം. ജന്തർ മന്ദറിലൊക്കെ എന്ത് മനോഹരമായ സമരമാണ് നടന്നത്, ചരിത്രം സാക്ഷിയല്ലേ, രാജ്യത്തിന്റെ തലസ്ഥാനത്ത ലോകം കണ്ടില്ലേ ആ സമരം,
0: ലോകം സല്യൂട്ട് ചെയ്തു ആ സമരത്തിന്,
4: ലോകം സല്യൂട്ട് ചെയ്തു അല്ലേ, അടിക്കാൻ വന്നവരുടെ അടുത്ത് ദേശീയഗാനം പാടി അവരെ നിശ്ചലമാക്കിയില്ലേ,
0: അല്ലേ? അടിക്കാനായിട്ട് വരുമ്പോ ചുവന്ന റോസാപ്പൂ കൊടുത്തു,
4: റോസാപ്പൂ കൊടുത്തില്ലേ, ഇത് നമ്മൾ കണ്ടില്ലേ, ഇതും ഈ രാജ്യത്തല്ലേ കണ്ടത് അല്ലേ. അപ്പൊ ഈ നിങ്ങൾ ആവശ്യ അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യണം, അധികാരികളുടെ കണ്ണു തുറപ്പിക്കണം. പക്ഷേ നിങ്ങൾ ഭരണം മാറുമ്പോൾ അതിന്റെ ഫ്രസ്ട്രേഷൻ തീർക്കാനായിട്ടുള്ള സമരമല്ല നടത്തേണ്ടത്, അത് വളരെ അപകടത്തിലേക്കാണ് പോകുന്നത്. ഇനി ഇത് നോക്കിക്കോ മിനി പത്മ, ഈ 5 വർഷത്തിനുള്ളില് ആവശ്യമില്ലാത്ത സമരങ്ങൾ, കാരണം ഒരുപാട് അന്വേഷണങ്ങൾ പല ഭാഗത്തുനിന്നും പലർക്കെതിരെ വരുമ്പോഴത്തേക്കും അതിൽ നിന്നൊക്കെ ശ്രദ്ധ തിരിക്കാനായിട്ട് പലവിധ കാര്യങ്ങൾ വരും. നേരത്തെ ഒരു സുഹൃത്തുക്കളും ഒരു രക്തസാക്ഷിയല്ല, ഒരു 5-6 രക്തസാക്ഷി ഇവർ സൃഷ്ടിച്ചിരിക്കും, ഉറപ്പാണ്, സംശയമില്ലാത്ത കാര്യമാണ്. എന്താണ് ഇവർ കാണിക്കുന്നത്? നിങ്ങൾ സമരം ചെയ്തോ, പക്ഷേ എന്നും കഴിഞ്ഞ 10 വർഷം റെസ്റ്റ്, പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടാ, ശരീരം അനങ്ങണം. കാരണം കഴിഞ്ഞ 10 വർഷം ശരീരം അനങ്ങാൻ നിന്നെയാണ്, കുറച്ചൊക്കെ ശരീരം അനങ്ങണം. കഴിഞ്ഞ 10 വർഷം ഇവരൊക്കെ ശരീരം അനങ്ങാതെ നിന്നെയാണ്, അതുകൊണ്ട് കുറച്ചൊക്കെ അനങ്ങണം. പക്ഷേ എപ്പോഴും ഇതായി കഴിഞ്ഞാണ്ടല്ല ആൾക്കാർ പുച്ഛിച്ച് തള്ളും. അതുകൊണ്ട് നിങ്ങൾ ഈ കഴിഞ്ഞ 10 വർഷം ഭരിച്ചതിന് ശേഷം വന്ന് അതിനുശേഷം നിങ്ങളുടെ പാർട്ടിക്കുണ്ടായ പരാജയങ്ങളൊക്കെ നിങ്ങളുടെ അണികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തതിന് ശേഷം ചില ആവശ്യങ്ങൾക്കുള്ള സമരത്തിന് ഇറങ്ങുക, അതാണ് എന്റെ അഭിപ്രായം എന്ന് പറയുന്നത്.
0: യെസ്, വളരെ കൃത്യമായിട്ട് പറഞ്ഞു, താങ്ക് യു സോ മച്ച്. ഷാജിയാണ് സംസാരിച്ചത്. നമസ്കാരം, ഗുഡ് ഈവനിങ്. ആരാണ്?
5: നമസ്കാരം,
0: നമസ്കാരം.
5: ലത്തീഫാണ്.
0: ആരാണ് ലത്തീഫ്? ലത്തീഫ് സുഖായിരിക്കുന്നു, പറയൂ.
5: സുഖായിരിക്കുന്നു. അല്ല, ചിലരൊക്കെ വർത്തമാനം പറയുന്ന കേൾക്കുമ്പോൾ ഈ SFI സമരം ചെയ്യുന്നത് എന്തെങ്കിലും ആനുകൂല്യം അല്ലെങ്കിൽ ഈ ഇതൊക്കെ നേടിയെടുത്തു കഴിഞ്ഞാൽ അത് SFI-ക്കാർക്ക് മാത്രം വേണ്ടി എന്നുള്ളതാണ്. പിന്നെ ഘോരഘോരം പറയുന്നത് കേട്ട് കഴിഞ്ഞ 10 വർഷം ഒന്നും SFI അനങ്ങിയില്ല. SFI-ക്ക് അടങ്ങേണ്ട വിഷയങ്ങൾ വരുമ്പോ SFI അനങ്ങിയിട്ടുണ്ട്. ഈ കേന്ദ്ര സർക്കാരിന്റെ വിദ്യാഭ്യാസ നയത്തിലൊക്കെ പ്രധാനമന്ത്രിയുടെ ആ ഇത്
0: കൊണ്ടുവരേണ്ട വിഷയത്തിൽ,
5: പിന്നെ എല്ലാ കാര്യത്തിലും ആരായിരുന്നു സമരം ചെയ്യേണ്ടത്? KSU-ക്കാരോ അല്ലെങ്കിൽ ഹിന്ദുവംശക്കാരല്ലേ? അവർക്ക് അതിലേറെ വിഷയങ്ങൾ അവർ ഉൾപാർട്ടിയിലുണ്ട്.
0: ശരിക്കും 10 വർഷം പ്രതിപക്ഷത്തിരിക്കുമ്പോ ഒരു KSU അല്ലെങ്കിൽ അല്ലെ ആ ഒരു സംഘടന യൂത്ത് കോൺഗ്രസ് ഒക്കെ അല്ലേ തെരുവിലിറങ്ങിയിട്ട് ഏറ്റവും കൂടുതൽ സമരം ചെയ്യേണ്ടിയിരുന്നത്?
5: ഇത് കേൾക്കുന്ന ആളുകളടുത്തും ചോദിക്കണം, കഴിഞ്ഞ 10 വർഷത്തില് ഇങ്ങനെ ഒരു സമരം ചെയ്യേണ്ട ഒരു രീതി അല്ലെങ്കിൽ SFI പൊതുവെ സമരത്തിനിറങ്ങാൻ വിദ്യാഭ്യാസ രീതിയോടോ അല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്? എന്ത് വിഷയമാണ് ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ 10 വർഷത്തില്? ഇവര് നേരത്തെ വിളിച്ച ആരോ പറയുന്നത് കേട്ടു കഴിഞ്ഞ സർക്കാർ ഒപ്പിട്ടു, അത് അങ്ങനെ ഒരു ഒപ്പിട്ടിട്ടില്ല എന്ന് കേന്ദ്ര ഗവൺമെന്റ് തന്നെ അവിടെ സഭയിൽ
0: പറഞ്ഞു.
5: പറഞ്ഞാൽ പിന്നെ എന്തോ ഒപ്പിട്ടു എന്ന് അവർ പറയുന്നത്. മുസ്ലിം ലീഗായിരുന്നു അന്ന് എതിർത്തുന്നത്, ഇപ്പൊ അവരും അത് മിണ്ടാട്ടില്ല. പിന്നെ എസ് എഫ് ഐ എന്ന് പറഞ്ഞാൽ തല്ലുകൊള്ളാനായിട്ട് മാത്രം ഉണ്ടാക്കി വിടുന്നതെന്നല്ല അവർ കിട്ടുന്നത്. പിന്നെ സമര രീതിയിലാവുമ്പോ എസ് എഫ് ഐയുടെ പിള്ളേർക്ക്, ഇപ്പൊ ഞങ്ങളൊക്കെ എസ് എഫ് ഐ വഴി വന്നതാ, പോരാട്ട വീഡിയോ ഒക്കെ കൂടും, അത് നമ്മുടെ തലമുറകളിൽ കിട്ടി വന്നതാണ്. ആ ഒരു രീതി കണ്ടിട്ട് എസ് എഫ് ഐ എന്ന് പറഞ്ഞാൽ തല്ലുകൊള്ളാൻ മാത്രം ഇരിക്കപ്പെട്ടവരൊന്നല്ല. പല സമരങ്ങളിലും മറ്റവരൊക്കെ കെ എസ് യുക്കാരും മുണ്ടുമ്പോക്കി ഓടും. മറ്റേ സത്യനന്ദിക്കാട് സിനിമയിൽ കാണിച്ചിട്ടില്ലേ, അതെ, എസ് എഫ് ഐ സധൈര്യം നേരിടും മുന്നിട്ട് നിന്നിട്ട്. ഇങ്ങനെ കുറെ തല്ലുപോയി പോലീസുകാർക്കും അടുക്കും, അതല്ലെങ്കിൽ അവർക്കും ഉണ്ട്, അവർക്ക് ജീവനിൽ പേടിയും അവർക്കും, അപ്പൊ അതൊക്കെ നിൽക്കും. അതല്ലാതെ നമ്മൾ എന്തും തിരിഞ്ഞു ഓടാൻ നിന്ന് കഴിഞ്ഞാൽ ഓട്ടം തന്നെ ബാക്കി ഉണ്ടാവുള്ളൂ.
0: പക്ഷെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറയുന്നത് ഒരു 100 ദിവസം അല്ലേ ആയുള്ളൂ, ഇത് ഇത്രയും ധൃതി പിടിച്ചിട്ട് എല്ലാ കാര്യത്തിനും എല്ലാ ദിവസവും എന്തിനാണ്
5: തന്നെ. ഈ ഇപ്പൊ രണ്ട് വിഷയങ്ങൾ ഉണ്ടായില്ലേ, പിന്നെ ഇവര് ഈ വന്ദേ മാതരം ഈ മുഴുവൻ പാടണം എന്ന് പറയുമ്പോ എന്തിനാണ് എസ് എഫ് ഐക്ക് ഇത്ര പൊള്ളുന്നതെന്ന് കേൾക്കുമ്പോ ഒറ്റ രീതിയിൽ തോന്നുമെങ്കിലും, പക്ഷെ അതിന്റെ പിന്നിലുള്ള സംഘപരിവാർ രാഷ്ട്രീയം ഈ കേൾക്കുന്ന എല്ലാവരും തിരിച്ചറിയുന്ന
0: സംഘപരിവാർ രാഷ്ട്രീയത്തെ പൊളിച്ചെഴുതാൻ ബാധ്യതയുള്ളവരല്ലേ ഈ കെ എസ് യുക്കാർ, യൂത്ത് കോൺഗ്രസും ഈ കോൺഗ്രസും അല്ലേ.
5: അവർക്കത് ഭരണത്തിൽ ഇരിക്കുമ്പോൾ അത് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ അവർ ശരിക്കും ഇതിന് സപ്പോർട്ട് ചെയ്യുമായിട്ട്, ഈവൻ കോൺഗ്രസിൽ തന്നെ രണ്ടഭിപ്രായം ഉണ്ടല്ലോ. ഈവൻ എ സി സി ആസ്ഥാനത്ത് ഇത് പാടുമ്പോ സോണിയാഗാന്ധി ഒക്കെ അത് പാടരുത് നിർത്താൻ വേണ്ടിയിട്ടുള്ള ആംഗ്യം കാണിക്കുമ്പോ അതിന്റെ അർത്ഥം എന്താണ്? അത് തന്നെ അതിൽ രണ്ടഭിപ്രായമാണ്. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്കും ഉണ്ട് രണ്ടഭിപ്രായം. പിന്നെ ഇന്നത്തെ വിഷയത്തിൽ വളരെ കൃത്യമാണ്, ഇന്ന് ഈ പരിപാടി നടന്നത് യൂണിവേഴ്സിറ്റിയിലാണ്. അവിടെ പിന്നെ എസ് എഫ് ഐ അല്ലാതെ ആരാ വന്ന് ഇടപെടും? അവിടെ സി പി എമ്മിന് കയറി ഇടപെടാൻ പറ്റില്ലല്ലോ. സ്വാഭാവികമായിട്ട് പ്രതിഷേധം ഉണ്ടാവും, അല്ലാതെ കെ എസ് യുക്കാരും ഉണ്ടായിരിക്കുന്നത് പോലെ പേടിച്ച് മുന്നോട്ട് പോകുന്നതല്ല എസ് എഫ് ഐയിലെ പിള്ളേര്. അങ്ങനെ ഒരു പ്രതിഷേധം ഉണ്ടായിരുന്നപ്പോ പോലീസിന്റെ ഭാഗത്തു നിന്ന് കുറച്ച് അധികമായിട്ട്, കാരണം അവർക്കും കഴിഞ്ഞ ഒരു കാര്യം ശരി തന്നെ, എനിക്കും എല്ലാ സേനയിലും ഉണ്ടാവും രാഷ്ട്രീയത്തിലൊക്കെ അതീതമായിട്ടുള്ളവര്. അങ്ങനെ കഴിഞ്ഞ ഭരണത്തിൽ അവർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടാവും, അതിന്റെയൊക്കെ ഒരു ഭാഗം തീർക്കുമാണല്ലോ. അതൊക്കെ എല്ലാ കാലത്തും ഉണ്ടാവുന്നതാണ്. കഴിഞ്ഞ സർക്കാർ ഉണ്ടാകുമ്പോൾ ഇതുപോലെ കെ എസ് യുടെ പിള്ളേർക്കും കിട്ടിയിട്ടുണ്ട്. പിന്നെ മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹം തടഞ്ഞതും ഇതുമായിട്ടൊന്നും യാതൊരു വിധത്തിലും കമ്പയർ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അത് എന്തിനാ തടഞ്ഞത്? അത് വിഷയം വേറെയാണ്. ഇത് അത് കേന്ദ്ര സർക്കാരിന്റെ എതിരായിട്ടുള്ള പ്രതിഷേധത്തിനൊന്നുമല്ല. ഈ ചെടിച്ചട്ടി കൊണ്ട്, ചെടിച്ചട്ടി മനഃപൂർവ്വം അത് കൊണ്ടുവന്ന് തലതല്ലി പൊളിച്ചതൊന്നുമല്ല. അദ്ദേഹം ആ ഒരു വീഡിയോ കണ്ട, വിഷ്വൽ കണ്ട
0: മനസ്സിലാക്കും. ഒഴിവാക്കാമായിരുന്ന ഒരു കാര്യം, ഒഴിവാക്കാമായിരുന്ന ഒരു പ്രതികരണവും ആയിരുന്നില്ലേ മുഖ്യമന്ത്രിയുടെ രക്ഷാപ്രവർത്തനം നടത്തിയ
5: പ്രതിരോധം അത് ഒഴിവാക്കാം. പക്ഷെ അദ്ദേഹം ഈ ചെടിച്ചട്ടി കൊണ്ട് തലയിൽ തല്ലി തല്ലി പ്രതിരോധം തീർക്കാന്നല്ല അദ്ദേഹം ഉദ്ദേശിച്ചത്. പോലീസുകാരൻ ആ ചെടിച്ചട്ടി അവിടെ കൊണ്ട് അയാളുടെ തല തല്ലിപ്പൊട്ടിക്കുന്നു, മുഖ്യമന്ത്രിക്ക് ദീർഘവീക്ഷണമൊന്നും ഉണ്ടായിരുന്നില്ല. ആ പോലീസ് ആ ചാടി ഇറങ്ങുന്ന സ്ഥലത്ത് അവിടെ എന്താ കയ്യിൽ കിട്ടിയത്? കാരണം 4-5 പേരുണ്ടായിരുന്നു. ആ പോലീസുകാർ 3 പേര്, ഗൺമാൻ അടക്കം 3 പേര് പ്രതിരോധിക്കുമ്പോ അവർ കയ്യിൽ കിട്ടിയത് കൊണ്ട് അടിച്ചു, അത്രേ ഉള്ളൂ. അല്ലാതെ അവർ ആദ്യം പ്ലാൻഡ് ഒന്നുമല്ല.
0: അത് മാറ്റി നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് അങ്ങനെ ഒരു ഒരു വിദ്യാർത്ഥികൾക്ക് നേരെയോ അല്ലെങ്കിൽ യുവജനങ്ങൾക്ക് നേരെയോ ഒരു വലിയ പ്രതിഷേധം ഉണ്ടായിരുന്നില്ല അല്ലേ?
5: അല്ല, ഇവർക്ക് സമരം ചെയ്യേണ്ട ആവശ്യം അത്ര ഉണ്ടായിട്ടില്ലല്ലോ. ഇവൻ കെ എസ് യുക്കാർക്കൊന്ന്, അതാണ് അതിന്റെ സത്യം. അവര് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവരുടെ നേതാവുണ്ടെന്ന യൂത്ത് കോൺഗ്രസിന്റെ ഒക്കെ നേതാവായിരുന്ന രാഹുലിന്റെയൊക്കെ സ്വഭാവ ഗുണങ്ങൾ കാരണം അവർക്ക് അനങ്ങാൻ വയ്യാത്ത അവസ്ഥയായിരുന്നു.
0: മാമൂടി കെട്ടിയ ഒരു അവസ്ഥയിലായ സമയത്ത് തെരുവിലിറങ്ങി സമരം ചെയ്യാൻ പറ്റാത്തൊരു പാർട്ടിയും പ്രസ്ഥാനവും വിദ്യാർത്ഥി പ്രസ്ഥാനവുമായി മാറി. ശരി ലത്തീഫേ, സന്തോഷം കേട്ടോ. എന്തായാലും അദ്ദേഹം എസ് എഫ് ഐയുടെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ഒരു വീക്ഷണം കൂടിയാണ് പങ്കുവച്ചത്. ചർച്ച ഒരേ രീതിയിൽ പോകുമ്പോ മറുഭാഗം കൂടി പറയാൻ ആളുണ്ടാവണ്ടേ അല്ലേ? നമസ്കാരം, ഗുഡ് ഈവനിങ്, ആരാണ്? സുധീർ, താങ്കൾ പറയൂ. എസ് എഫ് ഐയുടെ
6: പ്രതിഷേധം
0: എന്താണ്? യൂണിവേഴ്സിറ്റിയില് വന്ദേ മാതരം ആലപിച്ചതുമായി ബന്ധപ്പെട്ട വിവാദം.
6: ഓക്കെ, അത് മാത്രമായിരുന്നു?
0: അത് മാത്രമായിരുന്നു.
6: അതിന്റെ കൂടെ അതില് പറയുന്നുണ്ടായിരുന്നു വി ഡി സതീശന്റെ കൂടെ ഉണ്ടായിരുന്ന ആള് കഞ്ചാവ് കേസിൽ പിടിച്ച് അത് മറയ്ക്കാനായിട്ടാണ് ഇത് കാണിക്കുന്നത്.
0: അല്ലല്ല,
6: ഞാൻ പറഞ്ഞാണ് അവിടെ ഈ വേദിയിൽ നിന്ന് ലൈവ് ഞാൻ കണ്ടതാണ്. അവിടെ എസ് എഫ് ഐയുടെ ആരോ സംസാരിക്കുന്നു. അപ്പൊ അദ്ദേഹത്തിനെ പിടിച്ചിട്ട് എന്താ പറയാ, എന്തൊക്കെ പറയുന്നുണ്ട് ഒരാള്. അപ്പൊ ഈ വി ഡി സതീശൻ അതിന് മറുപടിയും പറഞ്ഞിട്ട് വി ഡി സതീശന്റെ പിടിച്ച ആളിന്റെ ഫോൺ പരിശോധിച്ചില്ല. അത് പരിശോധിച്ചുകൊണ്ടല്ലേ ഒരു വേറെ ഏതാ രാജ്യത്തുള്ള ഒരു പെണ്ണിനെ അറസ്റ്റ് ചെയ്തത് അല്ലേ?
0: അല്ല, തീർച്ചയായിട്ടും നമുക്ക് ആ വിഷയങ്ങൾ മാറ്റി നിർത്തിയാലും നമ്മളിപ്പോ സംസാരിക്കുന്ന വിഷയം ഈ എസ് എഫ് ഐയുടെ പ്രതിഷേധത്തിലെ പോലീസ് നടപടി. ആഭ്യന്തരമന്ത്രി പറയുന്നു ഇത്ര നേരത്തെ വേണ്ടിയിരുന്നോ, കുറച്ച് കാത്തിരുന്നൂടിയെന്ന്.
6: അപ്പൊ അപ്പൊ ശിവൻകുട്ടി പി എം ശ്രീയിൽ പോയി ഒപ്പിട്ടിട്ട് പിണറായി വന്നപ്പോ എസ് എഫ് ഐ നാട്ടിലില്ലായിരുന്നോ? മിനി പത്മ,
0: പിണറായി വിജയൻ ഒപ്പിട്ട് വന്നപ്പോഴും എസ് എഫ് ഐ അതിലെ എതിർപ്പ് കൃത്യമായിട്ടും അവരുടെ സോഷ്യൽ മീഡിയ പേജുകളും
6: സോഷ്യൽ മീഡിയ കണ്ട് ഇതേ കണക്ക് പ്രതിഷേധം ഉണ്ടായില്ലല്ലോ. ഉണ്ടായോ?
7: അത് ഭരിക്കുന്ന സമയത്ത് അവർ പ്രതിഷേധിക്കും.
6: രണ്ട് നിലപാട് എങ്ങനെ ശരിയാവും? ഒരു വിദ്യാർത്ഥി സംഘടന എന്ന് പറഞ്ഞാൽ സ്വതന്ത്രമായ ഒരു സംഘടനയല്ലേ, പാർട്ടിയുടെ ഇത് ആവണ്ടല്ലോ. അപ്പൊ ഈ രണ്ട് നിലപാട് എങ്ങനെ നമുക്ക് യോജിക്കാൻ പറ്റും?
7: സുധീർ അത് ഒപ്പിട്ടു എന്ന് പറയുന്നു, അതിനുശേഷം സി പി ഐയുടെ എതിർപ്പ് ഉയരുന്നു, അതിൽ നിന്ന് പിന്നെ സി പി എം ഒരു യു ടേൺ അടിക്കുന്നു, ആ പദ്ധതിയുമായിട്ട് മുന്നിൽ മുന്നോട്ട് പോകുന്നില്ല. രാജ്യസഭയിലടക്കം കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നു അത് പിണറായി വിജയൻ സർക്കാരിന് ഒരു നിർബന്ധവും ഇല്ല ഈ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകാൻ. അവിടെ അത് കഴിഞ്ഞില്ല.
6: അല്ല മിനി പത്മ, ആ സമയത്താണ് ശിവൻകുട്ടി പറഞ്ഞത് അത് നമ്മൾ നിലപാട് മാറ്റിയെന്ന് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞ കേട്ടില്ലേ? അന്ന് അങ്ങനെ ഉണ്ടായിരുന്നു, നമ്മൾ ഇത് നിലപാട് മാറ്റി ഒപ്പിട്ട എന്താ കുഴപ്പം തന്നെ ചോദിച്ചു വിദ്യാഭ്യാസ മന്ത്രി. അന്ന് എസ് എഫ് ഐ കേട്ടില്ലേ? ഇതൊന്നും
7: വിദ്യാഭ്യാസ മന്ത്രി എസ് എഫ് ഐ എന്ന് അന്ന് തിരുത്തിയിട്ടുണ്ട്. അത് ഒപ്പുവച്ചാൽ കുറ്റമാണ്, പ്രശ്നമാണ്, അതിന്റെ ഒരു പ്രശ്നങ്ങൾ താങ്കൾ മനസ്സിലാക്കണം എന്ന് പറഞ്ഞിട്ട് അവര് തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. അതിലും വലുതായിട്ട് കെ എസ് സിയും എം എസ് എഫും എല്ലാ വിദ്യാർത്ഥി സംഘടനകളും അന്ന് രംഗത്ത് വന്നിട്ടുണ്ട്.
6: ഇതേ കണക്ക് പ്രതിഷേധം ഉണ്ടായിട്ടില്ലല്ലോ എന്നാണ് ഞാൻ പറഞ്ഞത്. ഇന്നിപ്പോ മാർച്ച് നടത്തിയല്ലോ അവര്.
7: എന്താണ് പ്രതിഷേധിക്കാത്തത്?
6: അല്ലെന്ന് ഇത് ഇന്ന് സഭയെ നടത്തി അതേ കണക്ക് ഒരു മാർച്ച് അന്ന് ഉണ്ടായിരുന്നാണ് ഞാൻ ചോദിക്കുന്നത്.
7: സ്വാഭാവികമായിട്ട് അവര് ഭരിക്കുന്ന സമയത്ത് അവരുടെ വിദ്യാർത്ഥി പ്രസ്ഥാനം അവർക്കെതിരെ ഈ തെരുവിലിറങ്ങിയിട്ടുണ്ട്.
6: അപ്പൊ എങ്ങനെ എസ് എഫ് ഐക്ക് തെറ്റ് തിരുത്താൻ? സർക്കാരിന്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ തിരുത്തേണ്ട ഭാഗത്ത് ഉത്തരവാദിത്തം ഈ സംഘടനയ്ക്കില്ലേ, വിദ്യാർത്ഥി സംഘടനയ്ക്ക് ഉണ്ടല്ലോ.
7: ഉറപ്പായിട്ടുണ്ട്.
6: അപ്പൊ പിന്നെ അതെന്തുകൊണ്ട് ഇന്ന് എടുത്ത നിലപാട് അന്ന് എന്തുകൊണ്ട് സ്വീകരിച്ചില്ല അവര്? അതല്ലേ ഇരട്ടത്താപ്പെന്ന് പറയുന്നത്?
7: അത് ഇരട്ടത്താപ്പായിട്ട് നമുക്ക് കണക്കൂട്ടാൻ പറ്റുമോ? കാരണം അവർ അവരുടെ എതിർപ്പ് അറിയിച്ചു, അവരുടെ വിയോജിപ്പ് അറിയിച്ചു, എല്ലാത്തിനും തെരുവില്ല.
6: അങ്ങനെയാണെങ്കിൽ ഇന്ന് എതിർപ്പ് വിയോജിപ്പ് അറിയിച്ചാൽ മതിയല്ലോ, ഈ ഇത്രയും പ്രശ്നം ഉണ്ടാക്കണ്ടല്ലോ.
7: ഇന്നത്തെ വിഷയം എന്താണ്? സർവകലാശാല
6: വന്ദേമാതരമാണ് പറയുന്നത്. ഞാൻ ചോദിക്കുന്നത് അതിന് എതിർപ്പ് അറിയിച്ചാൽ മതിയല്ലോ.
7: അങ്ങനെയാണെങ്കിൽ താങ്കളുടെ പാർട്ടിയിലെ ഉൾപ്പെടെ നേതാവായിട്ടുള്ള സോണിയാഗാന്ധി അടക്കമുള്ളവർ എ ഐ സി സി ആസ്ഥാനത്ത്,
6: ഞാൻ കോൺഗ്രസ്കാരനല്ല മിനി പത്മ, ഞാൻ കോൺഗ്രസ്കാരനല്ല. അല്ല തോന്നുന്നു തോന്നാം, ഞാൻ ആര് തെറ്റ് കാണിച്ചാലും തെറ്റെന്ന് തന്നെയാണ് പറയുന്നത്. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ ഞാൻ പറയുമ്പോ നിങ്ങൾ പറയുന്ന എസ് എഫ് ഐ കാരെ പറയുന്നു ഈ തൂഫാൻ എന്ന് പറഞ്ഞൊരു നല്ല പരിപാടി കൊണ്ടുവന്നപ്പോ ഇവരൊക്കെ സഹിക്കുന്നില്ല. ഇതൊക്കെ തന്നെയാണ് ഇപ്പൊ ഇതിന്റെയൊക്കെ കാരണം. അത് ഇത്രയും ശതമാനം
7: വിജയിച്ചു
6: അല്ല, അത് തന്നെ അത് ഇവരൊക്കെ കൈയടിക്കാൻ പറ്റില്ലല്ലോ. ഇത് ഏകദേശം 90% വിജയിച്ചെന്ന് കണ്ടപ്പോഴാണ് ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ. അത് വി ഡി സതീശന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ആളാണ് നേരത്തെ ഇന്നാരായിരുന്നു പിടിച്ച. അങ്ങനെയാണെങ്കിൽ അയാളെ പിടിക്കണ്ടല്ലോ, അയാളെ.
7: സുധീർ, ആ വിഷയത്തോട് നമ്മൾ യോജിക്കേ വേണ്ട.
6: അല്ല ഞാൻ പറഞ്ഞാണ് ഇതൊക്കെ തന്നെയാണ് ഇതിന്റെയൊക്കെ ഓരോന്ന് കാരണം ഉണ്ടാക്കിക്കൊണ്ടുവരുന്നത്. അല്ലാതെ ഇവരൊക്കെ ഒന്നും ഈ 2 മാസം കൊണ്ട് പറയാനില്ല. ഇവരെ ഭരിക്കാൻ എങ്ങനെയെങ്കിലും സമ്മതിക്കരുത്, ഇത് തന്നെയാണ് ഒന്നുമില്ല.
7: ഭരണം നഷ്ടപ്പെട്ടതിന്റെ ഒരു ഫ്രസ്ട്രേഷൻ ആണ് എസ് എഫ് ഐയും.
6: അത് തന്നെയാണ് ഈ നിലപാട് അവരാണ് സ്വീകരിക്കുന്നതെങ്കിൽ അവർ പ്രതിപക്ഷത്ത് തന്നെ ആയിരിക്കും ഇരിക്കാൻ പോണത്, അതിലൊരു സംശയമില്ല.
7: ശരി, സുധീരാണ് സംസാരിച്ചത്. അങ്ങനെ ഒരു ഫ്രസ്ട്രേഷന്റെ പുറത്താണ് എസ് എഫ് ഐ ഇങ്ങനെ ഒരു സമരം നടത്തുന്നത്. നിങ്ങൾക്ക് ആ ഒരു തോന്നലുണ്ടോ? വിളിക്കാം 800-9220. ആരാണിത്? ഹരി, ദുബായിൽ നിന്ന്. ഹരി സുഖായിരിക്കുന്നു, എവിടെ നിന്നാ വിളിക്കുന്നത്? നാട്ടിലെവിടെയാണ്? കൊല്ലത്തല്ലേ? പറയൂ. കൊല്ലംകാരനാണെങ്കിൽ ഒരു ഇടതുപക്ഷക്കാരനായിരിക്കുന്നു എന്റെ മനസ്സ് പറയുന്നു. ആണോ?
8: ഞാന് ഇപ്പത്തെ സമരങ്ങൾ എന്ന് പറയുന്നത് ജനങ്ങളെ ശരിക്കും വെറുപ്പിക്കുന്ന സമരമല്ല.
7: ആര് അക്രമ സമരം ചെയ്താലും അത് ജനങ്ങളെ വെറുപ്പിക്കാൻ ബുദ്ധിമുട്ടിക്കുന്നത് തന്നെയാണ്.
8: പക്ഷെ ഇപ്പൊ ഈ ഭരണകൂട്ട് മാറിയതിന് ശേഷമുള്ള സമരം നോക്കിയേ, എന്ന് സമരം.
7: ആ സമരത്തിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്?
8: കാരണങ്ങൾ എന്തെങ്കിലും ആയിക്കോട്ടെ, ഇപ്പൊ തന്നെ ആവണ്ടല്ലേ. ഇപ്പൊ DYFI ഉള്ളതുകൊണ്ട് പുതിയ ഭരണസമിതി വന്നിട്ട് ഇതിനു വേണ്ടിയാ സമരം ചെയ്യുന്നത്. ഒരു വന്ദേ ഭാരത് എന്നും പറയും, അതിലെ കൂടെ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത്. എത്ര ജനങ്ങളാണ് ഇവിടെ ബുദ്ധിമുട്ടിക്കുന്നത്. ഇപ്പൊ ജി സുധാകരൻ ഈ അടുത്ത സമയത്ത് പറഞ്ഞതാണ്, ഈ ജനങ്ങൾ വീണ്ടും വേണ്ടി പാറിൽ നിന്ന് അകന്നു പോകുന്നു. കറക്റ്റ് കാര്യമാണ്. ഇനി ഈ രീതിയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ശതമാനം ആൾക്കാർ ഈ പാറിൽ നിന്ന് പോകും. 5 സീറ്റിൽ അടുത്ത ഈ പാർട്ടി ഒതുങ്ങും. ആ രീതി ആ ആൾക്കാരെ വെറുപ്പിക്കുകയാണ്.
7: അതെ, അങ്ങനെ വെറുപ്പിക്കുന്നത് താങ്കൾ പറയുമ്പോഴും ഈ സമരം ചെയ്യേണ്ട സാഹചര്യങ്ങൾ നമുക്ക് സമരം ചെയ്യണം. അപ്പൊ സമരത്തിന്റെ
8: സമരം ചെയ്യേണ്ട ഒരു രീതിയോ ഉണ്ട്, ഒരു ആവശ്യങ്ങളുണ്ട്. അവര് ജനങ്ങൾ അംഗീകരിച്ച സമരങ്ങൾ പണ്ട് കാലം മുതലേ ഉള്ളതാണ്. പക്ഷെ ഇത് എന്തിനു വേണ്ടിയാണ് ഇവര് സമരം ചെയ്യുന്നത്? ഒരു വന്ദേ ഭാരത് എന്ന് പറഞ്ഞൊരു ഒരു കാരണം കൊണ്ട് ജനങ്ങളെ എല്ലാം വെറുപ്പിക്കില്ലേ? ഇവര് ഒരു ചിന്താചേരാമെന്ന് പറഞ്ഞിട്ട് അവര് വായുവിൽ വീണ എന്തോ എന്ത് മുദ്രാവക്കാണോ വായുവിന്, അവര് അതൊക്കെ ഇവിടെ പറയാൻ പറ്റുമോ? അതൊക്കെയാണോ പിന്നെ ഒരു ഒരു സ്ത്രീ പറയുന്ന മുദ്രാവക്കാണോ? അതിനൊന്നും ആരും പ്രതികരിക്കുന്നില്ലയോ? ഇത് ഈ പാർട്ടി അടച്ചുകൂട്ടാനുള്ള പരിപാടിയാണ് ഉറപ്പായിട്ട്. ജീവിതം പറയാൻ വളരെ കറക്റ്റായ ഒരു കാര്യമില്ലേ? സമരം വേണം, സമരത്തെ എല്ലാവരും അനുകൂലിക്കുന്നുണ്ട്. സമരങ്ങൾ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നേടിയിട്ടുണ്ട്. പക്ഷെ സമരങ്ങൾ ചെയ്യുന്നതിന് ഒരു രീതിയുണ്ട്. ഇപ്പൊ തന്നെ നമ്മുടെ തിരുവനന്തപുരത്ത് ഇന്ന് സമരമാണ്. അവര് പുതിയ മേയർ വന്നപ്പോഴത്തേക്ക് കാരണം 45 വർഷത്തെ അഴിമതികൾ ഓരോന്ന് പറയുന്നത് അങ്ങനെ കൊണ്ടുവരുമ്പോ അത് മറക്കാൻ ഒരു സമരമാണ്. എന്താണ് കാണിക്കുന്നത്? ഹലോ,
7: യെസ്, കേൾക്കുന്നുണ്ട്. എന്തായാലും താങ്കളുടെ ശബ്ദം മുറിഞ്ഞു പോകുന്നുണ്ട്. എല്ലാ ദിവസവും സമരം, അതെന്തിനാണെന്നുള്ള ആ ചോദ്യത്തിന് ഉത്തരം നമുക്ക് നൽകാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ഉണ്ടോ? ഇന്നത്തെ ദിവസം സഖാക്കൾ കൂടുതൽ സംസാരിക്കേണ്ട ദിവസമല്ലേ? കാരണം നിങ്ങളുടെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലുള്ളവരാണ് സമരം ചെയ്യുന്നത്. 10 വർഷം ഭരിച്ചപ്പോൾ നിങ്ങൾ ഈ സമരമായിട്ടൊന്നും മുന്നോട്ട് വന്നിരുന്നില്ലല്ലോ. എന്തൊക്കെ വിഷയങ്ങൾ ഉണ്ടായിരുന്നു? PM ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ തെരുവിലിറങ്ങി വലിയ പ്രക്ഷോഭം ഉണ്ടാക്കേണ്ടതല്ലേ? ആ സമയത്തൊന്നും മിണ്ടിയില്ലല്ലോ എന്ന ചോദ്യത്തിനൊക്കെ എന്ത് ഉത്തരം കൊടുക്കും? ഈ ഒരു 2 മാസം കൊണ്ട് എന്താണ് ഇത്ര ബഹളം വയ്ക്കുന്നത്? ആരാണിത്?
9: നമസ്കാരം മിനി പത്മ, ഗുഡ് ഈവനിംഗ്.
7: നമസ്കാരം നിതിൻ, പറയൂ.
9: എന്താണ് മിനി പത്മ, എന്താണ് ഇന്നത്തെ പ്രശ്നം?
7: ഇന്നത്തെ പ്രശ്നം വന്ദേമാതരം ചൊല്ലിയതുമായിട്ടുള്ള ബന്ധപ്പെട്ട വിവാദം അതിനിടയിൽ
9: സർവകലാശാലയിലേക്ക്.
7: ആർക്കാണ് പ്രശ്നമുള്ളത് വന്ദേമാതരം ചൊല്ലുന്നതിൽ? കോടതി തന്നെ, സുപ്രീം കോടതി തന്നെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ടല്ലോ, വന്ദേ മാതരം ചൊല്ലേണ്ടവർക്ക് ചൊല്ലാം, പക്ഷെ ചൊല്ലുന്ന സമയത്ത് അത് കൃത്യമായിട്ട് ചൊല്ലിയിരിക്കണം. അതിൽ
9: മുഴുവനായിട്ട്
7: ചൊല്ലണമെന്നില്ല, ആദ്യത്തെ ഭാഗം ചൊല്ലിയിട്ട് നിർത്തവും ചെയ്യാം. മുഴുവനായിട്ട് ചൊല്ലുന്നത് മുമ്പ്, അതായത് കോൺഗ്രസ് ഉള്ള സമയത്ത് ഈ പാർട്ടിയൊക്കെ രൂപീകരിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യ രൂപീകരിക്കുന്നതിന് മുമ്പേ ഉള്ളതാണിത്. അപ്പൊ ആ സമയത്ത് അതിൽ ചില വാക്കുകൾ, ഇന്ത്യ പോലുള്ള ഒരു മതേതര രാജ്യത്ത് ചില പിന്നെ ദൈവ ബിംബങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോ അത് ശരിയാകില്ല എന്ന ഒരു ഇതിന്റെ പുറത്ത്
9: മാത്രമല്ല, നമ്മുടെ മിലിറ്ററിയുടെ വരെ സ്ലോഗനിൽ ഇതേപോലുള്ള ഇതാണുള്ളത്. അത് രാജ്യം ഹിന്ദുത്വ രാജ്യമായിരുന്നു പണ്ട്. ഹിന്ദുസ്ഥാൻ സാറേ ജഹാൻ സേ അച്ഛാ ഹിന്ദുസ്ഥാൻ ഹമാരാ എഴുതിയതാരാ?
7: ഹിന്ദുസ്ഥാൻ ഹിന്ദുക്കളുടെ സ്ഥാനത്താണ് താങ്കൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. അയ്യോ,
9: ഇത് കൾച്ചറലാണ്, അല്ലാണ്ട് ഇത് പൊളിറ്റിക്കലും ഒഫീഷ്യലും
7: അല്ല. അപ്പൊ അതൊരു ദീർഘവീക്ഷണം അല്ലേ? ജവഹർലാൽ നെഹ്റുവിന്റെയും മഹാകവി രവീന്ദ്രനാഥ് ടാഗോറിന്റെ ഒക്കെ ഒരു ദീർഘവീക്ഷണം ഉണ്ടായത് അങ്ങനെ ഒരു
9: അതിൽ
7: രവീന്ദ്രനാഥ് ടാഗോർ ഈ വിഷയത്തിൽ എടുത്ത നിലപാടാണ് പറഞ്ഞത്. ആയിക്കോട്ടെ, നമ്മൾ ആ വിഷയത്തിലല്ലോ ചർച്ച ചെയ്യുന്നത്, നമ്മൾ വന്ദേമാതരത്തെ കുറിച്ചാണ്.
9: ഇവിടെ എത്രയോ അഫ്ഗാനികളെയും പാകിസ്ഥാനികളെയും നമ്മൾ കാണുന്നു, അവര് ഹിന്ദുസ്ഥാനിൽ ഉപയോഗിക്കാറില്ലേ?
7: അല്ല, അത് ഹിന്ദുസ്ഥാൻ ഇവിടെ വിഷയമൊന്നും അല്ലല്ലോ, നമ്മൾ സംസാരിക്കുന്നത് എന്താണ്
9: കൾച്ചറൽ ഐഡന്റിറ്റിയാണ്. അതിനകത്ത് നിങ്ങൾ എന്താണ്?
7: ആര് ബേജാറായി? അങ്ങനെ ഒന്ന് വേണ്ട എന്ന് മുമ്പ് തീരുമാനിച്ചിട്ട് അങ്ങനെ വന്നത് പിന്നെ എന്തിനാണ്? അങ്ങനെ ഒന്ന് വേണ്ട എന്ന് തീരുമാനിച്ചിട്ട് അത് മാത്രം പാടിയെടുത്ത് പിന്നെ വീണ്ടും അത് മുഴുവനായിട്ട്
9: ആര്
7: തീരുമാനിച്ചു? അതെ, ആര് തീരുമാനിച്ചു? അന്നത്തെ കോൺഗ്രസിന്റെ രൂപീകരണ സമയത്തുള്ള സമയത്ത് ഇത് വേണ്ട.
9: കോൺഗ്രസ് രൂപീകരിച്ചപ്പോ തീരുമാനിച്ചതൊന്നുമില്ല ഇത് വേണ്ട.
7: അത് ശരി.
9: കോൺഗ്രസ് രൂപീകരിച്ചപ്പോ തീരുമാനിച്ചോ? എവിടെ ഒന്ന് കാണിച്ചു തന്നെ.
7: അവര് പിന്നീട് അത് മുഴുവനായിട്ട് ആലപിക്കേണ്ടതില്ല.
9: അങ്ങനെ പല മാറ്റങ്ങളും ചെയ്തു, രൂപീകരിച്ചപ്പോഴൊന്നും ചെയ്തിട്ടില്ല.
7: ആ സമയത്താണ് അതിലുള്ള വരികൾ, ഇന്ത്യ പോലുള്ള ഒരു സെക്യുലർ കൺട്രിയിൽ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത്, അതിലെ വരികളോ വാക്കുകളോ പുകഴ്ത്തലുകളോ.
9: ബുദ്ധിമുട്ട് എന്തിനാണ്?
7: ബുദ്ധിമുട്ട് എന്നല്ല, നമ്മളൊരു ഒരു സെക്യുലർ കൺട്രി എന്നല്ലേ പറയുന്നത്. എല്ലാ മതവിഭാഗങ്ങളും ഒരേ രീതിയിൽ ജീവിക്കുന്ന സമയത്ത് നാഷണൽ ആന്തം അല്ല, നാഷണൽ ഗീതമല്ലേ, ദേശീയ ഗീതമായിട്ടല്ലേ ഇത് മാറുന്നത്?
9: നാളെ നിങ്ങൾ ഇപ്പം പല സ്ഥലത്തേക്കും മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ അവിടെ ചെന്നിട്ട് പറയുകയാണ് നിങ്ങൾ ഇവിടുത്തെ, ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, നിങ്ങളുടെ ഈ മതപരമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ നാഷണൽ സോങ്ങിൽ പാടില്ല, അവര് കേൾക്കോ?
7: ഇതിപ്പോ ആരെങ്കിലും മുഴുവനായിട്ട്,
9: വേറെ രീതിയിലുള്ള ഒരു അപ്രോച്ച്,
7: ഇത് മുഴുവനായിട്ട് ഉണ്ടായിരുന്നില്ലല്ലോ, ഇത് പാടണം നിർബന്ധം ഉണ്ടായിരുന്നില്ലല്ലോ.
9: സന്തോഷ് ജോർജ്
7: ഇന്ത്യയിലും നടക്കൂല,
9: കാരണം പോലെ നമുക്ക് വേറെ എവിടെയും പറ്റൂല.
7: അത് ശരിയല്ലേ, നമ്മുടെ നാട്ടിലെല്ലാം കഴിയും, അത് സത്യമല്ലേ? ഇപ്പൊ
9: ഇന്ത്യയിൽ മാത്രമേ പറ്റൂ.
7: അതെ,
9: അപ്പൊ അതെങ്കിലും എൻജോയ് ചെയ്യാം, അതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കരുത്.
7: അല്ല, അത് എൻജോയ് ചെയ്യുമ്പോഴും അത് സുപ്രീം കോടതി തന്നെ പറയുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ചൊല്ലാം, ദേശീയ ഗാനം പോലെ അല്ല, ദേശീയ
9: ഗീതം.
7: SFI എന്താണ് പറയുന്നത്? അത് സർവകലാശാലകളെ കാവ്യവൽക്കരിക്കുന്ന, ഒരിക്കലില്ലാത്ത സാധനം വീണ്ടും കൊണ്ടുവന്നിട്ട് അത് നിർബന്ധപൂർവ്വം അടിച്ചേൽപ്പിക്കുന്നു എന്നാണ് പറയുന്നത്.
9: എന്ത് കാവ്യവൽക്കരിച്ചു?
7: നിതിനെ താങ്കളുടെ
9: സുപ്രീം കോടതി പറയുന്നത് കേൾക്കാത്തെ, അത് അവർക്ക് അവരുടെ ഇഷ്ടത്തിന് അവർ പാടിയ SFI.
7: അത് ശരി, അങ്ങനെ ഓരോരുത്തരും തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് ഓരോരുത്തരും
9: നടപ്പാക്കാമല്ലോ അല്ലേ?
7: ശരി, ഈ ചോദ്യത്തിന് എനിക്ക് നല്ല ഉത്തരവുണ്ട്. അങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്,
9: അവർക്ക് ഇഷ്ടമുണ്ട്, അവര് ആലപിച്ചു, ഇവർക്കെന്താ പ്രശ്നം?
7: അങ്ങനെ നമുക്കൊക്കെ ഇഷ്ടമുള്ളത് പോലത്തെ ഒരു സ്ഥലമാണോ സർവകലാശാല?
9: അതെന്താ, സർവകലാശാലയുടെ മുകളിലിരിക്കുന്ന സ്ഥലപ്പത്തിരിക്കുന്നവർ തീരുമാനിക്കുകയാണ് ഇത് ഇവിടെ ചൊല്ലാം എന്ന് തീരുമാനിച്ചാൽ അവർ ചൊല്ലും.
7: അപ്പോഴാണ് അവിടെ പറയുന്നത്, അപ്പോഴാണ് അവിടെ ചോദ്യം, അപ്പോഴാണ് അവിടെ നിതിൻ അപ്പോഴാണ് അവിടെ ചോദ്യം, നിതിൻ അപ്പോഴാണ് അവിടെ ചോദ്യം വരുന്നത്, ഈ സർവകലാശാലകളുടെ തലപ്പത്തേക്ക് നിയമിക്കുന്നത് ആരെ? അത് സംബന്ധിച്ച കേസുകൾ സുപ്രീം കോടതിയിലും മറ്റു വിഷയങ്ങളും വരുന്നത്.
9: അങ്ങനെയൊക്കെ നിങ്ങൾ വിധി കൊണ്ടുവരേണ്ടി കോടതിയിൽ നിന്ന്. ചെറിയ ഉദാഹരണം,
7: നല്ല സംഘപരിവാരകാരനാണ് നിതിൻ, ഇപ്പോഴെങ്കിലും ആ രാഷ്ട്രീയം ഒന്ന് പറയോ. അല്ല, ഒരിക്കലെങ്കിലും ആ രാഷ്ട്രീയം ഒന്ന് തുറന്നു പറയോ.
9: ഒരു ഇന്ത്യൻ മിലിറ്ററിയെ ബഹുമാനിക്കുന്ന നിങ്ങള്
10: ഇന്ത്യൻ മിലിറ്ററിയുടെ സ്ലോഗൻ മാറ്റണം എന്ന് പറയോ?
7: അതൊരിക്കലും പറയില്ല. അതെന്തിനാണ് പറയുന്നത്? അതിന്റെ ആവശ്യമില്ലല്ലോ. നിതിൻ സംഘപരിവാറുകാരനാണെന്ന് ഒരിക്കലെങ്കിലും സമ്മതിക്കണം. നമ്മുടെ രാഷ്ട്രീയം നമ്മളെ സമ്മതിക്കുന്നതിൽ ഒരു ഇതില്ല. സംഘപരിവാറുകാരെല്ലാവരും മോശമാണെന്നുള്ള അഭിപ്രായമൊന്നുമില്ല. ഒരുപാട് നല്ല സുഹൃത്തുക്കൾ നമുക്കൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന രാഷ്ട്രീയം തുറന്നു പറഞ്ഞിട്ടൊരു ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ കുറച്ചുകൂടെ നല്ലതായിരിക്കും അല്ലേ? നമസ്കാരം, ഗുഡ് ഈവനിങ്. വിളിക്കാം 800-9220. ഇതിനോട് കുറേ ഉത്തരങ്ങൾ പറയണമെന്നുണ്ട്, പക്ഷേ നമുക്ക് ചില കാര്യങ്ങളിൽ ചില പരിമിതികളുണ്ടല്ലോ അല്ലേ? നമസ്കാരം.
11: നമസ്കാരം.
7: നമസ്കാരം, ആരാണ്?
11: അജ്മലേ,
7: പറഞ്ഞോളൂ.
11: നേരത്തെ ഒന്ന് രണ്ട് ആൾക്കാര് നിലപാടിന്റെ കാര്യങ്ങൾ പറഞ്ഞു. നേരത്തെ ഒരു സുധീർ ഭായ് എന്ന് തോന്നുന്നു എസ് എഫ് ഐയുടെ നിലപാട് പറഞ്ഞു. പക്ഷെ അങ്ങേർക്ക് കോൺഗ്രസ് ആണെന്ന് പറയാനുള്ള ആർജവല്ല. തൊട്ടുമ്പോ വിളിച്ച ആൾക്ക് അയാള് സംഘപരിവാറുകാരനാണെന്ന് പറയാനുള്ള ആർജവല്ല. ഇത് സമരം ഇവര് ഒരു വന്ദേ മാതരത്തിന്റെ ഇത് അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യേണ്ടതില്ല. നമ്മള് കേരളത്തിൽ ഇതുവരെ കണ്ടിട്ടുണ്ടോ നമ്മുടെ സർവകലാശാലകള് ഒരു RSS അല്ലെങ്കിൽ ഗവർണർ ഭരിക്കുന്ന രീതിയിലേക്കാ പോകുന്നത്? നമ്മുടെ മന്ത്രിക്ക് ഒരു റോൾ ഇല്ലാത്ത രീതിക്ക് ഇത് അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യേണ്ടതില്ല. നമ്മൾ കേരളത്തിൽ ഇതുവരെ കണ്ടിട്ടുണ്ടോ നമ്മുടെ സർവകലാശാലകള് ഒരു RSS അല്ലെങ്കിൽ ഗവർണർ ഭരിക്കുന്ന

0: വന്ദേമാതരം ചൊല്ലിക്കഴിഞ്ഞാൽ മുഴുവൻ കാവ്യവൽക്കരണമാകുന്നത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വരുന്നത്, അതിനൊക്കെയുള്ള ഉത്തരം സ്വയം ഇരുന്ന് ആലോചിച്ചാൽ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു.
1: ഒരു വന്ദേമാതരം മാത്രം കൊണ്ടല്ല കാവ്യവൽക്കരണം ഉദ്ദേശിക്കുന്നത്.
0: അതെ,
1: നമ്മളിപ്പോ ഈ ഭരണത്തിൽ വന്നതിന് ശേഷം മൊത്തം കാണുന്നു, ഈ കോൺഗ്രസ്സുകാർ പോലും ഇതിനെ ന്യായീകരിക്കുന്നു. അപ്പൊ അവർക്കൊന്നും ഇതൊന്നും വിഷയമല്ല.
0: പക്ഷെ അജ്മൽ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഒരു സർക്കാർ അധികാരത്തിൽ വന്നിട്ട് ഈ ഒരു 2-3 മാസം തികയുന്നതിന്റെ ഉള്ളിൽ തന്നെ ഇത്രയും വലിയ പ്രക്ഷോഭങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ദിവസവും തെരുവ് പിന്നെ പ്രക്ഷുബ്ധമാക്കുന്ന രീതിയിൽ ചോരക്കളമാക്കുന്ന രീതിയിലേക്കൊക്കെ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ?
1: ഇതിപ്പം ഒരു 6 മാസം കഴിഞ്ഞിട്ട് അല്ലെ 8 മാസം ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണ് സമരം എന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ചോദിക്കും തുടക്കത്തിൽ എന്തുകൊണ്ട് നിങ്ങൾ എതിർത്തില്ല, നിങ്ങൾ ചോദിക്കൂലേ?
0: അപ്പൊ എപ്പോഴാണ് അനീതി കാണുന്നത്? അപ്പൊ സമരത്തിന് ഇറങ്ങും.
1: അപ്പയും ഈ പറയുന്ന സുധീരണ പോണത്തോലൊക്കെ പറയും അതുവരെ SFI എന്തായിരിക്കും, എവിടെ ഇരിക്കായിരുന്നു, ഇപ്പഴാണ് അവരണീറ്റത്, അവർ ഉറങ്ങായിരുന്നോ, ചോദിക്കൂലേ?
0: അപ്പൊ അനീതി
1: പ്രക്ഷോഭങ്ങളും കൊണ്ട് തന്നെയാണ് കേരളം ഇന്ന് വരെ എത്തിയത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ഇതുപോലെ പല സമരങ്ങൾ കൊണ്ട് തന്നെയാണ് ഒരുപാട് ജീവനുകൾ പോയിട്ടുണ്ട്.
0: തീർച്ചയായിട്ടും അജ്മൽ പറഞ്ഞ പോലെ ഒരുപാട് ജീവത്യാഗം ചെയ്തിട്ടാണ്. പക്ഷെ നമ്മുടെ സമരങ്ങളുടെ മുഖവും ഒന്ന് മാറണമെന്ന് നമ്മുടെ ജൻസികള് ജന്തർ മന്ത്രിയുടെ സമരത്തിലൂടെ നമ്മളെ തെളിയിച്ചിട്ടുണ്ട്. അപ്പൊ സമരങ്ങളുടെ മുഖം മാറട്ടെ. തെരുവില് സമരം ചെയ്യുന്ന കുട്ടികൾ, അത് KSU ക്കാരായാലും SFI ക്കാരായാലും ABVP ക്കാരായാലും MSF ആയാലും, കുട്ടികളുടെ ഒരു രാഷ്ട്രീയ സംഘടനത്തിന്റെ കൊടി അടയാളം വെച്ചിട്ട് അവരെ ആക്രമിക്കുന്ന രീതി ഒന്ന് നിർത്തിക്കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അതുപോലെ വിദ്യാർത്ഥികളും അക്രമാസക്തമായിട്ടുള്ള ഒരു ലാത്തിചാർജിലേക്ക് നയിക്കുന്ന ജലപീരങ്കി ഉപയോഗിക്കുന്ന പോലീസിനെ കല്ലെറിയുന്ന രീതിയിലേക്കുള്ള ഒരു അക്രമാസക്തമായിട്ടുള്ള സമരത്തിലേക്ക് വിദ്യാർത്ഥി സംഘടനകളും പോകാതിരിക്കട്ടെ. നമ്മുടെ ജന്തർ മന്ദിറിലെ വിദ്യാർത്ഥി സമരത്തെ കുറച്ചെങ്കിലും അവർക്ക് മാതൃകയാക്കാവുന്നതാണ്. വിളിച്ച എല്ലാവരോടും സന്തോഷം, സ്നേഹം. ഇതിന് പ്രത്യേകിച്ച് സന്തോഷം, സ്നേഹമൊക്കെ ഉണ്ട് കേട്ടോ, ഒട്ടും കുറഞ്ഞിട്ടില്ല.
2: Let's talk with Mini Padma. നിങ്ങൾ കേൾക്കുന്നത് Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi, and Isuzu.
3: CPI CPM പ്രശ്ന പരിഹാരമാകുന്നു. പദവി ആർക്കും വേണ്ടെന്ന് സിപിഐയെ മുന്നണിയിലേക്ക് സ്വാഗതം ചെയ്ത മുസ്ലിം ലീഗ് ക്ഷണം തള്ളി സിപിഐ. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ വാദപ്രതിവാദം ശക്തമാകുന്നു. കാന്തപുരത്തെ അനുകൂലിച്ചും എതിർത്തും രാഷ്ട്രീയ നേതാക്കൾ അടക്കമുള്ളവർ രംഗത്ത്. സ്ത്രീകൾ പൊതുരംഗത്ത് ഇറങ്ങുന്നതിനെതിരായ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ പ്രസ്താവനയെ തള്ളി മുഖ്യമന്ത്രി വി ഡി സതീശൻ. കാന്തപുരം പറഞ്ഞതിനെ സർക്കാരോ കോൺഗ്രസ് പാർട്ടിയോ അനുകൂലിക്കുന്നില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. 19-ാം നൂറ്റാണ്ടിൽ പറയേണ്ട കാര്യമാണ് 21-ാം നൂറ്റാണ്ടിൽ പറഞ്ഞതെന്നും ഇസ്ലാമിക ചരിത്രത്തെപ്പോലും തെറ്റായി വ്യാഖ്യാനിക്കുന്ന പ്രസ്താവനയാണ് കാന്തപുരത്തിന്റേതെന്നും മുഖ്യമന്ത്രി. പുരോഗമന കേരളത്തിന് ചേരുന്നതല്ല പ്രസ്താവന, ഇസ്ലാമിനെപ്പോലും തെറ്റായി വ്യാഖ്യാനിക്കുന്നു. മന്ത്രിസഭായോഗത്തിനുശേഷം നടത്തിയ വാർത്താസമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു മുഖ്യമന്ത്രി. കാന്തപുരത്തിന്റെ പ്രസ്താവനയെ തള്ളിപ്പറഞ്ഞ മുഖ്യമന്ത്രി വി ഡി സതീശനെതിരെ കാന്തപുരം സമസ്ത വിഭാഗം. ഇസ്ലാമിനെ തെറ്റായി വ്യാഖ്യാനിച്ച മുഖ്യമന്ത്രി വി ഡി സതീശൻ മാപ്പ് പറയണം, പ്രസ്താവന പിൻവലിക്കണമെന്ന് സമസ്ത ആവശ്യപ്പെട്ടു. കാന്തപുരം ഇസ്ലാമിനെ തെറ്റായി വ്യാഖ്യാനിച്ചുവെന്ന് പച്ചക്കള്ളം പറഞ്ഞ മുഖ്യമന്ത്രി പ്രസ്താവന പിൻവലിച്ച് മുസ്ലിം സമുദായത്തോട് മാപ്പ് പറയണമെന്ന് കേരള മുസ്ലിം ജമാഅത്ത് മലപ്പുറം ജില്ലാ കമ്മിറ്റി. ഇസ്ലാമിക ചരിത്രത്തെയും സംഭവങ്ങളെയും തെറ്റായി മനസ്സിലാക്കി അത് സന്ദർഭം പോലും മനസ്സിലാക്കാതെ പരസ്യമായി വിളിച്ചു പറയുന്നത് മുഖ്യമന്ത്രിയുടെ പദവിക്ക് യോജിച്ചതല്ല. ഖുറാനെയും പ്രവാചകനെയും ഇസ്ലാമിക ചരിത്രത്തെയും ശരിയായ രീതിയിൽ പഠിച്ച് മനസ്സിലാക്കാൻ വായനാപ്രിയനെന്ന് അവകാശപ്പെടുന്ന മുഖ്യമന്ത്രി ഇനിയെങ്കിലും തയ്യാറാകണമെന്നും അവർ പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടു. കാന്തപുരത്തിന്റെ പ്രസ്താവനയെ തള്ളിപ്പറഞ്ഞ് മുതിർന്ന സിപിഎം നേതാവും മുൻമന്ത്രിയുമായ പാലോളി മുഹമ്മദ്കുട്ടി. മതപണ്ഡിതർ ഉപദേശിക്കേണ്ടത് പുരുഷന്മാരെ, ഏത് മൗലവിയാണെങ്കിലും അതാണ് ചെയ്യേണ്ടത്. മുസ്ലിം ലീഗിനെ കളിയാക്കി പാലോളി. അധികാരത്തിന് കോട്ടം വരുന്നതൊന്നും മുസ്ലിം ലീഗ് പറയില്ലെന്നും പാലോളി മുഹമ്മദ്കുട്ടി. കാന്തപുരത്തിന്റെ പ്രസ്താവനയെ പിന്തുണച്ച് മുൻമന്ത്രി അഹമ്മദ് ദേവർകോവിൽ. മതനേതാക്കളാണ് മതപരമായ കാര്യങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയേണ്ടതെന്നും അതിൽ തെറ്റ് കാണേണ്ടതില്ലെന്നും ഐ എൻ എൽ സംസ്ഥാന പ്രസിഡന്റ് മുൻമന്ത്രിയുമായ അഹമ്മദ് ദേവർകോവിൽ പറഞ്ഞു. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ പരാമർശത്തിനെതിരെ മുജാഹിദ് വിഭാഗം രംഗത്ത്. സ്ത്രീകളെ വീടുകളിൽ തളച്ചിടാനാണ് കാന്തപുരം ശ്രമിക്കുന്നതെന്നും ഇത് അങ്ങേയറ്റം പിന്തിരിപ്പൻ നിലപാടാണെന്നും കെ എൻ എം മർക്കസ് ദവാ സെക്രട്ടറി അബ്ദുൽ ലത്തീഫ് കരുമ്പിലാക്കൽ. സ്ത്രീകളെ വീടുകളിലോ അടുക്കളയിലോ തളച്ചിടാൻ ഇസ്ലാം മതം ഒരിടത്തും പറയുന്നില്ല. സ്ത്രീകൾ പൊതുരംഗത്തേക്കിറങ്ങി അവരുടെ കാര്യങ്ങൾ സ്വയം നിർവഹിക്കുന്നതിനോ സാമൂഹിക കാര്യങ്ങളിൽ ഇടപെടുന്നതിനോ മതമൊരിക്കലും എതിരല്ലെന്നും പൌരോഹിത്യമാണ് പലപ്പോഴും ഇതിന് തടസ്സം നിൽക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ പരാമർശത്തെ പിന്തുണച്ചതിൽ വിശദീകരണവുമായി സിപിഎം നേതാവും മുൻമന്ത്രിയുമായ കെ ടി ജലീൽ. കാന്തപുരം പറഞ്ഞത് പൊതുസമൂഹത്തോടല്ലെന്നും ഓരോരുത്തർക്കും അവരവരുടെ ആശയം പറയാമെന്നും കെ ടി ജലീൽ. കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ മതപരമായ കാര്യങ്ങൾ പറയുമ്പോൾ അതിനോട് യോജിക്കാൻ പലർക്കും സാധിച്ചു എന്ന് വരില്ല. അദ്ദേഹം അത് പറഞ്ഞത് മതത്തിന്റെ പേരിൽ വോട്ട് പിടിക്കുകയും മതത്തിന്റെ ശാസനകൾ ലംഘിക്കുകയും ചെയ്യുന്ന ആളുകളെക്കുറിച്ചാണെന്നും കെ ടി ജലീൽ. കാന്തപുരത്തെ പിന്തുണച്ച് മുതിർന്ന സിപിഎം നേതാവ് ടി കെ ഹംസ. ആവശ്യമില്ലാത്ത വിവാദമാണിപ്പോൾ നടക്കുന്നത്. കാന്തപുരത്തിന് പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. പിതൃതുല്യമായ സന്ദേശമാണ് കാന്തപുരം നൽകിയതെന്നും ടി കെ ഹംസ. അധ്യാപക നിയമനത്തിനുള്ള പി എസ് സി റാങ്ക് ലിസ്റ്റ് കാലാവധി നീട്ടിയെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. പ്രൈമറി മുതൽ എച്ച് എസ് എസ് ടി വരെയുള്ള റാങ്ക് ലിസ്റ്റുകളാണ് 6 മാസത്തേക്ക് നീട്ടിയത്. പല കാരണങ്ങളാൽ ഒഴിവ് റിപ്പോർട്ട് ചെയ്യാത്തതിനാലാണ് കാലാവധി നീട്ടിയതെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. സിപിഐയെ യു ഡി എഫിലേക്ക് സ്വാഗതം ചെയ്ത മുസ്ലിം ലീഗ് നേതാവ് കെ എൻ എ ഖാദർ. ലീഗ് മുഖപത്രമായ ചന്ദ്രികയിൽ എഴുതിയ ലേഖനത്തിലാണ് സിപിഐയെ മുന്നണിയിലേക്ക് സ്വാഗതം ചെയ്തത്. രാഷ്ട്രീയം മാറാതെ മുന്നണി മാറാമെന്ന് കെ എൻ എ ഖാദർ. യു ഡി എഫിന്റെ ഭാഗമായാൽ ദേശീയതലത്തിലെ ഇന്ത്യ സഖ്യം കേരളത്തിലും വളച്ചുകെട്ടില്ലാതെ സിപിഐക്ക് തുടരാനാകുമെന്നും കെ എൻ എ ഖാദർ ലേഖനത്തിൽ വിശദീകരിക്കുന്നു. യു ഡി എഫിലേക്കുള്ള മുസ്ലിം ലീഗിന്റെ ക്ഷണം സിപിഐ തള്ളി. സിപിഎമ്മിനോട് കടുത്ത നിലപാടില്ലെന്ന സൂചന നൽകി സിപിഐ. ഇടതുപക്ഷത്തെ ശിഥിലമാക്കുന്നതൊന്നും ചെയ്യില്ലെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശു. പ്രതിപക്ഷ ഉപനേതാവ് പദവി സംബന്ധിച്ച തർക്കം പ്രശ്നപരിഹാരത്തിന് നിർദ്ദേശം മുന്നോട്ട് വെച്ച് CPM. പദവി ആർക്കും വേണ്ടെന്ന് വെച്ച് പ്രശ്നം താൽക്കാലികമായി പരിഹരിക്കാനുള്ള നിർദ്ദേശം CPM CPI നേതൃത്വത്തിന് മുൻപാകെ വയ്ക്കും. പദവി രണ്ട് പാർട്ടികൾക്കും അഭിമാന പ്രശ്നമായി മാറിയതോടെ വിട്ടുവീഴ്ച ചെയ്യുന്നത് രാഷ്ട്രീയമായി വലിയ ക്ഷീണവും കീഴടങ്ങലുമായി വ്യാഖ്യാനിക്കപ്പെടാവുന്ന സാഹചര്യം കണക്കിലെടുത്താണ് പദവി തന്നെ ഉപേക്ഷിച്ച് പ്രശ്നപരിഹാരത്തിലേക്ക് CPM എത്തിയത്. CPM പദവി ത്യജിക്കുന്നതോടെ CPIയും കടുമിടുത്തം ഉപേക്ഷിക്കാനാണ് സാധ്യത. ഇടതുമുന്നണിയിൽ നടക്കുന്നത് കലാപമാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. CPMന്റെയും CPIയുടെയും നേതാക്കന്മാർ പരസ്പരം ചെളിവാരി എറിഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് മുഖ്യമന്ത്രി. CPIയെ UDFലേക്ക് മുസ്ലിം ലീഗ് ക്ഷണിച്ചല്ലോ, അതിൽ കോൺഗ്രസിന്റെ നിലപാട് എന്താണെന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിനായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. ലീഗ് അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ലെന്നും തങ്ങളൊരു തീരുമാനം അക്കാര്യത്തിൽ എടുത്തിട്ടില്ലെന്നും VD സതീശൻ. കരിപ്പൂരിൽ 8 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ ഡയപ്പറിലും പിതാവിന്റെ ശരീരത്തിലുമായി ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ച 1 കോടി രൂപ വില വരുന്ന സ്വർണം പിടികൂടി. മലപ്പുറം പൊന്നാനി സ്വദേശിയുടെ 8 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ ഡയപ്പറിൽ നിന്ന് സ്വർണ മിശ്രിതം പിടിച്ചു. ഇയാളും 3 മക്കളുമാണ് റാസൽ ഖൈമയിൽ നിന്ന് ചൊവ്വാഴ്ച രാത്രി കരിപ്പൂരിൽ വിമാനമിറങ്ങിയത്. രഹസ്യവിവരത്തെ തുടർന്ന് കോഴിക്കോട്ട് നിന്നെത്തിയ DRI സംഘമാണ് സ്വർണക്കടത്ത് കണ്ടെത്തിയത്. നെടുമ്പാശ്ശേരി വിമാനത്താവളം വഴിയുള്ള കൊച്ചി മെട്രോ 3-ാം ഘട്ടപാതയിൽ അങ്കമാലി റെയിൽവേ സ്റ്റേഷനെ ഒഴിവാക്കി. അത്താണിയിൽ നിന്ന് ദേശീയപാത വഴി മെട്രോപാത നിർമ്മിക്കുമ്പോൾ ഉണ്ടാകുന്ന അധിക ചിലവും സ്ഥലമേറ്റെടുക്കലിന്റെ ബുദ്ധിമുട്ടുകളും അടക്കമുള്ള തടസ്സങ്ങൾ ഉന്നയിച്ചാണ് റെയിൽവേ സ്റ്റേഷനെ ഒഴിവാക്കിയത്. പശ്ചിമേഷ്യ വീണ്ടും അശാന്തം. ഇറാനെതിരെ ആക്രമണം കടുപ്പിച്ച് US. ഹോർമോസ് കടലിടുക്കിന് ചുറ്റുമുള്ള ഇറാന്റെ പ്രതിരോധ സംവിധാനങ്ങൾ ലക്ഷ്യമിട്ട് US ആക്രമണമുണ്ടായി. കപ്പൽപാതയിൽ 2 എണ്ണ ടാങ്കറുകൾ ആക്രമിക്കപ്പെട്ടതിനെ തുടർന്നാണ് US ആക്രമണം. ബന്ദറബാസ് കഷൻ ദ്വീപ്, കൊണാർക്ക്, ചബ്ഹർ, ജാസ്റ്റ്, സിറിക് എന്നിവിടങ്ങളിൽ കനത്ത സ്ഫോടനങ്ങൾ ഉണ്ടായി. വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത ഒരു കുട്ടിയുൾപ്പെടെ 11 പേർ കൊല്ലപ്പെട്ടു. 50-ലേറെ പേർക്ക് പരിക്കേറ്റു. ഇറാൻ തിരിച്ചടിച്ചാൽ ഇതിലും വലിയ ആക്രമണം നേരിടേണ്ടി വരുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പ്. US ആക്രമണത്തിന് മറുപടിയായി ഗൾഫിലെ അമേരിക്കൻ സൈനിക താവളങ്ങളെ ആക്രമിച്ച ഇറാൻ. കുവൈറ്റ്, ബഹ്റൈൻ, ജോർദ്ദൻ രാജ്യങ്ങൾക്ക് നേരെ ഇറാന്റെ മിസൈൽ ഡ്രോൺ ആക്രമണമുണ്ടായി. ആക്രമണത്തെ പ്രതിരോധിച്ചുവെന്ന് കുവൈറ്റ്, ബഹ്റൈൻ, ജോർദ്ദൻ രാജ്യങ്ങൾ അറിയിച്ചു. കുവൈറ്റിൽ നിരവധി തവണയാണ് ജാഗ്രതാ സന്ദേശം മുഴങ്ങിയത്. ഇറാനിൽ നിന്നുള്ള ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് കുവൈറ്റിലെ പാർപ്പിട സമുച്ചയത്തിൽ തീപിടുത്തമുണ്ടായി. ഫയർഫോഴ്സിന്റെ പ്രസ്താവനയിൽ അറിയിച്ചു. തീപിടുത്തം പിന്നീട് നിയന്ത്രണ വിധേയമാക്കി. സംഭവത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ല. ഹോർമുസ് നിശ്ചലമാണെന്ന് അവകാശപ്പെട്ട ഇറാൻ. 120 കപ്പലുകൾ കടന്നുപോയിരുന്ന സ്ഥാനത്ത് 1-ഓ 2-ഓ കപ്പലുകളാണ് ദിവസം കടന്നുപോകുന്നതെന്ന് ഇറാൻ പാർലമെന്റ് സ്പീക്കർ. ഹോർമുസ് തങ്ങൾ തുറന്നുകഴിഞ്ഞെന്ന അമേരിക്കയുടെ അവകാശവാദത്തെ തള്ളുന്നതാണ് ഇത്. ഗൾഫ് സംഘർഷം. വിമാന സർവീസ് റദ്ദാക്കൽ തുടരുന്നു. UAE നിന്നുള്ള സർവീസുകളിലും മാറ്റമുണ്ട്. നിരവധി വിമാന കമ്പനികൾ യാത്ര റദ്ദാക്കുകയോ പുനഃക്രമീകരിക്കുകയോ ചെയ്തിട്ടുണ്ട്. യാത്രയ്ക്ക് മുൻപ് അതത് വിമാന കമ്പനികളുമായി ബന്ധപ്പെട്ട് പുതുക്കിയ സമയം അറിഞ്ഞിരിക്കണമെന്ന് വിമാന കമ്പനികൾ നിർദ്ദേശിച്ചു.
1: Home FM News was brought to you by Danya Group of Companies since 1982. Time check. Brought to you by Ozone Cargo.
4: ഗുഡ് ഈവനിംഗ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 8 മിനിറ്റ്.
1: Time check. Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
1: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
4: ദുബായിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ 37 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് ഹ്യൂമിഡിറ്റി സ്റ്റാൻഡ്സ് അറ്റ് 58%.
1: Was brought to you by Aldras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

0: ഓൾറൈറ്റ്, എന്തായാലും വെരി ഗുഡ് ഈവനിംഗ് ആൻഡ് നമസ്കാരം, അസ്സലാമു അലൈക്കും. ദിസ് ഇസ് ഹോം 92.2 എഫ്എം. അങ്ങനെ ബാക്ക് ടു ഹോമിന് സമയമായിരിക്കുകയാണ്. ആസിഫാണ് കൂടെ ഉള്ളത് കേട്ടോ. അപ്പോൾ തിങ്കളാഴ്ച ദിവസം സ്കൂളുകൾ തുറന്നു. ഇന്ന് ചൊവ്വ, ബുധനാഴ്ചയാണല്ലേ. അപ്പോൾ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് റോഡിൽ യാത്ര ചെയ്യുന്നവർ, ഡ്രൈവ് ചെയ്യുന്നവരെല്ലാം തന്നെ പറയുന്ന ഒരു കോമൺ ആയിട്ടുള്ള സംഗതി, ട്രാഫിക് നല്ല കൂടിയിട്ടുണ്ട്. പ്രത്യേകിച്ചും സ്കൂളുകൾ തുറന്നതോടുകൂടി സ്കൂൾ ബസ്സുകൾ സർവ്വസജീവമായി തുടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല പേരൻസ് പലരും ഇപ്പോൾ കുട്ടികളില്ലാത്തതുകൊണ്ട് പബ്ലിക് ട്രാൻസ്പോർട്ടിനെയൊക്കെ ആശ്രയിച്ച് ആൻഡ് വലിയ റിസ്ക് ഇല്ലാതെ, വലിയ ടെൻഷൻ ഇല്ലാതെ പോയിക്കൊണ്ടിരുന്നവരൊക്കെ ഇപ്പോൾ കുട്ടികളെ ഡ്രോപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഒക്കെ ആ ഒരു സജീവമായിട്ട് റോഡുകൾ ഉപയോഗിച്ച് തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും അത്യാവശ്യം നല്ല കഞ്ചഷൻസ് രാവിലെയും വൈകുന്നേരങ്ങളിലും ഒക്കെ നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും യു എയിലെ സ്കൂളുകളുടെ ടൈമിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അതായത് അടുത്ത ആഴ്ച മുതൽ യു എയിൽ ഉടനീളമുള്ള സ്കൂളുകളുടെ സമയക്രമങ്ങൾ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പുതുക്കിയ സമയക്രമങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേട്ടോ. 2027-27 അക്കാഡമിക് ഇയറിലേക്കുള്ള സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും ഒക്കെയുള്ള സമയക്രമമാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. തിങ്കളാഴ്ച മുതൽ, അതായത് സെപ്റ്റംബർ 7 മുതൽ ഇത് പ്രാബല്യത്തിൽ വരും എന്നുകൂടി അറിയുന്നുണ്ട്. കിൻഡർഗാർഡൻ മുതൽ പല സ്റ്റേജുകൾക്കനുസരിച്ച് സമയക്രമത്തിൽ മാറ്റം ഉണ്ടായിരിക്കുമെന്ന പ്രത്യേകത കൂടിയുണ്ട്. ആൻഡ് ഫ്രൈഡേ ആണെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു സമയക്രമമാണ് ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുള്ളത്. ചില സ്റ്റേജുകളിൽ രാവിലെ 7:30 സ്കൂൾ ആരംഭിക്കും. കിൻഡർഗാർഡൻ സ്റ്റുഡൻസിന് രാവിലെ 7:30 ആരംഭിച്ച് ഉച്ചയ്ക്ക് 1 ക്ലാസ്സുകളും കാര്യങ്ങളും ഒക്കെ അവസാനിക്കുന്നതായിരിക്കും. 8 വരെ എന്തെങ്കിലുമൊക്കെ മോർണിംഗ് ആക്ടിവിറ്റീസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും. 8 മുതൽ 8:30 വരെ അസംബ്ലി ഉണ്ടായിരിക്കും. അതിനുശേഷം ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആരംഭിക്കുന്നതായിരിക്കും കേട്ടോ. 45 വീതമുള്ള 5 ക്ലാസ്സുകളായിരിക്കും ഉണ്ടാവുക എന്നാണ് അറിയാൻ പറ്റുന്നത്. ആൻഡ് 2 ഇൻ്റർവെൽസും ഉണ്ടായിരിക്കും. ആദ്യത്തേത് രാവിലെ 9:45 മുതൽ 10:05 വരെ ഉള്ള ഇൻ്റർവൽ. ആൻഡ് ബ്രേക്ക്ഫാസ്റ്റിനും ഒക്കെ ശേഷം രണ്ടാമത്തേത് ഏതാണ്ട് 10:05 മുതൽ 10:25 വരെയുള്ള ആ ഒരു ഫ്രീ ടൈം ആൻഡ് അവരുടേതായിട്ടുള്ള ലെഷർ ടൈം. ആൻഡ് അതിനൊക്കെ ശേഷം 12:40 വരെ വ്യത്യസ്തമായിട്ടുള്ള പഠന ക്ലാസ്സുകൾ കാര്യങ്ങളൊക്കെയാണ്. ഇങ്ങനെയാണ് ഈ ഒരു സമയക്രമം പ്രഖ്യാപിച്ചിട്ടുള്ളത്. അത് പല സൈക്കിളുകളായിട്ട് തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സ്കൂൾ ക്രമങ്ങളൊക്കെ ഒന്ന് പരിശോധിച്ചോളൂ. കാരണം പേരൻസ് ആയിട്ടുള്ളവർ പലപ്പോഴും പലതരത്തിലും സ്ട്രെസ്സുകളിലൂടെയൊക്കെ കടന്നു പോകുന്ന സമയത്ത് ചിലപ്പോൾ ഇതെങ്ങാനും വിട്ടുപോയി കഴിഞ്ഞാൽ, കുട്ടികൾ എങ്ങാനും വീട്ടിൽ വന്ന് പറയാതിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ മറന്നു പോകാനുള്ള ചാൻസ് ഉണ്ടാവും. മാത്രമല്ല സ്കൂളുകളുടെ ഭാഗത്തുള്ള കൃത്യമായ നോട്ടിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ എന്നിരുന്നാലും കാര്യങ്ങളൊന്നുകൂടി ഒന്ന് ശ്രദ്ധിച്ചോ. തിങ്കളാഴ്ച മുതൽ പുതുക്കിയ സമയക്രമത്തിലായിരിക്കും യു എയിലെ സ്കൂളുകൾ എന്നുള്ളൊരു റിപ്പോർട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്.
1: Was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to
2: 050-000-2918. ഞാൻ ഈ തൃശൂർക്കാരെക്കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
1: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം. പ്രവാസ ലോകത്ത് ആദ്യമായി 18 മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
2: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
1: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും.
2: വലിയൊരു ഓണാഘോഷം. സെപ്റ്റംബർ 6 അജ്മാൻ ഹബിറ്റാറ്റ് സ്കൂളിൽ ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം എഫ്എമ്മിനൊപ്പം ഉമ്മട തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, ഉമ്മട ഓണം.
1: ഫോർ ഡീറ്റെയിൽസ് Call 050-426-0948. Presented by DoPay, the all-in-one money app. Download DoPay and send money to India at amazing rates. Brought to you by Enchanter, the fragrance of French romance. Yardley, own your signature scent. Powered by Volcano LED Display, professional indoor and outdoor LED display solution providers in the UAE. Call 052-5242-017.

0: Monday to Friday, morning 6 to 7 a.m. Wake Up Call with Jaya. Only on Home 92.2 FM.
1: Wake Up Call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam ini ningalkkum swantham.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் பிராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தீர் பில்டிங் அல்வன்கோல் பர்துபாய்.
1: You're tuned into Home 92.2 FM. Home is a feeling.
2: ആൻഡ് യെസ്, ഏറെ ആകാംക്ഷയോടെ നിങ്ങൾ കാത്തിരിക്കുകയാണെന്ന് എനിക്കറിയാം. ടിക്കറ്റുകൾ സ്വന്തമാക്കുന്നതിന് വേണ്ടിയിട്ട് യെസ്, ഈ ആഴ്ചത്തെ ഏറ്റവും വലിയ റിലീസ്, അത് ഈ വർഷത്തെ തന്നെ ഏറ്റവും വലിയ റിലീസുകളിലൊന്നാണ്, മലയാള സിനിമ കാത്തിരുന്നൊരു റിലീസ് തന്നെയാണ്, ദാറ്റ് ഇസ് ഐ ആം ഗെയിം. യെസ്, അങ്ങനെ ഐ ആം ഗെയിം തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. ആർ ഡി എക്സ് എന്ന വലിയൊരു സൂപ്പർ ഹിറ്റ് ഓണ വിന്നർ ചിത്രത്തിന് ശേഷം, ഏതാണ്ട് രണ്ട് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം, രണ്ടാണോ മൂന്നാണോ, മൂന്ന് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം നഹാസ് ഹിദായത്ത് വരുന്നു. കൂടെ മൂന്ന് വർഷത്തിന് ശേഷം, മൂന്ന് വർഷമായിട്ട് മലയാളത്തിൽ പടം ചെയ്യാതിരുന്ന മലയാളികളുടെ സ്വന്തം കുഞ്ഞിക്ക ദുൽഖർ സൽമാൻ അദ്ദേഹത്തെ കൂടി മലയാളത്തിലേക്ക് കൊണ്ടുവരികയാണ്. ഒരു ഒരു മെഗാ സിനിമയായിരിക്കുമെന്ന് ഏറെക്കുറെ 100% അഷുവർ ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ കേട്ടോ. കാരണം നമുക്ക് അത്രമാത്രം ഫിനോമിനൽ ആയിട്ടുള്ള പല പേരുകളും ഈ ഒരു സിനിമയുടെ അണിയറയിൽ തന്നെ കാണാൻ വേണ്ടി സാധിക്കും. അത് തമിഴിലെ എപ്പിക് സംവിധായകനും നടനും ഒക്കെ ആയിട്ടുള്ള മിഷ്കിനാവട്ടെ, അല്ലെങ്കിൽ കദർ ഉൾപ്പെടെയുള്ള തമിഴിലെ സ്റ്റാർസ് ആവട്ടെ, ആന്റണി വർഗീസ് പെപ്പയുടെ സാന്നിധ്യമുണ്ട്, അങ്ങനെ ഒരു വലിയ സിനിമ തന്നെയാണ് തിയേറ്ററുകളിലേക്ക് എത്താൻ വേണ്ടി പോകുന്നത്. നാളത്തെ ദിവസം, നാളെയാണ് സിനിമ റിലീസാവുന്നത്. എന്തായാലും ഈ വീക്കെൻഡിൽ തന്നെ നിങ്ങൾക്ക് ഐ ആം ഗെയിം കാണാൻ വേണ്ടിയിട്ടുള്ള ടിക്കറ്റ്സ് ആണ് ഞാനിവിടെ എടുത്ത് കരുതി വെച്ചിട്ടുള്ളത് കേട്ടോ. ആൻഡ് ടിക്കറ്റ് വേണോ, അതിനുവേണ്ടി ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് മാത്രം ഒന്ന് ഉത്തരം പറഞ്ഞാൽ മാത്രം മതി കേട്ടോ. വളരെ നിസ്സാരമായിട്ടുള്ള ചോദ്യം, അതായത് ദുൽഖറിന്റെ കരിയറിൽ നിന്നുള്ള ഒരു സിനിമയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയായിരിക്കും ഞാൻ ചോദിക്കാൻ വേണ്ടി പോകുന്നത്. കൃത്യമായിട്ട് ഏതാണ് അതിന്റെ ഉത്തരമെന്ന് കണ്ടെത്തി അറിയിക്കുക എന്നുള്ളതാണ്. മാത്രമല്ല, നമുക്ക് കുറെ കാലമായിട്ടുള്ള പരാതിയാണ് നോർത്തേൺ എമിറേറ്റ്സിലുള്ളവരെ അധികം പരിഗണിക്കുന്നില്ല, കാരണം എല്ലാ സ്ക്രീനിങ്ങുകളും ദുബായിലായതുകൊണ്ട് എന്നുള്ളത്. സോ ഇത്തവണ നമ്മൾ അതുകൊണ്ട് തന്നെ സ്പെഷ്യലി ഒരു കൺസിഡറേഷൻ ഇപ്പോൾ റാസൽ ഖൈമ, ഉമുൽഖൈൻ എമിറേറ്റുകളൊക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ കരുതി വെക്കുന്നുണ്ട്. സോ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഉത്തരം അയക്കുന്നതിന്റെ കൂട്ടത്തിൽ ഞാൻ ഫോർമാറ്റ് പറയാം. ഫോർമാറ്റൊക്കെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ആ ഫോർമാറ്റിനൊപ്പം റാക്ക് എന്ന് കൂടി ചേർത്ത് അയക്കുക. ആ ഒരു മേഖലയിലൊക്കെ ഉള്ളവരാണെങ്കിൽ സോ നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ കൺസിഡറേഷൻ ഞാൻ എന്തായാലും തരുന്നതായിരിക്കും. സോ ചോദ്യത്തിലേക്ക് പോവാം. ഇപ്പോൾ ഓൾറെഡി ടിക്കറ്റ് ബുക്കിങ്ങുകൾ പരിശോധിക്കുകയാണെങ്കിൽ യു എയിലെ നാട്ടിലെ ഒക്കെ തന്നെ, ജി സി സിയിലെയും നാട്ടിലെ എല്ലാം ടിക്കറ്റ് ബുക്കിങ്ങിൽ വലിയൊരു റെക്കോർഡ് തന്നെയാണ് ഇപ്പോൾ ഐ ആം ഗെയിം സ്ഥാപിച്ചിട്ടുള്ളത്. റിലീസാവുന്നതിന് മുൻപേ, അഭിപ്രായങ്ങൾ വരുന്നതിന് മുൻപേ, റിവ്യൂസ് വരുന്നതിന് മുൻപേ തന്നെ അത്രമാത്രം ആൻറ്റിസിപ്പേറ്റഡ് ആയിട്ട് ആളുകൾ കാത്തിരിക്കുകയാണ് നാളെ ഈ ചിത്രം കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും കാത്തിരിപ്പിന് ഇനി അധികം കാലതാമസം ഇല്ല അല്ലേ. അപ്പോൾ എന്തായാലും ടിക്കറ്റ്സ് ഞാൻ എടുത്തു തരാം. സോ എല്ലാവർക്കും അല്ല, കുറച്ച് പേർക്കൊക്കെ ചോദ്യം ഒന്ന് കേട്ട് നോക്കിയിട്ട് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നുള്ള ആരും ആലോചിച്ചേ.
3: മനോജ് സാർ മാരാസ് കോളേജിൽ പഴയ കേസ് ക്യൂക്കാരനായിരുന്നല്ലേ, അവിടുത്തെ SFI പിള്ളേർ ഇടി അവസാനത്തേതാണെന്ന് കരുതരുത്.

0: ആൻഡ് യെസ് ഈ ഒരു ബീറ്റ് കേൾക്കുന്ന സമയത്ത് തന്നെ എല്ലാവർക്കും എല്ലാവരുടെയും മനസ്സിലേക്ക് ഓടി എത്തുന്നത് ദിൽഖാന്റെ കരിയറിലെ തന്നെ വൺ ഓഫ് ദി മോസ്റ്റ് സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു കഥാപാത്രം തന്നെയായിരിക്കും അജിപ്പാൻ. പാലാക്കാരനായിട്ടുള്ള അജിപ്പാനായിട്ട് ദുൽഖർ നമുക്ക് മുന്നിലേക്ക് എത്തി. ആ സിനിമ ഏത് എന്നുള്ളത് മാത്രമാണ് എൻ്റെ ചോദ്യം. അമൽ നീരദ് സംവിധാനം ചെയ്തൊരു സിനിമയാണ് ആൻഡ് കേരളത്തിന് പുറത്ത് ഇന്ത്യക്ക് പുറത്തൊക്കെ ഭയങ്കര റിസ്ക് എടുത്തൊക്കെ ഷൂട്ട് ചെയ്തൊരു സിനിമ കൂടിയാണ്. മനസ്സിലായി കാണൂല ഏതാണ് ആ സിനിമ എന്നുള്ളത്. പെട്ടെന്ന് ഉത്തരങ്ങൾ അറിയിച്ചോ, ഉത്തരങ്ങൾ അറിയിക്കുന്നതിനൊരു ഫോർമാറ്റ് കൂടിയുണ്ട്. HT സ്പേസ് ദ റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേര് ടു നമ്പർ 0585829220 ഒട്ടും വൈകാണ്ട് പെട്ടെന്ന് തന്നെ ഉത്തരങ്ങൾ പോന്നോട്ടെ. അപ്പൊ നമുക്ക് ഷടപടയെന്ന് എവിടെയൊക്കെയാണ് ട്രാഫിക് ഉള്ളത് എന്ന് കൂടി നോക്കിയിട്ട് വരാം കേട്ടോ.
1: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
2: ട്രാഫിക് അപ്ഡേറ്റ്, ട്രാഫിക് അപ്ഡേറ്റ് ബ്രോട്ട് യു ബൈ ABC കാർഗോ ആൻഡ് കൊറിയർ, നമ്പർ 1 ഇൻ GCC. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 ഓർ വിസിറ്റ് abccargo.ae.
0: ഓൾറൈറ്റ്, വിൽ ഹാവിങ് എ ലുക്ക് ഓൺ ടു ദ റോഡ്സ്. നമുക്ക് ഈ ഒരു സമയത്ത് പ്രത്യേകിച്ചും ഓൾ ദ വേ ഫ്രം ജബലാലി സൈഡിൽ നിന്നൊക്കെ ട്രാവൽ ചെയ്ത് വരുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ സിറ്റി ഭാഗത്ത് നിന്നൊക്കെ വരുന്നവരാണെങ്കിൽ, കുറേയധികം കഞ്ചഷൻസ് ആ ഒരു ഏരിയയിൽ നിന്ന് തന്നെ ട്രാഫിക്കിൽ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഹെസ സ്ട്രീറ്റിൽ പലയിടങ്ങളിലായിട്ട് നല്ല രീതിയിൽ കഞ്ചസ്റ്റഡ് സിറ്റുവേഷൻസ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എമിറേറ്റ്സ് റോഡ് നല്ല രീതിയിൽ പാക്ഡ് ആണ് കേട്ടോ ഇന്ന്. എമിറേറ്റ്സ് റോഡ് പ്രത്യേകിച്ചും ദുബായുടെ പല ഏരിയാസിലും എമിറേറ്റ്സ് റോഡ് നോക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ പാക്ഡ് ആയിട്ടുള്ള റിപ്പോർട്ടുകൾ ഈ ഒരു സമയത്ത് കാണാൻ പറ്റുന്നുണ്ട്. സ്പോർട്സ് സിറ്റി ഭാഗത്തായിട്ട് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായദ് റോഡിൽ JVC ഡിസ്ട്രിക്ട് 12 സമാനമായിട്ട് സമാന്തരമായിട്ട് ആ ഒരു ഏരിയയിൽ ഒരു ആക്സിഡന്റ് സംഭവിച്ചിട്ട് ആ ഒരു ഏരിയ അത്യാവശ്യം നല്ല രീതിയിൽ പാക്ഡാണ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായദ് റോഡിന്റെ ആ ഒരു ഏരിയ. അത് ടിൽ അറേബ്യൻ റാഞ്ചസ് കഴിയുന്നവരെ ആ ഒരു പാക്ഡ് സിറ്റുവേഷൻ തുടരുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത്. ഷെയ്ഖ് സായദ് ബിൻ ഹംദാൻ അൽ നഹയാൻ സ്ട്രീറ്റ് ഗ്ലോബൽ വില്ലേജിനടുത്തായിട്ട് അവിടെ ഒരു ആക്സിഡന്റ് നടന്നിട്ട് യൂഷ്വൽ അല്ലാത്തൊരു ട്രാഫിക് കഞ്ചഷൻ അവിടെയും നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. സിൽക്കൺ ഓയസിസ് ഭാഗത്തേക്കൊക്കെ പോകുന്നവരാണെങ്കിൽ ദുബായ് അല്ലൈൻ റോഡിലും കുറച്ചധികം കഞ്ചഷൻസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. റാസൽ കോർ റോഡ് നല്ല രീതിയിൽ പാക്ഡായിട്ടാണ് കാണുന്നത്. പ്രത്യേകിച്ചും ആ ഒരു റാസൽ കോർ ഇൻഡസ്ട്രിയൽ 1 ഭാഗത്തൊക്കെ എത്തുന്ന സമയത്ത് ദുബായ് ക്രീക് ഹാർബറിന്റെ സമാന്തരമായിട്ട് പോകുന്ന ആ ഒരു ഏരിയയിലൊക്കെ റാസൽ കോർ റോഡ് നല്ല രീതിയിൽ പാക്ഡാണ്. റിബാ സ്ട്രീറ്റിലും നാദൽഷമ ഭാഗത്തായിട്ട് ഒരു ആക്സിഡന്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു ഏരിയയിൽ കുറച്ചധികം കഞ്ചഷൻസ് ടിൽ സിറ്റി സെന്റർ മൃദിഫ് എത്തുന്നവരെ റിബാ സ്ട്രീറ്റ് നല്ല രീതിയിൽ പാക്ഡ് ആയിട്ടുള്ള റിപ്പോർട്ടുകളും കാണിക്കുന്നുണ്ട്. സോ മറ്റെന്തെങ്കിലും അൺയൂഷ്വൽ ആയിട്ടുള്ള ട്രാഫിക് സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ ഒന്ന് അറിയിച്ചോളൂ. മാത്രമല്ല ഡ്രൈവ് ചെയ്യുന്നവർ മാക്സിമം കെയർഫുൾ ആയിട്ട് ഡ്രൈവ് ചെയ്യുക. ഇന്ന് അൺഫോർച്ചുനേറ്റ്ലി കുറേയധികം ആക്സിഡൻസിന്റെ റിപ്പോർട്ടുകളാണ് നമുക്കിപ്പോൾ കാണാൻ വേണ്ടി പറ്റുന്നത്. സോ കെയർഫുൾ കെയർഫുൾ കെയർഫുൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് എല്ലാ ശ്രദ്ധയും റോഡിൽ തന്നെ
2: ആയിക്കോട്ടെ.
3: ഈ ഓണത്തിന് നിങ്ങളുടെ സമ്മാനങ്ങൾ നാട്ടിലേക്ക് എത്തിക്കൂ ABC കാർഗോയുടെ ഓണം എക്സ്പ്രസ് ഡെലിവറിയിലൂടെ. ABC കാർഗോ ആൻഡ് കൊറിയർ, നമ്പർ 1 ഇൻ GCC. TNC apply.
4: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
5: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
6: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
7: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
8: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
9: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
10: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
11: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
12: Affordable and immediate. That's the power of radio advertising.
13: For our special packages, call now or WhatsApp to 055-666-5859.
14: That's 055-666-5859.
15: Home 92.2 FM. Home is a feeling.
16: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. Home is a feeling.

0: ഈ പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞാല് യാതൊരു പ്രശ്നമില്ലാത്ത യാതൊരു കുഴപ്പമില്ലാത്ത റിലേഷൻഷിപ്പ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നവരാണെങ്കിലും വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് വളരെ ഹാപ്പി ആയിട്ട് ഒരു റിലേഷൻഷിപ്പിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നവരാണെങ്കിലും ഈവൻ ദോ ജീവിതത്തിൽ കാമുകി പോലും ഇല്ലാത്തവരാണെങ്കിൽ പോലും വല്ലാത്തൊരു പെയിൻ ആയിരിക്കുമല്ലേ. ശരിക്കും മ്യൂസിക്കിൻ്റെ ഒരു മാജിക് കംപ്ലീറ്റ്ലി ആവാഹിച്ചിട്ടുള്ള ഇത്രയും പെയിൻഫുൾ ആയിട്ടുള്ളൊരു ട്രാക്ക് മലയാളത്തിൽ വേറെ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ഒരുപാട് വന്നിട്ടുണ്ട്. വന്നിട്ടില്ല എന്നല്ല പറയുന്നത്, മനോഹരമായിട്ടുള്ള ഒരുപാട് വേദനയുള്ള പാട്ടുകളൊക്കെ സമ്മാനിച്ചിട്ടുണ്ട്. പക്ഷേ പലപ്പോഴും നമ്മൾ ഒറ്റയ്ക്കിരിക്കുന്ന സമയങ്ങളിൽ നമുക്കൊന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒറ്റയ്ക്കിരിക്കുന്ന സമയങ്ങളിൽ അല്ലെങ്കിൽ നമ്മളൊന്ന് റിലാക്സ്ഡ് ആയിട്ട് നമ്മുടെ മീ ടൈമിൽ ഇരിക്കുന്ന സമയത്ത് നിന്റെ മിഴി മുന്ന കൊണ്ട് എൻ്റെ നെഞ്ചിലൊരു ബല്ലേ ബല്ലേ എന്ന പാട്ട് നമ്മൾ കേൾക്കാനായിട്ട് അധികം താല്പര്യപ്പെടാറില്ല. സാധാരണ ആ പാട്ട് മോശമെന്നല്ല പറയുന്നത്, ക്ലാരിഫൈയും കേട്ടോ. കാരണം അത് കൂടുതലായിട്ട് നമ്മൾ ജാം ചെയ്യുന്ന സമയത്ത്, നമ്മുടെ ഫ്രണ്ട്സുമായിട്ടിരിക്കുന്ന സമയത്ത്, നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഒക്കെ ആയിരിക്കും നമ്മൾ കൂടുതലായിട്ടും കുറച്ചധികം ആക്റ്റീവായിട്ടുള്ള പാട്ടുകൾ കേൾക്കുന്നത്. അത് അറ്റ് ദ സെയിം ടൈം നമ്മളൊന്ന് ഒറ്റയ്ക്കിരിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ ഇല്ലാത്ത വിഷമങ്ങൾ ആലോചിക്കാനാണെങ്കിൽ പോലും ഇത്തരം പാട്ടുകളൊക്കെ ഭയങ്കരമായിട്ട് നമ്മൾ കോംപ്ലിമെൻ്റ് ചെയ്യാറുണ്ട്. പ്രത്യേകിച്ചും അഴലിൻ്റെ ആഴങ്ങളിൽ സച്ച് എ ഗ്രേറ്റ് സോങ് ഫ്രം എ ഗ്രേറ്റ് മൂവി. ആ സിനിമയുടെ ആശയം ഇന്നും വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്ന് തന്നെയാണ് എന്നുള്ളതാണല്ലേ. ഏതാണ്ട് 14 വർഷമായെന്ന് തോന്നുന്നു, 2012 മറ്റോ അല്ലേ അയാളും ഞാനും തമ്മിലൊക്കെ റിലീസാവുന്നത്. അത് കഴിഞ്ഞ് ഇത്രയും വർഷങ്ങളായി, പക്ഷേ സ്റ്റിൽ വെരി റിലവൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റും വെരി റിലവൻ്റ് ആയിട്ടുള്ള ഒരു സിനിമയും തന്നെയാണത്. ഇനി എന്തായാലും ഈ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നാട്ടിലേക്ക് പണം അയക്കാനായി എല്ലാവരുടെയും സാലറിയും കാര്യങ്ങളൊക്കെ കിട്ടിയോ? ഇത്തവണ കുറച്ച് നേരത്തെ അയച്ച് തുടങ്ങിയിട്ടുണ്ടായിരിക്കും, കാരണം ഓണവും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് തന്നെ. എന്നാലും ഇപ്പോൾ സാലറി ടൈമിൽ നാട്ടിലേക്ക് പണം അയക്കാൻ പ്ലാൻ ഇടുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 1500 ദിർഹംസ് എക്സ്ട്രാ കിട്ടുന്നൊരു പരിപാടിയാണ് പറയാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് ഗുണമുള്ള കാര്യമാണ്, മിസ്സാക്കി കളയരുത്, ശ്രദ്ധിച്ച് തന്നെ കേട്ടണം. ഇത്തവണ നാട്ടിലേക്ക് പണം അയക്കുന്നത് ഇത്തവണ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു 3-4 ദിവസങ്ങൾക്കിടയിൽ നിങ്ങൾ നാട്ടിലേക്ക് പണം അയക്കുന്നുണ്ടെങ്കിൽ കമ്പൽസറി ആയിട്ടും അത് ഡൂപേ ആപ്ലിക്കേഷൻ വഴി തന്നെ അയക്കുക കേട്ടോ. കാരണം ആ പറയുന്നതിൻ്റെ പിറകിൽ ഒരു വലിയ കാരണമുണ്ട്, വേറെ ഒന്നുമല്ല, 1500 ദിർഹംസ് വരെ വിന്നേഴ്സിന്, ലക്കി വിന്നേഴ്സിന് വിൻ ചെയ്യാനുള്ള ഒരു അവസരമാണ് ഇത്തവണ ഡൂപേ ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, ഇതുവരെയും ഇൻസ്റ്റാൾ ചെയ്ത് ചെയ്യാത്തവരാണെങ്കിൽ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഡൂപേൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക, രജിസ്റ്റർ ചെയ്തിരിക്കുക. സിമ്പിൾ രജിസ്ട്രേഷൻ പ്രോസസ്സാണ്. ഷടപടയുന്ന നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ രജിസ്റ്റേഡ് ആവും. അത് കഴിഞ്ഞിട്ട് സെപ്റ്റംബർ 5-ാം തീയതിക്ക് മുൻപായിട്ട് നാട്ടിലേക്ക് പണം അയക്കുക. ഈ അയച്ചതിൻ്റെ ട്രാൻസാക്ഷൻ ഐ ഡി ഉണ്ടായിരിക്കുമല്ലോ, ആ ട്രാൻസാക്ഷൻ ഐ ഡി ഞാൻ ഈ പറയുന്ന നമ്പറിലേക്ക്, വാട്സപ്പ് നമ്പറിലേക്ക് ഒന്ന് അയച്ചു തന്നു കഴിഞ്ഞാൽ ഡയറക്ട്ലി നിങ്ങൾ ലക്കി ഡ്രോയിലേക്ക് എൻട്രി നേടുകയാണ്. 0586105980 എന്ന നമ്പറിലേക്ക് ജസ്റ്റ് ട്രാൻസാക്ഷൻ ഐ ഡി മാത്രം ഒന്ന് അയച്ചു തന്നാൽ മതി കേട്ടോ. നിങ്ങളിപ്പോൾ 100 ദിർഹംസോ 200 ദിർഹംസോ 1000 ദിർഹംസോ 10,000 ദിർഹംസോ എത്രയാണെങ്കിലും, എത്ര അയച്ചിട്ടുള്ളവരാണെങ്കിലും അതിൻ്റെ ഒരു ക്രൈറ്റീരിയ കാറ്റഗറി ഒന്നുമില്ല. നിങ്ങൾ എത്ര ചെറുതോ വലുതോ ആയിട്ടുള്ള തുക അയച്ചിട്ടുള്ളവരായിക്കോട്ടെ, നിങ്ങൾ ആ ട്രാൻസാക്ഷൻ ഐ ഡി നമുക്ക് ഈ നമ്പറിലേക്ക് ഒന്ന് അയച്ചു തന്നാൽ മാത്രം മതി. നമ്മൾ എന്തായാലും നമ്മുടെ ഓണം സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട്, അതായത് നമ്മുടെ തൃശ്ശൂരും ഹോമഫോമും കൂടി നടത്തുന്ന ഓണത്തിൻ്റെയും എല്ലാ ചെറുത്തുള്ള വലിയ മെഗാ ഇവൻറ്റ് ഈണം ഇവൻറ്റിൽ വെച്ചിട്ട് നമ്മൾ വിന്നേഴ്സിനെ തിരഞ്ഞെടുക്കുന്നതായിരിക്കും, സോ പ്രഖ്യാപിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി ഒട്ടും വൈകണ്ട, ഇപ്പോൾ തന്നെ ഡൂപേ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് റെഡിയായി വെച്ചോളൂ, നാട്ടിലേക്ക് പണം അയച്ചോളൂ. ട്രാൻസാക്ഷൻ ഐ ഡി 0586105980 എന്ന നമ്പറിലേക്ക് ഒന്ന് അയച്ചു.
1: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
2: പണ്ട് ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട് ദൈവവും സാത്താനും തമ്മിലുള്ള ചൂതുകളിയാണ് നമ്മുടെയൊക്കെ.
3: തിയേറ്ററുകൾ പൂരപ്പറമ്പാക്കി മാറ്റാൻ ആരാധകർ കാത്തിരുന്ന ചിത്രം.
4: രാജ്യവും കൊട്ടാരവും നഷ്ടപ്പെട്ട രാജാവ് തോൽക്കുന്നവരാരും തിരിച്ചറിയാത്ത
5: ദുൽഖർ സൽമാൻ നായകനായി എത്തുന്ന പാൻ ഇന്ത്യൻ ബിഗ് ബഡ്ജറ്റ് ചിത്രം ഐ ആം ഗേ.
6: ദിസ് ഈസ് പ്യുവർ ആൽഗോറിതം.
3: RBX എന്ന ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റിന് ശേഷം നഹാസ് ഹിദായത് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രം. ദുൽഖർ സൽമാനൊപ്പം ആന്റണി വർഗീസ്, പെപ്പെ, കദർ, മിഷ്കിൻ, കയാടു ലോഹർ തുടങ്ങി പാൻ ഇന്ത്യൻ താരനിര അണിനിരക്കുന്നു.
7: ഗാംബ്ലിംഗിലായാലും ജീവിതത്തിലായാലും നമ്മൾ ഒരിക്കലും മറക്കരുതാത്തൊരു തത്വമുണ്ട്.
5: ത്രസിപ്പിക്കുന്ന സംഗീതവുമായി ജേക്സ് ബിജോയും സെപ്റ്റംബർ 3 ലോകമെമ്പാടുമായി റിലീസിലെത്തുന്നു ഐ ആം ഗെയിം.
8: Movie distributed in UAE and GCC by Wayfarer Films. Stay tuned to Home 92.2 FM to win invites.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi, and Isuzu.
3: കാന്തപുരത്തിന്റെ പ്രസ്താവനയിൽ വിവാദം ശക്തം. പ്രസ്താവന തള്ളി മുഖ്യമന്ത്രി മാപ്പ് പറയണമെന്ന് കേരള മുസ്ലിം ജമാഅത്ത്. സിപിഐ സിപിഎം പ്രശ്നപരിഹാരമാകുന്നു.

0: പദവി ആർക്കും വേണ്ടെന്ന്. സിപിഐയെ മുന്നണിയിലേക്ക് സ്വാഗതം ചെയ്ത മുസ്ലിം ലീഗ് ക്ഷണം തള്ളി സിപിഐ. പശ്ചിമേഷ്യൻ സംഘർഷം, ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ ഇറാന്റെ ആക്രമണം, വിമാന സർവീസുകൾ തടസ്സപ്പെട്ടു. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ വാദപ്രതിവാദം ശക്തമാകുന്നു. കാന്തപുരത്തെ അനുകൂലിച്ചും എതിർത്തും രാഷ്ട്രീയ നേതാക്കളടക്കമുള്ളവർ രംഗത്ത്. സ്ത്രീകൾ പൊതുരംഗത്ത് ഇറങ്ങുന്നതിനെതിരായ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ പ്രസ്താവനയെ തള്ളി മുഖ്യമന്ത്രി വി ഡി സതീശൻ. കാന്തപുരം പറഞ്ഞതിനെ സർക്കാരോ കോൺഗ്രസ് പാർട്ടിയോ അനുകൂലിക്കുന്നില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. 19-ാം നൂറ്റാണ്ടിൽ പറയേണ്ട കാര്യമാണ് 21-ാം നൂറ്റാണ്ടിൽ പറഞ്ഞതെന്നും ഇസ്ലാമിക ചരിത്രത്തെപ്പോലും തെറ്റായി വ്യാഖ്യാനിക്കുന്ന പ്രസ്താവനയാണ് കാന്തപുരത്തിന്റേതെന്നും മുഖ്യമന്ത്രി. പുരോഗമന കേരളത്തിന് ചേരുന്നതല്ല പ്രസ്താവന, ഇസ്ലാമിനെപ്പോലും തെറ്റായി വ്യാഖ്യാനിക്കുന്നു. മന്ത്രിസഭായോഗത്തിനുശേഷം നടത്തിയ വാർത്താസമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു മുഖ്യമന്ത്രി. കാന്തപുരത്തിന്റെ പ്രസ്താവനയെ തള്ളിപ്പറഞ്ഞ മുഖ്യമന്ത്രി വി ഡി സതീശനെതിരെ കാന്തപുരം സമസ്ത വിഭാഗം. ഇസ്ലാമിനെ തെറ്റായി വ്യാഖ്യാനിച്ച മുഖ്യമന്ത്രി വി ഡി സതീശൻ മാപ്പ് പറയണം, പ്രസ്താവന പിൻവലിക്കണമെന്ന് സമസ്ത ആവശ്യപ്പെട്ടു. കാന്തപുരം ഇസ്ലാമിനെ തെറ്റായി വ്യാഖ്യാനിച്ചുവെന്ന് പച്ചക്കള്ളം പറഞ്ഞ മുഖ്യമന്ത്രി പ്രസ്താവന പിൻവലിച്ച് മുസ്ലിം സമുദായത്തോട് മാപ്പ് പറയണമെന്ന് കേരള മുസ്ലിം ജമാഅത്ത് മലപ്പുറം ജില്ലാ കമ്മിറ്റി. ഇസ്ലാമിക ചരിത്രത്തെയും സംഭവങ്ങളെയും തെറ്റായി മനസ്സിലാക്കി അത് സന്ദർഭം പോലും മനസ്സിലാക്കാതെ പരസ്യമായി വിളിച്ചു പറയുന്നത് മുഖ്യമന്ത്രിയുടെ പദവിക്ക് യോജിച്ചതല്ല. ഖുറാനെയും പ്രവാചകനെയും ഇസ്ലാമിക ചരിത്രത്തെയും ശരിയായ രീതിയിൽ പഠിച്ച് മനസ്സിലാക്കാൻ വായനാപ്രിയനെന്ന് അവകാശപ്പെടുന്ന മുഖ്യമന്ത്രി ഇനിയെങ്കിലും തയ്യാറാകണമെന്നും അവർ പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടു. കാന്തപുരത്തിന്റെ പ്രസ്താവനയെ തള്ളിപ്പറഞ്ഞ് മുതിർന്ന സിപിഎം നേതാവും മുൻമന്ത്രിയുമായ പാലോളി മുഹമ്മദ്കുട്ടി. മതപണ്ഡിതർ ഉപദേശിക്കേണ്ടത് പുരുഷന്മാരെ, ഏത് മൌലവിയാണെങ്കിലും അതാണ് ചെയ്യേണ്ടത്. മുസ്ലിം ലീഗിനെ കളിയാക്കി പാലോളി. അധികാരത്തിന് കോട്ടം വരുന്നതൊന്നും മുസ്ലിം ലീഗ് പറയില്ലെന്നും പാലോളി മുഹമ്മദ്കുട്ടി. കാന്തപുരത്തിന്റെ പ്രസ്താവനയെ പിന്തുണച്ച് മുൻമന്ത്രി അഹമ്മദ് ദേവർകോവിൽ. മതനേതാക്കളാണ് മതപരമായ കാര്യങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയേണ്ടതെന്നും അതിൽ തെറ്റ് കാണേണ്ടതില്ലെന്നും ഐഎൻഎൽ സംസ്ഥാന പ്രസിഡന്റ് മുൻമന്ത്രിയുമായ അഹമ്മദ് ദേവർകോവിൽ പറഞ്ഞു. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ പരാമർശത്തിനെതിരെ മുജാഹിദ് വിഭാഗം രംഗത്ത്. സ്ത്രീകളെ വീടുകളിൽ തളച്ചിടാനാണ് കാന്തപുരം ശ്രമിക്കുന്നതെന്നും ഇത് അങ്ങേയറ്റം പിന്തിരിപ്പൻ നിലപാടാണെന്നും കെ എൻ എം മർക്കസ് ദവ സെക്രട്ടറി അബ്ദുൽ ലത്തീഫ് കരുമ്പിലാക്കൽ. സ്ത്രീകളെ വീടുകളിലോ അടുക്കളയിലോ തളച്ചിടാൻ ഇസ്ലാം മതം ഒരിടത്തും പറയുന്നില്ല. സ്ത്രീകൾ പൊതുരംഗത്തേക്കിറങ്ങി അവരുടെ കാര്യങ്ങൾ സ്വയം നിർവഹിക്കുന്നതിനോ സാമൂഹിക കാര്യങ്ങളിൽ ഇടപെടുന്നതിനോ മതമൊരിക്കലും എതിരല്ലെന്നും പൌരോഹിത്യമാണ് പലപ്പോഴും ഇതിന് തടസ്സം നിൽക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ പരാമർശത്തെ പിന്തുണച്ചതിൽ വിശദീകരണവുമായി സിപിഎം നേതാവും മുൻമന്ത്രിയുമായ കെ ടി ജലീൽ. കാന്തപുരം പറഞ്ഞത് പൊതുസമൂഹത്തോടല്ലെന്നും ഓരോരുത്തർക്കും അവരവരുടെ ആശയം പറയാമെന്നും കെ ടി ജലീൽ. കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ മതപരമായ കാര്യങ്ങൾ പറയുമ്പോൾ അതിനോട് യോജിക്കാൻ പലർക്കും സാധിച്ചു എന്ന് വരില്ല. അദ്ദേഹം അത് പറഞ്ഞത് മതത്തിന്റെ പേരിൽ വോട്ട് പിടിക്കുകയും മതത്തിന്റെ ശാസനകൾ ലംഘിക്കുകയും ചെയ്യുന്ന ആളുകളെക്കുറിച്ചാണെന്നും കെ ടി ജലീൽ. കാന്തപുരത്തെ പിന്തുണച്ച് മുതിർന്ന സിപിഎം നേതാവ് ടി കെ ഹംസ. ആവശ്യമില്ലാത്ത വിവാദമാണിപ്പോൾ നടക്കുന്നത്. കാന്തപുരത്തിന് പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. പിതൃതുല്യമായ സന്ദേശമാണ് കാന്തപുരം നൽകിയതെന്നും ടി കെ ഹംസ. അധ്യാപക നിയമനത്തിനുള്ള പി എസ് സി റാങ്ക് ലിസ്റ്റ് കാലാവധി നീട്ടിയെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. പ്രൈമറി മുതൽ എച്ച് എസ് എസ് ടി വരെയുള്ള റാങ്ക് ലിസ്റ്റുകളാണ് 6 മാസത്തേക്ക് നീട്ടിയത്. പല കാരണങ്ങളാൽ ഒഴിവ് റിപ്പോർട്ട് ചെയ്യാത്തതിനാലാണ് കാലാവധി നീട്ടിയതെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. ഓപ്പറേഷൻ തൂഫാന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിലെ എൻ ഡി പി എസ് കേസുകളുടെ വിചാരണയ്ക്കായി 3 പുതിയ കോടതികൾ ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി. പാലക്കാട്, മഞ്ചേരി, തൃശൂർ എന്നീ ജുഡീഷ്യൽ ജില്ലകളിലാണ് കോടതി ആരംഭിക്കുക. പ്രളയത്തിലെ നഷ്ടപരിഹാരം ഈ ആഴ്ച കൊടുത്തു തുടങ്ങുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കഴിഞ്ഞ 14-ലാണ് ക്യാമ്പുകളെല്ലാം തീർന്നത്. സ്ഥിതിവിവര കണക്കുകൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ആഴ്ച കൊണ്ട് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പ്രളയ ധനസഹായം കൊടുത്തു തുടങ്ങുമെന്നും മുഖ്യമന്ത്രി. സിപിഐയെ യു ഡി എഫിലേക്ക് സ്വാഗതം ചെയ്ത മുസ്ലിം ലീഗ് നേതാവ് കെ എൻ എ ഖാദർ. ലീഗ് മുഖപത്രമായ ചന്ദ്രികയിൽ എഴുതിയ ലേഖനത്തിലാണ് സിപിഐയെ മുന്നണിയിലേക്ക് സ്വാഗതം ചെയ്തത്. രാഷ്ട്രീയം മാറാതെ മുന്നണി മാറാമെന്ന് കെ എൻ എ ഖാദർ. യു ഡി എഫിന്റെ ഭാഗമായാൽ ദേശീയതലത്തിലെ ഇന്ത്യ സഖ്യം കേരളത്തിലും വളച്ചുകെട്ടില്ലാതെ സിപിഐക്ക് തുടരാനാകുമെന്നും കെ എൻ എ ഖാദർ ലേഖനത്തിൽ വിശദീകരിക്കുന്നു. യു ഡി എഫിലേക്കുള്ള മുസ്ലിം ലീഗിന്റെ ക്ഷണം സിപിഐ തള്ളി. സിപിഎമ്മിനോട് കടുത്ത നിലപാടില്ലെന്ന സൂചന നൽകി സിപിഐ. ഇടതുപക്ഷത്തെ ശിഥിലമാക്കുന്നതൊന്നും ചെയ്യില്ലെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വ. പ്രതിപക്ഷ ഉപനേതാവ് പദവി സംബന്ധിച്ച തർക്കം, പ്രശ്നപരിഹാരത്തിന് നിർദ്ദേശം മുന്നോട്ട് വെച്ച് CPM, പദവി ആർക്കും വേണ്ടെന്ന് വെച്ച് പ്രശ്നം താൽക്കാലികമായി പരിഹരിക്കാനുള്ള നിർദ്ദേശം CPM CPI നേതൃത്വത്തിന് മുൻപാകെ വയ്ക്കും. പദവി രണ്ട് പാർട്ടികൾക്കും അഭിമാന പ്രശ്നമായി മാറിയതോടെ വിട്ടുവീഴ്ച ചെയ്യുന്നത് രാഷ്ട്രീയമായി വലിയ ക്ഷീണവും കീഴടങ്ങലുമായി വ്യാഖ്യാനിക്കപ്പെടാവുന്ന സാഹചര്യം കണക്കിലെടുത്താണ് പദവി തന്നെ ഉപേക്ഷിച്ച് പ്രശ്നപരിഹാരത്തിലേക്ക് CPM എത്തിയത്. CPM പദവി ത്യജിക്കുന്നതോടെ CPIയും കടുമിടുത്തം ഉപേക്ഷിക്കാനാണ് സാധ്യത. ഇടതുമുന്നണിയിൽ നടക്കുന്നത് കലാപമാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. CPMന്റെയും CPIയുടെയും നേതാക്കന്മാർ പരസ്പരം ചെളിവാരി എറിഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് മുഖ്യമന്ത്രി. CPIയെ UDFലേക്ക് മുസ്ലിം ലീഗ് ക്ഷണിച്ചല്ലോ, അതിൽ കോൺഗ്രസിന്റെ നിലപാട് എന്താണെന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിനായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. ലീഗ് അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ലെന്നും തങ്ങളൊരു തീരുമാനം അക്കാര്യത്തിൽ എടുത്തിട്ടില്ലെന്നും VD സതീശൻ. ചേന്തിയിൽ മുഖ്യമന്ത്രിയുടെ വഴി തടഞ്ഞ കേസിൽ വിശദീകരണവുമായി മുഖ്യമന്ത്രി VD സതീശൻ. ചേന്തിയിലെ ശ്രീനാരായണ ഗുരു ജയന്തിയുമായി ബന്ധപ്പെട്ട പരിപാടിക്ക് തന്നെ ക്ഷണിച്ചിരുന്നു. ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണ് പരിപാടി നടത്തുന്നതെന്ന റിപ്പോർട്ടിനെ തുടർന്ന് രണ്ടാഴ്ച മുൻപ് തന്നെ ആ പരിപാടി റദ്ദാക്കിയിരുന്നുവെന്ന് മുഖ്യമന്ത്രി. സർക്കാരിനെതിരെ പ്രതിപക്ഷ വിദ്യാർത്ഥി യുവജന സംഘടനകൾ ഉൾപ്പെടെ നടത്തുന്ന പ്രതിഷേധത്തിനെതിരെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. എന്തിനാണ് സമരമെന്ന് തനിക്ക് മനസ്സിലാകുന്നില്ലെന്ന് ചെന്നിത്തല. തങ്ങൾ ഭരിക്കാൻ തുടങ്ങിയിട്ട് 100 ദിവസം മാത്രമേ ആയുള്ളൂ, ഇത്ര വലിയ സമരം എന്തിനെന്ന് പിടികിട്ടുന്നില്ല, പ്രതിഷേധിക്കാൻ ഇനിയും സമയമുണ്ടല്ലോ എന്നും ആഭ്യന്തരമന്ത്രി. പ്രതിപക്ഷത്തിന്റെ നിയമസഭാ മാർച്ചിന് നേരെയുണ്ടായ ജലപീരങ്കി പ്രയോഗത്തിന് ഉപയോഗിച്ച വെള്ളത്തിൽ അണുബാധയില്ലെന്ന് സ്ഥിരീകരണം. വെള്ളത്തിൽ ഇരുമ്പിന്റെ അംശം മാത്രമേയുള്ളൂ എന്ന് കെമിക്കൽ ലാബിൽ നിന്നുള്ള റിപ്പോർട്ട്. ജലപീരങ്കിക്കായി ഉപയോഗിക്കുന്ന വെള്ളത്തിന്റെ നിറം ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം പോലീസിനെതിരെ രൂക്ഷ വിമർശനം ഉയർത്തിയിരുന്നു. പരിശോധനാ ഫലം ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് കൈമാറിയിട്ടുണ്ട്. പത്തനംതിട്ട നാരങ്ങാനം പഞ്ചായത്തിൽ ഭരണം UDF നേടി. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ CPM പിന്തുണച്ചു. കോൺഗ്രസും BJPയും തുല്യ അംഗബലമുള്ള പഞ്ചായത്തിൽ CPMന് 2 അംഗങ്ങളാണുള്ളത്. CPM പിന്തുണയിൽ അവിശ്വാസം നേരത്തെ പാസായിരുന്നു. ഇന്ന് നടന്ന വോട്ടെടുപ്പിൽ ഒരു CPM അംഗം പിന്തുണച്ചതോടെ UDF അധികാരം പിടിച്ചെടുത്തു. നറുക്കെടുപ്പിലൂടെയാണ് നേരത്തെ BJPക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനവും കോൺഗ്രസിന് വൈസ് പ്രസിഡന്റ് സ്ഥാനവും ലഭിച്ചിരുന്നത്. അട്ടപ്പാടി മധു കേസിൽ കേരള സർക്കാർ സുപ്രീംകോടതിയിൽ. കേസിലെ ഒന്നാം പ്രതി ഹുസൈനെ വെറുതെ വിട്ടതിനെതിരെ അപ്പീൽ നൽകി. തെളിവുകൾ കൃത്യമായി ഹൈക്കോടതി പരിഗണിച്ചില്ലെന്നാണ് വാദം. സാക്ഷിമൊഴികളും പരിഗണനയ്ക്കെടുത്തില്ല. ഹീന കുറ്റകൃത്യമാണ് ഹുസൈൻ നടത്തിയതെന്ന് സർക്കാർ നൽകിയ ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു. കരിപ്പൂരിൽ 8 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ ഡയപ്പറിലും പിതാവിന്റെ ശരീരത്തിലുമായി ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ച 1 കോടി രൂപ വില വരുന്ന സ്വർണം പിടികൂടി. മലപ്പുറം പൊന്നാനി സ്വദേശിയുടെ 8 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ ഡയപ്പറിൽ നിന്ന് സ്വർണ മിശ്രിതം പിടിച്ചു. ഇയാളും 3 മക്കളുമാണ് റാസൽ ഖൈമയിൽ നിന്ന് ചൊവ്വാഴ്ച രാത്രി കരിപ്പൂരിൽ വിമാനമിറങ്ങിയത്. രഹസ്യ വിവരത്തെ തുടർന്ന് കോഴിക്കോട്ട് നിന്നെത്തിയ DRI സംഘമാണ് സ്വർണക്കടത്ത് കണ്ടെത്തിയത്. നെടുമ്പാശ്ശേരി വിമാനത്താവളം വഴിയുള്ള കൊച്ചി മെട്രോ 3ാംഘട്ടപാതയിൽ അങ്കമാലി റെയിൽവേ സ്റ്റേഷനെ ഒഴിവാക്കി. അത്താണിയിൽ നിന്ന് ദേശീയപാത വഴി മെട്രോ പാത നിർമ്മിക്കുമ്പോൾ ഉണ്ടാകുന്ന അധിക ചിലവും സ്ഥലമേറ്റെടുക്കലിന്റെ ബുദ്ധിമുട്ടുകളും അടക്കമുള്ള തടസ്സങ്ങൾ ഉന്നയിച്ചാണ് റെയിൽവേ സ്റ്റേഷനെ ഒഴിവാക്കിയത്. പശ്ചിമേഷ്യ വീണ്ടും അശാന്തം. ഇറാനെതിരെ ആക്രമണം കടുപ്പിച്ച് US. ഹോർമോസ് കടലിടുക്കിന് ചുറ്റുമുള്ള ഇറാന്റെ പ്രതിരോധ സംവിധാനങ്ങൾ ലക്ഷ്യമിട്ട് US ആക്രമണമുണ്ടായി. കപ്പൽപാതയിൽ 2 എണ്ണ ടാങ്കറുകൾ ആക്രമിക്കപ്പെട്ടതിനെ തുടർന്നാണ് US ആക്രമണം. ബന്ദറബാസ്, കഷൻ ദ്വീപ്, കൊണാർക്ക്, ചബ്ഹർ, ജാസ്ക്, സിറിക് എന്നിവിടങ്ങളിൽ കനത്ത സ്ഫോടനങ്ങൾ ഉണ്ടായി. വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത ഒരു കുട്ടിയുൾപ്പെടെ 11 പേർ കൊല്ലപ്പെട്ടു. 50-ലേറെ പേർക്ക് പരിക്കേറ്റു. ഇറാൻ തിരിച്ചടിച്ചാൽ ഇതിലും വലിയ ആക്രമണം നേരിടേണ്ടി വരുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പ്. US ആക്രമണത്തിന് മറുപടിയായി ഗൾഫിലെ അമേരിക്കൻ സൈനിക താവളങ്ങളെ ആക്രമിച്ച ഇറാൻ. കുവൈറ്റ്, ബഹ്റൈൻ, ജോർദൻ രാജ്യങ്ങൾക്ക് നേരെ ഇറാന്റെ മിസൈൽ ഡ്രോൺ ആക്രമണമുണ്ടായി. ആക്രമണത്തെ പ്രതിരോധിച്ചുവെന്ന് കുവൈറ്റ്, ബഹ്റൈൻ, ജോർദൻ രാജ്യങ്ങൾ അറിയിച്ചു. കുവൈറ്റിൽ നിരവധി തവണയാണ് ജാഗ്രതാ സന്ദേശം മുഴങ്ങിയത്. ഇറാനിൽ നിന്നുള്ള ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് കുവൈറ്റിലെ പാർപ്പിട സമുച്ചയത്തിൽ തീപിടുത്തമുണ്ടായി. ഫയർഫോഴ്സിന്റെ പ്രസ്താവനയിൽ അറിയിച്ചു. തീപിടുത്തം പിന്നീട് നിയന്ത്രണ വിധേയമാക്കി. സംഭവത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ല. ഹോർമുസ് നിശ്ചലമാണെന്ന് അവകാശപ്പെട്ട ഇറാൻ. 120 കപ്പലുകൾ കടന്നുപോയിരുന്ന സ്ഥാനത്ത് 1-ോ 2-ോ കപ്പലുകളാണ് ദിവസം കടന്നുപോകുന്നതെന്ന് ഇറാൻ പാർലമെന്റ് സ്പീക്കർ. ഹോർമുസ് തങ്ങൾ തുറന്നുകഴിഞ്ഞെന്ന അമേരിക്കയുടെ അവകാശവാദത്തെ തള്ളുന്നതാണ് ഇത്. ഗൾഫ് സംഘർഷം. വിമാന സർവീസ് റദ്ദാക്കൽ തുടരുന്നു. UAE നിന്നുള്ള സർവീസുകളിലും മാറ്റമുണ്ട്. നിരവധി വിമാന കമ്പനികൾ യാത്ര റദ്ദാക്കുകയോ പുനഃക്രമീകരിക്കുകയോ ചെയ്തിട്ടുണ്ട്. യാത്രയ്ക്ക് മുൻപ് അതത് വിമാന കമ്പനികളുമായി ബന്ധപ്പെട്ട് പുതുക്കിയ സമയം അറിഞ്ഞിരിക്കണമെന്ന് വിമാന കമ്പനികൾ നിർദ്ദേശിച്ചു. സംഘർഷം വീണ്ടും രൂക്ഷമായതോടെ വ്യോമ സുരക്ഷാ വിലയിരുത്തലുകൾ തുടരുകയാണ്. ആയുധങ്ങളും വെടിയുണ്ടകളുമടക്കം മോഷണം പോയ സംഭവത്തിൽ കരസേന അന്വേഷണം ആരംഭിച്ചു. സെക്കന്ദരാബാദിലാണ് ആയുധങ്ങളും വെടിക്കോപ്പുകളും കാണാതായത്. പ്രദേശത്ത് കനത്ത ജാഗ്രത പ്രഖ്യാപിച്ചു. ആരോഗ്യരംഗത്തെ പരസ്യങ്ങളിൽ കർശന നിയന്ത്രണങ്ങളുമായി ദുബായ് ഹെൽത്ത് അതോറിറ്റി. അതിശയോക്തി കലർന്ന വാക്കുകളോ വാഗ്ദാനങ്ങളോ പരസ്യങ്ങളിൽ പാടില്ല. പാർശ്വഫലങ്ങളില്ലാത്തത്, 100% ഫലപ്രദം, ഏറ്റവും മികച്ചത്, ഉടനടി ഫലം ലഭിക്കുന്നത് തുടങ്ങിയ വാക്കുകൾ പരസ്യങ്ങളിൽ പാടില്ല. ചികിത്സയെക്കുറിച്ചുള്ള അത്ഭുത രോഗശാന്തി വാദങ്ങളോ ഉറപ്പുകളോ നൽകാൻ പാടില്ല. ഡി എച്ച് എ അംഗീകൃത ലൈസൻസുള്ള സ്ഥാപനങ്ങൾക്കും ഡോക്ടർമാർക്കും ഈ നിയമം ബാധകമാണെന്നും അതോറിറ്റി അറിയിച്ചു. മറ്റ് ക്ലിനിക്കുകളെയോ ഡോക്ടർമാരെയേക്കാൾ തങ്ങളാണ് മികച്ചതെന്നോ തങ്ങളുടെ സേവനങ്ങളാണ് ഏറ്റവും മികച്ചതെന്നോ എന്ന തരത്തിലുള്ള താരതമ്യ പ്രചരണങ്ങൾക്കും അനുമതിയില്ല. അർജന്റീനിയൻ മിഡ്ഫീൽഡർ എൻസോ ഫെർണാണ്ടസിനെ സ്വന്തമാക്കി മാഞ്ചസ്റ്റർ സിറ്റി. ചെൽസിയിൽ നിന്ന് 125 മില്യൺ പൌണ്ട്, ഏതാണ്ട് 1600 കോടിയിലധികം ഇന്ത്യൻ രൂപ നൽകിയാണ് 5 വർഷത്തേക്ക് എൻസോയെ സിറ്റി തങ്ങളുടെ സ്ക്വാഡിലേക്ക് കൊണ്ടുവന്നത്. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
1: ഹോം FM ന്യൂസ് was brought to you by Danya Group of Companies since 1982.
2: Time check.
1: Brought to you by Ozone Cargo.
3: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ് 11 മിനിറ്റ്.
2: Time check.
1: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
2: Weather update.
1: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
3: Dubai ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ 36 degrees Celsius and humidity stands at 63%.
2: Weather update.
1: Was brought to you by Alras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me. You are listening.

0: Trending song of the hour was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: ഓൾറൈറ്റ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക്. ഇത് ഹോം 92.2 എഫ്എമ്മിൽ ബാക്ക് ടു ഹോം ആണ് നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. വീട്ടിലേക്കുള്ള യാത്രയിലായിരിക്കാം ആസിഫാണ് കൂടെയുള്ളത് കേട്ടോ. പലതരത്തിൽ നമ്മുടെ ജീവിതം കടന്നു പോകുന്ന ദിവസങ്ങൾ തന്നെയാണ് ഈ ദിവസങ്ങളൊക്കെ. പ്രത്യേകിച്ചും ഓണത്തിൻ്റെതായിട്ടുള്ള അല്ലെങ്കിൽ കുട്ടികളുടെ സ്കൂളൊക്കെ അടച്ച് ആ ഒരു വെക്കേഷനൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തിയതിന് ശേഷം നിലവിലുള്ള ജോലിയേക്കാൾ പുതിയ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി നോക്കുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും. നമ്മളെപ്പോഴും അങ്ങനെയാണല്ലോ. ഒരു കരിയറിൽ പലപ്പോഴും നല്ല ഗ്രോത്തുള്ള കമ്പനീസിൽ, നല്ല കമ്പനികളിൽ ഏതാണ്ട് 10, 20, 25 വർഷം നിന്ന് നല്ല കരിയർ ഗ്രോത്ത് ഉണ്ടാക്കുന്ന ആളുകളുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇന്നത്തെ കാലത്ത് പലപ്പോഴും കരിയർ അനാലിസിസ് ചെയ്യുന്ന എല്ലാവരും പറയുന്നൊരു കാര്യം, നമ്മൾ മൾട്ടിപ്പിൾ കമ്പനീസിലേക്ക് നമ്മൾ നമ്മുടെ കോൺട്രിബ്യൂഷൻസ് കൊടുക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മുടെ കരിയറിലും കരിയറിൻ്റെ വേഗതയ്ക്കും കരിയറിൻ്റെ വളർച്ചയുടെ വേഗതയ്ക്കും കുറേയധികം എന്താ പറയുക, കരിയറിൻ്റെ വളർച്ചയ്ക്ക് കുറേയധികം സ്പീഡ് കിട്ടും അല്ലെങ്കിൽ വേഗത കിട്ടും എന്നുള്ളൊരു സംഗതി തന്നെയാണ് അല്ലേ. കാരണം ഓരോ പൊസിഷൻസ് മാറി നമ്മൾ ഏറ്റവും അപ്ഗ്രേഡഡ് ആയിട്ടുള്ള ലെവലിലേക്ക് ആയിരിക്കുമല്ലോ പുതിയ പുതിയ കമ്പനീസിലേക്ക് മാറാറുള്ളത്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ നിലവിലെ ഒരു സാഹചര്യത്തിലൊക്കെ ആണെങ്കിൽ കുറേ പേർക്ക് ഇത്തരത്തിൽ ജോലി നഷ്ടപ്പെടുകയും അതിൻ്റെ പുതിയ ജോലി കണ്ടെത്തുകയും ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അവിടെ റെലവൻ്റ് ആവുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഇപ്പോൾ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ളത് കേട്ടോ. അതായത് നമ്മൾ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് എല്ലായ്പ്പോഴും നമുക്ക് കിട്ടുന്ന നമ്മുടെ ഒരു കൺഫർമേഷനാണ് ജോബ് ലെറ്റേഴ്സ്. പക്ഷേ ഈ ജോബ് ലെറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്രയധികം സന്തോഷം പകരുന്ന ഒരു കാര്യം കൂടിയാണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കാതെ നേരെ എടുത്ത് സൈൻ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അതിലെ എമൗണ്ട് കറക്റ്റ് ആണോ എന്നുള്ളത് മാത്രം നോക്കി സൈൻ ചെയ്യുക എന്നുള്ളതാണ് പലരും സ്വീകരിച്ചു വരുന്ന ഒരു രീതി. പക്ഷേ അങ്ങനെയല്ല. ചില കാര്യങ്ങൾ, ഏതാണ്ടൊരു 5 കാര്യങ്ങൾ നമ്മളൊരു ജോബ്, നമുക്കൊരു ഓഫർ ലെറ്റർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിച്ചിരിക്കേണ്ട 5 കാര്യങ്ങളുണ്ട് കേട്ടോ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചിലതൊക്കെ നമ്മൾ നോക്കാറുണ്ട്. സാലറി, വർക്കിംഗ് അവേഴ്സ്, ലീവ്, പിന്നെ പ്രൊബേഷൻ പീരീഡ് എങ്ങനെയാണ്, മറ്റ് ആനുകൂല്യങ്ങൾ, ഇവയൊക്കെ കൃത്യമായിട്ട് പരിശോധിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ജോബ് കോൺട്രാക്ട് അംഗീകരിച്ചുകൊണ്ട് സൈൻ ചെയ്ത് കൊടുക്കാവൂ എന്നുള്ളതാണ്. ജോലി കിട്ടാൻ വേണ്ടിയിട്ട് പണം ചോദിക്കുന്ന ചില തട്ടിപ്പുകൾ പലയിടത്തും ഉണ്ട്. യുഎയുടെ അതോറിറ്റീസ് തന്നെ അതിനെക്കുറിച്ചിട്ട് ഒരുപാട് വോൺ ചെയ്തിട്ടുള്ളതുമാണ്. റിക്രൂട്ട്മെൻറ്റ് അല്ലെങ്കിൽ ജോബ് പ്ലേസ്മെൻറ്റ് എന്ന പേരിൽ വലിയ തുക ആവശ്യപ്പെടുന്നവരോട് എല്ലായ്പ്പോഴും ജാഗ്രത പാലിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. ജോലി ലഭിക്കാൻ വേണ്ടിയിട്ട് പണം നൽകണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യത്തെ എല്ലായ്പ്പോഴും സംശയത്തോടുകൂടി മാത്രം നോക്കിക്കാണുക കേട്ടോ. അതൊരിക്കലും അതിനെ അത് അതൊരു ഒതന്റിക് സോഴ്സ് ആണ് എന്ന് വിശ്വസിക്കുകയേ ചെയ്യരുത്. അപ്പോയിൻമെന്റ് ലെറ്ററും കോൺട്രാക്റ്റും ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വാഗ്ദാനം ചെയ്ത സാലറിയും ആൻഡ് ബെനിഫിറ്റ്സും ഒഫീഷ്യൽ എംപ്ലോയ്മെന്റ് കോൺട്രാക്റ്റിലും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം എല്ലായ്പ്പോഴും ഉറപ്പുവരുത്തുക. പിന്നെ പാസ്പോർട്ടിൻ്റെ കാര്യം, നമുക്കറിയാം യുഎഇയിലെ തൊഴിൽ നിയമങ്ങളനുസരിച്ച് ജോലിയുടെ പേരിൽ നമ്മുടെ പാസ്പോർട്ട് സ്ഥിരമായിട്ട് കൈവശം വെക്കാൻ വേണ്ടിയിട്ട് കമ്പനികൾക്ക് അവകാശമില്ല. സോ അങ്ങനത്തെ സാഹചര്യം ആയതുകൊണ്ട് തന്നെ ജോലിയുടെ പേരിൽ നമ്മുടെ പാസ്പോർട്ട് സ്ഥിരമായി കൈവശം വെക്കാൻ ആവശ്യപ്പെടുന്ന സാഹചര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ള കാര്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ റെസിഗ്നേഷൻ ആൻഡ് നോട്ടീസ് പീരീഡിനെ കുറിച്ചും വ്യക്തമായിട്ടുള്ള ഒരു ധാരണ വന്നതിന് ശേഷം മാത്രമേ നമ്മളൊരു ജോലിക്ക് വേണ്ടിയിട്ട് കൈ കൊടുക്കാവൂ, അല്ലെങ്കിൽ ഓഫർ ലെറ്റേഴ്സും കാര്യങ്ങളും ഒക്കെ സൈൻ ചെയ്യാവൂ. ജോലി വിടുന്നതിന് മുൻപ് കോൺട്രാക്റ്റിലെ നോട്ടീസ് പീരീഡ് നോക്കണം. ആൻഡ് പ്രൊബേഷൻ തുടങ്ങിയ വ്യവസ്ഥകളൊക്കെ കൃത്യമായിട്ട് പരിശോധിച്ചിരിക്കണം. അറിയാതെ ജോലി ഉപേക്ഷിക്കുന്നത് പലപ്പോഴും നമുക്ക് വലിയ പ്രശ്നങ്ങൾക്ക് കാരണമായി തീരാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ശ്രദ്ധിക്കുക. ജോലി കിട്ടുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി തന്നെയാണ്. പക്ഷേ നിയമങ്ങൾ അറിഞ്ഞ് ജോലി നേടുന്നതാണ് അതിലെയും ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നുള്ളതാണ് നമ്മുടെ ഇവിടെ വർഷങ്ങളായിട്ട് നിൽക്കുന്നവരുടെ എല്ലാവരുടെയും അനുഭവ സാക്ഷ്യം. സോ ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് പ്രത്യേകം ജീവിതത്തിൽ നോട്ട് ചെയ്ത് വെച്ചിരിക്കുക, ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ.
0: You are listening to Home 92.2 FM. Home is a feeling.
2: എന്റമ്മേ, ഞാനീ തൃശൂക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
3: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം, പ്രവാസ ലോകത്ത് ആദ്യമായി 18 മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
4: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
3: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും,
4: വലിയൊരു ഓണാഘോഷം. സെപ്റ്റംബർ 6 അജ്മാൻ ഹബിറ്റാറ്റ് സ്കൂളിൽ ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം എഫ്എമ്മിനൊപ്പം ഉമ്മട തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, നമ്മുടെ ഓണം.
3: For details, call 050-426-0948. Presented by DoPay, the all-in-one money app. Download DoPay and send money to India at amazing rates. Brought to you by Enchanter, the fragrance of French romance. Yardley, own your signature scent. Powered by Volcano LED Display, professional indoor and outdoor LED display solution providers in the UAE. Call 052-5242-017.
5: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പോ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്ത് നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു. പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു. അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ. ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ഒപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാമ്പ ഈ മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലമുണ്ടല്ലോ.
6: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
7: എല്ലാരും കൂടെ എന്നെ തോൽപ്പിക്കാനാണ് ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല.
6: അതാ പറഞ്ഞേ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
5: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
4: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
8: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
9: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
8: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
9: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
9: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.
10: You are listening to Home 92.2 FM. Home is a feeling.

കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്. ഹോം FM പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ. തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് ടു യു ബൈ ആരു ആയുർവേദ ആർ എസ് അഗതിർ ബിൽഡിംഗ് അൽവൻകുൽ പർദുബായ്.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன்கோல் பர்துபாய்.
1: You're tuned into Home 92.2 FM. Home is a feeling.
2: നമ്മൾ ഈ 30 വയസ്സ് കഴിഞ്ഞ ആണുങ്ങൾ പുരുഷന്മാർ നമ്മളെന്ന് പറയുമ്പോൾ എനിക്ക് 30 വയസ്സ് കഴിഞ്ഞിട്ടില്ല, പക്ഷേ 2-3 വർഷത്തിനുള്ളിൽ കഴിയും. പക്ഷേ ഈ ഒരു പ്രായത്തിലേക്ക് കഴിയുന്നവർ 30 വർഷമൊക്കെ കഴിയുന്ന 30 വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ എല്ലാവരും നേരിടുന്ന ചില പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എന്തായാലും അതൊക്കെ സംസാരിക്കാനുള്ള സമയം തന്നെയാണിത്.
0: Health tips brought to you by MVR Diagnostic Clinic Dubai. Advanced scan, assured future for men and women.
2: ദാറ്റ്സ് റൈറ്റ്. അപ്പോൾ ഹെൽത്ത് ടിപ്സിൽ ഇന്ന് പറയാൻ വേണ്ടിയിട്ടുള്ളത്, 30 വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ മെജോറിറ്റി ഓഫ് പുരുഷന്മാർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്നാണ് പലതരത്തിലുള്ള മാറ്റങ്ങൾ നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുക എന്നുള്ളത്. അല്ലേ, അഡോൾസിൻ്റെ ആ ഒരു പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വളരെ സ്റ്റാറ്റിക്കായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ റൊട്ടീനിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ കാണപ്പെടുന്ന ഒരു പ്രായമാണ് ആക്ച്വലി ഒരു 30 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ഒരു 30-35 to 40 എന്നൊക്കെ ആ ഒരു ഏജിലേക്ക് എത്തുന്ന സമയം. അതിൻ്റെ പ്രധാന കാരണം ടെസ്റ്റോസ്റ്റിറോൺ ആണ് എന്നുള്ളതും നമുക്ക് കുറേ പേർക്കൊക്കെ അറിയാം. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ UAE തന്നെയാണെങ്കിൽ നമ്മൾ പലയിടത്തും ജോലി ചെയ്യുന്ന സമയത്ത് കുറച്ചധികം സമയം ഡ്രൈവ് ചെയ്ത് വാഹനത്തിലൊക്കെ ചെലവഴിക്കേണ്ടി വരുന്ന സമയത്തൊക്കെ നമ്മൾ നമ്മളെ തന്നെ വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്, നല്ല ഉറക്കം ലഭിച്ചു കഴിഞ്ഞാൽ പോലും നമുക്ക് വിട്ടുമാറാത്ത തളർച്ച ഉണ്ടാവുന്നുണ്ട്. ആൻഡ് ഇതുപോലെ തന്നെ നമ്മുടെ മാനസികാവസ്ഥ എടുത്തു നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് ദേഷ്യം വരുന്നു. നമ്മളെപ്പോഴും അങ്ങനെ ദേഷ്യപ്പെടുന്നൊരു സ്വഭാവക്കാരനൊന്നും ആയിരിക്കില്ല, പക്ഷേ ഈ ഇടയായിട്ട് പെട്ടെന്നുള്ള ദേഷ്യം ആൻഡ് ചെറിയ കാര്യങ്ങൾക്ക് പോലും വലിയ ഉത്കണ്ഠ ആൻഡ് ഡിപ്രസ്ഡ് സ്റ്റേറ്റിലേക്ക് നമ്മൾ പോകുന്നു. ആൻഡ് തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര കൺഫ്യൂഷൻ, തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യം. ശരീരത്തിലേക്ക് നോക്കുകയാണെങ്കിൽ പോലും നമ്മൾ എക്സസൈസ് ഒന്നും വലുതായിട്ട് മുടക്കിയില്ലെങ്കിൽ പോലും നമ്മുടെ മസിൽസിൻ്റെ ഒക്കെ ബലം കുറയുന്നത് പോലെയും ആൻഡ് വയറിന് ചുറ്റും പെട്ടെന്ന് കൊഴുപ്പടിഞ്ഞുകൂടിയൊക്കെ ചെയ്യുന്നു. അസ്ഥികളുടെ ബലം കുറയുന്നു, അതിൻ്റെ ഡെൻസിറ്റി കുറയുന്നു. ചെറിയ വീഴ്ചകളിൽ പോലും എല്ല് പൊട്ടുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ പോവുക. അങ്ങനത്തെ ഒരു സാഹചര്യമൊക്കെ വരുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കണം, ഇത് ആക്ച്വലി 30 വയസ്സിന് ശേഷം സ്വാഭാവികമായിട്ട് നമ്മുടെ ടെസ്റ്റോസ്റ്റിറോണിൻ്റെ അളവ് കുറയും എന്നുണ്ടെങ്കിലും ചില സാഹചര്യങ്ങളിൽ നമുക്കിപ്പോൾ നമ്മൾ ഒബേസ് ആവുന്ന ഒരു ഘട്ടത്തിൽ അല്ലെങ്കിൽ പ്രമേഹം പോലെയുള്ള പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് സ്ട്രെസ് ഉറക്കക്കുറവൊക്കെ വരുന്ന സമയത്ത് ഇതൊക്കെ എക്സ്ട്രാ ആയിട്ട് നമ്മുടെ ടെസ്റ്റോസ്റ്റിറോണിൻ്റെ അളവിനെ കുറയ്ക്കാനായിട്ട് കാരണമാകും എന്നുള്ളതാണ്. എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളായിട്ട് ഒന്നും ചെയ്യേണ്ട, നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്വയം ചികിത്സ ഒഴിവാക്കിയിട്ട് കൃത്യമായിട്ടൊരു ഡോക്ടറെ കണ്ട് നമ്മുടെ ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളും ഒക്കെ എടുത്ത് വേണ്ട രീതിയിൽ അവരുടെ ഭാഗത്തു നിന്നുള്ള ഇൻപുട്സ് സ്വീകരിച്ചുകൊണ്ട് നമ്മൾ മാറ്റം വരുത്തുക എന്നുള്ളതാണ്. ഒരു കാരണവശാലും ഇപ്പോൾ ഓൺലൈനിൽ കാണുന്ന, ഓൺലൈനിൽ ഒരുപാട് എഡ്യൂക്കേറ്റേഴ്സ് ഉണ്ടായിരിക്കും, പലതരത്തിൽ നമുക്ക് പല ടിപ്പുകൾ പറഞ്ഞുതരാൻ വേണ്ടിയിട്ട്. അതിലൊന്നും പോയി ചാടാതെ കൃത്യമായിട്ട് ഇതിന് വേണ്ടുന്ന ഗൈഡൻസോടുകൂടി തന്നെ വേണ്ട ചെക്കപ്സും കാര്യങ്ങളും ഒക്കെ എടുക്കുക എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ ഈ പല രോഗങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും അധികം നേരിടുന്ന ഈ കാലഘട്ടത്തിലെ പ്രശ്നങ്ങളിൽ പ്രതിസന്ധികളിലൊന്നാണ്. ഇപ്പോൾ ChatGPT-യും Gemini AI-യും ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴേക്കും നമ്മളെല്ലാവരും ഒരു സ്വയം ഡോക്ടറായിട്ട് അങ്ങ് മാറും. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു ചെറിയ ബുദ്ധിമുട്ടുകൾ, ഇപ്പോൾ ഒരു ദീർഘകാലമായിട്ട് നിലനിൽക്കുന്ന ഒരു തലവേദനയോ അല്ലെങ്കിൽ നടുവേദനയോ മറ്റെന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞാൽ നേരെ ആദ്യം ചെയ്യുന്നത് ChatGPT-യോട് ഈ വിശദാംശങ്ങൾ അങ്ങോട്ട് ചോദിക്കും, ഇതൊക്കെ അങ്ങോട്ട് കൊടുക്കും, അവരെന്തെങ്കിലുമൊക്കെ ഒരു മറുപടി ChatGPT നമുക്ക് ഇങ്ങോട്ട് തരും, പിന്നെ അതിനനുസരിച്ചായിരിക്കും നമ്മൾ പോകുന്നത്. പക്ഷേ കൃത്യമായി ഇവാലുവേറ്റ് ചെയ്തില്ല അല്ലെങ്കിൽ കൃത്യമായി രോഗം കണ്ടെത്താത്തത് കൊണ്ടുണ്ടാവുന്ന ആ ഒരു കാലതാമസമാണ് പലതരത്തിലും പലരുടെയും കേസുകളിൽ രോഗങ്ങളിൽ വലിയ വില്ലന്മാരായിട്ട് മാറുന്നത് എന്നുള്ളൊരു ഓർമ്മ, ആ ഒരു ബോധ്യം എല്ലായ്പ്പോഴും നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. ഞാനിപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് പലരും ചിന്തിക്കുന്നൊരു കാര്യമാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഹെൽത്ത് ചെക്കപ്പോ കാര്യങ്ങളോ ഒക്കെ വരുമ്പോൾ അത് നാട്ടിലേക്ക് പോയിട്ട് ചെയ്യാന്നുള്ളത്. അല്ല, അങ്ങനെയല്ല, നമുക്ക് ഏറ്റവും അഫോർഡബിളായിട്ട് നമുക്ക് ഏറ്റവും അഫോർഡബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിൽ പോയിട്ട് ഈ ഒരു ചെക്കപ്പുകളും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നതിനേക്കാൾ അഫോർഡബിളായിട്ട് നമുക്കത് UAE-യിൽ തന്നെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ആൻഡ് UAE-യിൽ ചെയ്യാൻ പറ്റുമെന്ന് പറയുമ്പോഴത്തേക്കും ഞാനതിൻ്റെ ഒരു ഉദാഹരണം പറയാനാണെങ്കിൽ പലതരം പാക്കേജുകളിലൂടെ ഏറ്റവും പ്രീമിയം ക്വാളിറ്റിയിലുള്ള ചെക്കപ്പുകളും കാര്യങ്ങളും അത് ഏതാണ്ട് 50% മുകളിൽ ഡിസ്കൗണ്ടിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഒരേ ഒരു ഇടമാണ് നമ്മുടെ ദുബായിലുള്ള MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക്. ഗറൂദിലാണ് MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക്. എയർപോർട്ടിന് അടുത്ത് തന്നെയാണ്. ഞാൻ പോയി അവരുടെ ഫെസിലിറ്റീസൊക്കെ കണ്ട് മനസ്സിലാക്കിയതാണ്. അത്രമാത്രം പ്രീമിയം ഫീച്ചേഴ്സും ഫെസിലിറ്റീസും ഉണ്ട്. പലതരത്തിലുള്ള പാക്കേജുകൾ, മെൻസിനും വിമൻസിനും വേണ്ടിയിട്ടുള്ള സെപ്പറേറ്റ് പാക്കേജുകൾ, ബേസിക് പാക്കേജ് ആൻഡ് അഡ്വാൻസ്ഡ് പാക്കേജ്. അപ്പോൾ ഈ പാക്കേജുകളെല്ലാം തന്നെ ഏതാണ്ട് 50% മുകളിൽ ഡിസ്കൗണ്ടിലാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ പോക്കറ്റ് കാലിയാവാതെ നമ്മുടെ കീശയിലെ പണം വലിയ രീതിയിൽ നഷ്ടപ്പെടുത്താതെ തന്നെ നമുക്ക് കൃത്യമായിട്ടൊരു സമാധാനം കിട്ടും. അഥവാ നമ്മുടെ ബോഡി ഹെൽത്തി കണ്ടീഷനിൽ തന്നെയാണെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും ഹാപ്പിനെസ് തരുന്നൊരു സംഗതിയാണല്ലോ. അപ്പോൾ ആ ഒരു ആത്മവിശ്വാസം കിട്ടാൻ വേണ്ടിയിട്ടാണെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്തിരിക്കണം. നിങ്ങൾ വൺസ് ഇൻ എ വൈൽ അല്ലെങ്കിൽ ഒരു 6 മാസം കൂടുന്ന സമയത്തൊക്കെ പ്രോപ്പർലി ഹെൽത്ത് ചെക്കപ്പുകൾ ചെയ്തിരിക്കണം. ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അതിന് പ്രത്യേക പരിശോധനകൾ ചെയ്തിരിക്കണം. ഇതിനൊക്കെ ഏറ്റവും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള, ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സിൻ്റെയൊക്കെ സേവനം അവിടെ ഉണ്ട്. മാത്രമല്ല നാളെ നമ്മളോടൊപ്പം MVR-ൽ ഒരു ഡോക്ടർ ഡോക്ടർ രാവിലെ 11 മണിക്ക് നിത്യയുടെ ഷോയിൽ ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അവിടെ വിളിച്ച് നമ്മുടെ ഷോയിലേക്ക് വിളിച്ചതിൻ്റെ കാര്യങ്ങൾ പറയാവുന്നതാണ്. നിങ്ങൾക്ക് MVR ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ഒരു പ്രശ്നം എന്ന് മനസ്സിലാക്കി നിങ്ങളെ കൃത്യമായ റൂട്ടിലൂടെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടൊരു പോയിന്റ് ഓഫ് കോൺടാക്ട് ഉണ്ട്. ഞാൻ ഈ പറയുന്ന നമ്പർ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, ബന്ധപ്പെടുക. 050-860-9611 എന്ന നമ്പറിലേക്ക് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കോൾ ചെയ്താൽ മാത്രം മതി. ബാക്കി റൂട്ട്, ബാക്കി ഗൈഡൻസ് അവർ നിങ്ങൾക്ക് കൃത്യമായിട്ട് തരുന്നതാണ്.
0: ഹെൽത്ത് ടിപ്സ് വാസ് ബ്രോട്ട് ടു യു ബൈ കുടുംബത്തിന്റെ ആരോഗ്യവും സന്തോഷവും നിങ്ങളുടെ കൈകളിലാണ്. എ ഹെൽത്തി ഫാമിലി ഈസ് ഓൾവേസ് എ ഹാപ്പി ഫാമിലി. MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക്, അഡ്വാൻസ് സ്കാൻ, എ ഷോർട്ട് ഫ്യൂച്ചർ. മതി മതി, കുതിരയൊക്കെ പിന്നെ ചാടിക്കാം, പോയി ഷോ സ്റ്റാർട്ട് ചെയ്യാൻ നോക്ക്.
3: എടാ 7 മണിയായി, പോയി ഷോ തുടങ്ങ്.
4: ഇനി അങ്ങോട്ട് തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7 മണി തൊട്ട് 11 മണി വരെ
0: വിത്ത് സാൻഡ് ഡ്യൂൺസ് ഓൺലി ഓൺ ഹോം 92.2 FM.
4: അപ്പൊ എങ്ങനെയാ, ട്യൂൺ ചെയ്യല്ലയോ?
5: ട്യൂൺ ചെയ്യല്ലയോ?
6: സാൻഡ് ഡ്യൂൺസ് വിത്ത് അക്ഷയ്,
0: ബ്രോട്ട് യു ബൈ ലുലു ഇൻ മിനിറ്റ്സ്. ഷോപ്പ് ഓൺ ദി ലുലു ആപ്പ് ആൻഡ് ഗെറ്റ് ലുലു ഹൈപ്പർമാർക്കറ്റ് ഡെലിവേർഡ് ഇൻ മിനിറ്റ്സ്.
7: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
8: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
9: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
10: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
11: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
12: Affordable and immediate. That's the power of radio advertising.
13: For our special packages, call now or WhatsApp to 055-666-5859. That's
14: 055-666-5859. Home 92.2 FM. Home is a feeling.
15: ഒരു ആവശ്യത്തിന് മുന്നേ എന്റെ കൂടെ ഒരു ജനം ഇല്ല.
16: ഇങ്ങനെ കരയിലാണ്. അങ്ങനെ പ്രശ്നം എന്താ? ലൈസൻസ് ഉണ്ടായിട്ട് കാറില്ലാത്തതല്ലേ?
17: അൽമറായ കാർ ആൻഡ് ബസ് റെന്റൽസ് ഉള്ളപ്പോ ആ കാര്യത്തിൽ ടെൻഷൻ വേണ്ട.
18: UAE യാത്രകൾ ആയാസരഹിതമാക്കാൻ വാഹനം റെന്റ് എടുക്കാൻ ഏറ്റവും മികച്ച നിരക്കിൽ അതിവേഗത്തിലുള്ള ബുക്കിംഗുമായിട്ടാണ് അൽമറായ കാർ ആൻഡ് ബസ് റെന്റൽസ് ഉള്ളത്. എക്കോണമി കാർസ് മുതൽ പ്രീമിയം SUVs വരെ ഡെയിലി, വീക്ക്ലി, മന്ത്ലി കാർ റെന്റലുകൾ, ലോങ് ടൈം ലീസിംഗ് തുടങ്ങി നിരവധി സേവനങ്ങൾ.
19: ഏറ്റവും കുറഞ്ഞ റേറ്റ്, ഫാസ്റ്റസ്റ്റ് ബുക്കിംഗ്, ഡോർ സ്റ്റെപ്പ് ഡെലിവറി, ഒപ്പം 24/7 കസ്റ്റമർ സപ്പോർട്ടും. കോൾ 050-000-2918.
20: You are listening to Home 92.2 FM. Home is a feeling.
21: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. Home is a feeling.

0: ഇന്ത്യയിലെ ജിയോ റെവല്യൂഷൻ നാഞ്ഞടിക്കുന്ന സമയത്ത് ഏറ്റവും അധികം പണി കിട്ടിയത് മറ്റ് ടെലികോം കമ്പനികൾക്ക് തന്നെയായിരുന്നു. അപ്പോൾ ഇന്നലെ ജിയോന്റെ ഐ പി എഫ് ലിസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത ഡിസ്കസ് ചെയ്ത ഒരു വിഷയമായിരുന്നു. അതായത് അന്ന് ഒരുപക്ഷെ ഒരു അഞ്ചാറൊന്നുമല്ല ഒരു 10 വർഷം പിറകിലേക്ക് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ എണ്ണം പറഞ്ഞ ടെലികോം കമ്പനികൾ ഉണ്ടായിരുന്നു അല്ലേ. എയർസെൽ ഉണ്ടായിരുന്നു, ടാറ്റാ ഡോകോമോ ഉണ്ടായിരുന്നു, പിന്നെ എന്തൊക്കെ ഉണ്ടായിരുന്നു, യൂണിനോർ അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കമ്പനീസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് നോക്കുമ്പോഴത്തേക്കും ഇന്ത്യയിലെ ടെലികോം ഇൻഡസ്ട്രിയിലുള്ള കമ്പനികളുടെ എണ്ണം വളരെ പരിമിതമാണ്. 4-5 കമ്പനികൾ മാത്രമാണ് നിലവിലുള്ളത്. അപ്പോൾ ആ ഒരു ഘട്ടത്തിലേക്ക് എത്താൻ കാരണമായത് ജിയോയുടെ ഒരു ഇന്റർവെൻഷൻസ് ആയിരുന്നു. അന്ന് വളരെ പ്രതാപശാലികളായിട്ട് നിലനിന്ന രണ്ട് കമ്പനികൾ, ആക്ച്വലി വോഡാഫോണും ആൻഡ് ഐഡിയയും, അവ രണ്ടും പിന്നീട് ഒന്നിച്ച് ചേരുകയും വി ഐ എന്ന പേരിൽ ഒരു ബ്രാൻഡായി മാറുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വി ഐ അവർ കുറച്ചുകൂടി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി വരുന്നതിൻ്റെ ഭാഗമായിട്ട് പുതിയൊരു ബ്രാൻഡ് അംബാസിഡർ പ്രഖ്യാപിച്ചിട്ടുണ്ട് കേട്ടോ. ആരാണ് ആ ബ്രാൻഡ് അംബാസിഡർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ആരുമല്ല, ഇന്ത്യൻ സിനിമയുടെ കിങ് ഖാൻ ആയിട്ടുള്ള ഷാറൂഖ് ഖാനെ ബ്രാൻഡ് അംബാസിഡറായിട്ട് വി ഐ അങ്ങ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഒരുപക്ഷെ ഈ വി ഐ ആവുന്നതിന് മുൻപേ ഐഡിയ മാത്രമായിരുന്ന സമയത്ത് ഐഡിയയ്ക്ക് ഒരു വലിയ പുഷ് മാർക്കറ്റിൽ കൊടുത്ത ഒരു ബ്രാൻഡ് അംബാസിഡറായിരുന്നു അഭിഷേക് ബച്ചൻ. അതിനുശേഷം ഇവർ ഈ വി ഐ ആയിട്ട് യോജിച്ചതിന് ശേഷം ഇത്രയും വലിയൊരു താരത്തെ അവർ ഹയർ ചെയ്യുന്ന ഇപ്പോഴാണ് തോന്നുന്നു. അടിമുടി മാറ്റം പ്രകടമാക്കിക്കൊണ്ട് തന്നെ ഒരു വലിയ കുതിച്ചുചാട്ടത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ വോഡഫോൺ ഐഡിയ ഒരുങ്ങുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ സ്ട്രാറ്റജികളുടെ ഭാഗമായിട്ടാണ് അവർ ഇപ്പോൾ ഷാറൂഖ് ഖാനെ അവരുടെ ബ്രാൻഡ് അംബാസിഡറാക്കി മാറ്റിയിട്ടുള്ളതെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ വി ഐ മാറുകയാണ്, തയ്യാറായിക്കോളൂ എന്നാണ് ബ്രാൻഡിൻ്റെ ആ ഒരു ക്യാമ്പയിനിൽ തന്നെ അവരിപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ആൻഡ് പല ബാങ്കുകളിൽ നിന്നും ഏതാണ്ട് 45,000 കോടി രൂപയോളം സമാഹരിച്ചുകൊണ്ട് കുറേയധികം പരിപാടികൾ, കുറേയധികം പുതിയ ഇൻട്രൊഡക്ഷൻസ് കൊണ്ടുവരാനുള്ള പ്ലാനിലാണ് അത്ര നാട്ടിലെ വി ഐ. എന്തായാലും വി ഐയുടെ ബ്രാൻഡ് അംബാസിഡർ കൂടി ആയിരിക്കുമ്പോൾ ഷാറൂഖ് ഖാനെ കുറിച്ച് കൂടി ഒരു സംഗതി പറയണമല്ലോ. അതായത് നിലവിൽ ഏതാണ്ട് 25 കമ്പനികളുടെ, വി ഐ ഉൾപ്പെടെയുള്ള 25 കമ്പനികളുടെ ബ്രാൻഡ് അംബാസിഡറാണ് ഷാറൂഖ് ഖാൻ. ഷാറൂഖ് ഖാൻ്റെ ഇത്തരം ഈ ബ്രാൻഡ് എൻഡോഴ്സ്മെൻറ്റുകളിൽ നിന്നും അല്ലെങ്കിൽ ബ്രാൻഡ് അംബാസിഡറായി മാത്രം അദ്ദേഹം ഒരു വർഷം സമ്പാദിക്കുന്ന തുക കുറച്ച് ഫിനാൻസ് മാഗസിൻസിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഏതാണ്ട് 300 കോടിയോളം രൂപയാണെന്നാണ് കേട്ടോ. അപ്പോൾ 300 കോടിയുടെ കൂട്ടത്തിൽ വി ഐയുടെ എമൗണ്ട് കൂടെ എന്തായാലും വലിയൊരു എമൗണ്ട് തന്നെ ആയിരിക്കും. അതുകൂടി ആഡ് ഓൺ ആകുമ്പോഴത്തേക്കും ഓഫ് കോഴ്സ് വെറുതെ എന്തിനാണ് നമ്മൾ കണക്ക് പറയുന്നതല്ലേ. അപ്പോൾ അങ്ങനെ വി ഐ വരികയാണ്, വി ഐ മാറ്റങ്ങളുമായിട്ടൊക്കെ വരികയാണ്, വരട്ടെ, നല്ലതല്ലേ.
1: You're listening to Home 92.2 FM. Home is a feeling.

0: പണ്ട് ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ദൈവവും സാത്താനും തമ്മിലുള്ള ചൂതുകളിയാണ് നമ്മുടെയൊക്കെ ജീവിതം.
1: തിയേറ്ററുകൾ പൂരപ്പറമ്പാക്കി മാറ്റാൻ ആരാധകർ കാത്തിരുന്ന ചിത്രം.
2: രാജ്യവും കൊട്ടാരവും നഷ്ടപ്പെട്ട രാജാവ് തോൽക്കുന്നവരാരും തിരിച്ചറിയാത്ത
3: ദുൽഖർ സൽമാൻ നായകനായെത്തുന്ന പാൻ ഇന്ത്യൻ ബിഗ് ബഡ്ജറ്റ് ചിത്രം ഐ ആം ഗേ.
2: ദിസ് ഈസ് പ്യുവർ ആൽഗോരിതം.
1: RDX എന്ന ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റിന് ശേഷം നഹാസ് ഹിദായത്ത് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രം. ദുൽഖർ സൽമാനൊപ്പം ആന്റണി വർഗീസ്, പെപ്പെ, കദർ, മിഷ്കിൻ, കയാടു ലോഹർ തുടങ്ങി പാൻ ഇന്ത്യൻ താരനിര അണിനിരക്കുന്നു.
2: ഗാംബ്ലിംഗിലായാലും ജീവിതത്തിലായാലും നമ്മൾ ഒരിക്കലും മറക്കരുതാത്തൊരു തത്വമുണ്ട്.
3: ത്രസിപ്പിക്കുന്ന സംഗീതവുമായി ജേക്സ് ബിജോയും സെപ്റ്റംബർ 3 ലോകമെമ്പാടുമായി റിലീസിലെത്തുന്നു ഐ ആം ഗെയിം.
1: മൂവി പാൻ ഇന്ത്യൻ താരനിര അണിനിരക്കുന്നു.
2: ഗാംബ്ലിംഗിലായാലും ജീവിതത്തിലായാലും നമ്മൾ ഒരിക്കലും മറക്കരുതാത്തൊരു തത്വമുണ്ട്.
3: ത്രസിപ്പിക്കുന്ന സംഗീതവുമായി ജേക്സ് ബിജോയും സെപ്റ്റംബർ 3 ലോകമെമ്പാടുമായി

0: പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
2: അഫോർഡബിൾ ആൻഡ് ഇമ്മീഡിയറ്റ്. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: കാന്തപുരത്തിന്റെ പ്രസ്താവനയിൽ വിവാദം ശക്തം. പ്രസ്താവന തള്ളി മുഖ്യമന്ത്രി. മുഖ്യമന്ത്രി മാപ്പ് പറയണമെന്ന കേരള മുസ്ലിം ജമാഅത്ത്. സിപിഐ സിപിഎം പ്രശ്നപരിഹാരമാകുന്നു, പദവി ആർക്കും വേണ്ടെന്ന്. സിപിഐയെ മുന്നണിയിലേക്ക് സ്വാഗതം ചെയ്ത മുസ്ലിം ലീഗ് ക്ഷണം തള്ളി സിപിഐ. പശ്ചിമേഷ്യൻ സംഘർഷം, ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ ഇറാന്റെ ആക്രമണം, വിമാന സർവീസുകൾ തടസ്സപ്പെട്ടു. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ വാദപ്രതിവാദം ശക്തമാകുന്നു. കാന്തപുരത്തെ അനുകൂലിച്ചും എതിർത്തും രാഷ്ട്രീയ നേതാക്കളടക്കമുള്ളവർ രംഗത്ത്. സ്ത്രീകൾ പൊതുരംഗത്ത് ഇറങ്ങുന്നതിനെതിരായ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ പ്രസ്താവനയെ തള്ളി മുഖ്യമന്ത്രി വി ഡി സതീശൻ.

0: കാന്തപുരം പറഞ്ഞതിനെ സർക്കാരോ കോൺഗ്രസ് പാർട്ടിയോ അനുകൂലിക്കുന്നില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. 19-ാം നൂറ്റാണ്ടിൽ പറയേണ്ട കാര്യമാണ് 21-ാം നൂറ്റാണ്ടിൽ പറഞ്ഞതെന്നും ഇസ്ലാമിക ചരിത്രത്തെപ്പോലും തെറ്റായി വ്യാഖ്യാനിക്കുന്ന പ്രസ്താവനയാണ് കാന്തപുരത്തിന്റേതെന്നും മുഖ്യമന്ത്രി. പുരോഗമന കേരളത്തിന് ചേരുന്നതല്ല പ്രസ്താവന, ഇസ്ലാമിനെപ്പോലും തെറ്റായി വ്യാഖ്യാനിക്കുന്നു. മന്ത്രിസഭാ യോഗത്തിനുശേഷം നടത്തിയ വാർത്താസമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു മുഖ്യമന്ത്രി. കാന്തപുരത്തിന്റെ പ്രസ്താവനയെ തള്ളിപ്പറഞ്ഞ മുഖ്യമന്ത്രി വി ഡി സതീശനെതിരെ കാന്തപുരം സമസ്ത വിഭാഗം. ഇസ്ലാമിനെ തെറ്റായി വ്യാഖ്യാനിച്ച മുഖ്യമന്ത്രി വി ഡി സതീശൻ മാപ്പ് പറയണം, പ്രസ്താവന പിൻവലിക്കണമെന്ന് സമസ്ത ആവശ്യപ്പെട്ടു. കാന്തപുരം ഇസ്ലാമിനെ തെറ്റായി വ്യാഖ്യാനിച്ചുവെന്ന് പച്ചക്കള്ളം പറഞ്ഞ മുഖ്യമന്ത്രി പ്രസ്താവന പിൻവലിച്ച് മുസ്ലിം സമുദായത്തോട് മാപ്പ് പറയണമെന്ന് കേരള മുസ്ലിം ജമാഅത്ത് മലപ്പുറം ജില്ലാ കമ്മിറ്റി. ഇസ്ലാമിക ചരിത്രത്തെയും സംഭവങ്ങളെയും തെറ്റായി മനസ്സിലാക്കി അത് സന്ദർഭം പോലും മനസ്സിലാക്കാതെ പരസ്യമായി വിളിച്ചു പറയുന്നത് മുഖ്യമന്ത്രിയുടെ പദവിക്ക് യോജിച്ചതല്ല. ഖുറാനെയും പ്രവാചകനെയും ഇസ്ലാമിക ചരിത്രത്തെയും ശരിയായ രീതിയിൽ പഠിച്ച് മനസ്സിലാക്കാൻ വായനാപ്രിയനെന്ന് അവകാശപ്പെടുന്ന മുഖ്യമന്ത്രി ഇനിയെങ്കിലും തയ്യാറാകണമെന്നും അവർ പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടു. കാന്തപുരത്തിന്റെ പ്രസ്താവനയെ തള്ളിപ്പറഞ്ഞ് മുതിർന്ന സിപിഎം നേതാവും മുൻമന്ത്രിയുമായ പാലോളി മുഹമ്മദ്കുട്ടി. മതപണ്ഡിതർ ഉപദേശിക്കേണ്ടത് പുരുഷന്മാരെ, ഏത് മൗലവിയാണെങ്കിലും അതാണ് ചെയ്യേണ്ടത്. മുസ്ലിം ലീഗിനെ കളിയാക്കി പാലോളി. അധികാരത്തിന് കോട്ടം വരുന്നതൊന്നും മുസ്ലിം ലീഗ് പറയില്ലെന്നും പാലോളി മുഹമ്മദ്കുട്ടി. കാന്തപുരത്തിന്റെ പ്രസ്താവനയെ പിന്തുണച്ച് മുൻമന്ത്രി അഹമ്മദ് ദേവർകോവിൽ. മതനേതാക്കളാണ് മതപരമായ കാര്യങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയേണ്ടതെന്നും അതിൽ തെറ്റ് കാണേണ്ടതില്ലെന്നും INL സംസ്ഥാന പ്രസിഡന്റ് മുൻമന്ത്രിയുമായ അഹമ്മദ് ദേവർകോവിൽ പറഞ്ഞു. കാന്തപുരം എപി അബൂബക്കർ മുസ്ലിയാരുടെ പരാമർശത്തിനെതിരെ മുജാഹിദ് വിഭാഗം രംഗത്ത്. സ്ത്രീകളെ വീടുകളിൽ തളച്ചിടാനാണ് കാന്തപുരം ശ്രമിക്കുന്നതെന്നും ഇത് അങ്ങേയറ്റം പിന്തിരിപ്പൻ നിലപാടാണെന്നും KNM മർക്കസ് ദവാ സെക്രട്ടറി അബ്ദുൽ ലത്തീഫ് കരുമ്പിലാക്കൽ. സ്ത്രീകളെ വീടുകളിലോ അടുക്കളയിലോ തളച്ചിടാൻ ഇസ്ലാം മതം ഒരിടത്തും പറയുന്നില്ല. സ്ത്രീകൾ പൊതുരംഗത്തേക്കിറങ്ങി അവരുടെ കാര്യങ്ങൾ സ്വയം നിർവഹിക്കുന്നതിനോ സാമൂഹിക കാര്യങ്ങളിൽ ഇടപെടുന്നതിനോ മതമൊരിക്കലും എതിരല്ലെന്നും പൌരോഹിത്യമാണ് പലപ്പോഴും ഇതിന് തടസ്സം നിൽക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കാന്തപുരം എപി അബൂബക്കർ മുസ്ലിയാരുടെ പരാമർശത്തെ പിന്തുണച്ചതിൽ വിശദീകരണവുമായി സിപിഎം നേതാവും മുൻമന്ത്രിയുമായ KT ജലീൽ. കാന്തപുരം പറഞ്ഞത് പൊതുസമൂഹത്തോടല്ലെന്നും ഓരോരുത്തർക്കും അവരവരുടെ ആശയം പറയാമെന്നും KT ജലീൽ. കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ മതപരമായ കാര്യങ്ങൾ പറയുമ്പോൾ അതിനോട് യോജിക്കാൻ പലർക്കും സാധിച്ചു എന്ന് വരില്ല. അദ്ദേഹം അത് പറഞ്ഞത് മതത്തിന്റെ പേരിൽ വോട്ട് പിടിക്കുകയും മതത്തിന്റെ ശാസനകൾ ലംഘിക്കുകയും ചെയ്യുന്ന ആളുകളെക്കുറിച്ചാണെന്നും KT ജലീൽ. കാന്തപുരത്തെ പിന്തുണച്ച് മുതിർന്ന സിപിഎം നേതാവ് TK ഹംസ. ആവശ്യമില്ലാത്ത വിവാദമാണിപ്പോൾ നടക്കുന്നത്. കാന്തപുരത്തിന് പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. പിതൃതുല്യമായ സന്ദേശമാണ് കാന്തപുരം നൽകിയതെന്നും TK ഹംസ. അധ്യാപക നിയമനത്തിനുള്ള PSC റാങ്ക് ലിസ്റ്റ് കാലാവധി നീട്ടിയെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. പ്രൈമറി മുതൽ HSST വരെയുള്ള റാങ്ക് ലിസ്റ്റുകളാണ് 6 മാസത്തേക്ക് നീട്ടിയത്. പല കാരണങ്ങളാൽ ഒഴിവ് റിപ്പോർട്ട് ചെയ്യാത്തതിനാലാണ് കാലാവധി നീട്ടിയതെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. ഓപ്പറേഷൻ തൂഫാന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിലെ NTPS കേസുകളുടെ വിചാരണയ്ക്കായി 3 പുതിയ കോടതികൾ ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി. പാലക്കാട്, മഞ്ചേരി, തൃശൂർ എന്നീ ജുഡീഷ്യൽ ജില്ലകളിലാണ് കോടതി ആരംഭിക്കുക. പ്രളയത്തിലെ നഷ്ടപരിഹാരം ഈ ആഴ്ച കൊടുത്തു തുടങ്ങുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കഴിഞ്ഞ 14-ാണ് ക്യാമ്പുകളെല്ലാം തീർന്നത്. സ്ഥിതി വിവരക്കണക്കുകൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ആഴ്ച കൊണ്ട് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പ്രളയ ധനസഹായം കൊടുത്തു തുടങ്ങുമെന്നും മുഖ്യമന്ത്രി. CPI UDFലേക്ക് സ്വാഗതം ചെയ്ത മുസ്ലിം ലീഗ് നേതാവ് KNA ഖാദർ. ലീഗ് മുഖപത്രമായ ചന്ദ്രികയിൽ എഴുതിയ ലേഖനത്തിലാണ് CPI മുന്നണിയിലേക്ക് സ്വാഗതം ചെയ്തത്. രാഷ്ട്രീയം മാറാതെ മുന്നണി മാറാമെന്ന് KNA ഖാദർ. UDFിന്റെ ഭാഗമായാൽ ദേശീയതലത്തിലെ ഇന്ത്യ സഖ്യം കേരളത്തിലും വളച്ചുകെട്ടില്ലാതെ CPIക്ക് തുടരാനാകുമെന്നും KNA ഖാദർ ലേഖനത്തിൽ വിശദീകരിക്കുന്നു. UDFിലേക്കുള്ള മുസ്ലിം ലീഗിന്റെ ക്ഷണം CPI തള്ളി. CPMനോട് കടുത്ത നിലപാടില്ലെന്ന സൂചന നൽകി CPI. ഇടതുപക്ഷത്തെ ശിഥിലമാക്കുന്നതൊന്നും ചെയ്യില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശു. പ്രതിപക്ഷ ഉപനേതാവ് പദവി സംബന്ധിച്ച തർക്കം, പ്രശ്നപരിഹാരത്തിന് നിർദ്ദേശം മുന്നോട്ടുവച്ച് CPM. പദവി ആർക്കും വേണ്ടെന്ന് വെച്ച് പ്രശ്നം താൽക്കാലികമായി പരിഹരിക്കാനുള്ള നിർദ്ദേശം CPM CPI നേതൃത്വത്തിന് മുൻപാകെ വയ്ക്കും. പദവി രണ്ട് പാർട്ടികൾക്കും അഭിമാന പ്രശ്നമായി മാറിയതോടെ വിട്ടുവീഴ്ച ചെയ്യുന്നത് രാഷ്ട്രീയമായി വലിയ ക്ഷീണവും കീഴടങ്ങലുമായി വ്യാഖ്യാനിക്കപ്പെടാവുന്ന സാഹചര്യം കണക്കിലെടുത്താണ് പദവി തന്നെ ഉപേക്ഷിച്ച് പ്രശ്നപരിഹാരത്തിലേക്ക് CPM എത്തിയത്. CPM പദവി ത്യജിക്കുന്നതോടെ CPIയും കടുമ്മിടുത്തം ഉപേക്ഷിക്കാനാണ് സാധ്യത. ഇടതുമുന്നണിയിൽ നടക്കുന്നത് കലാപമാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. CPMന്റെയും CPIയുടെയും നേതാക്കന്മാർ പരസ്പരം ചെളിവാരി എറിഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് മുഖ്യമന്ത്രി. CPIയെ UDFലേക്ക് മുസ്ലിം ലീഗ് ക്ഷണിച്ചല്ലോ, അതിൽ കോൺഗ്രസിന്റെ നിലപാട് എന്താണെന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിനായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. ലീഗ് അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ലെന്നും തങ്ങളൊരു തീരുമാനം അക്കാര്യത്തിൽ എടുത്തിട്ടില്ലെന്നും VD സതീശൻ. ചേന്തിയിൽ മുഖ്യമന്ത്രിയുടെ വഴി തടഞ്ഞ കേസിൽ വിശദീകരണവുമായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. ചേന്തിയിലെ ശ്രീനാരായണ ഗുരു ജയന്തിയുമായി ബന്ധപ്പെട്ട പരിപാടിക്ക് തന്നെ ക്ഷണിച്ചിരുന്നു. ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണ് പരിപാടി നടത്തുന്നതെന്ന റിപ്പോർട്ടിനെ തുടർന്ന് രണ്ടാഴ്ച മുൻപ് തന്നെ ആ പരിപാടി റദ്ദാക്കിയിരുന്നുവെന്ന് മുഖ്യമന്ത്രി. സർക്കാരിനെതിരെ പ്രതിപക്ഷ വിദ്യാർത്ഥി യുവജന സംഘടനകൾ ഉൾപ്പെടെ നടത്തുന്ന പ്രതിഷേധത്തിനെതിരെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. എന്തിനാണ് സമരമെന്ന് തനിക്ക് മനസ്സിലാകുന്നില്ലെന്ന് ചെന്നിത്തല. തങ്ങൾ ഭരിക്കാൻ തുടങ്ങിയിട്ട് 100 ദിവസം മാത്രമേ ആയുള്ളൂ, ഇത്ര വലിയ സമരം എന്തിനെന്ന് പിടികിട്ടുന്നില്ല, പ്രതിഷേധിക്കാൻ ഇനിയും സമയമുണ്ടല്ലോ എന്നും ആഭ്യന്തരമന്ത്രി. പ്രതിപക്ഷത്തിന്റെ നിയമസഭാ മാർച്ചിന് നേരെയുണ്ടായ ജലപീരങ്കി പ്രയോഗത്തിന് ഉപയോഗിച്ച വെള്ളത്തിൽ അണുബാധയില്ലെന്ന് സ്ഥിരീകരണം. വെള്ളത്തിൽ ഇരുമ്പിന്റെ അംശം മാത്രമേയുള്ളൂ എന്ന് കെമിക്കൽ ലാബിൽ നിന്നുള്ള റിപ്പോർട്ട്. ജലപീരങ്കിക്കായി ഉപയോഗിക്കുന്ന വെള്ളത്തിന്റെ നിറം ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം പോലീസിനെതിരെ രൂക്ഷ വിമർശനം ഉയർത്തിയിരുന്നു. പരിശോധനാ ഫലം ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് കൈമാറിയിട്ടുണ്ട്. പത്തനംതിട്ട നാരങ്ങാനം പഞ്ചായത്തിൽ ഭരണം UDF നേടി. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ CPM പിന്തുണച്ചു. കോൺഗ്രസും BJPയും തുല്യ അംഗബലമുള്ള പഞ്ചായത്തിൽ CPMന് 2 അംഗങ്ങളാണുള്ളത്. CPM പിന്തുണയിൽ അവിശ്വാസം നേരത്തെ പാസായിരുന്നു. ഇന്ന് നടന്ന വോട്ടെടുപ്പിൽ ഒരു CPM അംഗം പിന്തുണച്ചതോടെ UDF അധികാരം പിടിച്ചെടുത്തു. നറുക്കെടുപ്പിലൂടെയാണ് നേരത്തെ BJPക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനവും കോൺഗ്രസിന് വൈസ് പ്രസിഡന്റ് സ്ഥാനവും ലഭിച്ചിരുന്നത്. അട്ടപ്പാടി മധു കേസിൽ കേരള സർക്കാർ സുപ്രീംകോടതിയിൽ. കേസിൽ ഒന്നാം പ്രതി ഹുസൈനെ വെറുതെ വിട്ടതിനെതിരെ അപ്പീൽ നൽകി. തെളിവുകൾ കൃത്യമായി ഹൈക്കോടതി പരിഗണിച്ചില്ലെന്നാണ് വാദം. സാക്ഷിമൊഴികളും പരിഗണനയ്ക്കെടുത്തില്ല. ഹീന കുറ്റകൃത്യമാണ് ഹുസൈൻ നടത്തിയതെന്ന് സർക്കാർ നൽകിയ ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു. കരിപ്പൂരിൽ 8 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ ഡയപ്പറിലും പിതാവിന്റെ ശരീരത്തിലുമായി ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ച 1 കോടി രൂപ വില വരുന്ന സ്വർണം പിടികൂടി. മലപ്പുറം പൊന്നാനി സ്വദേശിയുടെ 8 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ ഡയപ്പറിൽ നിന്ന് സ്വർണ മിശ്രിതം പിടിച്ചു. ഇയാളും 3 മക്കളുമാണ് റാസൽ ഖൈമയിൽ നിന്ന് ചൊവ്വാഴ്ച രാത്രി കരിപ്പൂരിൽ വിമാനമിറങ്ങിയത്. രഹസ്യവിവരത്തെ തുടർന്ന് കോഴിക്കോട്ട് നിന്നെത്തിയ DRI സംഘമാണ് സ്വർണ്ണക്കടത്ത് കണ്ടെത്തിയത്. നെടുമ്പാശ്ശേരി വിമാനത്താവളം വഴിയുള്ള കൊച്ചി മെട്രോ 3ാംഘട്ടപാതയിൽ അങ്കമാലി റെയിൽവേ സ്റ്റേഷനെ ഒഴിവാക്കി. അത്താണിയിൽ നിന്ന് ദേശീയപാത വഴി മെട്രോ പാത നിർമ്മിക്കുമ്പോൾ ഉണ്ടാകുന്ന അധിക ചിലവും സ്ഥലമേറ്റെടുക്കലിന്റെ ബുദ്ധിമുട്ടുകളും അടക്കമുള്ള തടസ്സങ്ങൾ ഉന്നയിച്ചാണ് റെയിൽവേ സ്റ്റേഷനെ ഒഴിവാക്കിയത്. പശ്ചിമേഷ്യ വീണ്ടും അശാന്തം. ഇറാനെതിരെ ആക്രമണം കടുപ്പിച്ച് US. ഹോർമോസ് കടലിടുക്കിന് ചുറ്റുമുള്ള ഇറാന്റെ പ്രതിരോധ സംവിധാനങ്ങൾ ലക്ഷ്യമിട്ട് US ആക്രമണമുണ്ടായി. കപ്പൽപാതയിൽ 2 എണ്ണ ടാങ്കറുകൾ ആക്രമിക്കപ്പെട്ടതിനെ തുടർന്നാണ് US ആക്രമണം. ബന്ദറബാസ് കഷൻ ദ്വീപ്, കൊണാർക്ക്, ചബ്ഹർ, ജാസ്ക്, സിറിക് എന്നിവിടങ്ങളിൽ കനത്ത സ്ഫോടനങ്ങൾ ഉണ്ടായി. വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത ഒരു കുട്ടിയുൾപ്പെടെ 11 പേർ കൊല്ലപ്പെട്ടു. 50-ലേറെ പേർക്ക് പരിക്കേറ്റു. ഇറാൻ തിരിച്ചടിച്ചാൽ ഇതിലും വലിയ ആക്രമണം നേരിടേണ്ടി വരുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പ്. US ആക്രമണത്തിന് മറുപടിയായി ഗൾഫിലെ അമേരിക്കൻ സൈനിക താവളങ്ങളെ ആക്രമിച്ച ഇറാൻ. കുവൈറ്റ്, ബഹ്റൈൻ, ജോർദൻ രാജ്യങ്ങൾക്ക് നേരെ ഇറാന്റെ മിസൈൽ ഡ്രോൺ ആക്രമണമുണ്ടായി. ആക്രമണത്തെ പ്രതിരോധിച്ചുവെന്ന് കുവൈറ്റ്, ബഹ്റൈൻ, ജോർദൻ രാജ്യങ്ങൾ അറിയിച്ചു. കുവൈറ്റിൽ നിരവധി തവണയാണ് ജാഗ്രതാ സന്ദേശം മുഴങ്ങിയത്. ഇറാനിൽ നിന്നുള്ള ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് കുവൈറ്റിലെ പാർപ്പിട സമുച്ചയത്തിൽ തീപിടുത്തമുണ്ടായി. ഫയർഫോഴ്സിന്റെ പ്രസ്താവനയിൽ അറിയിച്ചു. തീപിടുത്തം പിന്നീട് നിയന്ത്രണ വിധേയമാക്കി. സംഭവത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ല. ഹോർമുസ് നിശ്ചലമാണെന്ന് അവകാശപ്പെട്ട ഇറാൻ. 120 കപ്പലുകൾ കടന്നുപോയിരുന്ന സ്ഥാനത്ത് 1-ഓ 2-ഓ കപ്പലുകളാണ് ദിവസം കടന്നുപോകുന്നതെന്ന് ഇറാൻ പാർലമെന്റ് സ്പീക്കർ. ഹോർമുസ് തങ്ങൾ തുറന്നുകഴിഞ്ഞെന്ന അമേരിക്കയുടെ അവകാശവാദത്തെ തള്ളുന്നതാണ് ഇത്. ഗൾഫ് സംഘർഷം. വിമാന സർവീസ് റദ്ദാക്കൽ തുടരുന്നു. UAE നിന്നുള്ള സർവീസുകളിലും മാറ്റമുണ്ട്. നിരവധി വിമാന കമ്പനികൾ യാത്ര റദ്ദാക്കുകയോ പുനഃക്രമീകരിക്കുകയോ ചെയ്തിട്ടുണ്ട്. യാത്രയ്ക്ക് മുൻപ് അതത് വിമാന കമ്പനികളുമായി ബന്ധപ്പെട്ട് പുതുക്കിയ സമയം അറിഞ്ഞിരിക്കണമെന്ന് വിമാന കമ്പനികൾ നിർദ്ദേശിച്ചു. സംഘർഷം വീണ്ടും രൂക്ഷമായതോടെ വ്യോമ സുരക്ഷാ വിലയിരുത്തലുകൾ തുടരുകയാണ്. ആയുധങ്ങളും വെടിയുണ്ടകളും അടക്കം മോഷണം പോയ സംഭവത്തിൽ കരസേന അന്വേഷണം ആരംഭിച്ചു. സെക്കന്ദരാബാദിലാണ് ആയുധങ്ങളും വെടിക്കോപ്പുകളും കാണാതായത്. പ്രദേശത്ത് കനത്ത ജാഗ്രത പ്രഖ്യാപിച്ചു. ആരോഗ്യരംഗത്തെ പരസ്യങ്ങളിൽ കർശന നിയന്ത്രണങ്ങളുമായി ദുബായ് ഹെൽത്ത് അതോറിറ്റി. അതിശയോക്തി കലർന്ന വാക്കുകളോ വാഗ്ദാനങ്ങളോ പരസ്യങ്ങളിൽ പാടില്ല. പാർശ്വഫലങ്ങളില്ലാത്തത്, 100% ഫലപ്രദം, ഏറ്റവും മികച്ചത്, ഉടനടി ഫലം ലഭിക്കുന്നത് തുടങ്ങിയ വാക്കുകൾ പരസ്യങ്ങളിൽ പാടില്ല. ചികിത്സയെക്കുറിച്ചുള്ള അത്ഭുത രോഗശാന്തി വാദങ്ങളോ ഉറപ്പുകളോ നൽകാൻ പാടില്ല. DHA അംഗീകൃത ലൈസൻസുള്ള സ്ഥാപനങ്ങൾക്കും ഡോക്ടർമാർക്കും ഈ നിയമം ബാധകമാണെന്നും അതോറിറ്റി അറിയിച്ചു. മറ്റ് ക്ലിനിക്കുകളെയോ ഡോക്ടർമാരെയൊക്കെ തങ്ങളാണ് മികച്ചതെന്നോ തങ്ങളുടെ സേവനങ്ങളാണ് ഏറ്റവും മികച്ചതെന്നോ എന്ന തരത്തിലുള്ള താരതമ്യ പ്രചാരണങ്ങൾക്കും അനുമതിയില്ല. അർജന്റീനിയൻ മിഡ്ഫീൽഡർ എൻസോ ഫെർണാണ്ടസിനെ സ്വന്തമാക്കി മാഞ്ചസ്റ്റർ സിറ്റി. ചെൽസിയിൽ നിന്ന് 125 മില്യൺ പൌണ്ട്, ഏതാണ്ട് 1600 കോടിയിലധികം ഇന്ത്യൻ രൂപ നൽകിയാണ് 5 വർഷത്തേക്ക് എൻസോയെ സിറ്റി തങ്ങളുടെ സ്ക്വാഡിലേക്ക് കൊണ്ടുവന്നത്. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
1: Home FM News was brought to you by Danya Group of Companies since 1982. You are listening.

0: ലൈസൻസ് വളരെ ആവശ്യമായതുകൊണ്ട് യു എയിലെ ഡ്രൈവിംഗ് ലൈസൻസും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ട് പക്ഷെ ഒരു കാർ അഫോർഡ് ചെയ്യാനുള്ള സാമ്പത്തികമായിട്ടുള്ള സംഗതികളെ കുറിച്ചൊക്കെ ആലോചിച്ചിട്ട് കാർ എടുക്കാതെ നിൽക്കുന്നവരുടെ എല്ലാവരുടെയും ഏറ്റവും ആദ്യത്തെ മാർഗങ്ങളിലൊന്ന് റെന്റിന് കാർ എടുക്കുക എന്നുള്ളത് തന്നെയായിരിക്കും. അങ്ങനെ റെന്റിന് കാർ എടുക്കുന്നവർക്ക് ആക്ച്വലി ഒരു വലിയ ആശ്വാസ വാർത്ത നമ്മുടെ ദുബായിൽ ഇപ്പോൾ വന്നിട്ടുണ്ട്. വെരി ഗുഡ് ഈവനിങ് ആൻഡ് വെൽക്കം ബാക്ക് ടു ഹോം 92.2 എഫ്എം. ഇത് ബാക്ക് ടു ഹോം ആണ് നിങ്ങൾ കേൾക്കുന്നത്. ആസിഫാണ് കൂടെയുള്ളത്. അപ്പോൾ യു എയിലെ റെസിഡൻസ് ആയിട്ടുള്ളവർക്കാണ് ഈ ഒരു സന്തോഷ വാർത്ത ഉള്ളത്. കാരണം ഇനി മുതൽ നമുക്ക് നോൾ ട്രാവൽ കാർഡ് ഉപയോഗിച്ചുകൊണ്ട് കാറുകൾ റെന്റ് എടുക്കാം. കാർ റെന്റ് എടുക്കുന്ന സമയത്ത് ഏതാണ്ട് 40% വരെ ഡിസ്കൗണ്ട് നമുക്ക് ഇത്തരത്തിൽ നോൾ ട്രാവൽ കാർഡ് ഉടമകൾക്ക് സ്വന്തമാക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് കേട്ടോ. 40% ഡിസ്കൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1000 ദിർഹംസ് എടുത്തു കഴിഞ്ഞാൽ 600 ദിർഹംസ് മാത്രമായിരിക്കും. നമുക്കിപ്പോൾ മന്ത്ലി ബേസിസിലൊക്കെ കാർ എടുക്കുന്നവരുണ്ടല്ലോ, ഒരു മാസത്തേക്കൊക്കെ ഇപ്പോൾ 1000 ദിർഹംസ് റെന്റിന് നമ്മളൊരു കാർ കിട്ടുകയാണെങ്കിൽ, ചെറിയ മോഡൽ കാറുകളൊക്കെ കിട്ടുകയാണെങ്കിൽ അതിൽ ഏതാണ്ട് 600 ദിർഹംസ് മാത്രമേ നമ്മൾ പേ ചെയ്യേണ്ടതായിട്ടുള്ളൂ എന്നുള്ളതാണ്. അത്തരത്തിലേക്കാണ് ഈ ഒരു വലിയ അഡ്വാൻറ്റേജ് കൊണ്ടുവന്നിട്ടുള്ളത്. യു എ റെസിഡൻസിന് നോൾ ട്രാവൽ കാർഡ് ഉപയോഗിച്ചുകൊണ്ട് കാർ വാടകയ്ക്ക് എടുക്കുന്ന സമയത്താണ് 40% വരെ ഡിസ്കൗണ്ട് കിട്ടുന്ന രീതിയിലേക്ക് ഈ ഒരു പുതിയ പരിപാടി അവതരിപ്പിച്ചിട്ടുള്ളത്. യാത്രാ ചെലവ് കുറയ്ക്കാൻ സഹായിക്കുന്ന ഈ ഒരു പുതിയ ആനുകൂല്യം അത് കാർ റെന്റ് എടുത്ത് ഉപയോഗിക്കുന്നവർക്ക് ഒരുപാട് പ്രയോജനപ്പെടുത്തുന്ന ഒരു സംഗതി തന്നെയായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് ഷെയർ ചെയ്തോളൂ. നോളിന്റെ ട്രാവൽ കാർഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കാർ റെന്റ് എടുക്കുന്ന സമയത്താണ് നമുക്ക് ആക്ച്വലി ഈ ഒരു ഫീച്ചർ ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നത്.
1: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. Home is a feeling.
2: Trending song of the hour.
3: Brought to you by Al Maraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: Trending song of the hour was brought to you by Al Maraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: എന്നമ്മേ, ഞാനീ തൃശൂക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
0: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം. പ്രവാസ ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
2: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
0: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും.
2: വലിയൊരു ഓണാഘോഷം സെപ്റ്റംബർ 6 അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിൽ. ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം ഓഫ് എമ്മിനൊപ്പം ഉമ്മട തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, ഉമ്മട ഓണം.
0: ഫോർ ഡീറ്റെയിൽസ് Call 050-426-0948. Presented by DoPay, the all-in-one money app. Download DoPay and send money to India at amazing rates. Brought to you by Enchanter, the fragrance of French romance. Yardley, own your signature scent. Powered by Volcano LED Display, professional indoor and outdoor LED display solution providers in the UAE. Call 052-5242-017.
3: ചുമ്മാ വൈബ് ഒന്ന് മാറ്റി പിടിക്കാം.
4: മഴയിലും വെയിലും കൂടാ

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba. Only on Home 92.2 FM. Malayalida, brought to you by Keranova Restaurant. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling. നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: അതീവ ദാരിദ്ര്യത്തിന്റെ നിറുകയിൽ വീട്ടിൽ നിന്നും ഭർത്താവിനാൽ പുറത്താക്കപ്പെട്ട ഒരമ്മ തന്റെ മകനുമായിട്ട് ഒരു ചായ്പ് പോലെയുള്ള ഇടത്തു നിന്നും എഴുതി തുടങ്ങിയ ഒരു കഥ. അത് പബ്ലിഷേഴ്സിന് അയച്ചു കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും പബ്ലിഷേഴ്സൊക്കെ ഇത് വെറും കുട്ടികളെ മാത്രമാണെന്ന് കരുതി തിരസ്കരിച്ച, റിജക്ട് ചെയ്ത ആൻഡ് ചവിറ്റുകൊട്ടയിലേക്ക് കളഞ്ഞ ഒരു കഥ. ആകസ്മികമായിട്ട് ഒരു പബ്ലിഷറിന്റെ മകൾ ആ ഒരു ചവിട്ടുകൊട്ടയിൽ കിടന്നിരുന്ന ആ കഥകളുടെ ഒരു അംശം എടുത്ത് വായിക്കുകയും അതിൽ നിന്നും ആ കുട്ടിക്ക് ഉണ്ടായിട്ടുള്ള ആ ഒരു ഹൈ, ആ ഒരു മൊമെന്റ് കണ്ട് മനസ്സിലാക്കിയിട്ട് പബ്ലിഷേഴ്സ് പ്രസിദ്ധീകരിക്കാൻ തുടങ്ങുകയും ലോകമെമ്പാടുമായി അത്രയും വലിയ റെവല്യൂഷൻ സൃഷ്ടിക്കുകയും ചെയ്ത ഒരു കഥാപാത്രവും ഒരു ലോകവും. ഒഫ്കോഴ്സ് ഹാരി പോട്ടറിനെ കുറിച്ച്, ഹാരി പോട്ടറിന്റെ എഴുത്തുകാർ ജെ കെ റോളിങ്ങിനെ കുറിച്ചൊക്കെ തന്നെയാണ് പറഞ്ഞു വരുന്നത്. ഹാരി പോട്ടർ അത്രമാത്രം ഇമ്പാക്ട് ലോകത്തുണ്ടാക്കിയിട്ടുള്ള ഒരു സാഹിത്യ സൃഷ്ടിയാണ്. പ്രത്യേകിച്ചും നമ്മുടെ ഈ ഒരു കണ്ടംപററി ജനറേഷൻസിലേക്ക് നോക്കുകയാണെങ്കിൽ അത്രമാത്രം കാത്തിരിപ്പോടെ ഹാരി പോട്ടറിന്റെ ഓരോ പുതിയ പുസ്തകങ്ങൾക്ക് വേണ്ടിയിട്ടും ഓരോ പുതിയ സിനിമകൾക്ക് വേണ്ടിയിട്ടും കാത്തിരുന്ന ഒരു ഘട്ടം തന്നെ ഉണ്ടായിരുന്നു അല്ലേ. അത്രമാത്രം പോപ്പ് കൾച്ചറിന്റെ ഒക്കെ ഭാഗമായി മാറിയിട്ടുള്ള ഒരു യൂണിവേഴ്സാണ് ഹാരി പോട്ടറിന്റെ യൂണിവേഴ്സ്. എന്തായാലും അബുദാബിയിൽ ഹാരി പോട്ടറിന്റെ മാന്ത്രിക ലോകം വരികയാണ്. നമുക്ക് ഹാരി പോട്ടറിന്റെ സിനിമയിൽ കാണുന്ന ആ ഒരു മാന്ത്രിക ലോകം കാണുമ്പോഴത്തേക്കും അതൊക്കെ നേരിട്ട് പോയി വിസിറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതിന്റെ സെറ്റിലേക്കോ ലൊക്കേഷൻസിലേക്കോ ഒന്നും പോകണ്ട, അല്ലെങ്കിൽ അതിന്റെ റിയൽ വേൾഡിലേക്ക് ഒന്നും പോകണ്ട, നമുക്ക് അതിനൊക്കെയുള്ള അവസരമാണ് ഇവിടെ അബുദാബിയിൽ ഒരുങ്ങാൻ വേണ്ടി പോകുന്നത് കേട്ടോ. വാർണർ ബ്രോസ് ആക്ച്വലി അവരുടെ പല സിനിമാറ്റിക് യൂണിവേഴ്സുകളും ഇത്തരത്തിൽ ഇൻഫ്രാസ്ട്രക്ചർ വൈസ് നമുക്ക് മുന്നിലേക്ക് തുറന്നു കാട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കൂട്ടത്തിലേക്കാണ് അബുദാബിയിൽ വരാൻ വേണ്ടി പോകുന്ന ഹാരി പോട്ടറിന്റെ പുതിയ പാർക്കും കേട്ടോ. അബുദാബിയിലെ വാർണർ ബ്രോസ് വേൾഡിലാണ് ഹാരി പോട്ടർ തീം ലാൻഡ് ഇപ്പോൾ ഒരുങ്ങാൻ വേണ്ടി പോകുന്നത്. ഹോഗ്വാർട്സ് കാസിലും ആൻഡ് അതോടൊപ്പം തന്നെ ഡയഗണാലിയും ഒക്കെ ഉൾപ്പെടുന്ന ഒരു പുതിയ ലാൻഡ്, മിഡിൽ ഈസ്റ്റിലെ തന്നെ ആദ്യത്തെ ഹാരി പോട്ടർ തീം ലാൻഡ് ആയിരിക്കും എന്നാണ് പറയുന്നത്, എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര എക്സൈറ്റ്മെന്റ് അല്ലേ ആക്ച്വലി ഇങ്ങനത്തെ ഈ സിനിമാറ്റിക് ലോകത്തേക്കൊക്കെ യാത്ര ചെയ്യാൻ വേണ്ടി പറ്റുകയാണെങ്കിൽ. ശരിക്കും ഈ ലോക ക്ലാസിക്കുകൾ മാത്രമല്ല, നമ്മൾ എനിക്ക് തോന്നുന്നു നാട്ടിൽ നമുക്ക് ഈ ആദ്യം ഈ തീം ബേസ്ഡ് പാർക്കുകളിൽ പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള പോപ്പ് കൾച്ചറിന്റെ ഭാഗമായിട്ടുള്ള ക്യാരക്ടേഴ്സിനെയൊക്കെ ആഡ് ഓൺ ചെയ്തതായിട്ട് എനിക്ക് ഓർമ്മയുള്ളത് നമ്മുടെ വണ്ടർലാ വീഗാലാൻഡ് ആവുന്നതിന് മുൻപേ അവിടെ ഒരു മായാവി കേവ് ഉണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? കുറേ പേരുടെയൊക്കെ നൊസ്റ്റാൾജിയുടെ ഭാഗമായിരിക്കും നമ്മൾ ലുട്ടാപ്പിയും കുട്ടൂസിനെയൊക്കെ കണ്ട് പേടിക്കാൻ വേണ്ടിയിട്ട് വീഗാലാൻഡിലെ ആ ഒരു മായാവി കേവിലേക്ക് പോയതൊക്കെ, സ്കൂൾ ടൂറിന്റെ ഭാഗമായിട്ടൊക്കെ പോയത് പലർക്കും ഓർമ്മകളിലൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അത് അവിടെ നിന്നൊക്കെ ലോകം ഒരുപാട് മുന്നോട്ട് പോയി. ഇപ്പോൾ ഡിസ്നിലാൻഡ് ആവട്ടെ, അല്ലെങ്കിൽ ഹാരി പോട്ടർ തീം ബേസ്ഡ് ആയിട്ടുള്ള അത്തരത്തിലുള്ള ഇപ്പോൾ ഈ വരുന്ന പാർക്കുകളാവട്ടെ, അവഞ്ചേഴ്സ് ബേസ്ഡ് ആയിട്ടുള്ള മാർവലിൻ്റെതായിട്ടുള്ള ക്യാരക്ടേഴ്സിനെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പാർക്കുകളാവട്ടെ, ഒക്കെ ഇന്ന് ലോകത്തിൻ്റെ പല ഭാഗത്തുണ്ട്. എന്തായാലും ആ കൂട്ടത്തിൽ കുട്ടികളുടെ എക്സൈറ്റ്മെൻറ്റ്, കുട്ടികളുടെ മാത്രമല്ല മനസ്സിലിപ്പോഴും ഒരു കുട്ടിക്കാലത്തെ എപ്പോഴും കാത്തു സൂക്ഷിക്കുന്ന, അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളിലൊക്കെ കൗതുകം കിട്ടുന്നവർക്കൊക്കെ ശരിക്കും ഇനി ഒരു ഡെസ്റ്റിനേഷൻ തന്നെയായിരിക്കും ഈ പറഞ്ഞ പോലെ ഹാരി പോട്ടർ തീമിൽ അബുദാബിയിൽ ഒരുങ്ങുന്ന പാർക്ക്.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. Home is a feeling. Home FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam ini ningalkkum swandam.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.
6: You are listening to Home 92.2 FM. Home is a feeling.
5: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: ലോകത്ത് നിന്ന് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ബഹുഭൂരിപക്ഷം മതങ്ങൾക്കും പിറകിൽ വളരെ ആധികാരികമായിട്ടുള്ള ചില വ്യക്തിത്വങ്ങളും അവരുടേതായിട്ടുള്ള ജീവിത രേഖകളും ചരിത്ര രേഖകളും എല്ലാം തന്നെ ഉണ്ടായിരിക്കും. കാരണം അത്രയും ആധികാരികമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആവശ്യമായിട്ടുള്ള ഒന്നാണ് മതങ്ങൾ അല്ലെങ്കിൽ വിശ്വാസം എന്നൊക്കെ പറയുന്നത് അല്ലേ. പക്ഷേ ഒരു സിനിമ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടൊരു മതം ഭൂമിയിലുണ്ട് എന്നുള്ളത് പലർക്കും അറിയാത്ത വളരെ കൗതുകമുള്ളൊരു സംഗതിയായിരിക്കും. നമ്മുടെ സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരി, അദ്ദേഹത്തിന്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഹാൻഡിലേക്ക് വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പേര് ആക്ച്വലി അദ്ദേഹത്തിന്റെ ഐ ഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിജോ ലെബോസ്കി എന്നുള്ളതാണ്. ഒരുപാട് പേര് ഈ ലെബോസ്കി, എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ പ്രൊഡക്ഷൻ ഹൗസിന്റെ പേര് ലെബോസ്കി പിക്ചേഴ്സ് എന്നോ അങ്ങനെ എന്തോ ആണ്. എന്താണ് ഈ ലെബോസ്കി എന്നറിയാവോ? ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഒരു സിനിമയിൽ നിന്നും ഉണ്ടായ ഒരു മതമാണ് കേട്ടോ. അതൊരു വിഖ്യാത സിനിമയിലൊരു കഥാപാത്രമാണ്. സിനിമയിലൊരു കഥാപാത്രത്തെ മാത്രം ചുറ്റിപ്പറ്റി പിന്നീട് ലോകത്തൊരു മതം തന്നെ പിറവിയെടുത്തു എന്ന് പറഞ്ഞാൽ നമുക്കൊരിക്കലും വിശ്വസിക്കാൻ പറ്റാത്തൊരു സംഗതി തന്നെയാണ്. പക്ഷേ സിനിമാ ചരിത്രത്തിൽ ഈ ചില പ്രത്യേകതകളുള്ള അങ്ങനെയുള്ള ചില സിനിമകളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. തിയേറ്ററുകളിൽ റിലീസ് ചെയ്ത സമയത്ത് നമ്മുടെ ഈ പത്മരാജൻ ക്ലാസിക്കുകളൊക്കെ പോലെ വലിയ ചലനങ്ങളൊന്നും ഉണ്ടാക്കിയില്ലെങ്കിലും പിന്നീട് കൾട്ട് ക്ലാസിക്കായി മാറിയിട്ടുള്ള സിനിമകളാണ് 1998 ജോയൽ കോയൽ ആൻഡ് ഈതൻ കോയൻ എന്നീ കോയൻ ബ്രദേഴ്സിൻ്റെതായിട്ട് സംവിധാനം ചെയ്ത് പുറത്തു വന്ന ദി ബിഗ് ലെബോസ്കി എന്ന് പറയുന്ന ഒരു സിനിമ. ഇവരുടെ ഈ കോയൻ ബ്രദേഴ്സ് എന്ന് പറയുന്ന ഡയറക്ടേഴ്സിൻ്റെ ആ ഡുവോൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സിനിമകളെ സൂക്ഷ്മമായിട്ട് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അറിയാം അതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത വളരെ സങ്കീർണമായിട്ടുള്ള സിനിമകളായിരിക്കും. അതേസമയത്ത് വളരെ വിചിത്രവും ആൻഡ് നമുക്ക് കണ്ടുകഴിഞ്ഞാൽ ഭയങ്കര ക്രേസി ആയിട്ട് തോന്നുന്ന കഥാപരിസരങ്ങളിലായിരിക്കും അവരുടെ സിനിമകളൊക്കെ സംഭവിക്കുന്നത്. അമേരിക്കൻ പൾപ്പ് ഫിക്ഷൻ എഴുത്തുകാരനായിട്ടുള്ള റീമാ ചാൻസലറുടെ ദി ബിഗ് സ്ലീപ്പ് എന്ന് പറയുന്ന ഒരു ക്ലാസിക് ഡിറ്റക്റ്റീവ് നോവലിൻ്റെ ഒരു പാരഡി ആയിട്ടാണ് ഇവർ ഈ ഒരു സിനിമ ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. ഈ ചിത്രത്തിൻ്റെ കഥ ആരംഭിക്കുന്നത് തന്നെ വളരെ നിസ്സാരമായിട്ടുള്ള ഒരു സംഭവത്തിൽ നിന്നാണ്. ജെഫ്രി ലെബോസ്കി എന്ന ഡ്യൂഡ് എന്ന് സ്വയം വിളിക്കുന്ന നായകൻ്റെ വീട്ടിലേക്ക് കയറി വരുന്ന ചില ഗുണ്ടകൾ അയാളൊരു കോടീശ്വരനാണെന്ന് തെറ്റിദ്ധരിച്ച് ഭീഷണിപ്പെടുത്തുകയും അയാളുടെ വിലപ്പെട്ട കാർപ്പറ്റിൽ അവർ എന്താ പറയുന്നത് യൂറിനേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡ്യൂഡിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു കാർപ്പറ്റ് കേവലം ഒരു വസ്തു മാത്രമായിരുന്നില്ല, മറിച്ച് മുറിയെ മുഴുവൻ ഒരൊറ്റ ഭംഗിയിൽ കൂട്ടിയിണക്കി നിർത്തിയിരുന്ന ഒരു വലിയ എന്താ വാല്യുബിൾ പ്രോപ്പർട്ടി ആയിട്ടാണ് അദ്ദേഹം കണക്കാക്കിയിട്ടുണ്ടായിരുന്നത്. തൻ്റെ നശിപ്പിക്കപ്പെട്ട ആ ഒരു പരവധാനിക്ക് പകരം മറ്റൊന്ന് ആവശ്യപ്പെടാൻ ഡ്യൂഡ് പോകുന്നിടത്ത് നിന്നാണ് പിന്നീട് ഈ ഒരു സിനിമ തികച്ചും വേറൊരു ട്രാക്കിലേക്കൊക്കെ സഞ്ചരിക്കുകയൊക്കെ ചെയ്യുന്നത്. ലോസ് ആഞ്ചലസ് എന്ന നഗരം എപ്പോഴും വിജയത്തിൻ്റെയും പണത്തിൻ്റെയും പ്രശസ്തിയുടെയൊക്കെ പേരിലാണ് നമ്മൾ അറിഞ്ഞിട്ടുള്ളത്, നമ്മൾ കാണാറുള്ളത്, ഹോളിവുഡിൻ്റെ മദർ കേന്ദ്രമായിട്ടൊക്കെ പറയാറുള്ളത്. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ഹോളിവുഡിൻ്റെ കഥകൾ പറഞ്ഞ അല്ലെങ്കിൽ ലോസ് ആഞ്ചലസിൻ്റെ കഥ പറഞ്ഞ ഒരു സിനിമ തന്നെയായിരുന്നു ഈ സിനിമ കേട്ടോ. അപ്പോൾ ഈ സിനിമയ്ക്കൊരു കൾട്ട് സ്റ്റാറ്റസ് വന്നതിന് ശേഷം ഇതിൻ്റെ ഈ ഒരു കഥാപാത്രത്തെ ബേസ് ചെയ്തുകൊണ്ട് ആൻഡ് അതിൻ്റെതായിട്ടുള്ള ചിന്താഗതികൾ അദ്ദേഹത്തിൻ്റെ ചിന്താഗതികളൊക്കെ ബേസ് ചെയ്തുകൊണ്ട് പിന്നെ കുറേ ഫോളോവേഴ്സ് ഇതിൻ്റെ പിറകിലേക്ക് വരികയായിരുന്നു. അങ്ങനെയാണ് ഈ ലെബോസ്കി എന്ന് പറയുന്ന ഒരു ലെബോസ്കി എന്നുള്ള ഡ്യൂഡിസം എന്നാണ് അതിനെ ആക്ച്വലി പറയുന്നത് തന്നെ. അപ്പോൾ ഡ്യൂഡിസം എന്ന പേരിലൊരു റിലീജിയനായിട്ട് തന്നെ വരികയും അവർ ഒരുപാട് പേര് ഇതിൻ്റെ ഫോളോവേഴ്സായിട്ട് മാറുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ശരിക്കും ഒരു സിനിമയ്ക്ക് എത്രത്തോളം മനുഷ്യരുടെ ഇടയിൽ ഇൻഫ്ലുവൻസ് ചെലുത്താൻ പറ്റുമെന്നുള്ളതിൻ്റെ ഒരു വലിയ ഉദാഹരണം കൂടിയാണ് ആക്ച്വലി ഈ ഒരു സിനിമ.
1: You're listening to Home 92.2 FM. Home is a feeling.

0: പണ്ട് ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട് ദൈവവും സാത്താനും തമ്മിലുള്ള ചൂതുകളിയാണ് നമ്മുടെയൊക്കെ.
1: തിയേറ്ററുകൾ പൂരപ്പറമ്പാക്കി മാറ്റാൻ ആരാധകർ കാത്തിരുന്ന ചിത്രം.
2: രാജ്യവും കൊട്ടാരവും നഷ്ടപ്പെട്ട രാജാവ് തോൽക്കുന്നവരാരും തിരിച്ചറിയാത്ത
3: ദുൽഖർ സൽമാൻ നായകനായെത്തുന്ന പാൻ ഇന്ത്യൻ ബിഗ് ബഡ്ജറ്റ് ചിത്രം ഐ ആം ഗേ.
2: ദിസ് ഈസ് പ്യുവർ ആൽഗോരിതം.
1: ആർ ബി എക്സ് എന്ന ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റിന് ശേഷം നഹാസ് ഹിദായത് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രം. ദുൽഖർ സൽമാനൊപ്പം ആന്റണി വർഗീസ്, പെപ്പെ, ഖദർ, മിഷ്കിൻ, കയാടു ലോഹർ തുടങ്ങി പാൻ ഇന്ത്യൻ താരനിര അണിനിരക്കുന്നു.
2: ഗാംബ്ലിംഗിലായാലും ജീവിതത്തിലായാലും നമ്മൾ ഒരിക്കലും മറക്കരുതാത്തൊരു തത്വമുണ്ട്, നെവർ ഗിവ് അപ്പ്.
3: ത്രസിപ്പിക്കുന്ന സംഗീതവുമായി ജേക്സ് ബിജോയും സെപ്റ്റംബർ 3 ലോകമെമ്പാടുമായി റിലീസിലെത്തുന്നു ഐ ആം ഗെയിം.
1: Movie distributed in UAE and GCC by Wayfarer Films. Stay tuned to Home 92.2 FM to win invites.
4: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
5: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
6: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
6: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
5: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
6: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
7: Affordable and immediate. That's the power of radio advertising.
6: For our special packages, call now or WhatsApp to 055-666-5859. That's
8: 055-666-5859. Home 92.2 FM. Home is a feeling. You are listening to

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: കാന്തപുരത്തിന്റെ പ്രസ്താവനയിൽ വിവാദം ശക്തം. പ്രസ്താവന തള്ളി മുഖ്യമന്ത്രി. മുഖ്യമന്ത്രി മാപ്പ് പറയണമെന്ന് കേരള മുസ്ലിം ജമാഅത്ത്. സിപിഐ സിപിഎം പ്രശ്നപരിഹാരമാകുന്നു, പദവി ആർക്കും വേണ്ടെന്ന്. സിപിഐയെ മുന്നണിയിലേക്ക് സ്വാഗതം ചെയ്ത മുസ്ലിം ലീഗ് ക്ഷണം തള്ളി സിപിഐ. പശ്ചിമേഷ്യൻ സംഘർഷം, ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ ഇറാന്റെ ആക്രമണം, വിമാന സർവീസുകൾ തടസ്സപ്പെട്ടു. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ വാദപ്രതിവാദം ശക്തമാകുന്നു. കാന്തപുരത്തെ അനുകൂലിച്ചും എതിർത്തും രാഷ്ട്രീയ നേതാക്കളടക്കമുള്ളവർ രംഗത്ത്. സ്ത്രീകൾ പൊതുരംഗത്ത് ഇറങ്ങുന്നതിനെതിരായ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ പ്രസ്താവനയെ തള്ളി മുഖ്യമന്ത്രി വി ഡി സതീശൻ. കാന്തപുരം പറഞ്ഞതിനെ സർക്കാരോ കോൺഗ്രസ് പാർട്ടിയോ അനുകൂലിക്കുന്നില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. 19-ാം നൂറ്റാണ്ടിൽ പറയേണ്ട കാര്യമാണ് 21-ാം നൂറ്റാണ്ടിൽ പറഞ്ഞതെന്നും ഇസ്ലാമിക ചരിത്രത്തെപ്പോലും തെറ്റായി വ്യാഖ്യാനിക്കുന്ന പ്രസ്താവനയാണ് കാന്തപുരത്തിന്റേതെന്നും മുഖ്യമന്ത്രി. പുരോഗമന കേരളത്തിന് ചേരുന്നതല്ല പ്രസ്താവന, ഇസ്ലാമിനെപ്പോലും തെറ്റായി വ്യാഖ്യാനിക്കുന്നു. മന്ത്രിസഭായോഗത്തിനുശേഷം നടത്തിയ വാർത്താസമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു മുഖ്യമന്ത്രി. കാന്തപുരത്തിന്റെ പ്രസ്താവനയെ തള്ളിപ്പറഞ്ഞ മുഖ്യമന്ത്രി വി ഡി സതീശനെതിരെ കാന്തപുരം സമസ്ത വിഭാഗം. ഇസ്ലാമിനെ തെറ്റായി വ്യാഖ്യാനിച്ച മുഖ്യമന്ത്രി വി ഡി സതീശൻ മാപ്പ് പറയണം.

0: സമന പിൻവലിക്കണമെന്ന് സമസ്ത ആവശ്യപ്പെട്ടു. കാന്തപുരം ഇസ്ലാമിനെ തെറ്റായി വ്യാഖ്യാനിച്ചുവെന്ന് പച്ചക്കള്ളം പറഞ്ഞ മുഖ്യമന്ത്രി പ്രസ്താവന പിൻവലിച്ച് മുസ്ലിം സമുദായത്തോട് മാപ്പ് പറയണമെന്ന് കേരള മുസ്ലിം ജമാഅത്ത് മലപ്പുറം ജില്ലാ കമ്മിറ്റി. ഇസ്ലാമിക ചരിത്രത്തെയും സംഭവങ്ങളെയും തെറ്റായി മനസ്സിലാക്കി അത് സന്ദർഭം പോലും മനസ്സിലാക്കാതെ പരസ്യമായി വിളിച്ചു പറയുന്നത് മുഖ്യമന്ത്രിയുടെ പദവിക്ക് യോജിച്ചതല്ല. ഖുറാനെയും പ്രവാചകനെയും ഇസ്ലാമിക ചരിത്രത്തെയും ശരിയായ രീതിയിൽ പഠിച്ച് മനസ്സിലാക്കാൻ വായനാപ്രിയനെന്ന് അവകാശപ്പെടുന്ന മുഖ്യമന്ത്രി ഇനിയെങ്കിലും തയ്യാറാകണമെന്നും അവർ പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടു. കാന്തപുരത്തിന്റെ പ്രസ്താവനയെ തള്ളിപ്പറഞ്ഞ് മുതിർന്ന സിപിഎം നേതാവും മുൻമന്ത്രിയുമായ പാലോളി മുഹമ്മദ്കുട്ടി. മതപണ്ഡിതർ ഉപദേശിക്കേണ്ടത് പുരുഷന്മാരെ, ഏത് മൌലവിയാണെങ്കിലും അതാണ് ചെയ്യേണ്ടത്. മുസ്ലിം ലീഗിനെ കളിയാക്കി പാലോളി. അധികാരത്തിന് കോട്ടം വരുന്നതൊന്നും മുസ്ലിം ലീഗ് പറയില്ലെന്നും പാലോളി മുഹമ്മദ്കുട്ടി. കാന്തപുരത്തിന്റെ പ്രസ്താവനയെ പിന്തുണച്ച് മുൻമന്ത്രി അഹമ്മദ് ദേവർകോവിൽ. മതനേതാക്കളാണ് മതപരമായ കാര്യങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയേണ്ടതെന്നും അതിൽ തെറ്റ് കാണേണ്ടതില്ലെന്നും ഐഎൻഎൽ സംസ്ഥാന പ്രസിഡന്റ് മുൻമന്ത്രിയുമായ അഹമ്മദ് ദേവർകോവിൽ പറഞ്ഞു. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ പരാമർശത്തിനെതിരെ മുജാഹിദ് വിഭാഗം രംഗത്ത്. സ്ത്രീകളെ വീടുകളിൽ തളച്ചിടാനാണ് കാന്തപുരം ശ്രമിക്കുന്നതെന്നും ഇത് അങ്ങേയറ്റം പിന്തിരിപ്പൻ നിലപാടാണെന്നും കെ എൻ എം മർക്കസ് ദവാ സെക്രട്ടറി അബ്ദുൽ ലത്തീഫ് കരുമ്പിലാക്കൽ. സ്ത്രീകളെ വീടുകളിലോ അടുക്കളയിലോ തളച്ചിടാൻ ഇസ്ലാം മതം ഒരിടത്തും പറയുന്നില്ല. സ്ത്രീകൾ പൊതുരംഗത്തേക്കിറങ്ങി അവരുടെ കാര്യങ്ങൾ സ്വയം നിർവഹിക്കുന്നതിനോ സാമൂഹിക കാര്യങ്ങളിൽ ഇടപെടുന്നതിനോ മതമൊരിക്കലും എതിരല്ലെന്നും പൌരോഹിത്യമാണ് പലപ്പോഴും ഇതിന് തടസ്സം നിൽക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ പരാമർശത്തെ പിന്തുണച്ചതിൽ വിശദീകരണവുമായി സിപിഎം നേതാവും മുൻമന്ത്രിയുമായ കെ ടി ജലീൽ. കാന്തപുരം പറഞ്ഞത് പൊതുസമൂഹത്തോടല്ലെന്നും ഓരോരുത്തർക്കും അവരവരുടെ ആശയം പറയാമെന്നും കെ ടി ജലീൽ. കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ മതപരമായ കാര്യങ്ങൾ പറയുമ്പോൾ അതിനോട് യോജിക്കാൻ പലർക്കും സാധിച്ചു എന്ന് വരില്ല. അദ്ദേഹം അത് പറഞ്ഞത് മതത്തിന്റെ പേരിൽ വോട്ട് പിടിക്കുകയും മതത്തിന്റെ ശാസനകൾ ലംഘിക്കുകയും ചെയ്യുന്ന ആളുകളെക്കുറിച്ചാണെന്നും കെ ടി ജലീൽ. കാന്തപുരത്തെ പിന്തുണച്ച് മുതിർന്ന സിപിഎം നേതാവ് ടി കെ ഹംസ. ആവശ്യമില്ലാത്ത വിവാദമാണിപ്പോൾ നടക്കുന്നത്. കാന്തപുരത്തിന് പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. പിതൃതുല്യമായ സന്ദേശമാണ് കാന്തപുരം നൽകിയതെന്നും ടി കെ ഹംസ. അധ്യാപക നിയമനത്തിനുള്ള പി എസ് സി റാങ്ക് ലിസ്റ്റ് കാലാവധി നീട്ടിയെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. പ്രൈമറി മുതൽ എച്ച് എസ് എസ് ടി വരെയുള്ള റാങ്ക് ലിസ്റ്റുകളാണ് ആറുമാസത്തേക്ക് നീട്ടിയത്. പല കാരണങ്ങളാൽ ഒഴിവ് റിപ്പോർട്ട് ചെയ്യാത്തതിനാലാണ് കാലാവധി നീട്ടിയതെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. ഓപ്പറേഷൻ തൂഫാന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിലെ എൻ ഡി പി എസ് കേസുകളുടെ വിചാരണയ്ക്കായി മൂന്ന് പുതിയ കോടതികൾ ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി. പാലക്കാട്, മഞ്ചേരി, തൃശൂർ എന്നീ ജുഡീഷ്യൽ ജില്ലകളിലാണ് കോടതി ആരംഭിക്കുക. പ്രളയത്തിലെ നഷ്ടപരിഹാരം ഈ ആഴ്ച കൊടുത്തു തുടങ്ങുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കഴിഞ്ഞ 14-ലാണ് ക്യാമ്പുകളെല്ലാം തീർന്നത്. സ്ഥിതിവിവര കണക്കുകൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ആഴ്ച കൊണ്ട് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പ്രളയ ധനസഹായം കൊടുത്തു തുടങ്ങുമെന്നും മുഖ്യമന്ത്രി. സിപിഐയെ യു ഡി എഫിലേക്ക് സ്വാഗതം ചെയ്ത മുസ്ലിം ലീഗ് നേതാവ് കെ എൻ എ ഖാദർ. ലീഗ് മുഖപത്രമായ ചന്ദ്രികയിൽ എഴുതിയ ലേഖനത്തിലാണ് സിപിഐയെ മുന്നണിയിലേക്ക് സ്വാഗതം ചെയ്തത്. രാഷ്ട്രീയം മാറാതെ മുന്നണി മാറാമെന്ന് കെ എൻ എ ഖാദർ. യു ഡി എഫിന്റെ ഭാഗമായാൽ ദേശീയതലത്തിലെ ഇന്ത്യ സഖ്യം കേരളത്തിലും വളച്ചുകെട്ടില്ലാതെ സിപിഐക്ക് തുടരാനാകുമെന്നും കെ എൻ എ ഖാദർ ലേഖനത്തിൽ വിശദീകരിക്കുന്നു. യു ഡി എഫിലേക്കുള്ള മുസ്ലിം ലീഗിന്റെ ക്ഷണം സിപിഐ തള്ളി. സിപിഎമ്മിനോട് കടുത്ത നിലപാടില്ലെന്ന സൂചന നൽകി സിപിഐ. ഇടതുപക്ഷത്തെ ശിഥിലമാക്കുന്നതൊന്നും ചെയ്യില്ലെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശു. പ്രതിപക്ഷ ഉപനേതാവ് പദവി സംബന്ധിച്ച തർക്കം പ്രശ്നപരിഹാരത്തിന് നിർദ്ദേശം മുന്നോട്ടുവച്ച് സിപിഎം. പദവി ആർക്കും വേണ്ടെന്ന് വെച്ച് പ്രശ്നം താൽക്കാലികമായി പരിഹരിക്കാനുള്ള നിർദ്ദേശം സിപിഎം സിപിഐ നേതൃത്വത്തിന് മുൻപാകെ വയ്ക്കും. പദവി രണ്ട് പാർട്ടികൾക്കും അഭിമാന പ്രശ്നമായി മാറിയതോടെ വിട്ടുവീഴ്ച ചെയ്യുന്നത് രാഷ്ട്രീയമായി വലിയ ക്ഷീണവും കീഴടങ്ങലുമായി വ്യാഖ്യാനിക്കപ്പെടാവുന്ന സാഹചര്യം കണക്കിലെടുത്താണ് പദവി തന്നെ ഉപേക്ഷിച്ച് പ്രശ്നപരിഹാരത്തിലേക്ക് സിപിഎം എത്തിയത്. സിപിഎം പദവി ത്യജിക്കുന്നതോടെ സിപിഐയും കടുമ്മിടുത്തം ഉപേക്ഷിക്കാനാണ് സാധ്യത. ഇടതുമുന്നണിയിൽ നടക്കുന്നത് കലാപമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സിപിഎമ്മിന്റെയും സിപിഐയുടെയും നേതാക്കന്മാർ പരസ്പരം ചെളിവാരി എറിഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് മുഖ്യമന്ത്രി. സിപിഐയെ യു ഡി എഫിലേക്ക് മുസ്ലിം ലീഗ് ക്ഷണിച്ചല്ലോ, അതിൽ കോൺഗ്രസിന്റെ നിലപാട് എന്താണെന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിനായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. ലീഗ് അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ലെന്നും തങ്ങളൊരു തീരുമാനം അക്കാര്യത്തിൽ എടുത്തിട്ടില്ലെന്നും വി ഡി സതീശൻ. ചേന്തിയിൽ മുഖ്യമന്ത്രിയുടെ വഴിതടഞ്ഞ കേസിൽ വിശദീകരണവുമായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. ചേന്തിയിലെ ശ്രീനാരായണ ഗുരു ജയന്തിയുമായി ബന്ധപ്പെട്ട പരിപാടിക്ക് തന്നെ ക്ഷണിച്ചിരുന്നു. ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണ് പരിപാടി നടത്തുന്നതെന്ന റിപ്പോർട്ടിനെ തുടർന്ന് രണ്ടാഴ്ച മുൻപ് തന്നെ ആ പരിപാടി റദ്ദാക്കിയിരുന്നുവെന്ന് മുഖ്യമന്ത്രി. സർക്കാരിനെതിരെ പ്രതിപക്ഷ വിദ്യാർത്ഥി യുവജന സംഘടനകൾ ഉൾപ്പെടെ നടത്തുന്ന പ്രതിഷേധത്തിനെതിരെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. എന്തിനാണ് സമരമെന്ന് തനിക്ക് മനസ്സിലാകുന്നില്ലെന്ന് ചെന്നിത്തല. തങ്ങൾ ഭരിക്കാൻ തുടങ്ങിയിട്ട് 100 ദിവസം മാത്രമേ ആയുള്ളൂ, ഇത്ര വലിയ സമരം എന്തിനെന്ന് പിടികിട്ടുന്നില്ല, പ്രതിഷേധിക്കാൻ ഇനിയും സമയമുണ്ടല്ലോ എന്നും ആഭ്യന്തരമന്ത്രി. പ്രതിപക്ഷത്തിന്റെ നിയമസഭാ മാർച്ചിന് നേരെയുണ്ടായ ജലപീരങ്കി പ്രയോഗത്തിന് ഉപയോഗിച്ച വെള്ളത്തിൽ അണുബാധയില്ലെന്ന് സ്ഥിരീകരണം. വെള്ളത്തിൽ ഇരുമ്പിന്റെ അംശം മാത്രമേയുള്ളൂ എന്ന് കെമിക്കൽ ലാബിൽ നിന്നുള്ള റിപ്പോർട്ട്. ജലപീരങ്കിക്കായി ഉപയോഗിക്കുന്ന വെള്ളത്തിന്റെ നിറം ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം പോലീസിനെതിരെ രൂക്ഷ വിമർശനം ഉയർത്തിയിരുന്നു. പരിശോധനാ ഫലം ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് കൈമാറിയിട്ടുണ്ട്. പത്തനംതിട്ട നാരങ്ങാനം പഞ്ചായത്തിൽ ഭരണം യുഡിഎഫ് നേടി. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ സിപിഎം പിന്തുണച്ചു. കോൺഗ്രസും ബിജെപിയും തുല്യ അംഗബലമുള്ള പഞ്ചായത്തിൽ സിപിഎമ്മിന് രണ്ടംഗങ്ങളാണുള്ളത്. സിപിഎം പിന്തുണയിൽ അവിശ്വാസം നേരത്തെ പാസായിരുന്നു. ഇന്ന് നടന്ന വോട്ടെടുപ്പിൽ ഒരു സിപിഎം അംഗം പിന്തുണച്ചതോടെ യുഡിഎഫ് അധികാരം പിടിച്ചെടുത്തു. നറുക്കെടുപ്പിലൂടെയാണ് നേരത്തെ ബിജെപിക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനവും കോൺഗ്രസിന് വൈസ് പ്രസിഡന്റ് സ്ഥാനവും ലഭിച്ചിരുന്നത്. അട്ടപ്പാടി മധു കേസിൽ കേരള സർക്കാർ സുപ്രീംകോടതിയിൽ. കേസിലെ ഒന്നാം പ്രതി ഹുസൈനെ വെറുതെ വിട്ടതിനെതിരെ അപ്പീൽ നൽകി. തെളിവുകൾ കൃത്യമായി ഹൈക്കോടതി പരിഗണിച്ചില്ലെന്നാണ് വാദം. സാക്ഷിമൊഴികളും പരിഗണനയ്ക്കെടുത്തില്ല. ഹീന കുറ്റകൃത്യമാണ് ഹുസൈൻ നടത്തിയതെന്ന് സർക്കാർ നൽകിയ ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു. കരിപ്പൂരിൽ 8 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ ഡയപ്പറിലും പിതാവിന്റെ ശരീരത്തിലുമായി ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ച 1 കോടി രൂപ വില വരുന്ന സ്വർണം പിടികൂടി. മലപ്പുറം പൊന്നാനി സ്വദേശിയുടെ 8 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ ഡയപ്പറിൽ നിന്ന് സ്വർണ മിശ്രിതം പിടിച്ചു. ഇയാളും 3 മക്കളുമാണ് റാസൽ ഖൈമയിൽ നിന്ന് ചൊവ്വാഴ്ച രാത്രി കരിപ്പൂരിൽ വിമാനമിറങ്ങിയത്. രഹസ്യവിവരത്തെ തുടർന്ന് കോഴിക്കോട്ട് നിന്നെത്തിയ DRI സംഘമാണ് സ്വർണക്കടത്ത് കണ്ടെത്തിയത്. നെടുമ്പാശ്ശേരി വിമാനത്താവളം വഴിയുള്ള കൊച്ചി മെട്രോ 3ാംഘട്ടപാതയിൽ അങ്കമാലി റെയിൽവേ സ്റ്റേഷനെ ഒഴിവാക്കി. അത്താണിയിൽ നിന്ന് ദേശീയപാത വഴി മെട്രോ പാത നിർമ്മിക്കുമ്പോൾ ഉണ്ടാകുന്ന അധിക ചിലവും സ്ഥലമേറ്റെടുക്കലിന്റെ ബുദ്ധിമുട്ടുകളും അടക്കമുള്ള തടസ്സങ്ങൾ ഉന്നയിച്ചാണ് റെയിൽവേ സ്റ്റേഷനെ ഒഴിവാക്കിയത്. പശ്ചിമേഷ്യ വീണ്ടും അശാന്തം. ഇറാനെതിരെ ആക്രമണം കടുപ്പിച്ച് US. ഹോർമോസ് കടലിടുക്കിന് ചുറ്റുമുള്ള ഇറാന്റെ പ്രതിരോധ സംവിധാനങ്ങൾ ലക്ഷ്യമിട്ട് US ആക്രമണമുണ്ടായി. കപ്പൽപാതയിൽ 2 എണ്ണ ടാങ്കറുകൾ ആക്രമിക്കപ്പെട്ടതിനെ തുടർന്നാണ് US ആക്രമണം. ബന്ദറബാസ് കഷൻ ദ്വീപ്, കൊണാർക്ക്, ചബ്ഹർ, ജാസ്ക്, സിറിക് എന്നിവിടങ്ങളിൽ കനത്ത സ്ഫോടനങ്ങൾ ഉണ്ടായി. വിവാഹച്ചടങ്ങിൽ പങ്കെടുത്ത ഒരു കുട്ടിയുൾപ്പെടെ 11 പേർ കൊല്ലപ്പെട്ടു. 50-ലേറെ പേർക്ക് പരിക്കേറ്റു. ഇറാൻ തിരിച്ചടിച്ചാൽ ഇതിലും വലിയ ആക്രമണം നേരിടേണ്ടി വരുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പ്. US ആക്രമണത്തിന് മറുപടിയായി ഗൾഫിലെ അമേരിക്കൻ സൈനിക താവളങ്ങളെ ആക്രമിച്ച ഇറാൻ. കുവൈറ്റ്, ബഹ്റൈൻ, ജോർദൻ രാജ്യങ്ങൾക്ക് നേരെ ഇറാന്റെ മിസൈൽ ഡ്രോൺ ആക്രമണമുണ്ടായി. ആക്രമണത്തെ പ്രതിരോധിച്ചുവെന്ന് കുവൈറ്റ്, ബഹ്റൈൻ, ജോർദൻ രാജ്യങ്ങൾ അറിയിച്ചു. കുവൈറ്റിൽ നിരവധി തവണയാണ് ജാഗ്രതാ സന്ദേശം മുഴങ്ങിയത്. ഇറാനിൽ നിന്നുള്ള ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് കുവൈറ്റിലെ പാർപ്പിട സമുച്ചയത്തിൽ തീപിടുത്തമുണ്ടായി. ഫയർഫോഴ്സിന്റെ പ്രസ്താവനയിൽ അറിയിച്ചു. തീപിടുത്തം പിന്നീട് നിയന്ത്രണ വിധേയമാക്കി. സംഭവത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ല. ഹോർമുസ് നിശ്ചലമാണെന്ന് അവകാശപ്പെട്ട ഇറാൻ. 120 കപ്പലുകൾ കടന്നുപോയിരുന്ന സ്ഥാനത്ത് 1-ഓ 2-ഓ കപ്പലുകളാണ് ദിവസം കടന്നുപോകുന്നതെന്ന് ഇറാൻ പാർലമെന്റ് സ്പീക്കർ. ഹോർമുസ് തങ്ങൾ തുറന്നുകഴിഞ്ഞെന്ന അമേരിക്കയുടെ അവകാശവാദത്തെ തള്ളുന്നതാണ് ഇത്. ഗൾഫ് സംഘർഷം. വിമാന സർവീസ് റദ്ദാക്കൽ തുടരുന്നു. യുഎയിൽ നിന്നുള്ള സർവീസുകളിലും മാറ്റമുണ്ട്. നിരവധി വിമാന കമ്പനികൾ യാത്ര റദ്ദാക്കുകയോ പുനഃക്രമീകരിക്കുകയോ ചെയ്തിട്ടുണ്ട്. യാത്രയ്ക്ക് മുൻപ് അതത് വിമാന കമ്പനികളുമായി ബന്ധപ്പെട്ട് പുതുക്കിയ സമയം അറിഞ്ഞിരിക്കണമെന്ന് വിമാന കമ്പനികൾ നിർദ്ദേശിച്ചു. സംഘർഷം വീണ്ടും രൂക്ഷമായതോടെ വ്യോമ സുരക്ഷാ വിലയിരുത്തലുകൾ തുടരുകയാണ്. ആയുധങ്ങളും വെടിയുണ്ടകളുമടക്കം മോഷണം പോയ സംഭവത്തിൽ കരസേന അന്വേഷണം ആരംഭിച്ചു. സെക്കന്ദരാബാദിലാണ് ആയുധങ്ങളും വെടിക്കോപ്പുകളും കാണാതായത്. പ്രദേശത്ത് കനത്ത ജാഗ്രത പ്രഖ്യാപിച്ചു. ആരോഗ്യരംഗത്തെ പരസ്യങ്ങളിൽ കർശന നിയന്ത്രണങ്ങളുമായി ദുബായ് ഹെൽത്ത് അതോറിറ്റി. അതിശയോക്തി കലർന്ന വാക്കുകളോ വാഗ്ദാനങ്ങളോ പരസ്യങ്ങളിൽ പാടില്ല. പാർശ്വഫലങ്ങളില്ലാത്തത്, 100% ഫലപ്രദം, ഏറ്റവും മികച്ചത്, ഉടനടി ഫലം ലഭിക്കുന്നത് തുടങ്ങിയ വാക്കുകൾ പരസ്യങ്ങളിൽ പാടില്ല. ചികിത്സയെക്കുറിച്ചുള്ള അത്ഭുത രോഗശാന്തി വാദങ്ങളോ ഉറപ്പുകളോ നൽകാൻ പാടില്ല. DHA അംഗീകൃത ലൈസൻസുള്ള സ്ഥാപനങ്ങൾക്കും ഡോക്ടർമാർക്കും ഈ നിയമം ബാധകമാണെന്നും അതോറിറ്റി അറിയിച്ചു. മറ്റ് ക്ലിനിക്കുകളെയോ ഡോക്ടർമാരെയൊക്കാൾ തങ്ങളാണ് മികച്ചതെന്നോ തങ്ങളുടെ സേവനങ്ങളാണ് ഏറ്റവും മികച്ചതെന്നോ എന്ന തരത്തിലുള്ള താരതമ്യ പ്രചാരണങ്ങൾക്കും അനുമതിയില്ല. അർജന്റീനിയൻ മിഡ്ഫീൽഡർ എൻസോ ഫെർണാണ്ടസിന് സ്വന്തമാക്കി മാഞ്ചസ്റ്റർ സിറ്റി. ചെൽസിയിൽ നിന്ന് 125 മില്യൺ പൌണ്ട്, ഏതാണ്ട് 1600 കോടിയിലധികം ഇന്ത്യൻ രൂപ നൽകിയാണ് 5 വർഷത്തേക്ക് എൻസോയെ സിറ്റി തങ്ങളുടെ സ്ക്വാഡിലേക്ക് കൊണ്ടുവന്നത്. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
1: Home FM News was brought to you by Danya Group of Companies since 1982. You are listening.

0: നിങ്ങളുടെ ഓഫീസിലോ സ്കൂളിലല്ല, ഓഫീസിലോ അല്ലെങ്കിൽ സുഹൃത്ത് വലയങ്ങളിലോ ഒക്കെ ആർക്കെങ്കിലും ഒക്കെ പനിയുള്ളതായിട്ട് പറയുന്നുണ്ടോ? നല്ല പനിയുടെ സീസണായി മാറുന്നുണ്ട്. കാരണം ഒരുപാട് പേർക്ക് ഇത്തരത്തിൽ പലതരത്തിലുള്ള പനിയുടെ ബുദ്ധിമുട്ടുകൾ, സാധാരണ അങ്ങനെയാണല്ലോ, ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഒരു ഘട്ടത്തിലേക്ക് അടുക്കുന്ന സമയത്ത് നമുക്ക് ഇത്തരത്തിലുള്ള അസ്ഥിരതകളൊക്കെ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ വീണ്ടും പതിയെ ആ ഒരു സമ്മറിൽ നിന്നും നമ്മൾ പതിയെ പതിയാണെങ്കിലും വിന്ററിലേക്കൊക്കെ മാറാൻ വേണ്ടി പോകുന്നു. സോ ഇതിനോടനുബന്ധിച്ചുകൊണ്ട് പലതരത്തിലുള്ള അസുഖങ്ങൾ, പനി ഉൾപ്പെടെയുള്ള സംഗതികളൊക്കെ ഇങ്ങനെ സ്പ്രെഡ് ആവുന്നുണ്ട് ഒരുപാട് പേര്. ഇപ്പം ഞങ്ങളുടെ ഓഫീസിൽ തന്നെ 3-4 പേര് ഇപ്പോൾ പനിയാണെന്നുള്ള സംഗതികളൊക്കെ പരസ്പരം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നാളെ ലീവ് എടുക്കുമ്പോൾ അറിയാം എത്ര പേർക്ക് എങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകളായിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം കേട്ടോ. എന്തായാലും സ്കൂളുകളിൽ ഇത്തരത്തിൽ പനിയുടെ രോഗവ്യാപനമൊക്കെ തടയാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ ഇപ്പോൾ DHA ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. UAE സ്കൂളുകളൊക്കെ ഇപ്പോൾ റീഓപ്പൺ ചെയ്തിരിക്കുകയാണ്. കുട്ടികൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വെക്കേഷനൊക്കെ വേണ്ടിയിട്ട് തിരിച്ചെത്തിയിട്ടുള്ള സ്റ്റുഡൻസ് ആയിരിക്കാം. അതുകൊണ്ട് തന്നെ UAE സ്കൂളുകളിൽ രോഗവ്യാപനങ്ങൾ തടയുന്നതിന് വേണ്ടിയിട്ട് കുട്ടികളുടെ ആരോഗ്യകാര്യത്തിൽ ജാഗ്രത പാലിക്കണം എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ DHA അറിയിച്ചിട്ടുള്ളത്. കുട്ടികൾക്ക് പനിയോ ചുമയോ ആൻഡ് ഒമിറ്റിങ്ങോ പോലെയുള്ള രോഗലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികളെ ഒരു കാരണവശാലും സ്കൂളിലേക്ക് അയക്കരുത്. അവർ പഠിക്കട്ടെ, ഒരു ക്ലാസ് മിസ്സാവല്ലോ എന്നുള്ളതൊന്നും വിചാരിക്കേണ്ട. കാരണം അത് മറ്റു കുട്ടികളെ കൂടി എഫക്ട് ചെയ്യുന്ന ഒരു വലിയ സംഗതി ആയതുകൊണ്ട് തന്നെ അവർ പൂർണ്ണമായും സുഖം പ്രാപിച്ചതിന് ശേഷം മാത്രം ക്ലാസ്സിലേക്ക് അയക്കണമെന്നാണ് ദുബായ് ഹെൽത്ത് അതോറിറ്റീസ് അറിയിച്ചിട്ടുള്ളത്. ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ മുതിർന്നവരായിട്ടുള്ളവരാണെങ്കിലും നമ്മുടെ ആരോഗ്യകാര്യത്തിൽ കുറച്ചധികം കൺസിഡറേഷൻ കൊടുത്തോളൂ. കാരണം പലതരത്തിലുള്ള രോഗങ്ങൾ പനി ഉൾപ്പെടെ കിടന്ന് കറങ്ങുന്നുണ്ട്. നമ്മൾ വീണാൽ നഷ്ടം നമുക്കാണ്. അതുകൊണ്ട് ആ കാര്യത്തിലൊക്കെ ഒന്ന് കെയർഫുൾ ആയിട്ട് ഇരുന്നോളൂ
1: കേട്ടോ.
2: Brought to you by Al Maraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: Trending song of the hour was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: എന്തമ്മേ, ഞാൻ ഈ തൃശൂക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
0: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം. പ്രവാസ ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
2: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
0: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും.
2: വലിയൊരു ഓണാഘോഷം സെപ്റ്റംബർ 6 അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിൽ. ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം എഫിനൊപ്പം ഉമ്മട തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, ഉമ്മട ഓണം.
0: ഫോർ ഡീറ്റെയിൽസ് Call 050-426-0948. Presented by DoPay, the all-in-one money app. Download DoPay and send money to India at amazing rates. Brought to you by Enchanter, the fragrance of French romance. Yardley, own your signature scent. Powered by Volcano LED Display, professional indoor and outdoor LED display solution providers in the UAE. Call 052-5242-017.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling. നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
6: You are listening to Home 92.2 FM. Home is a feeling.

0: പ്രേക്ഷക പ്രശംസയിലും ആൻഡ് കോണ്ടന്റിന്റെ ക്വാളിറ്റിയിലും ലോകമെമ്പാടുമുള്ള സിനിമ പ്രേക്ഷകർ ആസ്വദിക്കുന്ന അല്ലെങ്കിൽ അംഗീകരിക്കുന്ന അപ്രീഷിയേറ്റ് ചെയ്യുന്ന വിധമുള്ള സിനിമകൾ നമ്മൾ മലയാള സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടായിരുന്നെങ്കിലും പലപ്പോഴും മലയാള സിനിമയുടെ ഏറ്റവും വലിയ പരിമിതി അല്ലെങ്കിൽ ഏറ്റവും വലിയ പ്രതിസന്ധികളിലൊന്ന് നമുക്ക് വലിയ ഒരു ബാനർ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു ക്യാൻവാസ് വലിയ രീതിയിലുള്ള ഒരു കളക്ഷൻ കാര്യങ്ങളുമൊക്കെ മലയാളത്തിന് അക്വയർ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതായിരുന്നു. അത് ഒരുപാട് ഇന്നത്തെ കാലത്ത് നമ്മൾ നമ്മുടെ സിനിമ ഇത് ഓവർകം ചെയ്തു. 100 കോടിയെ വലിയൊരു സംഗതിയായി പറഞ്ഞുകൊണ്ടിരുന്ന ഇടത്ത് നിന്നും നമ്മളൊരു നല്ല റെസ്പോൺസ് വരുന്നൊരു പടം ഏറെക്കുറെ 100, 150, 200 കോടി വരെ പോകുമെന്ന് അഷ്വർ ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് മലയാള സിനിമ വളർന്നു കഴിഞ്ഞു. പക്ഷേ കഴിഞ്ഞ വർഷം ഏതാണ്ട് ഇതേ സമയത്ത് റിലീസായ ഒരു സിനിമയാണ് 300 കോടി എന്ന ലാൻഡ് മാർക്ക് മലയാള സിനിമയ്ക്ക് നേടിയെടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത്രയും വലിയൊരു കൾട്ട് ഫാൻ ബേസ് ആൻഡ് ഇപ്പോൾ ഹോളിവുഡിന് മാർവലിൻ്റെയും DCയുടെയും ഒക്കെ യൂണിവേഴ്സുകൾ ഉണ്ടെങ്കിൽ, തമിഴിന് ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സ് ഉണ്ടെങ്കിൽ, നമുക്ക് മലയാളത്തിനും ഉണ്ട് നമ്മുടെ LCU, നമ്മുടെ സ്വന്തം ലോക സിനിമാറ്റിക് യൂണിവേഴ്സ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ ലോക ചാപ്റ്റർ 1 ചന്ദ്രയായിരുന്നു ആ ഒരു സിനിമ. ഇപ്പോൾ ഓൾമോസ്റ്റ് 1 ഇയർ ആവുന്നുണ്ട്, 1 ഇയർ കഴിഞ്ഞു തോന്നുന്നില്ല, ഇന്നലെയോ മെനഞ്ഞാന്നോ മറ്റോ ആയിരുന്നു 1 ഇയർ ആനിവേഴ്സറിയും കാര്യങ്ങളുമൊക്കെ. അപ്പോൾ എന്തായാലും ലോകയിൽ നമ്മൾ സിനിമ അവസാനിക്കുന്നിടത്ത് ഏറ്റവും അധികം കാത്തിരിക്കുന്ന ഘടകങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്കി കഥകൾ അറിയുന്നതിന് വേണ്ടിയിട്ടാണ്. ചന്ദ്ര മാത്രമല്ല യൂണിവേഴ്സിലെ, ആ യൂണിവേഴ്സിലുള്ള സൂപ്പർ ഹീറോ ഇനിയും ഒരുപാട് പേരുണ്ട്. നമ്മൾ സിനിമയിൽ തന്നെ കണ്ട ദുൽഖറിൻ്റെ ഒടിയനുണ്ട്, അതോടൊപ്പം ടൊവിനോൻ്റെ ചാത്തനുണ്ട്. അപ്പോൾ അതിൽ തൊട്ടടുത്തതായിട്ട് വരാൻ വേണ്ടി പോകുന്നത് ചാത്തനായിരുന്നു. ചാത്തന്മാർ വരും എന്നുള്ളൊരു കാര്യം ഏറെക്കുറെ കൺഫേംഡ് ആണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അപ്ഡേറ്റ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഒന്ന് എഴുതി തീർന്നോട്ടെ, ചാത്തന്മാർ ഈ കൊല്ലം തന്നെ വരും അല്ലെങ്കിൽ ഈ കൊല്ലം തന്നെ അണിയറയിൽ ഒരുങ്ങും, പണി സ്റ്റാർട്ട് ചെയ്യും എന്നാണ് ശരിക്കും അതിൻ്റെ സംവിധായകനായിട്ടുള്ള ഡൊമിനിക് അരുൺ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് കേട്ടോ. അദ്ദേഹം അതിൻ്റെ എഴുത്തിൻ്റെ അവസാന ഘട്ടത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ലോക ചാപ്റ്റർ 2 അവസാന ഘട്ടത്തിലേക്ക് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും എഴുത്തൊന്ന് തീർന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വരാൻ പോകുന്നത് ഒരു പക്ഷേ ചാത്തൻ്റെയും ഒടിയൻ്റെയും വിളയാട്ടമായിരിക്കും. അതായത് ദുൽഖറും ഒരു ഗസ്റ്റ് അപ്പിയറൻസ് എന്നുള്ളതിനപ്പുറത്തേക്കും നേരത്തെ ഇവർ പറഞ്ഞിരുന്നതനുസരിച്ച് സെക്കൻഡ് പാർട്ട് ടോവിനോൻ്റെ ഈ ഒരു ചാത്തൻ ക്യാരക്ടറിനെ ബേസ് ചെയ്തുള്ള സിനിമയായിരിക്കും. തേർഡ് പാർട്ടിലായിരിക്കും ദുൽഖറിൻ്റെ ആ ഒരു ഒടിയൻ ക്യാരക്ടറിനെ പ്ലേസ് ചെയ്യുന്നത്. ആൻഡ് ഫോർത്തിലേക്ക് വരുന്ന സമയത്ത് എല്ലാവരും ഉള്ള ഈ മൂത്തോൻ ക്യാരക്ടറിനെയൊക്കെ എക്സാക്ട് റിവീൽ ചെയ്തിട്ടുള്ള പരിപാടിയായിരിക്കും എന്നാണ് ആദ്യമൊക്കെ പറഞ്ഞിരുന്നത്. എനിക്ക് തോന്നുന്നു കുറേ പേര് റിപ്പോർട്ട് ചെയ്തതൊക്കെ അങ്ങനെയായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്തായാലും DQ, അതായത് അദ്ദേഹത്തിൻ്റെ ആം ഗെയിമിൻ്റെ പ്രൊമോഷൻസിനിടയിൽ ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് അദ്ദേഹം തന്നിരിക്കുന്നത് ലോക ചാപ്റ്റർ 2 വരും. പക്ഷേ വരുന്നതിൽ ചാത്തൻ്റെയും ഒടിയൻ്റെയും വിളയാട്ടം ഉണ്ടെന്ന് അദ്ദേഹം ഏറെക്കുറെ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതൊരു ഗംഭീര സംഭവം തന്നെ ആയിരിക്കും. ഇനിയും അതായത് 300 കോടി നമ്മൾ ലോകയിലൂടെ അച്ചീവ് ചെയ്തെങ്കിൽ ലോക ചാപ്റ്റർ 2 വരുന്ന സമയത്ത് 500 കോടിയോ അല്ലെങ്കിൽ 1000 കോടിയോ ഒക്കെ ആയിരിക്കും എക്സ്പെക്ട് ചെയ്യുന്നത്.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്. ഹോം FM പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ. തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ RS, അഗതിർ ബിൽഡിംഗ്, അൽവൻകോൽ, പർത്തുബായ്.
2: അയ്യോ യാറാണ്ട, അയ്യോ യാറാണ്ട, അയ്യോ യാറാണ്ട, എങ്ക വന്ന് യാറാണ്ട വെച്ചുകിണ പ്രച്ചനെ, കൊറല വിട്ടത് തെരഞ്ഞിട്ടാക ഉണങ്കുതാണ്ട അച്ഛനെ.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன்கோல் பர்துபாய்.
1: You're tuned into Home 92.2 FM. Home is a feeling.
2: சுட்டு புள்ளுன மரிபூமி ஓடி தளர்ந்து வரும் பிருத்விராஜ். அப்போ தா டெசர்ட் சஃபாரிக்கு வந்த ஒரு காரின் டோர் திறக்கணும். காரின் அகத்து நின்றும் மிட் மோர்னிங் வித் நித்யா கேட்கணும்.
3: Welcome back to Mid Morning with Nithya on Home 92.2
2: FM. பிருத்விராஜ் இங்கே சமாதானத்தோட சீட்டிலேக்கு சாரி கண்ணடக்கணும். உள்ளிக்கல் தூட்டி
3: அதொന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ.
2: ഇങ്ങനെ ഒരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ടോപ്പിക്കിന് എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാമ്പ ഈ മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലമുണ്ടല്ലോ.
4: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
5: എല്ലാരും കൂടെ എന്നെ തോൽപ്പിക്കാനാണ് ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല.
4: അതാ പറഞ്ഞേ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
3: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കുറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
6: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
7: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
8: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
7: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
8: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
9: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
10: Affordable and immediate. That's the power of radio advertising.
9: For our special packages, call now or WhatsApp to 055-666-5859. That's
11: 055-666-5859.
12: Home 92.2 FM. Home is a feeling.
13: എന്റെ വണ്ടിയുടെ കാര്യം.
14: ഹലോ, എന്താടാ ബെൻസേ, നീ എന്തിനാ ഇങ്ങനെ വീർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് ACA JM-ന്റെ ACA. JM എന്ന് പറയുന്നത് ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൌസ് ബ്രാൻഡാണ്. ഇതുകൂടാതെ ബെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ UAE-യിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ AC പാർട്സ്, റെഫ്രിജറേഷൻ ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി UAE-യിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്.
15: ധന്യ റെഫ്രിജറേഷൻ ഷാർജ ആൻഡ് ദുബായ് of Dhanya Group since 1982.
16: You are listening to Home 92.2 FM. Home is a feeling.
17: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. Home is a feeling.

നമ്മൾ ആർക്കെങ്കിലും ഒക്കെ വാട്സാപ്പിൽ വോയിസ് നോട്ട് അയച്ചിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്നതിന്റെ ഒരു മോഡുലേഷൻ പരിശോധിക്കാൻ വേണ്ടി വീണ്ടും കേട്ടു നിൽക്കുന്നവരായിരിക്കും ഏതാണ്ട് ബഹുഭൂരിപക്ഷം ആളുകളും അല്ലേ. നിങ്ങളൊക്കെ എങ്ങനെയാണോ? ഞാൻ അങ്ങനെയാണ് കേട്ടോ. ഇനി പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാഞ്ഞിട്ടാണ് നീ ഇത് തന്നെ കേട്ടോണ്ടിരിക്കുന്നതെന്നൊന്നും പറയരുത്. ഞാൻ അങ്ങനെയാണ്. ഞാൻ കാണുന്ന, ഞാൻ കണ്ടിട്ടുള്ള ഒരുപാട് പേര് അത്തരത്തിൽ വാട്സപ്പ് വോയിസ് നോട്ടുകൾ അയച്ചതിന് ശേഷം താൻ പറഞ്ഞതൊക്കെ ശരിയാണോ, തൻ്റെ മോഡുലേഷൻ ശരിയായിട്ടുണ്ടോ എന്നൊക്കെ ഇങ്ങനെ വെരിഫൈ ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷേ അപ്പോഴെല്ലാം നമുക്ക് ഉണ്ടാവുന്നൊരു വലിയ സംശയമാണ്, നമ്മുടെ ശബ്ദം നമുക്ക് അത്രമാത്രം ഇഷ്ടമുള്ള ഒരു സംഗതി ആയിരിക്കത്തില്ല. പലപ്പോഴും നമ്മുടെ സൗണ്ട് കേൾക്കുന്ന സമയത്ത്, നമ്മുടെ വോയിസ് മെസ്സേജുകൾ കേൾക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മുടെ കോൾ റെക്കോർഡിങ്സ് ഒക്കെ കേൾക്കുന്ന സമയത്ത് നമുക്ക് ക്രിഞ്ച് അടിക്കാറുണ്ട് അല്ലേ. മെജോറിറ്റി ഓഫ് ആളുകൾക്കും അങ്ങനെ ക്രിഞ്ച് അടിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ പിറകിലെ കാരണം എന്താണെന്നറിയോ? നമ്മുടെ ശബ്ദം കേൾക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞ കാര്യങ്ങളുടെ അർത്ഥങ്ങളെക്കാൾ നമ്മുടെ ശ്രദ്ധ പതിയുന്നത് അതിലെ ചെറിയ ചെറിയ പിഴവുകളിലായിരിക്കും എന്നുള്ളതുകൊണ്ടാണ് കേട്ടോ. നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആർക്കും നെടുനീളത്തിൽ ഒരു 2 മിനിറ്റിൻ്റെ വോയിസ് ശ്വാസം എടുക്കാതെ സംസാരിക്കാനൊന്നും പറ്റത്തില്ലല്ലോ. നമ്മളാരും എം ജി ശ്രീകുമാർ പാട്ട് പാടുന്നവരെ പാട്ട് പാടുന്നവരല്ലല്ലോ. അപ്പോൾ അതിലിടയ്ക്ക് പിന്നെ ഈ ആലോചന ഇങ്ങനെയൊക്കെ നമ്മളിങ്ങനെ ചില ശബ്ദങ്ങളും ആൻഡ് ബ്രീത്തിങ്ങിൻ്റെ സംഗതികളും ഒക്കെ തന്നെ ആ ഒരു വോയിസ് നോട്ടിൻ്റെ ഇടയിൽ കയറി വരുമല്ലോ. അപ്പോൾ നമ്മൾ ആ ബ്രീത്തൊക്കെ എങ്ങനെ എടുക്കുന്നു, സംസാരത്തിൻ്റെ ആ ഒരു വേഗതക്കുറവോ അല്ലെങ്കിൽ ചെറിയ ഇടർച്ചകളോ, ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും പറയുന്ന കണ്ടൻറ്റിനേക്കാൾ ശബ്ദത്തിൻ്റെ ആ ഒരു മോഡുലേഷനൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മൾ ഈ വോയിസ് കേട്ട് നോക്കുന്ന സമയത്ത് നമ്മുടെ പോരായ്മകളെക്കുറിച്ച് നമ്മൾ കൂടുതൽ നോട്ട് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ നമുക്ക് നമ്മുടെ സൗണ്ട് കേൾക്കുമ്പോൾ അത് ക്രിഞ്ചായിട്ട് തോന്നുന്നത് എന്നാണ് പറയുന്നത് കേട്ടോ. നമ്മളോട് തന്നെ വളരെ കർശനമായിട്ടുള്ള പല അളവുകോലുകൾ വെക്കുന്നവരായതുകൊണ്ടാണ് മറ്റുള്ളവരുടെ ശബ്ദങ്ങളെ വിലയിരുത്തുന്നതിനേക്കാൾ വളരെ മോശമായിട്ട് നമ്മൾ പലപ്പോഴും നമ്മുടെ ശബ്ദത്തെ അങ്ങനെ വിലയിരുത്തുന്നത്. ആക്ച്വലി നമ്മുടെയൊക്കെ കിടിലം വോയിസുകളാണ്, നമ്മൾ പറയുന്നതെല്ലാം കിടിലം കാര്യങ്ങളാണ്. നമ്മൾ ഭയങ്കരമായിട്ട് ജഡ്ജ് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് അങ്ങനെയൊക്കെ തോന്നുന്നത് കേട്ടോ. നമ്മൾ നമ്മളെ ജഡ്ജ് ചെയ്യാൻ വേണ്ടി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നാട്ടുകാരെ നമ്മളെ ജഡ്ജ് ചെയ്യുന്നത് നമുക്ക് എങ്ങനെ പറയാൻ വേണ്ടി പറ്റും? അതുകൊണ്ട് ചെറുതായിട്ടൊക്കെ നമ്മൾ ചെറിയ പോരായ്മകളൊക്കെ കണ്ടെത്തി തിരുന്നത് നല്ലതാണ്. പക്ഷേ ഓവറായിട്ട് നമ്മൾ ശബ്ദത്തിൽ മാത്രമല്ല എല്ലാ തരത്തിലും നമ്മളെ ജഡ്ജ് ചെയ്യാൻ വേണ്ടി നിൽക്കരുത് എന്നുള്ളത് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഷോ വൈൻഡ് അപ്പ് ആണ് ഗൈസ്. നാളെ വൈകുന്നേരം 5 മണിക്ക് വീണ്ടും കേട്ടുമുട്ടാം. ടിൽ ദെൻ, ദിസ് ഇസ് ആസിഫ് വിത്ത് യു ഓൺ ഹോം 92.2 FM. ഇത് ബാക്ക് ടു ഹോം ആണ് നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ ആൻഡ് ഗുഡ് നൈറ്റ്.

0: പണ്ട് ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ദേവം സാത്താനും തമ്മിലുള്ള ചൂതുകളിയാണ് നമ്മുടെയൊക്കെ.
1: തിയേറ്ററുകൾ പൂരപ്പറമ്പാക്കി മാറ്റാൻ ആരാധകർ കാത്തിരുന്ന ചിത്രം.
2: രാജ്യവും കൊട്ടാരവും നഷ്ടപ്പെട്ട രാജാവ് തോൽക്കുന്നവരാരും തിരിച്ചറിയാത്ത
3: ദുൽഖർ സൽമാൻ നായകനായെത്തുന്ന പാൻ ഇന്ത്യൻ ബിഗ് ബഡ്ജറ്റ് ചിത്രം ഐ ആം ഗേ.
2: This is pure algorithm.
1: RBX എന്ന ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റിന് ശേഷം നഹാസ് ഹിദായത് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രം. ദുൽഖർ സൽമാനൊപ്പം ആന്റണി വർഗീസ്, പെപ്പെ, ഖദർ, മിഷ്കിൻ, കയാടു ലോഹർ തുടങ്ങി പാൻ ഇന്ത്യൻ താരനിര അണിനിരക്കുന്നു.
2: ഗാംബ്ലിംഗിലായാലും ജീവിതത്തിലായാലും നമ്മൾ ഒരിക്കലും മറക്കരുതാത്തൊരു തത്വമുണ്ട്.
3: ത്രസിപ്പിക്കുന്ന സംഗീതവുമായി ജേക്സ് ബിജോയും സെപ്റ്റംബർ 3 ലോകമെമ്പാടുമായി റിലീസിലെത്തുന്നു ഐ ആം ഗെയിം.
1: Movie distributed in UAE and GCC by Wayfarer Films. Stay tuned to Home 92.2 FM to win invites.
4: മതി മതി, കുതിരയത്ത് പിന്നെ ചാടിക്കാം, പോയി ഷോ സ്റ്റാർട്ട് ചെയ്യാൻ നോക്ക്.
5: എടാ 7 മണിയായി, പോയി ഷോ തുടങ്ങ്.
6: ഇനി അങ്ങോട്ട് തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7 മണി തൊട്ട് 11 മണി വരെ.
3: With Sand Dunes, only on Home 92.2 FM.
6: അപ്പോ എങ്ങനെ ട്യൂൺ ചെയ്യല്ലയോ?
1: Sand Dunes with Akshay.
7: Brought to you by Lulu in minutes. Shop on the Lulu app and get Lulu hypermarket delivered in minutes.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
8: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
8: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
9: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
10: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
11: Affordable and immediate. That's the power of radio advertising.
12: For our special packages, call now or WhatsApp to 055-666-5859.
13: That's 055-666-5859.
14: Home 92.2 FM. Home is a feeling. You are listening to Home.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba. Only on Home 92.2 FM. Malayalida, brought to you by Keranova Restaurant. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.
4: You're tuned into Home 92.2 FM. Home is a feeling.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam. Ini ningalkkum swandam.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്തെത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.
6: You're listening to Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മൺഡേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
2: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
6: For our special packages, call now or WhatsApp to 055-666-5859.
7: That's 055-666-5859.
8: Home 92.2 FM. Home is a feeling.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.
6: You're tuned into Home 92.2 FM. Home is a feeling.

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടി തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പോ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
2: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2.
1: പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
3: പുള്ളിക്കും തൂറ്റി,
1: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ. ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കും അല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ഒപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാമ്പ ഈ മരുഭൂമിയിലൊക്കെ ഓടി കിടന്ന് നല്ല ശീലമുണ്ടല്ലോ.
4: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
5: എല്ലാരും കൂടെ തോൽപ്പിക്കാനുള്ള ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല.
4: അതാ പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
1: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
6: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
7: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
8: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
7: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
9: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിലെത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
10: Affordable and immediate. That's the power of radio advertising.
9: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
11: Home 92.2 FM. Home is a feeling.
0: You're listening to Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.
0: You're tuned into Home 92.2 FM. Home is a feeling.

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.
0: You're listening to Home 92.2 FM. Home is a feeling.